പ്രഭാത ഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി പ്രഭാത ചിന്ത തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി.

ആവശ്യക്കാരന് ഔചിത്യമില്ല എന്ന് പറയും. ആവശ്യക്കാരനെ അറിയൂ അവരുടെ ആവശ്യം അത്യാവശ്യമാണോ എന്ന്. ആവശ്യക്കാരനെ മനസ്സിലാക്കാതെ നമ്മൾ ഔചിത്യമില്ലായ്മയെക്കുറിച്ച് പറയും. അത്യാസന്നമോ ആപദ്ഘട്ടമോ ആകാം, ഒരാളുടെ നിസ്സഹായാവസ്ഥയാകാം, അഭിമാനത്തെ പണയപ്പെടുത്തുന്ന അവസ്ഥ വരെ ഉണ്ടാകാം. അവർക്കേ അറിയൂ ആവശ്യം ഉന്നയിക്കുന്നത് ഔചിത്യമാണോ എന്ന്. അങ്ങനെ ചിന്തിക്കാനുള്ള അവസ്ഥ പോലും ഉണ്ടാകണമെന്നില്ല. നമ്മളും അത്തരം അത്യാവശ്യവുമായി നിൽക്കുമ്പോഴേ അറിയൂ ഏതൊരാവശ്യവും അതൊരു അനൌചിത്യമാണോ ഔചിത്യമാണോ എന്ന്. ആർക്കും ഏതൊരവസ്ഥയും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. ഇടയ്ക്ക് ഇത്തരം ഓർമ്മപ്പെടുത്തൽ സ്വയം തോന്നേണ്ടതല്ലേ?

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്.

അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ പള്ളത്ത് രാമന്റെ കവിത പഞ്ചവർണ കിളി, ആലപിക്കുന്നത് അനന്യ. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ച്വെൽ, ബൂട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 6:30 കൃഷ്ണകഥാമൃതം. ഇതിൽ കാളിയമർദ്ദനം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു നളിനി ചങ്ങാട്ട്. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 പാട്ടും പൊരുളും. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 സിനി സ്റ്റുഡിയോ ആഴ്ച വൃത്താന്തം. 8:30 ഗാനതരംഗം. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ, ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 9:15 താരസ്വരം. 10:00 വളയം. ഉച്ചയ്ക്ക് 12:00 സർഗജാലകം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 1:00 ഓണം ഗാനോത്സവം. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പാട്ടും പൊരുളും. 5:45 നാടൻ പാട്ട്.

ആറു മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിലും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 കൃഷ്ണകഥാമൃതം. 7:00 ഹരിതസമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സ്ത്രീ തരംഗം. 8:00 ആഴ്ച വൃത്താന്തം. 8:30 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ചാരുകസേര. 10:00 ഓണം ഗാനോത്സവം. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
3: കാവ്യധാര.
4: നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ കേൾക്കാം പള്ളത്ത് രാമൻ എഴുതിയ കവിത പഞ്ചവർണക്കിളി. ആലപിക്കുന്നു അനന്യ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പള്ളത്തുരാമന്റെ കവിത പഞ്ചവർണക്കിളി, ആലപിച്ചത് അനന്യ. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരൂ.
2: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
3: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുകുന്ന് മട്ടന്നൂർ. ഫോൺ 0492471 4000 7225 9001 8.
4: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
5: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
4: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
5: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര,
4: സിഎം വിസ്താര നെല്ലൂന്നി.
6: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
0: ഇന്ന് ഓഗസ്റ്റ് 22, ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഓഗസ്റ്റ് 22 വർഷത്തിലെ 234 ദിനമാണ്. ഓഗസ്റ്റ് 22 ലോക നാട്ടറിവ് ദിനമായി ആചരിക്കുന്നു. മാനവരാശി സഹസ്രാബ്ദങ്ങൾ കൊണ്ട് അനുഭവങ്ങളിലൂടെ നേടിയ അറിവുകളും ശേഷിപ്പുകളും സംരക്ഷിക്കുന്നതിനാണ് നാട്ടറിവ് ദിനം ആചരിക്കുന്നത്. ഗ്രാമീണ ജനതയുടെ ജീവിത രീതി, കലാപൈതൃകം, ആചാര വിശ്വാസങ്ങൾ തുടങ്ങി നമ്മുടെ സാംസ്കാരിക സമ്പത്ത് മുഴുവൻ നാട്ടറിവിൽ ഉൾപ്പെടുന്നു. ഓഗസ്റ്റ് 22 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1639 ബ്രിട്ടീഷുകാർ ചെന്നൈ നഗരം സ്ഥാപിച്ചു. 1779 ജെയിംസ് കുക്ക് ന്യൂ സൗത്ത് വെയിൽസ് കണ്ടുപിടിച്ചു. 1907 മാഡം ബിക്കാജി ഗാമ ജർമ്മനിയിലെ സ്റ്റുവർട്ട് ഗട്ടിൽ ഇന്ത്യയുടെ അന്നത്തെ ദേശീയ പതാക ഉയർത്തി. 1921 ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിദേശ വസ്ത്ര ബഹിഷ്കരണം പ്രഖ്യാപിച്ചു. 1963 ജോസഫ് എ ഹാൾക്കർ ബഹിരാകാശത്ത് 2 തവണ എത്തിച്ചേരുന്ന പ്രഥമ വ്യക്തിയായി.
6: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

വചനാമൃതം. ഒരു ശിശുവിന്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഉള്ള ഏറ്റവും നല്ലതിനെ വികസിപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസം.

0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: നമസ്കാരം. ഇന്ന് ആഗസ്റ്റ് 22, ചിങ്ങം 6, ശനിയാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. 72nd നെഹ്റു ട്രോഫി വള്ളംകളി ഇന്ന് 2 മണിക്ക് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന ശേഷം പങ്കെടുക്കുന്ന വള്ളങ്ങളുടെ മാസ് ഡ്രിൽ, തുടർന്ന് ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരവും ഫൈനൽ മത്സരവും നടക്കും. 22 ചുണ്ടൻ ഉൾപ്പെടെ 71 വള്ളങ്ങളാണ് മത്സരിക്കുന്നത്. രാവിലെ 11 മണിക്ക് ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരം തുടങ്ങും. ഇന്ന് ആലപ്പുഴ ജില്ലയിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുപരീക്ഷകൾ മുൻനിശ്ചയപ്രകാരം നടക്കും. ഇന്ന് രാവിലെ മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണമുണ്ട്. ഉച്ചയ്ക്ക് 1 മുതൽ വൈകുന്നേരം 6 മണിവരെ KSRTC ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് വരില്ല. ജുഡീഷ്യൽ സർവീസിൽ നിയമിക്കപ്പെടുന്നവർക്ക് 3 വർഷത്തെ അഭിഭാഷക വൃത്തി നിർബന്ധമാക്കിയിരുന്നത് സുപ്രീംകോടതി 1 വർഷമാക്കി കുറച്ചു. നിയമിക്കപ്പെടുന്നവർ ജുഡീഷ്യൽ അക്കാദമിയിൽ 1 വർഷത്തെ പരിശീലനവും ശേഷം ജഡ്ജിമാരുടെ കീഴിൽ 1 വർഷത്തെ ക്ലാർക്ക്ഷിപ്പും പൂർത്തീകരിക്കണം. സിവിൽ ജഡ്ജിയായി നേരിട്ട് റിക്രൂട്ട് ചെയ്യപ്പെടുന്നവർക്ക് 3 വർഷത്തെ അഭിഭാഷക പരിചയമുണ്ടായിരിക്കണമെന്ന് സുപ്രീംകോടതി 2025 മെയ്യിൽ വിധിച്ചിരുന്നു. ഇതിനെതിരായ പുനഃപരിശോധനാ ഹർജികൾ പരിഗണിച്ചാണ് വിധി ഭേദഗതി ചെയ്തത്. കേരളത്തിന് ഇരുട്ടടി നൽകിക്കൊണ്ട് പാലക്കാട് റെയിൽവേ ഡിവിഷന് മാംഗ്ലൂരു നഷ്ടപ്പെട്ടു. ഉള്ളാൾ ഉൾപ്പെടെയുള്ള മാംഗ്ലൂരു മേഖല സൌത്ത് വെസ്റ്റേൺ റെയിൽവേയിലെ മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റും. റെയിൽവേ മന്ത്രാലയമാണ് പാലക്കാടിന്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്ന ഉത്തരവ് ഇറക്കിയത്. 1st പ്രാബല്യത്തിൽ വരും. നിലവാരം പരിശോധിക്കാൻ രാജസ്ഥാനിലെ സ്കൂൾ സന്ദർശിച്ച കോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കൾക്ക് നേരെ ആക്രമണം. പാർട്ടി ദേശീയ കോർഡിനേറ്റർ അശുതോഷ് റാങ്ക ഉൾപ്പെടെയുള്ളവരെ നാട്ടുകാർ കൈയേറ്റം ചെയ്തു. ആക്രമണത്തിന് പിന്നിൽ BJP നേതാക്കളാണെന്നും ഇവരുടെ അതിക്രമം പോലീസ് നോക്കിനിന്നെന്നും CJP ഭാരവാഹികൾ ആരോപിച്ചു. ഡൽഹി പോലീസിനെയും കേന്ദ്ര സർക്കാരിനെയും അമ്പരപ്പിക്കുന്ന നീക്കവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പെല്ലറ്റ് ഗൺ പ്രയോഗത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ പരാതിയിൽ പ്രതികരിക്കാതിരുന്ന ഡൽഹി പോലീസിന് രാഹുലിന്റെ 6 മണിക്കൂറിലേറെ നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ FIR രജിസ്റ്റർ ചെയ്യേണ്ടി വന്നു. ജന്തർ മന്ദിറിലെ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത സാഹിൽ ലോച്ചാബ് എന്ന വിദ്യാർത്ഥിക്കാണ് July 22 പെല്ലറ്റേറ്റ് പരിക്കേൽക്കുകയും ഒരു കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെടാറാവുകയും ചെയ്തത്. ഈ മാസം 14 സാഹിലും കുടുംബവും പരാതി നൽകിയിട്ടും പോലീസ് കേസെടുക്കാത്ത സാഹചര്യത്തിലാണ് രാഹുൽ പാർലമെന്റ് സ്ട്രീറ്റിലെ പോലീസ് സ്റ്റേഷനിലെത്തി സമ്മർദ്ദം സൃഷ്ടിച്ചത്. അയോധ്യ രാമക്ഷേത്രം കൊള്ളയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ പ്രതിക്കൂട്ടിലാക്കി VHP വൈസ് പ്രസിഡന്റ് ചമ്പത്ത് റായിയുടെ തുറന്ന കത്ത്. തീരുമാനങ്ങളെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന നൃപേന്ദ്ര മിശ്രയുടേതാണെന്ന് രാമക്ഷേത്രം ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറി കൂടിയായ ചമ്പത്ത് റായ് 9 പേജുള്ള കത്തിൽ പറഞ്ഞു. മുത്തങ്ങ ഭൂസമരവുമായി ബന്ധപ്പെട്ട കേസിൽ 5 വർഷം കഠിന തടവിന് കൽപ്പറ്റ സെഷൻസ് കോടതി ശിക്ഷിച്ചത് മരവിപ്പിച്ച് M. ഗീതാനന്ദനടക്കമുള്ള 4 പ്രതികൾക്കും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. വിചാരണ കോടതി ചുമത്തിയ പിഴത്തുകയായ 42,000 രൂപ വീതം കോടതിയിൽ കെട്ടിവച്ച ശേഷം ജാമ്യം അനുവദിക്കാനാണ് ജസ്റ്റിസ് A. ബദറുദ്ദീന്റെ ഉത്തരവ്. സംസ്ഥാനത്ത് നാളെ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഞായറാഴ്ച കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മീൻപിടിക്കാൻ പോകരുത്. തൊഴിലാളികളുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്ന 1978 ജസ്റ്റിസ് VR കൃഷ്ണയ്യർ പുറപ്പെടുവിച്ച വിധി പൊളിച്ചെഴുതി സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ച്. 9-അംഗ ബെഞ്ചിൽ 5 പേർ അനുകൂലിച്ചപ്പോൾ 4 പേർ വിയോജിച്ചു. 16 ഇന്ത്യക്കാരുമായി യമൻ തീരത്തുകൂടി പോയ ചരക്ക് കപ്പൽ കടൽക്കൊള്ളക്കാർ റാഞ്ചി. സൊമാലിയൻ തീരത്ത് വെച്ച് മറ്റൊരു കപ്പൽ തട്ടിയെടുത്തതിന് പിന്നാലെയാണ് ഈ സംഭവം. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം ഉന്നത ഉദ്യോഗസ്ഥൻ വെള്ളിയാഴ്ച സംഭവം സ്ഥിരീകരിച്ചു. ഇന്ത്യൻ

നാവികർ സുരക്ഷിതരാണെന്ന് അധികൃതർ അറിയിച്ചു. ഇരു സംഭവങ്ങളിലുമായി 22 ഇന്ത്യൻ നാവികരെയാണ് കൊള്ളക്കാർ ബന്ദികളാക്കിയിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ 8 മാസമായി നിലയുറപ്പിച്ചിരുന്ന വിമാനവാഹിനി യുദ്ധക്കപ്പൽ USS എബ്രഹാം ലിങ്കണു പകരമായി USS ജോർജ് വാഷിംഗ്ടൺ മേഖലയിലെത്തിയതായി US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചു. ഇറാനെതിരെ ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം കടുപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നീക്കം. അന്താരാഷ്ട്ര നിയമങ്ങൾ കാറ്റിൽ പറത്തി പലസ്തീൻ മണ്ണിൽ ഇസ്രയേൽ നടത്തുന്ന ഭൂമി കയ്യേറ്റത്തിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ കടുത്ത പ്രതിഷേധം. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ പലസ്തീൻ ജനതയുടെ ഭൂമി ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുത്ത് ജൂതർക്ക് പാർപ്പിടങ്ങൾ നിർമ്മിക്കാനുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സർക്കാരിന്റെ നീക്കത്തിനെതിരെ യൂറോപ്യൻ രാജ്യങ്ങളും കാനഡയും ശക്തമായ എതിർപ്പുമായി രംഗത്തുവന്നു. കൊച്ചി കപ്പൽശാലയിൽ നിർമ്മിച്ച ആന്റി സബ്മറൈൻ ഷാലോ വാട്ടർ യുദ്ധക്കപ്പൽ മംഗ്രോൾ നാവികസേനയ്ക്ക് കൈമാറി. നാവികസേനയ്ക്കായി കപ്പൽശാല തദ്ദേശീയമായി നിർമ്മിക്കുന്ന 8 ആന്റി സബ്മറൈൻ ഷാലോ വാട്ടർ യുദ്ധക്കപ്പലുകളിൽ 3-ാമത്തേതാണിത്. കപ്പൽശാല ഡയറക്ടർ ഡോക്ടർ എസ് ഹരികൃഷ്ണൻ, മംഗ്രോൾ കമാൻഡിംഗ് ഓഫീസർ യു ശരൺകുമാർ എന്നിവർ ഡെലിവറി പ്രോട്ടോക്കോളിൽ ഒപ്പുവച്ചു. കെട്ടിക്കിടക്കുന്ന കേസുകൾ കക്ഷികളുടെ സമ്മതത്തോടെ മധ്യസ്ഥ ശ്രമത്തിലൂടെ തീർപ്പാക്കാൻ പ്രഖ്യാപിച്ച പരിഹാര കോടതി അദാലത്ത് സുപ്രീംകോടതി മേൽനോട്ടത്തിൽ വെള്ളിയാഴ്ച ആരംഭിച്ചു. ഇരു കക്ഷികൾക്കും സ്വീകാര്യമായ പരിഹാരമാണ് മധ്യസ്ഥ കോടതികളിലൂടെ ലക്ഷ്യമിടുന്നത്. ബാങ്കിംഗ് തർക്കം, വാഹനാപകട നഷ്ടപരിഹാരം, കുടുംബ തർക്കങ്ങൾ, ഉപഭോക്തൃ തർക്കങ്ങൾ തുടങ്ങിയ കേസുകളാണ് പരിഗണിക്കുക. സ്തനാർബുദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വില കൂടിയ മരുന്നിനു പകരം കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന മരുന്ന് ഉപയോഗിക്കാനാകുമോ എന്നതിൽ ഹൈക്കോടതി വിദഗ്ധ അഭിപ്രായം തേടി. ഓരോ രോഗിയിലും പകരം മരുന്ന് ഉപയോഗിക്കാമോ എന്നതിന് ഡോക്ടർമാരുടെ അഭിപ്രായമാണ് നിർണായകമെന്ന് ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ കോടതിയെ അറിയിച്ചു. രാജ്യത്ത് പഞ്ചസാര വില കൂടാൻ കാരണം എഥനോൾ ചേർത്ത പെട്രോൾ അല്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. എഥനോൾ കലർത്തിയ പെട്രോൾ ഉപയോഗം പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്രം തീരുമാനിച്ചിരുന്നു. സമീപ വർഷങ്ങളിൽ രാജ്യത്തെ കരിമ്പുൽപാദനം കുറവായിരുന്നു. ഉത്സവ സീസൺ തുടങ്ങിയതോടെ പഞ്ചസാര ഉപഭോഗം കൂടി. ഇക്കാരണത്താലാണ് വില ഉയരുന്നതെന്ന് കേന്ദ്രം വ്യക്തമാക്കി. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഷില്ലോങ്ങിൽ രൂപപ്പെട്ട സംഘർഷാവസ്ഥ പരിഹരിക്കാൻ മേഘാലയ, അസം മുഖ്യമന്ത്രിമാർ ചർച്ച നടത്തി. സംഘർഷം പടരാതിരിക്കാൻ ഇരു സംസ്ഥാനങ്ങളും യോജിച്ച് മുൻകരുതൽ സ്വീകരിച്ചതായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം മേഘാലയ മുഖ്യമന്ത്രി കോൺറാഡ് കെ സംഗ്മയുടെ ഓഫീസ് അറിയിച്ചു. കൊച്ചി മെട്രോയുടെ പേരുമാറ്റത്തിനുള്ള നീക്കം വിവാദത്തിലേക്ക്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ പേര് കേരളം മെട്രോ റെയിൽ ലിമിറ്റഡ് എന്ന് മാറ്റാൻ ശ്രമം നടക്കുന്നതായി വാർത്ത വന്നതോടെയാണ് വിവിധ മേഖലകളിൽ നിന്ന് എതിർപ്പുയർന്നത്. സർക്കാരും അതൃപ്തി അറിയിച്ചതോടെ പേരുമാറ്റം പ്രതിസന്ധിയിലായി. DYFI സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ച മിസ അവസാന ശ്വാസത്തിന്റെ രാഷ്ട്രീയം എന്ന നാടകം വിവാദമായ സാഹചര്യത്തിൽ ഇന്ന് വീണ്ടും DYFI പൊതുസമ്മേളന വേദിയിൽ അവതരിപ്പിക്കാൻ തീരുമാനം. നാടകം സാമൂഹിക മാധ്യമങ്ങളിൽ മോശമായി പ്രചരിപ്പിച്ചതിനു പിന്നിൽ കോൺഗ്രസ്, ലീഗ്, BJP ഗൂഢസഖ്യമാണെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ്, പ്രസിഡന്റ് V വസീഫ് എന്നിവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും നാടകം ഇന്ന് സംസ്ഥാന സമ്മേളന സമാപനത്തിന്റെ പൊതുസമ്മേളന വേദിയിൽ അവതരിപ്പിക്കുമെന്നും ഇരുവരും അറിയിച്ചു. മെഡലുകളും ട്രോഫികളും നനയാതെ വെക്കാൻ അടച്ചുറപ്പുള്ള വീടെന്ന ദേവപ്രിയ ഷൈബുവിന്റെ സ്വപ്നം സഫലമായി. കായിക പ്രതിഭയുടെ ആഗ്രഹം ഏറ്റെടുത്ത CPIM ഇടുക്കി ജില്ലാ കമ്മിറ്റിയാണ് വീട് നിർമ്മിച്ച് നൽകിയത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വെള്ളിയാഴ്ച താക്കോൽ കൈമാറി. ഓണക്കാലം സുരക്ഷിതമാക്കുന്നതിനും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനുമായി ജില്ലയിൽ പരിശോധന കർശനമാക്കാൻ കലക്ടർ P വിഷ്ണുരാജ് നിർദ്ദേശിച്ചു. ഓണം അവസാനിക്കുന്നതുവരെ ജില്ലാ അതിർത്തികൾ, മാർക്കറ്റുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ പരിശോധന ശക്തമാക്കും. വിലക്കയറ്റം, പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത എന്നിവ തടയാൻ പൊതുവിതരണം, ലീഗൽ മെട്രോളജി, ഭക്ഷ്യസുരക്ഷ, പോലീസ് എന്നിവരടങ്ങിയ പ്രത്യേക സ്ക്വാഡുകൾ രൂപവൽക്കരിച്ചു. മാലൂരിൽ പന്നിക്കെണിയിൽ കുടുങ്ങിയ പുലിച്ചത്ത സംഭവത്തിൽ വനം വകുപ്പ് അന്വേഷണം തുടങ്ങി. കെണി സ്ഥാപിച്ചത് ആരെന്ന് കണ്ടെത്താനാണ് അന്വേഷണം. കെണിയിൽ കുടുങ്ങിയ പുലിയെ മയക്കുവെടിവെച്ച് കൂട്ടിലാക്കിയതിനു പിന്നാലെയാണ് ചത്തത്. തലശ്ശേരി ജില്ലാ കോടതി പുതിയ കെട്ടിട കോംപ്ലക്സിലുള്ള വെള്ളം ഉപയോഗിക്കരുതെന്ന് നിർദ്ദേശം. ശുദ്ധജല സംഭരണിയിലെ വെള്ളം പരിശോധിച്ചതിൽ ഈ കോളിൻ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്നാണ് തീരുമാനം. 40th അബുദാബി ശക്തി അവാർഡ് സമർപ്പണം ഇന്ന് 2:30 തലശ്ശേരി പേൾ വ്യൂ ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ നടക്കും. ഓണത്തിരക്കേറിയതോടെ ഗതാഗതക്കുരുക്കിൽ കണ്ണൂർ നഗരം വീർപ്പുമുട്ടുന്നു. ഗതാഗതക്കുരുക്കഴിക്കാൻ വെള്ളിയാഴ്ച മുതൽ ഏർപ്പെടുത്തിയ പരിഷ്കാരം വ്യാപക പരാതിയെ തുടർന്ന് താൽക്കാലികമായി നിർത്തി. പരീക്ഷണം വിജയമായിരുന്നെങ്കിലും നഗരത്തിൽ

0: ത്തിന് പുറത്തുനിന്ന് എത്തുന്നവർക്ക് ഓണക്കാലത്ത് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനാലാണ് നിർത്തിയതെന്ന് ACP AP ആസാദ് പറഞ്ഞു. ദേശീയ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ഈ വർഷത്തെ ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്ന് കണ്ണൂരിലെ ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ KP സുനിൽകുമാർ പുരസ്കാരത്തിന് അർഹനായി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ജില്ലാതല പെർഫോമൻസ് അവാർഡിന് മട്ടന്നൂർ മധുസൂദനൻ തങ്ങൾ സ്മാരക ഗവൺമെന്റ് UP സ്കൂൾ അർഹമായി. ലോക ബാഡ്മിന്റണിൽ ആതിഥേയരുടെ അഭിമാനമുയർത്തി മലയാളി താരം ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം മെഡലുറപ്പിച്ചു. വനിതാ ഡബിൾസിൽ സഖ്യം സെമിഫൈനലിൽ കടന്നതോടെയാണ് മെഡലുറപ്പായത്. സീസണിൽ മികച്ച ദൂരം കണ്ടെത്തിയെങ്കിലും ഇന്ത്യൻ താരം നീരജ് ചോപ്രയ്ക്ക് ലൂസൈൻ ഡയമണ്ട് ലീഗിൽ രണ്ടാം സ്ഥാനം. ശ്രീലങ്കയുടെ റുമേഷ് പതിരംഗ ഒന്നാമതെത്തി. വനിതാ ഹോക്കി ലോകകപ്പിലെ രണ്ടാം റൌണ്ടിൽ ഇന്ത്യക്ക് തോൽവി. പൂൾ ഇയിലെ ആദ്യ കളിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ നെതർലൻഡ്സാണ് ഇന്ത്യയെ തോൽപ്പിച്ചത്. ലോകകപ്പ് ഫുട്ബോളിനിടെയുണ്ടായ ബാനർ വിവാദത്തിലും ഫൈനലിലെ കയ്യാങ്കളിയിലും അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും കളിക്കാർക്കുമെതിരെ കടുത്ത അച്ചടക്ക നടപടിയുമായി ആഗോള ഫുട്ബോൾ സംഘടനയായ ഫിഫ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
2: അച്ഛനെന്നാ ഇത്ര സന്തോഷോ? ഹാള് കിട്ടിയാ?
3: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
1: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100 പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
3: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷേ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
1: അരോമ, ദ ബെസ്റ്റ് Please to celebrate happiness.
4: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
5: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
6: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
7: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
6: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
7: ഫോൺ നമ്പർ 9656120022. കൃഷ്ണൻ.

0: കണ്ണൻ കാലുകളെ തെളിച്ച് യമുനാ തീരത്തുകൂടെ എന്നും വനത്തിലേക്ക് പോവും. ബലരാമൻ നിഴല് പോലെ പിന്നാലെ ഉണ്ടാകും. ഏറെ സമയവും കണ്ണൻ ഗോപാലന്മാരോടൊത്ത് ഉല്ലസിച്ചു നടക്കും. ഒരു ദിവസം കണ്ണനും ബലരാമനും കൂട്ടുകാരും കാലുകളെ തെളിച്ച് യമുനാ തീരത്തെത്തി. ആ സമയത്താണ് ഒരു ബാലൻ പറഞ്ഞത്, കണ്ണാ, ഇവിടെ അടുത്തൊരു വനമുണ്ട്. താലവനമെന്നാണ് ആ കാടിനെല്ലാവരും വിളിക്കുക. മധുരഫലങ്ങളോടെ പനകൾ അവിടെ തല ഉയർത്തി നിൽക്കുന്നുണ്ട്. അവിടെ ധേനകൻ എന്നൊരു ഭീകരനാണ് ഈ വനത്തിന്റെ നായകൻ. മനുഷ്യരെ കൊന്ന് മാംസം പാകം ചെയ്ത് ഭക്ഷിക്കുന്നവരാണെന്നാണ് കേൾവി. നശിച്ചുപോയാലും പനമ്പഴം അവൻ ആർക്കും കൊടുക്കുകയില്ല. തരം കിട്ടുമ്പോൾ കണ്ണ അവൻ വന്ന് നമ്മുടെ പശുക്കളെ കൊണ്ടുപോകും. പശുക്കളെ മാത്രമല്ല, യാദവ സ്ത്രീകളെയും അവൻ അപഹരിക്കാറുണ്ട്. കണ്ണൻ പറഞ്ഞു, നിങ്ങളാരും ഭയക്കരുത്, നമുക്ക് താലവനത്തിലേക്ക് പോവാം. ഭയമില്ലാത്തവർ മാത്രം എന്റെ കൂടെ വന്നാൽ മതി. കുറച്ച് ബാലന്മാർ പോകാൻ തയ്യാറായി. കണ്ണനും ബലരാമനും തെരഞ്ഞെടുത്ത ബാലന്മാരുമൊത്ത് താലവനത്തിലെത്തി. മനോഹരമായ താലവനം. ബലരാമൻ പനയിൽ കയറി. വൃക്ഷം കുലുക്കി. ആലിപ്പഴം വീഴുമ്പോലെ പനങ്കായകൾ പൊഴിഞ്ഞു. ധേനുകന്റെ അധീനതയിലുള്ള പൂങ്കാവനമാണെന്ന സത്യം പോലും കുട്ടികൾ വിസ്മരിച്ചു. ധേനുകൻ ഒരു കഴുതയുടെ രൂപത്തിൽ താലവനത്തിലേക്ക് ഓടി വന്നു. ഭീകരമായ രൂപമായിരുന്നു കഴുതയുടേത്. കഴുത ആദ്യം എത്തിയത് ബലരാമന്റെ അടുത്തായിരുന്നു. കംസന്റെ സുഹൃത്തായ ധേനുകൻ രാമനെ തുഴിക്കുവാൻ മുതിർന്നു. ബലരാമൻ ഒരു വശം ഒഴിഞ്ഞ് കഴുതയുടെ പിൻകാലിൽ പിടിച്ചു പൊക്കി പനയിൽ ആഞ്ഞൊരടി കൊടുത്തു. താഠനമേറ്റ് പന ഒടിഞ്ഞു. അത് മറ്റൊരു പനയിൽ വീണു. അതുമൊടിഞ്ഞ് പനകൾ ഒന്നൊന്നായി ഒടിയുന്ന ശബ്ദം, പക്ഷികളുടെ ഭയന്നുള്ള കോലാഹലം അന്തരീക്ഷമാകെ ഭീഷണമായി. ധേനുകൻ ചാടിയെഴുന്നേറ്റു. ബലരാമന്റെ നേർക്കണഞ്ഞു. പിന്നെയും കഴുതയുടെ കാലിൽ പിടിച്ച് തല തറയിൽ കൊള്ളുമാറ് ശക്തിയായി അടിച്ചു. അവന്റെ ശരീരം ചിതറി. ധേനുകൻ മരിച്ചത് കണ്ടപ്പോൾ ഏതാനും അസുരന്മാർ വന്നു. അവരെ രാമനും കൃഷ്ണനും കൂടെ കൊന്നൊടുക്കി. ദിവസങ്ങൾ പിന്നെയും കൊഴിഞ്ഞു വീണു. വൃന്ദാവനവും പരിസരവും സന്തോഷത്തിൽ കുളിച്ചു നിന്നു. ചിരിച്ചും കളിച്ചും യമുനയിൽ കുളിച്ചും ജലധാര തൂവി രസിച്ചും അവർ വിലസുന്നതിനിടയിൽ പുല്ലുമേഞ്ഞുകൊണ്ടിരുന്ന പശുക്കുട്ടികൾ അകലെയുള്ളൊരു ഗുഹയിലേക്ക് പതുക്കെ നീങ്ങിപ്പോയിക്കൊണ്ടിരുന്നു. ഇരുട്ടു നിറഞ്ഞ ഗുഹ. കാലിക്കിടാങ്ങളും കാലികളും ആ ഗുഹയിലേക്ക് അജ്ഞാത പ്രേരണ കൊണ്ടെന്ന പോലെ പോയിക്കൊണ്ടേയിരുന്നു. ബാലന്മാരിൽ ഭയവും സംഭ്രമവും തുടിച്ചു നിന്നു. കണ്ണൻ പറഞ്ഞു, ധേനുക്കൾ അകലെ പോയി കാണാം. നിങ്ങൾ ഭയക്കുകയും മറ്റും വേണ്ട, നമുക്കവയെ കണ്ടുപിടിക്കാം. കണ്ണനും ബലരാമനും ഗോവർദ്ധനത്തിന്റെ താഴ്വാരത്തിലേക്ക് നടന്നു. വനാന്തര ഭാഗത്തു നിന്നും മടങ്ങി യമുനയുടെ കരയിലെത്തി. ഇവിടെ ഗോപാലന്മാർ ധേനുക്കളെയും ബാലന്മാരെയും കാണാതെ വൃന്ദാവനത്തിലേക്ക് എങ്ങനെ മടങ്ങും? കൃഷ്ണന്റെ മനസ്സിലേക്ക് ഒരു ദൃശ്യം വന്നു. ഒരു വലിയ ഗുഹ, അതിനകത്ത് വിശാലമായ തടപ്രദേശം. ധേനുക്കളിൽ ചിലവ ആർത്തിയോടെ തിന്നുന്നു. ബാലന്മാരും തൊട്ടടുത്ത് തന്നെയുണ്ട്. ഗോക്കളെയും ഗോപാലന്മാരെയും ഗോപ്യമായി വച്ചതെന്തിനാണ്? ആരാണ്? ധേനുക്കളും പൂവാലിക്കുട്ടികളും ബാലന്മാരും യമുനയുടെ തീരത്ത് ആവിർഭവിച്ചു. ഏതേത് ഭവനത്തിൽ നിന്നാണോ അവരെല്ലാം വന്നത്, ഓരോരുത്തരും അതാത് രൂപം കൈക്കൊണ്ട്. പശുക്കളും അങ്ങനെ തന്നെ. ദിവസങ്ങൾ കടന്നുപോയി. ഗോപവാടത്തിലെ ആരും സംഭവങ്ങളൊന്നും അറിഞ്ഞില്ല. ബാലന്മാരുടെ കുസൃതികൾ കുറഞ്ഞതായും അവർക്ക് സ്നേഹഭാവം വർദ്ധിച്ചതായും മനസ്സിലാക്കി. കാലം ഇത്രയായിട്ടും കേശവന്റെ ഭാഗത്തുനിന്ന് ഒരന്വേഷണവും വരാതെയായപ്പോൾ ബ്രഹ്മാവ് അതിശയിച്ചു. അഹങ്കാരിയായ ഒരു സർപ്പമായിരുന്നു കാളിയൻ. ആരെയും കാളിയൻ ആദരിച്ചിരുന്നില്ല. ഗോകുലവാസികൾക്ക് കാളിയൻ ഒരു പേടിസ്വപ്നമായിരുന്നു. കാളിയൻ വസിക്കുന്ന കാളിന്ത്യയിലെ കയത്തിന്റെ ഏഴു വിളിപ്പാടകലെ പോലും ഗോപാലന്മാർ പോവുകയില്ലായിരുന്നു. ഋഷഭാനുവിന്റെ മുതുമുത്തശ്ശന്റെ കാലത്താണ് ഈ കരിനാഗം കാളിന്തിയിൽ വാസമാരംഭിച്ചത്. അവന്റെ വിഷജ്വാലയേറ്റ് കാളിന്തിയുടെ കരയിൽ നിൽക്കുന്ന സസ്യലതാദികൾ ഉണങ്ങിക്കരിഞ്ഞു. പക്ഷികൾ പോലും ജലം കുടിക്കാതെയായി. അറിയാതെ കുടിച്ചാലോ, അപ്പോൾ തന്നെ ചത്തുവീഴുകയായി. നദിയുടെ മുകൾ പരപ്പിൽ താണുപറക്കുന്ന പറവകൾ പോലും വിഷജ്വാലയിൽ മയങ്ങി വീണു ചത്തു. ഗോപന്മാർ ആ വഴിക്ക് വരാറേയില്ല. ഗോപാലന്മാർ ചോദിക്കും, ആരാണ് ഈ കാളിയൻ? എന്തിനാണ് അവൻ ഇവിടെ തന്നെ തങ്ങുന്നത്? പണ്ട് ബ്രഹ്മാവിന്റെ പൌത്രനും മരീചിയുടെ പുത്രനുമായ കശ്യപന് കദ്രു എന്ന ഭാര്യയിൽ ജനിച്ചത് നാഗങ്ങളായിരുന്നു. ശേഷൻ, വാസുകി, ഐരാവതൻ, തക്ഷകൻ, കാർക്കോടകൻ, കാളിയൻ എന്നിങ്ങനെ ആയിരം നാഗങ്ങളാണ് ജന്മമെടുത്തത്. കശ്യപന് വിനിത എന്നു പേരുള്ള ഒരു ഭാര്യ കൂടി ഉണ്ടായിരുന്നു. വിനിതയ്ക്ക് രണ്ട് മക്കൾ. ഇളയവൻ ഗരുഡൻ. വിനിതയും കദ്രുവുമായുള്ള ഒരു പന്തയത്തിൽ കദ്രുവിനോട് വിനിത പരാജയപ്പെട്ടു. ഗരുഡൻ ദേവലോകത്തുനിന്ന് അമൃത് കൊണ്ടുവന്നാണ് അമ്മയുടെ ശാപം മാറ്റിയത്. ഗരുഡനും നാഗങ്ങളും പരസ്പര വിരോധത്തിലാണ് കഴിഞ്ഞു വന്നിരുന്നത്. സർപ്പങ്ങളെ കിട്ടുമ്പോഴെല്ലാം പിടിച്ച് ഭക്ഷിക്കുക ഗരുഡൻ പതിവാക്കി. നാഗങ്ങൾക്ക് സ്വൈര്യം നഷ്ടപ്പെട്ടു. എങ്ങനെയാണ് ഗരുഡനെ നേരിടുക? വിനിതയോട് കദ്രു കാണിച്ച ക്രൂരതകൾക്ക് പകരം വീട്ടുകയാണ് ഗരുഡൻ. അവന്റെ ചിറകടി കേട്ടാൽ തന്നെ സർപ്പങ്ങൾ വിറക്കും. അതുകൊണ്ട് ഗരുഡനെ എങ്ങനെയെങ്കിലും അനുകൂലിപ്പിച്ചു നിർത്തണം. അതിന് ചില ആനുകൂല്യങ്ങൾ നൽകാമെന്ന് നാഗങ്ങൾ സമ്മതിച്ചു. അഷ്ടമിയിലും ചതുർദശയിലും കറുത്തവാവിലും വെളുത്തവാവിലും തങ്ങൾക്ക് കിട്ടുന്ന ഹവിസ് ഗരുഡന് കൊടുക്കാമെന്ന് നാഗങ്ങൾ സമ്മതിച്ചു. എന്നാൽ കാളിയൻ മാത്രം ഈ ഉടമ്പടിക്ക് വഴങ്ങിയില്ല.
1: കൃഷ്ണകഥാമൃതം ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.

0: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
1: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2026 ഓഗസ്റ്റ് 25 വരെ
2: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ്. ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
1: 100,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം. വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ. ഓണം ഖാദി മേള 2026,
2: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846765216.
3: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.

0: വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആഗോള തൊഴിൽ മേഖലകളുമായി ബന്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. മലപ്പുറം ജെംസ് കോളേജിൽ പുതിയ അക്കാദമിക് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പുതിയ കാലത്തിന്റെ തൊഴിൽ സാധ്യതകൾക്കും സാങ്കേതിക മുന്നേറ്റങ്ങൾക്കും അനുസൃതമായി പരിവർത്തനം ചെയ്യുന്നതിനാണ് ഗവൺമെന്റ് മുൻഗണന നൽകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആഗോളതലത്തിൽ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ മേഖലകളെ നിരന്തരം നിരീക്ഷിക്കാൻ വിദഗ്ധരെ ഉൾപ്പെടുത്തി ഗ്ലോബൽ ജോബ് വാച്ച് ടവർ സംവിധാനം സംസ്ഥാനത്ത് രൂപീകരിക്കുമെന്നും സതീശൻ പറഞ്ഞു. സർവകലാശാലകളിലെ പാഠ്യപദ്ധതികൾ കാലാനുസൃതമായി പുനഃസംഘടിപ്പിച്ച് തൊഴിലധിഷ്ഠിത കോഴ്സുകൾക്ക് പ്രാധാന്യം നൽകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിനോദസഞ്ചാര മേഖലയിൽ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം കാര്യക്ഷമമാക്കണമെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് പറഞ്ഞു. ജയ്പൂരിൽ ബ്രിക്സ് ടൂറിസം മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 10 വർഷത്തിനിടെ ഇന്ത്യയിലെ വിനോദസഞ്ചാരികളുടെ എണ്ണം 3 ഇരട്ടിയായി വർദ്ധിച്ചതും വിനോദസഞ്ചാര മേഖലയിൽ നൈപുണ്യ വികസനം അനിവാര്യമാണെന്നും ഷെഖാവത്ത് പറഞ്ഞു. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ബ്രിക്സ് യുവജനകാര്യ മന്ത്രിമാരുടെയും കായിക മന്ത്രിമാരുടെയും യോഗത്തിന് ഇന്ന് തുടക്കമാകും. യുവജനക്ഷേമ കായിക മേഖലകളിലെ സഹകരണം ശക്തമാക്കാൻ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മന്ത്രിമാരും പ്രതിനിധി സംഘ തലവന്മാരും യോഗങ്ങളിൽ പങ്കെടുക്കും. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷനാകും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് ടൂറിസം മന്ത്രിമാരുടെ യോഗം ഇന്നലെ ജയ്പൂരിൽ സമാപിച്ചു. ബ്രിക്സ് അംഗരാജ്യങ്ങൾ തമ്മിൽ ടൂറിസം സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് ചട്ടക്കൂട് ഒരുക്കുന്ന ജയ്പൂർ പ്രഖ്യാപനം യോഗം ഏകകണ്ഠമായി അംഗീകരിച്ചു. കൃഷിവകുപ്പ് ഒരുക്കുന്ന 2000 കർഷക ചന്തകൾക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. മന്ത്രി ടി സിദ്ദിഖ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. മന്ത്രി കെ മുരളീധരൻ ചടങ്ങിൽ അധ്യക്ഷനാകും. കർഷകരിൽ നിന്ന് പച്ചക്കറികൾ നേരിട്ട് സംഭരിച്ച് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. കർഷകർക്ക് പൊതുവിപണിയേക്കാൾ 10% അധിക വില നൽകുന്നതിനൊപ്പം ഉപഭോക്താക്കൾക്ക് വിപണി വിലയേക്കാൾ 30% വരെ കുറഞ്ഞ തുകയ്ക്ക് പച്ചക്കറികൾ കർഷക ചന്തയിലൂടെ ലഭിക്കും. കൊച്ചി മെട്രോ സർവീസിന്റെ പേര് മാറ്റാൻ നിർദ്ദേശിച്ചു എന്ന വാർത്ത തെറ്റിദ്ധാരണാജനകമാണെന്ന് കൊച്ചി മെട്രോ റെയിൽ അധികൃതർ അറിയിച്ചു. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പേരാണ് കേരളം മെട്രോ റെയിൽ ലിമിറ്റഡ് എന്നാക്കി മാറ്റാൻ MD ഗവൺമെന്റിന് നിർദ്ദേശം സമർപ്പിച്ചത്. കൊച്ചി മെട്രോ അതേ പേരിൽ തന്നെ അറിയപ്പെടുമെന്നും ഭാവിയിൽ തിരുവനന്തപുരം മെട്രോ, കോഴിക്കോട് മെട്രോ എന്നിവ വരുമ്പോൾ അതും അതാത് സ്ഥലങ്ങളുടെ പേരിൽ തന്നെയായിരിക്കും അറിയുകയെന്നും അധികൃതർ വ്യക്തമാക്കി. ഭാവിയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വരുന്ന മെട്രോയെ ഒരു കുടക്കീഴിലാക്കുന്നതിന്റെ ഭാഗമായാണ് കേരളം മെട്രോ റെയിൽ ലിമിറ്റഡ് എന്ന പേര് നിർദ്ദേശിച്ചത്. ഈ നിർദ്ദേശം സംസ്ഥാന ഗവൺമെന്റിന് പൂർണ്ണ സമ്മതമാണെങ്കിൽ മാത്രമേ നടപ്പാക്കാൻ കഴിയൂവെന്നും KMRL വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1st ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഒക്ടോബർ മാസത്തിൽ നടത്താൻ സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവിറക്കി. ഇത് സംബന്ധിച്ച് മന്ത്രി N. ഷംസുദ്ദീന് വിദ്യാർത്ഥികൾ നൽകിയ നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് അടുത്ത ദിവസം തന്നെ പരീക്ഷാ ടൈം ടേബിൾ പുറത്തിറക്കും. നേരത്തെ +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷ +2 പരീക്ഷയോടൊപ്പം മാർച്ച് മാസത്തിലാണ് നടത്തിയിരുന്നത്. ഇത് വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയതിനെ തുടർന്നാണ് പുതിയ തീരുമാനം. കോട്ടയം MRF സ്ഥിരം ജീവനക്കാരുടെ 16th ലോങ് ടേം സെറ്റിൽമെന്റ് പുതുക്കി നിശ്ചയിക്കുന്നതിന് ധാരണയായി. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് നടത്തിയ ഒത്തുതീർപ്പ് ചർച്ചയിലാണ് തീരുമാനം. പുതിയ ലോങ് ടേം സെറ്റിൽമെന്റിന് ഈ മാസം 1 മുതൽ 4 വർഷത്തേക്കാണ് പ്രാബല്യം. UDF ഗവൺമെന്റ് ബാഹ്യശക്തികളുടെ സമ്മർദ്ദ ഫലമായാണ് പ്രവർത്തിക്കുന്നതെന്ന് BJP ദേശീയ സെക്രട്ടറി KSുരേന്ദ്രൻ ആരോപിച്ചു. PM നടപ്പാക്കാൻ വൈകുന്നത് ഇതുകൊണ്ടാണെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും PM നടപ്പാക്കിയെന്നും എന്നാൽ കേരളത്തിൽ കേന്ദ്ര പദ്ധതികളെ എതിർക്കുകയാണെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലെ നീർച്ചാലുകളുടെ ജനകീയ മാപ്പിംഗ് MA റസാഖ് മാസ്റ്റർ MLA നൽകി മന്ത്രി ടി സിദ്ദിഖ് പ്രകാശനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ നീർച്ചാലുകളും തോടുകളും ജലസ്രോതസ്സുകളും ജനകീയ പങ്കാളിത്തത്തോടെ കണ്ടെത്തി രേഖപ്പെടുത്തിയതാണ് മാപ്പ്. വിനോദസഞ്ചാര വകുപ്പും കോഴിക്കോട് ജില്ലാ ഭരണകൂടവും DTPCയും ചേർന്ന് മറ്റന്നാൾ മുതൽ 30 വരെ സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണാഘോഷത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ തദ്ദേശ പൂക്കള മത്സരം ഇന്ന് നടത്തും. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 വരെ അതത് തദ്ദേശ സ്ഥാപനങ്ങളിലാണ് പൂക്കളങ്ങൾ ഒരുക്കുക. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. 72nd നെഹ്റു ട്രോഫി വള്ളംകളി ഇന്ന് ആലപ്പുഴ പുന്നമടക്കായലിൽ നടത്തും. ഉച്ചയ്ക്ക് 2 മുഖ്യമന്ത്രി VD സതീശൻ വള്ളംകളി ഉദ്ഘാടനം ചെയ്യും. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ മുഖ്യാതിഥിയാകും. ആലപ്പുഴയിൽ നിന്ന് R രവികുമാർ.
1: ഓളപ്പരപ്പിനെ കീറിമുറിച്ച് കരിനാഗങ്ങളെ പോലെ ആൾക്കൂട്ടങ്ങൾ ചീറിപ്പായുന്ന അത്ഭുത കാഴ്ചയാണ് നെഹ്റു ട്രോഫി ജലോത്സവം. ജലരാജാവിനെ നിശ്ചയിക്കുന്ന ഈ ജലമാ

0: ത്തിന് ഇത്തവണ 71 ജലരാജാക്കന്മാരാണ് രംഗത്തുള്ളത്. ചുണ്ടൻ വള്ളങ്ങളുടെ വിഭാഗത്തിൽ മാത്രം 22 എണ്ണമുണ്ട്. 1150 മീറ്റർ ട്രാക്കിലാണ് പൂരം. രാവിലെ 11 ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരം ആരംഭിക്കും. മലയാളികൾക്ക് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരും തുഴച്ചിൽക്കാരായി രംഗത്തുണ്ട്. ഒരു വള്ളത്തിൽ 25% ഇതര സംസ്ഥാനക്കാർ പാടില്ലെന്ന നിയമം ഇത്തവണ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇന്ന് ആലപ്പുഴ ജില്ലയിൽ പൊതു അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രവേശന പാസ് ഉള്ളവർക്ക് മാത്രമാണ് വള്ളംകളി കാണുന്നതിന് ഗാലറികളിലേക്ക് പ്രവേശനം.
1: ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിന് ഗവൺമെന്റിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടെന്ന് മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. ജലോത്സവത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ആറന്മുളയിലെ അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ഈ 30 നടത്തുന്ന ജലോത്സവത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. ഓണക്കാലം സുരക്ഷിതമാക്കാനും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാനും പരിശോധനകൾ കർശനമാക്കാൻ കണ്ണൂർ ജില്ലാ കലക്ടർ P വിഷ്ണുരാജ് നിർദ്ദേശം നൽകി. വിവിധ വകുപ്പുകളുടെ അവലോകന യോഗത്തിലാണ് നിർദ്ദേശം. കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: ഓണക്കാലം അവസാനിക്കുന്നത് വരെ ജില്ലാ അതിർത്തികൾ, മാർക്കറ്റുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ പരിശോധന ശക്തമാക്കും. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം, പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത എന്നിവ തടയുന്നതിനായി ജില്ലാ താലൂക്ക് തലങ്ങളിൽ പ്രത്യേക പരിശോധനാ സ്ക്വാഡുകൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ ഓണത്തോടനുബന്ധിച്ച് അവധി ദിവസങ്ങൾ കൂടുതലായി വരുന്നത് കണക്കിലെടുത്ത് അനധികൃത ഖനനം, പാടം നികത്തൽ, കുന്നിടിക്കൽ, മണ്ണുകടത്തൽ തുടങ്ങിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിന് പ്രത്യേക സ്ക്വാഡിനും രൂപം നൽകി. ഭക്ഷ്യവിതരണ കേന്ദ്രങ്ങളിലും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നവർ അക്കാര്യം കലക്ട്രേറ്റിലെ കൺട്രോൾ റൂമിൽ അറിയിക്കണമെന്നും കലക്ടർ പറഞ്ഞു.
1: കാൽപ്പത്തിന്റെ ലോകത്തിലെ ജനകീയവും നൂതനവുമായ ആശയം കേരളത്തിൽ എത്തിക്കാൻ ഒരുങ്ങുകയാണ് സൂപ്പർ ലീഗ് കേരള. 13 പ്രായക്കാരായ ആർക്കും പങ്കെടുക്കാവുന്ന സൂപ്പർ ബോളേഴ്സ് ടൂർണമെന്റിൽ കേരളത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരങ്ങൾ നേർക്കുനേർ ഏറ്റുമുട്ടും. 3 റീജിയണൽ മത്സരങ്ങൾ. കൊച്ചിയിലാണ് ഗ്രാൻഡ് ഫൈനൽ. ഈ 29-30 തൃശൂർ മത്സരത്തിന്റെ ആദ്യ വേദിയാകും. 5-6 തിരുവനന്തപുരത്തും 12-13 കോഴിക്കോട്ടും മത്സരങ്ങൾ ഉണ്ടാകും. 18 ഗ്രാൻഡ് ഫൈനൽ. തിരുവനന്തപുരത്ത് കേരള ക്രിക്കറ്റ് ലീഗ് 3rd സീസണിൽ ആദ്യ ജയം കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിന്. കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ 4 കാലിക്കറ്റ് തോൽപ്പിച്ചത്. ഭാരതീയ വിദ്യാനികേതൻ വിദ്യാലയങ്ങളുടെ 30th സംസ്ഥാന കായികമേളയ്ക്ക് കോഴിക്കോട്ട് തുടക്കമായി. മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ 116 900 വിദ്യാർത്ഥികൾ മത്സരിക്കും. FIH വനിതാ ഹോക്കി ലോകകപ്പ് 2nd പൂളിലെ ആദ്യ മത്സരത്തിൽ നെതർലാൻഡ്സ് ഇന്ത്യയെ പരാജയപ്പെടുത്തി. ആംസ്റ്റർവീനിൽ എതിരില്ലാത്ത 2 ആതിഥേയരുടെ ജയം. സ്ലോവാക്യയിൽ അണ്ടർ 20 ഗുസ്തി ലോക ചാമ്പ്യൻഷിപ്പിൽ 76 വിഭാഗത്തിൽ ഇന്ത്യൻ വനിതാ ഗുസ്തി താരം കാജൽ ധോചക് സ്വർണം നേടി. ചൈനയുടെ ജിങ്റു സണ്ണിനെ തോൽപ്പിച്ചാണ് കാജൽ ലോകകിരീടം സ്വന്തമാക്കിയത്. സ്വിറ്റ്സർലാൻഡിലെ ലോസാനിൽ ഡയമണ്ട് ലീഗ് മീറ്റ് ജാവലിൻ ത്രോയിൽ ഇന്ത്യൻ താരം നീരജ് ചോപ്ര 2nd സ്ഥാനത്തെത്തി. ശ്രീലങ്കൻ താരം റുമേഷ് പതിരാഗേക്കാണ് 1st സ്ഥാനം. 47th സംസ്ഥാന പോലീസ് ഗെയിംസ് ആൻഡ് അത്ലറ്റിക് മീറ്റിന്റെ ഭാഗമായ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പ് ഇന്ന് കോഴിക്കോട്ട്. പോലീസ് ക്ലബ്ബിൽ ചലച്ചിത്ര നടൻ അബു സലീം ഉദ്ഘാടനം ചെയ്യും. കോട്ടയം ജില്ലയിൽ ക്ഷീരവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പ്രത്യേക പാൽ പരിശോധനാ പരിപാടി ജില്ലാ കലക്ടർ ചേതൻ കുമാർ മീണ ഉദ്ഘാടനം ചെയ്തു. ഓണക്കാലത്ത് വിപണിയിലെത്തുന്ന പാലിന്റെ ഗുണനിലവാരം ഉറപ്പാക്കാനും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാനുമാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആഗോള തൊഴിൽ മേഖലകളുമായി ബന്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. വിനോദസഞ്ചാര മേഖലയിൽ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം കാര്യക്ഷമമാക്കണമെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. കൃഷിവകുപ്പിന്റെ 2000 കർഷക ചന്തകൾക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. പ്ലസ് 1 ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഒക്ടോബറിൽ നടത്തുമെന്ന് സംസ്ഥാന ഗവൺമെന്റ്. 72nd നെഹ്റു ട്രോഫി വള്ളംകളി ഉച്ചയ്ക്ക് ആലപ്പുഴ പുന്നമടക്കായലിൽ മുഖ്യമന്ത്രി V.D. സതീശൻ ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: സംപ്രതി വാർത്താഹ ശ്രൂയന്താം. പ്രവാചിക ഋച ഝാ. അഥ വാർത്താഹ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉക്തവാൻ യത് പരിഷ്കാരാഃ തസ്യ പ്രശാസനസ്യ കൃതേ ബാധ്യതാ ന അപിതു പ്രതിബദ്ധതാ ദൃഢ വിശ്വാസശ്ച. തേനോക്തം യത് പ്രശാസനസ്യ നീതയഃ ജനകല്യാണപരാഃ വികാസോന്മുഖാഃ പ്രഗതിവർദ്ധകാശ്ച സന്തി. ഹ്യഃ സായങ്കാലെ നവദല്യാം ഇക്കോണമിക് ടൈംസ് വേൾഡ് ലീഡേഴ്സ് ഫോറം ഇത്യേതത് മഞ്ചം സംബോധയന് ശ്രീമോദി ഉക്തവാന് യത് തസ്യ പ്രശാസനേന പരിഷ്കാരേഭ്യഃ സ്പഷ്ടാ യോജനാ നിർമിതാ അസ്തി. യസ്യാം പ്രാഥമികതാ ശാസനസ്തരീയ പരിഷ്കാരേഭ്യ പ്രദത്താ അസ്തി. सौक्तवान् यत् देशस्य भविष्यं सुरक्षितं कर्तुं भारतं नीतिनिर्माणस्तरे नवपरिष्कारान् करोति।
4: 15 अगस्त को मैंने लाल किले से सप्त धारा की, सप्त शक्तियों की बात की है और इसलिए भारत आज पॉलिसी लेवल पर नेक जनरेशन रिफॉर्म्स कर रहा ताकि हमारा फ्यूचर सुरक्षित हो, गवर्नेंस पर रिफॉर्म्स कर रहा है, ईज ऑफ लिविंग के लिए रिफॉर्म्स कर रहा है।
3: प्रधानमंत्री उक्तवान् यत् तस्य प्रशासनं केवलं नियमेषु परिवर्तनं न करोति अपितु तेषां नियमानां पृष्ठे विद्यमानायाः सम्पूर्ण दृष्टेः परिवर्तनमपि करोति। सः उक्तवान् यत् पूर्वं नियमसम्बद्ध दृष्टिः अनुमति पर्यन्तं निषिद्धम् इति आसीत्, अधुना च प्रशासनं ताम दृष्टिं परिवर्त्य निषेध पर्यन्तम् अनुमतम् इति दिशि अग्रेसरति। भारतस्य अध्यक्षतायाम् आयोजितं ब्रिक्स पर्यटन मन्त्रिणाम् उपवेशनं ह्यः जयपुर घोषणापत्रं सर्वसम्मत्या स्वीकरणेन सम्पन्नम्। एतत् घोषणापत्रं ब्रिक्स सदस्य देशानां मध्ये पर्यटन क्षेत्रे सहयोगं सुदृढीकर्तुं कार्ययोजना प्रददाति। घोषणापत्रे सहयोगस्य प्रमुख क्षेत्राणि निर्दिष्टानि सन्ति। एतेषु पर्यटन क्षेत्रे कृत्रिम बुद्धेः उपयोगः, स्थायी पर्यटन पद्धतयः, कौशल विकासः, अबाधित यात्रायाः सौविध्यानि च सम्मिलितानि सन्ति। उपवेशनस्य अध्यक्षतां केन्द्रीय संस्कृति पर्यटन मंत्री गजेन्द्र सिंह शेखावतः राजस्थानस्य जयपुरे अकरोत्। अनेन सहैव अस्मिन् वर्षे भारतस्य अध्यक्षतायाम् आयोजितस्य ब्रिक्स पर्यटन कार्यसमूहस्य अपि समापनम् अभवत्। केन्द्रीय गृहमंत्री अमित शाहः पुनरुक्तवान् यत् अवैध प्रवासिनां विरुद्धं शून्य सहिष्णुता नीतिः निरन्तरं प्रवर्तिष्यते तथा अवैध प्रवासिनां परिचय निष्कासन निर्वासन सम्बद्धा प्रक्रिया कठोरतया क्रियान्विता भविष्यति। असौ उक्तवान् यत् देशात् प्रत्येकस्य अवैध प्रवासिनः निर्वासनं प्रति प्रशासनस्य प्रतिबद्धता सर्वोच्च प्राथमिकता अस्ति। असौ एतदपि उक्तवान् यत् जनसांख्यिकीय परिवर्तनं पूर्णतया निरोद्धुं प्रयत्नः करिष्यते। गृहमन्त्री ह्यः पश्चिम बंगालस्य सिलीगुड़ी नगरे कावाखाली प्रांगणे भारतीय न्याय संहितायाः विषये षड् दिवसीय अवबोधन प्रदर्शनीम् उद्घाट्य एकां सभां सम्बोधयन् एतत् उक्तवान्। राष्ट्रपतिः द्रौपदी मुर्मुः आगामि मासस्य पञ्चम दिनांके नवदिल्ल्यां स्थिते विज्ञान भवने 48 विद्यालयीय शिक्षकेभ्यः राष्ट्रिय शिक्षक पुरस्कारान् प्रदास्यति। शिक्षा मन्त्रालयेन संसूचितं यत् विद्यालयीय शिक्षकाणां चयनं जनपदस्तरे, राज्यस्तरे तथा राष्ट्रियस्तरे विद्यालय शिक्षा साक्षरता विभागेन त्रिचरणात्मक चयन प्रक्रियया कृतम्। चयनिताः 48 शिक्षकाः 27 राज्येभ्यः, 7 केन्द्रशासित प्रदेशेभ्यः अथ केन्द्रप्रशासनस्य 6 संस्थाभ्यः च सन्ति। चयनितेषु 48 शिक्षकेषु 26 पुरुषाः, 22 च महिलाः सन्ति। भारतर्तु विज्ञान विभागेन अद्य पूर्व मध्य प्रदेशे प्रचण्डात् अति प्रचण्ड वृष्टेः पूर्वानुमानं कृतमस्ति। असम, सिक्किम, मेघालय, नागालैण्ड, मणिपुरम, मिजोरम, त्रिपुरा राज्येषु सोमवासर पर्यन्तं प्रचण्ड वृष्टेः सम्भावना वर्तते। अद्य दिल्ली, पंजाब, हरियाणा, बिहार, छत्तीसगढ़, पूर्वोत्तर प्रदेश, ओडिशा, उत्तराखण्ड, हिमालयीय प्रदेशानां केषुचित् भागेषु अपि समान स्थितेः संभावना वर्तते इति वार्ताः।

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആതുര ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ജനസമക്ഷത്തിലേക്ക് സ്വാഗതം. ജനസമക്ഷത്തിൽ ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. 2026 ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 10 വരെയുള്ള പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷിക്കാനുള്ള സമയപരിധി സെപ്റ്റംബർ 5 വരെ നീട്ടി. കർഷകർക്ക് കൃഷിവകുപ്പിന്റെ എയിംസ് പോർട്ടലിൽ നേരിട്ട് രജിസ്റ്റർ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാം. പോർട്ടൽ വഴി അപേക്ഷിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സമീപത്തെ കൃഷിഭവനുമായി ബന്ധപ്പെട്ട് അപേക്ഷ നൽകാവുന്നതാണ്. കണ്ണൂർ പോസ്റ്റൽ ഡിവിഷന്റെ ഡാക്ക അദാലത്ത് സെപ്റ്റംബർ 8 പകൽ 3 പയ്യാമ്പലത്തുള്ള കണ്ണൂർ ഡിവിഷനിലെ പോസ്റ്റ് ഓഫീസ് സൂപ്രണ്ട് ഓഫീസിൽ നടക്കും. മെയിൽ, സ്പീഡ് പോസ്റ്റ് സർവീസ്, പാഴ്സൽ കൌണ്ടർ സേവനങ്ങൾ, സേവിംഗ്സ് ബാങ്ക്, മണി ഓർഡറുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും അദാലത്തിൽ പരിഗണിക്കും. പരാതികൾ കവറിൽ ഡാക്ക് അദാലത്ത് എന്നെഴുതി സെപ്റ്റംബർ 4 വരെ സൂപ്രണ്ട് ഓഫ് പോസ്റ്റ് ഓഫീസ് കണ്ണൂർ ഡിവിഷൻ, കണ്ണൂർ 670001 എന്ന വിലാസത്തിൽ അയക്കാം. ജില്ലയിൽ വ്യക്തികൾ, ട്രസ്റ്റുകൾ, ദേവസ്വം ബോർഡുകൾ എന്നിവയുടെ ഉടമസ്ഥതയിലുള്ള കാവുകളുടെ സംരക്ഷണത്തിനും പരിപാലനത്തിനും കേരള വനം വന്യജീവി വകുപ്പ് ധനസഹായം നൽകുന്നു. അർഹരായ കാവുടമകൾ കാവിന്റെ വിസ്തൃതി, ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ സഹിതം സെപ്റ്റംബർ 10 മുൻപായി കാസർകോട് സോഷ്യൽ ഫോറസ്റ്ററി അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഓഫീസിൽ അപേക്ഷിക്കണം. മുൻവർഷങ്ങളിൽ ധനസഹായം ലഭിച്ച കാവുകളെ പരിഗണിക്കില്ല. അപേക്ഷാ ഫോറം കേരള വനം വകുപ്പിന്റെ വെബ്സൈറ്റിൽ നിന്നോ കാസർകോട് സോഷ്യൽ ഫോറസ്റ്ററി ഡിവിഷൻ ഓഫീസിൽ നിന്നോ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9447979152. കണ്ണൂർ സർവകലാശാല മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ ഇക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിൽ MA ഇക്കണോമിക്സ് കോഴ്സിൽ സീറ്റ് ഒഴിവുണ്ട്. തത്സമയ പ്രവേശനം ഈ മാസം 24 രാവിലെ 10:30. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9400033417. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി തൊഴിലറിയിപ്പുകൾ. കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ പ്രസൂതി തന്ത്രായാൻ സ്ത്രീരോഗ വകുപ്പിൽ ഒഴിവുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച സെപ്റ്റംബർ 1 രാവിലെ 10 പരിയാരത്തുള്ള കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ പ്രിൻസിപ്പാളിന്റെ കാര്യാലയത്തിൽ നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0497280016. ചീമേനിയിൽ പ്രവർത്തിക്കുന്ന തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലെ അഡ്ഹോക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനത്തിലുള്ള കൂടിക്കാഴ്ച ഈ മാസം 31 പകൽ 11 നടക്കും. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, മുൻപരിചയം തെളിയിക്കുന്നതിനുള്ള അസൽ പ്രമാണങ്ങളും സഹിതം ഹാജരാകണം. ഫോൺ 0467225377. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡുമായി ബന്ധപ്പെട്ട എല്ലാ പെർമിറ്റുകളും ലൈസൻസുകളും ഈ മാസം 31 സംരക്ഷയിൽ രജിസ്റ്റർ ചെയ്യണം. കേരള ജല അതോറിറ്റി കണ്ണൂർ ക്വാളിറ്റി കൺട്രോൾ സബ് ഡിവിഷന് കീഴിലുള്ള കണ്ണൂർ താണ, പയ്യന്നൂർ, തളിപ്പറമ്പ്, പള്ളിക്കുന്ന്, മട്ടന്നൂർ, ഇരിക്കൂർ എന്നീ ജലപരിശോധനാ ലാബുകളിൽ ഇന്നു മുതൽ 28 വരെ വെള്ളം പരിശോധിക്കുന്നതായിരിക്കില്ല. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആതുര ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
4: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
5: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: 24 പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
5: AKG ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ.
4: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. ഫോൺ 0497276240.
6: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
7: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
8: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം. അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, 2-വീലർ, 4-വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
9: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര, നെല്ലൂന്നി.
10: CM വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump.
9: Big exclusive studio, Kannur of Simbolo and Collar. Other brands, Grandfoss, Hutik, Vox Lanit.
10: Phone 9496420880.
9: 8111933600.
10: CM വിസ്താര.
9: CM വിസ്താര, നെല്ലൂന്നി.
11: ഓണം നബിദിന ആശംസകളോടെ സ്റ്റിച്ച്വെൽ ബ്യൂട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
12: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
13: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
14: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
13: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
14: ഫോൺ 7999-447-6836.
13: 9447-371-836-8078-502-836.
15: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ, ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവ ബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. ഫോൺ 9961-004648, 9495-127627, 9656-948321.
16: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം, കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
17: പാട്ടും പൊരുളും, ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. അവതരണം ഡോക്ടർ PV ജയരാജ്, ലീന ജയരാജ്, മട്ടന്നൂർ. പാട്ടും പൊരുളും, ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.
18: എല്ലാവർക്കും നമസ്കാരം.
19: നമസ്കാരം.
18: 60s ഒരുപാട് ശ്രദ്ധേയമായ മലയാള ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള ഗായികയാണ് S. ജാനകി. ഞാനിവിടെ തിരഞ്ഞെടുത്തിരിക്കുന്ന നദികളെ പരാമർശിക്കുന്ന പാട്ടുകൾക്ക് ഒരു മിസ്റ്റിക് പരിവേഷമുണ്ട്. ദുഃഖവും ശാന്തതയും കാൽപ്പനികതയും എല്ലാം ചേർന്ന് ഒഴുകുന്നുണ്ട്. ചിത്രങ്ങളിലെ സാധാരണമായ കഥാ പശ്ചാത്തലങ്ങളിൽ നിന്നും ഈ ജാനകി ഗാനങ്ങൾ ഒരുതരം അസാധാരണ ഭാവം കൈവരിച്ചിരിക്കുന്നതായി തോന്നിയിട്ടുണ്ട്. 1967 ശോഭന പരമേശ്വരൻ നായർ നിർമ്മിച്ച നഗരമേ നന്ദി എന്ന ചിത്രത്തിന് MT വാസുദേവൻ നായർ ആണ് കഥ, തിരക്കഥ, സംഭാഷണം ഒക്കെ രചിച്ചത്. A. വിൻസെൻ്റ് ആണ് സംവിധാനം ചെയ്തത്. അക്കാലത്തെ മലബാറിലെ ദാരിദ്ര്യത്തിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഒരു മോചനം കൊതിക്കുന്ന ഏതൊരു മലയാളിയെയും പോലെ ഉറ്റ ചങ്ങാതിയായ രാഘവൻ എന്ന മധുവിൻ്റെ സഹായത്തോടെ മാധവൻകുട്ടി എന്ന പ്രേംനസീറും മദ്രാസ് നഗരത്തിൽ എത്തിച്ചേരുന്നു. ഒരു ടാക്സി ഡ്രൈവറുടെ ജോലി ലഭിക്കുന്ന മാധവൻകുട്ടി നാട്ടിലുള്ള തൻ്റെ അമ്മയെയും സഹോദരിയായ കുഞ്ഞുലക്ഷ്മി എന്ന ജ്യോതിലക്ഷ്മിയെയും മദ്രാസിലേക്ക് വരുത്തി ഒരു വാടക വീട്ടിൽ താമസിപ്പിക്കുന്നു. ഒരു ശരാശരി നാട്ടിൻപുറത്തുകാരിയായ കുഞ്ഞുലക്ഷ്മി നഗരത്തിൽ കഴിഞ്ഞുകൊണ്ട് തികഞ്ഞ ഗൃഹാതരതയോടെ പാടുന്നത് എസ് ജാനകിയുടെ ഏറ്റവും അവിസ്മരണീയമായ ഗാനങ്ങളിൽ

1973 വി പി പൗലോസിൻ്റെ കഥയ്ക്ക് എൻ എൻ പിഷാരടി തിരക്കഥാ സംഭാഷണവും സംവിധാനവും നിർവഹിച്ച ചിത്രമാണ് റാഗിംഗ്. ഐസക് തോമസ് ആണ് നിർമ്മാതാവ്. സുധീർ, വിൻസെൻ്റ്, പി ജെ ആൻ്റണി, ശങ്കരാടി, ബാലൻ കെ നായർ, റാണി ചന്ദ്ര, ജമീല മാലിക്, പിന്നെ അത്രയൊന്നും അറിയപ്പെടാത്ത ഒരുപാട് നടീനടന്മാരും അണിനിരന്ന ഒരു ശരാശരി പടമാണ് റാഗിംഗ്. ഒരു കോളേജ് ക്യാമ്പസിൽ നടമാടുന്ന സംഘർഷങ്ങളാണ് ചിത്രത്തിൻ്റെ ഇതിവൃത്തം. പലതരത്തിലുള്ള വിദ്യാർത്ഥികളാണ് ആ കോളേജിലുള്ളത്. അച്ഛൻ്റെ മരണാനന്തര ചടങ്ങുകളുടെ പരിവേഷത്തോടെ കാര്യസ്ഥനും ഒരുമിച്ച് വരുന്ന ഭവത്രാതൻ നമ്പൂതിരി മുതൽ കഞ്ചാവ് വിളിച്ച് നടക്കുന്ന ദാസൻ വരെ അവിടെ വിദ്യാർത്ഥികളാണ്. എല്ലാം നോക്കി നടത്താൻ നല്ലവനായ പ്രൊഫസർ ഉമ്മൻ എന്ന പി ജെ ആൻ്റണിയും, ലബോറട്ടറിയിലെ പൊട്ടിത്തെറിയും ലൈബ്രറി കെട്ടിടത്തിലെ തീപിടുത്തവും അടക്കം കഥാന്ത്യം ദുരന്തപൂർണമാണ്. ക്യാമ്പസിലെ പ്രണയ ജോഡികളായി ചിത്രത്തിലുള്ളത് ജോണി എന്ന വിൻസെൻറ്റും പാർവതി എന്ന റാണിചന്ദ്രയുമാണ്. പാർവതിക്കു വേണ്ടി എസ് ജാനകി ആലപിക്കുന്ന ഈ മനോഹര ഗാനം എഴുതിയത് പി ജെ ആൻ്റണിയും സംഗീതം പകർന്നത് കെ രാഘവനുമാണ്. മോഹനം, കല്യാണവസന്തം, രഞ്ജിനി, അമൃതവർഷിണി എന്നീ രാഗങ്ങളിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്.

1973 തന്നെയാണ് മുട്ടത്ത് വർക്കിയുടെ പച്ചനോട്ടുകൾ എന്ന കഥ കെ പി കൊട്ടാരക്കര തിരക്കഥയെഴുതി നിർമ്മിച്ചത്. എ ബി രാജ് ആണ് സംവിധായകൻ. പൗലോസ് എന്ന പ്രേംനസീർ തൻ്റെ അച്ഛനായ തൊമ്മി ആശാൻ എന്ന അടൂർബാസിയുടെയും കുടുംബത്തിൻ്റെയും ദാരിദ്ര്യവും നിസ്സഹായാവസ്ഥയും കണ്ട് സഹിക്കവയ്യാതെ മാത്യു മുതലാളി എന്ന ജോസ് പ്രകാശിൻ്റെ കണക്കെഴുത്തുകാരൻ്റെ ജോലി സ്വീകരിക്കുന്നു. റപ്പേൽ എന്ന കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ മകൾ ലീലാമ്മ എന്ന വിജയശ്രീയുമായി പൗലോസ് പ്രണയത്തിലാണ്. പക്ഷേ ഒരു നിർണായക ഘട്ടത്തിൽ മാത്യു മുതലാളിയുടെ മകൾ റോസി എന്ന റാണി ചന്ദ്രയിൽ നിന്നും തൻ്റെ പ്രണയം മറച്ചുവെക്കാൻ നിർബന്ധിതനായ പൗലോസ് ലീലാമ്മയിൽ നിന്നും അകലാൻ ശ്രമിക്കുന്നു. പൗലോസ് കടത്തുതോണി കയറി നാടുവിടുന്ന വേളയിൽ പുഴക്കരയിൽ നിന്നുകൊണ്ട് ലീലാമ്മ പാടുന്ന എസ് ജാനകി ഗാനം ശ്രീകുമാരൻ തമ്പിയും എം കെ അർജുനനുമാണ് അണിയറ ശില്പികൾ.

0: പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. അവതരണം ഡോക്ടർ പി വി ജയരാജ്, ലീന ജയരാജ് മട്ടന്നൂർ. പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
1: ഓണം നബിദിനാശംസകളോടെ മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
3: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും. പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
1: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദിമേള 2026 ഓഗസ്റ്റ് 25 വരെ
4: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ്. ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
1: 100,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം. വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ. ഓണം ഖാദിമേള 2026
4: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846765216.
5: പ്രധാന വാർത്തകൾ. ജനക്ഷേമം, വളർച്ച, വികസനം എന്നിവയ്ക്ക് മുൻഗണന നൽകുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് വിശാഖപട്ടണത്ത്. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷനാകും. ഇന്ത്യയിലെയും യുകെയിലെയും സായുധ സേനകൾ തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം വിപുലീകരിക്കാൻ ഡൽഹിയിലെ നിർണായക യോഗത്തിൽ ധാരണ. 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്കൊരുങ്ങി പുന്നമട കായൽ. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് പ്രാദേശിക അവധി. ആഭ്യന്തര ആവശ്യം നിറവേറ്റുന്നതിനുള്ള പഞ്ചസാര ശേഖരം രാജ്യത്ത് ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു രാജ്യത്തെ 48 അധ്യാപകർക്ക് അധ്യാപക ദിനമായ സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ സമ്മാനിക്കും. സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിലായി നടത്തിയ 3 ഘട്ടങ്ങളുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെയാണ് അധ്യാപകരെ തെരഞ്ഞെടുത്തതെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. ന്യൂഡൽഹിയിൽ നടക്കുന്ന പുരസ്കാര വിതരണ ചടങ്ങ് ദൂരദർശനിലും വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ സ്വയംപ്രഭ ചാനലുകളിലും തത്സമയം സംപ്രേഷണം ചെയ്യും. സാംസ്കാരിക പാരമ്പര്യം രാജ്യത്തെ ഒന്നിപ്പിക്കുന്ന ശക്തമായ കണ്ണിയാണെന്നും ഇന്ത്യയുടെ സാംസ്കാരിക വേരുകൾ സംരക്ഷിക്കപ്പെടണമെന്നും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ അന്തർഹൃദയ കണക്ട് മൽഹാർ പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യവസ്ഥിതിയെ പരിഷ്കരിക്കുന്നതിന് ഉത്തരവാദിത്തത്തോടെ സംഭാവന ചെയ്യാൻ ഉപരാഷ്ട്രപതി യുവജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ജനക്ഷേമം, വളർച്ച, വികസനം എന്നിവയ്ക്ക് മുൻഗണന നൽകുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ഇന്നലെ ഇക്കണോമിക് ടൈംസ് വേൾഡ് ലീഡേഴ്സ് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണതലത്തിലുള്ള പരിഷ്കാരങ്ങൾക്ക് മുൻഗണന നൽകുന്ന വ്യക്തമായ കർമ്മ പദ്ധതി സർക്കാർ തയ്യാറാക്കിയതായി പ്രധാനമന്ത്രി പറഞ്ഞു.
6: 15 അഗസ്റ്റ് കോ മേനെ ലാൽ കിലേ സേ സപ്ത ധാരാ കി സപ്ത ശക്തിയോ കി ബാത് കി ഹൈ ഔർ ഇസ്ലിയേ ഭാരത് ആജ് पॉलिसी लेवल पर नेक्स्ट जनरेशन रिफॉर्म्स कर रहा है ताकि हमारा फ्यूचर सुरक्षित हो, गवर्नेंस पर रिफॉर्म्स कर रहा है, ईज ऑफ लिविंग के लिए रिफॉर्म्स कर रहा है.
5: വിഭവങ്ങളെ ആയുധങ്ങളാക്കി പ്രവർത്തിക്കുന്നത് ലോകത്ത് പുതിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നതായി പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഇത്തരം സാഹചര്യങ്ങളിലും പ്രതീക്ഷയുടെയും വളർച്ചയുടെയും കേന്ദ്രമായാണ് ലോകം ഇന്ത്യയെ കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അനധികൃത കുടിയേറ്റത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് സർക്കാരിനുള്ളതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചറിയുന്നതിനും നാടുകടത്തുന്നതിനുമുള്ള നടപടികൾ കർശനമായി പാലിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമബംഗാളിലെ സിലിഗുരിയിൽ സശസ്ത്ര സീമാബൽ ആസ്ഥാനത്ത് 189 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ബ്രിക്സ് യുവജനകാര്യ മന്ത്രിമാരുടെയും കായിക മന്ത്രിമാരുടെയും യോഗങ്ങൾക്ക് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ബ്രിക്സ് യുവജനകാര്യ മന്ത്രിമാരുടെ യോഗം ഇന്നും കായിക മന്ത്രിമാരുടെ യോഗം നാളെയുമാണ് നടക്കുക. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ യോഗങ്ങളിൽ അധ്യക്ഷത വഹിക്കും. യുവജനക്ഷേമ കായിക മേഖലകളിലെ സഹകരണം ശക്തമാക്കുന്നതിനായി ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുമുള്ള മന്ത്രിമാരും പ്രതിനിധി സംഘ തലവന്മാരും യോഗങ്ങളിൽ പങ്കെടുക്കും. ഇന്ത്യയിലെയും യുകെയിലെയും സായുധ സേനകൾ തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം വിപുലീകരിക്കാൻ ഡൽഹിയിൽ നടന്ന നിർണായക യോഗത്തിൽ ധാരണ. 25th ഇന്ത്യ യുകെ ഡിഫൻസ് കൺസൾട്ടേറ്റീവ് ഗ്രൂപ്പ് യോഗത്തിൽ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗും യുകെ പ്രതിരോധ വിഭാഗം ഉദ്യോഗസ്ഥൻ ജെറമി പോക്ലിംഗ്ടണും സംയുക്ത അധ്യക്ഷത വഹിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ വ്യവസായ സഹകരണം അവലോകനം ചെയ്ത യോഗം ഇൻഡോ പസഫിക് മേഖലയിലെ സമുദ്ര സുരക്ഷാ സഹകരണം ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയും എടുത്തു പറഞ്ഞു. തിരുവോണത്തിന് ഇനി 4 മാത്രം. നാടെങ്ങും ആവേശകരമായ ഓണാഘോഷ പരിപാടികൾ പുരോഗമിക്കുകയാണ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർ എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ നേർന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഓണാവധി ആരംഭിച്ചു. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും വ്യാജമദ്യം, ലഹരിക്കടത്ത് എന്നിവ തടയുന്നതിനായും ചെക്ക് പോസ്റ്റുകളിലും റോഡുകളിലും വാഹന പരിശോധനയും ബോർഡർ പട്രോളിംഗും ശക്തമാക്കി. 72nd നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ പൂർണ്ണം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ഉച്ചയ്ക്ക് 2 ഉദ്ഘാടനം നിർവഹിക്കും. കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ മുഖ്യാതിഥിയാകും. പുന്നമട കായലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. നെഹ്റു ട്രോഫിയോടനുബന്ധിച്ച് ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആഭ്യന്തര ആവശ്യം നിറവേറ്റുന്നതിനായി രാജ്യത്ത് പഞ്ചസാരയുടെ ലഭ്യത ഉറപ്പാക്കുമെന്ന് കേന്ദ്ര സർക്കാർ. പഞ്ചസാര വിലയിലെ സമീപകാല വർധനവ് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും മതിയായ ലഭ്യതയും സ്ഥിരതയുള്ള വിലയും ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. എഥനോൾ ഉൽപാദനത്തിനായി പഞ്ചസാര വക മാറ്റിയതാണ് വില വർധനവിന് കാരണമെന്ന വാദം തെറ്റാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
7: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
5: ബംഗ്ലാദേശിന്റെ 23rd പ്രസിഡന്റായി ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവ് മിർസ ഫക്രുൽ ഇസ്ലാം ആലംഗീർ സത്യപ്രതിജ്ഞ ചെയ്തു. പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഒലി അഹമ്മദിനെതിരെ 255 വോട്ടുകൾ നേടിയാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. കഴിഞ്ഞ 35 വർഷത്തിനിടെ ആദ്യമായാണ് ബംഗ്ലാദേശ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഒന്നിലധികം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. അമേരിക്കയുടെ ഏതു ഭീഷണിക്കും ശക്തമായ മറുപടി നൽകുമെന്ന് ഇറാൻ. ഇറാനിയൻ നേതൃത്വത്തിനുമേൽ സമ്മർദ്ദം ചെലുത്തുക എന്ന ലക്ഷ്യത്തോടെ കഠിനമായ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന് US പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇറാന്റെ പ്രതികരണം. ഇറാന് ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണ നൽകുന്ന രാജ്യങ്ങൾക്ക് സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യുക്രൈനിലെ ക്രിവീറിഹിൽ ഷോപ്പിംഗ് സെന്ററിന് നേരെ നടന്ന റഷ്യൻ ഡ്രോൺ ആക്രമണത്തിൽ 16 പേർ കൊല്ലപ്പെട്ടു. 22 കുട്ടികൾ ഉൾപ്പെടെ 130 പേർക്ക് പരിക്കേറ്റു. റഷ്യൻ നഗരമായ പെർമിലെ എണ്ണ ശുദ്ധീകരണശാലയിലും വോൾഗോഗ്രാഡ് മേഖലയിലെ സൈനിക വിമാനത്താവളത്തിലും യുക്രൈനും ആക്രമണം നടത്തി. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ മുതൽ ഈ മാസം 25 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്നും നാളെയും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. വർദ്ധിച്ചുവരുന്ന സാമ്പത്തിക സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി വിവിധ ബാങ്കുകളുമായി ഒന്നിച്ച് പ്രവർത്തിക്കുമെന്ന് കണ്ണൂർ സിറ്റി പോലീസ്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ വി ബി വിജയഭാരത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ നടന്ന ജില്ലയിലെ ബാങ്ക് മാനേജർമാരുടെ യോഗത്തിലാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
8: സംശയാസ്പദമായ അക്കൌണ്ടുകൾ, വലിയ തോതിലും അസ്വാഭാവികമായതുമായ പണമിടപാടുകൾ എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ കാലതാമസമില്ലാതെ പോലീസിനെ വിവരമറിയിക്കണം. ഒരു സൈബർ തട്ടിപ്പ് നടന്നയുടൻ പ്രതികളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ കണ്ടെത്താനും പണം നഷ്ടപ്പെട്ടവർക്ക് അത് വേഗത്തിൽ തിരിച്ചുപിടിച്ചു കൊടുക്കാനും പോലീസും ബാങ്കുകളും തമ്മിലുള്ള തത്സമയ ഏകോപനം അത്യന്താപേക്ഷിതമാണെന്ന് യോഗത്തിൽ അഭിപ്രായപ്പെട്ടു. പുതിയ സൈബർ തട്ടിപ്പ് രീതികളെക്കുറിച്ച് ബാങ്ക് ജീവനക്കാർ നിരന്തരം അപ്ഡേറ്റഡ് ആയിരിക്കണമെന്നും ഈ വിവരങ്ങൾ തങ്ങളുടെ ഉപഭോക്താക്കളിലേക്ക് കൃത്യമായി എത്തിച്ച് അവരെ ബോധവാന്മാരാക്കാൻ ബാങ്കുകൾ മുൻകൈയെടുക്കണമെന്നും യോഗത്തിൽ നിർദ്ദേശിച്ചു.
5: FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകുന്നേരം 7:30 മത്സരം. പാകിസ്ഥാനെ 5-3 പരാജയപ്പെടുത്തി ഇന്ത്യ പൂൾ ഡിയിൽ രണ്ടാം സ്ഥാനത്താണ്. ഇന്ത്യൻ വനിതാ ടീം ഇന്നലെ നെതർലൻഡ്സിനെതിരെ ഏകപക്ഷീയമായ 2 പരാജയപ്പെട്ടു. നാളെ ഓസ്ട്രേലിയയുമായാണ് വനിതാ ടീമിന്റെ പോരാട്ടം. ഇന്ത്യൻ ജാവലിൻ താരം നീരജ് ചോപ്രയ്ക്ക് ലോസ് ആൻഡ് ഡയമണ്ട് ലീഗിൽ വെള്ളി മെഡൽ. സീസണിലെ തന്റെ ഏറ്റവും മികച്ച ദൂരമായ 88.05 മീറ്റർ എറിഞ്ഞാണ് നീരജ് രണ്ടാം സ്ഥാനം നേടിയത്. ശ്രീലങ്കയുടെ റുമേഷ് തരംഗയ്ക്കാണ് സ്വർണം. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ വനിതാ ഡബിൾസ് സെമിയിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം ഇന്ന് ചൈനീസ് ജോഡിയെ നേരിടും. ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യയുടെ പുരുഷ ഡബിൾ സഖ്യം ക്വാർട്ടറിൽ ചൈനയുടെ പരാജയപ്പെട്ട് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. ഡെറാഡൂണിൽ നടന്ന ഇന്ത്യ നേപ്പാൾ സംയുക്ത പ്രവർത്തക സമിതിയുടെ 14th യോഗത്തിൽ ഇരു രാജ്യങ്ങളുടെയും ഉഭയകക്ഷി സഹകരണത്തിന്റെ എല്ലാ മേഖലകളും അവലോകനം ചെയ്തു. ജനക്ഷേമം, വളർച്ച, വികസനം എന്നിവയ്ക്ക് മുൻഗണന നൽകുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് വിശാഖപട്ടണത്ത്. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷനാകും. ഇന്ത്യയിലെയും യുകെയിലെയും സായുധ സേനകൾ തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം വിപുലീകരിക്കാൻ ഡൽഹിയിലെ നിർണായക യോഗത്തിൽ ധാരണ. 72nd നെഹ്റു ട്രോഫി വള്ളംകളിക്കൊരുങ്ങി പുന്നമടക്കായിൽ. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് പ്രാദേശിക അവധി. ആഭ്യന്തര ആവശ്യം നിറവേറ്റുന്നതിനുള്ള പഞ്ചസാര ശേഖരം രാജ്യത്ത് ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12.

0: കർക്കിടകത്തിൻ്റെ ദുരിതകാലം കഴിഞ്ഞു. ഇനി പ്രതീക്ഷകളുടെ ചിങ്ങപ്പുലരി. തുടികളിൽ പൂക്കളുടെ വസന്തം തീർത്ത്, പാടങ്ങളിൽ വിളവിൻ്റെ വിഭവങ്ങൾ തീർത്ത് സമൃദ്ധിയുടെ ഓണമെത്തുകയാണ്. ഈ വർഷത്തെ ഓണാഘോഷങ്ങൾക്ക് റേഡിയോ മലബാറും ഒരുങ്ങുകയാണ്. പ്രശസ്തരുടെ ഇഷ്ടഗാനങ്ങളും ഓണവിശേഷങ്ങളുമായി റേഡിയോ മലബാർ അവതരിപ്പിക്കുന്നു ഗാനോത്സവം.
1: ഓണവില്ലിൻ തമ്പുരു വീട്ടും വീടാണി വീട്.
0: അത്ത് മുതൽ തിരുവോണം വരെ രാവിലെ 8 മണി മുതൽ 9 മണി വരെ, ഉച്ചക്ക് 1 മണി മുതൽ 2 മണി വരെ, പുനഃപ്രക്ഷേപണം രാത്രി 9 മണി മുതൽ 11 മണി വരെ. ഓണവിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമായി ഓണം ഗാനോത്സവം അത്തം മുതൽ തിരുവോണം വരെ.

0: രാമനാമമുഖരിതമായ കർക്കിടകമാസം പടിയിറങ്ങിയാൽ ചിങ്ങമാസമാണ്. കൃഷ്ണനാമ സങ്കീർത്തനങ്ങളാൽ ഭക്തിസാന്ദ്രമാകുന്ന ചിങ്ങമാസം.
1: കാന്തി കലർന്നോരു കാരുണ്യ പൂരിതൻ കാനനത്തിൽ.
0: പ്രതീക്ഷകളുടെ ചിങ്ങമാസത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ആലപിച്ച കൃഷ്ണഗാഥ. കൃഷ്ണകഥാമൃതം.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ആഴ്ച വൃത്താന്തം ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ. ഒരാഴ്ചക്കാലത്തെ പ്രധാന സംഭവങ്ങൾ ശ്രോതാക്കളുടെ കാതോരം എത്തുകയാണ്. ആഴ്ച വൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ചോദ്യക്കടലാസുകളിൽ വ്യാപക പിഴവുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് 3 വിഷയങ്ങളിലെ UGC നെറ്റ് പരീക്ഷ

0: പരീക്ഷകൾ വീണ്ടും നടത്താൻ ദേശീയ പരീക്ഷാ ഏജൻസി തീരുമാനിച്ചു. ജൂണിൽ നടന്ന 87 വിഷയങ്ങളിലെ പരീക്ഷകളിൽ ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നിവയാണ് വീണ്ടും നടത്തുക. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ കൈമാറാതെ പ്രധാനമന്ത്രി താരിഖ് റഹ്മാൻ ഇന്ത്യ സന്ദർശിക്കില്ലെന്ന് ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. സെപ്റ്റംബർ 12-13 തീയതികളിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിലേക്ക് ഇന്ത്യ താരിഖ് റഹ്മാനെ ക്ഷണിച്ചിരുന്നു. സംസ്ഥാനത്ത് വീട്ടിലെത്തിയുള്ള ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് സെപ്റ്റംബർ 1 തുടങ്ങാനിരിക്കെ ആരോഗ്യമുള്ള ഗുണഭോക്താക്കൾ അവസരം ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ കർശന നടപടി. തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർ സാക്ഷ്യപ്പെടുത്തി കൈമാറുന്ന ഗുണഭോക്താക്കളുടെ വീട്ടിൽ മാത്രമായിരിക്കും അക്ഷയ കേന്ദ്രം അധികൃതർ മസ്റ്ററിംഗ് നടത്തുക. ആരോഗ്യ പ്രശ്നമില്ലാത്ത ഒട്ടേറെ പേർ മുൻപ് അക്ഷയ സംരംഭകരെ വീട്ടിലേക്ക് വിളിച്ചുവരുത്തി മസ്റ്ററിംഗ് നടത്തിയ സാഹചര്യത്തിലാണ് ഇത്. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർ, കിടപ്പുരോഗികൾ, വയോജനങ്ങൾ തുടങ്ങിയ അക്ഷയ കേന്ദ്രത്തിൽ നേരിട്ടെത്താൻ പ്രയാസമുള്ളവർക്കാണ് വീട്ടിൽ മസ്റ്ററിംഗ്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ഓണസദ്യയും മറ്റ് ഭക്ഷണപ്പൊതികളും വിതരണം ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ പരിശോധന ശക്തമാക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. വിതരണ കേന്ദ്രങ്ങളിൽ സൂക്ഷിക്കുന്ന അസംസ്കൃത വസ്തുക്കളുടെയും പാക്ക് ചെയ്ത ഭക്ഷ്യവസ്തുക്കളുടെയും ഗുണനിലവാരം, സംഭരണ സാഹചര്യങ്ങൾ, കാലാവധി കഴിഞ്ഞതോ കേടായതോ ആയ ഉൽപ്പന്നങ്ങളുടെ സാന്നിധ്യം, ലേബലിംഗ്, ബാച്ച് വിവരങ്ങൾ എന്നിവ പരിശോധിക്കും. ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യയിലെയും സംസ്ഥാന ബാർ കൌൺസിലുകളിലെയും ഉന്നത പദവികളിൽ ഒരേ വ്യക്തി ദീർഘകാലം തുടരുന്നതിനെതിരെ സുപ്രീംകോടതിയിൽ ഹർജി. 2014 നവംബർ മുതൽ BCI അധ്യക്ഷനായി തുടരുന്ന മനൻകുമാർ മിശ്ര കഴിഞ്ഞ ദിവസം ഇറക്കിയ വിവാദ ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് ഹർജി. കേരളത്തിലെ PSC പരീക്ഷാക്രമക്കേടിൽ ഗവർണർ രാജേന്ദ്ര ആർലേർക്കർ ഇടപെടുന്നു. 100 പരാതികൾ ഉയർന്നതിനാൽ രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് ചെയ്യാനാണ് നീക്കം. PSC ഭരണഘടനാപരമായ സ്ഥാപനമായതിനാൽ നടപടിയെടുക്കാൻ രാഷ്ട്രപതിക്ക് അധികാരമുള്ളൂ. കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന ഉള്ളടക്കം നിർബന്ധമായും റിപ്പോർട്ട് ചെയ്യാൻ സാമൂഹിക മാധ്യമ ഇടനിലക്കാർക്ക് നിർദ്ദേശം നൽകണമെന്ന ഹർജിയിൽ സുപ്രീംകോടതി കേന്ദ്രത്തിന്റെ മറുപടി തേടി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ട് BJP നേതാക്കൾ അടിച്ചുമാറ്റിയെന്ന ദേശീയ കൌൺസിൽ അംഗം PC ജോർജിന്റെ ആരോപണം വിവാദത്തിൽ. എന്നാൽ പ്രസംഗം വിവാദമായതോടെ തന്നെ ചിലർ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും 1 പോലും ആരും തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ നിന്ന് വകമാറ്റിയിട്ടില്ലെന്നും ജോർജ് തിരുത്തി. സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കാത്തതിന് സംസ്ഥാന സർക്കാരിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട വനിതാ സംവരണ ഭേദഗതി ബില്ലിൽ പ്രതിപക്ഷ പാർട്ടികളുടെ സഹകരണം തേടിക്കൊണ്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭ്യർത്ഥന നാടകമെന്ന് കോൺഗ്രസ്. വനിതാ സംവരണം നടപ്പാക്കുകയല്ല മറിച്ച് മോദിയെ സംരക്ഷിക്കലാണ് ബില്ലിന്റെ ലക്ഷ്യമെന്ന് AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പരിഹസിച്ചു. റെയിൽവേ സ്റ്റേഷനുകളിലെ കുടിവെള്ളം ഗുരുതരമായ ആരോഗ്യ ഭീഷണിയാകുന്നുവെന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട്. പാലക്കാട്, കോയമ്പത്തൂർ ഉൾപ്പെടെയുള്ള സ്റ്റേഷനുകളിലെ പ്ലാറ്റ്ഫോമുകളിലെ ടാപ്പുകളിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകളാണ് പരിശോധിച്ചത്. വാട്ടർ കൂളറുകളിലെ വെള്ളത്തിൽ പോലും ഈ കോളി ബാക്ടീരിയ കണ്ടെത്തി. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ സുരക്ഷിതമായ കുടിവെള്ളം ഉറപ്പാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് നിർദ്ദേശം നൽകി. വിവിധ സ്റ്റേഷനുകളിലെ വാട്ടർ കൂളറുകളിൽ ഈ കോളി ഉൾപ്പെടെയുള്ള ഹാനികരമായ ബാക്ടീരിയകളുടെ സാന്നിധ്യമുണ്ടെന്ന കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടിന് പിന്നാലെയാണ് നടപടി.
1: വന്ദേമാതരത്തിന്റെ 6 പൂർണ്ണമായി ആലപിക്കണമെന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ തീരുമാനത്തോട് എതിർപ്പ് പ്രകടിപ്പിച്ച കോൺഗ്രസ് പാർട്ടിയുടെ ആസ്ഥാനത്ത് ആലപിച്ചത് സമ്പൂർണ്ണ വന്ദേമാതരം. കോൺഗ്രസ് ആസ്ഥാനത്തെ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ ഉന്നത നേതാക്കൾ അസ്വസ്ഥരായി ഇടപെടാൻ ശ്രമിച്ചെങ്കിലും പുറമേ നിന്നുള്ള ഗായക സംഘം പാടി പൂർത്തിയാക്കി. വന്ദേമാതരത്തിന്റെ 2 മാത്രം പാടുന്നതായിരുന്നു 1937 മുതൽ പാർട്ടിയിലെ പതിവ്. സ്വാതന്ത്ര്യം നേടി 8 പിന്നിടുമ്പോൾ രാജ്യം ഒട്ടേറെ വെല്ലുവിളികളെ അതിജീവിച്ചെന്നും എന്നാൽ ഇനിയും ഏറെ ചെയ്യാനുണ്ടെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. രാജ്യത്തിന്റെ ഭാവി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ യുവ അഭിഭാഷകരും നിയമബിരുദധാരികളും സജ്ജരാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സുപ്രീംകോടതി ബാർ അസോസിയേഷൻ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഖനനാനുമതിക്ക് സംസ്ഥാനങ്ങൾ നികുതിയോ സെസ്സോ ഈടാക്കുന്നത് നിയന്ത്രിക്കാൻ കേന്ദ്രത്തിന് അധികാരം നൽകുന്ന പുതിയ ഭേദഗതി ബിൽ നിയമക്കുരുക്കിലേക്ക്. ഭരണഘടനാ പ്രകാരം സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചു കിട്ടിയ അധികാരത്തെയാണ് വെറുമൊരു നിയമനിർമ്മാണത്തിലൂടെ മറികടക്കാൻ കേന്ദ്രം ശ്രമിക്കുന്നതെന്നാണ് വാദം. മുഖ്യമന്ത്രിയുടെ 2026 പോലീസ് മെഡലുകൾക്ക് കണ്ണൂർ സിറ്റി റൂറൽ ജില്ലകളിലായി 22 പോലീസ് ഉദ്യോഗസ്ഥർ അർഹരായി. വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെയാണ് പട്ടിക പുറത്തുവിട്ടത്. യുദ്ധത്തിൽ ഇറാനെ പരാജയപ്പെടുത്തിയാലുടൻ തന്ത്രപ്രധാന ചരക്കിടനാഴിയായ ഹോർമൂസ് കടലെടുക്ക് അമേരിക്കൻ ഭൂപ്രദേശമായി പ്രഖ്യാപിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ന്യൂയോർക്കിൽ നടന്ന രാഷ്ട്രീയ റാലിക്കിടെയാണ് ഞെട്ടിക്കുന്ന പ്രഖ്യാപനം. നിലവിൽ കടലെടുക്കിനുമേൽ പൂർണ്ണ നിയന്ത്രണം യുഎസിനാണെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ ഹോർമൂസിന്റെ കാര്യത്തിൽ മനക്കോട്ട കെട്ടേണ്ടെന്ന് ഇറാൻ വ്യക്തമാക്കി. ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘടനയായ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് തെക്കൻ ലെബനനിൽ ശനിയാഴ്ച രാവിലെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 11 പേർ കൊല്ലപ്പെട്ടു. ജൂണിൽ ഇസ്രയേലും ലെബനനും തമ്മിൽ വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷമുണ്ടാകുന്ന ഏറ്റവും മാരകമായ ആക്രമണമാണിത്. ഇന്തോനേഷ്യയിലെ ഫ്ലോഷ് ദ്വീപിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ 47 പേർ മരിച്ചു, ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. പ്രാദേശിക സമയം ശനിയാഴ്ച രാവിലെ 5 മേഖലയിൽ കനത്ത നാശം വിതച്ച് ഭൂചലനമുണ്ടായത്. സർക്കാർ ജീവനക്കാർക്കുള്ള ബോണസും ഓണക്കാല ഉത്സവ ബത്തയും മുൻവർഷത്തെ പോലെ തന്നെ. ബോണസ് 4,500 രൂപ. ഇതിന് അർഹതയില്ലാത്തവർക്ക് 3,000 രൂപ ഉത്സവ ബത്ത. തിരിച്ചുപിടിക്കുന്ന അഡ്വാൻസായി മുൻവർഷത്തെ പോലെ പരമാവധി 20,000 രൂപ ലഭിക്കും. ഉച്ചഭക്ഷണ പാചക തൊഴിലാളികൾ 1,550 രൂപ, ആശാവർക്കർമാർ 1,450, കരാർ ജീവനക്കാർ 1,460, സ്കൂൾ കൌൺസിലർമാർ 1,390, പ്രേരക് അംഗൻവാടി ജീവനക്കാർ 1,250 എന്നിവർക്കും മുൻവർഷത്തെ പോലെ ഉത്സവ ബത്ത ലഭിക്കും. പോലീസിലെ ഗർഭിണികളായ ഉദ്യോഗസ്ഥകൾക്ക് ഡ്യൂട്ടി സമയത്ത് യൂണിഫോമിന് പകരം കാക്കി ചൂരിദാറും ഷാളും ധരിക്കാൻ അനുമതി. ഷൂസിന് പകരം ചെരുപ്പും ഉപയോഗിക്കാം. മൈസൂരു ചാമരാജ്നഗർ വനത്തിലുണ്ടായ ഏറ്റുമുട്ടലിൽ വനം ഉദ്യോഗസ്ഥരുടെ വെടിയേറ്റ് 3 മരിച്ചു. ശനിയാഴ്ച പുലർച്ചെ 5 കാവേരി വന്യജീവി സങ്കേതത്തിലെ ഹനൂർ വന്യജീവി ഡിവിഷനുകളിൽ ഹാഗ്യ പരിധിയിലുള്ള ഹോളേമുരതട്ടി വനത്തിലാണ് സംഭവം. വെടിവെപ്പിൽ ഒരു വനം വകുപ്പ് ഉദ്യോഗസ്ഥനും പരിക്കേറ്റിട്ടുണ്ട്. ഓണാഘോഷത്തിന്റെ ഭാഗമായി നഗരങ്ങളിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടാകാനിടയുള്ള ഗതാഗത കുരുക്കും ക്രമസമാധാന പ്രശ്നങ്ങളും ഒഴിവാക്കാൻ സമഗ്രമായ ട്രാഫിക് മാനേജ്മെന്റ് പ്ലാൻ നടപ്പിലാക്കും. തിരക്കേറിയ സമയങ്ങളിൽ പൊതുജന സഞ്ചാരത്തിന് തടസ്സമുണ്ടാക്കുന്ന പൊതുയോഗങ്ങളോ പ്രകടനങ്ങളോ അനുവദിക്കില്ല. ഓണക്കാലത്ത് നഗരത്തിൽ സുഗമമായ യാത്ര ഉറപ്പാക്കാൻ പൊതുജനങ്ങൾ പോലീസുമായി പൂർണ്ണമായി സഹകരിക്കണമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ BV വിജയഭാരത് റെഡ്ഡി അറിയിച്ചു. ഓണത്തിന് വിഷരഹിത നാടൻ പച്ചക്കറികൾ ന്യായവിലക്ക് നൽകാൻ കൃഷിവകുപ്പ് ജില്ലയിൽ 154 ഓണച്ചന്തകൾ തുടങ്ങും. ഉത്രാടം വരെയാണ് ഓണച്ചന്തകൾ പ്രവർത്തിക്കുക. കേരളത്തിൽ റോഡ് നികുതി അടക്കാതെ സർവീസ് നടത്തുന്ന അന്തസംസ്ഥാന ടൂറിസ്റ്റ് ബസ്സുകൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടി തുടങ്ങി. 72 വാഹനങ്ങളുടെ പേരിൽ കേസെടുത്തു. നികുതി ഇനത്തിൽ മാത്രം 1,00,000 രൂപ അടക്കുന്നതിന് ഈ വാഹനങ്ങൾക്ക് നോട്ടീസ് നൽകി.
2: ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
3: പാകിസ്ഥാൻ ചാരസംഘടനയായ ISI പിന്തുണയുള്ള ഷഹസാദ് ഭട്ടി ഭീകര ശൃംഖലയിലെ 254 പേരെ അറസ്റ്റ് ചെയ്ത് കേന്ദ്ര സുരക്ഷാ ഏജൻസികൾ. അറസ്റ്റിലായവരിൽ 2 കേരളത്തിൽ നിന്നാണ്. സ്വാതന്ത്ര്യദിനം ലക്ഷ്യമിട്ട് ആസൂത്രണം ചെയ്ത വൻ ഭീകര ആക്രമണ പദ്ധതിയാണ് സുരക്ഷാ ഏജൻസി തകർത്തതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എക്സ് പോസ്റ്റിൽ അറിയിച്ചു. 14 സംസ്ഥാനങ്ങളിലായാണ് റെയ്ഡ് നടന്നത്. ഏറ്റവും അധികം പേർ അറസ്റ്റിലായത് ഉത്തർപ്രദേശിൽ നിന്നാണ്. ഉദ്യോഗാർത്ഥികളുടെ കടുത്ത പ്രക്ഷോഭങ്ങൾക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞ് ജാർഖണ്ഡ് സർക്കാർ. പരീക്ഷ നടത്തിപ്പിലെ ക്രമക്കേടുകളിലും ചോദ്യപേപ്പർ ചോർച്ചയിലും വിവാദത്തിലായ JSSC CGL പരീക്ഷ റദ്ദാക്കുമെന്ന് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ പ്രഖ്യാപിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച് ഡൽഹിയിൽ ജന്തർമന്ദറിൽ ആഞ്ഞടിച്ച പാറ്റ സമരത്തിന് തൊട്ടുപിന്നാലെയാണ് ജാർഖണ്ഡിലും സമരം തുടങ്ങിയിരുന്നത്. നേതൃതലത്തിൽ വൻ അഴിച്ചുപണിയുമായി BJP. പുതുമുഖങ്ങളെയും മുഖ്യധാരയിൽ നിന്ന് വിട്ടുനിന്ന ചില നേതാക്കളെയും ഉൾപ്പെടുത്തി. പുനഃസംഘടനയ്ക്ക് പിന്നാലെ വൈകാതെ മന്ത്രിസഭ അഴിച്ചുപണിയുമുണ്ടായേക്കും. സർക്കാർ ആശുപത്രികളിൽ ഡ്യൂട്ടിയിലുള്ള ഡോക്ടർമാരുടെ പേരും OP സമയവും ബോർഡിൽ വ്യക്തമായി പ്രദർശിപ്പിക്കണമെന്ന് മന്ത്രി K.മുരളീധരൻ നിർദ്ദേശിച്ചു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ താലൂക്ക് ആശുപത്രി വരെ എല്ലായിടത്തും ഇത് നടപ്പിലാക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. ഭൂനിയമങ്ങളിൽ ഭേദഗതി വരുത്തി 2 ഭൂപരിഷ്കരണത്തിന് സർക്കാർ തുടക്കമിടുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങൾ തുറക്കാൻ നടപടിയെടുക്കും. അവിടെ കാർഷിക വ്യവസ്ഥയ്ക്കും പരിസ്ഥിതിക്കും കോട്ടം തട്ടാത്ത രീതിയിൽ ടൂറിസം, മൾട്ടിക്രോപ്പിംഗ് എന്നിവ പ്രോത്സാഹിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനതല കർഷക ദിനാഘോഷം കളമശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. എല്ലാ പഴുതുകളും അടച്ചു വേണം പരീക്ഷകൾ സംഘടിപ്പിക്കാനെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. മുഴുവൻ പരീക്ഷാ നടപടികളെക്കുറിച്ചും വിശദ പരിശോധന നടത്താനും തിരുത്തൽ നടപടികളെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനും NTA യോട് നിർദ്ദേശിച്ചു. UGC നെറ്റ് പരീക്ഷയിലെ 3 വിഷയങ്ങളിൽ പുനഃപരീക്ഷ പ്രഖ്യാപിച്ചതിനു പിന്നാലെ ഉന്നതതല യോഗം വിളിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഉയർന്ന വിമാന നിരക്കുകൾ ഉൾപ്പെടെയുള്ള വിഷയം കൈകാര്യം ചെയ്യാനുള്ള ചട്ടങ്ങൾ 3 ആഴ്ചക്കകം തയ്യാറാക്കുമെന്ന് കേന്ദ്രം സുപ്രീംകോടതിയിൽ. എയർ ഇന്ത്യ ഗ്രൂപ്പിന്റെ 2 പൈലറ്റുമാർ ലഹരി പരിശോധനയിൽ കുടുങ്ങിയതായ റിപ്പോർട്ട്. ഓഗസ്റ്റ് 4 ഫുക്കറ്റിൽ നിന്ന് ഡൽഹിയിലെത്തിയ വിമാനം യാത്രമധ്യേ പൊടുന്നിനെ 300 അടി താഴത്തേക്ക് പതിച്ചതിന്റെ അന്വേഷണത്തിൽ പൈലറ്റ് ഇൻ കമാൻഡ് കഞ്ചാവ് ഉപയോഗിച്ചതിനു പിന്നാലെ ഏർപ്പെടുത്തിയ നിർബന്ധിത പരിശോധനയിൽ 2 പൈലറ്റുമാർ പരാജയപ്പെട്ടെന്നാണ് വിവരം. മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് സ്പോൺസർമാരായ റിപ്പോർട്ട് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി വിദേശത്തേക്ക് കൈമാറിയ പണത്തിന് GST അടച്ചില്ലെന്ന കേസിൽ തുടർ നടപടി സ്വീകരിക്കാതിരുന്ന 3 ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനക്കൊള്ള സംബന്ധിച്ച അന്വേഷണം വേഗം പൂർത്തിയാക്കണമെന്ന് SIT യോട് സുപ്രീംകോടതി. അന്വേഷണ പുരോഗതി വ്യക്തമാക്കി 2 ആഴ്ചക്കകം തലസ്ഥിതി റിപ്പോർട്ട് നൽകാനും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് ആവശ്യപ്പെട്ടു. ഷോട്ട്പുട്ട് എറിയാൻ കഴിയില്ലെങ്കിൽ എങ്ങനെ പോലീസിലെടുക്കുമെന്നും ശാരീരിക സൌന്ദര്യം എന്നാൽ ശാരീരിക ക്ഷമതയാണെന്നും ഹൈക്കോടതി. പോലീസിൽ നിയമനം നൽകാൻ സർക്കാർ തീരുമാനിച്ച ബോഡി ബിൽഡർമാരുടെ കാര്യത്തിൽ അതില്ലെന്ന് തെളിഞ്ഞെന്നും ജസ്റ്റിസ് ബദറുദ്ദീൻ പറഞ്ഞു. കേരളം എന്ന പേരുമാറ്റത്തിന് ഔദ്യോഗിക അംഗീകാരമായി. സംസ്ഥാനത്തിന്റെ പേര് കേരള എന്നത് കേരളം എന്നാക്കുന്ന ബില്ലിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഒപ്പുവച്ചു. ഇനി ഭരണഘടനാ അനുച്ഛേദം 3 പ്രകാരം ഭരണഘടനയുടെ 1-ാം ഷെഡ്യൂളിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തുന്നതോടെ ഇത് ഔദ്യോഗികമായി പ്രാവർത്തികമാകും. പട്ടയം ലഭിച്ച ഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് അനുമതി തേടേണ്ട നടപടിക്രമങ്ങൾ വിശദമാക്കി റവന്യൂ വകുപ്പിന്റെ മാർഗരേഖ. കാർഷികാവശ്യത്തിനും മറ്റും പതിച്ചു കിട്ടിയ ഭൂമി വീട്, കട, മറ്റാവശ്യങ്ങൾ എന്നിവക്ക് ഉപയോഗിക്കുന്നതിനാണ് അനുമതി നൽകുക. 2024 ജൂൺ 7 വരെ അനുവദിച്ച പട്ടയങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കും.
2: ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
0: കാട്ടാനകൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുന്നത് തടയാൻ വനാതിർത്തിയിലെ പ്ലാവുകളിലെ ഇടിച്ചക്കകൾ പറിക്കാൻ പദ്ധതിയുമായി വനം വകുപ്പ്. ചക്ക പഴുക്കുമ്പോൾ മണം പിടിച്ചാണ് ആനക്കൂട്ടങ്ങൾ വനാതിർത്തിയിലേക്ക് എത്തുന്നതെന്നും ചക്ക തീരുന്നതോടെ ഇവ നാട്ടിലേക്ക് ഇറങ്ങുകയാണ് പതിവെന്നും വനം വകുപ്പ് വിലയിരുത്തൽ. ഇന്ത്യൻ ബഹിരാകാശ യാത്രികർക്ക് പരിശീലനത്തിന് ഇനി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരില്ലെന്ന് റിപ്പോർട്ടുകൾ. ഭാവി യാത്രികരെ പരിശീലിപ്പിക്കുന്നതിനും സജ്ജമാക്കുന്നതിനും ശ്രീഹരിക്കോട്ടയിൽ ISRO പരിശീലന കേന്ദ്രം നിർമ്മിക്കും. ഗഗൻയാത്രി നിവാസ് എന്ന പേരിലാണ് പ്രത്യേക ക്രൂ ഐസൊലേഷൻ കേന്ദ്രം വരുന്നത്. ഇതിനുള്ള ടെൻഡർ ക്ഷണിച്ചു. 26 കോടിയാണ് ചെലവ്. തൃണമൂൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും പശ്ചിമബംഗാളിലെ മുൻമന്ത്രിയും ഡെപ്യൂട്ടി സ്പീക്കറുമായ ആശിഷ് ബാനർജിയെ പാർട്ടി ഓഫീസിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. എല്ലാ മതങ്ങളും അതിൽ തെറ്റായി വരുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ തിരുത്തണമെന്നും നവോത്ഥാനത്തിന് ശ്രമിക്കണമെന്നും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. കേരള നദ്വത്തുൽ മുജാഹിദ്ദീൻ സംസ്ഥാന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അഭിഭാഷകൻ അതിവേഗ ഓട്ടക്കാരനല്ലെന്നും ദീർഘദൂര ഓട്ടക്കാരനെ പോലെ സ്ഥിരവും നിരന്തരവുമായ നൈപുണി വികസനത്തോടെ മുന്നേറണമെന്നും ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. തലശ്ശേരി വ്യാപാരി വ്യവസായി വെൽഫെയർ സഹകരണ സംഘം തട്ടിപ്പ് കേസ് അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ സാധ്യത. 2 കോടിയോളം രൂപയുടെ തട്ടിപ്പ് സംബന്ധിച്ച് പരാതി വന്നതോടെയാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നത്. US സൈനികരെ കൊല്ലുകയോ പിടികൂടുകയോ ചെയ്യുന്നവർക്ക് $30,000 ഏകദേശം 2,800,000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് ഇറാൻ സൈന്യം. വനിതകളാണ് ഈ ദൌത്യം നിർവഹിക്കുന്നതെങ്കിൽ ഇരട്ടി പാരിതോഷികം നൽകുമെന്നും ഇറാൻ അറിയിച്ചു. ഇന്തോനേഷ്യയിലെ ഫ്ലോർസ് ദ്വീപിലുണ്ടായ ഭൂകമ്പത്തിൽ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് 4 മൃതദേഹങ്ങൾ കൂടി രക്ഷാപ്രവർത്തകർ വീണ്ടെടുത്തു. ഇതോടെ മരിച്ചവരുടെ എണ്ണം 51 ആയി. 100-ലേറെ പേർക്ക് പരിക്കുണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഓസ്ട്രേലിയൻ മണ്ണിൽ ചരിത്ര വിജയം നേടി ബംഗ്ലാദേശ്. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ 9 വിക്കറ്റിനാണ് ബംഗ്ലാദേശ് ഓസ്ട്രേലിയയെ തോൽപ്പിച്ചത്. പരീക്ഷാ നടത്തിപ്പിൽ വൈദഗ്ധ്യം ആർജിച്ച UPSC യെ NTA യ്ക്കും മാതൃകയാക്കാവുന്നതാണെന്ന് കേന്ദ്രത്തോട് സുപ്രീംകോടതി. പരീക്ഷാ നടത്തിപ്പുകൾ പരിഷ്കരിക്കാൻ K രാധാകൃഷ്ണൻ, നന്ദൻ നിലേകനി എന്നിവരുടെ സമിതികൾ നൽകിയ ശുപാർശകൾ എത്രത്തോളം നടപ്പാക്കിയെന്ന് ജസ്റ്റിസ് PS നരസിംഹ അധ്യക്ഷനായ ബെഞ്ച് ചോദിച്ചു. ഓസ്ട്രേലിയൻ മിഷണറി ഗ്രഹാം സ്റ്റെയിൻസിനെയും രണ്ട് മക്കളെയും ജീവനോടെ ചുട്ടുകൊന്ന കേസിൽ ജീവപര്യന്തം തടവുശിക്ഷ അനുഭവിക്കുന്ന മുഖ്യപ്രതി ദാരാസിംഗിന്റെ ജയിൽ മോചന അപേക്ഷയിൽ തീരുമാനമെടുക്കാതെ ഒഡീഷ സർക്കാരിനെ വിമർശിച്ച് സുപ്രീംകോടതി. നിങ്ങൾ തീരുമാനമെടുത്തില്ലെങ്കിൽ ഞങ്ങളത് ചെയ്യുമെന്നും ജസ്റ്റിസ് മനോജ് മിശ്ര അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. ഓഗസ്റ്റ് 19 തീരുമാനമെടുക്കാൻ ജൂലൈ 14 സുപ്രീംകോടതി ആവശ്യപ്പെട്ടിരുന്നു. കോഴിക്കോട് കൊടുവള്ളിയിൽ വാച്ച് മോഷ്ടിച്ചെന്നാരോപിച്ച് കൊടുവള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കിഴക്കോത്ത് 12 വയസ്സുകാരനായ വിദ്യാർത്ഥികൾ

0: നേരെ ബന്ധുക്കളുടെ ക്രൂരപീഡനം. കൈകാലുകൾ കൂട്ടിക്കെട്ടി ക്രൂരമായി മർദ്ദിച്ച ശേഷം മുറിവുകളിലും സ്വകാര്യ ഭാഗങ്ങളിലും മുളക് പുരട്ടുകയും കണ്ണിൽ മുളകുവെള്ളമൊഴിക്കുകയുമായിരുന്നു. സംഭവം കോഴിക്കോട് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അന്വേഷണം നടത്തി നടപടിയെടുക്കാൻ റൂറൽ SP നിർദ്ദേശം നൽകി. കുട്ടിക്കും കുടുംബത്തിനും കൌൺസിലിംഗ് നൽകിയ ശേഷം കുട്ടിയെ DWC താൽക്കാലിക സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി.
1: ആഴ്ചവൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
2: പ്രവാസി ഇന്ത്യക്കാർക്ക് വിദേശ കറൻസിയിൽ ഇളവുകളോടെ ഇന്ത്യൻ ബാങ്കുകളിൽ നിക്ഷേപിക്കാനുള്ള റിസർവ് ബാങ്കിന്റെ പ്രത്യേക ഫോറക്സ് സ്വാപ്പ് പദ്ധതി പ്രഖ്യാപിച്ചതിലും നേരത്തെ നിർത്തുന്നു. പുതിയ FCNR അക്കൌണ്ട് നിക്ഷേപങ്ങൾ ഇളവുകളോടെ സ്വീകരിക്കാനുള്ള സമയപരിധി August 31 അവസാനിപ്പിക്കുകയാണെന്ന് റിസർവ് ബാങ്ക് അറിയിച്ചു. നേരത്തെ September 30 വരെ സമയപരിധിയിലാണ് പദ്ധതി തുടങ്ങിയതെങ്കിലും വിദേശ നാണയ നിക്ഷേപ വരവ് ഉയർന്നതോടെ നേരത്തെ നിർത്താൻ തീരുമാനിക്കുകയാണെന്ന് RBI വ്യക്തമാക്കി. ബാലികയെ ലൈംഗികമായി പീഡിപ്പിച്ച യുവാവിനെ മുത്തശ്ശി വടിവാളുകൊണ്ട് വെട്ടിവീഴ്ത്തി. 10 മുറിവേറ്റ 31-കാരൻ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തമിഴ്നാട്ടിൽ കരൂർ ജില്ലയിലെ കുഴിത്തലയിലാണ് സംഭവം. കാലവർഷക്കെടുതിയിൽ സർക്കാർ പ്രഖ്യാപിച്ച സഹായധനം വിതരണം ചെയ്യുന്നതിൽ കാലതാമസം. വീടുകളിൽ വെള്ളം കയറി ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും അഭയം തേടിയവർക്ക് വീടുകൾ വൃത്തിയാക്കാൻ അനുവദിച്ച 10,000 രൂപ ഒരാൾക്ക് പോലും ലഭിച്ചില്ല. റേഷൻ കാർഡ് 1 10,000 രൂപ വീതം നൽകുമെന്ന് ദുരന്ത നിവാരണ വകുപ്പാണ് ഉത്തരവിറക്കിയത്. ദുരിതാശ്വാസ ക്യാമ്പിൽ താമസിക്കുന്നവർക്കും വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സഹായം ലഭിക്കുമെന്ന് സൂചനയുണ്ടായെങ്കിലും ഇത് നടപ്പിലാക്കുന്നത് സംബന്ധിച്ച വ്യവസ്ഥകളൊന്നും ഉത്തരവിൽ വ്യക്തമല്ല. 20% എഥനോൾ ചേർത്തിറക്കിയ E20 പെട്രോളിൽ പൊറുതിമുട്ടി വാഹന ഉപഭോക്താക്കൾ. വാഹനങ്ങളുടെ ഫ്യുവൽ പമ്പുകൾക്കും കാർബറേറ്ററുകൾക്കും നിരന്തരം തകരാറ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ആരോപണം. ഇന്ധനക്ഷമതയും വാഹനത്തിന്റെ കരുത്തും കുറയുന്നതിന് പുറമെ പെട്രോളിൽ ക്ലോറിനും ഈർപ്പവും കലർന്നതുമൂലം എഞ്ചിനുകൾക്കുണ്ടാകുന്ന തേയ്മാനവും വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖം റിംഗ് റോഡിന് സ്ഥലമേറ്റെടുക്കുന്നതിന് 3,200 കോടി രൂപ അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. അതിവേഗത്തിൽ സ്ഥലമേറ്റെടുക്കലും മറ്റ് ജോലികളും പൂർത്തിയാക്കും. വിഴിഞ്ഞത്ത് അനുബന്ധമായി വ്യവസായ പാർക്കുകളും മറ്റ് സൌകര്യങ്ങളും ഒരുക്കുന്നതിനുള്ള സ്ഥലമേറ്റെടുക്കുന്നതിനും വ്യവസായ വകുപ്പ് നടപടി തുടങ്ങിയതായും അദ്ദേഹം പറഞ്ഞു. തുറമുഖത്തിന്റെ ആഭ്യന്തര കയറ്റിറക്കുമതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊച്ചി കപ്പൽശാലയ്ക്ക് കൊച്ചി രാമൻതുരത്തിൽ 18.16 ഏക്കർ പാട്ടത്തിന് നൽകും. ഷിപ്പ് ബ്ലോക്ക് നിർമ്മാണ യൂണിറ്റ് തുടങ്ങാനാണിത്. 5,000 കോടി രൂപയുടെ നിക്ഷേപമാണ് ഉദ്ദേശിക്കുന്നത്. നീറ്റ് UGക്ക് പിന്നാലെ UGC നെറ്റിലും പുനഃപരീക്ഷ നടത്തേണ്ടി വന്നതോടെ വമ്പൻ അഴിച്ചുപണികളുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. നിലവിലുള്ള പരീക്ഷാ സംഘത്തെ അപ്പാടെ പൊളിച്ചുപണിയാനാണ് നീക്കം. 600 വിഷയവിദഗ്ധരെ മാറ്റാൻ തീരുമാനിച്ചു. പുതിയ അധ്യാപകരെ ഉൾപ്പെടുത്തുന്നതിന് നടപടികളും ആരംഭിച്ചു. വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടികൾ. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ കോവിഡ് മഹാമാരിക്കാലത്ത് കേന്ദ്ര സർക്കാർ ആരംഭിച്ച PM CARES ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചത് 0.01% തുക മാത്രം. 8,452.06 കോടി രൂപയാണ് അക്കൌണ്ടിലുള്ളത്. ചെലവഴിച്ചത് 87 ലക്ഷം രൂപ മാത്രം. 2024-25 സാമ്പത്തിക വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം 2025 March 31 ബാക്കിയുള്ള തുകയുടെ കണക്കാണിത്. സാമൂഹിക മാധ്യമങ്ങളിലെ ഉള്ളടക്കം നീക്കം ചെയ്യാൻ കേന്ദ്ര സർക്കാർ സജീവമായി ഉത്തരവിടുന്നുണ്ടെന്ന് റിപ്പോർട്ട്. ജന്തർ മന്ദിറിലെ വിദ്യാർത്ഥി പ്രക്ഷോഭമുണ്ടായ കാലയളവ് ഉൾപ്പെടെ കഴിഞ്ഞ 5 മാസത്തിൽ ഓൺലൈൻ ഉള്ളടക്കം നീക്കാൻ 1.95 ലക്ഷത്തോളം ഉത്തരവുകളാണ് സർക്കാർ പുറപ്പെടുവിച്ചതെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. മാർച്ച് മുതൽ ജൂലൈ വരെയുള്ള കണക്കാണിത്. ശരാശരി ഓരോ മിനിറ്റിലും ഒരു ഉത്തരവ് എന്ന തരത്തിലാണ് വിലക്കാൻ ആവശ്യപ്പെട്ടതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. നീറ്റ് പ്രക്ഷോഭത്തിനിടെ ഡൽഹിയിൽ പോലീസ് നടത്തിയ അതിക്രമങ്ങൾ റിട്ടയേർഡ് സുപ്രീംകോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഉന്നത സമിതി അന്വേഷിക്കും. പെൺകുട്ടികൾക്ക് നേരെ നടന്ന ലൈംഗിക അതിക്രമം, ഓൺലൈൻ ഭീഷണി തുടങ്ങിയവ അന്വേഷണ പരിധിയിൽ വരും. ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ്, വിരമിച്ച IPS ഓഫീസർ എന്നിവരുമടങ്ങുന്ന സമിതി പോലീസുകാർക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളും പരിശോധിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ബെഞ്ച് ഉത്തരവിൽ പറഞ്ഞു. അമേരിക്കയിൽ കൂടുതൽ കർശനമായ തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ വേണമെന്ന തന്റെ വാദത്തിന് ബലം നൽകാൻ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ പുകഴ്ത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയിൽ വോട്ടർമാർക്കുള്ള തിരിച്ചറിയൽ കാർഡ് ചൂണ്ടിക്കാട്ടിയാണ് പരാമർശം. ആനകളുടെ ക്ഷേമം ഉറപ്പാക്കാൻ നൂതന സൌകര്യങ്ങളുള്ള ക്ലിനിക്കുകൾ സ്ഥാപിച്ച് കൃത്യമായ ചികിത്സ ഉറപ്പാക്കണമെന്ന് സുപ്രീംകോടതി. ആനകൾക്കെതിരായ ക്രൂരത തടയണമെന്നാവശ്യപ്പെട്ട് 2014 സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയിലാണ് ഉത്തരവ്.
1: ആഴ്ചവൃത്താന്തം

0: ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
1: കേരള സ്റ്റേറ്റ് ബെവറേജസ് കോർപ്പറേഷനിലെ ജീവനക്കാർക്ക് ഓണത്തിന് ബോണസ് എക്സ്ഗ്രേഷ്യ ഇനത്തിൽ 1.05 ലക്ഷം രൂപ നൽകാൻ തീരുമാനം. കഴിഞ്ഞ വർഷത്തേക്കാൾ 2,500 രൂപയുടെ വർധന. മുൻകൂർ ഇനത്തിൽ 50,000 രൂപ നൽകും. ബീഹാറിൽ സ്കൂളിൽ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ ഉപ്പിന് പകരം അബദ്ധത്തിൽ സോപ്പ് പൊടിയിട്ടതിനെ തുടർന്ന് 40 വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യ വിഷബാധ. ബീഹാറിലെ നാളന്ദ ജില്ലയിൽ പരസി മിഡിൽ സ്കൂളിലാണ് സംഭവം. അഹമ്മദാബാദിൽ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ചോദ്യം ചെയ്യുന്നതിനിടെ വിദേശ പൌരൻ കുഴഞ്ഞു വീണ് മരിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിൽ നിന്നുള്ളയാളാണ് എന്ന് സംശയിക്കുന്ന 45-കാരനാണ് മരിച്ചത്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെയും ഇടത് സംഘടനകളുടെയും സമരപരിപാടികളിൽ വിദ്യാർത്ഥികൾ പങ്കാളികളാകുന്നത് തടയുന്നതിന് ഏകോപിത നടപടി വേണമെന്നാവശ്യപ്പെട്ടുള്ള തമിഴ്നാട് സർക്കാരിന്റെ ഉത്തരവ് പ്രതിഷേധം ഉയർന്നപ്പോൾ പിൻവലിച്ചു. സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരത്തിന് VD സവർക്കറെക്കുറിച്ച് ചോദ്യം തയ്യാറാക്കിയതുമായി ബന്ധപ്പെട്ട് അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത നടപടി ഹൈക്കോടതി 1 മാസത്തേക്ക് സ്റ്റേ ചെയ്തു. കേരളത്തിൽ കാട്ടാനെ ആക്രമണങ്ങൾ കൂടുതലുള്ള 214 വില്ലേജുകളുടെ പട്ടിക തയ്യാറായി. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലുള്ള പ്രോജക്ട് എലിഫന്റ് വിഭാഗവും വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും ചേർന്നാണ് പട്ടിക തയ്യാറാക്കിയത്. പരീക്ഷാ ചോർച്ചകൾക്ക് പിന്നാലെ സുരക്ഷ കൂട്ടാൻ തീരുമാനിച്ച നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ആസ്ഥാനം ഡൽഹി നഗരമധ്യത്തിലേക്ക് മാറ്റുന്നു. നിലവിൽ തെക്കുകിഴക്കൻ ഡൽഹിയിലെ ഓഖ്ലയിലാണ് NTA ആസ്ഥാനം. ജാർഖണ്ഡിൽ വിവിധ സർക്കാർ തസ്തികകളിലേക്കുള്ള നിയമന പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കെതിരെ ഉദ്യോഗാർത്ഥികൾ നടത്തിവന്ന 26 ദിവസത്തെ സമരം താൽക്കാലികമായി നിർത്തിവച്ചു. വഖഫ് ബോർഡിൽ 2 അമുസ്ലിം അംഗങ്ങൾ അടക്കമുള്ള 3 ഒഴിവുകൾ നികത്താൻ സർക്കാർ നിയമപരമായ നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി. ഇതിനായി 6 ആഴ്ച അനുവദിച്ചു. ജമ്മുകശ്മീർ യാത്രയ്ക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ കർശന മുന്നറിയിപ്പുകൾ പുനഃപരിശോധിക്കുമെന്ന് ഇന്ത്യയിലെ US സ്ഥാനപതി സെർജിയോ ഗോർ വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരും മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരും കശ്മീരിൽ സുരക്ഷിത അന്തരീക്ഷം ഒരുക്കാൻ മികച്ച നടപടികൾ കൈക്കൊണ്ടുവെന്ന് അദ്ദേഹം പറഞ്ഞു. ജമ്മുകശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമെന്ന് US സ്ഥാനപതി. 7.5 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ ജെമിനി സർക്കസിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങൾക്ക് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് തുടക്കമായി. ചടങ്ങിന്റെ ഉദ്ഘാടനം മന്ത്രി PC വിഷ്ണുനാഥ് നിർവഹിച്ചു. സർക്കാർ സ്പോൺസർഷിപ്പിൽ വിദേശത്തെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും വിദ്യാർത്ഥികൾ കേരളത്തിൽ കോളേജ് പഠനത്തിന് എത്തുമെന്ന് റിപ്പോർട്ട്. ഇതിനായി ലോകം കേരളത്തിലെ ക്യാമ്പസിലേക്ക് എന്ന പേരിലുള്ള പഠന പരിപാടിയുടെ പണിപ്പുരയിലാണ് സർക്കാർ. കുട്ടികൾ കുറഞ്ഞതിനെ തുടർന്ന് സ്കൂളുകളിൽ അധ്യാപകരുടെ തസ്തിക നഷ്ടം രൂക്ഷമായതോടെ നിലവിൽ അസാധുവായ ആധാർ സാധുവാക്കി ആ കുട്ടികളുടെ വിവരങ്ങൾ കൂടി സമർപ്പിക്കാൻ വീണ്ടും സമയം അനുവദിച്ചു. 6ാം പ്രവൃത്തി ദിനത്തിൽ ആധാർ അസാധുവായത് സാധൂകരിച്ച് സമന്വയ പോർട്ടലിൽ സമർപ്പിക്കാൻ 24 വരെ സമയം അനുവദിച്ചാണ് സർക്കാർ ഉത്തരവ്. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി +2 വരെ വ്യാപിപ്പിക്കാൻ സർക്കാർ സന്നദ്ധമാണെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ. ഓണം സ്പെഷ്യൽ അരിവിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് വനവൃക്ഷാവരണം വർദ്ധിപ്പിക്കാനും അതിന്റെ ഗുണനിലവാരം ഉയർത്താനുമായി 2014 മുതൽ നടപ്പാക്കിയ ഹരിത ഇന്ത്യ മിഷനിൽ കേരളത്തിലുണ്ടായത് ഗുരുതര വീഴ്ചയെന്ന് റിപ്പോർട്ടുകൾ. സംസ്ഥാനത്ത് 22,960 ഹെക്ടർ വനാവരണം ഉയർത്താനാണ് ലക്ഷ്യമിട്ടതെങ്കിലും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ കണക്കിൽ കേരളത്തിൽ കൂടിയത് 12,297 ഹെക്ടർ മാത്രമെന്നും റിപ്പോർട്ടിൽ പറയുന്നു.
2: ആനത്താരകൾക്ക് തടസ്സമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ പാടില്ലെന്നും ഇക്കാര്യം പരിശോധിക്കാൻ രാജ്യവ്യാപക സർവേ നടത്തണമെന്നും സുപ്രീംകോടതി. ജനജീവിതത്തിനും കൃഷിക്കും തടസ്സമാണെന്ന് പറഞ്ഞ് ആനകളുടെ വഴിമുടക്കരുത്. ആനക്കൂട്ടങ്ങൾ ദീർഘദൂരം സഞ്ചരിക്കുന്നവരാണെന്നും അവയുടെ വഴിമുടക്കാൻ സംസ്ഥാനങ്ങൾക്ക് സാധിക്കില്ലെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. കണ്ണൂർ സർവകലാശാല പാലയാട് ക്യാമ്പസിൽ SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷ് പങ്കെടുക്കുന്ന പരിപാടിക്ക് കണ്ണൂർ സർവകലാശാല അനുമതി നിഷേധിച്ചു. വിലക്ക് വകവെക്കാതെ SFI നയിക്കുന്ന ക്യാമ്പസ് യൂണിയൻ ഐഷി ഘോഷിനെ പങ്കെടുപ്പിച്ച് പരിപാടി നടത്തി. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജന്റെ മരണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മുഖ്യപ്രതി ഡോക്ടർ MK രാമന് രക്ഷപ്പെടാൻ സാഹചര്യമൊരുക്കിയ അന്വേഷണ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യാത്തതിൽ രൂക്ഷ വിമർശനം തുടർന്ന് ഹൈക്കോടതി. അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP സുധീർ കല്ലൻ സർവീസിൽ തുടരുന്നത് ആഭ്യന്തര വകുപ്പിന്റെ സമ്പൂർണ്ണ പരാജയമാണെന്ന് ജസ്റ്റിസ് A. ബദറുദ്ദീൻ വിമർശിച്ചു. പുതിയ തലമുറയെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കുന്നതിനായി സ്കൂളുകളിൽ കതിർ കാർഷിക ക്ലബ്ബുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. ഈ ക്ലബ്ബുകളുടെ ഭാഗമായി കതിർ സഞ്ചാരം എന്ന പേരിൽ കാർഷിക പഠനയാത്രകൾ സംഘടിപ്പിക്കും. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെടുത്തി കതിർ മാർക്കറ്റുകളും നടത്തും. ക്ലബ്ബുകളിൽ സജീവമായി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകും. കളമശ്ശേരിയിൽ നടന്ന സംസ്ഥാന കർഷക ദിനാഘോഷത്തിലും സംസ്ഥാന കർഷക അവാർഡ് വിതരണ ചടങ്ങിലും അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സർവകലാശാല വൈസ് ചാൻസലർമാർ രാഷ്ട്രീയ സംഘടനാ പരിപാടികളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. ഇത്തരം നിലപാടുകൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഭൂഷണമല്ലെന്നും പദവിയുടെ മഹത്വം കാത്തുസൂക്ഷിക്കണമെന്നും മന്ത്രി പറഞ്ഞു. വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് മണ്ണിൽ പണിയെടുക്കുന്നവരെ ചേർത്ത് പിടിക്കുകയും അവരെ മാതൃകയാക്കുകയുമാണ് സമൂഹം ചെയ്യേണ്ടതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പും ആറളം ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് എടൂരിൽ നടത്തിയ കർഷക ദിനാഘോഷം ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. മലയാളികളുടെ സ്വന്തം ക്രിക്കറ്റ് കാർണിവലായ KCL സീസൺ 3 ടീം ലോഞ്ച് ആവേശമായി. കോവളം ലീലാ റാവിസിൽ ആവേശമലയടിച്ച വർണ്ണാഭമായ ചടങ്ങിൽ ടൂർണമെന്റിൽ മാറ്റൊരുക്കുന്ന 6 ഫ്രാഞ്ചൈസികളെയും ഔദ്യോഗികമായി അവതരിപ്പിച്ചു.
0: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
1: തലശ്ശേരി പോസ്റ്റൽ ഡിവിഷൻ കണ്ണൂർ ഡിവിഷനോട് ചേർത്ത് ഇല്ലാതാക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് ഷാഫി പറമ്പിൽ MP കേന്ദ്ര കമ്മ്യൂണിക്കേഷൻസ് മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് നൽകിയ കത്തിൽ ആവശ്യപ്പെട്ടു. കണ്ണൂർ ജില്ലയിലെ മികച്ച ഹൈസ്കൂളിനുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പെർഫോമൻസ് പുരസ്കാരം ചാവശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ലഭിച്ചു. സ്കൂളിലെ വിവിധ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് പുരസ്കാരം. പഴശ്ശി കനാൽ തകർച്ചയുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളിലുണ്ടായ ആശങ്ക അകറ്റണമെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആവശ്യപ്പെട്ടു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കൊട്ടിയൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മയക്കുമരുന്ന് ലഹരിമുക്ത കൊട്ടിയൂർ കാമ്പയിൻ തുടങ്ങി. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ തലശ്ശേരി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട നടപടി ഹൈക്കോടതി ഒരു മാസത്തേക്ക് സ്റ്റേ ചെയ്തു. ദേവസ്വം കമ്മീഷണർ സർക്കാരിന് നൽകിയ റിപ്പോർട്ടിനെ തുടർന്നാണ് പിരിച്ചുവിട്ടത്. മലയാള സിനിമയിലെ ആദ്യകാല വിതരണ കമ്പനികളിലൊന്നായ ജിയോ പിക്ചേഴ്സിന്റെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന നിർമ്മാതാവ് NG ജോൺ അന്തരിച്ചു. ദീർഘകാലം ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഭാരവാഹിയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് തീരദേശ സുരക്ഷയും കടൽ രക്ഷാപ്രവർത്തനങ്ങളും കാര്യക്ഷമമാക്കാനും കടൽ മത്സ്യസമ്പത്ത് നിലനിർത്താനുമായി 9.5 കോടി രൂപയുടെ പദ്ധതികളുമായി ഫിഷറീസ് വകുപ്പ്. ദുബായിലേക്ക് 3.49 ലക്ഷം ദിർഹം മാറ്റിയെന്നതിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്കെതിരെ വിദേശ നാണ്യ വിനിമയ നിയന്ത്രണ ചട്ടപ്രകാരം ED പ്രത്യേക കേസ് രജിസ്റ്റർ ചെയ്യും. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്നും സ്ഥലവും രൂപകൽപ്പനയും തമിഴ്നാടിന് തീരുമാനിക്കാമെന്നും ദക്ഷിണമേഖലാ കൌൺസിൽ യോഗത്തിൽ കേരളം നിർദ്ദേശിച്ചു. പുതിയ അണക്കെട്ടിന്റെ ചെലവ് വഹിക്കാൻ കേരളം തയ്യാറാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. മുഴുവൻ വെള്ളവും തമിഴ്നാടിന് ഉപയോഗിക്കാം. പ്രതിരോധ ചരിത്രത്തിൽ ആദ്യമായി ആണവായുധ ശേഷിയുള്ളതടക്കം തന്ത്രപ്രധാന മിസൈലുകളുടെയും ബോംബുകളുടെയും നിർമ്മാണം സ്വകാര്യ മേഖലയിലേക്ക്. പ്രതിരോധ ഉൽപാദന മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനാണ് നിർണായക നീക്കം. DRDO വികസിപ്പിക്കുന്ന മിസൈലുകൾ അടക്കമുള്ള പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ ചുമതല പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് എന്നിവയ്ക്ക് മാത്രമായിരുന്നു. സംസ്ഥാനത്ത് ലഹരിക്കെതിരെയുള്ള പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ 78 ദിവസം പിന്നിടുമ്പോൾ മൊത്തം അറസ്റ്റിലായവരുടെ എണ്ണം 10,000 ലേക്ക്. ഇതുവരെ 8.24 കിലോ MDMA 979 കിലോ കഞ്ചാവും പിടിച്ചെടുത്തിട്ടുണ്ട്. ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ 9,213 കേസുകളിലായി 9,941 അറസ്റ്റുകളാണ് നടന്നത്. തുടർച്ചയായുള്ള വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും പിന്നാലെ സ്ഥിര നിയമനങ്ങൾക്കായി നടപടി സ്വീകരിക്കാൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തീരുമാനം. കരാറടിസ്ഥാനത്തിൽ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നത് 3 മാസത്തിനകം അവസാനിപ്പിക്കാൻ നടപടിയെടുക്കുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ പറഞ്ഞു. 20-ലേറെ സ്ഥിരം തസ്തികകളിലേക്ക് നിയമന പ്രക്രിയകൾ ആരംഭിച്ചിട്ടുണ്ട്. ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയ റിക്രൂട്ട്മെന്റ് പരീക്ഷകൾ റദ്ദാക്കിയ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് ജാർഖണ്ഡ് ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തു. കേന്ദ്ര യുവജനക്ഷേമ കായിക മന്ത്രാലയം സംഘടിപ്പിച്ച വികസിത് ഭാരത് ചർച്ചയുടെ അവലോകനത്തിന് തട്ടമിട്ട വിദ്യാർത്ഥിനികൾ വേണമെന്ന നിർദ്ദേശം വിവാദമായി. തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ സംഘടിപ്പിച്ച വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് 2026 പരിപാടിയിലാണ് വിവാദങ്ങൾ ഉണ്ടായത്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലെ പ്രസാദം എന്ന പേരിൽ സാധാരണ പലഹാരങ്ങൾ ഓൺലൈനിൽ വിൽക്കാൻ അനുവദിച്ചതിന് ആമസോണിന് 100,000 രൂപ പിഴ. ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയായ CCPA നടപടി. കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. മുട്ടിൽ മരം വിൽപ്പന കേസിൽ അഗസ്റ്റിൻ സഹോദരങ്ങളെ രൂക്ഷമായി വിമർശിച്ച് ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതി. കേസിൽ 1-ാം പ്രതി റോജി അഗസ്റ്റിൻ മാത്രമാണ് ഹാജരായിരുന്നത്. ഉത്തർപ്രദേശിലെ ഗുണ്ട സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം സാധുതയില്ലാത്തതാണെന്ന് സുപ്രീംകോടതി. കുറ്റകൃത്യങ്ങൾ ഏതെന്ന് വ്യക്തമാക്കാതെ ഒരാളെ ഗുണ്ടയെന്ന് മുദ്രകുത്തി ശിക്ഷിക്കുന്നത് 1986 നിയമമെന്നും ജസ്റ്റിസുമാരായ JB പർദിവാല, കെ വിനോദ് ചന്ദ്രൻ എന്നിവരുടെ ബെഞ്ച് പറഞ്ഞു. തെലങ്കാന നൽഗൊണ്ടയിൽ ബൈക്ക് വാങ്ങാനുള്ള പണമുണ്ടാക്കാൻ 2 12-ാം ക്ലാസ്സുകാർ ആസൂത്രണം ചെയ്ത കവർച്ച ചെന്നെത്തിയത് സ്വന്തം സ്കൂളിലെ പ്രിൻസിപ്പലിന്റെ ദാരുണാന്ത്യത്തിലേക്ക്. തനിച്ച് താമസിക്കുന്ന 50-കാരിയായ പ്രിൻസിപ്പലിന്റെ വീട്ടിൽ നിന്ന് 2,50,000 രൂപ കവർന്നത് പുറത്തിറങ്ങുന്നതിനിടെ അവർ തിരിച്ചറിഞ്ഞതോടെ വിദ്യാർത്ഥി ആക്രമിച്ചു. കത്തികൊണ്ടുള്ള 27 കുത്തുകളേറ്റാണ് പ്രിൻസിപ്പൽ മരിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കി. മോഷ്ടിച്ച തുകയ്ക്ക് പുറമെ പ്രിൻസിപ്പലിന്റെ വില കൂടിയ മൊബൈൽ ഫോണും എടുത്താണ് പ്രതി രക്ഷപ്പെട്ടത്. വ്യവസായത്തിന്റെ നിർവചനത്തെ കൂടുതൽ തൊഴിലാളി സൌഹൃദമാക്കി വിപുലീകരിച്ച 1978 വിധി കഴിഞ്ഞ വർഷം നിലവിൽ വന്ന 2020 വ്യാവസായിക റിലേഷൻസ് കോഡിന് ബാധകമല്ലെന്ന് സുപ്രീംകോടതിയുടെ 9-അംഗ ബെഞ്ച് വ്യക്തമാക്കി. 2013 ബലാത്സംഗ കേസിൽ 10 വർഷത്തെ കഠിന തടവ് വിധിച്ച ബോംബെ ഹൈക്കോടതിയുടെ വിധി ചോദ്യം ചെയ്ത് തെഹൽക്ക മുൻ എഡിറ്റർ തരുൺ തേജ്പാൽ സുപ്രീംകോടതിയെ സമീപിച്ചു.
0: ആഴ്ചവൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം. ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
3: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
4: AKG ഹോസ്പിറ്റൽ, തളാപ് കണ്ണൂർ.
5: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൌകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
5: AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
4: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. ഫോൺ 0497276240.
0: എസ്കേ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
6: ഒരു സ്ഥലം, ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്, അരോമ ഗ്രിൽ നേഷൻ, നെടുവടുങ്കുന്ന് മട്ടന്നൂർ. ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം, അരോമ സ്പെഷ്യൽ, ബാർബിക്യൂ, ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025900017, 7025900015. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ, ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
7: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി.
2: കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2023

0: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
1: 100,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം, വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25 ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകൾ. ഓണം ഖാദി മേള 2026.
0: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846765216.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.
4: മധുര ശബ്ദങ്ങളുടെ, ഇഷ്ടസ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: ഗാനതരംഗം. ഒരേ സിനിമയിലെ ഗാനങ്ങൾ.
1: പ്രിയ ശ്രോതാക്കൾക്ക് ഇന്നത്തെ ഗാനതരംഗത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം. പൂക്കളത്തിന്റെ നിറങ്ങളെ പോലെ മനോഹരമായ ചില ഓർമ്മകൾ, പൂവിളിയുടെ ശബ്ദത്തെ പോലെ മധുരമുള്ള ചില സ്വരങ്ങൾ, ഓണക്കോടിയുടെ പുതുമണത്തെ പോലെ പഴയതും പ്രിയപ്പെട്ടതുമായ ചില ഓർമ്മകൾ, അങ്ങനെയൊരു ഓർമ്മയിലേക്കാണ് ഇന്ന് ഗാനതരംഗം പ്രിയ ശ്രോതാക്കളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഒരു സിനിമയുടെ കഥയിലൂടെ, ആ സിനിമയിലെ നാല് ഗാനങ്ങളിലൂടെ, സ്നേഹത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെയും നഷ്ടത്തിൻ്റെയും ഓർമ്മകളുടെയും കഥയിലൂടെ. 1987 ഭരതൻ സംവിധാനം ചെയ്ത ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടം. നെടുമുടി വേണു, ദേവൻ, ശാരദ, പാർവതി എന്നിവരാണ് ചിത്രത്തിലെ മുഖ്യ നടീനടന്മാർ. കൂടെ ഇന്നസെന്റ്, ശങ്കരാടി, MS തൃപ്പുണ്ണിത്തറ എന്നിവരും അഭിനയിച്ചിട്ടുണ്ട്. യേശുദാസും കൃഷ്ണചന്ദ്രനും ലതികയുമാണ് ചിത്രത്തിലെ ഗാനങ്ങൾ ആലപിച്ചത്. പശ്ചാത്തല സംഗീതമൊരുക്കിയത് ജോൺസൺ ആണ്. കഥ, തിരക്കഥാ സംഭാഷണം ജോൺ പോളിൻ്റെയും കലാസംവിധാനം ഭരതനുമാണ് നിർവഹിച്ചത്. സഹസംവിധാനം ജയരാജാണ്. ക്യാമറ കൈകാര്യം ചെയ്തത് വസന്തകുമാറാണ്. ഗാനരചന ONV കുറുപ്പ്, സംഗീതം ജോൺസൺ. ആദ്യ ഗാനം കേട്ടിട്ട് കഥയിലേക്ക് പോകാം.

മെല്ലെ മെല്ലെ മുഖപടം. എത്ര മനോഹരമായാണ് ജോൺസൺ മാസ്റ്റർ ഈ ഗാനത്തിന് ഈണം പകർന്നത്. ഒ എൻ വിയുടെ വരികൾക്ക് യേശുദാസിന്റെ ശബ്ദം ചേരുമ്പോൾ ഒരു പ്രണയത്തിന്റെ മാത്രമല്ല ഒരു കാലത്തിന്റെ തന്നെ സൗന്ദര്യം നമുക്ക് അനുഭവിക്കാം. ഈ ഗാനം ചിത്രത്തിലെ സ്നേഹത്തിന്റെയും സൗന്ദര്യത്തിന്റെയും ഒരു മൃദുസ്പർശമാണ്. മുഖപടം പതുക്കെ മാറുന്നത് പോലെ മനസ്സിലെ വികാരങ്ങളും പതുക്കെ തുറന്നു വരുന്നു. ജോൺസൺ മാസ്റ്റർ തന്നെ തന്റെ പ്രിയപ്പെട്ട ഗാനങ്ങളിലൊന്നായി ഈ ഗാനത്തെ തിരഞ്ഞെടുത്തിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. ജീവിതത്തിന്റെ വലിയ ആഘോഷങ്ങളിൽ നിന്നല്ല ഈ സിനിമ ആരംഭിക്കുന്നത്, മറിച്ച് വളരെ നിശബ്ദമായ ഒരു വീട്ടിൽ നിന്നാണ്. അവിടെ പ്രായം ചെന്ന അധ്യാപക ദമ്പതികളായ കുഞ്ഞണി മാഷും സരസ്വതി അമ്മയും. അവർക്ക് സ്വന്തം മക്കളില്ല, പക്ഷേ സ്നേഹത്തിന് സ്വന്തമെന്ന് പറയാൻ രക്തബന്ധം മാത്രം വേണമെന്നില്ലല്ലോ. അവരുടെ ജീവിതത്തിലേക്ക് അങ്ങനെ ഒരു പെൺകുട്ടി എത്തുന്നു. അവൾക്കവർ സ്വന്തം മകളുടെ സ്നേഹം നൽകുന്നു. പിന്നെ ആ വീട് അവളുടെ ചിരിയാൽ നിറയുന്നു. അവളുടെ സാന്നിധ്യം ആ വൃദ്ധ ദമ്പതികളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ പല നിറങ്ങളും തിരിച്ചു കൊണ്ടുവരുന്നു. അങ്ങനെ വളരെ ചെറിയ സന്തോഷങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു കുടുംബത്തിൻ്റെ കഥയാണ് ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവേട്ടം. സ്നേഹം എത്ര നിശബ്ദമായി ഒരാളുടെ ജീവിതത്തെ മാറ്റിമറിക്കാമെന്ന് കാണിച്ച സിനിമ. അതുകൊണ്ടുതന്നെ ഈ സിനിമയിലെ പാട്ടുകൾക്കും ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. പാട്ടുകൾ വെറും പാട്ടുകളല്ല, കഥാപാത്രങ്ങളുടെ മനസ്സിൻ്റെ ശബ്ദങ്ങളാണ്. ഇനി കേൾക്കുന്നത് ഒരു താലോലപ്പാട്ടിന് മൃദുത്വമുള്ള ഗാനമാണ്, കൺമണിയെ ആരിരാരോ. കുഞ്ഞിനെ താലോലിക്കുമ്പോൾ അമ്മയുടെ ശബ്ദത്തിലുണ്ടാകുന്ന സ്നേഹം, അതുപോലെ തന്നെ ഈ സിനിമയുടെ ഹൃദയത്തിലും നിറഞ്ഞു നിൽക്കുന്നത് മാതാപിതൃസ്നേഹമാണ്. സ്വന്തം മക്കളില്ലാത്ത ഒരു ദമ്പതികൾക്ക് ഒരു കുട്ടി മകളായി മാറുമ്പോൾ രക്തബന്ധമില്ലാതെയും എത്ര ആഴത്തിലൊരു ബന്ധം വളരാമെന്ന് ഈ സിനിമ നമ്മളോട് പറയുന്നു. ഈ ഗാനത്തിന്റെ നിഷ്കളങ്കത അതുകൊണ്ട് തന്നെ സിനിമയുടെ ആത്മാവിനോട് വളരെ ചേർന്നു നിൽക്കുന്നു.

ഇനി ഓണം വന്നാൽ മലയാളിയുടെ മനസ്സിൽ ആദ്യം തെളിയുന്ന ചില പാട്ടുകളുണ്ട്. അവയിൽ മുൻനിരയിൽ നിൽക്കുന്നൊരു ഗാനം പൂവേണം പൂപ്പട വേണം. യേശുദാസും ലതികയും ചേർന്നാണ് ഈ ഗാനം ആലപിച്ചത്. ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് ജോൺസൺ മാസ്റ്ററാണ് സംഗീതം നൽകിയത്. പൂക്കളും പൂവിളിയും കാറും പുന്നലും നാട്ടിൻപുറത്തിൻ്റെ കാഴ്ചകളും അങ്ങനെ എല്ലാം ചേർന്ന് ഈ പാട്ട് ഒരു ഓണക്കാലത്തെ നമ്മുടെ മുന്നിൽ വരച്ചിടുന്നു. പക്ഷേ ഈ പാട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റൊന്നാണ്. ഇത് വെറും ഓണപ്പാട്ടല്ല, സ്നേഹത്തോടെ കാത്തിരിക്കുന്ന ഒരു വീടിൻ്റെ പാട്ടാണ്. ഒരു കുഞ്ഞിൻ്റെ സാന്നിധ്യം കൊണ്ട് ഉത്സവമാകുന്ന ഒരു കുടുംബത്തിൻ്റെ പാട്ടാണ്. അതുകൊണ്ടാവാം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ പാട്ട് കേൾക്കുമ്പോൾ മലയാളിയുടെ മനസ്സിൽ പഴയ ഓണക്കാലങ്ങൾ തിരിച്ചെത്തുന്നത്. ഭരതന്റെ ഈ ചിത്രത്തിലെ നായികയുടെ വീട്ടിലേക്ക് ഓണത്തിന്റെ സന്തോഷം എത്തിക്കുന്ന ഗാനമായാണ് ഇത് ഓർമ്മിക്കപ്പെടുന്നത്. കേൾക്കാം പാട്ട്.

പൂക്കളത്തിന് നടുവിൽ ഒരു ചെറിയ പൂവ് കൂടി ചേർക്കുമ്പോൾ അതിൻ്റെ ഭംഗി കൂടുന്നത് പോലെ ഒരു വീട്ടിൽ ഒരാൾ കൂടി സ്നേഹത്തോടെ ചേർന്നാൽ ആ വീടിൻ്റെ സന്തോഷവും കൂടും. അതുതന്നെയാണ് ഈ സിനിമ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഓണം എന്നത് വലിയ ആഘോഷങ്ങളുടെ മാത്രം പേരല്ല, ഒരുമിച്ചിരിക്കുന്നവരുടെ പേരാണ് ഓണം. അടുത്ത ഗാനം

0: ഇപ്പോൾ കേട്ടത് മധുമൊഴി ശുഗഭാലെ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. കൃഷ്ണചന്ദ്രന്റെ ശബ്ദത്തിലെത്തിയ ഈ ഗാനം ചിത്രത്തിന്റെ 4 ഗാനങ്ങളിൽ ഒന്നാണ്. മറ്റു ഗാനങ്ങളിലെ പോലെ തന്നെ ഈ പാട്ടിലും ജോൺസൺ മാസ്റ്ററുടെ സംഗീതത്തിന്റെ ലാളിത്യവും ONV കവിതയുടെ സൗന്ദര്യവും കാണാം. ഒരു സിനിമയുടെ പാട്ടുകൾ അതിന്റെ കഥയെ എങ്ങനെ കൂടുതൽ ഹൃദയസ്പർശിയാക്കുന്നു എന്നതിന് നല്ല ഉദാഹരണമാണ് ഈ സൗണ്ട് ട്രാക്ക്. 4 പാട്ടുകൾ, ഒരു സിനിമ, പക്ഷെ ഓർമ്മകൾ എത്രയോ. ഒരു മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവെട്ടം നമ്മളെ പഠിപ്പിച്ച വലിയൊരു കാര്യമുണ്ട്. ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് വലിയ സമ്പത്തുകളല്ല, ഒരാൾ മറ്റൊരാൾക്ക് നൽകുന്ന സ്നേഹമാണ്, വീട്ടിലെ ഒരു ചിരിയാണ്, ഒരുമിച്ചിരുന്ന ഒരു സായാഹ്നമാണ്. കാലം കടന്നു പോയാലും ചില പാട്ടുകൾ നമ്മളെ പഴയ വീട്ടുമുറ്റത്തേക്ക് തിരിച്ചു കൊണ്ടുപോകും. ചില പാട്ടുകൾ നമ്മുടെ മുന്നിൽ വീണ്ടും ഒരു പൂക്കളം വിരിക്കും. അങ്ങനെയൊരു പൂക്കളം തന്നെയാണ് പൂവേണം പൂപ്പട വേണം എന്ന പാട്ട്. ഈ ഓണക്കാലത്ത് നമ്മുടെ വീടുകളിൽ പൂക്കളങ്ങൾ വിരിയട്ടെ, മനസ്സുകളിൽ സ്നേഹം നിറയട്ടെ, ഒരുമയുടെ പൂവിളി ഉയരട്ടെ. പൂക്കളത്തിൻ്റെ നിറവും ഓണക്കോടിയുടെ പുതുമയും സദ്യയുടെ രുചിയും പ്രിയപ്പെട്ടവരുടെ സ്നേഹവും നിറഞ്ഞൊരു പൊന്നോണം നിങ്ങൾക്കും കുടുംബത്തിനും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഗാനതരംഗം ഇവിടെ അവസാനിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ചന്ദ്രലേഖ മല്ലിശ്ശേരി.
1: ഗാനതരംഗം ഒരേ സിനിമയിലെ ഗാനങ്ങൾ.
2: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
3: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
2: ഓണാശംസകളോടെ ന്യൂ സ്റ്റൈൽ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് ഉരുവച്ചാൽ വിലക്കുറവിലും ഗുണമേന്മയിലും എന്നും മുന്നിൽ. 13 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം, ഓണക്കോടികൾക്ക് വമ്പിച്ച വിലക്കുറവുമായി ന്യൂ സ്റ്റൈൽ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് ഉരുവച്ചാൽ.
4: കേൾവിയുടെ കേളിക്കൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
3: റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്: 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം, 9:15 താരസ്വരം, 10 വളയം, ഉച്ചയ്ക്ക് 12 സർഗജാലകം, 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ, 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ, 1 ഓണം ഗാനോത്സവം, 2 അതിഥിഭാഷാ ഗാനങ്ങൾ, വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 പാട്ടും പൊരുളും, 5:45 നാടൻ പാട്ടുകൾ, 6 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്, 6:20 സംസ്കൃതത്തിലും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ, 6:40 കൃഷ്ണകഥാമൃതം, രാത്രി 7 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 സ്ത്രീതരംഗം, 8 ആഴ്ച വൃത്താന്തം, 8:30 ചലച്ചിത്ര ഗാനങ്ങൾ, 9 ചാരുകസേര, 10 ഓണം ഗാനോത്സവം. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: നമസ്കാരം. ഇന്ന് ആഗസ്റ്റ് 22, ചിങ്ങം 6, ശനിയാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. 72nd നെഹ്റു ട്രോഫി വള്ളംകളി ഇന്ന് 2 മണിക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന ശേഷം പങ്കെടുക്കുന്ന വള്ളങ്ങളുടെ മാസ്റ്ററിൽ, തുടർന്ന് ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരവും ഫൈനൽ മത്സരവും നടക്കും. 22 ചുണ്ടൻ ഉൾപ്പെടെ 71 വള്ളങ്ങളാണ് മത്സരിക്കുന്നത്. രാവിലെ 11 മണിക്ക് ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരം തുടങ്ങും. ഇന്ന് ആലപ്പുഴ ജില്ലയിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുപരീക്ഷകൾ മുൻ നിശ്ചയപ്രകാരം നടക്കും. ഇന്ന് രാവിലെ മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണമുണ്ട്. ഉച്ചയ്ക്ക് 1 മുതൽ വൈകുന്നേരം 6 മണിവരെ KSRTC ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് വരില്ല. ജുഡീഷ്യൽ സർവീസിൽ നിയമിക്കപ്പെടുന്നവർക്ക് 3 വർഷത്തെ അഭിഭാഷക വൃത്തി നിർബന്ധമാക്കിയിരുന്നത് സുപ്രീംകോടതി 1 വർഷമാക്കി കുറച്ചു. നിയമിക്കപ്പെടുന്നവർ ജുഡീഷ്യൽ അക്കാദമിയിൽ 1 വർഷത്തെ പരിശീലനവും ശേഷം ജഡ്ജിമാരുടെ കീഴിൽ 1 വർഷത്തെ ക്ലാർക്ക്ഷിപ്പും പൂർത്തീകരിക്കണം. സിവിൽ ജഡ്ജിയായി നേരിട്ട് റിക്രൂട്ട് ചെയ്യപ്പെടുന്നവർക്ക് 3 വർഷത്തെ അഭിഭാഷക പരിചയമുണ്ടായിരിക്കണമെന്ന് സുപ്രീംകോടതി 2025 മെയ്യിൽ വിധിച്ചിരുന്നു. ഇതിനെതിരായ പുനഃപരിശോധനാ ഹർജികൾ പരിഗണിച്ചാണ് വിധി ഭേദഗതി ചെയ്തത്. കേരളത്തിന് ഇരുട്ടടി നൽകിക്കൊണ്ട് പാലക്കാട് റെയിൽവേ ഡിവിഷന് മാംഗ്ലൂരു നഷ്ടപ്പെട്ടു. ഉള്ളാൾ ഉൾപ്പെടെയുള്ള മാംഗ്ലൂരു മേഖല സൌത്ത് വെസ്റ്റേൺ റെയിൽവേയിലെ മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റും. റെയിൽവേ മന്ത്രാലയമാണ് പാലക്കാടിന്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്ന ഉത്തരവ് ഇറക്കിയത്. 1st പ്രാബല്യത്തിൽ വരും. നിലവാരം പരിശോധിക്കാൻ രാജസ്ഥാനിലെ സ്കൂൾ സന്ദർശിച്ച കോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കൾക്ക് നേരെ ആക്രമണം. പാർട്ടി ദേശീയ കോർഡിനേറ്റർ അശുതോഷ് റാങ്ക ഉൾപ്പെടെയുള്ളവരെ നാട്ടുകാർ കൈയേറ്റം ചെയ്തു. ആക്രമണത്തിന് പിന്നിൽ BJP നേതാക്കളാണെന്നും ഇവരുടെ അതിക്രമം പോലീസ് നോക്കി നിന്നെന്നും CJP ഭാരവാഹികൾ ആരോപിച്ചു. ഡൽഹി പോലീസിനെയും കേന്ദ്ര സർക്കാരിനെയും അമ്പരപ്പിക്കുന്ന നീക്കവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പെല്ലറ്റ് ഗൺ പ്രയോഗത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ പരാതിയിൽ പ്രതികരിക്കാതിരുന്ന ഡൽഹി പോലീസിന് രാഹുലിന്റെ 6 മണിക്കൂറിലേറെ നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ FIR രജിസ്റ്റർ ചെയ്യേണ്ടി വന്നു. ജന്തർ മന്ദിറിലെ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത സാഹിൽ ലോചാബ് എന്ന വിദ്യാർത്ഥിക്കാണ് July 22 പെല്ലറ്റേറ്റ് പരിക്കേൽക്കുകയും ഒരു കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെടാറാവുകയും ചെയ്തത്. ഈ മാസം 14 സാഹിലും കുടുംബവും പരാതി നൽകിയിട്ടും പോലീസ് കേസെടുക്കാത്ത സാഹചര്യത്തിലാണ് രാഹുൽ പാർലമെന്റ് സ്ട്രീറ്റിലെ പോലീസ് സ്റ്റേഷനിലെത്തി സമ്മർദ്ദം സൃഷ്ടിച്ചത്. അയോധ്യ രാമക്ഷേത്രം കൊള്ളയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ പ്രതിക്കൂട്ടിലാക്കി VHP വൈസ് പ്രസിഡന്റ് ചമ്പത്ത് റായിയുടെ തുറന്ന കത്ത്. തീരുമാനങ്ങളെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന നൃപേന്ദ്ര മിശ്രയുടേതാണെന്ന് രാമക്ഷേത്രം ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറി കൂടിയായ ചമ്പത്ത് റായ് 9 പേജുള്ള കത്തിൽ പറഞ്ഞു. മുത്തങ്ങ ഭൂസമരവുമായി ബന്ധപ്പെട്ട കേസിൽ 5 വർഷം കഠിന തടവിന് കൽപ്പറ്റ സെഷൻസ് കോടതി ശിക്ഷിച്ചത് മരവിപ്പിച്ച് M. ഗീതാനന്ദൻ അടക്കമുള്ള 4 പ്രതികൾക്കും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. വിചാരണ കോടതി ചുമത്തിയ പിഴത്തുകയായ 42,000 രൂപ വീതം കോടതിയിൽ കെട്ടിവച്ച ശേഷം ജാമ്യം അനുവദിക്കാനാണ് ജസ്റ്റിസ് A. ബദറുദ്ദീന്റെ ഉത്തരവ്. സംസ്ഥാനത്ത് നാളെ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഞായറാഴ്ച കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മീൻപിടിക്കാൻ പോകരുത്. തൊഴിലാളികളുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്ന 1978 ജസ്റ്റിസ് VR കൃഷ്ണയ്യർ പുറപ്പെടുവിച്ച വിധി പൊളിച്ചെഴുതി സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ച്. 9-അംഗ ബെഞ്ചിൽ 5 പേർ അനുകൂലിച്ചപ്പോൾ 4 പേർ വിയോജിച്ചു. 16 ഇന്ത്യക്കാരുമായി യമൻ തീരത്തുകൂടി പോയ ചരക്ക് കപ്പൽ കടൽക്കൊള്ളക്കാർ റാഞ്ചി. സൊമാലിയൻ തീരത്ത് വെച്ച് മറ്റൊരു കപ്പൽ തട്ടിയെടുത്തതിന് പിന്നാലെയാണ് ഈ സംഭവം. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം ഉന്നത ഉദ്യോഗസ്ഥൻ വെള്ളിയാഴ്ച സംഭവം സ്ഥിരീകരിച്ചു. ഇന്ത്യൻ നാവികർ സുരക്ഷിതരാണെന്ന് അധികൃതർ അറിയിച്ചു. ഇരു സംഭവങ്ങളിലുമായി 22 ഇന്ത്യൻ നാവികരെയാണ് കൊള്ളക്കാർ ബന്ദികളാക്കിയിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ 8 മാസമായി നിലയുറപ്പിച്ചിരുന്ന വിമാനവാഹിനി യുദ്ധക്കപ്പൽ USS എബ്രഹാം ലിങ്കണ് പകരമായി USS ജോർജ് വാഷിംഗ്ടൺ മേഖലയിലെത്തിയതായി US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചു. ഇറാനെതിരെ ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം കടുപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നീക്കം. അന്താരാഷ്ട്ര നിയമങ്ങൾ കാറ്റിൽ പറത്തി പലസ്തീൻ മണ്ണിൽ ഇസ്രയേൽ നടത്തുന്ന ഭൂമി കൈയേറ്റത്തിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ കടുത്ത പ്രതിഷേധം. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ പലസ്തീൻ ജനതയുടെ ഭൂമി ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുത്ത് ജൂതർക്ക് പാർപ്പിടങ്ങൾ നിർമ്മിക്കാനുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സർക്കാരിന്റെ നീക്കത്തിനെതിരെ യൂറോപ്യൻ രാജ്യങ്ങളും കാനഡയും ശക്തമായ എതിർപ്പുമായി രംഗത്തു വന്നു. കൊച്ചി കപ്പൽശാലയിൽ നിർമ്മിച്ച ആന്റി സബ്മറൈൻ ഷാലോ വാട്ടർ യുദ്ധക്കപ്പൽ മംഗ്രോൾ നാവികസേനയ്ക്ക് കൈമാറി. നാവികസേനയ്ക്കായി കപ്പൽശാല തദ്ദേശീയമായി നിർമ്മിക്കുന്ന 8 ആന്റി സബ്മറൈൻ ഷാലോ വാട്ടർ യുദ്ധക്കപ്പലുകളിൽ മൂന്നാമത്തേതാണിത്. കപ്പൽശാല ഡയറക്ടർ ഡോക്ടർ എസ് ഹരികൃഷ്ണൻ, മംഗ്രോൾ കമാൻഡിംഗ് ഓഫീസർ യു ശരൺകുമാർ എന്നിവർ ഡെലിവറി പ്രോട്ടോകോളിൽ ഒപ്പുവച്ചു. കെട്ടിക്കിടക്കുന്ന കേസുകൾ കക്ഷികളുടെ സമ്മതത്തോടെ മധ്യസ്ഥ ശ്രമത്തിലൂടെ തീർപ്പാക്കാൻ പ്രഖ്യാപിച്ച പരിഹാര കോടതി അദാലത്ത് സുപ്രീംകോടതി മേൽനോട്ടത്തിൽ വെള്ളിയാഴ്ച ആരംഭിച്ചു. ഇരു കക്ഷികൾക്കും സ്വീകാര്യമായ പരിഹാരമാണ് മധ്യസ്ഥ കോടതികളിലൂടെ ലക്ഷ്യമിടുന്നത്. ബാങ്കിംഗ് തർക്കം, വാഹനാപകട നഷ്ടപരിഹാരം, കുടുംബ തർക്കങ്ങൾ, ഉപഭോക്തൃ തർക്കങ്ങൾ തുടങ്ങിയ കേസുകളാണ് പരിഗണിക്കുക. സ്തനാർബുദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വില കൂടിയ മരുന്നിനു പകരം കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന മരുന്ന് ഉപയോഗിക്കാനാകുമോ എന്നതിൽ ഹൈക്കോടതി വിദഗ്ധ അഭിപ്രായം തേടി. ഓരോ രോഗിയിലും പകരം മരുന്ന് ഉപയോഗിക്കാമോ എന്നതിന് ഡോക്ടർമാരുടെ അഭിപ്രായമാണ് നിർണായകമെന്ന് ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ കോടതിയെ അറിയിച്ചു. രാജ്യത്ത് പഞ്ചസാര വില കൂടാൻ കാരണം എഥനോൾ ചേർത്ത പെട്രോൾ അല്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. എഥനോൾ കലർത്തിയ പെട്രോൾ ഉപയോഗം പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്രം തീരുമാനിച്ചിരുന്നു. സമീപ വർഷങ്ങളിൽ രാജ്യത്തെ കരിമ്പുൽപാദനം കുറവായിരുന്നു. ഉത്സവ സീസൺ തുടങ്ങിയതോടെ പഞ്ചസാര ഉപഭോഗം കൂടി. ഇക്കാരണത്താലാണ് വില ഉയരുന്നതെന്ന് കേന്ദ്രം വ്യക്തമാക്കി. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഷില്ലോങ്ങിൽ രൂപപ്പെട്ട സംഘർഷാവസ്ഥ പരിഹരിക്കാൻ മേഘാലയ, അസം മുഖ്യമന്ത്രിമാർ ചർച്ച നടത്തി. സംഘർഷം പടരാതിരിക്കാൻ ഇരു സംസ്ഥാനങ്ങളും യോജിച്ച് മുൻകരുതൽ സ്വീകരിച്ചതായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം മേഘാലയ മുഖ്യമന്ത്രി കോൺറാഡ് കെ സംഗ്മയുടെ ഓഫീസ് അറിയിച്ചു. കൊച്ചി മെട്രോയുടെ പേരുമാറ്റത്തിനുള്ള നീക്കം വിവാദത്തിലേക്ക്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ പേര് കേരളം മെട്രോ റെയിൽ ലിമിറ്റഡ് എന്ന് മാറ്റാൻ ശ്രമം നടക്കുന്നതായി വാർത്ത വന്നതോടെയാണ് വിവിധ മേഖലകളിൽ നിന്ന് എതിർപ്പുയർന്നത്. സർക്കാരും അതൃപ്തി അറിയിച്ചതോടെ പേരുമാറ്റം പ്രതിസന്ധിയിലായി. DYFI സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ച മിസ അവസാന ശ്വാസത്തിന്റെ രാഷ്ട്രീയം എന്ന നാടകം വിവാദമായ

0: സാഹചര്യത്തിൽ ഇന്ന് വീണ്ടും DYFI പൊതുസമ്മേളന വേദിയിൽ അവതരിപ്പിക്കാൻ തീരുമാനം. നാടകം സാമൂഹിക മാധ്യമങ്ങളിൽ മോശമായി പ്രചരിപ്പിച്ചതിനു പിന്നിൽ കോൺഗ്രസ് ലീഗ് BJP ഗൂഢസഖ്യമാണെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ്, പ്രസിഡന്റ് VV വസീഫ് എന്നിവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും നാടകം ഇന്ന് സംസ്ഥാന സമ്മേളന സമാപനത്തിന്റെ പൊതുസമ്മേളന വേദിയിൽ അവതരിപ്പിക്കുമെന്നും ഇരുവരും അറിയിച്ചു. മെഡലുകളും ട്രോഫികളും നനയാതെ വെക്കാൻ അടച്ചുറപ്പുള്ള വീടെന്ന ദേവപ്രിയ ഷൈബുവിന്റെ സ്വപ്നം സഫലമായി. കായിക പ്രതിഭയുടെ ആഗ്രഹം ഏറ്റെടുത്ത CPIM ഇടുക്കി ജില്ലാ കമ്മിറ്റിയാണ് വീട് നിർമ്മിച്ചു നൽകിയത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വെള്ളിയാഴ്ച താക്കോൽ കൈമാറി. ഓണക്കാലം സുരക്ഷിതമാക്കുന്നതിനും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനുമായി ജില്ലയിൽ പരിശോധന കർശനമാക്കാൻ കലക്ടർ PV വിഷ്ണുരാജ് നിർദ്ദേശിച്ചു. ഓണം അവസാനിക്കുന്നതുവരെ ജില്ലാ അതിർത്തികൾ, മാർക്കറ്റുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ പരിശോധന ശക്തമാക്കും. വിലക്കയറ്റം, പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത എന്നിവ തടയാൻ പൊതുവിതരണം, ലീഗൽ മെട്രോളജി, ഭക്ഷ്യസുരക്ഷ, പോലീസ് എന്നിവരടങ്ങിയ പ്രത്യേക സ്ക്വാഡുകൾ രൂപവൽക്കരിച്ചു. മാലൂരിൽ പന്നിക്കെണിയിൽ കുടുങ്ങിയ പുലി ചത്ത സംഭവത്തിൽ വനം വകുപ്പ് അന്വേഷണം തുടങ്ങി. കെണി സ്ഥാപിച്ചത് ആരെന്ന് കണ്ടെത്താനാണ് അന്വേഷണം. കെണിയിൽ കുടുങ്ങിയ പുലിയെ മയക്കുവെടിവെച്ച് കൂട്ടിലാക്കിയതിനു പിന്നാലെയാണ് ചത്തത്. തലശ്ശേരി ജില്ലാ കോടതി പുതിയ കെട്ടിട കോംപ്ലക്സിലുള്ള വെള്ളം ഉപയോഗിക്കരുതെന്ന് നിർദ്ദേശം. ശുദ്ധജല സംഭരണിയിലെ വെള്ളം പരിശോധിച്ചതിൽ ഇ കോളിൻ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്നാണ് തീരുമാനം. 40th അബുദാബി ശക്തി അവാർഡ് സമർപ്പണം ഇന്ന് 2:30 തലശ്ശേരി പേൾ വ്യൂ ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ നടക്കും. ഓണത്തിരക്കേറിയതോടെ ഗതാഗതക്കുരുക്കിൽ കണ്ണൂർ നഗരം വീർപ്പുമുട്ടുന്നു. ഗതാഗതക്കുരുക്കഴിക്കാൻ വെള്ളിയാഴ്ച മുതൽ ഏർപ്പെടുത്തിയ പരിഷ്കാരം വ്യാപക പരാതിയെ തുടർന്ന് താൽക്കാലികമായി നിർത്തി. പരീക്ഷണം വിജയമായിരുന്നെങ്കിലും നഗരത്തിന് പുറത്തുനിന്ന് എത്തുന്നവർക്ക് ഓണക്കാലത്ത് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനാലാണ് നിർത്തിയതെന്ന് ACP AP ആസാദ് പറഞ്ഞു. ദേശീയ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ഈ വർഷത്തെ ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്ന് കണ്ണൂരിലെ ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ KP സുനിൽകുമാർ പുരസ്കാരത്തിന് അർഹനായി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ജില്ലാതല പെർഫോമൻസ് അവാർഡിന് മട്ടന്നൂർ മധുസൂദനൻ തങ്ങൾ സ്മാരക ഗവൺമെന്റ് UP സ്കൂൾ അർഹമായി. ലോക ബാഡ്മിന്റണിൽ ആതിഥേയരുടെ അഭിമാനമുയർത്തി മലയാളി താരം ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം മെഡലുറപ്പിച്ചു. വനിതാ ഡബിൾസിൽ സഖ്യം സെമിഫൈനലിൽ കടന്നതോടെയാണ് മെഡലുറപ്പായത്. സീസണിൽ മികച്ച ദൂരം കണ്ടെത്തിയെങ്കിലും ഇന്ത്യൻ താരം നീരജ് ചോപ്രയ്ക്ക് ലൂസേൻ ഡയമണ്ട് ലീഗിൽ 2nd. ശ്രീലങ്കയുടെ റുമേഷ് പതിരംഗ 1th. വനിതാ ഹോക്കി ലോകകപ്പിലെ 2nd ഇന്ത്യക്ക് തോൽവി. പൂൾ ഇയിലെ ആദ്യ കളിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ നെതർലൻഡ്സാണ് ഇന്ത്യയെ തോൽപ്പിച്ചത്. ലോകകപ്പ് ഫുട്ബോളിനിടെയുണ്ടായ ബാനർ വിവാദത്തിലും ഫൈനലിലെ കയ്യാങ്കളിയിലും അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും കളിക്കാർക്കുമെതിരെ കടുത്ത അച്ചടക്ക നടപടിയുമായി ആഗോള ഫുട്ബോൾ സംഘടനയായ ഫിഫ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
2: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
3: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും

0: ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648 9495127627 9656948321.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥില ശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM. താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
3: കൃഷ്ണ, ഗുരുവായൂരപ്പ, വിഘ്നേശ്വര, പാർത്ഥസാരഥി, പത്മലോചന, എന്റെ പറശ്ശിനിക്കടവ് മുത്തപ്പ, എന്റെ മോൻ ഉണ്ണികൃഷ്ണൻ ജലപാനം പോലും കഴിക്കാതെ കൊച്ചുവളപ്പങ്കാലത്ത് ഇറങ്ങിപ്പോയതാ. അവന്റെ 51-ാമത്തെ ഇന്റർവ്യൂ ആയത്. എന്റെ മോൻ ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യങ്ങളെ നീ ചോദിക്കാവേ എന്റെ ഭഗവാനേ. ഇത്രയും കാലം പതുക്കെ പറഞ്ഞിട്ട് ഭഗവാൻ കേട്ടോ, കാര്യം നടക്കണമെങ്കിൽ ഇത്ര ഒച്ച വെച്ചാ പറ്റൂ. കൃഷ്ണ, ഗുരുവായൂരപ്പ, സർവാപരാധങ്ങളും കുറയ്ക്കണമേ. നാരായണ, നാരായണ.
4: ചിലർ അങ്ങനെയാണ്, മറ്റുള്ളവരെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കരയിച്ചുമൊക്കെ മനസ്സിൽ തട്ടി നിൽക്കും. സ്നേഹമയ്യായ അമ്മയായി, വാത്സല്യനിധിയായ മുത്തശ്ശിയായി, കുറുമ്പത്തിയായ പെങ്ങളായി, കുശുമ്പ് നിറഞ്ഞ നാത്തൂനായി, മനം കവരുന്ന കരുതലുള്ള കൂട്ടുകാരിയായി, അങ്ങനെ അങ്ങനെ നീളുന്നു. നർമ്മം പൊതിഞ്ഞ സംഭാഷണങ്ങളും സരസമായ രീതിയിലുള്ള സംസാര രീതിയും ഇടയ്ക്കിടെ സംഭാഷണത്തിൽ കടന്നുവരുന്ന ഓ ആഹാ തുടങ്ങിയ തനി തിരുവിതാംകൂർ ശൈലിയുമൊക്കെ ലളിതാമ്മയെ മറ്റു നടിമാരിൽ നിന്നും വ്യത്യസ്തയാക്കി. വ്യത്യസ്ത കഥാപാത്രങ്ങൾ കൊണ്ട് ഇന്നും മലയാളി മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ലളിതാമ്മയുടെ അഭിനയ മുഹൂർത്തങ്ങളിലെ ചില സംഭാഷണ ശകലങ്ങൾ ചേർത്തുകൊണ്ട് ഇന്നത്തെ താരസ്വരം. ഏവർക്കും താരസ്വരത്തിലേക്ക് സ്വാഗതം.
5: അപ്പഴേ, വീട്ടിലേത്തെ തറവാടിന് ഇത്രയും ഗതികേട് വന്നു ഞാൻ ഇപ്പഴാ അറിഞ്ഞത്.
6: കുളിക്കാൻ പോണത് അത്ര ഗതികെട്ട കാര്യാണെങ്കിൽ കുളിക്കണില്ല.
5: കുളിയിൻ്റെ ഒന്നുമല്ല.
6: പിന്നെ
5: നിങ്ങൾ എന്നോട്ടാ പണ്ട മണിയെടുത്ത് കാശ് കൊടുക്കാൻ തുടങ്ങിയത്?
6: ആ പരിപാടി ഞാൻ തുടങ്ങിയിട്ടില്ലല്ലോ.
5: നുണ പറയരുത്, നീലാണ്ടര് പണ്ടം പണയെടുത്തോട്ട് കാശ് കൊടുത്തില്ലേ?
6: എന്റെ ഈശ്വര, അതിപ്പോ ആകാശവാണിയിലും വന്നോ? ഞാൻ നീലകണ്ഠൻ ഇത്തിരി കാശ് കൊടുത്തു എന്നുള്ളത് നേരാ. അവൻ അതിന് എന്തോ സാധനം കെട്ടിപ്പൊതിഞ്ഞ് എന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. അത് പൊന്നാണോ ചെമ്പാണോ എന്ന് ഞാൻ ഈ നേരം വരെ തുറന്നു നോക്കിയിട്ടില്ല.
5: നാണമില്ലല്ലോ മനുഷ്യ, ആ പാവത്തിന്റെ കയ്യിൽ നിന്ന് പൊന്നു വാങ്ങിക്കാൻ.
6: അതവിടെ നിക്കട്ടെ, പണം കൊടുക്കുമ്പോ ഞാനും നീലാണ്ടനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെങ്ങനെ നീ അറിഞ്ഞോന്നാ എനിക്ക് മനസ്സിലാവാത്തത്.
5: അപ്പൊ ഇന്നത്തെ പത്രം വായിച്ചില്ലേ?
6: ഓ, അത് പത്രത്തിൽ വന്നു. ഈ മനോരമക്കാരെ കൊണ്ടും മാതൃഭൂമിക്കാരെ കൊണ്ടും ഞാൻ തോറ്റു.
5: മനോരമ മാതൃഭൂമിയൊന്നുമല്ല, ഇങ്ങനെ ഗണേശൻ അച്ഛമാഷ എന്നോട് പറഞ്ഞ.
6: അച്ഛൻ എങ്ങനെ അറിഞ്ഞു?
5: ഇനിയിപ്പൊ അതറിഞ്ഞിട്ട് എന്തിനാ? നിങ്ങൾ ആ സ്വർണ്ണപ്പണ്ടം വേഗം അങ്ങോട്ട് കൊടുത്തേക്ക്, അല്ലെങ്കിൽ ഇനി നാറും.
6: സ്വർണം നാറോ?
5: സ്വർണ്ണ അല്ലേ നിങ്ങൾ?
6: അതല്ലേ കുളിക്കാൻ പോണേ.
5: കുളിയും തേവാരം ഒക്കെ പിന്നെ, ആദ്യം അങ്ങോട്ട് എടുത്തുകൊടു.
6: ഇപ്പഴോ?
5: ആ ഇപ്പൊ തന്നെ.
7: ചേർന്ന് നിന്നോ, നീ എന്റെ പൊന്നും കൂടല്ലേ.
8: അമ്പടാ, വാതിലടച്ചിട്ടുണ്ട്, ഇതാ പരിപാടി ഇല്ലേ.
5: ഈ വാതിലോട്ട് തുറക്കാൻ.
6: സരോജിനി, വാതിൽ പൊളിക്കല്ലേ.
5: ഈ വാതിലോട്ട് തുറക്കാൻ. തുറക്കാൻ പറഞ്ഞത്?
6: നീ ബഹളം ഉണ്ടാക്കല്ലേ, ഞാൻ തുറക്കാം. നീ എന്തിനു വാതിലടക്കണേ?
5: എവിടെയാ
6: ആര്
5: ഇപ്പൊ നിങ്ങളോട് ഇവിടെ സംസാരിച്ചോണ്ട്?
4: ആലപ്പുഴ ജില്ലയിലെ കായംകുളം താലൂക്കിലെ രാമപുരം ഗ്രാമത്തിൽ കടക്കത്തറയിൽ വീട്ടിൽ 1947 ഫെബ്രുവരി 25 മഹേശ്വരിയമ്മ എന്ന KPSC ലളിത ജനിച്ചു. അനന്തം പിള്ളയുടെയും ഭാർഗവിയമ്മയുടെയും മകൾ. രാമപുരം ഗവൺമെന്റ് ഗേൾസ് സ്കൂൾ, ചങ്ങനാശ്ശേരി വാര്യത്ത് സ്കൂൾ, പുഴവാദ സർക്കാർ സ്കൂൾ എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം. വളരെ ചെറുപ്പത്തിൽ തന്നെ കലാമണ്ഡലം ഗംഗാധരനിൽ നിന്ന് നൃത്തം അഭ്യസിച്ചു. ചങ്ങനാശ്ശേരി ഗീത ആർട്സ് ക്ലബിന്റെ ബലി എന്ന നാടകത്തിലൂടെ നാടകരംഗത്ത് സജീവമായി.

0: വല്യേട്ടാ ചായ. വല്യേട്ടാ കാവിലൊരു ചുറ്റുവിളക്ക് നിറമാലയും കഴിക്കണമെന്ന് വിചാരിക്ക.
1: കഴിഞ്ഞ ആഴ്ചയല്ലേ കഴിച്ചത്?
0: ഭഗവതിക്ക് തൃപ്തിയായിട്ടുണ്ടാവില്ല.
1: അങ്ങനെയൊന്നുമില്ല.
0: പൂവ് എന്തൊക്കെയോ അവശനങ്ങൾ കാണുന്നുണ്ട്. പൊതുവാളിനെ വിളിച്ച് ഒരു കുടുംബ പ്രശ്നവും എത്തിക്കണം.
1: അതിനിപ്പോ ഇവിടെ എന്താ പ്രശ്നം? പതിവിലും കവിഞ്ഞ വരവായിക്കുറി, 100 മേനിയാ കൊയ്ത്ത്. മാധവൻ പറയേ റബ്ബറിന്റെ വില കുതിച്ചു കയറുക, മില്ലിൽ സപ്ലൈ ചെയ്യാൻ പറ്റാത്തത്ര ഓർഡർ.
0: ഒക്കെ നഷ്ടപ്പെട്ടാലും ഒന്നുമില്ല. വല്യേട്ട ഞങ്ങക്ക് നഷ്ടപ്പെടുന്നുണ്ടോന്നാ?
1: താനെന്താളോ കുട്ടികളെ പോലെ, ഇതിനു മാത്രം എന്താ ഉണ്ടായേ?
0: വല്യേട്ട ശരിക്കും ഊണ് കഴിക്കണില്ല, ഉറങ്ങണില്ല.
1: ഇതൊക്കെ ആരാ പറയണേ?
0: ആരും പറയണ്ട. ആരെക്കാളും വല്യേട്ടനെ അറിയുന്നോളാ ഞാൻ. ആ മനസ്സ് എനിക്കേ അറിയൂ. വല്യേട്ടന് ഓർമ്മയുണ്ടോന്നറിയില്ല. എനിക്കൊരു IASകാരന്റെ ആലോചന വന്നപ്പോ വല്യേട്ടൻ പറഞ്ഞു, എന്തുകൊണ്ടും നല്ലതാ കുഞ്ഞി, പക്ഷെ താൻ ഡൽഹി പോയി താമസിക്കണമെന്ന് ഓർക്കുമ്പോ വല്ലാത്ത വിഷമം. പെങ്ങളെ വിട്ടുപിരിയാൻ പറ്റാത്ത ഏട്ടന്റെ മനസ്സ് അന്ന് ഞാൻ കണ്ടതാ. അതുകൊണ്ട് IASകാരനൊന്നും വേണ്ടെന്ന് വെച്ച് ഒരു 10ാം ക്ലാസ് കാരനും കെട്ടി തലവാട്ടി തന്നെ അങ്ങോട്ട് കൂടിയത്. വല്യേട്ടൻ എന്നും ഒപ്പം ഉണ്ടാവണമെന്ന്
1: മോഹിച്ചിട്ടുള്ളൂ. എന്നും എന്താ സംശയം തോന്നുന്നുണ്ടോ?
0: തോന്നുന്നു. ഞങ്ങളോടൊത്ത് കളിയും തമാശയും പറഞ്ഞ് രസിക്കണ വല്യേട്ടൻ ഇപ്പൊ എവിടെയാ? ഒരു മൂകത. ആ രാമനാഥനെ വല്യേട്ടൻ എന്തിനാ ഭയക്കണേ? പറയൂ, ഏട്ടനെ ഭരിക്കാനുള്ള എന്ത് ശക്തി അവനെ കിട്ടിയിരിക്കണേ? മരുമക്കള് പടയെടുത്ത് നിൽക്കുക, വല്യേട്ടന് വേണ്ടി ജീവൻ വരെ കളയൂ അവര്. ഞാൻ തടഞ്ഞു നിർത്തിയിരിക്കുക. വല്യേട്ടൻ ഒരു വാക്ക് മൂളിയാ മതി.
1: അക്ഷൗഹിണികളും ആയുധബലവും ഉണ്ടായിട്ട് പോലും ഭീഷ്മർക്ക് രക്ഷപ്പെടാനായില്ലല്ലോ. ആർക്കും ആരെയും രക്ഷിക്കാനാവില്ല. താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകന്നേ വരൂ.
2: ഗീതയിലും SL പുരം സദാനന്ദന്റെ പ്രതിഭ ആർട്സ് ഗ്രൂപ്പിലും പ്രവർത്തിച്ച ശേഷം KPSEയിൽ ഗായികയായി. മൂലധനം, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നീ നാടകങ്ങളിൽ ഗായികയായിരുന്ന ലളിതാമ്മ. പിന്നീട് സ്വയംവരം, അനുഭവങ്ങൾ പാളിച്ചുകൾ, കൂട്ടുകുടുംബം, ശരശയ്യ, തുലാഭാരം തുടങ്ങിയ നാടകങ്ങളിലും അഭിനയിച്ചു. തോപ്പിൽ ഭാസിയാണ് KPSE ലളിത എന്ന പേരിട്ടത്. 1970 ഉദയയുടെ ബാനറിൽ KS സേതുമാധവൻ സംവിധാനം ചെയ്ത കൂട്ടുകുടുംബം എന്ന സിനിമയിലൂടെ മലയാള ചലച്ചിത്ര രംഗത്തെത്തിയ ലളിതാമ്മ പിന്നീട് മലയാള സിനിമയിലെ നിറസാന്നിധ്യമായി മാറുകയായിരുന്നു. അനിയത്തിപ്രാവിലെ അമ്മച്ചി ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയാത്ത കഥാപാത്രം. മകളോടുള്ള ഇഷ്ടം, മകൾ ചെയ്യുന്നത് എന്തായാലും തെറ്റാണെന്ന് അറിയാമായിരുന്നിട്ടും മകൾ സന്തോഷത്തോടെ ഇരിക്കണമെന്ന് ചിന്തിക്കുന്ന ആ അമ്മ.
3: സുധിയുടെ അമ്മയച്ഛന അമ്മച്ചി,
4: എന്റെ ഈശോയെ, എന്നിട്ടാണോ വന്ന കാലയിൽ അങ്ങ് നിന്ന് കളഞ്ഞേ? വാ അകത്തോട്ടിരിക്കാം. ഗ്രേസിയേ, ലാലമ്മേ, നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്നേ. മോള് പോയി കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വാ. കല്യാണം വേണ്ടി വരുന്ന ആദ്യത്തെ വിരുന്നുകാരാ, ഇങ്ങോട്ടിരുന്നാട്ടെ.
3: ഇത് മിനിയുടെ മാലയാ, സുധിയുടെ കയ്യിലായി പോയി. ബുദ്ധിമോശം കൊണ്ട് എന്റെ മോൻ ചെയ്തു പോയതിനൊക്കെ ഞാൻ മാപ്പ് പറയാണ്, ഒക്കെ മറക്കണം.
4: എന്തിനാ ഇനി അതിനെ കുറിച്ചൊക്കെ പറയുന്നേ? വെറുതെ എല്ലാവർക്കും വിഷമാവില്ലേ? എല്ലാവർക്കും എല്ലാം മറക്കാൻ കഴിയണേന്നുള്ള പ്രാർത്ഥനയേ ഉള്ളൂ എനിക്കിപ്പോ. ഞാൻ കണ്ടിട്ടില്ല മോനെ. അതില് ഏതാ?
3: സുധി, അമ്മച്ചിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന്.
5: മിനി ഒരു തെറ്റും ചെയ്തിട്ടില്ല, എല്ലാം ഞാനാ. മറന്ന് മാപ്പ് തരണം എനിക്ക്.
4: അയ്യോ, എന്തിനാ ഇങ്ങനെയൊക്കെ? തിരിച്ചു തന്നില്ല എന്റെ മോളെ, അതിന് ഞാനെങ്ങനെ നന്ദി പറയും? വിഷമിക്കരുത് മോൻ, ഒന്നിനും. ആദ്യം കല്യാണം വിളിക്കേണ്ടത് മോന്റെ അമ്മയായിരിക്കണമെന്ന് എന്നെ കൊണ്ട് സമ്മതിപ്പിച്ചു വെച്ചിരിക്കവള്.
3: ഞങ്ങൾ ഇറങ്ങ.
4: എന്റെ മോളോടൊന്നും മിണ്ടിയത് പോലും ഇല്ലല്ലോ. നിങ്ങൾ ഇറങ്ങി കഴിയുമ്പോ അവള് പൊട്ടിക്കരയുന്നത് കാണാൻ എനിക്ക് പറ്റില്ല. കല്യാണമല്ലേ അവളുടെ, ഒന്ന് അനുഗ്രഹിച്ചിട്ടെങ്കിലും പോയിക്കൂടെ.
3: എന്ത് പറഞ്ഞാ ഞാൻ ഇവളെ അനുഗ്രഹിക്കേണ്ടത്? എങ്ങനെയാ ഞാൻ ഇവളെ അനുഗ്രഹിക്കേണ്ടത്?

എടുത്തോ, എടുത്തോണ്ട് പോക്കോ. എന്നിട്ട് അവിടെ ചെറുക്കനെ അവക്കം കൊടുത്തേരെ.

0: അമ്മച്ചി, അമ്മച്ചി എന്തായി പറഞ്ഞേ?
1: ഏറ്റതല്ലേ മനസ്സിലാവുള്ളൂ. അതെല്ലാം ചങ്ക് പറിച്ചെടുത്തോണ്ട് പോകുന്ന വേദനയും കടിച്ചമർത്തി അവള് നിന്നത് കണ്ടില്ലേ നിങ്ങളൊക്കെ? അവിടെ ഇഷ്ടം നടത്തി കൊടുക്കണം മക്കളെ.
0: അമ്മച്ചി, ഇത് ഞാൻ പറയാനിരുന്ന അമ്മച്ചി.
2: മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം, സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം, അങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ ആ പ്രതിഭയെ തേടിയെത്തി. കൂട്ടുകുടുംബം എന്ന ചിത്രം വിജയിച്ചതോടെ പിന്നീട് ഇറങ്ങിയ ഏകദേശം എല്ലാ സിനിമകളിലും വേഷം കിട്ടി. അഭിനയത്തിലെ അനായാസതയായിരുന്നു KPSC ലളിതയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയാക്കിയ ഘടകം. ഏത് വേഷങ്ങളും ചെയ്യാൻ കഴിവുള്ള ഒരു അഭിനേത്രി കൂടിയായിരുന്നു അവർ. കോമഡി വേഷങ്ങളെ അവതരിപ്പിക്കാനുള്ള കഴിവാണ് KPSC ലളിതയെ ജനപ്രിയ നടിയാക്കി മാറ്റിയത്. ഭരതന്റെ സംവിധാനത്തിൽ പിറന്ന കടാപ്പുറത്തിന്റെ കഥ പറഞ്ഞ അമരം എന്ന ചിത്രത്തിന് 1991 ആദ്യമായി മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം ആ പ്രതിഭയെ തേടിയെത്തി. തുടർന്ന് 2000 ശാന്തം എന്ന സിനിമയിലെ അഭിനയത്തിനും മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം ലളിതാമയ്ക്ക് ലഭിക്കുകയുണ്ടായി. 1978 സംവിധായകൻ ഭരതനെ വിവാഹം ചെയ്തു. അതോടെ സിനിമയിൽ താല്പര്യം കുറയുകയും കുടുംബജീവിതത്തിലേക്ക് ഒതുങ്ങുകയും ചെയ്തു. ഭരതന്റെ തന്നെ കാറ്റത്തെ കിളിക്കൂടെ എന്ന ചിത്രത്തിലൂടെയാണ് ലളിതാമ്മ വീണ്ടും സിനിമയിൽ സജീവമായത്. ഭരതന്റെ വെങ്കലം, അമരം എന്നീ ചിത്രങ്ങളിൽ അവതരിപ്പിച്ച വേഷങ്ങൾ എക്കാലത്തും ശ്രദ്ധേയമാണ്. വെങ്കലത്തിലെ കുഞ്ഞിപ്പെണ്ണി എന്ന ആ കഥാപാത്രം ഇന്നും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. മക്കളോടുള്ള അതിയായ സ്നേഹം, മരുമകളോടും ആ ഇഷ്ടം കൂടുതലായി കാണിക്കുന്ന കുഞ്ഞിപ്പെണ്ണി.
3: വേദന നിന്ന് കിടന്ന് ഞാനങ്ങ് ഉറങ്ങിപ്പോയി. എന്തേ, അവൻ വല്ലതും പറഞ്ഞോ?
4: ഇന്നലെ ഞങ്ങള് പോയപ്പോ കണ്ട ആളല്ല വന്നപ്പോ. കാലത്ത് എണീറ്റിട്ട് മട്ട് ശരിയല്ല.
3: ആ അതെ, ഇന്നലെ നാടകം കാണാൻ പോവാൻ പറ്റാത്തോണ്ടായിരിക്കും. ചെറുപ്പത്തില് കൽപ്പാത്തിയില് പട്ടന്മാരുടെ ഉത്സവം കാണാൻ വിടാഞ്ഞിട്ട് 3 ദിവസം കഞ്ഞിയും വെള്ളവും കുടിക്കാണ്ട് പിണങ്ങി നടന്നോന. പിറ്റേ കൊല്ലം കുഞ്ഞമ്മാവും കൊണ്ടുപോയി ഉത്സവം കാണിച്ച പിന്നെയാ മോറൊന്ന് തെളിഞ്ഞത്. 1 കൊല്ലം നിന്നു ആ പിണക്കം, ആ സ്വഭാവം മാറുവോ?
4: ആഹാ, അത് ശരി. അപ്പൊ അതാണോ കാര്യം? ഞാൻ വെറുതെ പേടിച്ചു. എനിക്ക് ഭയങ്കര വിഷമായി ഗോപാലേട്ടന്റെ മട്ടുമാതിരിയും കണ്ടിട്ട്.
3: ഓ, അതൊന്നും സാരല്ലെന്നേ. ഇന്നലെ ഇങ്ങോട്ട് വരുമ്പോ നിങ്ങളുടെ കൂടെ കാർത്യാനിയും കുട്ടി ഉണ്ടായിരുന്നോ?
4: അമ്മായി ഇന്നരെയും കുഞ്ഞമ്മാനും കൂടി നാടൻ കഴിഞ്ഞ ഉടനെ പോന്നു. ഞങ്ങള് പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാ വന്നത്.
3: അപ്പൊ നിങ്ങൾ രണ്ടാളും തനിച്ചാ പോന്നത്? ഉണ്ണി എന്തെങ്കിലും പറയാൻ പറ്റുണ്ടായോ?
4: എന്ത്?
3: അല്ല, ചെറുപ്പല്ലേ, പ്രായത്തിന്റെ ചില വീർത്തരങ്ങളൊക്കെ ഉണ്ടാവൂലോ. എന്നെ കെട്ടിക്കൊണ്ട് വരുമ്പോ മൂത്തവരുടെ കണ്ണു തെറ്റിയ ചെറിയൊരു എന്തെങ്കിലും ഒരു തമാശ പറയും, അല്ലെങ്കി ഒരു മുട്ടോ തൊട്ടോ.
4: അയ്യേ, അമ്മ എന്തൊക്കെയാ പറയണേ? ഉണ്ണി അങ്ങനെയൊന്നുമല്ല. നിലെ വിട്ട് എന്റെ അടുത്ത് ഒരു വാക്ക് മിണ്ടിയിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് കൂടെ പോകുന്ന കരുതുന്നുണ്ടോ? മോന്തയ്ക്ക് കടന്നല് കുത്തിയതിന്റെ കാരണം ഇപ്പഴല്ലേ മനസ്സിലായത്?
5: കൊറേ നേരം ആയല്ലോ കുശു കുശു പുടങ്ങിട്ട്.
3: ഞങ്ങക്ക് മിണ്ടാനോ പറയാനോ പാടില്ലേ?
5: ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ അത്ര ബുദ്ധിയില്ലാത്തതൊന്നുമല്ല.
3: ബുദ്ധി കൂടിയന്റെ കുഴപ്പാ, എന്നെ കൊണ്ടൊന്ന് പറയണ്ട.
0: എന്താ എടുത്ത് ഏട്ടനിങ്ങനെ?
3: എന്തെങ്കിലും ആവട്ടെ, വേണ്ടാത്തവരെ കുടിക്കണ്ട, നീ കഞ്ഞി കുടിക്ക്.
5: എനിക്ക് വേണ്ട.
3: നല്ല മോരാ.
5: ഇത്രയും എനിക്ക് വേണമേ. കൊണ്ട് പോണ്ട അവിടുന്ന്. ഒരു പണിയെടുക്കുന്ന ഇടയിലാ മോരും വെള്ളം.
3: ഇതൊന്നല്ല കൂത്ത്, അവൻ മോരും വെള്ളം ചോദിച്ചാൽ നിനക്കെന്താ?
5: എന്നോട് വർത്താനത്തിനിരിക്കണ്ട, പൊക്കണോ അവിടുന്ന്. ഇല്ലേ കിണ്ടി മോരും വെള്ളം പുഴ കിടക്കും.
2: കളിയും ചിരിയും തമാശയും കുശുമ്പുമൊക്കെ നിറഞ്ഞ സസ്നേഹത്തിലെ റോസി ചേച്ചി ഇപ്പോഴും നമ്മുടെ ഇടയിലൊക്കെയുള്ള ആരൊക്കെയോ ആണെന്ന് തോന്നിപ്പോകുന്ന കഥാപാത്രം.
6: ഈശോയേ, എങ്ങനെ നെനച്ചിട്ടിരിക്കീങ്ക? നാങ്ക നല്ല ബ്രാഹ്മണ കുടുംബത്തിലെ പിറന്നവങ്ക, ഉങ്ങളെ മാതിരി ചത്തുപോന ആട്ടയും മാട്ടിയും അടിച്ച് തിങ്കിറവങ്ക ഇല്ല. ഉണക്ക പട്ടതി മലയാളത്തിൽ പറയടി തവണി കിടന്ന ആളെ. പിന്നെ ഞങ്ങളുടെ ചച്ചു ഒരു ചച്ചു കാണിച്ചു, അത് ഞങ്ങളെ ക്ഷമിച്ചു. എന്നുവെച്ച്
7: വീട്ടിൽ നിന്ന് ആരോ കാണാൻ വന്നിരിക്കുന്നു.
8: ഞങ്ങള് നിന്നോട് എന്നാ തെറ്റാടാ ചെയ്തത്? എന്റെ കാര്യം കള ആകെ ഉള്ളൊരു ആന്തരി അല്ലയോന്ന് വെച്ചാ അമ്മച്ചി നിന്റെ വീട്ടിൽ താമസിക്കാൻ വന്നെ.
7: എന്താ കാര്യം?
8: ചോദിച്ചു നോക്കുന്ന എന്റെ കെട്ടിയോളോട്, അവളും ആ തള്ളയും കൂടെ നമ്മുടെ അമ്മച്ചിയെ
7: ഇവനെ
8: ഞങ്ങൾ എങ്ങനെയാ വളർത്തിയെന്ന് അറിയാമോ മാഷെ? ഞങ്ങളുടെ മുഖത്ത് നോക്കി കടുത്തൊരു വർത്തമാനം പറയാത്തവനായിരുന്നു അവൻ. അതിനു വേണ്ടി ഇവന്റെ പെമ്പർന്നത്തിന് വായിരിക്കുന്ന മുഴുവനും കേൾക്കേണ്ടി വന്നു.
7: ചേച്ചി വീട്ടിലോ പോകും, എനിക്ക് ക്ലാസ് ഉണ്ട്, ബാക്കി അവിടെ വന്നിട്ട് സംസാരിക്കാം.
8: നീ വരുന്നിടം വരെ എന്നാ വിശ്വാസം ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്?
7: മാഷ് പോയിക്കോ, ഹെഡ് മിസ്സിനോട് ഞങ്ങൾ പറഞ്ഞോളാം. ശരി വാ.
8: പോട്ടെ മാഷെ.
7: എന്നാത്തിന് അതിനൊക്കെ പോയേ?
8: എന്ന് പറഞ്ഞ അമ്മയ്ക്ക് ഇച്ചിരി മീൻ കൂട്ടണം തോന്നിയപ്പോ എന്നാ ചെയ്യും?
7: ഇത്രയും നാൾ കൂട്ടിയതല്ലേ, ഇനി കുറച്ചാൾ കൂട്ടായിരുന്ന എന്നാ കുഴപ്പം?
8: പിന്നെ ഇത്തിരി മീന്റെ ചാറില്ലാതെ എനിക്ക് ചോറ് ഇറങ്ങത്തില്ലെന്ന് നിനക്ക് അറിഞ്ഞുകൂടാടാ.
7: എന്നോടൊരു വാക്ക് പറഞ്ഞത് ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പോ ഒന്നോ രണ്ടോ പാർസൽ കൊണ്ട് തരത്തില്ലായിരുന്നോ? ഇത് സ്കൂളിൽ കൊണ്ട് നാട്ടിച്ചു.
8: ഓ, അപ്പൊ ഞാൻ സ്കൂളിൽ വന്നത് നിനക്ക് നാണക്കേടായില്ലേ
7: എന്ന്?
8: ഈശോ, ഇത് കേട്ടോ.
9: അതുകൊണ്ട് ഈ കത്ത് കിട്ടിയാൽ ഉടനെ അമ്മ ഇങ്ങോട്ട് വരണം. അമ്മ വന്നാലേ ആ അമ്മയാരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ പറ്റൂ. അറിഞ്ഞോ അറിയാതെ ഒരുപാട് തെറ്റുകൾ ഞാൻ അമ്മയോട് ചെയ്തിട്ടുണ്ട്, അതെല്ലാം അമ്മ മറക്കണം.
10: ഞാനും കൂടെ പ്രത്യേകം പറഞ്ഞു എഴുതിയത് മോളെ.
9: എന്നാത്തിനാ, കുറച്ചൊന്ന് പൊക്കിയച്ചാ മതി, ആ തള്ള വീണോളൂന്ന്.
10: അല്ല, നീ നിന്റെ അമ്മാവിമ്മയും തമ്മിൽ അത്ര നല്ല സുഹൃത്തിലല്ലല്ലോ. അവരെ പുറത്താക്കിയിട്ട് നീ ഈനോശം കൂടെ വേറെ മാറി താമസിച്ചതിന് ദേഷ്യം ഇനിയും തീർന്നു കാണത്തില്ല. ഒന്നുമില്ലെങ്കിലും പ്രായമായൊരു സ്ത്രീയല്ലോടി.
9: അയ്യടാ, അമ്മച്ച ഒരു മണിക്കൂർ ആ തള്ളയോടൊന്ന് താമസം നോക്കി, അപ്പൊ അറിയാൻ കൊണം.
8: എന്റെ റോസിക്കുട്ടിയെ, എനിക്കിപ്പോ തന്നെ നെഞ്ചുവേദന തുടങ്ങിയടി.
9: അയ്യോ, അമ്മച്ചി ഒന്ന് സമാധാനായിട്ടിരിക്കേ. ഇത് നോക്കി, ആദ്യം ആ തള്ള ഇങ്ങി വരട്ടെ.
8: എന്റെ ഈശോയെ, ഇത് ആരായി വന്നിരിക്കുന്നേ? അമ്മച്ചിയേ, സൂസിയേ, ദാ ഈനാശേട്ടന്റെ അമ്മ വന്നിരിക്കുന്നു.
11: എന്റെ റോസ്, നീ അത്രയ്ക്കൊന്നും വെള്ളം വെക്കണ്ടി മോളെ.
8: അമ്മയെ കാണാൻ വേണ്ടി എത്ര വിഷമിച്ചെന്നറിയാമോ?
2: ജനപ്രിയ സിനിമയായ മണിച്ചിത്രത്താഴിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ആരെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാൻ കഴിയും, ഭാസുര കുഞ്ഞമ്മ. അഭിനയിക്കുകയല്ല, ജീവിച്ചു കാണിക്കുകയാണ് ആ കഥാപാത്രം.
12: ആരൊക്കെ ഈ ചത്തുപോയവര്?
13: 1150 വർഷങ്ങൾക്ക് മുമ്പാ അന്ന് ഇവിടെ മൂപ്പ് ഭരിച്ചിരുന്ന പ്രതാപശാലിയായ ഒരു കാർന്നവരുണ്ടായിരുന്നു. ആ കാർന്നവര് തഞ്ചാവൂരിൽ നിന്നങ്ങണ്ട ഒരു നൃത്തക്കാരിയെ മേഡമേ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. നാഗവല്ലി എന്നായിരുന്നു ആ തമിഴത്തിയുടെ പേര്. തമിഴത്തി വേറൊരാളുമായിട്ട് സ്നേഹത്തിലായിരുന്നു, രാമനാഥൻ എന്ന് പേരുള്ള ഒരു നൃത്തക്കാരനുമായിട്ട്. എന്തായാലും ഒരിക്കലും നാഗവല്ലിയെ തിരക്കി നമ്മുടെ തെക്കിനിയുടെ തൊട്ടപ്പുറത്തുള്ള വീടാ പടിപ്പൊരയ്ക്കല്. എന്തിനു പറയുന്നു, കാർന്നോരെ എങ്ങനെയോ ഈ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞു. അന്ന് അർദ്ധരാത്രി നാഗവല്ലിയെ കാർന്നോരെ നമ്മുടെ തെക്കിനിലിട്ട് വെട്ടിക്കൊന്നളഞ്ഞു. 8-ാം ദിവസം ദുർഗാഷ്ടമി രാത്രിയിൽ നാഗവല്ലിയുടെ പ്രേതാത്മാവ് ഒരു രക്തയക്ഷിയായിട്ട് മാറി കാർന്നവരെ കുത്തി കൊലപ്പെടുത്താൻ വേണ്ടി അരയ്ക്കകത്ത് വരെ കയറി ചെന്നാ പറയുന്നേ. കാർന്നവരെന്തൊക്കെയോ ഭയങ്കര മന്ത്രമൊക്കെ ചൊല്ലി ഒടുവിൽ രക്ഷപ്പെട്ടു. അതിൽ പിന്നെ നാഗവല്ലിയുടെ പ്രേതാത്മാവ് തീരാപ്പകയോടെ ഈ തറവാട്ടിലൊക്കെ അലഞ്ഞടക്കാൻ തുടങ്ങി. പിന്നെ ആലപ്പാറ പോറ്റിമാര് വന്ന് 61 ദിവസം മാന്ത്രികക്രിയകളൊക്കെ നടത്തിയിട്ടാ തമിഴത്തിയുടെ ആത്മാവിനെ ആ തെക്കിനി ബന്ധിച്ചത്. ആ പഴയ കാർന്നവരും അവസാനം വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യായിരുന്നു. ആ ആത്മാവിനെ ഈ തെക്കിനിക്കകത്ത് തന്നെയാ ബന്ധിച്ചിരിക്കുന്നത്. ഇതൊക്കെ മുത്തശ്ശിമാര് പറഞ്ഞു കേട്ട കഥകളാണേ, സത്യം എന്താണെന്ന് ആർക്കറിയാം. ആ പിന്നെ ആ രാമനാഥം എന്ന് രഹസ്യമായിട്ട് താമസ വീട്ടില് ഇപ്പോഴാരാ താമസിക്കുന്നറിയാവോ? അല്ലിയുടെ ചെക്കനാ, ആ കോളേജ് ലെക്ചറർ.
2: വാർത്തകൾ അപ്പപ്പോൾ നാട്ടിലെത്തിക്കുന്ന കഥാപാത്രം കാട്ടുകുതിരയിലെ കുറത്തിക്കല്യാണി. ഭാഷ ഏതായാലും അഭിനയിക്കുന്ന സിനിമയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് സംസാരിക്കുവാൻ ആ അഭിനേത്രിക്ക് കഴിഞ്ഞു.
8: രണ്ടുപേരും കൂടി എവിടെ പോയിട്ട് മണ്ണെ?
14: ഞങ്ങൾ വീട്ടിൽ പോയിരുന്നു.
8: എന്റെ ഭഗവാനേ! എന്നിട്ട്?
14: അച്ഛനെ കണ്ടു, അമ്മയെ കണ്ടു, വീട് കണ്ടു, അങ്ങനെ കാണേണ്ടതെല്ലാം കണ്ടു.
8: എന്നിട്ട് പിന്നെ എന്താ പോകുന്നത്?
14: അവിടെ താമസിപ്പിക്കില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാ?
8: കൊല്ലനെ കൊല്ല്, ഇത് പുറത്തൊന്നും പറയാനുള്ള കാര്യമല്ല. മകനെ ഇറക്കി വിട്ട് രണ്ടുപേരും കൂടെ അല്ലേ?
15: മകനെ മാത്രമല്ല, കോലാത്തെ തമ്പ്രാട്ടി കൊച്ചുണ്ട്.
8: ഉണ്ടേ ഉണ്ട്, രണ്ടുപേരും കല്യാണിയുടെ കുടിയിലുണ്ട്.
15: നിന്റെ കുടിയില?
8: അവരവിടെ ഉണ്ടാ കല്യാണി. പിന്നെ എനിക്ക് അതുങ്ങളെ ഓടിച്ചു കളയാൻ പറ്റുവാ? വഴിയെ പോന്നത് കണ്ടപ്പോ കാര്യം ചോദിച്ചു, പറഞ്ഞ് കല്യാണിയുടെ കൂടെ പോന്നാ പോന്ന്. ദേ കപ്പയും പുഴുങ്ങി കാപ്പിയും തിളപ്പിച്ചു കൊടുത്തേച്ചാണ് ഞാൻ പോന്നത്.
15: നാണം കെട്ടവൻ, ഇങ്ങാട്ട് വരട്ടാ, ഇങ്ങാട്ട് വരട്ടാ.
8: എങ്ങനെ വരും? ഇവിടെ അറുപോലെ തുള്ളുകല്ലേ.
16: അതിന് അവിടെങ്ങാനും കഴിഞ്ഞാട്ട് കല്യാണിനെ എനിക്ക് വിശ്വാസാണ്.
15: എടി എന്തരവളെ, കൊച്ചുവാളയുടെ മകൻ കുറത്തി കല്യാണിയുടെ കുടിയില.
8: എന്ത് ചെയ്യാം, കൊച്ചുവാവ മുതലാളിയുടെ മകനും കോലാത്തെ കൊച്ചു അമ്പ്രാട്ടിക്കും കുറത്തി കല്യാണി ചുണ്ണാമ്പ് വിറ്റ് ചോറ് കൊടുക്കേണ്ടി വന്ന് ഓരോരോ കാലവിശേഷേ
15: ഭഗവാനെ.
8: അതിന് വേണ്ടിട്ടല്ലേ വഴിന്ന് വിളിച്ചാണ്ടും പോയത്? ആണോ?
15: അപ്പൊ നീ ഇറക്കി വിടുക.
16: അതുങ്ങളെ അവിടെ നിർത്തുകയല്ലേ?
8: കൊച്ചുവാവ മുതലാളിക്ക്
17: അത് ഇമ്മനെ മാനക്കേട് തന്നെയാണ്. പക്ഷെങ്കിൽ മാനം കെടുകേ നിവർത്തിയുള്ളൂ. കല്യാണി വീട് കേളിറക്കി
15: ഞാൻ അവരെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും.
17: എന്നാ പറഞ്ഞാണ്ട്?
15: അവര് പ്രായപൂർത്തിയാകാത്തവരാണ്.
17: അതിനവരെന്നാ ചെയ്തപ്പ? എനിക്കിഷ്ടമുള്ള രണ്ട് പിള്ളേരെ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് പോർപ്പിക്കണം. അതിൽ ഒന്ന് പെണ്ണും ഒന്ന് ആണും ആയിപ്പോയി. ആരുടെ കുറ്റം? അതുകൊണ്ട് അവരെ അവിടെ പൊറപ്പിക്കാൻ മേലെ. ഏത് പോലീസാണ് വന്ന വന്ന് കാണാലോ?
15: എന്നത്?
2: എല്ലാവരെയും കണ്ണു നിറയിപ്പിച്ച കഥാപാത്രമായിരുന്നു കന്മദം എന്ന സിനിമയിലെ ശാരദ ടീച്ചർ. സ്വന്തം മകനെ നഷ്ടപ്പെടുത്തേണ്ടി വന്നിട്ടും ജീവിച്ച് മുന്നോട്ടു പോയ ആ കഥാപാത്രം മകനെ വീണ്ടും കാണുമ്പോൾ ഉണ്ടായ സന്തോഷത്തിൽ മകനെ ആശ്ലേഷിക്കുന്നു. എന്നാൽ വീണ്ടും തനിക്ക് സങ്കടങ്ങൾ മാത്രം സമ്മാനിക്കുമെന്ന് ചിന്തിച്ച് ആ അമ്മ മകനെ പടിയിറക്കി വിടുന്നു.
18: ആരാ?

0: ആണോ?
1: ആരാണെന്ന് മനസ്സിലായോ? ചത്തിട്ടില്ല, അതറിഞ്ഞിട്ട് കൊല്ലാനാണോ വന്നത്?
0: അമ്മേ,
1: എന്നെ അങ്ങനെ വിളിക്കണ്ട, എനിക്കിങ്ങനെ ഒരു മകനില്ല. ഞാൻ മറന്നുവെല്ലാം, എനിക്ക് വേണ്ട.
0: യശോദേ, ആരാ അത്?
1: ആരോ വഴിതെറ്റി വന്നതാ. ഇരുപത് വർഷമായി അമുറിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. ഒരു ജീവിതകാലം മുഴുവൻ ഒരു കട്ടിലിൽ എന്റെ ജീവിതം അത് നീ തകർത്തു. എന്നിട്ടിപ്പോ എന്തിനു വന്നു?
0: അമ്മേ, വിവരവും വിവേകവും ഇല്ലാത്തൊരു പ്രായത്തില് അറിയാതെ ചെയ്തു പോയ ഒരു തെറ്റ്. അമ്മ മാത്രമുള്ള ഒരു കുട്ടി, ആ സ്നേഹം പലർക്കായിട്ട് പോണത് കണ്ടപ്പോ ഭ്രാന്തി പിടിച്ചു പോയൊരു കുട്ടി.
1: കുട്ടി, സാധാരണ ഒരു കുട്ടി ചെയ്യണ കാര്യമാണോ നീ ചെയ്തത്? വേണ്ട, ഇനി ഒന്നും പറയണ്ട, കഴിഞ്ഞത് കഴിഞ്ഞു. നിന്നോട് എനിക്ക് വെറുപ്പൊന്നുമില്ല. ആദ്യ ചത്ത് കട്ടിലേ കിടക്കുന്ന ആ മനുഷ്യനോട് ഇത്തിരി ദയ കാട്ടണം, അതിനെങ്കിലും എന്നെ അനുവദിക്കണം.
0: അമ്മ പറഞ്ഞോ, ഞാൻ എന്ത് ചെയ്യണം? എന്ത് പ്രായച്ചിത്തം ചെയ്യാം? ആത്മഹത്യ വരെ?
1: അതെന്തിനാ? നീ നിന്റെ ഇഷ്ടത്തിന് എവിടെയെങ്കിലും പോയി സുഖമായി ജീവിച്ചോളൂ. 10-20 വർഷമായിട്ട് എനിക്ക് നീയും നിനക്ക് ഞാനും ഉണ്ടായില്ലല്ലോ. ഇനി അത് വേണ്ട.
0: കുറ്റബോധം കൊണ്ടാണ് അമ്മേ ഞാൻ എന്നെ ഉപേക്ഷിക്കരുത്.
1: ഇപ്പൊ നിന്നേക്കാള് വലുത് ശിന. പാതി കൊന്നിട്ട് പോയ നിന്നോട് അദ്ദേഹം പൊറുക്കൂ? സ്നേഹം പോണെന്ന് പറഞ്ഞ് ഇനി നീ കൊല്ലൂല്ല എന്നെന്താ ഉറപ്പ്?
0: സന്തോഷായി, അമ്മേനെ അത് തൊട്ടല്ലോ.
2: അല്പം തന്റേടവും അതോടൊപ്പം ദേഷ്യവും കുറുമ്പും ഒക്കെയായി നടക്കുന്ന വിയറ്റ്നാം കോളനിയിലെ മാധവിയമ്മ. വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാൻ വന്നവർ മകളെ കല്യാണം ആലോചിച്ച് വന്നതാണെന്ന് കരുതി അവരോട് സംസാരിക്കുന്ന ആ മാധവിയമ്മ നമുക്ക് ചുറ്റിലുമുള്ള പലരെയും ഓർമ്മിപ്പിക്കുന്നു.
3: അയ്യോ, മാധവിയമ്മയാണോ?
4: അല്ല, മാധവി അപ്പൻ. പോയി ചോദിക്കാൻ വേറെ ആരെയും കണ്ടില്ല അല്ലേ? ആ റാവത്തക്കാണോ പോയി ചോദിക്കുന്നേ? ആ റാവത്തക്കാണോ പോയി ചോദിക്കുന്നേന്ന്?
3: ഏത് റാവത്തര്?
4: എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്?
5: ഇത്തിരി വെള്ളം ഉണ്ടാവോ കുടിക്കാൻ?
4: വെള്ളം കുടിക്കാനാണോ ഇത്ര കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് കയറി വന്നത്?
3: ഞങ്ങള് എരുമേലി പറഞ്ഞിട്ട് വന്നതാണ്. എന്താ
4: എരുമേലി പറഞ്ഞിട്ട് വന്നതാണോ? ക്ഷമിക്കണം കേട്ടോ, എനിക്ക് ആള്
3: മനസ്സിലായില്ല.
4: ഞാനിപ്പോ പറയാം കേട്ടോ. ആ കൊച്ചിന് എന്ത് വിചാരിക്കുവോ ആവോ.
6: ഏത് കൊച്ചൻ?
4: നമ്മൾ ആ എരുമേലിയോട് പറഞ്ഞയച്ചിരുന്നില്ലേ അമ്മേ ഉണ്ണിമോക്ക് ഒരു ചെറുക്കനെ നോക്കണമെന്ന്?
6: ആ
4: ദേ പറഞ്ഞു വിട്ടിരിക്കുന്നു. നല്ല കലക്കൻ ഒരു ചെറുക്കനെ.
7: ആരാടാ നിങ്ങള്? ചോദിച്ചു കേട്ടില്ലേ
4: റാവുത്തണ്ണ, ഇവര് വേറാരുമല്ല, എന്റെ ഉണ്ണിമോളില്ലേ. ഉണ്ണിമോളെ കാണാൻ വന്നതാ, പെണ്ണ് കാണാൻ വന്നിരിക്കുന്നതാ. ഇരുന്നാട്ടെ റാവുത്തണ്ണ, കുടിക്കാൻ എന്തെങ്കിലും? റാവുത്തണ്ണ പോട്ടെ, പിശാച്ച പിശാച്ച്. നിങ്ങൾ പഠിക്കൊന്നും വേണ്ട, ഇരുന്നാട്ടോ. ഞാൻ ഇപ്പൊ വരാം, ഇപ്പൊ വരാം കേട്ടോ. അല്ല കാർന്നോരെ, കാർന്നോര് എന്തിനാ അവിടെ ഇരിക്കുന്നേ? അവർക്ക് എന്തെങ്കിലും ചോദിക്കാനും പറയാനും ഒക്കെ കാണുമെന്നേ. കാർന്നോര് ഇങ്ങോട്ട് പോരെ, ഇങ്ങോട്ട് പോരെ കാർന്നോരെ.
2: മലയാളികളെ കണ്ണു നിറയിച്ച കഥാപാത്രമാണ് മാടമ്പി എന്ന മോഹൻലാൽ ചിത്രത്തിലെ അമ്മ. ഇളയ മകനോട് ഏറെ ഇഷ്ടം കാണിച്ച് മൂത്തുമകനോട് എല്ലായ്പ്പോഴും ദേഷ്യത്തോട് പെരുമാറുന്ന അമ്മ. ഒടുവിൽ അച്ഛന്റെ മരണം മൂത്തുമകന്റെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ അവനെ സ്നേഹിക്കാൻ ശ്രമിക്കുന്ന അമ്മ. ഒരു ഗാനരംഗത്തിലൂടെ അമ്മയുടെ സ്നേഹം നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നു സംവിധായകൻ.

0: ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം
1: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
3: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140007025900018.
4: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
5: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
4: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
5: ഫോൺ നമ്പർ 9656120022.
6: ഒട്ടും പാട്ടും ഒന്നായി ചേരും, താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
7: വളയം

0: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ വളയത്തിന്റെ നേരമാണ്. വളയത്തിൽ നമ്മോടൊപ്പം ഒരു അതിഥി ചേർന്നിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ അവരോട് തന്നെ ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം.
1: നമസ്കാരം.
0: ചേട്ടന്റെ പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തു.
1: എന്റെ പേര് ചന്ദ്രൻ, താമസം മാലൂര്, കുരുമ്പോളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്.
0: എത്ര വർഷമായി ഒരു ഡ്രൈവർ മേഖലയിലേക്ക് കടന്നു വന്നിട്ട്?
1: ഡ്രൈവർ മേഖലയിൽ കടന്നു വന്നിട്ട് ഒരു 41 വർഷമായി.
0: 41 വർഷം എന്ന് പറഞ്ഞ ഒരു ചില്ലറ കാര്യമല്ല.
1: ഇപ്പോ 62 വയസ്സായി. പിന്നെ ജീപ്പ് ഒക്കെ കൈ, അങ്ങനെയാണ് ഡ്രൈവറായി.
0: പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നല്ലേ, ഒരു ഡ്രൈവിംഗ് പഠിക്കാനുള്ള അവസരമൊക്കെ വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്നത്തെ കാലം. അപ്പൊ ചിലവരിങ്ങനെ വണ്ടി പാർക്കിംഗ് ഏരിയയിലേക്ക് വണ്ടി കഴുകി, അപ്പൊ അവര് പറയും ചിലപ്പോ ഒന്ന് വണ്ടി അങ്ങോട്ടൊക്കെ നീക്കി വെക്കാൻ വേണ്ടിട്ട്. അങ്ങനെ ആദ്യമായിട്ട് വണ്ടി കിട്ടും, അപ്പൊ അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി, അങ്ങനെയായിരിക്കും ആ ഒരു വണ്ടിയായിട്ട് പരിചയം വരുന്നത് അല്ലേ?
1: അതെ. അത് നമ്മള് ജീപ്പില് കൈ കുറെ കാല പോയാല് ഒരു ദിവസം ജയേശ ഷെയറിംഗ് പിടിക്കാൻ തരും ആശ. അത് തന്നു കിട്ടിയാ തന്നു കിട്ടി, അങ്ങനെ തരും. ഡ്രൈവിങ്ങിന്റെ അടുത്ത് ഇരിക്കാൻ പറ്റൂല, അങ്ങ് ദൂരോട്ടിരിക്കണം. അങ്ങനെ ജീപ്പ് പോയി, പിന്നെ ബേനക്കേരി, ബേനക്കേരി അങ്ങനെ ലോറി കയറി, ലോറി കയറി അങ്ങനെയാണ് ബസ് കയറി. ബസ് കയറിയാലെന്ന് വെച്ചാൽ അന്ന് കഴുകുന്ന ആളോ ക്ലീനർ പോലും ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കാൻ പാടില്ല. അന്ന് ഡ്രൈവർ മാത്രം, അവര് തുടക്കം ക്ലീൻ ചെയ്യുന്നവരെ കുറച്ച് അകലം പാലിച്ചിട്ടായിരിക്കണം. കഴുകുന്നാലും ക്ലീനർ ആയാലും അകലം പാലിച്ച് മാത്രമേ പിന്നെ ഡ്രൈവിംഗ് സീറ്റിലോട്ട് പോകാൻ പാടുള്ളൂ. പിന്നീട് വെച്ചാൽ നമ്മക്ക് ഡ്രൈവർമാറ് അന്നത്തെ തീരുമാനിച്ചാൽ ഒരു തോർത്തുണ്ടാവും, അതിലത്തെ ചുമലിട്ട് അവിടെ ഇറങ്ങിപ്പോവും. രാവിലെ വന്ന ചുമല് തോർത്ത് വിട്ട് വന്ന് സീറ്റിന്റെ അടുത്ത് വെച്ച് ഷാർട്ടാക്കി വിടില്ല. അത് അന്നേ ബസ്സിലെ ഡ്രൈവർ മാറുകയല്ലോ. പിന്നെ എല്ലാം ക്ലിയർ മാറി നിയന്ത്രിക്കും, ബസ്സൊക്കെ എല്ലാം ക്ലീൻ ചെയ്യും. ബാക്കി ടയറും കാര്യവും എല്ലാം ക്ലിയർ തന്നെ. ഡ്രൈവർമാർക്ക് അങ്ങനെ എല്ലാം സഹായിക്കും, ബൈക്ക് നല്ല പഞ്ചറായി സഹായിക്കും. പിന്നീട് വെച്ചാൽ അന്നേത്തെ അവസ്ഥ എന്ന് വെച്ചാൽ ഒരു ബസ്സിൽ ഒരു ദിവസം 4 തവണ പഞ്ചറായിട്ടുണ്ട്. ഒരു ദിവസം ഇന്നില്ല, ഇന്നാകില്ലല്ലോ. ഒരു ദിവസം 4 ടൈമിന് പഞ്ചറായിട്ട് നമ്മളത് ട്രിപ്പ് മിസ്സാണ്ട് ഓടിയിട്ടുണ്ട്.
0: ഏത് റൂട്ടിലായിരുന്നു വാഹനം ഓടിക്കൊണ്ടിരുന്നത്?
1: മാലൂര് തലശ്ശേരി പേരാവൂർ, തലശ്ശേരി മാലൂർ കൂത്തുപറമ്പ്, തലശ്ശേരി കൂത്തുപറമ്പ് മാലൂര് പേരാവൂർ.
0: നിറയെ ആൾക്കാരും കൊണ്ടായിരിക്കുള്ള യാത്ര.
1: നിറയെ ആൾക്കാർന്ന് വെച്ചാൽ നമ്മളെ സ്കൂൾ കുട്ടികളുടെ ടൈമിലാണ് നമ്മളെ ടൈം. ആളെ ഒഴിവാക്കി പോകുന്ന സമയമാണ്, ആളുകളെ ഇങ്ങനെ ഒഴിവാക്കി.

0: അത്രയും
1: ആൾക്കാർ വേഗം കോണി വരെ ആളാന്ന്, അത്രയും ആൾക്കാരാന്ന്. അന്ന് ഡോറൊന്നും ഇല്ലല്ലോ, അപ്പൊ ഡോറിന് നേരെ ഒരുപടി ആള് ഇങ്ങനെ വന്ന്.
0: അപ്പൊ ഈ ഒരു ഡ്രൈവിംഗ് മേഖലയിലേക്ക് കടന്നു വന്നിട്ട് ഒരുപാട് വർഷമായി. അപ്പൊ ഇത്രയും വർഷക്കാലത്തിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടോ?
1: അങ്ങനെ ബസ്സില് ഇതുവരെ ഈ വർഷങ്ങളായിട്ടൊരു റിയാക്ഷൻ ഒന്നും ആയില്ല. ഈ വർഷങ്ങളായിട്ടും ചെറിയ വണ്ടി പോകുമ്പോൾ വരുമ്പോൾ ആൾക്കാർ ചപ്പ് വന്ന് വീണതോ ബസ്സിന്ന്, പിന്നെ നടന്നു പോകുന്ന ഞങ്ങൾക്ക് തട്ടിയെന്ന് പറഞ്ഞതും, പിന്നെ തട്ടാതെ തട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി കന്ന് ബസ്സുകാരോട് കാശുമാവും. അതാ ബസ് മേഖല ട്രിപ്പ് മിസ് ആകുന്നതിന് മുതലാളിമാർ പൈസ കൊടുത്ത് അന്നാ സോൾവ് ചെയ്യും. അതൊരു ജനങ്ങൾക്ക് അതൊരു ശീലമായതുകൊണ്ട് അത് ജനങ്ങൾ കൈവിടാതെ വാങ്ങിച്ചിട്ടുണ്ട്. എനക്ക് അതിൽ രണ്ടു മൂന്ന് അനുഭവങ്ങൾ എനക്കുണ്ട്.
0: അപ്പൊ ഈ ബസ്സിലേക്ക് വരുന്നതിന് മുന്നേ ലോറിയാണ് ഓടിച്ചോണ്ടിരുന്നെന്ന് പറഞ്ഞു. അപ്പൊ ഈ ലോറിയിലേക്ക് പോകുമ്പോ ഏതൊക്കെ ലോഡുകളുമായിട്ടാണ് സാധാരണ സഞ്ചരിക്കാറ്?
1: ആദ്യം ഞാൻ പോയത് സ്റ്റേറ്റിന്റെ ലോറിയിലാണ്. സ്റ്റേറ്റിലേക്ക് പോകുന്നത് ആ ലോറിയിലാണ്. ആദ്യം ഒരു വേറെ ഡ്രൈവർ ഡബിൾ ഡ്രൈവറായിട്ടാണ് ആദ്യം പോയത്, പിന്നെ സ്വന്തം പോയി. അത് എന്ന് വെച്ചാല് നമ്മൾ ലോഡിന് പോയാല് ആടെ ഒരു ലോഡ് ഇറക്കണ്ട ഒരു ആപ്പീസ് ഉണ്ടാവും. ആപ്പീസിന് ഒരു 5, 6, 10 കിലോമീറ്റർ ദൂരെയായിട്ട് പെട്രോൾ പമ്പ് ഉണ്ടാവും. ആ പെട്രോൾ പമ്പിൽ നമ്മൾ എത്തിക്കുമ്പോൾ ആളത്തെ ഡ്രൈവർ മാറി വന്ന് ലോഡ് കൊണ്ടി ഇറക്കി വിമ കൊണ്ടുതരും. അപ്പോൾ അത് നമ്മൾ അവർ ആപ്പീസിൽ പോയി റെസ്റ്റ് എടുത്ത് ഉറങ്ങുകയൊക്കെ ചെയ്ത് ഉച്ച റെഡിയാകുമ്പോൾ ലോഡും അവരേനെ ആക്കിയിട്ട് നമ്മൾ കൊണ്ടുതരും. അങ്ങനെയാണ് ഈ ലോങ് ലോറിയിലെ പണി.
0: സാധാരണ ഈ ലോങ് പോവാന്ന് പറയുമ്പോൾ ചിലപ്പോൾ 2-3 ദിവസത്തെ യാത്രയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് കല്യാണം കഴിഞ്ഞ സമയത്തായിരുന്നു ഈ ഒരു ലോങ് ട്രിപ്പൊക്കെ പോയിക്കൊണ്ടിരുന്നത്?
1: അതെ അതെ, കല്യാണം കഴിഞ്ഞ സമയത്ത് തന്നെയായിരുന്നു. കല്യാണം കഴിഞ്ഞ് 3-5 വയസ്സായ ഈ ലോറിയിലും ബസ്സിലൊക്കെ ഞാൻ കയറി. അതുവരെ ജീപ്പിലും ചെറിയ ചെറിയ ബേനുകളിലായിരുന്നു.
0: അപ്പോൾ വീട്ടിലാരൊക്കെയാണുള്ളത്?
1: വീട്ടിലിപ്പോൾ ഉള്ളത് എൻ്റെ ഭാര്യ, എൻ്റെ മകൻ, മകൻ്റെ ഭാര്യ, മകൻ്റെ മകൻ.
0: അവരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തും.
1: ഭാര്യയുടെ പേര് പ്രസന്ന, മോൻ്റെ പേര് റിജിൻ, മോളെ പേര് അജന്യ, മകൻ്റെ മകൻ്റെ പേര് റയോൺ.
0: റയോൺ വെറൈറ്റി പേരാണ്.
1: ആ വെറൈറ്റി പേരാ റയോൺ എന്നാ പേര്. അത് കുട്ടികളുടെ താല്പര്യത്തിലുണ്ട്. ഇപ്പം അവൻ പിന്നെ അറയങ്ങാണ്ട് ആലച്ചേരി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്നത്, അവന് 4 വയസ്സ്.
0: അപ്പോൾ അങ്ങനെയാണ് കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ജോലി തിരക്കിനടക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു എന്റർടൈൻമെന്റ്, ഒരു വിനോദം വേണല്ലോ നമ്മുടെ ജോലി ഭാരമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയം. അപ്പൊ അതെങ്ങനെയാണ് ചെലവഴിക്കുന്നത്?
1: അതില്ല, നേരത്തെയൊക്കെ ഇങ്ങനെ കടയിലും ആടെയും പോയിട്ട് ഇരിക്കാറുണ്ട്. ഇപ്പൊ ഒരു കുറച്ച് വർഷം മോനെല്ലാം കല്യാണം കഴിച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ജോലി കഴിഞ്ഞാൽ വീട്, ഇല്ലാതെ വേറെ പുറത്തും കാര്യമൊന്നും ഇപ്പോഴില്ല. ഇപ്പോഴൊന്നും സ്കൂൾ ബസ് കയറിയ മുതൽ രാവിലെ 6:30 വീട്ടിൽ നിന്ന് വിട്ടാൽ ഒരു 11-11 വീട്ടിൽ തിരിച്ചെത്തി, ഭക്ഷണമൊക്കെ കഴിച്ച് 2:00, 3:00, 3:30 സ്കൂളെത്തി, അവിടെ നിന്ന് 3:50 കുഞ്ഞുങ്ങളെ എടുത്ത് എല്ലാ വീടുകളെ എല്ലാം ഇറക്കി കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 6:00 വീട്ടിലെത്തി. അപ്പോൾ വീട്ടിൽ 6:00 എത്തിയാൽ പിന്നെ എങ്ങോട്ടും ഇറങ്ങില്ല. അങ്ങനെ അഥവാ കടയിൽ പോകുന്ന വീട്ടിൽ ആവശ്യത്തിന് മാത്രം.
0: അപ്പോൾ സ്കൂൾ ബസ്സാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു. ഏത് സ്കൂളിലെ ബസ്സാണ് ഇപ്പം?
1: ഇപ്പോൾ മട്ടന്നൂർ ശ്രീശങ്കര വിദ്യാപീഠം.
0: അവിടെയാണ് ഇപ്പം? ഇവിടെ കയറിയിട്ട് ഇപ്പം എത്ര കാലമായി?
1: ഇവിടെ 3-ാമത്തെ മാസം.
0: 3-ാമത്തെ മാസം. അപ്പൊ പുതിയ ഒരു ഡ്രൈവറാണ്
1: സ്കൂളിൽ? പുതിയ ഡ്രൈവറാണ്.
0: ഓക്കെ, എങ്ങനെയുണ്ട് സ്കൂളിൽ ആദ്യമായിട്ട് എത്തിയപ്പോ കുട്ടികളൊക്കെ എങ്ങനെയാണ്?
1: നല്ല കുട്ടികളും ടീച്ചേഴ്സും നല്ല ആൾക്കാരാണ്.
0: അപ്പൊ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ ഈ ഒഴിവ് സമയങ്ങൾ പറഞ്ഞല്ലോ, എന്തൊക്കെയാണ് ഹോബി എന്ന് പറയാൻ? സിനിമ കാണാൻ സമയം കിട്ടാറുണ്ടോ, അല്ലെങ്കിൽ വായന, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: വായന ഇല്ല, ടി വി കാണും. വീട്ടിൽ ടി വി ഉണ്ട്. ഇപ്പൊ എന്റെ കൊച്ചുമകൻ വണ്ണം വെച്ചാല് അത് ടി വി കാണാൻ സമ്മതിക്കില്ല. അവന് എന്നെ കൊച്ചു ടി വി കാണണം. ഇപ്പോ 4 വയസ്സ് അവൻ ആയിട്ടുണ്ടെങ്കിൽ അവൻ തന്നെ ആ കൊച്ചു ടിവിന്റെ അത് എടുക്കും,
0: ചാനൽ എടുത്ത് വെക്കും.
1: അത് പ്രത്യേകമായിട്ട് എടുക്കണ്ടല്ലേ? അത് നമുക്ക് എനക്കറിയില്ല, എന്റെ ഭാര്യക്ക് അറിയില്ല. മകളെടുത്ത് കൊടുക്ക, അല്ലെ മകൻ പോണോ. മകൾക്ക് പിന്നെ ഡ്രൈവിങ്ങിന് സ്കൂട്ടി ഡ്രൈവിങ്ങിന്റെ ടെസ്റ്റിന് പോയിന്. അപ്പൊ ചെറുത് മോൻ ഒറ്റക്കെ വീട്ടിൽ, എന്റെ പ്രസന്റ ഭാര്യയോ, അവള് എടുത്തു കൊടുക്കണോ എടുത്തു കൊടുക്കണോ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയില്ല. അപ്പൊ അവനോട് ഞാൻ പറഞ്ഞു അമ്മയെല്ലാം കാണിച്ചു തന്നതല്ലേ, നീ എടുക്കുന്നു പറഞ്ഞിട്ട് അവൻ തന്നെ എടുത്ത്
0: സ്വന്തമായിട്ട് എടുക്കാൻ പഠിച്ചു
1: കഴിഞ്ഞു. പഠിക്കു കഴിഞ്ഞു
0: കാരണം അവരുടെ ജനറേഷനാണ് ഇപ്പോലെ, അതുകൊണ്ട് അവരോട് അടികൂടാൻ നിൽക്കാറില്ല.
1: അവരുടെ കൂടെ നിൽക്കൂല. നമ്മള് പഠിക്കേണ്ട ടൈമിൽ തന്നെ അവൻ ഈ 4 വയസ്സിലും അമ്മയോട് പറയും പഠിക്കാന്ന് പറയും. അവൻ പഠിക്കാന്ന് പറഞ്ഞ് അവന്റെ കൂട്ടി റൂമിൽ പോയാൽ നമ്മൾ ടി വി വെക്കൂല. അപ്പൊ ഭാര്യയും പറയും വെക്കണ്ട, പിന്നെ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞാനൊന്നിക്ക് അന്നേരം അടുത്ത വീട്ടിലൊരു പ്രായമില്ല, രണ്ട് സ്ത്രീകളുണ്ട്, അവരെ പോയി രണ്ട് കൊച്ചിലും പറയും.
0: ഇപ്പൊ നമ്മുടെ നിരത്തുകളിൽ ഒരുപാട് വാഹനങ്ങളൊക്കെയാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്, പുതുതലമുറയുടെ വാഹനങ്ങൾ. ഇപ്പൊ പണ്ടത്തെ ആ ഒരു ഡ്രൈവിംഗ് രീതിയും ഇപ്പോഴത്തെ ഒരു രീതിയും വെച്ചിട്ട് എന്താണ് പഴയകാല ഡ്രൈവർ എന്ന നിലയ്ക്ക് നിങ്ങൾ കാണുന്നത് എങ്ങനെയാ?
1: ഇപ്പോഴത്തെ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വാഹനത്തിന്റെ കണ്ടീഷനില് ഇപ്പോഴത്തെ ഡ്രൈവിങ്ങിന് കുഴപ്പമൊന്നുമില്ല. നേരത്തെ വാഹനം ആണെങ്കിൽ ഇന്ന് കുട്ടികൾക്ക് ഓട്ടുവാനോ ഈ കണ്ടീഷനിൽ പോകാനോ ആവില്ല. അന്നേത്തെ റോഡിന്റെ അടിസ്ഥാനത്തിലും കൊണ്ടുപോകാനാവില്ല. ഇന്നത്തെ റോഡൊക്കെ എല്ലാ റോഡൊക്കെ ഷറഫ് റോഡല്ലേ, നല്ല വൃത്തിയിലുള്ള റോഡല്ലേ. അന്ന് ഇത്ര ഭീതിയില്ല, മാത്രമല്ല റോഡുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുക, ഒരു വണ്ടി പോകാൻ പറ്റത്തില്ല, ലോഡും വണ്ടി പോകാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള സന്ദർഭമായിരുന്നു അന്ന്. പക്ഷെ ഇന്നൊക്കെ റോഡൊക്കെ നല്ല റോഡ്, കുട്ടികളൊക്കെ എല്ലാം ഡ്രൈവിംഗിന് ഉഷാറാകുന്നത് അതുകൊണ്ടാണ്,
0: പ്രത്യേകിച്ച് സ്പീഡ് കൂടുന്നത്.
1: ആ സ്പീഡ് കൂടുന്നത്. പിന്നെ ഇപ്പം വന്ന സ്കൂളിൽ ഞാൻ കയറിയത് മുതൽ അനുപം അവിടെ നിന്ന് ഇവിടുന്ന് സ്കൂളിലേക്ക് വിളിച്ച്, അപ്പോൾ എനിക്ക് ഈ സ്കൂൾ വന്നപ്പോൾ ഈ സ്കൂളിൽ എനിക്ക് എത്രത്തോളം നിർത്തും അവര് ആ കണ്ടീഷൻ വരെ അവിടെ തന്നെ നിൽക്കണമെന്നാണ് എനിക്ക് താല്പര്യം.
0: എല്ലാ സഹകരണവും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും.
1: ആ ഈ 3 മാസം കൊണ്ട് അവരായിട്ട് പരിചയപ്പെട്ട ആളൊക്കെ നല്ല ടീച്ചേഴ്സൊക്കെ നല്ല ആൾക്കാരാണ്. വണ്ടി അവിടെ വെച്ചാൽ അവിടെ വീട്ടു പോകും, പിന്നെ 3:30 വരിക.
0: അപ്പോ പാട്ടൊക്കെ കേൾക്കാൻ താല്പര്യമുള്ള ആളാണോ?
1: പാട്ടൊക്കെ കേൾക്കാൻ താല്പര്യമില്ല.
0: എത്തരം പാട്ടുകളാണ് കൂടുതലും കേൾക്കാറ്?
1: പഴയ പാട്ടോടാ താല്പര്യം.
0: പഴയകാലം എന്ന് പറയുമ്പോ?
1: പഴയകാലം എന്ന് പറഞ്ഞാല്
0: നമ്മുടെ സത്യൻ അവരുടെയൊക്കെ പാട്ടുകളോട് താല്പര്യമുണ്ട്.
1: ജയന്റെ ഒക്കെ പാട്ടാണ് താല്പര്യം. അപ്പോ മോഹൻലാലിന്റെ പാട്ടും താല്പര്യം തന്നെ.
0: ആരാണ് ഇഷ്ടപ്പെട്ട നടൻ?
1: നടനൊക്കെ മോഹൻലാല.
0: ലാലേട്ടൻ ഫാനാണ്. അപ്പൊ ലാലേട്ടന്റെ സിനിമ ഒക്കെ വന്നാൽ കാണാൻ ശ്രമിക്കാറുണ്ടോ?
1: ഓ അന്നൊക്കെ ശ്രമിക്കാറ്. ഇപ്പൊ TV ഇറങ്ങിയ മുതൽ ആരും പോകുന്നില്ല, അതിന് മുന്നേ പോക്കുണ്ട്. കുഞ്ഞുങ്ങളെല്ലാം കൂട്ടിട്ട് പോകും
0: തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാറുണ്ട്.
1: കാണാറുണ്ട്. എന്റെ മകനും ഞാനും വൈകി അന്ന് മാലൂർ തിയേറ്റർ ഉണ്ടല്ലോ, അവരൊക്കെ സെക്കൻഡ് ഷോ സ്ഥിരമായിട്ട് കാണുന്ന ആളാ നമ്മള്. അവിടെ നിന്ന് അത്രയും നടന്ന പേര് ടാക്കീസ്
0: അറിയാം.
1: അവിടുന്ന് 1.5 km
0: ഉള്ളൂ.
1: അത് കഴിഞ്ഞാൽ ടൗണ്. അവിടുന്ന് വലത്തോട്ട് അങ്ങോട്ട് കൊണ്ടുവരുന്ന റോഡിലാണ് എന്റെ വീട്.
0: ഓക്കെ. അപ്പോ ഇത് ചേട്ടാ നമ്മുടെ വളയം എന്ന ഒരു പ്രോഗ്രാമാണ്. വളയത്തിലൂടെ ഡ്രൈവർമാരുടെ വിശേഷങ്ങൾ പങ്കുവെക്കുക, അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുക, അതോടൊപ്പം ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ അതും കൂടി നമ്മൾ ഈ ഒരു പരിപാടിയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. ഈ ഒരു അവസരത്തിൽ ചേട്ടന് കേൾക്കാൻ താല്പര്യമുള്ള ഇഷ്ടപ്പെട്ട പാട്ടേതാണ്?
1: സ്ഫടികത്തില് മോഹൻലാലിന്റെ ഒപ്പനോ സിൽക്കി സ്മിത അഭിനയിച്ച് പാടി അടിപൊളി പാട്ട് വെച്ചു തരണം.
0: ഓക്കെ ചേട്ടാ, തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പാട്ട് നമ്മുടെ ശ്രോതാക്കളോടൊപ്പം ആസ്വദിക്കാം. ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. നന്ദി, നമസ്കാരം.
1: താങ്ക് യു.

0: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാറിന്റെ വളയം എന്ന പ്രോഗ്രാമിൽ ഡ്രൈവർമാരുടെ വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള യാത്രയിൽ നമ്മോടൊപ്പം ഒരു അതിഥി കൂടി എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം.
2: നമസ്കാരം.
1: ചേട്ടന്റെ പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തുമോ?
2: എന്റെ പേര് രമേശ്. ഞാൻ കൂടാളിയാണ് താമസം. എനിക്ക് രണ്ട് മക്കളാണുള്ളത്, ഒരാണും ഒരു പെണ്ണും.
1: അവരുടെ പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തുമോ?
2: ആൺകുട്ടി യദുകൃഷ്ണ, MBA പഠിക്കുന്നു ബാംഗ്ലൂര്. പെൺകുട്ടി KPC ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 കഴിഞ്ഞു.
1: കൂടാളിയിൽ താമസമാക്കിയിട്ട് കുറെ നാളായോ?
2: കൂടാളി താമസമായിട്ട് 8 വർഷമായി.
1: ശരിക്കും നാട് എവിടെയാണ്?
2: ഇരിക്കൂർ.
1: ഇരിക്കൂർ. ഇരിക്കൂർ എവിടെയായിട്ടാണ്?
2: ഇരിക്കൂർ പെരുമണ്ണ്.
1: പെരുമണ്ണ്. പെരുമണ്ണ് പേര് കേട്ട ഒരു സ്ഥലം തന്നെയാണ്. കാരണം അവിടുത്തെ ഒരു ക്ഷേത്രം ഉണ്ടല്ലോ.
2: ആ ഉണ്ട്, ഒരു ക്ഷേത്രം ഉണ്ട് അവിടെ. ഒരു മത്സ്യ സംബന്ധമായിട്ട് ഒരു ക്ഷേത്രമുണ്ട്, മീനൂട്ട് അമ്പലം എന്ന് പറയും.
1: അതെ അതെ. ഒരുപാട് ആൾക്കാര് അല്ലെ കാണാൻ വേണ്ടിട്ട് അവിടെ വരാറുണ്ട്. ഈ ഒരു ഡ്രൈവർ മേഖലയിലേക്ക് കടന്നു വന്നിട്ട് എത്ര വർഷമായി?
2: ഡ്രൈവർ മേഖലയ്ക്ക് ഒരു 15 വർഷം കഴിഞ്ഞു.
1: ഈ വണ്ടി തന്നെയാണോ ആദ്യമായിട്ട് ജോലി തുടങ്ങിയത്?
2: ഞാൻ ആദ്യം ഒരു ജീപ്പിലായിരുന്നു, പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കാറിലായി, പിന്നെ ഒരു നഴ്സറി.
1: നഴ്സറി എന്ന് പറയുമ്പോ
2: റബ്ബർ തൈ ചെടികള് പിന്നെ ഫലവൃക്ഷങ്ങളെല്ലാം വിൽക്കുന്ന ഒരു നഴ്സറി, നരിതൂക്കിൽ റബ്ബർ നഴ്സറി.
1: കേട്ടിട്ടുണ്ട്, നരിതൂക്കിൽ ഫേമസ് ആയിട്ടുള്ള ഒരു നഴ്സറിയാണ്.
2: അതെ.
1: എന്തൊക്കെയായിരുന്നു അവിടുത്തെ പ്രധാനമായിട്ടുള്ള തൈകൾ? എന്തൊക്കെയാണ് അവിടെ പോകാറ്?
2: റബ്ബർ തൈ, പിന്നെ തെങ്ങിൻ തൈ, പിന്നെ സപ്പോട്ട, മാവ്, പ്ലാവ്, കൊടി, പിന്നെ ചെടികളും കുറെ.
1: അപ്പൊ ഇതെങ്ങനെയാണ്, നിങ്ങള് വണ്ടികളില് കസ്റ്റമർക്ക് അനുസരിച്ചിട്ട് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുകയായിരുന്നു?
2: ആ, എത്തിച്ചു കൊടുക്കുകയായിരുന്നു. നമ്മള് റബ്ബറിന്റെ സ്റ്റമ്പെല്ലാം അങ്ങനെ തിരുവനന്തപുരം, കാട്ടാക്കട അങ്ങനെല്ലാം കൊണ്ടുവരും വണ്ടിയില്. പിന്നെ ബാക്കിയെല്ലാം ഇവിടെ തന്നെ ഇരിട്ടി തന്തോട് എന്ന് പറഞ്ഞ അവിടെ ഒരു നഴ്സറി ഉണ്ടായിരുന്നു. പടിയൂർ ഉണ്ടായിരുന്നു, ഇരിക്കൂറുണ്ട്. അവിടെ നിന്നെല്ലാം ഉണ്ടാക്കും കുറെ സാധനങ്ങള്.
1: അപ്പോ ഇതൊക്കെ വഹിച്ചുകൊണ്ടായിരുന്നു അന്നത്തെ കാലത്ത് നിങ്ങളുടെ എന്താ പറയാ ഒരു വാഹനത്തെ നയിച്ചു കൊണ്ടുള്ള യാത്ര അല്ലെ?
2: അതെ അതെ.
1: അത് ജീപ്പിലായിരുന്നു അല്ലെങ്കിൽ?
2: അല്ല, നിസാൻ, ഒരു ആൾവിൻ നിസാൻ ഉണ്ട്, പിന്നെ ഒരു പിക്കപ്പ് വണ്ടി ഉണ്ട്, അതിന്റെ അകത്തെല്ലാം മാറി മാറി കൊണ്ടുപോകും.
1: പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പം ആ ഒരു മേഖലയിൽ നിന്ന് മാറിയിട്ട് ഇപ്പൊ ഈ ഒരു വാഹനത്തിലേക്ക് വരാനുള്ള കാരണം?
2: ആ മേഖലയില് നല്ല സുഖമുള്ള മേഖലയായിരുന്നു, പക്ഷേ ഒരു സുപ്രഭാതത്തിൽ അത് പൂട്ടിക്കളഞ്ഞു. അതിനുശേഷം പിന്നെ ഇങ്ങനെ ഓട്ടോ ടാക്സി, പിന്നെ കുറച്ച് വേറെ വണ്ടിയെല്ലാം ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു.
1: എങ്ങനെയുണ്ട് ഈ ഒരു വണ്ടി കൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തി കൊണ്ടുപോകാനുള്ള ഒരു വരുമാനം ഇതിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ?
2: വരുമാനം അങ്ങനെ ജീവിച്ചു പോവുക, അത്ര വലിയ മെച്ചൊന്നുമില്ല, അങ്ങനെ ഒരു ജീവിതം മുന്നോട്ട് പോകും.
1: ഈയൊരു ജീവിത തിരക്കിനടക്കൊക്കെ എന്തെങ്കിലൊക്കെ ഒരു ഹോബി ഉണ്ടാവല്ലോ. നമ്മളിപ്പം തൊട്ടടുത്ത വായനശാലയിൽ പോയിരിക്കുക, അല്ലെങ്കിൽ വായിക്കുക, പുസ്തകങ്ങൾ വായിക്കുക, അല്ലെങ്കിൽ സിനിമ കാണുക, അല്ലെ പാട്ട് കേൾക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു ഹോബി എന്ന് പറയാനുണ്ടോ?
2: ഹോബി പാട്ട് കേൾക്കും, പിന്നെ വെച്ചാല് സിനിമ കാണല് കുറവാണ്, സിനിമയോട് അത്ര താല്പര്യമൊന്നുമില്ല. പിന്നെ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് പച്ചക്കറിയോ അത് ഇതെല്ലാം ആയിട്ട് അങ്ങനെ നമ്മൾ ആവശ്യത്തിലുള്ള പച്ചക്കറിയെല്ലാം ഉണ്ടാക്കും.
1: എന്തൊക്കെയാണ് കൂടുതലായിട്ടും ചെയ്യാറ്?
2: കൂടുതലായിട്ട് പച്ചമുളക്, പിന്നെ വെണ്ട, പയറുണ്ടാക്കും, പിന്നെ കോവക്ക, അങ്ങനെ കുറച്ച് ഐറ്റംസ് ആയിട്ട് കുറച്ചുണ്ടാക്കും.
1: അപ്പൊ നമ്മുടെ ഈ ഒരു ആവശ്യം കഴിഞ്ഞിട്ട് കൂടുതലായിട്ട് വരുന്ന സാധനങ്ങൾ നിങ്ങൾ എങ്ങനെ വിൽപ്പന നടത്തുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെ
2: അടുത്തുള്ളവർക്ക് അങ്ങനെ കുറച്ച് കൊടുക്കും, അതിനുശേഷം നമ്മൾ വിൽപ്പന നടത്തും, കുറച്ചപ്പുറം കടയിലെല്ലാം കൊണ്ട് കൊടുക്കും.
1: അപ്പൊ അതൊരു നല്ലൊരു വരുമാന മാർഗം തന്നെയായിരുന്നു അല്ലേ?
2: ചെറിയൊരു വരുമാന മാർഗം അങ്ങനെ.
1: ഇപ്പൊ നിലവിൽ എന്തൊക്കെയാണ് കൃഷിയായിട്ട് ചെയ്യുന്നത് വീട്ടില്?
2: ഇപ്പൊ കോവലുണ്ട്, പിന്നെ പച്ചമുളക്, വണ്ടിയുണ്ട്, പയറുണ്ട്.
1: അപ്പൊ ഈ ഒരു കാലാവസ്ഥക്ക് അനുയോജ്യമായിട്ടുണ്ട് നമ്മുടെ ഇപ്പം വീടുകളിലൊക്കെ ഒരുപാട് ആൾക്കാർ ചെറിയ ചെറിയ കൃഷികളൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് അവരോട് പറയാനുള്ളത്, ഇപ്പൊ ഈ ഒരു കാലാവസ്ഥ ഉണ്ടല്ലോ, ഓരോരോ കാലാവസ്ഥക്ക് അനുയോജ്യമായിട്ടുള്ള കൃഷി ഉണ്ടാവല്ലോ നമുക്ക് വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന, അത് ഏതൊക്കെയാണെന്നൊന്ന് പറയാവോ?
2: ഇപ്പൊ പച്ചമുളക് ഏത് സമയത്തും നടാൻ പറ്റും, പിന്നെ മഴക്കാലത്തെ ചെറിയൊരു വിഷമാണ് എങ്കിലും ഒരു തണൽ രൂപത്തിലുള്ള മുളകും തൈ മാറ്റി വെച്ചാൽ മതി. അധികം വെള്ളം, അധികം വെള്ളം ഇങ്ങനെ ഉറ്റാത്ത രീതിയിലുള്ള,
1: അതായത് ചോല
2: ചോല
1: രീതിയിൽ നട്ടു.
2: അതെ അതെ.
1: അപ്പോ ഈ ഒരു സമയം എങ്ങനെയാണ് കണ്ടെത്തുന്നത്?
2: സമയം ഇങ്ങനെ വണ്ടിയും കൊണ്ട് എവിടെയും ഓട്ടം പോയി വന്ന്, പിന്നെ വീട്ടിൽ തന്നെയാണ് വണ്ടി വെക്കുക, അതിനുശേഷം ഇങ്ങനെ എവിടെയും പോവാനില്ലെങ്കിൽ അപ്പൊ ഈ വിഭാഗം നോക്കും, പച്ചക്കറി വിഭാഗം.
1: കൂടുതലായിട്ട് എങ്ങനെ നിങ്ങള് വാഹനം വെക്കുന്നത്? ഇങ്ങനെ ടൗണിൽ സ്റ്റോപ്പിൽ കൊണ്ട് വെച്ചിട്ടാണോ, അല്ലെങ്കിൽ ഇപ്പൊ അധികം ആൾക്കാരും ഫോൺ വഴിയാണ്, മൊബൈൽ ഫോൺ വഴിയാണ് നമ്മുടെ ഈ ഒരു യാത്ര പാസഞ്ചറിനെ ഒക്കെ കിട്ടുന്നത്?
2: അതെ അതെ.
1: അപ്പൊ അങ്ങനെ തന്നെയാണോ നിങ്ങളും?
2: അതെ, വീട്ടില് വെക്കും വണ്ടി, ഇങ്ങനെ ഫോൺ പണി ഇങ്ങനെ കിട്ടും.
1: സാധാരണ ഒരു ജോലിക്ക് ഇറങ്ങുമ്പോ എത്ര സമയത്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങാറ്?
2: അങ്ങനെ സമയമൊന്നുമില്ല, വിളിച്ചാപ്പാട് പോക്കായി. ഏത് രാത്രി ആയാലും വെളുപ്പിനായാലും വിളിച്ചാപ്പാട് പോക്കായി.
1: അപ്പോ ഇത്രയും കാലത്ത് എക്സ്പീരിയൻസിനിടക്ക്, ഈ ഒരു ഡ്രൈവർ മേഖലയിലുള്ള എക്സ്പീരിയൻസിനിടക്ക് എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ ഓർത്തെടുക്കാനുണ്ടോ?
2: മറക്കാൻ പറ്റാത്ത സംഭവങ്ങളുണ്ട്. നമ്മൾ തിരുവനന്തപുരം പോകുന്ന സമയത്ത് നിസാനും കൂടി തിരുവനന്തപുരം പോകും. ആ സമയത്തെല്ലാം നമ്മളെ പോകുന്ന വഴിക്കല്ലോ ഭയങ്കര ചൂടായിരിക്കും. ഈ നമ്മൾ പാളത്തൊപ്പി വെള്ളം നനച്ചിട്ടേ പാളത്തൊപ്പി തലയിലിടും പോകുമ്പോ. അപ്പോ ഞാനും എന്റെ ഒന്നിച്ചൊരു ബാലാട്ടനുണ്ട്. അപ്പോ നമ്മള് രണ്ടാളും പാളത്തൊപ്പി ഇട്ട് പോകുമ്പോ ഒരു പ്രാവശ്യം തൃശ്ശൂർന്ന് ടൗണിന്ന് ബസ് നിർത്തിയിട്ട് ബസ് ഇങ്ങനെ സ്റ്റോപ്പിന് നിർത്തിയ ആളല്ലേ എഴുന്നേറ്റ് നോക്കുന്നത്. നമ്മള് പാളത്തൊപ്പിയില്ലേ അത് നമ്മള് ഓർക്കുന്നില്ല. ഇതെന്നോട് എഴുന്നേറ്റ് നോക്കുന്ന നോക്കുമ്പോ നമ്മളെയാ നോക്കുന്നത്.
1: ശരി.
2: അപ്പോ നമ്മളെ തലയില് പാളത്തൊപ്പിയല്ലേ,
1: കാരണം ഒരു പുതിയൊരു അനുഭവമായിരിക്കും അവിടെയുള്ളവർക്കൊക്കെ. ഇതൊരു പുതിയ അനുഭവം,
2: പുതിയ അനുഭവമാണ് എല്ലാവരും നോക്കുന്നത്. നമുക്ക് പെട്ടെന്ന് എന്തെന്നാന്ന് തിരിഞ്ഞില്ല. അപ്പൊ അയ്യോ നമ്മളെ തൊപ്പി എല്ലാരും നോക്കുന്നത്.
1: അത് ശരി. അപ്പൊ നിങ്ങൾ അവരോട് വന്ന് ചോദിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വെക്കുന്നത് എന്നോ? അങ്ങനെ
2: ബസ്സിലായിരുന്നു, ബസ് അവര് നിർത്തിയിട്ടിങ്ങനെ നോക്കും. നമ്മളിപ്പോ ഇങ്ങനെ സൈഡ് എടുത്ത് പോക്കല്ലേ ബ്ലോക്ക് ആയ സമയത്ത്. അപ്പൊ ആളെല്ലാം ചിരിക്കുന്നുണ്ട്. നമ്മൾ പിന്നെ അതൊന്നും കാര്യമാക്കില്ല, നമ്മൾ നമ്മളെ വഴിക്ക് അങ്ങ് പോയി.
1: പക്ഷെ അവർക്കൊന്നും അറിയില്ല ഈ ഒരു ഗുണത്തെ കുറിച്ച്.
2: ഇല്ല, നല്ല കൂളിംഗ് അല്ലേ, നല്ല ഉച്ച സമയത്താണ്, നല്ല തണുപ്പാണ് ഇതിട്ടത്.
1: ഇപ്പൊ ഫാമിലി ഒക്കെ ആയിട്ട് പുറത്തൊക്കെ യാത്ര ചെയ്യാനുള്ള സാഹചര്യം കിട്ടാറുണ്ടോ?
2: അത്യാവശ്യം അങ്ങനെ കിട്ടാറ് കുറവാണ്, അത്യാവശ്യം പോകും ഇങ്ങനെ.
1: അടുത്തെങ്ങാനും യാത്ര ചെയ്ത് എന്തെങ്കിലും ഓർമ്മകൾ പങ്കുവെക്കാനുണ്ടോ?
2: ഇപ്പൊ അടുത്തായിട്ട് നമ്മള് അങ്ങനെ യാത്രയൊന്നും പോയിട്ട്, നമ്മള് പിന്നെ ബന്ധു വീട്ടിൽ പാടിയിട്ട് അങ്ങനെ പോയതേ ഉള്ളൂ, വേറെ പുറത്തൊന്നും കാര്യമായിട്ട് പോയിട്ടില്ല. ഇപ്പൊ
1: പറഞ്ഞു പാട്ടൊക്കെ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞു, എങ്ങനെയുള്ള പാട്ടുകളോടാണ് കൂടുതൽ താല്പര്യം?
2: കൂടുതൽ താല്പര്യം പഴയ പാട്ടിനോടാണ് താല്പര്യം.
1: പഴയ പാട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ നസീറിന്റെയും സത്യൻ മാഷിന്റെ ഒക്കെ കാലഘട്ടത്തിലുള്ള പാട്ടുകളായിരിക്കും അല്ലേ?
2: അതെ അതെ.
1: അപ്പൊ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പാട്ട് ഇപ്പോ മനസ്സിൽ വരുന്നുണ്ടോ?
2: മനസ്സിൽ വരുന്ന ചില ഏതാ പടം എന്ന് പറഞ്ഞാൽ, ഇത് ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം, വെറുതെ ഇരുന്നേതോ കുയിലിന്റെ പാട്ടു കേട്ട് എതിർപ്പാട്ട് പാടുവാൻ
1: മോഹം
2: മോഹം.
1: ചില്ല് എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ് ഇത്. നമ്മുടെ പഴയ കാലത്ത് സ്കൂളുകളിൽ പഠിപ്പിച്ച ഒരു ഗാനം കൂടിയാണ് അല്ലേ? സ്കൂളിന്റെ അങ്കണത്ത് മുറ്റത്തുള്ള ആ ഒരു നെല്ലിക്ക അല്ലേ, ആ നെല്ലിക്ക ഒന്ന് കുലുക്കി അതിൽ നിന്ന് വീഴുന്ന ആ ഒരു നെല്ലിക്ക എടുത്ത് കഴിച്ചിട്ട് ആദ്യം കയ്പും പിന്നെ കുറച്ച് കഴിയുമ്പോ ആ മധുരവും ഒക്കെ ഓർത്തുകൊണ്ടുള്ള ഓർത്തെടുക്കുന്ന ഒരു പാട്ടാണ് അല്ലേ? അപ്പൊ ചേട്ടാ, ഇത് നമ്മുടെ റേഡിയോ മലബാറിന്റെ വളയം എന്ന ഒരു പ്രോഗ്രാമാണ്. വളയത്തിൽ നമ്മുടെ ഡ്രൈവർമാരുടെ വിശേഷങ്ങളും അവരുടെ അനുഭവങ്ങളും അതോടൊപ്പം അവരാവശ്യപ്പെടുന്ന ഒരു ഗാനം പറയുകയാണെങ്കിൽ നമ്മളത് റേഡിയോയിലൂടെ വെച്ച് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു അവസരത്തിൽ ചേട്ടന് കേൾക്കാൻ താല്പര്യമുള്ള ഏത് ഗാനമാണ്? ഈ പറഞ്ഞ ഗാനം തന്നെയാണ്?
2: ഈ പറഞ്ഞ ഗാനം തന്നെയാണ്.
1: ഒരു വട്ടം കൂടിയ
2: അല്ലേ, ഒരു വട്ടം കൂടിയ പുഴയുടെ തീരം
1: വെറുതെ ഇരിക്കുവാൻ മോഹം. ഈ ഒരു ഗാനം കേൾക്കാനാണ് ആഗ്രഹം.
2: ആഗ്രഹം.
1: ഈ പാട്ട് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
2: ഈ പാട്ട് എന്റെ ഇരിക്കൂറുള്ള സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കും എന്റെ ഫാമിലി മെമ്പേഴ്സ് അവരുകൾക്കെല്ലാം വേണ്ടി,
1: അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഗാനം.
2: അതെ അതെ.
1: ഏതായാലും ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. വീണ്ടും നല്ല നല്ല യാത്രകൾ അങ്ങേക്ക് സർവേശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ശ്രോതാക്കളോടൊപ്പം ഈ മനോഹര ഗാനം ആസ്വദിക്കാം.
2: ശരി, നമസ്കാരം.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: ഓണം നബിദിന ആശംസകളോടെ സ്റ്റിച്ച്വെൽ ബ്യൂട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
1: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
0: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: ഫോൺ 7999 4767 6836, 9447 371 836, 8078 502 836.

0: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഫോൺ നമ്പർ 9656120002.

സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

ഓണാശംസകളോടെ ന്യൂ സ്റ്റൈൽ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് ഉരുവച്ചാൽ വിലക്കുറവിലും ഗുണമേന്മയിലും എന്നും മുന്നിൽ. 13 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം, ഓണക്കോടികൾക്ക് വമ്പിച്ച വിലക്കുറവുമായി ന്യൂ സ്റ്റൈൽ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് ഉരുവച്ചാൽ.

ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവ ബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.

അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247140, 7225900018.

മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio Kannur of Simbolo and Collar, other brands Grand Force, Hootic, Vox Laminate,
1: phone 9496420880
0: 8111933600.
1: CM Vistara,
0: CM Vistara Nellooni.

0: മേള 2026 ഓഗസ്റ്റ് 25 വരെ
1: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
0: 1,00,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം. വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25. 1st സമ്മാനം ടാറ്റാ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകൾ. ഓണം ഖാദി മേള 2026
1: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846765216.
2: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6

പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762 400.

ഓണം നബിദിനാശംസകളോടെ മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം ഇവിടെ ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. സർഗജാലകം.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സർഗജാലകത്തിലേക്ക് സ്വാഗതം. സർഗജാലകത്തിൽ ഇന്ന് രതീഷ് നടുവനാട് എഴുതി അവതരിപ്പിക്കുന്ന ഗാനം.

0: രതീഷ് നടുവനാട് എഴുതി അവതരിപ്പിച്ച ഗാനമാണ് ഇപ്പോൾ കേട്ടത്. സർഗജാലകത്തിൽ അടുത്തതായി മൈഥിലി കാർത്തിക് എഴുതിയ ഒറ്റക്കിളിയുടെ പാട്ട് എന്ന കഥ കേൾക്കാം. അവതരിപ്പിക്കുന്നു അശ്വിനി.
1: മോനും മോളും കോളേജിലേക്ക് പോയി കഴിഞ്ഞപ്പോ കൂട്ടിലടച്ച ഒറ്റ കിളിയെ പോലെയായി ഞാൻ. ഇനി വൈകിട്ട് വരെ ഈ ചുവരുകൾക്കുള്ളിൽ കഴിച്ചെടുക്കണം. ഭർത്താവ് പണിയുടെ പേരും പറഞ്ഞ് എവിടേക്കോ പോയിട്ട് നാലഞ്ച് നാളുകളായിരിക്കുന്നു. ഈ തുറന്ന ജയിലിൽ നിന്നും പുറത്തേക്ക് പോയിക്കൂടെയെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. പുറത്ത് എന്നെ കാത്ത ആരുമില്ല കൂട്ടരെ. ഒരു സുഹൃത്തോ പരിചയക്കാരോ പോലും എനിക്കില്ല. ക്ഷേത്രദർശനം എന്റെ ദൗർബല്യമാണെങ്കിലും ഒറ്റയ്ക്ക് പോയും വന്നു ശീലമില്ല. മാത്രമല്ല, കണവൻ അതറിഞ്ഞ വീട്ടിലുള്ള ഈശ്വരനെ പൂജിച്ചാൽ മതി എന്തിന് അമ്പലങ്ങൾക്ക് പിന്നാലെ പോണതെന്നും പറഞ്ഞ് ഒരു പ്രഭാഷണം തന്നെ തുടങ്ങും. ഈ 21-ാം നൂറ്റാണ്ടിലും ഇങ്ങനെയും സ്ത്രീകൾ ജീവിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ നെറ്റിച്ചുളിച്ചേക്കാം. ഉണ്ടെന്നേ, നിങ്ങൾ എന്നെ വിശ്വസിച്ചോളൂ. എല്ലാ കഥകൾ പറഞ്ഞ് എനിക്കെന്ത് കിട്ടാനാണ്? ഞാൻ ദേവിക, അച്ഛനും അമ്മയും അഞ്ചാങ്ങളമാരും ചേർന്ന ഒരു സന്തുഷ്ട കുടുംബത്തിലെ ഏറ്റവും ഇളയ ആള്. ഡിഗ്രി കഴിഞ്ഞ് ഒരു ജോലി തേടിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്നേക്കാൾ 10 വയസ്സ് കൂടുതലുള്ള 2-ാം കെട്ടുകാരനായ ദിവാകരന്റെ കല്യാണാലോചന വരുന്നത്. ആരെന്ത് മന്ത്രവാദം ചെയ്തെന്നറിയില്ല. വീട്ടിലെല്ലാവരുടെയും ബുദ്ധി മറഞ്ഞുപോയ നാളുകൾ. എന്നെ ഉള്ളം കയ്യിൽ വെച്ച് നോക്കുന്ന വീട്ടുകാർ എനിക്ക് ദോഷമാവുന്നതൊന്നും ചെയ്യില്ലെന്ന ഉറച്ച വിശ്വാസത്തിൽ ഞാൻ ദിവാകരന് മുന്നിൽ കഴുത്തു നീട്ടിക്കൊടുത്തു. അന്ന് അദ്ദേഹം കെട്ടിയ മഞ്ഞച്ചരടിൽ കുറച്ച് കയർ കൂടി ചേർത്ത് കെട്ടി ഒരു വാടക വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ എന്നെ തളച്ചിട്ടിട്ട് അയാൾ ഒറ്റയ്ക്ക് ഈ വിശാലമായ ലോകത്ത് പറന്നു നടന്നു. കഴിഞ്ഞ 20 വർഷങ്ങൾക്കിടയിൽ ഒരുപാട് വാടക വീടുകൾ മാറുകയും 2 മക്കൾക്ക് ജന്മം കൊടുക്കുകയും ചെയ്തു. ഒരു മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം ഇവ ഉറപ്പാക്കിയിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ യാത്രയും. എന്നാൽ ഒരു മനുഷ്യന് ഇതുമാത്രം മതിയോ? മനസ്സിനും ഒരു വിശപ്പില്ലേ? 2 കുഞ്ഞുങ്ങളില്ലേ? അവരോടൊപ്പം കുറച്ചു സമയം അദ്ദേഹം ചെലവഴിക്കണ്ടേ? താലി കെട്ടിയ ഭാര്യയെ പുറംലോകം എന്താന്ന് കാട്ടിക്കൊടുക്കണ്ടേ? ഒന്നിച്ചിരുന്ന് കളിച്ചിരികൾ പറഞ്ഞ് ഭക്ഷണം കഴിക്കണ്ടേ? സ്വന്തമെന്ന് പറയാൻ ഒരു ചെറിയ വീടെങ്കിലും ഉണ്ടാവണ്ടേ? കുശവൻ ഓട്ടക്കലത്തിലെ കഞ്ഞിവെക്കൂന്ന് പറഞ്ഞ പോലെയല്ലേ റിയൽ എസ്റ്റേറ്റും കൺസ്ട്രക്ഷനും ഒക്കെയായി നടക്കുന്ന ദിവുവിന് മക്കൾക്കൊപ്പം കൊതി തീരെ സ്വന്തം വീടിന്റെ സ്വാതന്ത്ര്യം ആഘോഷിച്ചുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാൻ ഒരു വീടുണ്ടാക്കിത്തന്നാ എന്തു പറ്റും? എപ്പോ ചോദിച്ചാലും ദിവു പറയുക അടുത്ത വർഷം നോക്കാന്നാവും. അത് ഗണപതിയുടെ കല്യാണം പോലെയാ. പഠിപ്പും തീർത്ത് ജോലിയും കല്യാണവും ഒക്കെയായി മക്കള് പറന്നകന്നേ പിന്നെ എനിക്കെന്തിനാ വീട്? കാശില്ലാഞ്ഞിട്ടാണോ? കാശില്ലാഞ്ഞിട്ടോ അറിയാഞ്ഞിട്ടോ അല്ല. അദ്ദേഹം വീട്ടിലുള്ളപ്പോഴെല്ലാം കൂട്ടുകാരോടാവണം ഉറക്കെ ലക്ഷങ്ങളുടെയും കോടികളുടെയും കച്ചവടം നടന്ന കണക്കുകൾ പറയുന്ന കേൾക്കാം. പക്ഷേ അതേപ്പറ്റി ഒന്നും ചോദിക്കാൻ പാടില്ല. ചോദിച്ചാ പറയും നിനക്കൊന്നും അറിയില്ല, 10 വയസ്സിന്റെ ഇളപ്പുള്ളതുകൊണ്ട് ഞാനിപ്പോഴും കുട്ടിയാണെന്നാ അങ്ങേര് കരുതിയിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷങ്ങൾക്കുള്ളിൽ ആദ്യം ഒരു നെഞ്ചുവേദനയുടെ രൂപത്തിലും പിന്നെ കൊറോണയായും എത്തിയ കാലന്റെ കയ്യിൽ നിന്നും ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട മനുഷ്യനാ. അപ്പോൾ ഞാൻ ഓർത്തു, ഇനിയെങ്കിലും ഒരു തിരിച്ചറിവ് വന്നു കാണും. അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിയ ഭാര്യയും മക്കളും വഴിയിലാവാതിരിക്കാനെങ്കിലും ഒരു ചെറിയ വീടുണ്ടാക്കുമായിരിക്കും. അതിനുവേണ്ടി കുറേ വിലപ്പിച്ചു നോക്കി. ഓരോ തവണയും തലയാട്ടി കേട്ടതല്ലാതെ ഒരു ഉറപ്പും തന്നില്ല. ചിലപ്പോഴൊക്കെ തോന്നും ഇതുങ്ങയൊക്കെ മനുഷ്യന്മാർ തന്നെയൊന്ന്. ഭാര്യയുടെ വാക്കുകൾക്ക് പുല്ല് വിലയാണെങ്കിലും അദ്ദേഹത്തിന്റെ അമ്മയുടെ വാക്കുകൾക്ക് സ്വർണത്തേക്കാൾ വിലയാണ് കേട്ടോ. ആ അമ്മയോട് ഇത്തിരിയല്ല, ഒത്തിരി കുശുമ്പ് തോന്നാറുണ്ട്. എവിടെയിരുന്നിട്ടാണെങ്കിലും ദിവുവിനെയും അനുജൻ പ്രഭുവിനെയും ഇപ്പോഴും വരച്ച വരയിൽ നിർത്തുന്നത് അവരാണ്. പണ്ടൊക്കെ എന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കാനായി ഇടയ്ക്കിടെ അദ്ദേഹത്തിന്റെ അമ്മയെ കൊണ്ടുവന്ന് കൂട്ടിരുത്താറുണ്ടായിരുന്നു. അങ്ങനെ അമ്മയുമായി അടുത്തറിഞ്ഞപ്പോഴാണ് ദിവു മാത്രമല്ല പ്രഭുവും ഭാര്യ ലക്ഷ്മിയും ഒക്കെ ഇവർ വിരൽത്തുമ്പിലിട്ടാട്ടുന്ന പാവകളാണെന്നറിയുന്നത്. ദിവുവിന്റെ ആദ്യ ഭാര്യ വെറുതെ അല്ല ഇട്ടിട്ട് പോയതെന്ന് മനസ്സിലായതും അക്കാലത്താണ്. എന്നേക്കാൾ കഷ്ടം ലക്ഷ്മിയുടെ കാര്യമാണ്. കല്യാണം കഴിഞ്ഞ് 15 വർഷമായിട്ടും ഒരു കുഞ്ഞിനെ പെറ്റു വളർത്താൻ യോഗമില്ലാതെ പോയ പാവം ലക്ഷ്മി. കൊല്ലത്തിലേറെ നാളും അമ്മായി അമ്മയോടൊപ്പം തന്നെ നിൽക്കാൻ വിധിക്കപ്പെട്ടവള്. അവർ വരച്ച ലക്ഷ്മണരേഖയ്ക്കുള്ളിൽ കിടന്ന് വട്ടം കറങ്ങി ദിനരാത്രങ്ങൾ തള്ളി നീക്കുന്നവൾ. ഭർത്തൃവീട്ടിൽ നിന്നും വെറും 10-ോ 15-ോ കിലോമീറ്ററിനുള്ളിൽ സ്വന്തം വീടുണ്ടായിട്ടും അമ്മായി അമ്മ കനിയുമ്പോൾ മാത്രം അവിടെ പോകാൻ സ്വാതന്ത്ര്യമുള്ളവള്. എപ്പോഴെങ്കിലും വീട്ടിൽ ഞങ്ങൾ ഒത്തുചേർന്നാൽ ഞാനും ലക്ഷ്മിയും ഒന്ന് വായ തുറക്കാൻ പോലും ആവാത്ത വിധം അവിടെ അമ്മയുണ്ടാകും. ഒന്ന് ഫോൺ ചെയ്ത് ലക്ഷ്മിയോട് സംസാരിക്കാന്ന് വെച്ചാ നിധി കാക്കുന്ന ഭൂതത്തെ പോലെ അമ്മായി അമ്മ ഇരിക്കുന്നത് കൊണ്ട് ആ എന്ന അവളുടെ മറുപടികൾ കേട്ട് ഞാൻ തൃപ്തിയടയണം. ലക്ഷ്മിയുടെ ചേച്ചിയും അനുജത്തിയും അമേരിക്കയിലും ജർമ്മനിയിലൊക്കെയാണ്. വീട്ടിലെ ഇളയ മകളാണവള്. ആ കുട്ടിക്കാണ് ഈ ഗതി. ഭർത്തൃവീട്ടിലെ നിയമാവലി അനുസരിച്ച് അയൽപ്പക്കാരുമായി കൂട്ടുകൂടാൻ പാടില്ല. വീട്ടിലേക്ക് അവളെ തേടി ആരും വരാനും പാടില്ല. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ അവൾ പുറംലോകത്തെ അറിയാതിരിക്കാനായി ഒരു തീപ്പെട്ടി പോലത്തെ ഫോണ് മാത്രം. മക്കളില്ല, കൂട്ടുകാരില്ല, ഉടപ്പിറന്നവരോട് സംഭാഷണങ്ങളില്ല. മനുഷ്യൻ സോഷ്യൽ ആനിമലാണെന്ന് പറഞ്ഞിട്ടും ആനിമലിനേക്കാൾ മോശം സ്ഥിതിയിൽ ജീവിക്കേണ്ടി വരിക. നീ ആരെ തൃപ്തിപ്പെടുത്താനാ ഇവിടെ കിടക്കുന്നത്? വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൂടെ? ഒരിക്കൽ ഞാൻ ചോദിച്ചു പോയി. ദേവിയേച്ചി, ഞാൻ രണ്ടു മൂന്ന് തവണ അച്ഛനോട് ചോദിച്ചു നോക്കിയതാ. സമൂഹത്തിന്റെ ചോദ്യങ്ങളെ പേടിച്ചിട്ടാവാം കെട്ടിച്ചു വിട്ട പെണ്ണ് കുലത്തിന് പുറത്താണെന്ന് അച്ഛൻ അന്ന് പറഞ്ഞത്. അച്ഛനത് പറഞ്ഞത് കേട്ട് ഉള്ളം പൊള്ളി. പിന്നീട് ഒരു വട്ടം ചോദിക്കാൻ അഭിമാനം അനുവദിച്ചില്ല. അവൾ പറഞ്ഞു നിർത്തി. എന്റെ കഥ നേരെ തിരിച്ചാണേ. കല്യാണത്തോടെ വന്നുപെട്ടത് ഒരു ഇരുണ്ട ഗുഹയിലേക്കാണെന്ന് അറിഞ്ഞു വന്നപ്പോഴേക്കും വയറ്റിലൊരു ജീവന്റെ തുടിപ്പ് തുടങ്ങിയിരുന്നു. മകളുടെ കാര്യത്തിൽ തെറ്റുപറ്റിയെന്നറിഞ്ഞിട്ടാവാം വീട്ടിൽ നിന്നും എല്ലാവരും തിരിച്ചു വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പോയാല് ഈ മക്കളുടെ കാര്യം എന്താവും? അവരുടെ സങ്കടങ്ങള് ആര് കേൾക്കും? ഈ കാലത്രയും കഴിച്ചെടുത്തില്ലേ? അമ്മയുടെ സഹനത്തിന്റെ ആഴറിഞ്ഞ മക്കള് വലിയൊരു അനുഗ്രഹമാണ്. മക്കളെ ആകാശത്തോളം ഉയരത്തിലേക്ക് പറത്തിവിടാൻ, അവരുടെ ചിറകുകൾക്ക് കരുത്തേകാൻ ഞാനിവിടെ വേണം. രാവിലത്തെ തിരക്കിൽ അലങ്കോലപ്പെട്ടു കിടക്കുന്ന അടുക്കളയിലേക്ക് നോക്കി നിൽക്കെ മുറ്റത്തെ മാവിൻ കൊമ്പിലിരുന്ന് ഒരൊറ്റക്കിളി ചിലക്കുന്നുണ്ടായിരുന്നു.
0: മൈഥിലി കാർത്തിക് എഴുതിയ ഒറ്റക്കിളിയുടെ പാട്ട് എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് അശ്വിനി. സർഗജാലകത്തിൽ അടുത്തതായി ലതാ പ്രദീപ് എളമ്പാറ എഴുതിയ കവിത മൗനനമ്പരം ആലപിക്കുന്നു മണികണ്ഠൻ.

0: അവസാന വാക്കിത് ഇനി വരില്ലെന്നതൻ അവസാന വാക്കിത്.
1: ലതാ പ്രദീപ് എളമ്പാറ എഴുതിയ മൗന നമ്പരം എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് മണികണ്ഠൻ. ഇനി നമുക്ക് സർഗജാലകത്തിൽ ഒരു കവിത കേൾക്കാം. പ്രസന്നകുമാർ എഴുതിയ കവിത, ആലാപനം ശ്രീ

പ്രസന്നകുമാർ എഴുതിയ കവിതയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് ശ്രീരേഖ. ഇതോടുകൂടി ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. സർഗജാലകം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് സൗജന്യ ഓണക്കിറ്റ് വിതരണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വയനാട്ടിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ നിരീക്ഷിക്കുന്ന ഡോപ്ലർ റഡാർ ഡിസംബറോടെ പ്രവർത്തന സജ്ജമാകുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. 72nd നെഹ്റു ട്രോഫി വള്ളംകളി ഉച്ചയ്ക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മകൾ വീണ വിജയനെതിരായ ഇ ഡി നടപടി വിചിത്രമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പാലക്കാട് റെയിൽവേ ഡിവിഷൻ പരിധിയിൽ ഉൾപ്പെട്ടിരുന്ന സ്ഥലങ്ങൾ മൈസൂർ ഡിവിഷന്റെ ഭാഗമാക്കാനെടുത്ത തീരുമാനം പിൻവലിക്കണമെന്ന് കെ സുധാകരൻ എം പി. FIH ലോക ഹോക്കി കപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് സൌജന്യ ഓണക്കിറ്റ് വിതരണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. 5,93,000 കിറ്റുകൾ റേഷൻ കടകളിൽ എത്തിച്ചതെന്നും ഇതിൽ 3,43,000 കിറ്റുകൾ വിതരണം ചെയ്തതായും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. ഗവൺമെന്റിന്റെ വിപണി ഇടപെടൽ ഫലം കാണുന്നുണ്ടെന്നും സപ്ലൈകോ ഓണം വിറ്റുവരവ് 249,18,00,000 രൂപ കടന്നതായും വി ഡി സതീശൻ വ്യക്തമാക്കി. സബ്സിഡി സാധനങ്ങളുടെ വിറ്റുവരവ് 161,00,000 രൂപയാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഈ വർഷത്തെ ദേശീയ അധ്യാപക പുരസ്കാരം അടുത്ത മാസം 5 ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. 48 അധ്യാപകർക്കാണ് പുരസ്കാരം. കണ്ണൂർ ഇരിക്കൂർ GHSSലെ അധ്യാപകൻ സുനിൽകുമാർ KP ആണ് പട്ടികയിലെ ഏക മലയാളി. ദേശീയ അധ്യാപക അവാർഡ് നേടിയ പുഴാതി GUP സ്കൂൾ പ്രധാന അധ്യാപകൻ KP സുനിൽകുമാർ ആകാശവാണിയോട്.
1: ഈ വർഷത്തെ ദേശീയ അധ്യാപക പുരസ്കാരത്തിന് അർഹനായതിലേറെ സന്തോഷിക്കുകയാണ്. കാരണം കഴിഞ്ഞ 33 വർഷക്കാലത്തെ അധ്യാപനത്തിനിടയിൽ കുട്ടികളോടൊപ്പവും വിദ്യാലയത്തോടൊപ്പവും ചേർന്ന് നിന്നതിന്റെ ഒരു പ്രതിഫലമാണ് അല്ലെങ്കിൽ അതിന് കിട്ടിയ ഒരു അംഗീകാരമാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാന് ദേശീയ അധ്യാപക അവാർഡിനെ അപേക്ഷിച്ച ആ എന്റെ നോമിനേഷൻ വന്ന് ഉള്ള പ്രസന്റേഷനിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഫോർ ദ പീപ്പിൾ എന്നാണ്. കുട്ടികൾക്ക് വേണ്ടിയാണ് എന്നുള്ള തരത്തിലാണ് എന്റെ പ്രസന്റേഷൻ ഉണ്ടായിരുന്നത്. തീർച്ചയായും അത് സാർത്ഥകമായി സന്തോഷമുണ്ട്.
0: പശ്ചിമബംഗാളിലെ ജനങ്ങൾക്ക് നേരിട്ട് പരാതികൾ രജിസ്റ്റർ ചെയ്യാൻ 4 ടോൾ ഫ്രീ ഹെൽപ്പ് ലൈനുകൾ ആരംഭിച്ചതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. ഹെൽപ്പ് ലൈനുകളുടെ പ്രവർത്തനം അവലോകനം ചെയ്യാൻ ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുമായും മുതിർന്ന ഉദ്യോഗസ്ഥരുമായും ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയതായും ഈ നമ്പറുകൾ വഴി ലഭിക്കുന്ന ഓരോ പരാതിയിലും വേഗത്തിൽ നടപടി ഉറപ്പാക്കുമെന്നും അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വയനാട്ടിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഡോപ്ലർ റഡാർ ഡിസംബറോടെ പ്രവർത്തന സജ്ജമാകുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് അറിയിച്ചു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ അതിജീവിതരുടെ ഉപജീവന മാർഗ്ഗങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് 5,11,00,000 രൂപ വിതരണം ചെയ്തതായി മന്ത്രി ഫേസ്ബുക്കിൽ അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് തുക അനുവദിച്ചത്. ദുരന്തബാധിതരുടെ ഗുണഭോക്തൃ പട്ടിക, വ്യാപാരികളുടെയും കെട്ടിട ഉടമകളുടെയും നഷ്ടപരിഹാരം, വായ്പ ഏറ്റെടുക്കൽ, കൃഷിഭൂമി യോഗ്യമാക്കൽ തുടങ്ങിയവയും സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് ടി സിദ്ദിഖ് അറിയിച്ചു. 72nd നെഹ്റു ട്രോഫി വള്ളംകളി ഇന്ന് ആലപ്പുഴ പുന്നമടക്കായലിൽ നടത്തും. ഉച്ചയ്ക്ക് 2 മുഖ്യമന്ത്രി വി ഡി സതീശൻ വള്ളംകളി ഉദ്ഘാടനം ചെയ്യും. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ മുഖ്യാതിഥിയാകും. മകൾ വീണ വിജയനെതിരായ ഇഡിയുടെ നടപടി വിചിത്രമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഇഡി ദീർഘകാലമായി തന്നെയും കുടുംബത്തെയും വേട്ടയാടുകയാണെന്ന് പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഹവാല പണം കൈമാറിയെന്നതിന് എന്ത് തെളിവാണ് ഇഡി ഹാജരാക്കിയതെന്നും എന്തിനാണ് പത്രക്കുറിപ്പ് ഇറക്കിയതെന്നും പിണറായി വിജയൻ ചോദിച്ചു. ഒരു ഹവാല ഇടപാടും വീണയുമായോ PA മുഹമ്മദ് റിയാസുമായോ ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. മുൻ സ്പീക്കർ AN ഷംസീറിനെ കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ച ആരോപണങ്ങൾ അസംബന്ധമാണെന്നും മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായി പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പുവരുത്താൻ ഹരിതോർജ്ജ മേഖലയിൽ പുതിയ ചുവടുവയ്പുമായി വൈദ്യുതി വകുപ്പ് മുന്നോട്ടു പോകുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. ഭാവി ഊർജ്ജ സ്വയം പര്യാപ്തതയിൽ നിർണായക പങ്കുവഹിക്കാൻ പോകുന്ന ഇടുക്കി പമ്പ്ഡ് ഹൈഡ്രോ സ്റ്റോറേജ് പദ്ധതി സംബന്ധിച്ച് KSEB ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ചയും അവലോകനവും നടത്തിയതായി മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1st ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഒക്ടോബർ മാസത്തിൽ നടത്താൻ സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവിറക്കി. ഇത് സംബന്ധിച്ച് മന്ത്രി N ഷംസുദ്ദീന് വിദ്യാർത്ഥികൾ നൽകിയ നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് അടുത്ത ദിവസം തന്നെ പരീക്ഷാ ടൈംടേബിൾ പുറത്തിറക്കും. നേരത്തെ +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷ +2 പരീക്ഷയോടൊപ്പം മാർച്ച് മാസത്തിലാണ് നടത്തിയിരുന്നത്. ഇത് വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകിയതിനെ തുടർന്നാണ് പുതിയ തീരുമാനം. ലോക്ഭവനിൽ സമ്മാനമായി ലഭിച്ചതും വാങ്ങിയതുമായ പുസ്തകങ്ങൾ ശേഖരിച്ച് സംരക്ഷിക്കാനും വായനയ്ക്കും ഗവേഷണത്തിനും പ്രത്യേക ഗ്രന്ഥശാല ആരംഭിച്ചു. ലോക്ഭവന്റെ പ്രധാന കവാടത്തോട് ചേർന്ന പുതിയ കെട്ടിടത്തിലാണ് ഗ്രന്ഥശാല പ്രവർത്തിക്കുന്നത്. തുഞ്ചത്തെഴുത്തച്ഛന്റെ സ്മരണാർത്ഥം തുഞ്ചൻ സ്മൃതി എന്നാണ് ഗ്രന്ഥശാലയ്ക്ക് പേര് നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയക്കോട്.
2: വിവിധ കാലങ്ങളിലായി ലോക്ഭവന് സമ്മാനമായി ലഭിച്ചതും ആവശ്യാനുസരണം വാങ്ങിയതുമായ 10,000-ലധികം പുസ്തകങ്ങളാണ് ലോക്ഭവനിലെ പുതിയ ഗ്രന്ഥശാലയിലുള്ളത്. 4,000-ലധികം മലയാള പുസ്തകങ്ങളും 6,000-ത്തോളം ഇംഗ്ലീഷ് പുസ്തകങ്ങളും ഉൾപ്പെടുന്നതാണ് ലോക്ഭവനിലെ ഗ്രന്ഥശാല. ഇതിനു പുറമെ വിവിധ ഇന്ത്യൻ ഭാഷകളിലുള്ള ഗ്രന്ഥങ്ങളും സാഹിത്യം, ചരിത്രം, സംസ്കാരം, തത്വചിന്ത, ശാസ്ത്രം തുടങ്ങി വിവിധ മേഖലകളിലെ വിലപ്പെട്ട പുസ്തകങ്ങളും ഗ്രന്ഥശാലയിലുണ്ട്. വിവിധ സ്ഥലങ്ങളിലായി സൂക്ഷിച്ചിരുന്ന പുസ്തകങ്ങൾ ഒരു സാധാരണ ഗ്രന്ഥശാലയുടെ മാതൃകയിൽ ക്രമീകരിച്ച് സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. പുസ്തകങ്ങളെ കേവലം ശേഖരമായി സൂക്ഷിക്കുന്നതിന് പകരം വായനയ്ക്കും പഠനത്തിനും ഗവേഷണത്തിനും ഉപയോഗപ്പെടുത്തുകയാണ് ലക്ഷ്യം.
0: ഈ വർഷം മുതൽ ശബരിമലയിൽ ഭക്തർക്ക് തിരുവോണ സദ്യ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേരിട്ട് നൽകും. തിരുവോണ ദിവസം സന്നിധാനത്തെത്തുന്ന എല്ലാ ഭക്തർക്കും തിരുവോണ സദ്യ നൽകാൻ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. ഓണസദ്യയുടെ പേരിലെ സ്പോൺസർഷിപ്പുകളും പണപ്പിരിവുകളും ഒഴിവാക്കാനാണ് ഓണസദ്യ നേരിട്ട് നൽകാൻ തീരുമാനിച്ചത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പാലക്കാട് റെയിൽവേ ഡിവിഷന്റെ പരിധിയിൽ ഉൾപ്പെട്ടിരുന്ന കാസർഗോഡ് അതിർത്തി മുതൽ ദക്ഷിണ കർണാടകയിലെ പ്രദേശങ്ങളെ പാലക്കാട് ഡിവിഷനിൽ നിന്ന് വേർപെടുത്തി മൈസൂർ റെയിൽവേ ഡിവിഷന്റെ ഭാഗമാക്കാനെടുത്ത തീരുമാനം അടിയന്തരമായി പിൻവലിക്കണമെന്ന് കെ സുധാകരൻ MP ആവശ്യപ്പെട്ടു. ഇതു സംബന്ധിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് അദ്ദേഹം കത്ത് നൽകി. പാലക്കാട് റെയിൽവേ ഡിവിഷന്റെ പരിധിയും വരുമാനവും ഗണ്യമായി കുറയ്ക്കുന്ന നടപടി കേരളത്തിന്, പ്രത്യേകിച്ച് പാലക്കാട് റെയിൽവേ ഡിവിഷന് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കുക. സംസ്ഥാനത്ത് സംഭരിച്ച നെല്ലിന്റെ താങ്ങുവില വിഹിതമായി കേന്ദ്ര ഗവൺമെന്റ് 250 കോടി രൂപ അനുവദിച്ചു. ഇതോടെ മുഴുവൻ നെൽകർഷകർക്കും രണ്ടാം വിളയിലെ നെല്ലുവില നൽകാൻ നടപടി തുടങ്ങി. പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
3: നേരത്തെ സംസ്ഥാന സർക്കാരിന്റെ പ്രോത്സാഹന വിഹിതം പൂർണ്ണതോതിൽ സപ്ലൈക്കൊക്കെ അനുവദിച്ചിരുന്നു. ഈ തുക ഉപയോഗിച്ചാണ് ഇപ്പോൾ നെല്ലുവില നൽകുന്നത്. കേന്ദ്രവിഹിതവും ലഭിച്ചതോടെ സംസ്ഥാനത്തെ എല്ലാ കർഷകർക്കും നെല്ലുവില കൊടുത്തു തീർക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓണത്തിന് മുൻപ് പരമാവധി കർഷകർക്ക് പണമെത്തിക്കാൻ അവധി ദിവസങ്ങളിൽ അടക്കം കർഷകരുടെ അക്കൌണ്ടിലേക്ക് പണം ക്രെഡിറ്റ് ചെയ്യുമെന്നാണ് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചിരിക്കുന്നത്. നെല്ലെടുപ്പിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് സംസ്ഥാനം സമർപ്പിച്ചാൽ മാത്രമേ കേന്ദ്രം താങ്ങുവില അനുവദിക്കുകയുള്ളൂ. ഇതിനായി ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പണം വേഗത്തിലാക്കിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു.
0: FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകിട്ട് 7:30-ന് മത്സരം. പാകിസ്ഥാനെ 5-3 പരാജയപ്പെടുത്തി ഇന്ത്യ പൂൾ ഡിയിൽ രണ്ടാം സ്ഥാനത്താണ്. ഇന്ത്യൻ വനിതാ ടീം ഇന്നലെ നെതർലൻഡ്സിനോട് ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെട്ടു. നാളെ ഓസ്ട്രേലിയയുമായാണ് ഇന്ത്യൻ വനിതാ ടീമിന്റെ പോരാട്ടം. ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് നാളെ. ഇന്ത്യൻ സമയം രാവിലെ 10:00 കൊളംബോയിലെ സിംഹളി സ്പോർട്സ് ക്ലബ് ഗ്രൌണ്ടിലാണ് മത്സരം. ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ 165 റണ്ണിന് ജയിച്ചിരുന്നു. മസ്തിഷ്ക മരണത്തെ തുടർന്ന് 6 പേർക്ക് അവയവങ്ങൾ ദാനം ചെയ്ത തമിഴ്നാട് തൂത്തുക്കുടി സ്വദേശി 7-വയസ്സുകാരി പി ലിതിഷ മരണത്തിന് കീഴടങ്ങി. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസിലായിരുന്നു അന്ത്യം. ലിതിഷയുടെ കരൾ, 2 വൃക്കകൾ, ഹൃദയവാൽവ്, 2 നേത്രപടലങ്ങൾ എന്നിവയാണ് ദാനം ചെയ്തത്. ദീൻദയാൽ അന്ത്യോദയ യോജന ദേശീയ ഗ്രാമീണ ഉപജീവന ദൌത്യത്തിന്റെ കാർഷികേതര ഘടകത്തിന് കീഴിലെ നിർദ്ദേശങ്ങൾ ഗ്രാമവികസന മന്ത്രാലയം ഉന്നതാധികാര സമിതി ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. ഗ്രാമീണ സ്ത്രീകളുടെ സംരംഭകത്വത്തിലൂടെ ഉപജീവന അവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു. ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിന് ഗവൺമെന്റിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടെന്ന് മന്ത്രി ബോൺസ് ജോസഫ് അറിയിച്ചു. ജലോത്സവത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ആറന്മുളയിലെ അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ഈ മാസം 30-ന് നടത്തുന്ന ജലോത്സവത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് സൌജന്യ ഓണക്കിറ്റ് വിതരണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വയനാട്ടിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ നിരീക്ഷിക്കുന്ന ഡോപ്ലർ റഡാർ ഡിസംബറോടെ പ്രവർത്തന സജ്ജമാകുമെന്ന് മന്ത്രി TC സിദ്ദിഖ്. 72nd നെഹ്റു ട്രോഫി വള്ളംകളി ഉച്ചയ്ക്ക് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. മകൾ വീണാ വിജയനെതിരായ ED നടപടി വിചിത്രമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പാലക്കാട് റെയിൽവേ ഡിവിഷൻ പരിധിയിൽ ഉൾപ്പെട്ടിരുന്ന സ്ഥലങ്ങൾ മൈസൂർ ഡിവിഷന്റെ ഭാഗമാക്കാനെടുത്ത തീരുമാനം പിൻവലിക്കണമെന്ന് കെ സുധാകരൻ MP. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 1 ഓണം ഗാനോത്സവം, 2 അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 പാട്ടും പൊരുളും, 5:45 നാടൻ പാട്ടുകൾ. 6 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിലും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 കൃഷ്ണകഥാമൃതം, 7 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 സ്ത്രീ തരംഗം, 8 ആഴ്ച വൃത്താന്തം, 8:30 ചലച്ചിത്ര ഗാനങ്ങൾ, 9 ചാരുകസേര, 10 ഓണം ഗാനോത്സവം. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: പ്രിയ ശ്രോതാക്കളെ, ഓണാഘോഷത്തിന്റെ ഭാഗമായി ആലപ്പുഴ പുന്നമട കായലിൽ നടക്കുന്ന 72nd നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണം ഇന്നുച്ചയ്ക്ക് 2:45 മുതൽ കേൾക്കാം.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
3: ഇനി നാട്ടുവിശേഷം. ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡുമായി ബന്ധപ്പെട്ട എല്ലാ പെർമിറ്റുകളും ലൈസൻസുകളും ഈ മാസം 31 സംരക്ഷയിൽ രജിസ്റ്റർ ചെയ്യണം. കേരള ജല അതോറിറ്റി കണ്ണൂർ ക്വാളിറ്റി കൺട്രോൾ സബ് ഡിവിഷന് കീഴിലുള്ള കണ്ണൂർ താണ, പയ്യന്നൂർ, തളിപ്പറമ്പ്, പള്ളിക്കുന്ന്, മട്ടന്നൂർ, ഇരിക്കൂർ എന്നീ ജലപരിശോധനാ ലാബുകളിൽ ഇന്നു മുതൽ 28 വരെ വെള്ളം പരിശോധിക്കുന്നതായിരിക്കില്ല. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ബ്രിക്സ് യുവജനകാര്യ മന്ത്രിമാരുടെ യോഗത്തിന് വിശാഖപട്ടണത്ത് തുടക്കം. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷത വഹിക്കുന്നു. 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ക്ലോർഫെനിറാമിനും ഫെനൈൽഫ്രിനും അടങ്ങിയ മരുന്നുകൾ നൽകുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. യമൻ സൊമാലിയ തീരങ്ങളിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ വാണിജ്യ കപ്പലുകളിലെ 22 ഇന്ത്യൻ നാവികർ സുരക്ഷിതരാണെന്ന് കെനിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ. 72nd നെഹ്റു ട്രോഫി വള്ളംകളി ആവേശത്തിൽ ആലപ്പുഴയിലെ പുന്നമടക്കായൽ. ഉദ്ഘാടനം ഉച്ചയ്ക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയെന്നും മുന്നറിയിപ്പ്. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് വനിതാ ഡബിൾസ് സെമിയിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപീചന്ദ് സഖ്യം ഇന്ന് ചൈനീസ് ജോളിയെ നേരിടും. വാർത്തകൾ വിശദമായി. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ബ്രിക്സ് യുവജനകാര്യ മന്ത്രിമാരുടെയും കായിക മന്ത്രിമാരുടെയും യോഗങ്ങൾക്ക് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നു. ബ്രിക്സ് യുവജനകാര്യ മന്ത്രിമാരുടെ യോഗം ഇന്നും കായിക മന്ത്രിമാരുടെ യോഗം നാളെയുമാണ് നടക്കുന്നത്. കേന്ദ്രമന്ത്രി മൻസുഖ് മാധവിയുടെ അധ്യക്ഷതയിലാണ് യോഗം. യുവജനക്ഷേമ കായിക മേഖലകളിലെ സഹകരണം ശക്തമാക്കുന്നതിനായി ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും പ്രതിനിധി സംഘ തലവന്മാരും യോഗത്തിൽ പങ്കെടുക്കും. 22 ഇന്ത്യൻ നാവികരുൾപ്പെട്ട 2 വാണിജ്യ കപ്പലുകൾ യമൻ സൊമാലിയ തീരങ്ങളിൽ വച്ച് തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ യാത്രക്കാർ സുരക്ഷിതരാണെന്ന് കെനിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അറിയിച്ചു. നാവികരുടെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനും ഇന്ത്യ അതീവ പ്രാധാന്യമാണ് നൽകുന്നതെന്നും ഹൈക്കമ്മീഷൻ പറഞ്ഞു. വിഷയത്തിൽ സൊമാലിയൻ സർക്കാരുമായി ആശയവിനിമയം നടത്തിയതായും ഹൈക്കമ്മീഷൻ സമൂഹ മാധ്യമത്തിൽ വ്യക്തമാക്കി. ക്ലോർഫെനിറാമൈൻ മാലേറ്റ്, ഫെനൈൽഫ്രിൻ ഹൈഡ്രോക്ലോറൈഡ് എന്നിവ അടങ്ങിയ മരുന്നുകൾ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായി നിർമ്മിക്കുന്നതിനും വിതരണത്തിനും കേന്ദ്ര സർക്കാർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഇവ അടങ്ങിയ മരുന്നുകൾ ഈ പ്രായത്തിലുള്ള കുട്ടികളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നടപടി. കൂടാതെ ഇവ അടങ്ങിയ മരുന്നുകളിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന മുന്നറിയിപ്പ് വ്യക്തമായി പ്രദർശിപ്പിക്കണമെന്നും മന്ത്രാലയം നിർമ്മാതാക്കൾക്ക് നിർദ്ദേശം നൽകി. 57th ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ആദ്യയോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ അധ്യക്ഷത വഹിച്ചു. നവംബർ 20 മുതൽ 28 വരെ ഗോവയിലാണ് 57th അന്താരാഷ്ട്ര ചലച്ചിത്രമേള. വിശദാംശങ്ങളിലേക്ക്.
1: ലോകോത്തര അന്താരാഷ്ട്ര ചലച്ചിത്രമേള എന്ന നിലയിലുള്ള IFFA പ്രാധാന്യം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ യോഗം ചർച്ച ചെയ്തു. യുവവിദ്യാർത്ഥികൾക്കും പുതുതായി രംഗത്തു വരുന്ന ചലച്ചിത്ര പ്രവർത്തകർക്കും ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ ശ്രദ്ധിക്കപ്പെടാത്ത പ്രതിഭകൾക്കും കൂടുതൽ അവസരം നൽകേണ്ടതിന്റെ പ്രാധാന്യം കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ യോഗത്തിൽ പരാമർശിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മികച്ച സിനിമകളും പ്രമുഖ സർഗാത്മക പ്രതിഭകളെയും ഇന്ത്യയിലെത്തിച്ച് മേളയുടെ അന്താരാഷ്ട്ര പ്രാധാന്യം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ വളർന്നുവരുന്ന സർഗാത്മക സമ്പദ് വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇന്ത്യൻ അന്താരാഷ്ട്ര സർഗാത്മക സമൂഹങ്ങൾ തമ്മിലുള്ള സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിനുമുള്ള പ്രധാന വേദിയായി IFFA പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം സെക്രട്ടറി ചഞ്ചൽ കുമാർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഗ്രാമീണ മേഖലയിലെ വനിതാ സംരംഭകത്വം ശക്തിപ്പെടുത്തുന്നതിനും വ്യാപിപ്പിക്കുന്നതിനുമായി ദീൻ ദയാൽ അന്ത്യോദയ യോജന ദേശീയ ഗ്രാമീണ ഉപജീവന മിഷന് കീഴിലുള്ള കാർഷികേതര ഉപജീവന ഘടകത്തിലെ ശുപാർശകൾ ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ പ്രത്യേക സമിതി ഡൽഹിയിൽ അവലോകനം ചെയ്തു. വനിതകളുടെ നേതൃത്വത്തിലുള്ള ഗ്രാമീണ സംരംഭങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും വിപുലീകരിക്കുന്നതിനും ചെറുകിട സ്വയം സഹായ സംഘ സംരംഭങ്ങളെ കൂടുതൽ വികസന സാധ്യതയുള്ള ബിസിനസ്സുകളാക്കി ഉയർത്തുന്നതിനുമുള്ള മാർഗങ്ങൾ രൂപപ്പെടുത്തുകയായിരുന്നു യോഗത്തിന്റെ ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്ന് മംഗലാപുരം സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ വേർപെടുത്താനുള്ള

0: തീരുമാനം ഏകപക്ഷീയമാണെന്ന് കേരളം മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ഇതുമൂലം പാലക്കാട് ഡിവിഷന്റെ വരുമാനം ഗണ്യമായി കുറയുമെന്നും അടിയന്തര പ്രശ്ന പരിഹാരം ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി. ഈ വിഷയത്തിൽ പ്രധാനമന്ത്രിക്കും കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും കത്തയക്കുമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. തിരുവോണത്തിന് ഇനി 4 നാളുകൾ മാത്രം. നാടെങ്ങും ആവേശകരമായ ഓണാഘോഷ പരിപാടികൾ പുരോഗമിക്കുകയാണ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലേക്കർ എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ നേർന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഓണാവധി ആരംഭിച്ചു. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും വ്യാജമദ്യം, ലഹരിക്കടത്ത് എന്നിവ തടയുന്നതിനും ചെക്ക് പോസ്റ്റുകളിലും റോഡുകളിലും വാഹന പരിശോധനയും ബോർഡർ പട്രോളിങ്ങും ശക്തമാക്കിയിട്ടുണ്ട്. 72nd നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ പൂർണ്ണം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്നുച്ചയ്ക്ക് 2 മണിക്ക് ഉദ്ഘാടനം നിർവഹിക്കും. കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ മുഖ്യാതിഥിയാകും. പുന്നമടക്കായലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. നെഹ്റു ട്രോഫിയോടനുബന്ധിച്ച് ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ 5 സെപ്റ്റംബർ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. രാജ്യത്തെ 48 അധ്യാപകരാണ് പുരസ്കാരത്തിന് അർഹരായത്. പുരസ്കാരത്തിന് അർഹനായ കേരളത്തിലെ പുഴാതി GUP സ്കൂൾ പ്രധാനാധ്യാപകൻ കെ പി സുനിൽകുമാർ ആകാശവാണി വാർത്തകളോട്.
1: ഈ വർഷത്തെ ദേശീയ അധ്യാപക പുരസ്കാരത്തിന് അർഹനായതിലേറെ സന്തോഷിക്കുകയാണ്. കാരണം കഴിഞ്ഞ 33 വർഷക്കാലത്തെ അധ്യാപനത്തിനിടയിൽ കുട്ടികളോടൊപ്പവും വിദ്യാലയത്തോടൊപ്പവും ചേർന്ന് നിന്നതിൻ്റെ ഒരു പ്രതിഫലമാണ്, അല്ലെങ്കിൽ അതിന് കിട്ടിയ ഒരു അംഗീകാരമാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ദേശീയ അധ്യാപക അവാർഡിന് അപേക്ഷിച്ച ആ എൻ്റെ നോമിനേഷൻ വന്ന് ഉള്ള പ്രസൻറ്റേഷനിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഫോർ ദ പീപ്പിൾ എന്നാണ്, കുട്ടികൾക്ക് വേണ്ടിയാണ് എന്നുള്ള തരത്തിലാണ് എൻ്റെ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നത്. തീർച്ചയായും അത് സാർത്ഥകമായി സന്തോഷമുണ്ട്.
0: കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ മുതൽ ഈ മാസം 25 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്നും നാളെയും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. അസം, സിക്കിം, മേഘാലയ, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര ഉൾപ്പെടെയുള്ള വടക്ക് കിഴക്കൻ മേഖലകളിൽ നാളെ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ വനിതാ ഡബിൾസ് സെമിയിൽ ഇന്ത്യയുടെ ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദ് സഖ്യം ഇന്ന് ചൈനീസ് ജോളിയെ നേരിടും. ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യയുടെ പുരുഷ ഡബിൾസ് സഖ്യം ക്വാർട്ടറിൽ ചൈനയോട് പരാജയപ്പെട്ട് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകുന്നേരം 7:30 മത്സരം. പാകിസ്ഥാനെ 5-3 പരാജയപ്പെടുത്തി ഇന്ത്യ പൂൾ ഡിയിൽ 2nd. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 2nd നാളെ ആരംഭിക്കും. ഇന്ത്യൻ സമയം രാവിലെ 10 മുതൽ കൊളംബോയിലാണ് മത്സരം. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. EPF ആനുകൂല്യങ്ങൾക്ക് പുറത്തുള്ള തൊഴിലാളികൾക്ക് സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി എംപ്ലോയീസ് എൻറോൾമെന്റ് ക്യാമ്പയിൻ 2026 പ്രയോജനപ്പെടുത്തണമെന്ന് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ സ്ഥാപനങ്ങളോട് അഭ്യർത്ഥിച്ചു. തൊഴിലുടമകൾ സ്വമേധയാ നിയമങ്ങൾ പാലിക്കുന്നതിനും യോഗ്യരായ തൊഴിലാളികൾക്ക് പ്രൊവിഡന്റ് ഫണ്ട്, പെൻഷൻ, ഇൻഷുറൻസ് എന്നിവയുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനുമായാണ് ഈ പ്രചാരണം ലക്ഷ്യമിടുന്നത്. ഈ വർഷം ഒക്ടോബർ 31 വരെ ക്യാമ്പയിൻ നിലവിലുണ്ടാകുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ഝാർഖണ്ഡിൽ JPSC, JSSC നിയമന പരീക്ഷകളിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിഷയം രൂക്ഷമായി. റാഞ്ചി, ഗിരിഗഡ്, ഹസാരിബാഗ് എന്നിവിടങ്ങളിൽ ഇന്നലെ വൈകിട്ട് വിദ്യാർത്ഥി പ്രതിഷേധക്കാരും ഝാർഖണ്ഡ് മുക്തി മോർച്ച പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. റാഞ്ചിയിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറനെതിരെ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ നടത്തിയ മാർച്ചിനിടെയാണ് സംഘർഷം ഉണ്ടായത്. പ്രവർത്തകരും പോലീസും പ്രതിഷേധക്കാരെ കൈയേറ്റം ചെയ്തതായി വിദ്യാർത്ഥി നേതാക്കൾ ആരോപിച്ചു. എന്നാൽ പ്രതിഷേധക്കാരിൽ ചിലർ നിശ്ചയിച്ച മാർഗം ലംഘിക്കുകയും സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്തതായി പോലീസ് ആരോപിച്ചു. ഹോർമൂസ് കടലിർക്ക് നിലവിൽ അമേരിക്കൻ പ്രദേശമാണെന്ന് അവകാശപ്പെട്ട US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രിക്സ് യുവജനകാര്യ മന്ത്രിമാരുടെ യോഗത്തിന് വിശാഖപട്ടണത്ത് തുടക്കം. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷത വഹിക്കുന്നു. 4 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ ക്ലോർഫെനിറാമിനും ഫെനൈൽ ഫ്രിനം അടങ്ങിയ മരുന്നുകൾ നൽകുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. യമൻ സൊമാലിയ തീരങ്ങളിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ വാണിജ്യ കപ്പലുകളിലെ 22 ഇന്ത്യൻ നാവികർ സുരക്ഷിതരാണെന്ന് കെനിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ. 72nd നെഹ്റു ട്രോഫി വള്ളംകളി ആവേശത്തിൽ ആലപ്പുഴയിലെ പുന്നമടക്കായൽ. ഉദ്ഘാടനം ഉച്ചയ്ക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയെന്നും മുന്നറിയിപ്പ്. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് വനിതാ ഡബിൾസ് സെമിയിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപീചൻ സഖ്യം ഇന്ന് ചൈനീസ് ജോളിയെ നേടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഓണം ഗാനോത്സവം.

റേഡിയോ മലബാറിന്റെ ഓണാഘോഷത്തിൽ ഇന്ന് അതിഥിയായെത്തുന്നു ടെലിവിഷൻ സീരിയലുകളിലൂടെ മലയാളികളുടെ മനം കവർന്ന അഭിനേതാവ് സുർജിത് പുരോഹിത്.

0: മലയാള ടി വി സീരിയലുകളിലെ പ്രമുഖനായ നടൻ, നമ്മുടെ നാട്ടുകാരൻ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സുർജിത് പുരോഹിതാണ് ഇപ്പോൾ നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത്. സുർജിത്തിനെ നേരത്തെ തന്നെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് സീരിയലുകളിൽ സുർജിത്തിനെ നേരിട്ടറിയുന്നവരായിരിക്കും നമ്മുടെ ശ്രോതാക്കളെന്നറിയാം. എങ്കിലും ഒരിക്കൽ കൂടി സുർജിത്തിനെ അറിയാത്തവർക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ്. മട്ടന്നൂരിനടുത്തുള്ള എളമ്പാറ സ്വദേശിയായ സുർജിത്ത് നാട്ടിലെ നാടക കലാരംഗത്ത് വളരെ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നതിനിടയിലാണ്. അഭിനയമോഹവുമായി വെള്ളിത്തിരയിലേക്കുള്ള പ്രയാണം മനസ്സിൽ സ്വപ്നം കണ്ടുകൊണ്ടാണ് സുർജിത്തിന്റെ യാത്ര. ആ യാത്ര ഏറെക്കുറെ പൂർത്തീകരിക്കുന്ന നിലയിലേക്ക് ഇപ്പോൾ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഏറെ അഭിമാനത്തോടെ നമ്മുടെ ശ്രോതാക്കൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് സുർജിത് പുരോഹിത്.
1: താങ്ക് യു സോ മച്ച്.
0: സുർജിത്തിന് ഈ ഓണനാളിൽ ഒരുപാട് അനുഭവങ്ങൾ, ബാല്യകാലം മുതലുള്ള അനുഭവങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവെക്കാനുണ്ടാകും. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കുട്ടിക്കാലത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം.
1: ഓണം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിട്ട്, നമ്മളെ നാടിനെ സംബന്ധിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു പട്ടണത്തിലൊന്നുമല്ല, ഒരു ഗ്രാമത്തിലായിരുന്നു. നമ്മൾ എളമ്പാറ എന്ന് പറഞ്ഞൊരു ചെറിയൊരു നാട്ടിലാണ്. ചിക്കൻ വാങ്ങുന്നത്, മട്ടൺ വാങ്ങുന്നത് ഓണത്തിൻ്റെ വിഷുവിൻ്റെ സമയത്താണ്. പുറത്തുള്ള ആൾക്കാരോട് പറഞ്ഞത് വിശ്വസിക്കില്ല. കാരണം സദ്യ കഴിക്കുന്ന കാലത്ത്, നമ്മളെ കുട്ടിക്കാലത്ത് ഇറച്ചി കഴിക്കുന്നത് ഓണവും വിഷുവും വരുമ്പോഴാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മളെ ആ കുട്ടിക്കാലം ഈ പറഞ്ഞതുപോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ഇല്ലാത്തൊരു കാലത്തായിരുന്നു. നമ്മളെ ആ ഒരു സമയത്തുള്ള ഓണം എന്ന് പറഞ്ഞത് ഓണം വരാൻ വേണ്ടി കാത്തുനിൽക്കുകയും കുടുംബക്കാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബസ്സിലെല്ലാം യാത്ര ചെയ്ത് വരികയും ബന്ധു വീടുകളിൽ പോവുകയും. ഇന്നിപ്പോൾ നമുക്ക് അതിനോടൊന്നും താല്പര്യമില്ലല്ലോ. പൂക്കളെല്ലാം ഇൻസ്റ്റൻ്റായിട്ട് കിട്ടുന്നു. കുറേ നടന്നു പോയിട്ട് മൂർക്കമ്പറമ്പിലും വെള്ളിയാമ്പറമ്പിലും പോയിട്ട് പൂക്കൾ ശേഖരിച്ച് കൊണ്ടുവന്നിട്ട് വീട്ടിൽ പൂക്കൾ ഇടുക, പിന്നെ അതുപോലെ തലേന്ന് ഇലയെല്ലാം മുറിച്ച് വെച്ച് നാളെ പൂക്കളിടാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക, ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ. പക്ഷേ ഇപ്പം അതൊന്നും എൻ്റെ ലൈഫിലില്ല, എൻ്റെ മോളെ അത് അറിയുന്നുമില്ല. ഈ ഒരു രണ്ട് കാലഘട്ടം നമ്മൾ മനസ്സിലാക്കിയതാണ്. കാര്യം ഈ മൊബൈലൊന്നും ഇല്ലാത്തൊരു കാലത്ത് ഓണാഘോഷിച്ചു. ഇപ്പം മൊബൈലും ഈ ടി വിയും AIന്റെ കാലത്തും നമ്മൾ ഓണാഘോഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലുള്ള മറ്റ് ഉത്സവങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ മാറ്റം തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവും. നമ്മളൊരു ജനറേഷന് മനസ്സിലാവും അന്ന് എങ്ങനെയായിരുന്നു ഇന്നെങ്ങനെയായിരുന്നു എന്നുള്ളത്. ഭയങ്കര നൊസ്റ്റാൾജിയ. ഇനി നമുക്ക് അവിടെ തിരിച്ചു പോകാനോ അല്ലെങ്കിൽ അതുപോലുള്ളൊരു സാധനം സൃഷ്ടിക്കാനോ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
0: അത് ഓരോ കാലഘട്ടത്തിലും ഓരോ തലമുറ ആ ഒരു വ്യത്യാസം അനുഭവിച്ചുകൊണ്ട് തന്നെയായിരിക്കും മുന്നോട്ട് പോയിട്ടുണ്ടാവുക. നമുക്ക് മുമ്പെയുള്ള തലമുറ ആ വ്യത്യാസം അനുഭവിച്ചവരായിരിക്കും. നമ്മൾ അറിയാത്തൊരു വ്യത്യാസം അവരനുഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു വ്യത്യാസം അനുഭവിച്ചു. ഇനി വരാനിരിക്കുന്ന ഒരു തലമുറ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും മിക്കവാറും അവർക്കുണ്ടാവുക.
1: ഉണ്ടാവുമായിരിക്കും. കാര്യം നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കും. കാരണം മൊബൈൽ ഇങ്ങനെ കടന്നു വരുന്നു, അതിൻ്റെ പല പല അപ്ഡേഷൻസുകൾ ഇങ്ങനെ സംഭവിക്കുന്നു. അത് നമ്മളെ ലൈഫിന് എത്രത്തോളം മാറ്റുന്നു നമുക്ക് അന്നത് അറിയില്ലായിരുന്നു. ആദ്യം മറ്റേ കീപാഡ് ഫോൺ വന്നു,
0: അതെ,
1: സാധനങ്ങൾ വന്ന് മാറി വന്നു. പിന്നെ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഫോൺ വന്നു, അത് മാറി സ്മാർട്ട് ഫോണായി. ഇന്നെല്ലാം അപ്പം അങ്ങനെ കാലഘട്ടത്തിൽ ഈ എല്ലാ തരത്തിലും മാറി. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ജനറേഷൻ അടുത്ത ജനറേഷനിലേക്ക് കടക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ അവർക്ക് അനുഭവിക്കാൻ പറ്റുമായിരിക്കും.
0: യഥാർത്ഥത്തിൽ കുട്ടിക്കാലം ഓർമ്മിച്ചെടുക്കുമ്പോൾ ഒരുപാട് സുഹൃത്തുക്കളോടൊപ്പം ഉള്ള ഒരു കുരുത്തംകെട്ട ബാല്യം ഉണ്ടായിരുന്നു.
1: തീർച്ചയായിട്ടും അതാണല്ലോ നമ്മൾ ഇങ്ങനെ എത്തിയത്. കുരുത്തക്കേടില്ലാത്ത ഒരു വ്യക്തി ആക്റ്റീവായിരിക്കോ?
0: ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സുർജിത്തിൻ്റെ ബാല്യവും ഇപ്പോൾ സുർജിത്തിൻ്റെ കുട്ടി, ആ സുർജിത്ത് വളരുന്ന ആ കാലഘട്ടത്തിൻ്റെ ഓർമ്മ വെച്ച് സുർജിത്തിൻ്റെ കുട്ടിയെ ഒന്ന് നോക്കി കാണുമ്പോൾ എന്തുമാത്രം ആ തരത്തിലുള്ള കുരുത്തക്കേടുകളൊന്നും ഇല്ലാതെ വീട്ടിനുള്ളിൽ ഒതുങ്ങി, അല്ലെ ആ ഒരു അന്തരീക്ഷത്തിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടാവും ഇപ്പോൾ?
1: ഇല്ല,
0: അതേ ബാല്യത്തിൻ്റെ
1: അതേ സെറ്റപ്പിലല്ല വരുന്നത്. നമ്മൾ ചിലപ്പോൾ നമ്മളെ ആ വിദ്യാഭ്യാസത്തിൻ്റെയും നമ്മളെ ആ ഒരു കാലത്തുള്ള സമൂഹത്തിൻ്റെ ഇടപെടൽ കാരണം നമുക്കായ ഒരു പൊതുവിൽ എല്ലാത്തിനോടൊരു റെസ്പെക്റ്റ്, ഒരു ഭയം. എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ കുരുത്തക്കേട് കളിക്കുമ്പോൾ, മാഷ് വരുമ്പോൾ, മാഷ കണ്ടാൽ മാഷ് മുമ്പെന്ന് ചെയ്യാൻ പാടില്ല. കുരുത്തക്കേട് അടി കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നമ്മളെക്കാൾ മുതിർന്ന ഒരാൾ വരുന്ന സമയത്ത് നമ്മളധികം കുരുത്തക്കേട് കളിക്കില്ല, അല്ലെങ്കിൽ പറഞ്ഞാൽ മതി. പക്ഷേ എൻ്റെ മോളെ സംബന്ധിച്ചിട്ട് അവർക്ക് അതൊന്നും ഒരു വിഷയമല്ല. കുരുത്തക്കേട് കളിക്കുമ്പോൾ ആര് പറഞ്ഞാലും അത് പ്രശ്നമല്ല, അത് തീരുന്നത് വരെ അങ്ങനെ ആയിരിക്കും. കാരണം ഇപ്പോഴത്തെ ഒരു കിഡ്സുകൾ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്.
0: ഞാൻ ഉദ്ദേശിക്കുന്നത് വിശാലമായ ഒരു ഏരിയ നമ്മുടെ ബാല്യകാലത്ത് നമുക്ക് പരിധികൾ നിശ്ചയിക്കാത്ത അത്രയും വലിയ ഏരിയകൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മൂർക്കം പറമ്പിൽ പോയി പൂപ്പറിക്കാൻ പോയി എന്ന് പറഞ്ഞു,
1: നീന്താൻ പോകുന്നു, കളിക്കാൻ പോകുന്നു, പൂപ്പറിക്കാൻ പോകുന്നു,
0: അതെ, ഇതൊക്കെ നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്ന ആ ഒരു വീട്ടിൻ്റെ അന്തരീക്ഷത്തിലേക്ക് ഉൾവലിഞ്ഞുകൊണ്ട് ഈ ഫോണിലൂടെയും മറ്റും വിശാലത കണ്ടെത്തുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. രണ്ട് ഒരു വ്യത്യസ്തതയാണല്ലോ അത്. ആ തരത്തിൽ നമ്മളെ ഒരു കൺവട്ടത്തിന് അപ്പുറത്തേക്ക് പോവാതെ ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള കുരുത്തക്കേടായിരിക്കും മിക്കവാറും വീടുകളിൽ ഇപ്പോൾ കുട്ടികൾ നടത്തുന്നത്.
1: തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ വിശാലത കുറവാണ്.
0: അതെ, അപ്പോൾ ആ തരത്തിൽ വീട്ടിനകത്തും നമ്മൾ നമ്മളോടൊക്കെ ഈ കുരുത്തക്കേട് കളിക്കുക എന്നല്ലാതെ അവരുടെ ആ ഒരു വലിയ കൂട്ടുകെട്ടിനുള്ളിൽ മതിക്കാൻ പറ്റുന്നില്ല. ശരിക്കും അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാം?
1: ഇല്ല, അത് ഭയങ്കര വ്യത്യാസമാണ്. അത് നമ്മളെ സ്വഭാവ രൂപീകരണത്തിനും പ്രധാനപ്പെട്ട സാധനമാണ് ഈ പറയുന്ന. നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഒന്ന്, വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒന്ന്, പക്ഷേ അതിനെല്ലാം അപ്പുറത്തേക്ക് നമ്മൾ എന്താവണമെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ചുറ്റിലുള്ള നമ്മുടെ സൗഹൃദങ്ങളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് വലിയ മാറ്റങ്ങൾ വരുത്തുന്നത് നമ്മുടെ സൗഹൃദങ്ങൾക്കിടയിലാണ്. അപ്പോൾ ഇന്ന് അത്രത്തോളം സൗഹൃദങ്ങൾ ഡീപ്പാകുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്.
0: ഇപ്പോൾ നമ്മൾ ആ ഒരു പ്രായത്തിൽ ഒരു ഓർമ്മയിലൂടെ കടന്നു പോകുമ്പോൾ സുർജിത്തിൻ്റെ ആ ഒരു കുട്ടിക്കാലത്തിൽ സുർജിത്ത് കടന്നു ചെന്ന കുന്നും മലകളും ഇന്ന് നമ്മൾ ടൂറ് പോകുമ്പോൾ കുട്ടികളെ കൂട്ടി പോകാന്നല്ലാതെ അവർ സ്വന്തമായ ഒരു നാട്ടിൻപുറത്തെ ഒരു കുന്നു കയറി പോകുന്നുണ്ടോ?
1: ഇല്ല,
0: ഒരു പൂ പറിക്കാൻ പോകാൻ പറ്റുന്നില്ല അവർക്ക്.
1: ഇല്ല, അവർക്കത് അറിയില്ല. അവർ കാണുന്ന പൂ പറിച്ചു കൊണ്ടുവന്ന് ഇടുന്ന പൂവല്ലല്ലോ, ഈവൻ പറിക്കുന്നത് പോലും വീട്ടിന്റെ മുറ്റത്തുള്ള പൂവുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്ന് പൂവാണല്ലോ ഇടുന്നത്.
0: അതെ. അപ്പൊ ഈ സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കാത്തതല്ലേ? യഥാർത്ഥത്തില് അവർക്ക് ആ തരത്തിൽ നമ്മൾ കൂടെ കൂട്ടി പോവുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അവരെ
1: ശരിക്കും
0: നമ്മളെ തിരക്ക്
1: ആയിരിക്കും.
0: അങ്ങനെ അങ്ങനെയുള്ളൊരു മാറ്റവും കാരണമല്ലേ?
1: കാരണം പക്ഷെ ഈ കുറച്ചു കാലമായിട്ട് എല്ലാവരും അങ്ങനെ ചുരുങ്ങിയല്ലോ, എല്ലാവരും അങ്ങനെ ചുരുങ്ങി. അന്ന് പക്ഷെങ്കിലും ഈ പറഞ്ഞാലോ രണ്ടോ മൂന്നോ നാലോ കുട്ടികളല്ല, ഒരു കൂട്ടം കുട്ടികളാണ്. ഒരു അഞ്ച് പത്ത് വീടുകളിലെ കുട്ടികളെല്ലാം ഒരുമിച്ചാണ് ഈ പറഞ്ഞതുപോലെ പറമ്പുകളിലെല്ലാം പോയിട്ട് പൂവെല്ലാം ശേഖരിച്ചു കൊണ്ടുവന്നിട്ട് പിറ്റേന്ന് പൂക്കളെല്ലാം ഇടുന്നത്, ഷെയർ ചെയ്തിട്ടൊക്കെ ഇടുന്നത്. എൻ്റെ പൂക്കളാണോ നിന്റെ പൂക്കളാണോ നല്ലതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതങ്ങനെ സംഭവമില്ല. ശരിക്കും നമ്മൾ അതിനൊരു കാരണക്കാർ തന്നെ ആയിരിക്കും. നമ്മളെ തിരക്ക് കൊണ്ടും അല്ലെങ്കിൽ നമുക്ക് അതൊന്നും വേണ്ട, ഇതെല്ലാം അഡ്വാൻസ് ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളത്.
0: ഒന്ന്, പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി അയൽപക്കങ്ങളുമായിട്ടുള്ള ബന്ധം കുറഞ്ഞു. നാട്ടുപുറത്ത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടാവും.
1: പൊതുവെ നമുക്ക് മറ്റുള്ളവരുടെ ലൈഫിൽ എത്തി നോക്കേണ്ട ആവശ്യമില്ല. മീൻസ് നമുക്ക് നമ്മളെ കാര്യം നോക്കിപ്പോയാൽ മതി.
0: അങ്ങനെ
1: അങ്ങനെയായി തീർച്ചയായും. ഞാനിപ്പം നമ്മളെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതലും പുറത്താണല്ലോ. അപ്പോൾ ഫ്ലാറ്റിൽ താമസിക്കുന്ന അപ്പുറത്തെ ഫ്ലാറ്റിലെ ആളെ ആരാന്ന് ഇപ്പം 4 കൊല്ലമായിട്ട് എനിക്കറിയില്ല.
0: അതാണ്, അത്രമാത്രം നമ്മൾ നമ്മളിലേക്ക് ഒതുങ്ങി.
1: ആ അറിയില്ല. ഇവരെല്ലാം കാണുന്ന ചിലപ്പോൾ ഈ ഓണാഘോഷ പ്രോഗ്രാം എന്തെങ്കിലും ആ ഫ്ലാറ്റിൻ്റെ ഒരു 1 ഇയർ ആഘോഷങ്ങളെല്ലാം വരുന്ന സമയത്താണ് എല്ലാവരും താഴെ വരുമ്പോഴാണ് നമുക്കറിയില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈനെ കൊണ്ട് കാണിക്കുന്നല്ലാതെ ഇവരൊന്നും ആരാന്ന് പോലും അറിയില്ല. കാരണം പലരും വരുന്നത് പല സമയത്താണ്. നമ്മളിപ്പോൾ ഷൂട്ട് കഴിഞ്ഞിട്ട് പോകുന്നത് 10-11 മണി കഴിഞ്ഞിട്ടായിരിക്കും. അവരവരുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുന്നത് അതിലും നേരത്തെ വന്നിട്ടുണ്ടാവും, അതിലും നേരം വൈകി വരുന്നവരുണ്ടാവും, നേരത്തെ പോകുന്നവരുണ്ടാവും. അപ്പോൾ ആ ഒരു ഇത് നമ്മളെ മെല്ലെ മെല്ലെ നമ്മൾക്കും അത് വന്നു. നമ്മൾ എന്തിനാണ് നമ്മൾ നമ്മളെ കാര്യം നോക്കി നടന്നാൽ പോരെ? നമുക്ക് നമ്മളെ കാര്യം തന്നെ തീർക്കാൻ നമുക്ക് സമയമില്ല. പിന്നെ എന്തിനാണ് മറ്റുള്ളവരെ കാര്യം? അത് ഗ്രാജുവലി നമ്മളെ ലൈഫിലേക്കും മെല്ലെ മെല്ലെ എല്ലാവരിലേക്കും അത് വന്നു.
0: അതേസമയത്ത് നമ്മൾ ജീവിച്ച ആ ഒരു പഴയ കാലത്തിൽ എളമ്പാറയിൽ നിന്ന് മെയിൻ റോഡിൽ നിന്ന് നിങ്ങളുടെ റോഡിലേക്ക് ഒരാൾ കടന്നു ചെല്ലുമ്പോൾ ഒരു 1 കിലോമീറ്റർ ദൂരം മുന്നോട്ട് പോകുമ്പോൾ എത്ര പേര് ചോദിച്ചിട്ടുണ്ടാവും, എവിടെയാ പോകുന്നത്, ആരാ, എന്താ? മുഴുവൻ അന്വേഷണങ്ങളും കടന്ന് കഴിഞ്ഞാണ് നമ്മൾ എത്തുന്നത്.
1: ഒരു കാലത്ത് ഞാൻ തന്നെ മനസ്സിലാക്കിയ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ പെയിന്റിങ്ങിന്റെ പണി എടുത്ത ആളാണ്. പ്ലസ് ടു പഠിക്കുന്ന മുതലേ പെയിന്റിങ്ങിന്റെ പണിക്കെല്ലാം പോവുകയും, കാരണം നമ്മൾ പൈസ എന്നുള്ളതിലുപരി പല സ്ഥലത്തും നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ബസ് കയറി പോവും, ആ ബസ് നമ്മൾ പിന്നെ ബൈക്കിൽ പോകുന്ന അപ്ഡേഷൻസ് ഉണ്ടായിരുന്നു. ബസ് കയറി പണിക്കുവോ, എത്രയോ സ്ഥലത്ത് പണിക്കുവോ ഉണ്ട്. പെയിന്റിങ്ങിന് പണിക്ക് ഇരിട്ടിയിലും കൂത്തുപറമ്പും പല പല സ്ഥലത്ത് നമ്മൾ പോയിട്ടുണ്ട്. നമ്മളെ മേസ്രീൻ്റെ കീഴിൽ നമ്മൾ അത് ഒന്നും രണ്ടോ ആളല്ലല്ലോ, ഒരുപാട് ആൾക്കാരുണ്ട്. അത് നമ്മൾ ഞാൻ എൻ്റെ ലൈഫിൽ ഭയങ്കര എൻജോയ് ചെയ്തൊരു സംഭവമാണ്. ഭയങ്കര എൻജോയ് ചെയ്ത് ഭയങ്കര രസമായിരുന്നു ആ സംഭവം. അങ്ങനെ ഉള്ള സമയത്ത് ഈ പറഞ്ഞതുപോലെ എവിടെയാ പോകുന്നു എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഓനെവിടെയാ പോകുന്നു, ഓൻ ഇടുന്ന വരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ഇന്ന് ഞാൻ നാട്ടിൽ വന്നാൽ അറിയില്ല ആരും. നിങ്ങൾ തന്നെ എന്നെ വിളിച്ചു ചോദിക്കില്ല, നീ നാട്ടിലുണ്ടോ? നിങ്ങൾ, കാരണം എന്നെ കൺവട്ടത്തില്ലാതെ നിങ്ങൾ കേൾക്കുന്നു. എൻ്റെ അയൽവക്കത്തുള്ളവർക്കും അറിയില്ല ഞാൻ നാട്ടിലുണ്ടോ, ഞാൻ വീട്ടിലുണ്ടോ, വന്നിട്ടുണ്ടോ. കാരണം നമ്മളങ്ങനെ ആയിട്ട് മാറി. അത് അവരെ കുറ്റമല്ല, ചിലപ്പോൾ നമ്മളെ കുറ്റമായിരിക്കും. പണ്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ നല്ല ഒരു കല്യാണം, മരണം, വീട്ടിൽ കൂടല്, പേര് വിളി, എന്ത് വന്നാലും നമ്മൾ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. ഒരു 3 ദിവസം അവിടുത്തെ മൊത്തം പരിപാടി നമ്മൾ നടക്കും. ഇന്നൊരു മരണം നടന്നു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്.
0: ആ ഒരു വ്യത്യാസം കൂടിയുണ്ട്. അന്ന് മരണം നടന്നു എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ അവിടെ എത്തി.
1: ഇതിൽ മാത്രമല്ല, കുളിപ്പിക്കൽ, എല്ലാ പരിപാടിയും, കുഴിയിൽ അവസാനത്തെ പരിപാടി, എല്ലാ സംഭവം കഴിഞ്ഞ് സെറ്റായി വന്നിട്ട് പിന്നെയും 2 ദിവസം ആടെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടല്ലോ.
0: പക്ഷേ ഇന്നത്തെ വ്യത്യാസം എന്താ? ഒരു മരണ വിവരം അറിഞ്ഞ ഫോണിൽ വിളിച്ചു പറയുകയാണല്ലോ ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം, എത്ര മണിക്ക് ബോഡി എടുക്കും?
1: ആ സമയത്തിനനുസരിച്ച് പോയാൽ,
0: സമയത്തിനനുസരിച്ച് പോകുള്ളൂ. അപ്പൊ ആ നിലയിലേക്ക് നമ്മൾ മാറി
1: മാറി.
0: അപ്പൊ യാത്ര ഭയങ്കര ഇഷ്ടമാണ്, എൻജോയ് ചെയ്ത് യാത്ര ചെയ്യാറുണ്ടെന്ന് പറഞ്ഞല്ലോ. യാത്രയിൽ പാട്ട് കേൾക്കാൻ ഇഷ്ടമായിരിക്കുമല്ലോ.
1: പിന്നെ തീർച്ചയായിട്ടും
0: ഈ യാത്രയിൽ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. ഒരു ഇഷ്ടപ്പെട്ട പാട്ട് കേട്ടുകൊണ്ട് നമുക്കൊരു യാത്ര ചെയ്യാം.
1: ഇഷ്ടമുള്ളൊരു പാട്ട് എന്ന് പറയുമ്പോൾ നമ്മളെ ജോൺസൺ മാഷിന്റെ സംഗീതത്തിൽ നമ്മളെ ലാലേട്ടൻ അഭിനയിച്ചിട്ടുള്ള കളിപ്പാട്ടം എന്ന് പറഞ്ഞ സിനിമയിൽ, അതിൽ ഒരു വരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് പാടാൻ അറിയില്ല എന്നാലും അല്ലാതെ ഒരു വരി, അതായത് കളിപ്പാട്ടമായി കൺമണി, അതിനകത്ത് അനുപല്ലവീന്റെ എൻഡിലാണ് തോന്നുന്നു. ഉയിർ പൈങ്കിളി എന്നും ഈ യാത്രയിൽ നിൻ നിഴൽപ്പാട് ഞാനല്ലയോ. ഈ വരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കളിപ്പാട്ടമായി കൺമണി നിന്റെ മുന്നിൽ

0: ഓണം നബിദിന ആശംസകളോടെ സ്റ്റിച്ച് വെൽ ബ്യൂട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
1: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
0: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: ഫോൺ 7999 4767 6836,
0: 9447 371 836,
1: 8078 502 836.
2: അച്ഛനെന്നാ ഇത്ര സന്തോഷം? ഹാള് കിട്ടിയാ?
3: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
4: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
5: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
4: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
6: പ്രിയ ശ്രോതാക്കളെ, ഓണാഘോഷത്തിന്റെ ഭാഗമായി ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കുന്ന 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണം ഇന്ന് ഉച്ചയ്ക്ക് 2:45 മുതൽ കേൾക്കാം.
7: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ, ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
8: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.0.

0: ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സീരിയലുകൾ ഏതൊക്കെയാണ്?
1: ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏഷ്യാനെറ്റിലെ ടീച്ചറമ്മ.
0: ടീച്ചറമ്മ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടൊരു,
1: തീർച്ചയായിട്ടും അതിൻ്റെ പേര് തന്നെ ഭയങ്കര ശ്രദ്ധയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സീരിയലിൻ്റെ പാറ്റേൺ ബ്രേക്ക് ചെയ്യണം. അവർക്കൊരു സീരിയൽ എന്ന് പറയുമ്പോൾ മനസ്സിലുണ്ടാകുന്ന സാധനം എന്താണോ അത് നമ്മൾ ബ്രേക്ക് ചെയ്യും. അത് മേക്കിങ്ങിലും ബ്രേക്ക് ചെയ്യും, നമ്മളെ പെർഫോമൻസിലും ബ്രേക്ക് ചെയ്യും, ഡയലോഗുകളിലും ബ്രേക്ക് ചെയ്യും. അത് ആ തരത്തിലാണ് നമ്മളത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കുന്നു. കാര്യം സാധാരണ നമ്മൾ മറ്റ് ഭാഷകളിൽ ഹിറ്റായിട്ടുള്ള സീരിയലുകളാണ് ഇങ്ങോട്ടേക്ക് റീമേക്ക് ചെയ്യുന്നത്. മീൻസ് അവിടുത്തെ 1500 എപ്പിസോഡായ സീരിയൽ ഹിറ്റാണ്, തെലുങ്കിലോ കന്നഡയിലോ വേറെ ഏതെങ്കിലും ലാംഗ്വേജിൽ. അത് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സീരിയലുകളും അങ്ങനെ തന്നെ, എല്ലാ ചാനലുകളിലും. പക്ഷെ ഇത് നമ്മുടെ സ്വന്തം കഥയാണ്. ടീച്ചറമ്മ എന്ന് പറയുന്ന കഥ നമ്മൾ ഉണ്ടാക്കുന്ന കഥയാണ്.
0: ശരി, ആ അപ്പൊ അതാണ് അതിന്റെ ഏറ്റവും വലിയ വ്യത്യാസം.
1: ഏറ്റവും വലിയ വ്യത്യാസം നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം കഥയാണ് ഈ ടീച്ചറമ്മ. അത് മറ്റു ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യാൻ വേണ്ടി പോകുന്നു. കന്നഡയിലേക്ക് ചിത്രാശേണായി അതിന്റെ പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു.
0: അപ്പൊ ആദ്യമായി ഒരു കഥ ഇങ്ങനെ അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ,
1: തീർച്ചയായിട്ടും
0: ഇപ്പോ ഒരു അവാർഡ് കിട്ടിയില്ലേ?
1: യെസ്,
0: അത് ടീച്ചറമ്മയിലല്ലേ?
1: ടീച്ചറമ്മയിലെ
0: മികച്ച നാടൻ,
1: മികച്ച നാടൻ.
0: അതേക്കുറിച്ചുള്ള കുറച്ച് അനുഭവങ്ങൾ എന്ന് പറഞ്ഞു.
1: നമ്മൾ ഈ നാടകത്തിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് തന്നെ എനിക്കിപ്പം നായകൻ അങ്ങനത്തെ നിർബന്ധമൊന്നും എനിക്കില്ല. എനിക്ക് അഭിനയിക്കാൻ കിട്ടിയാൽ മതി. വെറുതെ ഉണ്ട് എന്ന് പറയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. എനിക്ക് പെർഫോം ചെയ്യാനുള്ള സാധനം, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എനിക്കത് കിട്ടണം. അപ്പോൾ ടീച്ചറമ്മയിലെ ഈ ഒരു കഥാപാത്രത്തിനെ സംബന്ധിച്ച് ഒരുപാട് ഷെയ്ഡുകളൊരു കഥാപാത്രമാണ്. ആൾക്കാർക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാൻ പറ്റില്ല. ടീച്ചർ മകനാണ്, ടീച്ചർ അങ്ങനെ ഉപദ്രവിക്കുന്ന ഒരു കഥാപാത്രമാണ്. അപ്പം ഒരുപാട് സാധനമുണ്ട്. നേരെ വെച്ച് കോമഡിയാണ്, വുമണൈസറാണ്, വൈഫിനെ പേടിയാണ്, അമ്മയെ പേടിപ്പിക്കും, അങ്ങനത്തെ എല്ലാ തരത്തിലുള്ള ഒരു സാധനങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് പറന്ന് നടന്ന് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. അപ്പം അതിൻ്റെ സംവിധായകൻ പൂർണ്ണമായിട്ടും എന്നെ വിട്ടു തന്നിട്ടുണ്ട്. നിന്റെ സൗകര്യത്തിന് ചെയ്തോ. കാര്യം ഈ ക്യാരക്ടർ നമുക്ക് അങ്ങനെ പറഞ്ഞു കൊടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് അറിഞ്ഞ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. എന്ത് വേണം, കാരണം ഇന്ന് ഈ കഥാപാത്രം എന്ത് ചെയ്യുമെന്ന് നിനക്കറിയാം, അതുപോലെ ചെയ്തോ എന്ന് പറഞ്ഞിട്ട്. നമ്മളെ നിശാന്ത് ആണ് അതിൻ്റെ ഡയറക്ടർ, കൊല്ലം ചാത്തന്നൂരാണ്. നിശാന്ത് ഏട്ടനും നാടകക്കാരനാണ്.
0: ശരി,
1: ടീച്ചറമ്മ സീരിയൽ ഒരുപാട് നാടകക്കാരുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള വർക്കാണ്. ഒന്ന് ഞാൻ പോകുന്ന വർക്കെല്ലാം മിക്കവാറും നാടകക്കാരുമായിട്ട് ഭയങ്കര ബന്ധമുള്ളായിരിക്കും. കന്യാദാനം നാടകക്കാരുമായിട്ടുള്ള വർക്കാണ്. ഓ മാധവൻ സാറ്, നമ്മുടെ എം എൽ എ മുകേഷ് സാറിൻ്റെ അച്ഛൻ ഓ മാധവൻ സാർ ഉണ്ടാക്കിയാണ് കാളിദാസ കലാകേന്ദ്രം കൊല്ലം. പ്രത്യേകിച്ച് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല.
0: അതെ അതെ,
1: ഫുൾ നാടകക്കാരാണ്. എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ചാൽ കേരളത്തിലെ ഒരുപാട് നാടകക്കാരുടെ കൂടെ ഞാൻ സ്ക്രീനിൽ അഭിനയിച്ചു. അത് ഭയങ്കര അനുഭവമാണ്, ഭയങ്കര ഒരു എനർജിയാണ് എന്നെ സംബന്ധിച്ച്. അപ്പോൾ ഈ അവാർഡിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനൊരു അവാർഡ് തിരുവനന്തപുരം സ്നേഹസ്പർശം ഫൗണ്ടേഷൻ്റെ അവാർഡാണ്. അപ്പോൾ അവർ പരിഗണിച്ചു. ഈ പറഞ്ഞതുപോലെ കുറേ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് അവർ കണ്ട ഒരു കാര്യം. അപ്പോൾ അത് വളരെ സന്തോഷമുണ്ട്. അതിനൊപ്പം തന്നെ വേറൊരു അവാർഡും കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വാങ്ങാൻ വേണ്ടി പോകാൻ പറ്റിയിട്ടില്ല. അത് മൈൽസ്റ്റോൺ.

0: മേക്കേഴ്സിന്റെ അവാർഡ് ഉണ്ടായിരുന്നു. ഈ ഫംഗ്ഷൻ നടക്കുന്ന അന്ന് എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു, അത് ഒരു തരത്തിലും തെറ്റാൻ പറ്റുന്നില്ല. സോ എനിക്ക് ആ പരിപാടിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ രണ്ട് അവാർഡ് ഈ ഒരു മാസം എനിക്ക് കിട്ടിയിട്ടുണ്ട്.
1: അപ്പോൾ വളരെയധികം പ്രത്യേകതയുള്ള ഒരു മാസമാണ്
0: ഇപ്പൊ കടന്നത്. അതിന്റെ കൂടെ ഓണവും വരുന്നു. വളരെ വളരെ സന്തോഷം.
1: ഇങ്ങനെ ഈ ഷൂട്ടിന്റെ ഇടവേളകളിൽ നിങ്ങളെല്ലാവരും ഈ നാടകക്കാരായ അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും ഒക്കെ ചേർന്ന് ആടിപ്പാടി തിമർക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവുമല്ലോ.
0: എല്ലാം ഉണ്ട്. അത് ഈ പറഞ്ഞതുപോലെ നമ്മൾ കലാകാരന്മാരാണല്ലോ, നമ്മളാണ് മറ്റുള്ളവരെ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ആ നമുക്ക് നമ്മളെപ്പോഴും എന്റർടൈൻ ചെയ്യുമല്ലോ.
1: ആ സമയത്ത് അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു പാട്ട് ഇപ്പൊ നമുക്ക് ഒന്നുകൂടി ഒന്ന്.
0: ഉറപ്പായിട്ടും. അത് പറയുന്ന സമയത്ത് ഞാൻ കുടുംബശ്രീ ശാരദ എന്ന് പറയുന്ന സീരിയൽ ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ വളരെ സീനിയർ ആയിട്ടുള്ള അയ്യപ്പൻ ചേട്ടൻ, മുൻഷി അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ അറിയാം, മുൻഷിനകത്ത് കഷ്ണൻ്റെ ആയിട്ടുള്ള അയ്യപ്പൻ ചേട്ടൻ, അപ്പം ഭയങ്കര സുഹൃത്തുക്കളാണ്, ഭയങ്കര സുഹൃത്തുക്കൾ. അപ്പം അയ്യപ്പൻ ചേട്ടൻ പാട്ട് പാടും. നമ്മൾ ഇതേപോലെ ഇരിക്കുന്ന സമയത്ത് അയ്യപ്പൻ ചേട്ടനും നമ്മളെല്ലാവരും കൂടി പാടുന്നത്, അയ്യപ്പൻ ചേട്ടനാണ് തുടങ്ങുന്നത്. പാട്ടാണ് നമ്മളെ മരിച്ചുപോയ പി ജയചന്ദ്രൻ സാറ് പാടിയിട്ടുള്ള ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ എന്നോ മലുറക്കമായി ഉണർത്തരുതേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ.
2: ഈ പാട്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ ആ ഒരു വൈബിൽ നിന്ന് കഴിഞ്ഞാൽ വേറെ രസമാണ്. നമ്മൾ ഞാൻ ഇത്രയും കാലം വെച്ചാൽ അതൊരു സിനിമാ പാട്ടാണെന്നാണ്. അത് സിനിമ കാണാനല്ല, അത് ലളിത കാണാനായിരുന്നു പിന്നെ മനസ്സിലായത്.

0: നേരത്തെ പറഞ്ഞു പൂർണ്ണ സ്വാതന്ത്ര്യം തന്നു, വളരെ ആസ്വദിച്ച് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ടീച്ചർ അമ്മയിൽ. ഒരു സീരിയൽ നടൻ എന്ന നിലയിൽ ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ടോ? അതായത് ഇതിങ്ങനെ തുടർച്ചയായിട്ട് ഷൂട്ട് ചെയ്യുകയും അതിൻ്റെ ഭാഗമായി കഥാപാത്രമായി നിലനിൽക്കുകയും ചെയ്യുമ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ മറ്റാവശ്യങ്ങൾക്കൊക്കെ, ഇപ്പോൾ ഒരു അവാർഡ് വാങ്ങാൻ പോലും പോകാൻ പറ്റാത്ത തരത്തിലേക്കൊക്കെ നമ്മൾ ആ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നുണ്ടോ?
1: ഇല്ല, ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. കാരണം അതെൻ്റെ ജോലിയല്ലേ, അത് ഞാൻ ആ ജോലി ഇഷ്ടപ്പെടുന്നു. പിന്നെ അവാർഡ് ഇതുള്ളത് കൊണ്ടാണല്ലോ അവാർഡ് കിട്ടുന്നത്. അപ്പോൾ അതിനിപ്പം അന്നത് വാങ്ങാൻ പറ്റിയില്ല, പോട്ടെ, ഇനിയിപ്പം നെക്സ്റ്റ് ടൈം അതെന്തെങ്കിലും വരുമായിരിക്കും, അത് നമ്മൾ നോക്കുന്നില്ല. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ ജോലിയാണിത്, അതാണ് നമ്മുടെ ദൈവം, അത് നമ്മൾ ചെയ്യുക, ബാക്കിയെല്ലാം എൻ്റെ ബാക്കിൽ വന്നോളൂ. പിന്നെ സ്വാതന്ത്ര്യം അങ്ങനെ ഹനിക്കപ്പെടുന്ന സംഭവങ്ങളൊന്നുമില്ല, ഇതെല്ലാം നമ്മൾ തീരുമാനിക്കുന്ന പോലെയാണ്. ഇത് വേണോ വേണ്ടേ, ഇതിൻ്റെ കൂടെ അതെങ്ങനെ ചെയ്യാം, അതൊന്നും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ മൂന്ന് സീരിയൽ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ, ഡേറ്റുകൾ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ.
0: അത് നമ്മൾ ആദ്യമേ നിശ്ചയിക്കുക, ഒരു മാസത്തിൽ ഇത്ര തീയതി
1: ഇതിങ്ങനെ ഡേറ്റുകൾ ഇടും. കാരണം ചിലപ്പോൾ 1-15 ഒരു ഷെഡ്യൂള്, 15-30 അടുത്ത ഷെഡ്യൂള്. അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് 2 എണ്ണം എടുക്കുന്ന കുഴപ്പമില്ല. അപ്പോൾ ഈ നമുക്ക് ത്രൂ ഔട്ട് ഷൂട്ട് ഉണ്ടാവുന്ന നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഈ ഡേറ്റ് വരുന്ന സമയത്ത് ഈ ഡേറ്റ് അപ്പുറത്ത് കൊടുക്കും, ഇന്ന ഡേറ്റുകൾ ഇപ്പുറത്തുണ്ട്. അപ്പോൾ അവരനുസരിച്ച് അപ്പുറത്ത് നോക്കിയിട്ട് സെറ്റ് ചെയ്ത്
0: അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും.
1: നമ്മുടെ ഇതിൻ്റെ കൺട്രോളർമാരെല്ലാം അവർ തമ്മിൽ കണക്ഷൻ ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും ഇതേപോലെ ക്രിട്ടിക്കൽ ആയിട്ട് കിട്ടിയേ പറ്റും എന്നുള്ള സമയത്ത് അവർ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇപ്പുറത്ത് ചെയ്തിട്ട് അപ്പുറം പോയി ചെയ്തിട്ട് തിരിച്ച് ഇപ്പുറത്ത് വന്നിട്ടുണ്ട്.
0: അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാ സീരിയലിലും കഥാപാത്രത്തിൻ്റെ രൂപം ഏതാണ്ട് ഒരുപോലെ വേണ്ടി വരില്ലേ? കാരണം ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുമ്പോൾ, ഇപ്പോൾ മുടിയൊക്കെ ഒരു പ്രത്യേക രീതിയിൽ ഷേപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ മറ്റതിലേക്ക് പോകുമ്പോൾ അത് ആ ഒരു കണ്ടിന്യൂറ്റി.
1: ചില കഥാപാത്രങ്ങൾക്ക് അത് അങ്ങനെയുണ്ട്. പിന്നെ നമ്മളൊന്നും ചെയ്യുന്ന അങ്ങനത്തെ സാധനങ്ങൾ ഏകദേശം ഒരേ ഇതുള്ള കഥാപാത്രം ആയതുകൊണ്ട് കുഴപ്പമില്ല, അതിനെ മേക്ക് ഓവറായിട്ട് ചെയ്യേണ്ടി വരുന്നില്ല.
0: വരുന്നില്ല,
1: ഇല്ല.
0: പിന്നെ നമ്മളിപ്പോൾ ഒരു തുടർച്ചയായി ഒരുപാട് എപ്പിസോഡുകൾ ഇങ്ങനെ പരമ്പരകൾ ഇങ്ങനെ പോകുമ്പോൾ നമ്മളെപ്പോഴും ആ ഒരു ശാരീരികാവസ്ഥ നിലനിർത്താൻ ബാധ്യസ്ഥരാണല്ലോ.
1: ഉറപ്പായിട്ടും.
0: അപ്പോൾ അതൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ന് ഇങ്ങനെ നടന്നു, നാളെ എനിക്ക് മറ്റൊരു ഷേപ്പിൽ വേണം എന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല.
1: അത് പറ്റില്ല, അത് നമ്മൾ കൊടുക്കുന്നൊരു കമ്മിറ്റ്മെൻ്റ് അല്ലേ. തീർച്ചയായും നമ്മളിപ്പോൾ ഒരു നാടകം ചെയ്യുമ്പോഴാണ് അങ്ങനെ തന്നെയല്ലേ. ഇപ്പോൾ നാടകത്തിന് മുട്ടയടിച്ച് നിൽക്കുകയാണെങ്കിൽ നാടകം കഴിയുന്നത് വരെ മുട്ടയടിച്ച് നിൽക്കുക, താടി വെച്ചിട്ടാണെങ്കിൽ താടി വെച്ച് നിൽക്കുക എന്നുള്ളത് തന്നെ. ഇത് അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന കമ്മിറ്റ്മെൻ്റ് ആണ്. നമുക്ക് അതിനോട് എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് അതിനനുസരിച്ചിട്ട്.
0: അതാണ് ഞാനെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളെ ചുറ്റുവട്ടം, നമ്മൾ ഈ ഒരു ഷൂട്ട് നടക്കുമ്പോൾ ഒരുപാട് ആളുകൾ പല ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്. അതിനിടയിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങളോ മറ്റ് പ്രയാസങ്ങളോ വരുമ്പോൾ അത് നമ്മുടെ അഭിനയത്തിനെയും ഈ ഒരു എല്ലാത്തിനെയും ബാധിക്കില്ലേ? അത്ര സന്ദർഭം
1: ഉറപ്പായിട്ടും ബാധിക്കും. തീർച്ചയായിട്ടും അത് രാമായണം നന്നായിട്ട് അറിയായിരിക്കും. ഈ കാര്യം നാടകത്തിൽ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ലൈഫിലെ ഇമോഷൻസ് മൊത്തം ബ്ലോക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഇപ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നമ്മൾ അത്രയും ഭയങ്കരമായിട്ട് ഇത് കട്ട് ചെയ്തിട്ട് കയറാൻ പറ്റുന്ന ഒരാളായിരിക്കണം. ജഗതിയൊക്കെ അങ്ങനെയുള്ള ഒരാളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു സൈഡിൽ ക്രൂഷ്യൽ പ്രശ്നം നടക്കുന്ന സമയത്ത് ആ പ്രശ്നത്തിൽ നിന്ന് ഇപ്പുറത്തെത്തുമ്പോഴത്തേക്ക് മാറി കോമഡി ചെയ്യുന്ന സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. അത് ലൈവായിട്ട് കണ്ടവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ അത്രത്തോളം ഒന്നും എത്തില്ല. പക്ഷെ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. ആസ് ആൻ ആർട്ടിസ്റ്റ് എന്നുള്ള ലെവലിൽ നമ്മളെ മറ്റു കാര്യങ്ങൾ നമ്മളെ ബാധിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കും. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും മനസ്സാണല്ലോ. അങ്ങനത്തെ സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ നമ്മളെ പുറത്തുള്ള കാര്യങ്ങൾ ബാധിക്കുന്ന നമ്മളെ പേഴ്സണലി ഉള്ള സാധനങ്ങൾ നമ്മൾ സീനിൽ നിൽക്കുമ്പോൾ നമുക്ക് സീനിൽ നമുക്ക് മൈൻഡ് കിട്ടൂല. നമുക്ക് പൂർണ്ണമായിട്ടും അതിൻ്റെ നിൽക്കാമല്ല. കാരണം അത് ഡയറക്ടർക്ക് മനസ്സിലാവും. സ്ക്രീനിൽ നോക്കുമ്പോൾ നമ്മളെ മുഖം നോക്കുമ്പോൾ മനസ്സിലാവും നമ്മളത് ഏത് സിറ്റുവേഷനാണ്, നമ്മൾ ആ സീനിൽ നിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഔട്ടാണോ എന്നുള്ളത് അവർക്ക് നോക്കിയാൽ മനസ്സിലാവും.
0: അപ്പോൾ അത്ര സന്ദർഭങ്ങൾ എന്ത് ചെയ്യും, അത് മാറ്റി വെക്കുമോ അല്ലെങ്കിൽ തുടരുമോ?
1: ബ്രേക്ക് വേണം തോന്നുന്ന സമയത്ത് മാറ്റി വെക്കും. ചില സമയത്ത് ഉപയോഗിക്കുന്ന ചില പൊടിക്കൈകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ ഈ ആക്ടിങ് ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്ന കുറേ സാധനങ്ങൾ വെച്ചിട്ട് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും.
0: പക്ഷേ അപ്പോൾ അത്തരം പ്രയാസങ്ങളൊക്കെ മാറ്റിവെച്ച് ഇതൊക്കെ ഒരു അഭിനേതാവ് എന്ന നിലയിൽ, അതായത് ഒരു വ്യക്തി എന്ന നിലയിൽ നിന്ന് അഭിനേതാവ് എന്ന നിലയിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മാറ്റമൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു പാട്ട് പറയും.
1: തമിഴില് റെട്രിവാൽ കുരുവി എന്ന് പറഞ്ഞ പടത്തിൽ ദാസേട്ടൻ പാടിയിട്ടുള്ള രാജരാജസോഴൻ എന്നയാളും കാതൽ ദേശം നീതാ പൂവേ കാതൽ ദീപേ, ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ്.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
0: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
1: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
0: ഫോൺ 9496420880,
1: 8111933600.
0: സി എം വിസ്താര,
1: സി എം വിസ്താര നെല്ലൂന്നി.
2: കർക്കിടകത്തിന്റെ ദുരിതകാലം കഴിഞ്ഞു, ഇനി പ്രതീക്ഷകളുടെ ചിങ്ങപ്പുലരി. തൊടികളിൽ പൂക്കളുടെ വസന്തം തീർത്ത്, പാടങ്ങളിൽ വിളവിന്റെ വിഭവങ്ങൾ തീർത്ത്, സമൃദ്ധിയുടെ
3: ഓണമെത്തുകയാണ്
2: ഈ വർഷത്തെ ഓണാഘോഷങ്ങൾക്ക്. റേഡിയോ മലബാറും ഒരുങ്ങുകയാണ്. പ്രശസ്തരുടെ ഇഷ്ടഗാനങ്ങളും ഓണവിശേഷങ്ങളുമായി റേഡിയോ മലബാർ അവതരിപ്പിക്കുന്നു ഗാനോത്സവം.
4: ഓണവില്ലിൻ തമ്പുരു മീട്ടും വീടാണി വീട്, എന്നുമെന്നും പൂക്കണി വിടരും.
2: അത്തം മുതൽ തിരുവോണം വരെ രാവിലെ 8 മണി മുതൽ 9 മണി വരെ, ഉച്ചക്ക് 1 മണി മുതൽ 2 മണി വരെ, പുനഃപ്രക്ഷേപണം രാത്രി 9 മണി മുതൽ 11 മണി വരെ. ഓണവിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമായി ഓണം ഗാനോത്സവം, അത്തം മുതൽ തിരുവോണം വരെ.
5: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
6: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
5: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
6: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
5: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
6: കോക്കനട്ട്.
5: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
6: ഫോൺ 9188951780.
7: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചുരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
8: പ്രിയ ശ്രോതാക്കളെ, ഓണാഘോഷത്തിന്റെ ഭാഗമായി ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കുന്ന 72nd നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണം ഇന്നുച്ചയ്ക്ക് 2:45 മുതൽ കേൾക്കാം.
9: ഓണാശംസകളോടെ ന്യൂ സ്റ്റൈൽ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് ഉരുവച്ചാൽ വിലക്കുറവിലും ഗുണമേന്മയിലും എന്നും മുന്നിൽ. 13 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം, ഓണക്കോടികൾക്ക് വമ്പിച്ച വിലക്കുറവുമായി ന്യൂ സ്റ്റൈൽ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് ഉരുവച്ചാൽ. AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
10: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
9: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
10: AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
9: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. ഫോൺ 0497276240.
11: കേൾവിയുടെ കേളിക്കൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
12: ഓണം ഗാനോത്സവം.

0: ടെലിവിഷൻ സീരിയലുകളിലെ സുപരിചിത മുഖം സുർജിത് പുരോഹിത് ആണ് തന്റെ ഓണവിശേഷങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവെക്കുന്നത്.
1: വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. എൻ്റെ അഭിനയത്തിൽ എനിക്ക് കിട്ടിയ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റേജിൽ അഭിനയിക്കുന്ന സമയത്ത് നമുക്ക് കുറേ ഒരുപാട് അനുഭവങ്ങളുണ്ടാവും. മറ്റെവിടെ കിട്ടുന്നതിനെക്കാട്ടും കൂടുതൽ സ്റ്റേജിലായിരിക്കും നമുക്ക് ഒരു ആർട്ടിസ്റ്റിന് കിട്ടുന്ന ഏറ്റവും വലിയ മൊമെൻറ്റുകൾ ഉണ്ടാവുക. അത് ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്നായിരിക്കും. അതിൽ കൂടുതൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കഥാപാത്രമായിട്ട് നമുക്ക് നിൽക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന കുറേ ചേഞ്ചുകളുണ്ട്. നമ്മൾ ഇപ്പം രാമാട്ടൻ അഭിനയിക്കുന്ന ഒരു കഥാപാത്രമായി കഴിഞ്ഞാൽ പിന്നെ രാമാട്ടനല്ലല്ലോ, ഞാൻ അഭിനയിക്കുമ്പം പിന്നെ ഞാനല്ല, ഞാൻ ആ കഥാപാത്രമായിട്ടാണല്ലോ ഉണ്ടാവുക. അങ്ങനെ അല്ലാത്ത പോയിട്ട് ബിഹേവ് ചെയ്യുന്നത് ഒരു ആർട്ടിസ്റ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതായത് പോയിട്ട് ഇങ്ങനെ ചെയ്ത് പോകുന്നത്, അപ്പം നമ്മളതിൻ്റെ ഇൻവോൾവ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കത് കട്ടായി പോകും. അപ്പോൾ അങ്ങനെ ഒരു സംഭവിച്ചൊരു എനിക്ക് കിട്ടിയ ഭയങ്കരമായിട്ടൊരു ബ്ലെസ്ഡ് മൊമെൻറ്റ് ടീച്ചർ അമ്മയെ എനിക്കുണ്ടായിരുന്നു. ഇത്രയും കാലത്തെ അനുഭവത്തിൻ്റെ ഇടയിൽ എനിക്കത് അത് എൻ്റെ ലൈഫിൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ചേഞ്ചസ് ഉണ്ടാക്കിയെന്ന് പിന്നെ എനിക്ക് മനസ്സിലായി. നമ്മളെ ഒരാൾക്ക് ഒരു മനുഷ്യന് മാറാൻ പറ്റും കുറേ സംഗതികളുണ്ടായിരുന്നു നമ്മൾ അറിയാണ്ട് സംഭവിച്ചത്. അതായത് ഞാൻ പുലർച്ചെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഷൂട്ട് നടക്കുക, പുലർച്ചെ 4 മണി 3:30 4 മണിൻ്റെ ഇടയിലാണ് ഷൂട്ട് നടക്കുന്നത്. മോർച്ചറിയാണ് ഷൂട്ട് ചെയ്യുന്നത്. ഈ മോർച്ചറി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടീച്ചറമ്മ മരിച്ചു, ബോഡി ഞാൻ തിരിച്ചറിയുന്ന ഒരു സീനാണ്. അതൊരു 1, 2, 3 ടേക്ക് നമ്മളെടുത്തു. 3 ടേക്ക് എടുത്തു എന്ന് പറയുന്ന സമയത്ത് ടെക്നിക്കലി ഉള്ള പ്രശ്നം ഫോക്കസിൻ്റെയും പിന്നെ 1, 2 വർഷം കൊണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി റിലേ പോയി കിടക്കുന്നുണ്ട്. ഞാൻ എന്താ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ആ ചിത്രാഞ്ജലി സ്റ്റുഡിയോനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുട്ടത്ത് നടന്നുകൊണ്ട് ഇവർ അന്വേഷിക്കുന്നുണ്ട് ഇവൻ എവിടെ പോയി എന്നുള്ളത്. അപ്പോൾ ഇവരെന്നെ വിളിക്കുന്നു. അപ്പോൾ ഞാൻ പോകുന്നു, സീനിൽ നിൽക്കുന്നു. പിന്നെ ഇങ്ങനെ എന്താണെന്നൊന്നും നമ്മളെടുത്ത് പറഞ്ഞു തന്നിട്ടില്ല. സീൻ ഞാൻ പറഞ്ഞേ നിന്റെ ഇഷ്ടത്തിന് ചെയ്തോ എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചതുപോലെ ചെയ്യുന്നതാണെങ്കിൽ അത് നമ്മൾ വിചാരിച്ച സെറ്റപ്പിലേക്ക് വരില്ല. ഞാൻ എന്താണോ ചെയ്യുന്നത് അവർ അതെടുത്തോളും. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ 4th ടേക്ക് പോകുന്നു. 4th ടേക്ക് പോകുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ എന്താണ് സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ മുമ്പിലുള്ള ഒരു സാധനം ഞാൻ കാണുന്നില്ല. ഞാൻ മോർച്ചറിക്കകത്താണ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് സെറ്റിട്ടാണ്, മോർച്ചറിയല്ല. സെറ്റിടുന്നു, ഇവർ ഈ സാധനം വിളിച്ചു തുറക്കുന്നു. പിന്നെ ഞാൻ ആടെ നടത്തിയിട്ടില്ല ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കരച്ചിലാണ്. കരയുക എന്നുള്ള സാധനം സ്ക്രിപ്റ്റിലില്ല. അപ്പോൾ ഞാൻ കരയുന്നു, കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു.

0: ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എത്രയോ സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. അതെനിക്ക് എൻ്റെ ലൈഫിൽ സംഭവിച്ച വലിയൊരു അനുഗ്രഹമാണ്. നമുക്ക് അങ്ങനെ അപൂർവമായിട്ട് സംഭവിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു മൊമെന്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് നമ്മളെ മാനസികമായിട്ടുള്ള നമ്മളെ മൊത്തത്തിലുള്ള ഒരു ചുറ്റുപാടിലും മാറ്റണം, ഒരു സ്പിരിച്വലി സംഭവിക്കുന്ന ഒരു സംഗതിയാണ്. കാരണം ഞാനത് പിന്നെ അതിനെപ്പറ്റി ഞാൻ സെർച്ച് ചെയ്തു എന്താണ് ആക്ച്വലി ഇതൊക്കെ എന്താണ് എങ്ങനെയൊക്കെയാണ് സെർച്ച് ചെയ്യുന്ന സമയത്താണ് മനസ്സിലാകുന്നത് അതൊരു മൊമെന്റാണ് ലൈഫിൽ, അത് സ്പിരിച്വലി ആത്മീയമായിട്ടൊക്കെ സംഭവിക്കുന്നത്. അത് എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കണമെന്നില്ല, പല മൊമെന്റുകളിലും നമുക്കത് കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ബ്ലസ് ആണ് എന്നത് അറിഞ്ഞിട്ട്. പിന്നെ നമുക്ക് ഈ പറയുന്ന കാണുന്നതും നമ്മൾ വായിക്കുന്നതും എല്ലാം നമുക്ക് അങ്ങനെയുള്ള കുറച്ചും കൂടി ഇതായിട്ടുള്ള ആ പഴയ കളികളൊക്കെ മാറും. പഴയ നമ്മളെ കുറേ കളികളും കുറേ സംഭവങ്ങളും വെറുതെ ഇങ്ങനെ ഫോണിൽ സമയങ്ങളും അങ്ങനത്തെ എല്ലാം മാറി കുറച്ചും കൂടി നമ്മൾ സീരിയസ് ആയി, കുറച്ചും കൂടി നമുക്ക് കാണുന്നത്, കുറച്ചും കൂടി സംസാരിക്കുന്നത്, ആൾക്കാരെല്ലാം മാറി. അങ്ങനത്തെ ഒരു
1: ശരിക്കും ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ
0: വന്നിട്ടുണ്ട് എനിക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട്. ഞാൻ മുമ്പുണ്ടായിരുന്നതിൻ്റെ അകത്തുനിന്നുള്ള എനിക്ക് എന്താ മാറ്റം എന്നുള്ളത് എനിക്ക് കിട്ടുന്നുണ്ട്.
1: അപ്പൊ നമുക്ക് ഒരു പാട്ട് കൂടി കേൾക്കണം. ഇപ്പോൾ പ്രത്യേക മൂഡിലാണ് ഇപ്പൊ നമ്മളുള്ളത്. അപ്പോ ആ മൂഡിൽ നിന്ന് ഒരു ചേഞ്ച് ആവട്ടെ.
0: അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും ലാലേട്ടന്റെ തന്നെ അടിപൊളി പാട്ട് വിളിക്കാം.
1: ഓക്കെ,
0: എല്ലാം കുറച്ച് ബാക്കോട്ടുള്ള പാട്ടാണ് ഞാൻ പറഞ്ഞത്, 90s പാട്ടാണ്. തീരത്ത് ചായുന്ന നാറു പൂഞ്ചില്ല ഞാനൊന്നു ലച്ചു, പൂമാരി പെയ്യുമ്പോൾ അറിനാരാമമാകുന്നു രാവിൽ. തീരത്ത് ചായുന്ന നാറു പൂഞ്ചില്ല ഞാനൊന്നു ലച്ചു, പൂമാരി പെയ്യുമ്പോൾ അറിനാരാമമാകുന്നു രാവിൽ. വെള്ളി നീലാവിൻ വെൺപട്ടു ചൂടും ആറിൻ പൂമാണി മാറിൽ, അല്ലികൾ കൂമ്പിയ വെള്ളാമ്പൽ പൂവുകൾ പാതി പൂമിഴി നീർത്തുമ്പോ നാടൻ കാറ്റിൽ നറുമണം.

0: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
1: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
2: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ഓണം നബിദിന ആശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
3: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഫോൺ നമ്പർ 9656120022.
0: പ്രിയ ശ്രോതാക്കളെ, ഓണാഘോഷത്തിന്റെ ഭാഗമായി ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കുന്ന 72nd നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണം ഇന്നുച്ചയ്ക്ക് 2:45 മുതൽ കേൾക്കാം.
4: ഒരു സ്ഥലം, ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രില്ലേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്, അരോമ ഗ്രില്ലേഷൻ, നെടുവട്ടുകുന്ന്, മട്ടന്നൂർ. ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025-9000017, 7025-9000015. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ, ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രില്ലേഷൻ.
5: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2026 ഓഗസ്റ്റ് 25 വരെ
6: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ്. ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
5: 1,00,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം. വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ. ഓണം ഖാദി മേള 2026,
6: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846765216.
3: ഓണാശംസകളോടെ ന്യൂ സ്റ്റൈൽ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് ഉരുവച്ചാൽ വിലക്കുറവിലും ഗുണമേന്മയിലും എന്നും മുന്നിൽ. 13 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം, ഓണക്കോടികൾക്ക് വമ്പിച്ച വിലക്കുറവുമായി ന്യൂ സ്റ്റൈൽ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് ഉരുവച്ചാൽ.
7: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

0: ടെലിവിഷൻ സീരിയലുകളിലെ സുപരിചിത മുഖം സുർജിത് പുരോഹിത് ആണ് തന്റെ ഓണവിശേഷങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവെക്കുന്നത്.
1: ഒരു മോഹൻലാൽ ഫാൻ ആണല്ലേ.
2: മോഹൻലാൽ ഫാൻ ആണെന്ന് വെച്ചാൽ തുടക്കത്തിൽ എന്നെ ആകർഷിച്ചത്, എനിക്ക് അഭിനയിക്കണം, എനിക്കും ഇതുപോലെ ആകണം എന്ന് തോന്നിപ്പിച്ചത് ലാലേട്ടൻ്റെ സിനിമകളാണ്. ലാലേട്ടനെ കണ്ടിട്ടാണ് എനിക്കങ്ങനെ ചെയ്യണം, അതുപോലെ ആവണം, എന്നൊരു നടനാവണം എന്നെല്ലാം തോന്നി. തീർച്ചയായിട്ടും ലാലേട്ടൻ്റെ പടങ്ങൾ കണ്ടിട്ടാണ്. പിന്നെ അതിനുശേഷം നമ്മളതിനെപ്പറ്റി കൂടുതൽ കൂടുതൽ അഭിനയവും അതും ഇതുമെല്ലാം ശ്രദ്ധിച്ചു പോകുന്ന സമയത്ത് ഇപ്പം അങ്ങനെ ഒരു നടനുള്ളതല്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയത് നെടുമുടി വേണമാണ്. നെടുമുടി വേണു എന്ന് പറയുന്ന കാരണം പണ്ട് നമ്മൾ നായകന്മാരെ മാത്രമേ
1: കാണുന്നുള്ളൂ.
2: ഇപ്പം രജനീകാന്ത്, മോഹൻലാൽ, മമ്മൂട്ടി, വിജയ് നായകന്മാരെ കാണുന്നുള്ളൂ. അത് നമ്മൾ അന്നത്തെ കാലത്ത്. പിന്നെ നമ്മളിത് കണ്ട് കുറച്ചും കൂടി നമ്മളും കൂടി അഭിനയിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഇതൊന്നും കൂടി ഇതിൻ്റെ അത് ഇറങ്ങി നോക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കുറേ നടന്മാരുണ്ട്. കൊച്ചിൻ ഖനീഫ, ജഗതി, അതിൽ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് മോഹൻലാലിനേക്കാൾ മമ്മൂട്ടിയേക്കാൾ അഭിനയത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഒരു സംഭവമായി തോന്നുന്നത് നെടുമുടി വേണു. കാര്യം ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് കാണുമ്പോൾ നെടുമുടി വേണുവിന് 70 വയസ്സാണ്. എൻ്റെ ചെറുപ്പകാലത്ത്, എൻ്റെ കുട്ടിക്കാലത്ത് കാണുമ്പോൾ നെടുമുടി വേണു എന്ന് പറയുന്ന മനുഷ്യൻ ഞാൻ സ്ക്രീനിൽ കാണുമ്പോൾ 70 വയസ്സുണ്ട്, മരിക്കുമ്പോൾ 73 വയസ്സാണ്. ആലോചിച്ച് നോക്കിയേ,
1: ചെറിയ പ്രായത്തിലും
2: ഇന്നൊരു, കാരണം അന്നത്തെ കാലത്ത് മോഹൻലാലിന്റെ അച്ഛനായിട്ട് അഭിനയിക്കുമ്പോൾ മോഹൻലാലിന്റെ ആ ചെറിയ വ്യത്യാസം ഇവർ തമ്മിൽ ഉണ്ടാവുള്ളൂ. അച്ഛനായിട്ട് അഭിനയിക്കുന്നു, ഏട്ടനായിട്ട് അഭിനയിക്കുന്നു, ഭരതത്തിലൊക്കെ ഏട്ടനായിട്ട് അഭിനയിക്കുന്നു. ഇവർ നെടുമുടി വേണു എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്യാത്ത സാധനങ്ങൾ ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നത്. ഏത് റോളും പ്രായം, അന്ന് മേക്കപ്പിന് പരിധിയുണ്ട്. ഇന്ന് പ്രോസ്തറ്റിക് മേക്കപ്പും ഇന്ന് ഏത് തരത്തിലുള്ള മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ പോലും ഇല്ലാത്ത സാധനം ഒരു സിമ്പിൾ മേക്കപ്പിൽ ഈ ഒരു 30-35 വയസ്സേ അന്ന് ഉണ്ടാവുള്ളൂ. 30-35 വയസ്സുള്ള ആളാണ് 70-72 വയസ്സുള്ള ചെറിയ മേക്കപ്പിൽ ചെയ്യുന്നത്.
1: ആലോചിച്ച്
2: അന്ന് കണ്ട പല പടങ്ങളിലും നമ്മളിപ്പം ഹിസൈനസ് അബ്ദുള്ള എടുത്ത് കണ്ടല്ലോ, അന്നേരം നമ്മൾ വിചാരിക്കുന്നത് ഇയാൾക്ക് ഇത്ര പ്രായമുണ്ട് എന്നാ.
1: ശരിയാണ്
2: അല്ലേ, അന്നേരം 30-35-40 വയസ്സ് താഴെ ഉള്ളൂ. അന്നേരം ഇയാൾ 70-75-80 വയസ്സുള്ള കഥാപാത്രം ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല ഇത് മേക്കപ്പ് ഇട്ടിട്ട് ഒരു 30 വയസ്സുള്ള ഒരാൾ ചെയ്ത സാധനമാണെന്ന് തോന്നുന്നില്ല.
1: അതുകൊണ്ട് മാത്രമല്ലോ, അതിൻ്റെ എല്ലാ
2: തരത്തിലും എല്ലാ സംഭവത്തിലും പുള്ളി അങ്ങനെയാണ്. പിന്നെ എൻ്റെ ഒരു ഭാഗ്യം എന്ന് വെച്ചാൽ ഞാൻ നെടുമുടി സാറിൻ്റെ വീടിനടുത്ത് ഏകദേശം ഒരു 1.5 വർഷം താമസിച്ചിട്ടുണ്ട്. തൊട്ടയൽവക്കം കുടുംബസഞ്ചാരത്തിൻ്റെ ഷൂട്ട്, ബന്ധുവില്ല, മീൻസ് വീടിൻ്റെ പേര് തമ്പ്. തമ്പിൻ്റെ നേരെ നെക്സ്റ്റ് വീട് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത് ഗസ്റ്റ് ഹൗസ് ആയിരുന്നു. അത് സ്ഥിരം കാണുന്ന ഒരു സംഭവമായിരുന്നു വട്ടിയൂർക്കാവിൽ.
1: അപ്പോൾ നേരത്തെ മോഹൻലാൽ അഭിനയിച്ച് ഫലിപ്പിച്ച അല്ലെ, ഏറെ സന്തോഷിപ്പിച്ച ഒരു പാട്ടായിരുന്നു. പിന്നെ നെടുമുടി വേണുവിൻ്റെ ഒരു പാട്ട് കൂടി ആയാലോ.
2: നെടുമുടി വേണു സാറിൻ്റെ പാട്ടാണെങ്കിൽ കാവാലത്തിൻ്റെ മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ച് കെട്ടിത്ത കെട്ടിത്ത കെട്ടിത്ത കാടും പടലും പറിച്ച് കെട്ടിത്ത
1: നെടുമുടി വേണു സമ്പന്നമാക്കിയ ഒരു പാട്ട്.
2: ആ പിന്നെ ആ പാട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എൻ്റെ ചെറുപ്പകാലത്തിൽ നമുക്ക് അറിയില്ലായിരുന്നു, ഞാൻ പിന്നെ ഇത് കേട്ടത് നെടുമുടി വേണു സാറ് പാടിയിട്ടുള്ള പാടിയതന്നെ, അതായത് കുമ്മാട്ടി കുമ്മാട്ടി

0: കുമ്മാട്ടി നെടുമുടി വേണു സാറ് പാടുന്ന സമയത്ത് നമ്മള് പുള്ളി ഗായകനാണ്. പുള്ളിയും കാവാലും അവരെ സെറ്റപ്പിലുണ്ടായത് കുറേ സാധനങ്ങളുണ്ട്. ഭയങ്കര സാർ
1: മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിട്ട മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിട്ട കാടും പടലും പറിച്ചു കെട്ടിട്ട ഊഹോ മാനോടും മയിലാടും മഞ്ചാടിക്കുന്നിന്റെ കാടും പടലും പറിച്ചു കെട്ടിട്ട കാടും പടലും പറിച്ചു കെട്ടിട്ട ഊഹോ മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിട്ട കാടും പടലും പറിച്ചു കെട്ടിട്ട പറിച്ചു കെട്ടിട്ട കെട്ടിട്ട തിട്ട കുട്ടി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിട്ട.

കെട്ടിട്ട തരിച്ചു കെട്ടിട്ട കെട്ടിട്ട തിത്ത കുട്ടി തിരുതാളി കാടും വടയും പറിച്ചു കെട്ടിട്ട.

0: ചെമ്പൂത്താലം ലം ലം ലം.
1: ഇപ്പോൾ ഓണക്കാലത്ത് നമ്മൾ കുറേ അനുഭവങ്ങളൊക്കെ പറഞ്ഞു വരുന്നതിനിടയിൽ വീട്ടുകാരെ പരിചയപ്പെടുത്തിയില്ലേ?
2: വീട്ടുകാർ, അച്ഛൻ, അമ്മ. അച്ഛൻ്റെ തറവാട് കാരയിലാണ്, മട്ടന്നൂർ എയർപോർട്ടിനടുത്ത് കാരയിലാണ്. രാജൻ എന്നാണ് അച്ഛൻ്റെ പേര്. അമ്മേൻ്റെ വീടാണ് എളമ്പാറ. ഗീത അമ്മ വീട്ടിൽ തന്നെയാണ്. പിന്നെ വീട്ടിൽ അമ്മമ്മയുണ്ട്, അനിയനുണ്ട്, അനിയൻ ശ്രീത്ത്. വൈഫ് ഷിജന. വൈഫിൻ്റെ വീട് നെല്ലൂനിയാണ്, നെല്ലൂനി പള്ളീനടുത്താണ് വീട്. പിന്നെ മോള് നദ്ദൈൻ, അവള് ഇപ്പം പ്ലേ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നു.
1: അപ്പോൾ മോളോടൊപ്പം ചിലവഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷ നിമിഷത്തിൽ മോൾക്ക് വേണ്ടി പാടുന്നൊരു പാട്ട്.
2: മോൾക്ക് വേണ്ടി പാടുന്ന പാട്ടാണെങ്കിൽ എൻ്റെ മോൾക്ക് മാത്രമല്ല എല്ലാ മക്കൾക്കും വേണ്ടിയിട്ടായിക്കോട്ടെ. അല്ലേ?
1: അതെ.
2: അപ്പോൾ എല്ലാ മക്കൾക്കും വേണ്ടിയിട്ട് നമുക്കൊരു ഓണപ്പാട്ടായിക്കോട്ടെ.
1: തീർച്ചയായും.
2: അല്ലേ? എല്ലാ മക്കൾക്കും, ഈ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും, ഒപ്പം എൻ്റെ മോൾക്കും വേണ്ടിയിട്ടുള്ള നല്ലൊരു ഓണപ്പാട്ട്.
1: അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുഴുവൻ ശ്രോതാക്കൾക്കും വേണ്ടി ഓണാശംസകൾ കൂടി നേർന്നുകൊണ്ടായിക്കോട്ടെ ഈ പാട്ട്.
2: അപ്പോൾ റേഡിയോ മലബാറിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെയും റേഡിയോ മലബാറിൻ്റെയും നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു. ഹാപ്പി ഓണം. താങ്ക് യു സോ മച്ച്. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവയലിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവിളിയിൽ നീ വരൂ വനം വടി.

0: ഒരുപാട് തിരക്കുകൾക്കിടയിലും ഈ ഓണം ആഘോഷിക്കാനായി നമ്മോടൊപ്പം സമയം കണ്ടെത്തിയ സുർജിത്തിന് റേഡിയോ മലബാറിൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ശ്രോതാക്കൾക്കൊപ്പം ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിക്കാൻ കാണിച്ച ഈ സന്മനസ്സിന് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട്
1: താങ്ക് യു സോ മച്ച്. ഒരു കലാകാരന് ഏതൊരു വ്യക്തി ആയിക്കോട്ടെ ഏറ്റവും വലിയ പിന്തുണ എന്ന് പറയുന്നത് കൂടെ ഉള്ളവരാണ്, കൂടെ നടക്കുന്നവരാണ്. നമുക്ക് അതൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു മടുപ്പ് വരും. അപ്പോൾ നമുക്കൊരു സ്പേസ് കിട്ടുക, നമ്മൾ പറയുന്നത് കേൾക്കാൻ ആൾക്കാരുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ അങ്ങനെ ഒരു അവസരം തന്നതിന് ഈ ഓണക്കാലത്ത് അങ്ങനെ കിട്ടുന്ന ഓരോ അവസരങ്ങളും അതിന് ഞാൻ ഭയങ്കര വാല്യൂ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതേ അർത്ഥത്തിൽ ഞാൻ നിങ്ങളോട് തിരിച്ചും എൻ്റെ സ്നേഹം സന്തോഷം അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.
2: റേഡിയോ മലബാറിന്റെ ഓണാഘോഷത്തിൽ ഇത്രയും നേരം കൂടെയുണ്ടായിരുന്നത് ടെലിവിഷൻ സീരിയലുകളിലെ സുപരിചിത മുഖം സുർജിത് പുരോഹിത്. ഓണം ഗാനോത്സവം.
3: സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും ജനങ്ങളറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446 9033 345. മറ്റൊരു നമ്പർ 9495 532 542.
4: മധുര ശബ്ദങ്ങളുടെ ഇഷ്ടസ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കുന്ന 72nd നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണം ഇപ്പോൾ കേൾക്കാം. ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു.

0: മക്കളെ നമസ്കാരം. ആലപ്പുഴ നഗരത്തിന് കിഴക്ക് പുന്നമട കായലിൽ നടക്കുന്ന 72nd നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ദൃക്സാക്ഷി വിവരണം പുന്നമട കായലിൽ നിന്ന് ആരംഭിക്കുകയാണ്. ആവേശത്തിന്റെയും പിരിമുറുക്കത്തിന്റെയും ഉജ്ജ്വല നിമിഷങ്ങൾക്ക് വേണ്ടി കായലും കരയും ഒന്നിച്ച് കാത്തിരിക്കുന്ന നിമിഷമാണിത്. 22 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 71 കളിവള്ളങ്ങളാണ് ഇക്കുറി ഈ ജലപ്പോരിന്റെ താരങ്ങൾ. ഓഗസ്റ്റ് മാസത്തെ 2nd ശനിയാഴ്ച എന്ന പതിവ് കണക്കിൽ നിന്നും മഴയും വെള്ളപ്പൊക്കവും എതിരാളികളായി മാറിയ ഇക്കാലത്ത് അത് ഓഗസ്റ്റ് 22 മാറിയെങ്കിലും വള്ളംകളിയുടെ സ്വീകാര്യതയ്ക്കോ ആവേശത്തിനോ തെല്ലുകുറവുമില്ലെന്ന് ഈ കമന്റേറ്റർ ബോക്സിൽ ഇരുന്നുകൊണ്ട് ധൈര്യമായി പറയാം. അത്രമേൽ ജനങ്ങളാണ് ഇരുകരകളിലും തടിച്ചുകൂടിയിരിക്കുന്നത്. കായലിലെ ജലത്തെക്കാൾ ഏറെ കാണികൾ ഒരു പുതുചരിത്രം തങ്ങളും രചിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. മില്ലി സെക്കൻഡുകൾക്കാണ് ജയാപരാജയങ്ങൾ നിർണയിക്കപ്പെടുന്നത്. കഴിഞ്ഞ വർഷത്തെ ജേതാക്കളായ കൈനഗരി വില്ലേജ് ബോട്ട് ക്ലബ് തുഴഞ്ഞ വിയപുരം ചുണ്ടൻ 4.21.084 സെക്കൻഡിൽ ഫിനിഷ് ചെയ്തു. ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യൊപ്പ് പതിഞ്ഞ വെള്ളി ട്രോഫി അവർ അങ്ങനെയാണ് കൈക്കലാക്കി പുതുചരിത്രം രചിച്ചത്. മാന്യ ശ്രോതാക്കളെ, ഇവിടെ ആവേശമാണ് ഓരോ തുഴയും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. പുന്നമടയെ ത്രസിപ്പിക്കുന്ന ഈ ജലമാമാങ്കത്തിന്റെ തത്സമയ വിവരണം ദീർഘകാലമായി കേരളത്തിലെ ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. ദൃക്സാക്ഷി വിവരണത്തെ ഒരു കലയായും പോരാട്ടമായും കണ്ടറിഞ്ഞത് ആകാശവാണിയിലെ കമന്റേറ്റർമാരായിരുന്നു. ഒട്ടും ആവേശം ചോരാതെ അവർ മൈക്ക് കൈമാറി ശ്രോതാക്കളിലേക്ക് പുന്നമട പൂരത്തിന്റെ ആർപ്പുവിളികൾ എത്തിച്ചു. പ്രശസ്തരായ നാഗവള്ളി RS കുറുപ്പ്, ജഗതി NK ആചാരി, PD ലൂക്ക്, VV ഗ്രിഗറി, അലക്സ് വള്ളക്കാലിൽ, പ്രൊഫസർ G ബാലചന്ദ്രൻ എന്നിവരൊക്കെ പുന്നമടയോളം വാക്കുകളിൽ കൂടി മലയാളത്തിന് പരിചയപ്പെടുത്തി. ഇക്കുറി ഈ വള്ളംകരി ആരവം ശ്രോതാക്കളിൽ എത്തിക്കാൻ ഞാൻ ഡോക്ടർ ബിച്ചു X മലയിൽ, എന്നോടൊപ്പം ശ്രീ ഭദ്രൻ വടക്കുംപുറം, ഡോക്ടർ പ്രഭു മാത്യു, ശ്രീ വിനു K ജോൺ, ഡോക്ടർ G വിനോദ് കുമാർ എന്നിവരും ആകാശവാണിയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരും സാങ്കേതിക വിദഗ്ധരുമുണ്ട്. എനിക്ക് തോന്നുന്നത് കുട്ടനാട്ടുകാരുടെ ഓണാഘോഷം ഇന്നാണെന്നാണ്. അത്രമേൽ ആരവമാണ് ഗാലറി. മഴമേഘങ്ങൾ ഒളിച്ചു കളിക്കുന്ന ചിങ്ങമേലിടയ്ക്കിടെ ഈ നട്ടായത്തിൽ സ്വർണം പൂത്താലി പോലെ പ്രകടമാകുന്നുണ്ട്. മഴയും കാണികളും തമ്മിൽ മത്സരിച്ചാൽ മഴ തോറ്റുപോകുന്ന ചരിത്രമാണ് പുന്നമടയ്ക്കുള്ളത്. വഞ്ചിപ്പാട്ടിന്റെ താളത്തിൽ വായുവിൽ അഞ്ഞുവീശുന്ന 1000 കൈകൾ മഴയെ പ്രതിരോധിക്കും. തീർച്ച നിർണായക നിമിഷാബ്ദങ്ങൾ പുന്നമടയുടെ കായലാഴങ്ങളിലേക്ക് ആണ്ടുപോകാനുള്ള സമയത്തിനായി ഇതാ കാണികൾ കാത്തിരിക്കുകയാണ്. ഉദ്ഘാടന സമ്മേളനം ഈ പുന്നമടക്കായൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. മലയാളിയുടെ വള്ളംകളി പെരുമയ്ക്ക് 72 വർഷത്തെ ചരിത്രമുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 52nd കേരള സന്ദർശനം, ചുണ്ടൻ വള്ളങ്ങളുടെ മത്സര വള്ളംകളിയിൽ ആവേശം പൂണ്ട നെഹ്റു, പിന്നീട് തന്റെ കയ്യൊപ്പു ചാർത്തി നൽകിയ വെള്ളിച്ചുണ്ടൻ, അത് കേരളത്തിന്റെ സ്നേഹത്തിന്റെയും ഒരുമയുടെയും ആവേശ തിരത്തള്ളലായി. തലമുറകളിലൂടെ കൈമാറിയെത്തിയ മത്സരത്തിന്റെ രൂപവും ഭാവവും ഈ 72 വർഷങ്ങളിൽ കൂടി മാറിയെങ്കിലും കിഴക്കിന്റെ വെനീസിനെ ആഗമാനം പ്രകമ്പനം കൊള്ളിക്കുന്ന ജലമാമാമംഗത്തിന്റെ ആവേശത്തിന് ഒരു മാറ്റവുമില്ല. ക്ലബുകളും താരങ്ങളും പ്രൊഫഷണലായി. 16 ചുണ്ടൻ വള്ളങ്ങൾ 4 ഹീറ്റ്സ് എന്നത് ഇക്കുറി 22 ചുണ്ടനും 6 ഹീറ്റ്സുമായി മാറി. ഓരോ വർഷവും പുതിയ ചുണ്ടൻ വള്ളങ്ങൾ നിർമ്മിച്ച് നീറ്റിലിറക്കി മത്സരിക്കുന്നത് കുട്ടനാടിന്റെ ഒരു തനിമയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 2015 മുതൽ ഇന്ന് വരെ ഏതാണ്ട് 15 ചുണ്ടൻ വള്ളങ്ങളാണ് പുതുതായി രംഗത്തെത്തിയത്. ഇന്ന് മറ്റേത് കായിക വിനോദത്തെയും പോലെ വള്ളംകളിയുടെ പരിശീലനം സാങ്കേതിക വിദ്യകൾക്കൊപ്പം തുഴിഞ്ഞ് ലോക നിലവാരത്തിലേക്ക് എത്തിക്കുന്ന പ്രവചനാതീതമാണ് ഈ ഓളപ്പോര്. ചരിത്രത്തിലെ ഒരു ഇല്ലാത്തവരുടെ കിരീടധാരണവും വമ്പന്മാരുടെ പതനവും ഈ പുന്നമടക്കായൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ നെട്ടായം വിജയകിരീടം നിലനിർത്താനും പരാജിതർക്ക് കണക്ക് തീർക്കാനുമുള്ള ഒരിടമായി മാറുകയാണ്. വർണ്ണശബളമായ മാസ്റ്റിലിന്റെ ആരംഭത്തോടുകൂടിയാണ് വള്ളംകളി 72nd വള്ളംകളികൾ സമാരംഭിക്കുന്നത്. ഈ ജനാരവം ഇപ്പോൾ ഇതിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ നിർവഹിക്കുകയാണ്. ആ പ്രസംഗത്തിലേക്ക് നമുക്കൊന്ന് പോകാം.
1: ഇന്ന് നമ്മുടെ വിശിഷ്ടാതിഥിയായി ഈ വേദിയിൽ എത്തിയിട്ടുള്ള കർണാടകയുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ DK ശിവകുമാർ അടക്കം വേദിയിലുള്ള വിശിഷ്ടാതിഥികളെ, പ്രിയമുള്ള ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നവരെ, ഇരുകരകളിലും നിന്ന് ഈ മത്സരത്തിന് പ്രോത്സാഹനം നൽകുന്ന പ്രിയപ്പെട്ടവരെ, ഇത് ഒരു ചരിത്ര മുഹൂർത്തമാണ്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ 72nd പ്രാവശ്യം ഇത് നടക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു മത്സരമാണ് നെഹ്റു ട്രോഫി. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന യുഗപ്രഭാവനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നാമധേയത്തിലുള്ള ഈ ട്രോഫിക്ക് വേണ്ടി ഈ കായലിൽ നടക്കുന്ന ആവേശകരമായ ഒരു മത്സരമാണ്. പണ്ഡിറ്റ് നെഹ്റു ഇവിടെ വന്ന് ആവേശപൂർവം ഈ വള്ളംകളി മത്സരങ്ങൾ വള്ളംകളി കണ്ടിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം രണ്ടാഴ്ച കൂടുമ്പോൾ ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാർക്ക് കത്തെഴുതുമായിരുന്നു.

0: ഒന്നിച്ചു കൂടാനുള്ള ഓണാഘോഷങ്ങളോടനുബന്ധിച്ച് മലയാളികൾ എല്ലാവരും ഒന്നിച്ചു കൂടാനുള്ള ഈ അതിമനോഹരമായ മുഹൂർത്തത്തിൽ സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം പങ്കുവച്ചുകൊണ്ട് ഈ ആവേശകരമായ മത്സരം ഈ കായലിൽ നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരം ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.
1: നന്ദി ബഹുമാന്യനായ മുഖ്യമന്ത്രി. ഇപ്പോൾ നിങ്ങൾ ഏവരും കാത്തിരിക്കുന്നത് പോലെ തന്നെ
2: ഫിനിഷിംഗ് പോയിന്റ് മാന്യ ശ്രോതാക്കൾക്ക് വിവരണം നൽകുന്നത് അഡ്വക്കേറ്റ് ഡോക്ടർ പ്രഭു മാത്യു. 72-ാമത് നെഹ്റു ട്രോഫിയുടെ മാസ്റ്റലിന്റെ ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത്. മാസ്റ്റലിൽ എന്ന കർണാടക മുഖ്യമന്ത്രി ശ്രീ ഡി കെ ശിവകുമാർ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലേക്ക്.
3: വള്ളംകളിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വർണ്ണശബളമായ മാസ്റ്ററില്ലാണ്. ഈ മാസ്റ്ററില് നമ്മളെ സംബന്ധിച്ചിടത്തോളം, കുട്ടനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു കലയാണ്. വള്ളംകളിയുടെ മുഖ്യ സംഘാടകനും മുൻ MLA ശ്രീ സി കെ സദാശിവനാണ് ഈ മാസ്റ്ററിലിന്റെ ഉപജ്ഞാതാവ്. ഇപ്പോൾ ശ്രീ ഡി കെ ശിവകുമാർ, കർണാടക മുഖ്യമന്ത്രിയായ ശ്രീ ഡി കെ ശിവകുമാർ വള്ളംകളി താരങ്ങളെ, ആലപ്പുഴക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. വള്ളംകളി നിറയെ ശാസ്ത്രമാണ്. വെള്ളത്തിന്റെ നിശ്ചലതയ്ക്ക് മേൽ കൈക്കുരുത്ത് ചലന നിയമങ്ങൾ പ്രയോഗിക്കുന്ന ഒരു പരീക്ഷണം. അതിൽ നൃത്ത ചുവടുകൾ പോലെ താളം ചേരും. അനുപമമായ ഒരു കലാരൂപമായോ കായിക മേളയായോ അത് പരിണമിക്കും. ഇതാണ് ആ കാഴ്ച. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ 72-ാമത് എഡിഷൻ. രണ്ടു നാളിനപ്പുറം ഓണം കടന്നു വരും. പക്ഷെ ആലപ്പുഴയ്ക്ക് ഇന്നേ ഓണമാണ്. 22 ചുണ്ടൻ വള്ളങ്ങളിൽ ഏതാണ്ട് 4000-ത്തിലധികം തുഴിച്ചിൽക്കാര് ഈ ഫിനിഷിംഗ് പോയിന്റിന്റെ മുൻപിൽ ഈ നെട്ടായത്തിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അമരവും അണിയവും അതിലുള്ള ആളുകളും ഒക്കെ ഈ നെഹ്റു ട്രോഫി കരസ്ഥമാക്കുവാനുള്ള, ആര് കരസ്ഥമാക്കുമെന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാനായിട്ട് കാത്തു കിടക്കുകയാണ്. തുടർന്നുള്ള വിവരണത്തിന് വേണ്ടി മൈക്ക് ഡോക്ടർ പ്രഭു മാത്യുവിനെ കൈമാറും.
2: താങ്ക് യു ഡോക്ടർ. ബെച്ചു എക്സ് മലയിൽ മാസ്റ്റിൽ എന്ന സുന്ദര കലയെ ലോകത്തിന് കാട്ടിക്കൊടുത്തത് ചുണ്ടൻ വള്ളങ്ങളിലെ തുഴച്ചിൽക്കാർക്ക് മാർഗദർശിയായി നിലകൊണ്ട ശ്രീ ഐ കെ മാത്യുവാണ്. മാസ്റ്റിൽ എന്ന് വെച്ചാൽ മത്സരത്തിനെത്തുന്ന ചുണ്ടൻ വള്ളങ്ങൾ ജലനിരപ്പിൽ അങ്ങനെ ചേർന്ന് കിടക്കും. അവയിലെ തുഴച്ചിൽക്കാർ വിസിൽ ശബ്ദത്തിന് അനുസൃതമായി തുഴകൾ ഇടത്തോട്ടും വലത്തോട്ടും താഴ്ത്തും. കുറുകയും നെടുകയും തുഴകൾ മാറ്റിപ്പിടിക്കും. ഏകദേശം ഒരു ചുണ്ടൻ വള്ളത്തിൽ 100 തുഴച്ചിൽക്കാർ. 22 ചുണ്ടൻ വള്ളങ്ങളുണ്ടെങ്കിൽ തത്തുല്യമായ തുഴച്ചിൽക്കാർ, 2000 തുഴച്ചിൽക്കാർ ഒരേ താളത്തിലും ഒരേ വേഗത്തിലും ചിട്ടയായി തുഴകൾ ചലിപ്പിക്കുമ്പോൾ മാസ്റ്റിൽ യഥാർത്ഥത്തിൽ അവാച്യമായ ഒരു അനുഭൂതിയും ഹൃദയാവർജകമായ ദൃശ്യവുമായി മാറുകയാണ്. ഇതാണ് ആകർഷണീയമായ ഈ കലാവിരുന്നിന്റെ പിന്നിലെ രഹസ്യം. സുന്ദരമായ മാസ്റ്റിൽ ഇപ്പോൾ നടക്കുന്നു. ചുണ്ടൻ വള്ളങ്ങൾ മനോഹരമായി കമനീയമായി അലങ്കരിച്ച് ഈ വേദിയുടെ മുന്നിൽ അണിനിരന്ന് കിടക്കുന്നു. വിശിഷ്ടാതിഥികളെല്ലാം എത്തിക്കഴിഞ്ഞു. പവലിയൻ നിറഞ്ഞു കവിഞ്ഞു കഴിഞ്ഞു. ജനലക്ഷങ്ങൾ ആവേശത്തിമിറപ്പിലാണ്. ഇവിടെ നോക്കുമ്പോൾ അങ്ങ് അകലെ പ്രകൃതി പൂത്തുരഞ്ഞു നിൽക്കുകയാണ്. മാരബാണമേറ്റതുപോലെ പ്രകൃതി കാണപ്പെടുകയാണ്. ജനങ്ങൾ ആവേശഭരിതരാണ്. നെഹ്റു ട്രോഫി ജലമേള അതൊരു വികാരമാണ്. നീലിമയിൽ ഉറങ്ങിക്കിടക്കുന്ന സുന്ദരമായ ഒരു സരോവരം, പുന്നമട കായൽ, ചരിത്രം കഥ പറയുന്ന പുന്നമട കായൽ, ഇതാ ഈ സുന്ദരമായ നീലവിഹായസിൽ നീലിമ വ്യാപിച്ചു കിടക്കുന്നു. കായാവ് ചെടികൾ നീലപ്പൂക്കളെ വർഷിക്കുന്നു. അനവരതമൊഴുകുന്ന സുന്ദരമായ ഈ നിർച്ചരി, ആ നിർച്ചരി നീലക്കല്ലുകൾ പാകിയതുപോലെ കാണപ്പെടുകയാണ്. നീവാര ബിന്ദുക്കൾക്ക് പോലും നീലവർണം. നീർമാതളങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന സുന്ദരമായ ധീരഭൂമി. നീലോൽപ്പലങ്ങൾ പുഞ്ചിരി തൂകി നിൽക്കുകയാണ്. ഇതാ തിരശീല ഉയർന്നു കഴിഞ്ഞു. ജനലക്ഷങ്ങൾ ആർത്തിരമ്പുകയാണ്. 21 ചുണ്ടൻ വള്ളങ്ങൾ മത്സരിക്കുന്ന അതിസുന്ദരമായ ജലമേളയായി ഇതാ 72-ാമത് നെഹ്റു ട്രോഫി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നെഹ്റു ട്രോഫി മത്സരത്തിൽ ഇക്കുറി പുതിയ ചുണ്ടൻ വള്ളങ്ങളുണ്ട്. അരോമ, അതുപോലെ തന്നെ ആർഫൂക്കര തുടങ്ങിയ രണ്ട് ചുണ്ടൻ വള്ളങ്ങൾ കടന്നു വന്നു. ജവഹർ, തായങ്കരി, കാരിച്ചാൽ തുടങ്ങിയിട്ടുള്ള ചുണ്ടൻ വള്ളങ്ങൾ, ഇതാ വിയപുരം, ഈ ചുണ്ടൻ വള്ളങ്ങളൊക്കെ ഞങ്ങളുടെ മുന്നിലുണ്ട്. ഇതാ ഓളങ്ങളെ ചവിട്ടി കയറിയെത്തുന്ന ഇളം കാറ്റിന്റെ കുസൃതി കൈകളിൽ ഈ നീല സരോവരം.

0: നീല കച്ചയണിഞ്ഞ് ആലോല നർത്തനമാടി നിൽക്കുന്നു. പുന്നമട കായലെന്ന ജലകന്യകയെ, പുന്നമട കായലെന്ന ദേവകന്യകയെ പ്രണയിക്കുന്ന ജലലക്ഷങ്ങള് സ്നേഹത്തിന്റെ പ്രതീകമായി ഇത് ആർത്തിരമ്പുകയാണ്. ഇതാ വള്ളംകളി പ്രേമികളുടെ നെഞ്ചകങ്ങളില് അമ്പരപ്പ് സമ്പാദിച്ചുകൊണ്ട് ആരാണ് 72-ാമത് ജലമേളയിൽ നെഹ്റു ട്രോഫി കരസ്ഥമാക്കുക എന്നുള്ള ആ ആവേശത്തോടെ ഇതാ നിൽക്കുകയാണ് ജലലക്ഷങ്ങള്. 1952-ലാണ് ഇതം പ്രഥമമായി ഈ ജലമേളയ്ക്ക് ആലപ്പുഴയിൽ തുടക്കം കുറിച്ചത്. ആത്മീയതയുടെ സ്പർശമുള്ള ജലമേളകളാണ് ചമ്പക്കുളം മൂലം വള്ളംകളിയും പായിപ്പാട് ജലോത്സവമെങ്കിൽ, അതുപോലെ തന്നെ ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയുമെങ്കിൽ, ലോക സമാധാനമെന്ന മഹത്തരമായ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച രാഷ്ട്രശില്പിയും വിശ്വപൗരനുമായിരുന്ന മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ആലപ്പുഴ സന്ദർശനമാണ് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് യഥാർത്ഥത്തിൽ കാരണമായത്, നിദാനമായത് എന്നതാണ് വസ്തുത. ജവഹർ എന്ന വാക്കിന്റെ അർത്ഥം ഇൻവാലുബിൾ ജെം, അമൂല്യമായ രത്നം. യഥാർത്ഥത്തിൽ ജവഹർ എന്ന വാക്കിനെ അന്വർത്ഥമാക്കും വിധം എന്നെന്നും ഭാരതത്തിന്റെ അമൂല്യരത്നമാണ് വേർപിരിഞ്ഞു പോയെങ്കിലും പ്രിയങ്കരനായ പണ്ഡിറ്റ്ജി. അദ്ദേഹം ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്നു. ഈ വള്ളംകളിയുടെ ഉത്ഭവം സംബന്ധിച്ച് തികച്ചും യാദൃച്ഛികമായൊരു ചരിത്രമാണ് പ്രിയമുള്ളവരെ പറയാനുള്ളത്. 1952-ാം ആണ്, അന്ന് കോട്ടയത്ത് പ്രൈം മിനിസ്റ്ററിനെ സ്വീകരിക്കാനുള്ള നടപടികൾ ത്വരിതഗതിയിൽ നടന്നു വരുന്നു. പക്ഷേ ക്രാന്തദർശികളായ അന്നത്തെ സംഘാടകർ കൃഷിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ലക്ഷ്യമാക്കി കുട്ടനാടിന്റെ യുണീക് ഫീച്ചേഴ്സ് അഥവാ സവിശേഷതകൾ പ്രൈം മിനിസ്റ്ററിനെ ബോധ്യപ്പെടുത്തുവാൻ നിശ്ചയിച്ചുറപ്പിച്ചു. അതിന് കോട്ടയത്തെത്തുന്ന പ്രൈം മിനിസ്റ്ററിനെ സ്വീകരിച്ച് ആലപ്പുഴയിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ പ്ലാൻ, അന്നത്തെ പ്രോഗ്രാം. അതിനനുസൃതമായ കാര്യങ്ങൾ നടന്നു. മുൻ മഹാരാഷ്ട്ര ഗവർണറും MPയുമായിരുന്ന ശ്രീ PC അലക്സാണ്ടർ സാറായിരുന്നു അന്നത്തെ RDO. ചുണ്ടൻ വള്ളങ്ങൾ, ചെറുവള്ളങ്ങൾ, മോട്ടോർ ബോട്ടുകൾ എന്നിവയുടെ അകമ്പടിയോടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന മഹാമനുഷ്യനെ ജലമാർഗം ആനയിച്ച് ആലപ്പുഴ എത്തിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ സംഘാടകർ നടത്തി. കൂടാതെ ആ മഹാത്മാവിനെ കണ്ട് സന്തോഷിക്കുവാൻ ചുണ്ടൻ വള്ളങ്ങളുടെ ഒരു മത്സരം സംഘടിപ്പിക്കുവാനായി അന്ന് തീരുമാനിച്ചു. ആലപ്പുഴ കോട്ടയം ജലപാതയിൽ പള്ളാത്തുരുത്തിയാറ് വടക്കോട്ടൊഴുകി വേമ്പനാട്ട് കായലിൽ പതിക്കുന്നിടത്ത് ഒരു തുരുത്തുണ്ട്. തിരുവാങ്കൂർ ദിവാനായിരുന്ന കേണൽ മൺറോയുടെ പേരിൽ ഇവിടെ ഒരു വിളക്കുമാടമുണ്ട്. ഇക്കാരണങ്ങളാൽ ഈ തുരുത്തിന് മൺറോ തുരുത്ത് എന്ന് പേര് ലഭിച്ചു. അങ്ങനെ മൺറോ തുരുത്ത് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് മാറി. അന്നത്തെ സംഘാടകരായിരുന്നു ശ്രീ സർവശ്രീ NP ചെല്ലപ്പൻ നായർ, തിരുക്കൊച്ചി മന്ത്രിമാരായിരുന്ന ശ്രീമാൻ TM വർഗീസ്, KM കോര, അന്നത്തെ MLA ശ്രീ N നാരായണക്കുറുപ്പ്, ആലപ്പുഴ പാർത്ഥസാരഥി അയ്യങ്കാർ, കുട്ടനാട് രാമകൃഷ്ണപിള്ള, പൂപ്പള്ളി കുട്ടിയച്ചൻ, പെരുമാൾ ജേക്കബ്, ഇ ജോൺ ഫിലിപ്പോസ് തുടങ്ങിയ വിശിഷ്ട വ്യക്തികളായിരുന്നു ആ വള്ളംകളി എന്ന് സംഘടിപ്പിച്ചത്. 1952 ഡിസംബർ 22 രാവിലെ ഏകദേശം 11 മണിക്ക് പ്രധാനമന്ത്രി നെഹ്റുജിയും മകൾ പ്രിയങ്കരിയായ ഇന്ദിരാ പ്രിയദർശിനിയും രാജീവ് ഗാന്ധിയും സഞ്ജയും എന്നീ രണ്ട് പേരക്കുട്ടികളോടൊപ്പം വേദിയിലെത്തി പ്രൗഢഗംഭീരമായ സ്വീകരണമാണ് നെഹ്റുജിക്കും കുടുംബാംഗങ്ങൾക്കും അന്ന് നൽകപ്പെട്ടത്. താമസമിന മത്സര വള്ളംകളി ആരംഭിച്ചു. അന്നത്തെ മത്സര വള്ളംകളിക്കായി നിശ്ചയിക്കപ്പെട്ട ദൂരം ഏകദേശം 1.5 കിലോമീറ്റർ വടക്കു നിന്നും മൺറോ തുരുത്തുവരെ ദൈർഘ്യമുള്ള ഭാഗം. അന്ന് 6 ചുണ്ടൻ വള്ളങ്ങള് അന്ന് മത്സരിച്ചു. 6 ചുണ്ടൻ വള്ളങ്ങൾ അന്നത്തെ മനോഹരമായ ജലമേളയിൽ മത്സരത്തു. ഒരിടവേളയ്ക്ക് ശേഷം ദൃക്സാക്ഷി വിവരണം തുടരുന്നതായിരിക്കും.
1: എനിക്ക് കാർപ്പറ്റുകളും വൃക്ഷം വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
2: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
1: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളുമുണ്ട്.
2: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kayerboard.gov.in.
2: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
1: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.

0: പൊന്നമട കായൽ ഒരു പ്രൗഢ ഗംഭീരമായി അങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. ലോകത്തിന്റെ എല്ലാ കോണുകളിലും കായലുകളുണ്ട്, കടലുകളുണ്ട്, ആറുകളുണ്ട്, പുഴകളുണ്ട്. പക്ഷേ ലോകത്തിന്റെ കൊടുമുടികളിലേക്ക് ശ്രദ്ധയാകർഷിച്ചു നിൽക്കുന്ന കായലാണ് പൊന്നമട കായൽ. കാരണം ലോകത്തിലുള്ള എല്ലാ വള്ളംകളി പ്രേമികളും ലോകത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരും അഭിമാനത്തോടെ കാണുന്ന, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ വള്ളംകളിയെന്ന് വളരെ വ്യക്തമായി ആരും പറയുന്ന ജലമേളയാണ് നെഹ്റു ട്രോഫി ജലോത്സവം. അതിന്റെ 72-ാമത്തെ ജലോത്സവം അങ്ങ് ആഗതമായി പ്രിയപ്പെട്ട എല്ലാ വള്ളംകളി പ്രേമികളും അത് ആവേശത്തോടെ നെഞ്ചിലെത്തി കാത്തു നിൽക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, സ്വദേശികളുണ്ട്, വിദേശികളുണ്ട്, മറ്റു നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രിയപ്പെട്ട വള്ളംകളി പ്രേമികളുണ്ട്. അവരെല്ലാവരും ഒറ്റ മനസ്സോടെ കാത്തു നിൽക്കുകയാണ്. ഈ സമയത്ത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന സുന്ദരമായ വർണ്ണാഭമായ ഒരു കാഴ്ചയുണ്ട്. 22 ഈ ജലമേളയിൽ പങ്കെടുക്കുന്ന ചുണ്ടൻ വള്ളങ്ങൾ നിരനിരയായി കാത്തു കിടക്കുകയാണ് മാസ്റ്റർ ഡ്രില്ലിന് വേണ്ടി. ലോകവിസ്മയം എന്ന് പറയാവുന്ന വളരെ സന്തോഷമായി മനസ്സിന് മഴവില്ലിന്റെ വർണ്ണങ്ങൾ വാരി വിതറുന്ന ഒരു സന്തോഷം നമ്മുടെ മനസ്സിലേക്ക് തരുന്ന വളരെ രസകരമായ, വളരെ അഭിമാനകരമായ ഒരു അനുഭവമാണ് മാസ്റ്റർ ഡ്രില്ല്. ഇതാ മാസ്റ്റർ ഡ്രില്ല് ആരംഭിക്കുവാൻ വേണ്ടി മാസ്റ്റർ ഡ്രില്ലിന്റെ ചീഫ് ശ്രീ ഗോപാൽ അവരുടെ നേതൃത്വത്തിൽ അത് ആരംഭിക്കാൻ പോവുകയാണ്. ഇവിടെ 22 ചുണ്ടൻ വള്ളങ്ങളിലായി ഈ ജലമേളയിൽ പങ്കെടുക്കുന്ന, ഈ ജലമാമ്പാക്യത്തിൽ പങ്കെടുക്കുന്ന, ഈ ജലോത്സവത്തിലെ ഏറ്റവും പ്രമുഖ ഗംഭീരന്മാരായ 22 ജലരാജാക്കന്മാർ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ഇവിടെ നമ്മുടെ ഓരോ വള്ളത്തിലെയും പ്രിയപ്പെട്ട ലീഡിംഗ് ക്യാപ്റ്റന്മാരെയും ഒക്കെ പരിചയപ്പെടുത്തുന്ന ചടങ്ങുകൾ നടക്കുകയാണ്. എല്ലാ വള്ളങ്ങളിലും ഏതാണ്ട് 85, 90, 95, 100 പരം ആളുകൾ ഒരേ സമയത്ത് പങ്കെടുത്തുകൊണ്ട് തയ്യാറായി ഈ പവലിയന് മുന്നിൽ അണിനിരന്ന് നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. അത് നേരിട്ട് വന്ന് ഒരു തവണയെങ്കിലും അനുഭവ ഭേദ്യമാക്കേണ്ട കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും അനുസരണയുള്ള അംഗൻവാടിയിലെ, LKG കുട്ടികളെ പോലെ, അങ്ങനെ അനുസരണയുള്ള ആളുകളെ പോലെ തന്നെ അവിടെ വേദിയിൽ നിന്നും പ്രിയപ്പെട്ടവരെ നിർദ്ദേശിക്കുമ്പോൾ ക്യാപ്റ്റൻസുകള്, അതിന്റെ പ്രിയപ്പെട്ട ആ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന റഫറിമാര്, അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെല്ലാം ആർപ്പ് വിളിച്ചുകൊണ്ട് അവരവരുടെ ടീമിനെ പരിചയപ്പെടുത്തുമ്പോൾ കൈകൾ ആവേശത്തോടെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് ആർപ്പുവിളികൊണ്ട് ഈ അന്തരീക്ഷം നല്ല രീതിയിൽ ആവേശമുള്ള അന്തരീക്ഷമാക്കി മുഖദരിതമാക്കിക്കൊണ്ട് അങ്ങനെ ആ നല്ല അന്തരീക്ഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെ പുന്നമട കായലിൽ പ്രിയപ്പെട്ട ഈ നെഹ്റു ട്രോഫി ജലോത്സവം, 72-ാമത് ജലോത്സവം നടക്കുമ്പോൾ ഇതിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത, പല രാജ്യങ്ങളിലും പല സംസ്ഥാനങ്ങളിലും പല ഗ്രാമങ്ങളിലും മുതൽ വള്ളംകളികൾ നടക്കുന്നുണ്ട്. പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ ജലമേള എന്നറിയപ്പെടുന്ന ഈ നെഹ്റു ട്രോഫിയിൽ മാത്രമുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എല്ലാ വിഭാഗത്തിൽപ്പെട്ട വള്ളങ്ങളും ഒരേ സമയത്ത് പങ്കെടുക്കുന്ന ഒരു ജലമേള കൂടിയാണ് നെഹ്റു ട്രോഫി ജലോത്സവം. ഇതിൽ ചുണ്ടൻ വള്ളങ്ങളുണ്ട്, വെപ്പ് വള്ളങ്ങളുണ്ട്, ഇരുട്ടുകുത്തി വള്ളങ്ങളുണ്ട്, ചുരുളൻ വള്ളങ്ങളുണ്ട്, തെക്കനോടി വള്ളങ്ങളുണ്ട്, വനിതകൾ തുഴയുന്ന വള്ളങ്ങളുണ്ട്. അങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട വള്ളങ്ങളെയും കോർത്തിണക്കിക്കൊണ്ടുള്ള മനോഹരമായ ജലോത്സവം. ഇവിടെ ഏതാണ്ട് 72-ാമത് ജലോത്സവത്തിൽ ഏതാണ്ട് രസകരമായ ഒരു പ്രത്യേകത, 72 വള്ളങ്ങളും വിവിധ ഇനങ്ങളിലായി ഇവിടെ മത്സരിക്കുന്നു എന്നുള്ളത് വളരെ യാദൃച്ഛികമായി ചിന്തിക്കുമ്പോൾ ഏറ്റവും വലിയ ഒരു പ്രതിഭാസം കൂടിയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് ഞാൻ മൈക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കൈമാറുകയാണ്.
1: കേരളത്തിലെ മാസ്മരിക ജലോത്സവത്തിന് തിരശ്ശീല ഉയരുകയാണ്. വമ്പേറിയ ചുണ്ടനും ചുരുളനും വെപ്പും ഓടിയും പുന്നമടയിൽ ചിറക് വിരിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. മനവും മിഴിയും പുന്നമടയിലേക്ക് വിരുന്നെത്തുന്ന അപൂർവ മുഹൂർത്തമാണ് നെഹ്റു ട്രോഫി ജലോത്സവം. ഇന്ന് 2026 ഓഗസ്റ്റ് 22 ഈ പുതുകാലഘട്ടത്തിന്റെ തിരതള്ളലിൽ കുളിരണിയുകയാണ് പുന്നമട. ജലരാജാവിന്റെ പട്ടത്തിനായവർ അംഗത്തിനിറങ്ങുകയായി. സൈന്യവും സൈന്യാധിപന്മാരും പടക്കോപ്പുകളും യുദ്ധതന്ത്രങ്ങളുമായി അവർ വരികയാണ്. സ്വദേശീയരും വിദേശീയരുമായ 10,000-ക്കണക്കിന് കാണികൾ പുന്നമടയിലേക്ക് മണിക്കൂറുകൾ മുന്നേ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ജലമാർഗമെത്തിയവരുടെ യാനങ്ങൾ നൂറുകണക്കിനെണ്ണം പുന്നമടയുടെ ഇരുകരകളിലും നങ്കൂരമിട്ടിരിക്കുന്നു. ട്രാക്കിന് ഇരുവശത്തുമായി കരഭാഗത്ത് മണ്ണിട്ടാൽ താഴാത്തത്രയും ജനങ്ങൾ ഇതാ വന്നണയുകയാണ്. പാട്ടും മേളവും താളവും ആഘോഷവും ആവേശവുമായി ഇതാ ഓഗസ്റ്റ് 22 തീപിടിക്കുകയായി. ഒഴുകുന്ന പുഴയോട് തുഴ ചേരുന്ന അഴകുള്ള കാഴ്ച കാണുവാൻ ഇതാ 72 നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ തിരശീല ഉയരുകയാണ്. 22 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 71 കളിവള്ളങ്ങൾ മത്സരിക്കുന്ന 4000 കായിക താരങ്ങൾ മാറ്റുരയ്ക്കുന്ന ഉജ്ജ്വലാവേശ പോരാട്ടത്തിന് ഇതാ തിരിതെളിയുകയാണ്. ഇങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പോയിന്റിലെ പുന്നമട സ്റ്റാർട്ടിംഗ് പോയിന്റിലെ കളർഫുൾ ആയിട്ടുള്ള വർണ്ണാഭമായിട്ടുള്ള കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. സ്റ്റാർട്ടിംഗ് പോയിന്റിലെ ഇരുകരകളെയും ബന്ധിപ്പിക്കുന്ന കഴിഞ്ഞ വർഷം നിർമ്മിച്ച മനോഹരമായ ആലപ്പുഴ ജില്ലക്കാരുടെയും കേരളത്തിലെ മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശീയരുൾപ്പെടെയുള്ള ഇവിടെ വരുന്ന സകല മനുഷ്യരുടെയും ഫോട്ടോ സ്പോട്ടായി മാറിയ മനോഹരമായ കമനീയമായ ഒരു പാലത്തിന് താഴെ ക്രമീകരിച്ചിരിക്കുന്ന വർണ്ണാഭമായ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെ നിശ്ചലമായി നിൽക്കുന്നു. കളിവള്ളങ്ങളെല്ലാം മാസ് ഡ്രില്ലിന് ശേഷം വരിവരിയായി സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തുഴയെറിഞ്ഞ് തുടങ്ങാൻ വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് നിശ്ചലമാണ്. അല്പസമയത്തിന് ശേഷം ആവേശ പൊടിപൂരത്തിന് തിരിതെളിയുവാൻ തയ്യാറായി നിൽക്കുന്ന ചീഫ് സ്റ്റാർട്ടർ അടങ്ങുന്ന വൻ സംഘം ഇതാ കാത്തിരിക്കുകയാണ്. കായൽക്കരയിലെ കാണികളെല്ലാം തയ്യാറെടുക്കുകയാണ്. ആവേശത്തിലാണ്, ആഹ്ലാദത്തിലാണ്. പഠിച്ച പണി 18 പരിശീലിച്ചതിന്റെ പരിചയ സമ്പത്തുമായി പല തരക്കാരായ പല കരക്കാർ പോരടിക്കുന്ന പുന്നമടയുടെ നെട്ടായത്തിൽ കൊട്ടും പാട്ടുമായി കൂട്ടുകാരൊത്ത് കാത്തിരിക്കുന്ന നാട്ടുകാരുടെ ഇഷ്ടങ്ങൾ ഏറ്റുവാങ്ങി കളിവള്ളങ്ങളുടെ കടന്നുവരവിന് സമയമായി. തുടർന്നുള്ള വിവരങ്ങൾക്കായി മൈക്ക് ഡോക്ടർ ജി എസ് വിനോദിന് കൈമാറുന്നു.
2: താങ്ക് യു വിനു കെ ജോൺ. കേരളത്തിന്റെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന ലോക പ്രശസ്തമായ ജലോത്സവം ഇപ്പോൾ അല്പസമയത്തിനകം പുന്നമടക്കായലിൽ നടക്കുകയാണ്. എല്ലാ ശ്രോതാക്കൾക്കും പുന്നമടക്കായലിലേക്ക് സ്വാഗതം. ഈ ജലോത്സവത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രധാനമായും വള്ളങ്ങളുടെ വേദശാസ്ത്ര പ്രകാരം വള്ളങ്ങളുടെ പല പല ഘട്ടങ്ങളെ തിരിക്കുകയാണെങ്കിൽ അമരത്ത് നിൽക്കുന്നവർ 4 വേദങ്ങളെയാണ് പ്രതിദാനം ചെയ്യുന്നത്. നടുക്കുള്ള 64 മുതൽ 100-120 ആൾക്കാർ അവർ ഓരോ പാരമ്പര്യമായ കലകളെയാണ് പ്രതിദാനം ചെയ്യുന്നത്. അങ്ങനെ ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും പോർവിളി മുഴക്കുന്ന ഈ ഒരു അസുലഭ സമയത്തിനായി പുന്നമടക്കായൽ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ഈ 4 ട്രാക്കിൽ നടക്കുന്ന മത്സര ചുണ്ടൻ വള്ളങ്ങൾ ശരിക്കും പറഞ്ഞാൽ കരിനാഗങ്ങളെ പോലെ ചീറി അണഞ്ഞുകൊണ്ട് വെള്ളങ്ങൾ മുത്തമണി പോലെ തെറിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പായാനായി വെമ്പൽ കൊള്ളുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ജലോത്സവത്തിൽ വിദേശീയരും സ്വദേശീയരുമായിട്ടുള്ള അനവധി ആളുകൾ ഒത്തുകൂടി നിൽക്കുന്ന ഈ ഒരു നല്ല മുഹൂർത്തം പുന്നമടയെ സംബന്ധിച്ച് വളരെ പ്രാധാന്യം നിറഞ്ഞതാണ്. ഈ ചുണ്ടൻ വള്ളങ്ങളുടെ പ്രാഥമിക മത്സരത്തിൽ ഒന്നാം ഹീറ്റ്സിൽ നടക്കുന്ന മത്സരത്തിൽ ഒന്നാം ട്രാക്കിൽ തലപിടി ചുണ്ടൻ, രണ്ടാം ട്രാക്കിൽ കരുവാറ്റ ശ്രീ വിനായകൻ, മൂന്നാം ട്രാക്കിൽ ആയാപറമ്പ് പാണ്ടി, നാലാം ട്രാക്കിൽ വിയപുരം എന്നീ വള്ളങ്ങളാണ് പങ്കെടുക്കുന്നത്. നമുക്കറിയാം ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ വള്ളംകളിയുടെ ഒരു ഫോട്ടോ ഫിനിഷിപ്പുകളും നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കുകയാണ്. തീർച്ചയായിട്ടും 4 മിനിറ്റ് ശേഷമുള്ള സെക്കൻഡുകൾ, മൈക്രോ സെക്കൻഡിൽ ഫിനിഷ് ചെയ്ത ഒരു മത്സരം ഈ പുന്നമടയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഉണ്ടായത്, രേഖപ്പെടുത്തിയതും. ഈ പുന്നമട കായലിലെ രോമാഞ്ചങ്ങളിൽ തീ പറക്കാനായിട്ട് അല്പസമയത്തിനകം നമ്മൾ കാത്തിരിക്കുന്ന നിമിഷം ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഇപ്പോൾ എത്തിച്ചേരുമെന്ന് നിങ്ങളോട് ഞാൻ പറയുകയാണ്.
1: ചുണ്ടൻ വള്ളങ്ങളുടെ ഒന്നാം പാദ മത്സരങ്ങൾക്ക് അല്പസമയത്തിനകം തന്നെ തിരിതെളിയുകയാണ്. ഉജ്ജ്വല പോരാട്ടത്തിന് തയ്യാറെടുക്കുന്ന 22 ചുണ്ടൻ വള്ളങ്ങളിൽ ആദ്യ 4 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ 4 ട്രാക്കുകളിലായി 4 ചുണ്ടൻ വള്ളങ്ങൾ. ഒന്നാം ട്രാക്കിലേക്ക് എത്താൻ പോകുന്ന ചുണ്ടൻ വള്ളം ഒന്നാം നമ്പർ വള്ളം തലവടി ചുണ്ടൻ, രണ്ടാം ട്രാക്കിൽ 16 നമ്പർ ചുണ്ടൻ വള്ളം കരുവാറ്റ ശ്രീ വിനായകൻ, മൂന്നാം ട്രാക്കിൽ 14 നമ്പർ ചുണ്ടൻ വള്ളം ആയാപറമ്പ് പാണ്ടി, നാലാം ട്രാക്കിൽ 9 നമ്പർ വള്ളം വിയപുരം. സ്റ്റിൽ സ്റ്റാർട്ടിംഗ് സംവിധാനം പ്രയോജനപ്പെടുത്തുന്ന തരത്തിൽ ഒരു തരത്തിലും ഒരു വള്ളത്തിനും മുൻതൂക്കം കിട്ടാത്ത വിധത്തിൽ 4 വള്ളങ്ങളെയും ഒപ്പത്തിനൊപ്പം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് പറഞ്ഞയക്കുക എന്ന അതിഭീകരമായ ഒരു വലിയ ദൌത്യം ഏറ്റെടുക്കുന്ന ഏതാണ്ട് 50 വരുന്ന സംഘാംഗങ്ങൾ ചേർന്ന ചീഫ് സ്റ്റാർട്ടറുടെ നേതൃത്വത്തിലുള്ള വലിയൊരു സജ്ജീകരണം തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. 4 ചുണ്ടൻ വള്ളങ്ങളെയും ക്രമീകരിച്ചിരിക്കുന്ന ബോക്സിനകത്തേക്ക് തുഴഞ്ഞു കയറ്റിയതിനു ശേഷം ബോക്സിനകത്ത് വള്ളം സ്റ്റോപ്പ് ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ നൽകി വള്ളം സ്റ്റോപ്പ് ചെയ്ത് അമരം ഭാഗം വള്ളത്തിന്റേത് ലോക്ക് ചെയ്യും വിധത്തിലുള്ള ഒരു പ്രത്യേക സംവിധാനമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നാല് വള്ളങ്ങളും കിടക്കുന്ന നാല് ബോക്സുകൾക്ക് വള്ളങ്ങളെ കൃത്യമായി മറ്റുള്ളവർക്ക് മനസ്സിലാകും വിധത്തിൽ നാല് നിറങ്ങൾ നൽകിയിരിക്കുന്നു. ഒന്നാം ട്രാക്കിന്റെ ബോക്സിന് നീല നിറവും, രണ്ടാം ട്രാക്കിന്റെ ബോക്സിന് വെള്ള നിറവും, മൂന്നാം ട്രാക്കിലെ ബോക്സിന് മഞ്ഞ നിറവും, നാലാം ട്രാക്കിലെ ബോക്സിന് മെറൂൺ നിറവും നൽകിയിരിക്കുന്നു. ഇതുവഴി സ്റ്റാർട്ടർക്ക് ഏതൊരു വള്ളവും ഏതെങ്കിലും ട്രാക്കിലെ വള്ളം അല്പം മുന്നിലാണോ പിന്നിലാണോ എന്നുള്ളത് കൃത്യമായി നിർണയിക്കാൻ സാധിക്കുന്നു. നാല് വള്ളങ്ങളും ബോക്സിനകത്ത് കയറ്റിക്കഴിഞ്ഞാൽ അമരം ഭാഗം ലോക്ക് ചെയ്യുന്ന മാഗ്നറ്റിക് സംവിധാനത്തിലൂടെ ലോക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് പിന്നീട് നടക്കുന്നത്. അതിനുശേഷം സ്റ്റാർട്ടിംഗ്, അതായത് ഏറ്റവും മുന്നിലുള്ള ഷട്ടറിന്റെ തൊട്ട് പിന്നിലായി ഒരു ചുമന്ന നിറത്തിലുള്ള റെഡ് സോൺ, 1.5 മീറ്റർ റെഡ് സോണായി ക്രമീകരിച്ചിരിക്കുന്നു. അതിന്റെ പിന്നിൽ 1 മീറ്റർ ദൂരം വൈറ്റ് സോണായി ക്രമീകരിച്ചിരിക്കുന്നു. വള്ളങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തുമ്പോൾ, ബോക്സിനകത്തേക്ക് എത്തുമ്പോൾ, വള്ളത്തിന്റെ കൂമ്പ് ഭാഗം റെഡ് സോണിൽ എത്തുന്നതിന് മുൻപ് വള്ളങ്ങൾ നിർത്തിവെക്കണം എന്നുള്ളതാണ് ഇവിടെ നിന്ന് കിട്ടുന്ന നിർദ്ദേശം. റെഡ് സോണിലേക്ക് വള്ളങ്ങൾ കയറാതെ 1.5 മീറ്റർ ഷട്ടറിനും വള്ളത്തിനും മുന്നിൽ ഒഴിച്ചിട്ടിട്ടായിരിക്കും വള്ളങ്ങളുടെ സ്റ്റാർട്ടിംഗ് നടക്കുന്നത്. നാല് വള്ളങ്ങളുടെയും പൊസിഷൻ ഏറെക്കുറെ തുല്യമാകുമ്പോൾ, കൃത്യമാകുമ്പോൾ, ഒന്നിച്ച് ഒരുപോലെയാകുമ്പോൾ മുന്നിൽ കാണുന്ന ഷട്ടർ സ്റ്റാർട്ടിംഗ് സംവിധാനം വെള്ളത്തിലേക്ക് താഴുകയും വള്ളങ്ങളെല്ലാം മുന്നിലേക്ക് കുതിക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് ചുണ്ടൻ വള്ളങ്ങളുടെ, നെഹ്റു ട്രോഫി ജലോത്സവത്തിലെ വള്ളങ്ങളുടെ എല്ലാം സ്റ്റാർട്ടിംഗ് സംവിധാനം ക്രമീകരിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഒരിടത്തും, ലോകത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരിടത്തും ഇത്രത്തോളം വിപുലമായ സ്റ്റാർട്ടിംഗ് സംവിധാനത്തോടു കൂടി പിഴവുകളില്ലാതെ ഒരു തരത്തിലുള്ള പരാതികൾക്കും സ്ഥാനമില്ലാത്ത രീതിയിൽ മികച്ച രീതിയിലുള്ള സംഘാടന മികവ് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഉച്ചവരെയുള്ള ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ എടുത്തു നോക്കിയാൽ ഒരു വള്ളത്തിന്റെ ഒരു മത്സരത്തിൽ പോലും സ്റ്റാർട്ടിംഗ് സംവിധാനത്തിൽ യാതൊരു തരത്തിലുള്ള പരാതികൾക്കും വകയില്ലാത്ത രീതിയിൽ മികച്ച മത്സരങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, നടന്നിരുന്നതും. ഇനി നടക്കാൻ പോകുന്ന മത്സരങ്ങളുടെ പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യൊപ്പോടുകൂടിയ വെള്ളിക്കപ്പ് കരസ്ഥമാക്കുവാൻ വേണ്ടി 23 ചുണ്ടൻ വള്ളങ്ങളാണ് കഴിഞ്ഞ കുറെ കാലമായി കഠിന പരിശീലനം നടത്തി ഇത്തവണ തങ്ങളുടെ ക്ലബിലേക്ക് നെഹ്റുവിന്റെ കയ്യൊപ്പോടുകൂടിയ വെള്ളിക്കപ്പ് സ്വന്തമാക്കി തങ്ങളുടെ ക്ലബിലേക്ക് കപ്പ് എത്തിക്കണമെന്ന ഉദ്ദേശത്തോടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവേശം പരകോടിയിലെത്തുന്ന നിമിഷമായതുകൊണ്ട് സംവിധാനങ്ങൾക്കൊന്നും ഒരു തകരാറുമില്ലാതെ കൃത്യമായി മത്സരം നടത്തിപ്പ് എന്നുള്ളത് സംഘാടകർക്ക് നിർബന്ധമാണ്. ആ നിർബന്ധം എല്ലാ മേഖലകളിലും എല്ലാ ഇടങ്ങളിലും പ്രകടമാണ്. ഇപ്പോൾ ഇതാ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് മത്സരങ്ങൾ തുടങ്ങാനുള്ള ഒരുക്ക സൂചകമായി നാല് സ്പീഡ് ബോട്ടുകൾ നാല് ട്രാക്കിലൂടെയും വെള്ളക്കൊടി പാറിച്ചുകൊണ്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക്, ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് മാസ്റ്റിലിന് ശേഷം സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് വരികയാണ്. ഏതാണ്ട് വെള്ളക്കൊടികൾ പാറിച്ചുകൊണ്ടെത്തുന്ന സ്പീഡ് ബോട്ടുകൾ തിരിച്ചിവിടെ നിന്ന് ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുന്നതോടുകൂടി ചുണ്ടൻ വള്ളങ്ങളും മറ്റ് കളിവള്ളങ്ങളും എല്ലാം ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് മത്സരത്തിന് തയ്യാറായി എത്തുന്നു. വിശിഷ്ടാതിഥികളെല്ലാം ഇതാ മത്സരം കാണാൻ തയ്യാറായി ഫിനിഷിംഗ് പോയിന്റിൽ ആവേശത്തോടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് നോക്കി നിൽക്കുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലെ കാണികളെല്ലാം ആവേശത്തോടെ തങ്ങളുടെ വള്ളങ്ങൾ കടന്നു വരുന്നതും നോക്കി കാത്തിരിക്കുകയാണ്. വള്ളങ്ങളെല്ലാം ഒന്നിനു പിറകെ ഒന്നായി സ്റ്റാർട്ടിംഗ് പോയിന്റിന്റെ പിന്നിലായി അണിനിരക്കുന്നു. ഒന്നാമത്തെ ഹീറ്റ്സിൽ മത്സരിക്കുന്ന നാല് കളിവള്ളങ്ങളായിരിക്കും ആദ്യം സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തുന്നത്. ഇതാ മത്സരിക്കാൻ തയ്യാറായി വരുന്ന കളിവള്ളങ്ങൾക്കെല്ലാം ആവേശാഘോഷാരവങ്ങളായി ആർപ്പുവിളികളോടെ ചുറ്റുമുള്ള കാണികൾ, ആയിരക്കണക്കിന് കാണികളെല്ലാം വള്ളങ്ങളെ ഇതാ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കരഘോഷത്തോടെ താളമേള അകമ്പടിയോടുകൂടി സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് മത്സരത്തിന് തയ്യാറെടുപ്പിക്കുവാൻ വേണ്ടി കൊണ്ടുവരുന്ന കാഴ്ചയാണ്. ആദ്യമായി ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് താളമേളങ്ങളോടെ തുഴഞ്ഞെത്തുന്ന വള്ളം, അത് അരോമ ചുണ്ടനാണ്. ആദ്യമായി മത്സരിക്കുവാനായി എത്തുന്ന ചുണ്ടൻ അരോമ ചുണ്ടനാണ്. അരോമ ചുണ്ടന്റെ മത്സരം ആദ്യമല്ല നടക്കുന്നത്, എന്നാലും അരോമ ചുണ്ടന്റെ തൊട്ടു പിന്നിലായി വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരിയുടെ വള്ളം വരുന്നു. വള്ളങ്ങൾ ഓരോന്നും ട്രാക്കിന് പുറത്തുകൂടി സ്റ്റാർട്ടിംഗ് പോയിന്റ് ലക്ഷ്യമാക്കി വരുന്ന സുന്ദരമായ കാഴ്ച. 22 ചുണ്ടൻ വള്ളങ്ങളിലെ 2200 കായിക താരങ്ങൾ വരിവരിയായി പുന്നമടയുടെ ഒരറ്റത്ത് നിങ്ങേയറ്റത്തേക്ക് ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തുഴയെറിഞ്ഞ് സന്തോഷത്തോടെ താളമേളങ്ങളോടെ വരുന്ന കാഴ്ച, ഈ ഒരു കാഴ്ച ഇപ്പോൾ മാത്രമുള്ളതാണ്. കാരണം ഇനി മത്സരം നടക്കുമ്പോൾ താളമേളങ്ങളോടെ സന്തോഷ താളങ്ങളോടെയുള്ള ഒരു തുഴച്ചിൽ കാണാൻ പറ്റില്ല. ഓളങ്ങളെ കീറിമുറിച്ച് ജലകണികകളെ തെറിപ്പിച്ചു പോകുന്ന ആവേശോജ്വലമായ വേഗ മത്സരത്തിനായുള്ള കാത്തിരിപ്പാണ്. അതിന് മുന്നോടിയായുള്ള അവസാന വാമപ്പ് എന്ന നിലയ്ക്ക് ഇതാ കളിവള്ളങ്ങൾ വളരെ ശാന്തമായി തുഴഞ്ഞു വരികയാണ്. കാണികളെ നോക്കി ചിരിച്ചുകൊണ്ട് ഇതാ കായിക താരങ്ങളെല്ലാം ലോകം കണ്ട ഏറ്റവും വലിയ കായിക ഇനമായ ഒരു കായിക ഇനത്തിൽ ഏറ്റവും കൂടുതൽ ടീമംഗങ്ങൾ മത്സരിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മത്സരമായ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം കാണുവാൻ ലോകമെമ്പാടുമുള്ള നിരവധി കായിക താരങ്ങൾ, കായിക പ്രേമികൾ പുന്നമടക്കായൽ കരയിലേക്ക് ഒഴുകിയെത്തിയിരിക്കുന്ന ഈ സുവർണ സുന്ദര നിമിഷത്തിൽ അല്പസമയത്തിനകം തന്നെ നമ്മളെല്ലാം ആവേശത്തോടെ കാത്തിരുന്ന ഉജ്ജ്വല പോരാട്ടങ്ങൾക്ക് തിരിതെളിയുകയാണ്, ആരംഭിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിനായി മൈക്ക് ഫിനിഷിംഗ് പോയിന്റിലേക്ക് കൈമാറുന്നു.
3: വളരെ നന്ദി ശ്രീ വിനു കെ ജോൺ. വിനുവിന്റെ വാക്കുകളിൽ എങ്ങനെയാണ് നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ ചുണ്ടൻ വള്ളങ്ങളുടെ പ്രാഥമിക മത്സരം ആരംഭിക്കുന്നത് എന്ന് വളരെ കൃത്യമായി പറയുകയുണ്ടായി. ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരങ്ങളുടെ നടത്തിപ്പ് വളരെ ഗൗരവമേറിയ ഒരു ഉത്തരവാദിത്തമായി കണ്ടുകൊണ്ട് നെഹ്റു ട്രോഫി ബോട്ട് റേസ് കമ്മിറ്റി ഈ കഴിഞ്ഞ വർഷം മുതൽ പൂർണ്ണമായും യന്ത്രസഹായത്തോടുകൂടി ചലിക്കുന്ന സ്റ്റാർട്ടിംഗ് ഡിവൈസാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൃത്യമായ കണക്കുകളിൽ, കൃത്യമായ അളവുകളിൽ വള്ളങ്ങളെ നിർത്തുകയും അതിനനുസൃതമായി സ്റ്റാർട്ടിംഗ് ആരംഭിക്കുകയും ചെയ്യുന്ന രീതിയെ വിനു ഇവിടെ പരിചയപ്പെടുത്തുകയുണ്ടായി. ആദ്യകാലങ്ങളിൽ വെടിപൊട്ടുന്ന ശബ്ദത്തോടുകൂടിയാണ് വള്ളങ്ങൾ ഫിനിഷിംഗ് പോയിന്റ് ലക്ഷ്യമാക്കി കുതിക്കുക. ഇക്കുറി മുതൽ അത് വളരെ ശാസ്ത്രീയമായ രീതിയിൽ സാങ്കേതിക വിദ്യയെ മുൻനിർത്തിക്കൊണ്ടാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറ്റമറ്റ രീതിയിലുള്ള ഒരു സ്റ്റാർട്ടിംഗ് ക്രമീകരണമാണ് നെഹ്റു ട്രോഫി ബോട്ട് റേസ് കമ്മിറ്റി ഇക്കുറി ആരംഭിച്ചിരിക്കുന്നത്. കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം കുട്ടനാടിന്റെ ഹൃദയത്തുടിപ്പിൽ ഇപ്പോൾ വള്ളപ്പാട്ടിന്റെ താളമാണ്. ഓരോ തുഴയ്ക്കും ആർപ്പുവിളിയുടെ ആരവമാണ്. കുതിപ്പും കിതപ്പും ഓർമ്മകളായി നെഞ്ചേറ്റുന്ന സമയം. ചാമ്പ്യന്മാരുടെ വീഴ്ചകൾക്കും ഉയർത്തെഴുന്നേൽപ്പുകൾക്കും ഈ സമയത്ത് വളരെ വീര്യം കൂടും. അതുപോലെ തന്നെ ഈ ജലമാമാങ്കം എന്നുള്ള പേര് തന്നെ ഇത്തരത്തിലുള്ള ഒരു പോരാട്ടത്തെ പൂർണ്ണമായും അർത്ഥവൽക്കരിക്കുന്നത് കൂടിയാണ്. പുന്നമടക്കായലിന്റെ വീതിയെ നാലു ട്രാക്കുകളിലായി തിരിച്ചാണ് ഓരോ യാനത്തിനും മത്സരപ്പാച്ചിലിന് വഴിയൊരുക്കിയിരിക്കുന്നത്. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് എന്ന ക്രമമാണ് 1, 2, 3, 4 എന്നീ ട്രാക്കുകൾ. കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് കിടക്കുന്ന ട്രാക്കിൽ വടക്കു നിന്നാണ് വള്ളങ്ങൾ തുഴഞ്ഞ് തെക്കേറ്റത്തേക്ക് എത്തുക. ഈ കായലിന്റെ നടുവിലെ പവിലിയനിൽ കൂടി, പവിലിയന്റെ മുൻപിൽ കൂടി നിൽക്കുന്ന ജനസഹസ്രങ്ങളെ സാക്ഷി നിർത്തിയാണ് ഓരോ വള്ളവും തങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആഴ്ചകൾ നീണ്ടുനിന്ന പരിശീലനത്തിന്റെയും തയ്യാറെടുപ്പിന്റെയും പാരമ്യമാണ് ഇന്ന് ഈ നെട്ടായത്തിൽ അരങ്ങേറാൻ പോകുന്നത്. പുന്നമടയെ സംബന്ധിച്ചിടത്തോളം ഓരോ വള്ളത്തിലും നൂറിലേറെ തുഴക്കാർ, അവരൊരേ ഉടലാകുന്ന സന്ദർഭമാണ്. ഓരോ ഹീറ്റ്സിലും നാല് വള്ളങ്ങളാണ് മത്സരിക്കുക. അവരുടെ ലക്ഷ്യം ഒന്നു മാത്രം, നെഹ്റു ട്രോഫി കയ്യെത്തിപ്പിടിക്കുക എന്നുള്ളത്. ട്രാക്കിന്റെ അവസാന ശരാശരി 130 അടി വരെ നീളമുള്ള ചുണ്ടനെ ഒറ്റ ശ്വാസത്തിൽ പായിക്കുന്നത് ഇങ്ങനെയാണ്. ഈ അസാധാരണമായ മത്സരത്തെ കേട്ടറിഞ്ഞ് ധാരാളം വിദേശികൾ എല്ലാ വർഷവും എത്തും. ഇക്കുറി എല്ലാ പവിലിയനുകളിലും വിദേശികളുടെ സാന്നിധ്യമുണ്ട്. കണ്ടറിഞ്ഞവർ വീണ്ടും വീണ്ടും ഈ ആവേശ കാഴ്ച കാണുവാനായിട്ട് ഇവിടെ എത്തും. മഴയും വെയിലും കണ്ണുപൊത്തി കളിക്കുകയാണ് ഈ ആലപ്പുഴയിൽ. രാവിലെ പെയ്ത ചെറുമഴ ഇപ്പോൾ പുന്നമടയില് ചിങ്ങവെയിലിന്റെ നല്ല ചൂടാണ്. ആ ചൂടിനെയും ആവഹിച്ചുകൊണ്ട്, അതിനെ സഹിച്ചുകൊണ്ട് ഈ പുന്നമടക്കായലിന്റെ രണ്ട് കരകളിലും എല്ലാ പവിലിയനുകളും വലിയ ഒരു ജനസഹസ്രം തടിച്ചുകൂട്ടിയിരിക്കണം. എന്തിനാണ് ഈ ആവേശപ്പോരിന്റെ, ഈ ആവേശപൂരത്തിന്റെ, ഈ മാമാങ്കത്തിന്റെ ഫലം അറിയുന്നതിലേക്ക്. വിജയത്തിന്റെ അലിയൊലികളിൽ നാടും നഗരവും ഈ കായൽക്കരയിൽ സന്ധിച്ചിട്ടുണ്ട്. കണ്ണ നെട്ടായത്തിലും മനസ്സ് ഇടിത്തട്ടുകളിലും കിഴക്കിന്റെ വെനീസിന്റെ ചരിത്രത്തിൽ ആവേശ പെരുമഴയുടെ ഒരു പുതിയ താള് ഇന്ന് എഴുതി ചേർക്കും. എത്രയോ ദിവസങ്ങൾ നീണ്ട പരിശീലനങ്ങൾ, ലക്ഷങ്ങൾ മുടക്കിയുള്ള പരിശീലനവും അതിനനുസൃതമായ ചിട്ടകളും പാലിച്ചുകൊണ്ടാണ് ഓരോ തുഴക്കാരനും ഈ നെട്ടായത്തിൽ ഇന്ന് തുഴയെറിയുക. ആ തുഴയെന്ന് പറയുന്നത് കുട്ടനാടിന്റെ താളമാണ്, കുട്ടനാടിന്റെ ഓളമാണ്, കുട്ടനാട്ടുകാരുടെ വികാരമാണ്. ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം പല രീതികളില് അവർ ലോകത്തിന്റെ പല ഭാഗത്തും വലിയ വെന്നിക്കൊടികൾ നീട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഓളപ്പരപ്പിൽ നടക്കുന്ന ഈ മാമാങ്കത്തെ സംബന്ധിച്ച്, ഈ പൂരത്തെ സംബന്ധിച്ച് ഇതിന് പകരം വയ്ക്കുവാൻ ഈ ലോകത്ത് മറ്റാരുമില്ല. മറ്റൊരു മത്സര കളിക്കും ഇതിനോട് സമാനത കാട്ടുവാൻ നമുക്ക് സാധിക്കുകയില്ല. തിരി മുറിയാതെയുള്ള ആവേശമാണ് പുന്നമടക്കായലിൽ. ചുണ്ടൻ വള്ളങ്ങളുടെ പ്രാഥമിക പാത മത്സരങ്ങളിൽ ഒന്നാമത്തെ ട്രാക്കിൽ മത്സരിക്കുന്ന തലവടി ചുണ്ടൻ കഴിഞ്ഞ വർഷത്തെ ജേതാവാണ്. വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരിയാണ് കഴിഞ്ഞ വർഷം നിലവിലെ ജേതാക്കളെ കൊണ്ടുവന്നത്. 127 അടി നീളമുള്ള വള്ളം, രണ്ടാമത്തെ ട്രാക്കിലെ കരുവാറ്റ വള്ളമാണ്, പഴയ കാലത്തെ വളരെ പ്രഗത്ഭമായ വള്ളമാണ്. മൂന്നാമത്തെ ട്രാക്കിൽ ആയാപറമ്പ് പാണ്ടിയുണ്ട്. നാലാമത്തെ ട്രാക്കിൽ വീയപുരം, വീരു എന്ന് ചരിത്രത്തിൽ ഇടം നേടിയ, വള്ളംകളി പ്രേമികളുടെ മനസ്സിൽ ഇടം പിടിച്ച വള്ളം യു ബി സി ആണ്. നിലവിലെ ജേതാക്കളാണ് യു ബി സി ക്ലബ്. അവർ കഴിഞ്ഞ പ്രാവശ്യം തലവടി ചുണ്ടലിലാണ് വന്ന് 2023 2025 ഒക്കെ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ആണ് അവർക്ക് കഴിഞ്ഞ വർഷം നെഹ്റു ട്രോഫി നഷ്ടപ്പെട്ടു പോയത്. അങ്ങനെ കുട്ടനാട്ടിലെ മിക്കവാറും എല്ലാ തലയെടുപ്പുള്ള ചുണ്ടൻ വള്ളങ്ങളും ഈ മത്സര വള്ളംകളിയുടെ ഭാഗമായി മാറുക. ഓഹോ, എന്തൊരു വൈബാണ് ഇവിടെ, യുവതയുടെ വൈബ്. ഏത് രീതിയിലും വള്ളംകളിയുടെ താളത്തിനും അതിന്റെ പാട്ടിനും മേളത്തിനുമൊക്കെ വ്യത്യാസം വരുന്ന രീതിയിൽ പുന്നമടയാകെ അങ്ങനെ ത്രസിച്ച് നിൽക്കുകയാണ്. ചരിത്രത്തിൽ എപ്പോഴും അലതല്ലുന്ന ആവേശം, ഇത്രയധികം ആവേശമുള്ള ഒരു കളിയെ നമുക്ക് ഈ ലോകത്തെവിടെയെങ്കിലും കാണാൻ സാധിക്കുമോ? തുഴകൾ തീർക്കുന്ന തീ താളം, അത് വളരെ പ്രധാനമാണ്. അതിന്റെ പോരാട്ട ചൂട്, ഏത് കരയാണ് ഇന്ന് വിജയിക്കുക, ഏത് ക്ലബ്ബാണ് ഇനി കപ്പ് നേടുക എന്നുള്ള വലിയ ഒരു ആവേശം ഈ കളിയുടെ പിന്നിലുണ്ട്. ആകാശമേഘങ്ങള് കുടചൂടി നിൽക്കുന്ന ഈ സന്ദർഭത്തില് ഈ ജേതാവിനെ അറിയുവാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. 6 ഹീറ്റ്സുകളിലായി ചുണ്ടൻ വള്ളങ്ങളുടെ പ്രാഥമിക പാദ മത്സരം നടക്കും. ഇതിൽ ഏറ്റവും മികച്ച സമയം കുറിക്കുന്ന വള്ളങ്ങളാണ് ഫൈനലിലേക്ക് എത്തുക. അതുകൊണ്ട് തന്നെ ഓരോ പോരാട്ടവും അതിതീവ്രമാണ്, അതിഭീകരമാണ്. അപ്പൊ തുഴകളുടെ ഈ തീത്താളത്തിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. മത്സര വള്ളംകളി സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആരംഭിക്കാനുള്ള സജ്ജീകരണങ്ങൾ ആയിട്ടുണ്ട്. അതിനാൽ അടുത്ത വിവരണത്തിന് വേണ്ടി മൈക്ക് പ്രഭു മാത്യുവിന്.
4: ചരിത്രം കഥ പറയുന്ന പുന്നപട കായലിൽ ഇതാ അതിമനോഹരമായ മാസ്റ്റിൽ നടന്നു. അതിസുന്ദരമായ ഈ ജലമേള കമനീയമാക്കിക്കൊണ്ട് വിശിഷ്ട അതിഥികളെല്ലാം എത്തിക്കഴിഞ്ഞു. കഴിഞ്ഞ വർഷം ഞങ്ങളോടൊപ്പം കമന്റേറ്ററായി ശ്രീ കല്ലറ ബാബു എന്ന പ്രതിഭാധനനായ കമന്റേറ്റർ ഉണ്ടായിരുന്നു. വള്ളംകളിയുടെ മാസ്മരികത വർദ്ധിപ്പിക്കുന്നതിന് വഞ്ചിപ്പാട്ടിന്റെ ചാരുശീലുകളാണ് മുഴുകി കേൾക്കുന്നത്. അതാണ് മാന്യ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നേരത്തെ പറഞ്ഞതുപോലെ ശ്രീ കല്ലറ ബാബു ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. അദ്ദേഹത്തിന്റെ ദീപ്തമായ സ്മരണകൾക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. പ്രൗഢഗംഭീരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ നെഹ്റുജിക്കും കുടുംബത്തിനും ആലപ്പുഴയിൽ ലഭിച്ചു. വള്ളംകളി നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു തുടക്കമായിരുന്നു അത് എന്നുള്ളതിൽ തർക്കമില്ല. അന്ന് നെഹ്റുജി എത്തി, താമസമിന മത്സര വള്ളംകളി ആരംഭിച്ചു. അന്നത്തെ മത്സര വള്ളംകളിക്കായി നിശ്ചയിക്കപ്പെട്ട ദൂരം ഏകദേശം 1.5 കിലോമീറ്റർ വടക്ക് നിന്നും മൺറോ തുരുത്ത് വരെ ദൈർഘ്യമുള്ള ഭാഗമായിരുന്നു. അന്ന് 6 ചുണ്ടൻ വള്ളങ്ങൾ ഈ മത്സരത്തിൽ പങ്കെടുത്തു. 6 ചുണ്ടൻ വള്ളങ്ങൾ പങ്കെടുത്തത് നടുഭാഗം നെൽസൺ അഥവാ മാമ്പഴക്കേരി, നെപ്പോളിയൻ, കാവാലം, ചമ്പക്കുളം, നേതാജി തുടങ്ങിയവയായിരുന്നു ആ ജലരാജാക്കന്മാർ. വാശിയേറിയ മത്സരത്തിന്റെ ഒടുവിൽ നടുഭാഗം എതിരാളികളെ അമ്പയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തി. പിന്നെ നടന്നത് ഒരു ചരിത്രമാണ്. സുരക്ഷാ ഉദ്യോഗസ്ഥരെ പോലും അവഗണിച്ചുകൊണ്ട് മഹാനായ പണ്ഡിറ്റ് ജി നടുഭാഗം വള്ളത്തിലേക്ക് ചാടിക്കയറി. അതാരും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചതല്ല. പക്ഷേ മീനെണ്ണയും അതിന്റെ നെയ്യുമൊക്കെ ഒഴിച്ച് മിനുസമാക്കപ്പെട്ട നടുഭാഗം ചുണ്ടന്റെ പടിയിൽ മഹാനായ നെഹ്റുജിക്ക് കാലിടറി. ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥനും സഹായിക്കാൻ കഴിയാത്ത ഒരു സന്നിഗ്ധാവസ്ഥയായിരുന്നു വാസ്തവത്തിൽ അത്. പക്ഷേ ക്ഷണനേരം കൊണ്ട് നടുഭാഗം ചുണ്ടനിലെ കരുത്തന്മാരായ തുഴച്ചിക്കാര് അവസരത്തിന് തീർന്നു. അവർ ഒരു കൊച്ചു കുഞ്ഞിനെ എന്ന വണ്ണം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ തങ്ങളുടെ കരങ്ങൾ ഉപയോഗിച്ച് താങ്ങി നിർത്തി. അങ്ങനെ ഒരു തരത്തിൽ ചിന്തിച്ചാൽ, ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ, ഇന്ത്യയുടെ ഐക്യത്തെയും അഖണ്ഡതയുമാണ് യഥാർത്ഥത്തിൽ ആ തൊഴിലാളികൾ, നടുഭാഗം ചുണ്ടനിലെ കർഷക തൊഴിലാളികൾ താങ്ങി നിർത്തിയത് എന്നുള്ളതിന് തർക്കമില്ല. അടുത്ത നിമിഷം കാണുന്നത് അതിലും വലിയ അത്ഭുതമായിരുന്നു. നടുഭാഗം ചുണ്ടനിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എല്ലാം മറന്ന് തുള്ളിച്ചാടി. അദ്ദേഹം ആഹ്ലാദ വിവശനായി. പതിനായിരങ്ങൾ ഇത് കണ്ട് ആവേശ ഭരിതരായി മാറി. പ്രിയമുള്ളവർ, തിരുക്കൊച്ചി സന്ദർശനം കഴിഞ്ഞ് ഡൽഹിയിൽ തിരിച്ചെത്തിയ പണ്ഡിറ്റ്ജി വിലമതിക്കാനാകാത്തൊരു സമ്മാനം ആലപ്പുഴക്കാർക്ക് അല്ല മലയാളികൾക്ക് സ്വന്തം കയ്യൊപ്പ് ചാർത്തി അയച്ചു കൊടുത്തു. അതിൽ ഇപ്രകാരം ആലേഖനം ചെയ്തിരുന്നു: ടു ദ വിന്നർ ഓഫ് ദ ബോട്ട് റേസ് വിച്ച് ഇസ് എ യുണീക് ഫീച്ചർ ഓഫ് കമ്മ്യൂണിറ്റി ലൈഫ് ഇൻ ട്രാവൻകൂർ കൊച്ചിൻ ജവഹർലാൽ നെഹ്റു ഡിസംബർ 1952. ഇതാണ് ആ ചരിത്രം. ഇന്ന് നടക്കുന്ന നെഹ്റു ട്രോഫി മത്സരത്തിന്റെ തുടക്കം അവിടെയായിരുന്നു. 1953 വള്ളംകളി നടന്നില്ല. 1954 വട്ടക്കായലിൽ അഥവാ കൈനഗിരി മീനപ്പള്ളി കായലിൽ പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫിക്ക് വേണ്ടിയുള്ള പ്രഥമ മത്സരം നടന്നു. 1955 മുതലാണ് ഈ വള്ളംകളി ഈ പുന്നമടക്കായലിൽ ആരംഭിച്ചത്. അതേസമയം 1955 തന്നെ ആകാശവാണി, ഓൾ ഇന്ത്യ റേഡിയോ ഈ വള്ളംകളിക്ക് ഇവിടെ വള്ളംകളിയുടെ കമന്ററിക്ക് ഇവിടെ തുടക്കം കുറിച്ചു. ഇതാ ട്രാക്ക് ക്ലിയർ ചെയ്തുകൊണ്ട് അമ്പയേഴ്സ് പുന്നമടക്കായലിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഫിനിഷിംഗ് പോയിന്റിലേക്ക് സ്പീഡ് ബോട്ടിൽ അതിദ്രുതം കടന്നു വരികയാണ്. ഈ സഞ്ചാരത്തിനിടയിൽ മാർഗ തടസ്സമായി നിൽക്കുന്ന എല്ലാ ചെറുവള്ളങ്ങളെയും മോട്ടോർ ബോട്ടുകളെയും അവർ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിമനോഹരമായ ഈ നെഹ്റു ട്രോഫി താരും തളിരുമണിഞ്ഞു നിൽക്കുന്ന പ്രകൃതി. നെഹ്റു ട്രോഫി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആകാശവാണി ഇതം പ്രഥമമായി പ്രക്ഷേപണം ചെയ്തിരുന്നല്ലോ. അന്ന് പ്രതിഭാധനന്മാരായ കമന്റേറ്റർമാർ നമുക്കുണ്ടായിരുന്നു. വി വി ഗ്രിഗറി എന്ന മഹാനായ കമന്റേറ്റർ, ആധുനിക കമന്ററിയുടെ ദ്രോണാചാര്യർ എന്ന് ശ്രീമാൻ വി വി ഗ്രിഗറിയെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. അദ്ദേഹം അതുല്യനും അജയ്യനുമായിരുന്നു. 2015 അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞുപോയി. അദ്ദേഹത്തിന്റെ ദീപ്തമായ സ്മരണകൾക്ക് മുൻപിൽ ഞങ്ങൾ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. കമന്ററിയിലെ ഒരു നിത്യ വിസ്മയമായിരുന്നു ശ്രീമാൻ വി വി ഗ്രിഗറി. അദ്ദേഹം നേടിയെടുത്ത കമന്ററിയിൽ നേടിയെടുത്ത താരപദവി മറ്റാർക്കും ഇന്നും കരഗതമല്ല. പുന്നമടക്കായലിനെ പ്രകമ്പനം കൊള്ളിച്ച ആ വാഗ്ധോരണി ഇന്നും ഇവിടെ ഓർമ്മകളായി ഇലയടിക്കുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മരണമില്ല. അതുപോലെ തന്നെ ശ്രീ പി ഡി ലോക്ക്, അഡ്വക്കേറ്റ് പി ഡി ലോക്ക്, അയാപറമ്പ് സദാശിവൻപിള്ള തുടങ്ങിയിട്ടുള്ള കെ പി എം ഷെറീഫ് തുടങ്ങിയിട്ടുള്ള മഹാന്മാരായ കമന്റേറ്റർമാർ നമുക്ക് ഉണ്ടായിരുന്നു ആകാശവാണിക്ക് വേണ്ടിയിട്ട്. അവരെല്ലാം ഈ സുന്ദരമായ ജലമേളയെ, ഈ ഇതിന്റെ ചേതോഹരമായ ഈ വള്ളംകളിയെ ജനലക്ഷങ്ങളുടെ അടുത്തേക്ക് വാഗ്ധോരണിയായി നൽകിയെന്നുള്ളത് നന്ദിയോടെ സ്മരിക്കുകയാണ്. ഇതാ 2000 തേഴ്ചിക്കാർ ഒരേ താളത്തിലും ഒരേ വേഗത്തിലും ചിട്ടയായി തുഴകൾ ചലിപ്പിക്കുമ്പോൾ ദാ മാസ്റ്ററിൽ തന്നെ യഥാർത്ഥത്തിൽ ഒരവാച്യമായ അനുഭൂതിയായി മാറുകയല്ലേ? ഹൃദയാവർജകമായ ഒരു ദൃശ്യമായത് മാറുകയല്ലേ? ഇതാണല്ലോ ഈ കലയുടെ, ഈ ആകർഷണീയമായ കലയുടെ യഥാർത്ഥത്തിലുള്ള ചാരുത, യഥാർത്ഥത്തിലുള്ള ഭംഗി. ഇവിടെ നോക്കുമ്പോൾ പ്രകൃതിയാകെ പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. ഇവിടെ ആകെ ആടയാഭരണങ്ങൾ അണിഞ്ഞു നിൽക്കുകയാണ്. വള്ളംകളി പ്രേമികള് ആരവം കൊണ്ട് ആർപ്പ് വിളി മുഴക്കുകയാണ്. ധാരാളം ചെറുവള്ളങ്ങള് തലങ്ങും വിലങ്ങും നേരത്തെ സഞ്ചരിച്ചിരുന്നു എങ്കിലും അതിനെയൊക്കെ ട്രാക്ക് അമ്പേഴ്സ് വന്ന് ക്ലിയർ ചെയ്ത് റിമൂവ് ചെയ്ത് മാറ്റിയിരിക്കുകയാണ്. നേരത്തെ പല പേരും പ്രശസ്തിയുമുള്ള ചുണ്ടൻ വള്ളങ്ങൾ ഈ ജലോത്സവത്തിൽ പങ്കെടുത്തിരുന്നു. പക്ഷെ ഇന്ന് സെയിന്റ് ജോർജ് പോലെയുള്ള പല ചുണ്ടൻ വള്ളങ്ങളും ഇന്ന് കാണാനേയില്ല. സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് പല ചുണ്ടൻ വള്ളങ്ങളെയും ഇറക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. ഇന്ന് ഒരു ചുണ്ടൻ വള്ളം നിർമ്മിക്കണമെങ്കിൽ കുറഞ്ഞത് 65 ലക്ഷം രൂപ ചെലവ് വരും. 2002 12 ലക്ഷമായിരുന്നു അതിന്റെ ചെലവ്. അങ്ങനെയെങ്കിൽ 2026 ആയപ്പോൾ 65 ലക്ഷം രൂപ ഒരു ചുണ്ടൻ വള്ളം നിർമ്മിക്കുന്നതിനുള്ള ചെലവാകുകയാണ്. 1988 നെഹ്റു ട്രോഫി, ആ നെഹ്റു ട്രോഫിയിൽ 4:48 സമയം കുറിച്ചുകൊണ്ട് വെള്ളം കുളങ്ങര എന്ന ചുണ്ടൻ ചരിത്രം കുറിച്ചിട്ടുണ്ട്. അത് നെഹ്റു ട്രോഫിയിലെ റെക്കോർഡാണ്. അത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബായിരുന്നു അന്ന് ആ വള്ളത്തെ നയിച്ചത്. 2001 വേണു ആചാരി എന്ന ശില്പി ഈ വെള്ളംകുളങ്ങര പുതുക്കി പണിതു. വെള്ളംകുളങ്ങര ഇക്കുറി നെഹ്റു ട്രോഫിയിൽ മത്സരിക്കുന്നു. 2002 കുമരകം ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ് വെള്ളംകുളങ്ങര നെഹ്റു ട്രോഫി നേടി. ഇനിയും ട്രോഫി നേടാൻ സാധ്യതാ പട്ടികയിലുള്ളൊരു വള്ളമാണ് ഈ വെള്ളംകുളങ്ങര. വെള്ളംകുളങ്ങര ഏറ്റവും വമ്പനായ ഒരു ജലരാജാവാണ്. അങ്ങനെയെങ്കിൽ ജവഹർ താങ്കരിയോ? ജവഹർ താങ്കരി 2026 നെഹ്റു ട്രോഫിയിൽ പങ്കെടുക്കുന്നു. 77, 78, 85, 2010, 2015 എന്നീ വർഷങ്ങളിൽ നെഹ്റു ട്രോഫി നേടിയ ജലരാജാവാണ് ജവഹർ താങ്കരി. പണ്ഡിറ്റ്ജിയുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നാമധേയം വഹിക്കുന്ന ഏക ചുണ്ടൻ വള്ളമാണ് ജവഹർ താങ്കരി. 1969 പുന്നക്കുന്നത്തുശ്ശേരിക്കാരുടെ ഗിയർ ഗോസ് ചുണ്ടൻ വള്ളം അവർ വിലയ്ക്ക് വാങ്ങി. താങ്കരിക്കരക്കാർ ജവഹർ താങ്കരി എന്ന പേര് ചുണ്ടന് നൽകി. 1970 വള്ളത്തിന്റെ നീളം വർദ്ധിപ്പിച്ചു. എന്നാൽ പുതിയ ചുണ്ടൻ തന്നെ വേണമെന്ന് കരക്കാരുടെ ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ 1973 കോഴിമുക്ക് നാരായണൻ ആചാരി പുതിയ ജവഹർ താങ്കരി വള്ളം നിർമ്മിച്ചു. തുടർന്നുള്ള ദൃക്സാക്ഷി വിവരണത്തിനായിട്ട് മൈക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കൈമാറും.
2: ശ്രോതാക്കളെ, 72ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ചുണ്ടൻ വള്ളങ്ങളുടെ ഹീസ് നമ്പർ 1 അല്പസമയത്തിനകം ആരംഭിക്കാൻ പോവുകയാണ്. ഒന്നാം ട്രാക്കിൽ ഒന്നാം നമ്പർ രജിസ്ട്രേഷൻ വണ്ടം തലവടി ചുണ്ടൻ വില്ലേജ് ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്. ക്യാപ്റ്റൻ ബിനു എച്ച് പുതുവേൽ കൈനഗിരി. അതേപോലെ രണ്ടാമത്തെ ട്രാക്കിൽ രജിസ്ട്രേഷൻ നമ്പർ 16 വള്ളം കരുവാറ്റ ശ്രീ വിനായകൻ KTBC ഫാൻസ് ക്ലബ്ബ് കുമരകമാണ് തുഴയുന്നത്. ക്യാപ്റ്റൻ അനന്തു കാർത്തികേയൻ. അതേപോലെ മൂന്നാം ട്രാക്കിൽ രജിസ്ട്രേഷൻ നമ്പർ 14 വള്ളം ആയാപറമ്പ് പാണ്ഡി IBRA കൊച്ചിനാണ് ക്ലബ്ബ്. ശ്രീക്കുട്ടൻ തുണ്ടത്തിലാണ് ക്യാപ്റ്റൻ. നാലാം ട്രാക്കിൽ രജിസ്ട്രേഷൻ നമ്പർ 9 വിയപുരം വള്ളം UBC കൈനഗിരി FC ആണ് തുഴയുന്നത്. ക്യാപ്റ്റൻ പത്മകുമാർ. ഹീസ് നമ്പർ 1 തലവടി ചുണ്ടനെ പറ്റി പറയുകയാണെങ്കിൽ കൈനഗിരി വില്ലേജ് ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്. കൈനഗിരി ക്ലബിനെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം വിയപുരം ബോട്ട് ക്ലബ്ബിൽ വിയപുരം വള്ളത്തിൽ ഒന്നാമതായി ഫിനിഷ് ചെയ്ത് റെക്കോർഡിട്ട വള്ളം ക്ലബ്ബാണ് കൈനഗിരി വില്ലേജ് ബോട്ട് ക്ലബ്ബ്. വിയപുരം തലവടി ബോട്ട് ക്ലബ്ബിലെ തലവടി ചുണ്ടനെ കുറിച്ച് പറഞ്ഞാൽ 127 ഫീറ്റ് നീളം, 5 ഫീറ്റ് വീതി, 83 തുഴക്കാർ, 5 അമരക്കാർ, 9 താളക്കാർ. January 1, 2023 നീരണിഞ്ഞ വള്ളം ഇപ്രാവശ്യത്തെ ട്രോഫി സ്വന്തമാക്കാൻ തന്നെ ഉറപ്പിച്ചുകൊണ്ട് വന്നിരിക്കുന്ന വള്ളമാണ്. രണ്ടാം ട്രാക്കിലുള്ള കരുവാറ്റ ശ്രീ വിനായകൻ KTBC ആണ് തുഴയുന്നത്. KTBC യെ പറ്റി പറയുകയാണെങ്കിൽ കുമരകം ടൗൺ ബോർഡ് ക്ലബ്ബ്, 1998 സ്ഥാപിതമായ ക്ലബ്ബ്. നെഹ്റു ട്രോഫി 1999 ആലപ്പാടനിൽ സമ്പത്ത് കണിയാപറമ്പിലിന്റെ നേതൃത്വത്തിൽ വിജയിച്ച വള്ളമാണ്. 2004 ചെറുതനയിൽ രാജു വടക്കത്തിന്റെ നേതൃത്വത്തിലാണെങ്കിൽ വീണ്ടും രാജുവിന്റെ നേതൃത്വത്തിൽ 2005 പായിപ്പാടിൽ, 2006 പായിപ്പാടിൽ, 2007 പായിപ്പാടിൽ അങ്ങനെ ഹാട്രിക്ക് അടിച്ച ഒരു ക്ലബ്ബാണിത്.
1: സ്റ്റാർട്ടിംഗ് പോയിന്റിൽ 4 ചുണ്ടൻ വള്ളങ്ങളും സ്റ്റാർട്ടറുടെ ആ ഒരു സ്റ്റാർട്ടിംഗ് നിർദ്ദേശത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ചുണ്ടൻ വള്ളങ്ങളുടെ ആവേശകരമായ ഒന്നാം ഹീറ്റ്സ് മത്സരത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. 4 ചുണ്ടൻ വള്ളങ്ങളും ഞങ്ങൾ അല്പം മുൻപ് സൂചിപ്പിച്ചതുപോലെ സ്റ്റാർട്ടിംഗ് ബോക്സിനകത്തേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റാർട്ടിംഗ് ബോക്സിന്റെ പിന്നിലായി ചുണ്ടൻ വള്ളങ്ങളുടെ അമരം ഭാഗം ഒരു മാഗ്നറ്റിക് സംവിധാനം ഉപയോഗിച്ച് ലോക്ക് ചെയ്യുകയാണ്. 4 ചുണ്ടൻ വള്ളങ്ങളെയും ലോക്ക് ചെയ്ത് ഒഴുകുന്ന പുന്നമടക്കായലിൽ ഒഴുകാത്ത വിധത്തിൽ ചുണ്ടൻ വള്ളങ്ങളെ തളച്ചു നിർത്തുന്ന അതിസാഹസികവും സുന്ദരവും വിചിത്രവുമായ കാഴ്ചയാണ് ഇപ്പോൾ പുന്നമടക്കായൽ കരയിലെ സ്റ്റാർട്ടിംഗ് പോയിന്റിന് ഇരുവശവും ഇരിക്കുന്ന കാണികൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമരംഭാഗം 4 പേരുടെയും അമരംഭാഗം ഫിക്സ് ചെയ്ത് നിർത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഷട്ടറുകൾ ഉയർന്നു നിൽക്കും. ഷട്ടറുകൾ ഉയർന്നു നിൽക്കുന്നതിന്റെ അരികിലേക്ക് റെഡ് പോളിന്റെ തൊട്ട് മുന്നിലുള്ള വൈറ്റ് പോളിലേക്ക്, വൈറ്റ് സോണിലേക്ക് കളിവള്ളങ്ങളെല്ലാം, കളിവള്ളങ്ങളുടെ കൂമ്പ് ഭാഗം കൃത്യമായി ഒപ്പത്തിനൊപ്പം എത്തുന്നതോടുകൂടി ഷട്ടറുകൾ ഒന്നായി വെള്ളത്തിലേക്ക് പതിക്കുകയും ചുണ്ടൻ വള്ളങ്ങൾ മുന്നോട്ട് കുതിക്കുകയും ചെയ്യും. എന്തായാലും ഇതുവരെ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. കാരണം ഇത് നെഹ്റു ട്രോഫി ജലോത്സവമാണ്. കേരളം കണ്ട ഏറ്റവും വലിയ ജലമേളയാണ്. ഇതിലെ ഓരോ ഇഞ്ചും ഓരോ തരിമ്പും ഒരു വള്ളത്തിനും മുൻതൂക്കം കിട്ടാത്ത വിധത്തിൽ 4 കളിവള്ളങ്ങളും ഒപ്പത്തിനൊപ്പം ഒരു തരി പോലും ഒരു വള്ളം മുന്നിലോ പിന്നിലോ ആകാത്ത വിധത്തിൽ സ്റ്റാർട്ടിംഗ് നടത്തണം. അത് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് നെഹ്റു ട്രോഫി ജലോത്സവം ഇത്രത്തോളം അച്ചടക്കത്തോടെ നടക്കുന്ന മത്സരം എന്ന നിലയ്ക്ക് ലോകമെമ്പാടും ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒപ്പത്തിനൊപ്പം മുന്നോട്ട് തുഴഞ്ഞു വന്ന ചുണ്ടൻ വള്ളങ്ങളിൽ ചില വള്ളങ്ങളിലെ ഒരു തുഴപ്പാട് വ്യത്യാസം മനസ്സിലാക്കിയ ചീഫ് സ്റ്റാർട്ടർ 1-2 ട്രാക്കുകളിലെ വള്ളങ്ങളോട് അല്പം പിന്നിലേക്ക് തുഴയാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒന്നാം ട്രാക്കിലെ തലവടി ചുണ്ടൻ ഇപ്പോൾ ബോക്സിനകത്ത് തന്നെ ലോക്ക് ചെയ്യപ്പെട്ട അവസ്ഥയിലാണെങ്കിലും 2 തുഴപ്പാട് മുന്നിൽ വന്നതുകൊണ്ട് തുഴച്ചിൽക്കാരോട് അല്പം വള്ളം പിന്നിലേക്ക് തുഴയാൻ സ്റ്റാർട്ടർ ആവശ്യപ്പെടുന്നു. സ്റ്റാർട്ടർ എന്താവശ്യപ്പെട്ടാലും അതെല്ലാം കൃത്യമായി ചെയ്യുന്ന അച്ചടക്കമുള്ള സ്കൂളിലെ കുട്ടികളെ പോലെ തുഴച്ചിൽക്കാർ ഇതാ അത് കേട്ട് വള്ളം മെല്ലെ പിന്നിലേക്ക് തുഴയുകയാണ്. വള്ളം പിന്നിലേക്ക് തുഴയുമ്പോൾ ഒന്ന് രണ്ട് അപകടങ്ങളുണ്ട്. എന്താണ് അപകടമെന്ന് വള്ളംകളി ആദ്യമായി റേഡിയോയിലൂടെ കേൾക്കുന്നവർക്ക് വേണ്ടി പറഞ്ഞു തരാം. ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുന്നമടക്കായലിൽ ഒഴുക്കിനെതിരെ നടക്കുന്ന മത്സരമായതുകൊണ്ട് തന്നെ പിന്നിലേക്ക് വള്ളം തുഴയാൻ വേണ്ടി തുഴച്ചിൽക്കാർ പിന്നിലേക്ക് തുഴയെ ആഞ്ഞു പിടിക്കുന്ന സമയം, ആ ഒരു സമയത്ത് വള്ളത്തിന്റെ ആ ഒരു നീക്കം പിന്നിലേക്കാകുമ്പോൾ സ്റ്റാർട്ടർ സ്റ്റാർട്ടിംഗ് വിസിൽ മുഴക്കിയാൽ, സ്റ്റാർട്ടിങ്ങിന്റെ ഫ്ലാഗ് താഴ്ത്തിയാൽ, അപ്പോൾ വള്ളത്തിന്റെ ആ ഒരു നീക്കം പിന്നിലേക്കാകുകയും പിന്നീടത് മുന്നിലേക്കായി കുതിക്കാൻ അല്പം സാവകാശമെടുക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പിന്നിലേക്ക് വള്ളമെടുക്കാൻ വള്ളക്കാർ തീരെ മുതിരാറില്ല. പക്ഷേ അവർ ആ റെഡ് സോണിലേക്ക് പ്രവേശിക്കുന്ന പക്ഷം പിന്നിലേക്ക് എടുക്കാതെ നിർവാഹവുമില്ല. ഇപ്പോൾ ഏറെക്കുറെ നാല് കളിവള്ളങ്ങളും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നൊരവസ്ഥയിലേക്ക് എത്തുകയാണ്. എന്നാലും സ്റ്റാർട്ടറിന്റെ ആ സ്റ്റാർട്ടിംഗ് പോളിലൂടെ പരിശോധിക്കുമ്പോൾ വള്ളങ്ങളിൽ മൂന്നാം ട്രാക്കിൽ കിടക്കുന്ന ആയാപറമ്പ് പാണ്ടി ഐ ബി ആർ എ കൊച്ചിൻ അങ്ങ് കൊച്ചിയിൽ നിന്ന് ഒരുപാട് കിലോമീറ്ററുകൾ താണ്ടി വന്നതുകൊണ്ടാവാം അവർ റെഡ് സോണിലേക്ക് കയറി കിടക്കുകയാണ്. കൊച്ചിയിലെ ബ്ലോക്കുകളൊക്കെ കണ്ട് വളർന്നവരായതുകൊണ്ടാവാം റെഡ് സോണിൽ നിന്ന് വൈറ്റ് സോണിലേക്ക് അവരെ പിന്നിലേക്ക് തുഴയിപ്പിക്കുകയാണ് ചീഫ് സ്റ്റാർട്ടർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റ് മൂന്ന് കളിവള്ളങ്ങളും വൈറ്റ് സോണിലാണ്. ഇനിയിപ്പോൾ ഐ ബി ആർ എ കൊച്ചി ഇൻലാൻഡ് ബോട്ട് റോവേഴ്സ് അസോസിയേഷൻ കൊണ്ടുവന്ന അറബിക്കടലിന്റെ റാണി ഇതാ പുന്നമടക്കായലിൽ ചരിത്രം എഴുതാൻ എത്തി നിൽക്കുമ്പോൾ റെഡ് സോണിൽ എത്തിയത് കൊണ്ട് അതിനെ അല്പം പിന്നിലേക്ക് തുഴയിപ്പിക്കുകയാണ് സ്റ്റാർട്ടർ. ആയാപറമ്പ് പാണ്ഡിയാണ്. ഇതാ മത്സരം ആരംഭിക്കുന്നു. ആവേശോജ്വലമായ 72nd നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ഒന്നാം ഹീറ്റ്സ് മത്സരം ആരംഭിക്കുകയാണ്. ഇത് ചരിത്ര നിമിഷമാണ്. നാല് ട്രാക്കുകളിൽ നാല് ചരിത്രം എഴുതുവാൻ വേണ്ടി വന്നിട്ടുള്ള 400 കായിക താരങ്ങളുടെ ഉജ്ജ്വല പോരാട്ടത്തിന് തിരിതെളിയുകയാണ്. ഒന്നാം ട്രാക്കിൽ തലവടിച്ചുണ്ടൻ വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരി കഴിഞ്ഞ തവണ രണ്ടാം ഹാട്രിക് ലക്ഷ്യമാക്കി വന്ന പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് കൊടുങ്കാറ്റ് പോലെ ആഞ്ഞു വീശിയ വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരികയുടെ ചുണക്കുട്ടന്മാർ തലവടിച്ചുണ്ടനിൽ ഒന്നാം ട്രാക്കിൽ ഇതാ കുതിക്കുകയാണ്. കുതിപ്പിനൊപ്പം നിൽക്കുവാൻ ഇതാ കെ ജി ബി സി ഫാൻസ്, കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ ഫാൻസായ ചെറുപ്പക്കാർ കരുവാറ്റ ശ്രീ വിനായകനിൽ രണ്ടാം ട്രാക്കിലൂടെ മത്സരിക്കുന്നു. ഐ ബി ആർ എ കൊച്ചിൻ അറബിക്കടലിന്റെ റാണി കിഴക്കിന്റെ വെനീസിൽ ചരിത്രം എഴുതുവാനായി കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട ആയാപറമ്പ് പാണ്ഡിഗീത മൂന്നാം ട്രാക്കിലൂടെ മത്സരിക്കുമ്പോൾ നാലാം ട്രാക്കിൽ യു ബി സി കൈനഗരി കൈനഗരിയുടെ ചുണക്കുട്ടന്മാർ ജലോത്സവ ചരിത്രത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഏറ്റവും തഴക്കവും പഴക്കവും ആഢ്യത്വവും ആഡംബരവും നിറഞ്ഞ ബോട്ട് ക്ലബായി യു ബി സി കൈനഗരിയുടെ ഫാൻസ് ക്ലബ് മത്സരിക്കുന്നു. വീയപുരം ചുണ്ടനിൽ കഴിഞ്ഞ തവണത്തെ നെഹ്റു ട്രോഫിയുടെ ജേതാവായ വീയപുരം ചുണ്ടനിതാ നാലാം ട്രാക്കിൽ മത്സരിക്കുമ്പോൾ തുടർന്നുള്ള വിവരങ്ങൾക്കായി മൈക്ക് ഞാൻ ഫിനിഷിംഗ് പോയിന്റിലേക്ക് കൈമാറുന്നു.
0: താങ്ക് യു മിസ്റ്റർ വിനു. ആവേശകരമായ ഒന്നാമത് ഹിറ്റ്സ് മത്സരം നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിലെ 72nd നെഹ്റു ട്രോഫി ജലോത്സവം 2026 ചുണ്ടൻ വള്ളങ്ങളുടെ ഒന്നാമത് ഹിറ്റ്സ് മത്സരത്തിൽ ഒന്നാമത് ട്രാക്കിലൂടെ ഒന്നാം നമ്പർ തലവടി ചുണ്ടൻ വില്ലേജ് ബോട്ട് ക്ലബ് ബിനു എച്ച് പുതുവേൽ കൈനഗരി ക്യാപ്റ്റനായിക്കൊണ്ട് ജോസ് പുതിയറ കൈനഗരി ലീഡിംഗ് ക്യാപ്റ്റനായിക്കൊണ്ട് ഒന്നാമത് ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ കരുവാറ്റ ശ്രീ വിനായകൻ കെ ടി ബി സി ഫാൻസ് ക്ലബ് കുമരകം നയിക്കുന്ന അനന്തു കാർത്തികേയൻ ക്യാപ്റ്റനും ശ്രീകുമാർ കെ എസ് ലീഡിംഗ് ക്യാപ്റ്റനുമായിട്ടുള്ള കരുവാറ്റ ശ്രീ വിനായകൻ 16th നമ്പർ വള്ളൻ രണ്ടാമത് ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ അയ്യാപറമ്പ് പാണ്ടി ഐ ബി ആർ എ കൊച്ചിൻ ശ്രീകുട്ടൻ തുണ്ടയിൽ ക്യാപ്റ്റനായിട്ടുള്ള സുരേഷ് ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള 14th നമ്പർ വള്ളം മൂന്നാമത് ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ നാലാമത് ട്രാക്കിലൂടെ പ്രിയപ്പെട്ട വള്ളം കളിക്കാരുടെ പ്രിയപ്പെട്ട വീയപുരം യു ബി സി കൈനഗരിയുടെ കൈക്കരുത്തിൽ എഫ് സി പത്മകുമാർ ക്യാപ്റ്റനായിക്കൊണ്ട് ജോർജ് തോമസ് വക്കച്ചൻ ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള 9th നമ്പർ വള്ളം നാലാമത് ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ ആവേശത്തിന്റെ മുത്തുമണികൾ ആകാശം മുട്ട കോരിയെറിഞ്ഞുകൊണ്ട് നമ്മുടെ പുന്നമടയെ ജലാശയങ്ങളെ കീറിമുറിച്ചുകൊണ്ട് പുളകം കൊള്ളിച്ചുകൊണ്ട് പുന്നമടയുടെ ആഴങ്ങളോട് കുത്തിയെറിഞ്ഞ് കഥകൾ പറഞ്ഞുകൊണ്ട് ആവേശത്തിന്റെ മുത്തുമണികളാൽ തീർത്ത ലക്ഷക്കണക്കിന് വള്ളംകളി പ്രേമികളെ ആവേശത്തിന്റെ ഉത്തുംഗ ശൃംഗങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഒന്നാമത്തെ ഹിറ്റ്സ് മത്സരത്തിൽ തലവടി ചുണ്ടൻ കരുവാറ്റ ശ്രീ വിനായകൻ ആയാപറമ്പ് പാണ്ടി വീയപുരം ഇതാ ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് പൊരുതുന്നു. ഒന്നും രണ്ടും നാലും ട്രാക്കിലൂടെയുള്ള വള്ളങ്ങൾ ഏതാണ്ട് ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് ഒന്നാമത്തെ ട്രാക്കിലെ തലവടി ചുണ്ടനും മൂന്നാമത് ട്രാക്കിലെ അയ്യാപറമ്പ് പാണ്ഡിയും ഏതാണ്ട് ഇഞ്ചുകളുടെ വ്യത്യാസം പറഞ്ഞുകൊണ്ട് പങ്കായ പാടുകൾക്ക് പോലും വ്യത്യാസത്തിൽ പരാജയപ്പെടാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉജ്ജ്വലമായ വീറും വാശിയും തകർത്തെറിയുന്ന കുത്തിയെറിയലും താളം പിടിക്കലും എല്ലാം നിലക്കാരനും അതെ അമരക്കാരനും നിലക്കാരനും താളക്കാരനും എല്ലാവരും ഒരേ സ്വരത്തിൽ വഞ്ചിപ്പാട്ടുകളിലല്ല കുതിര ശക്തികളിലാണ് അയ്യടാ പോയടാ എന്നുള്ള ശബ്ദത്തിൽ ആ മനോഹരമായ ദൃശ്യവിരുന്ന് അവരുടെ കുത്തിയെറിയലുകൾ ജനങ്ങളുടെ വള്ളംകളിക്കാരുടെ ഹൃദയത്തെ പടപടാ മിടിപ്പിച്ചുകൊണ്ട് ഇതാ കുതിച്ചു പാഞ്ഞ് ചുണ്ടൻ വള്ളങ്ങളുടെ ഒന്നാമത് ഹിറ്റ്സ് മത്സരത്തിൽ ഒന്നാമത് ട്രാക്കിലൂടെ വരുന്ന തലവടി ചുണ്ടനും മൂന്നാമത് ട്രാക്കിലൂടെ വരുന്ന അയാപറമ്പും നാലാമത് വീയപുരവും ഇതാ രണ്ടും ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് തലവടിയും വീയപുരവും ഇഞ്ചോടിഞ്ച് പൊരുതിക്കൊണ്ട് കടന്നു വരുമ്പോൾ നാലാമത്തെ ട്രാക്കിലൂടെ വീയപുരം ഇതാ ഫിനിഷിംഗ് പോയിന്റിലേക്ക് കുതിച്ച് കുതിച്ച് പറന്ന് പറന്ന് പറന്ന് വെട്ടിക്കൊണ്ട് കടന്നു പോകുമ്പോൾ നിലക്കാരനും താളക്കാരനും ഹൃദയസ്പന്ദനം പോലും നിലപ്പിക്കുന്ന രീതിയിലുള്ള ചുവടുവയ്പ്പുകളിൽ കുത്തിയെറികളും കടന്നുപോയപ്പോൾ വില്ലേജ് ബോട്ടുകളെ കൈനകരിയും ഇതാ ഒന്നാമത് ട്രാക്കിലെ വള്ളം അവരും ഫിനിഷിംഗ് പോയിന്റ് കടന്നുപോയപ്പോൾ നമ്മുടെ ഈ പുന്നമട കായലിലെ വള്ളംകളിയുടെ രസവും വഞ്ചിപ്പാട്ടിന്റെ ഈണവും ഒക്കെ ഒന്ന് കോർത്തിണക്കി അതൊന്ന് രസിച്ച് അതിലൊന്ന് താളം പിടിച്ച് കരയിൽ നിൽക്കുന്ന കാണികളോട് ഒന്ന് കൊഞ്ചി പറഞ്ഞ് എന്തൊരു മനോഹാരിതയിലാണ് ഇത് പുന്നമടയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു മറ്റ് രാജ്യങ്ങളിലും മറ്റ് ദേശങ്ങളിലും ഒരുപാട് കായലുകളുണ്ട്, പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് പുന്നമടക്കായൽ. കാരണം പ്രൗഢ ഗംഭീരയാണ് പുന്നമടക്കായൽ. ഈ സമയത്ത് തുടർന്നുള്ള മത്സരത്തിന്റെ തുടർ വിവരണത്തിന് വേണ്ടി ഞാൻ മൈക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക്.
5: ചുണ്ടമ്പലങ്ങളുടെ ഹീസ് നമ്പർ രണ്ടാം മത്സരം അല്പസമയത്തിനും ആരംഭിക്കുന്നതാണ്. ഒന്നാം ട്രാക്കിൽ രജിസ്ട്രേഷൻ നമ്പർ 19 ആയാപറമ്പ് ദിവാഞ്ചി, വലിയ ദിവാഞ്ചി ബോട്ട് ക്ലബ് ആയാപറമ്പാണ് അതിന്റെ നേതൃത്വം നൽകുന്നത്, ക്യാപ്റ്റൻ റെന്നി വർഗീസ്. രണ്ടാം ട്രാക്കിൽ രജിസ്ട്രേഷൻ നമ്പർ 8 വള്ളം ചമ്പക്കുളം ബോട്ട് ക്ലബാണ്, ജോസി ജോൺ മങ്ങാടാണ് ക്യാപ്റ്റൻ. മൂന്നാം ട്രാക്കിൽ രജിസ്ട്രേഷൻ നമ്പർ 4 ജഫർ തായങ്കിരി, നാട്ടകം ഫാൻസ് ക്ലബ് ബോട്ട് ക്ലബാണ്, ക്യാപ്റ്റൻ സന്തോഷ് വാലയിൽ. നാലാം ട്രാക്കിൽ രജിസ്ട്രേഷൻ നമ്പർ 3 വള്ളം വെള്ളംകുളങ്ങര എസ് എച്ച് ബോട്ട് ക്ലബ് കൈനകരിയാണ്, ക്യാപ്റ്റൻ ടോണി ജോസഫ്. ഈ രണ്ടാം ട്രാക്കിലെ വള്ളങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആയാപറമ്പ് വലിയ ദിവാഞ്ചി ബോട്ട് ക്ലബാണ് തുഴയുന്നത്. 1928 നിർമ്മിച്ച ഈ വള്ളം നെടുമുടി നായർ സർവീസ് സൊസൈറ്റിയുടെയാണ്. 125 ഫീറ്റ് നീളം, 91 തുഴക്കാർ, 5 അമരക്കാർ, 10 താളക്കാർ. നെഹ്റോ ട്രോഫിയുടെ ചരിത്രത്തിൽ 1979 രവി പ്രകാശ് നേതൃത്വത്തിൽ യു ബി സി കൈനകരി തുഴഞ്ഞ് ആദ്യം ട്രോഫി നേടിയ ശേഷം 50 കാത്തിരിക്കേണ്ടി വന്നു അവർക്ക് 1981 ചരിത്രം ആവർത്തിക്കാൻ. രണ്ടാമത്തെ ട്രാക്കിലുള്ള ചമ്പക്കുളത്തിനെ പറ്റി പറഞ്ഞാൽ യു ബി സി കൈനകരിയോടൊപ്പം തന്നെ ഈ ക്ലബ്ബ് വിജയം നേടിയ ഹാട്രിക്കൽ സ്വന്തമാക്കിയ ക്ലബ്ബാണ്. എ കെ ലാരിസന്റെ നേതൃത്വത്തിൽ യു ബി സി 89-91, ആന്റണി അക്കരക്കുളത്തിന്റെ നേതൃത്വത്തിൽ 94, അതേപോലെ ജോസ് ജോൺ ആൽബി ബോട്ട് ക്ലബ് 95, അനിൽ മഹാദേവൻ എ ബി സി 96. ഇങ്ങനെ ചരിത്രം കുറിച്ച വള്ളമാണ് ചമ്പക്കുളം ബോട്ട് ക്ലബ് ചമ്പക്കുളം വള്ളം. 98, 2009, 2019, 2019 അവർ നെഹ്റു ട്രോഫി സ്വന്തമാക്കി. അങ്ങനെ 9 തവണ നെഹ്റു ട്രോഫി സ്വന്തമാക്കിയ വള്ളമാണ് ചമ്പക്കുളം. മൂന്നാം ട്രാക്കിലുള്ള ജവഹർ തായങ്കരി കുറിച്ച് പറഞ്ഞാൽ നെഹ്റു ട്രോഫി 5 പ്രാവശ്യം സ്വന്തമാക്കിയ വള്ളമാണ്. 1977 കെ എസ് വർഗീസ് തായങ്കരി ബോട്ട് ക്ലബ്, അതേപോലെ തന്നെ 1978 കെ എസ് വർഗീസ് തായങ്കരി ബോട്ട് ക്ലബ്, 1985 പി സി ജോസഫ് ഫ്രണ്ട്സ് ചേന്നങ്കരി, 2010 ജോസഫ് ഫിലിപ്പ്, 2015 ജെയിംസ് കുട്ടി. ജവർ തായങ്കരി ചരിത്രമാൽ 52 കഴിഞ്ഞിട്ടും അത്ഭുതകരമായ വിജയം നേടിക്കൊണ്ടിരിക്കുന്ന വള്ളമാണ് ജവർ തായങ്കരി. നാലാം ട്രാക്കിലുള്ള വെള്ളംകുളങ്ങര എസ് എസ് ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്. അത് നെഹ്റു ട്രോഫിയിൽ 6 മുത്തപ്പെട്ട വള്ളമാണ്. പണ്ട് ഇതിന്റെ പേര് നെപ്പോളിയൻ എന്നായിരുന്നെങ്കിൽ 1957-59 നെഹ്റു ട്രോഫി സ്വന്തമാക്കിയ വള്ളമാണ് വെള്ളംകുളങ്ങര. ഞാൻ ബാക്കി ദൃക്സാക്ഷി വിവരണത്തിനായി എന്റെ സുഹൃത്തെ വിനു കെ ജോണിന് ഫോൺ കൈമാറുകയാണ്.
1: ചുണ്ടൻ വള്ളങ്ങളുടെ രണ്ടാം ഹീറ്റ്സ് മത്സരം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുകയാണ്. 4 കളിവള്ളങ്ങളും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ സ്റ്റാർട്ടിംഗ് ബോക്സിനകത്തെത്തി. അല്പസമയം ഇതാ സ്റ്റാർട്ടർ വെള്ള പതാക വീശുവാനായി തയ്യാറെടുക്കുന്നു. ഗൺ പിടിച്ചിരിക്കുന്ന ചീഫ് സ്റ്റാർട്ടർ മുകളിലേക്ക് ഗണ്ണിന്റെ റിവോൾവർ ഞെക്കുവാനായി തയ്യാറെടുത്തിരിക്കുന്നു. ഇനി നിമിഷങ്ങളുടെ ഇടവേള മാത്രം. 4 ചുണ്ടൻ വള്ളങ്ങൾ നെഹ്റു ട്രോഫി എന്ന അതുല്യ നേട്ടത്തിനായി ആദ്യ പാദ മത്സരത്തിൽ ഹീറ്റ്സ് മത്സരങ്ങളിലെ രണ്ടാം റൗണ്ട് മത്സരത്തിൽ തയ്യാറെടുത്ത് ട്രാക്കിൽ നിൽക്കുന്നു. നായാപറമ്പ് ദിവാഞ്ചിയുണ്ട്, ചമ്പക്കളമുണ്ട്, ജവഹർ തായങ്കരിയുണ്ട്, വെള്ളംകുളങ്ങരയുണ്ട്. നാല് കളിവള്ളങ്ങളും ചരിത്രപുറമുള്ള വള്ളങ്ങളാണ്. രണ്ടാം ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കുന്നു. ഉജ്ജ്വല പോരാട്ടത്തിന് തയ്യാറെടുത്ത് ഒന്നാം ട്രാക്കിൽ ആയാപറമ്പ് വലിയ ദിവാഞ്ചി. വലിയ ദിവാഞ്ചി ബോട്ട് ക്ലബിലെ റെന്നി വർഗീസ് ക്യാപ്റ്റനായിട്ടുള്ള ആയാപറമ്പ് വലിയ ദിവാഞ്ചി ഒന്നാം ട്രാക്കിൽ മത്സരിക്കുമ്പോൾ ചുണ്ടൻ വള്ളങ്ങളിൽ ഒരു പിടിത്തവണ, ഒരുപാട് തവണ നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയിട്ടുള്ള ചമ്പക്കളം ചുണ്ടൻ 1989-ലും 90-ലും 91-ലും 94-ലും 95-ലും 96-ലും 98-ലും 2009-ലും 14-ലും എന്നിങ്ങനെ 9 തവണ നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയ ചമ്പക്കുളം ചുണ്ടൻ രണ്ടാം ട്രാക്കിൽ മത്സരിക്കുമ്പോൾ നാട്ടകം ഫാൻസ് ബോട്ട് ക്ലബ്, നാട്ടകം ക്ലബിന്റെ, നാട്ടകം ബോട്ട് ക്ലബിന്റെ കൂട്ടുകാരായ ഒരുപറ്റം പേർ ചേർന്ന് കൊണ്ടുവന്നിട്ടുള്ള നാട്ടകം ഫാൻസ് ബോട്ട് ക്ലബ് ജവഹർ തായങ്കരിയിൽ മത്സരിക്കുന്നു. 5 തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട ജവഹർ തായങ്കരി മൂന്നാം ട്രാക്കിൽ മത്സരിക്കുമ്പോൾ എസ് എച്ച് ബോട്ട് ക്ലബ് കൈനഗരിയുടെ ടോണി ജോസഫ് ക്യാപ്റ്റനായ വെള്ളംകുളങ്ങര വള്ളം, പഴയ നെപ്പോളിയൻ ചുണ്ടൻ, ഇതാ വെള്ളംകുളങ്ങര എന്ന പേരിൽ 1957-ലും 58-ലും 59-ലും 61-ലും 88-ലും 2002-ലും 6 തവണ നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയ വെള്ളംകുളങ്ങര നാലാം ട്രാക്കിൽ മത്സരിക്കുമ്പോൾ തുടർന്നുള്ള വിവരങ്ങൾക്കായി മൈക്ക് ഫിനിഷിംഗ് പോയിന്റിലേക്ക് കൈമാറുന്നു.
3: ചുണ്ടൻ വള്ളങ്ങളുടെ രണ്ടാം പാദ മത്സരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. മത്സരം ഏതാണ്ട് പകുതിയോളം സമയം പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഒന്നാമത്തെ ട്രാക്കിൽ ആയാപറമ്പ് വലിയ ദിവാഞ്ചി, രണ്ടാമത്തെ ട്രാക്കിൽ ചമ്പക്കുളം, മൂന്നാമത്തെ ട്രാക്കിൽ ജവഹർ തായങ്കരി, നാലാമത്തെ ട്രാക്കിൽ വെള്ളംകുളങ്ങര. ആദ്യ ഹീറ്റ്സിലെ അതിഗംഭീരമായ തലവഴിയും കരുവാറ്റയും ആയാപറമ്പും വീയപുരവും ചേർന്നുള്ള അതിഗംഭീരമായ ഒന്നാം പാദ മത്സരത്തിന്റെ ആവേശ തിരയിളക്കം ഇതുവരെ ഗാലറികളിൽ അവസാനിച്ചിട്ടില്ല. ഒപ്പം തന്നെ രണ്ടാം പാദ മത്സരം ആരംഭിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ ട്രാക്കിലുള്ള ആയാപറമ്പ് വലിയ ദിവാഞ്ചി രണ്ട് തവണയാണ് നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയത്. ചമ്പക്കുളം, രണ്ടാം ട്രാക്കിലുള്ള ചമ്പക്കുളത്തെ സംബന്ധിച്ചാണെങ്കിൽ 9 തവണ നെഹ്റു ട്രോഫി നേടിയ വലിയ ചരിത്രമാണ് അവർക്കുള്ളത്. 51.5 കോൽ നീളമുള്ള, 85 തുഴക്കാരുള്ള, 5 നിലക്കാരുള്ള, 5 പങ്കായക്കാരുള്ള ചമ്പക്കുളം വള്ളം. രണ്ട് തവണയാണ് ചമ്പക്കുളം വള്ളം അതിന് ഹാട്രിക് തികച്ചത്. ജവാഹർ തായങ്കരി, നാട്ടകം ഫാൻസ് ക്ലബ്ബ് സന്തോഷ് വാലുമേൽ ക്യാപ്റ്റനായുള്ള ജവഹർ തായങ്കരിയെ സംബന്ധിച്ചും വലിയ ചരിത്രമുള്ള വള്ളമാണ്. നാലാമത്തെ ട്രാക്കിലുള്ള വെള്ളംകുളങ്ങര, പഴയ നെപ്പോളിയൻ വള്ളം വെള്ളംകുളങ്ങര, ഈ പുന്നമട ഇടമാറിൽ ഒരുപാട് തവണ ആവേശോജ്വലമായ പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ 1975-ൽ ട്രോഫി നേടിയ നെപ്പോളിയനെ സംബന്ധിച്ചിടത്തോളം നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ അതിഗംഭീരമായ തുഴത്താളം തീർത്ത വള്ളങ്ങളാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നാല് വള്ളങ്ങളും ഏതാണ്ട് ഒരേ രീതിയിലാണ് തുഴഞ്ഞ് വരുന്നത്. ആയാപറമ്പ് വലിയ ദിവാഞ്ചിയാണോ, ചമ്പക്കുളമാണോ, ജവഹർ തായങ്കരിയാണോ, വെള്ളംകുളങ്ങരയാണോ, ആരാണ് മുന്നിലെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. തിരമുറിയാത്ത ആവേശമാണ് ഈ ഗാലറികളിൽ എങ്ങും. വെള്ളത്തിൽ കിടന്നുകൊണ്ട് വള്ളങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന കുട്ടനാട്ടുകാർ, തുഴപ്പെരുമ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. പോരാട്ടത്തിന്റെ ചൂടാണെങ്കിൽ അതിഗംഭീരമായ പോരാട്ടത്തിന്റെ ചൂട്. അങ്ങ് കിഴക്കാകാശത്തില് കാർമേഘങ്ങൾ പതുക്കെ ഉരുണ്ടുകൂടാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിലും മഴയില്ലെങ്കിൽ എങ്ങനെയാണ്? പ്രളയം തകർത്തിട്ടും ഏതെല്ലാം ദുരിതങ്ങൾ വന്നിട്ടും അതിനെയെല്ലാം അതിജീവിച്ച വലിയ പാരമ്പര്യമാണ് കുട്ടനാട്ടിനുള്ളത്. അതിന്റെ ഓളമാണ് ഈ കായൽപ്പരപ്പിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തുഴകളുടെ തീത്താളം, എത്രയോ തുഴകളാണ് ഒന്നിച്ചൊരേ പോലെ പൊങ്ങുന്നത്. അവ തെറിപ്പിക്കുന്ന ആ ജലം കൊണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്കൊന്നും കൃത്യമായി പറയാൻ സാധിക്കുന്നില്ല. രണ്ടാമത്തെ ട്രാക്കിൽ വരുന്ന ചമ്പക്കുളം ചുണ്ടൻ അല്പം മുന്നിലാണോ എന്നുള്ള ഒരു ചെറിയ സംശയമുണ്ട്. അല്ല, അതിന്റെ ഒപ്പം തന്നെ ആയാപറമ്പ് വലിയ ദിവാഞ്ചി ഒപ്പം പിടിക്കുന്നുണ്ട്. ജവഹർ തായങ്കരിയും വിട്ടുകൊടുക്കുന്നില്ല. നാലാമത്തെ ട്രാക്കിൽ ഉള്ള വെള്ളംകുളങ്ങരയാവട്ടെ, ഈ മൂന്ന് വള്ളങ്ങൾക്കും വലിയ ഭീഷണി ഉയർത്തിക്കൊണ്ട് ഏറ്റവും മുന്നിലായിട്ട് കുതിച്ചുകൊണ്ട് പോരുകയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞുകഴിഞ്ഞാൽ പുന്നമട കായലിങ്ങനെ ത്രസിച്ചു നിൽക്കുകയാണ്. ചരിത്രത്തിലേക്ക് കടന്നു കയറുവാനുള്ള കുട്ടനാട്ടിലെ ചുണ്ടൻ വള്ളങ്ങളുടെ അതിഗംഭീരമായ പ്രകടനമാണ് ഈ ട്രാക്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇരുകരകളിലും നിൽക്കുന്ന ജനസഹസ്രങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് രണ്ടാമത്തെ ട്രാക്കിൽ വരുന്ന ചമ്പക്കുളം ചുണ്ടൻ, 9 തവണ ട്രോഫി കരസ്ഥമാക്കിയ ചമ്പക്കുളം ചുണ്ടൻ, അത് 2 ഹാട്രിക് നേടിയ ചുണ്ടൻ വള്ളം മാറ്റി നിർത്തിക്കൊണ്ട് മൂന്നാമത്തെ ട്രാക്കിലെ ജവഹർ തായങ്കരി ഒപ്പം പിടിക്കുന്നു. ജവഹർ തായങ്കരി ഒപ്പം തന്നെയുണ്ട് വെള്ളംകുളങ്ങര ചുണ്ടൻ. വളരെ ഗംഭീരമായ മത്സരമാണ്. മറ്റു മൂന്ന് വള്ളങ്ങളെയും കടത്തി വെട്ടിക്കൊണ്ട് വള്ളം ഇങ്ങനെ മുന്നോട്ട് ആഞ്ഞു തുഴിയാണ്. ആ ഫിനിഷിംഗ് പോയിന്റിനെ സമീപിച്ചു കഴിഞ്ഞുകൊണ്ട് രണ്ടാം ട്രക്കിൽ വരുന്ന ചമ്പക്കുളം വള്ളം, രണ്ടാം ട്രക്കിൽ വരുന്ന മൂന്നാം ട്രക്കിൽ വരുന്ന ജവഹർ തായങ്കരി ഒന്നാമതായി ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നാം ട്രാക്കിലെ ആയാപറമ്പും രണ്ടാം ട്രാക്കിലെ ചമ്പക്കുളവും നാലാം ട്രാക്കിലെ വെള്ളംകുളങ്ങരയും ഏതാണ്ട് ഇത് നമുക്ക് ഈ മൂന്നാം വള്ളങ്ങളുടെ ഈ രണ്ടാം ഹീറ്റ്സ് നമുക്ക് ഒരിക്കൽ പോലും പ്രവചനാതീതമായ ഒരു മത്സരത്തിലേക്ക് പോകുകയാണ്. വലിച്ചു തുഴഞ്ഞുകൊണ്ട് ആഞ്ഞു തുഴച്ചുകൊണ്ട് മൂന്ന് വള്ളങ്ങൾ, ഒന്നിലെ ആയാപറമ്പ്, രണ്ടിലെ ജവഹർ തായങ്കരി, മൂന്നിലെ ചമ്പക്കുളം, നാല് വെള്ളംകുളം, മൂന്ന് വള്ളങ്ങൾ ഒന്നിച്ചൊരേപോലെ തുഴഞ്ഞെത്തുന്ന ഈ അനിർവചനീയമായ കാഴ്ചയെ നമ്മുടെ കണ്ണുകൾക്ക് വിവരിക്കുവാൻ സാധിക്കാത്ത വിധം അനിർവചനീയമായ ഒരു തുഴത്തളത്തിൽ തീർത്തുകൊണ്ട് അവരെങ്ങനെ മുന്നോട്ട് കടക്കും.

0: മൂന്നാം ഹീറ്റ്സ് മത്സരം തീർക്കാൻ പോവുകയാണ്. മൂന്ന് വള്ളങ്ങളാണ് പങ്കെടുക്കുന്നത്. ഒന്നാം ട്രാക്കിൽ വള്ളമില്ല, പാർത്ഥൻ പങ്കെടുക്കുന്നില്ല. രണ്ടാം ട്രാക്കിൽ 13 രജിസ്ട്രേഷൻ നമ്പർ വള്ളം നടുഭാഗം പുന്നമട ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്. ഇതിൽ പ്രാധാന്യം പറയുന്നത് രണ്ടു സ്ത്രീകളാണ് ക്യാപ്റ്റൻ, അനു ആൽബർട്ട് പുലിക്കാട്ടിൽ, അന്ന റോസ് ജിൻഡോ ക്യാപ്റ്റൻ. അങ്ങനെ രണ്ട് വനിതാ ക്യാപ്റ്റന്മാരിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ ജലോത്സവം പിന്നെ നെഹ്റു ട്രോഫിക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. മൂന്നാം ട്രാക്കിൽ രജിസ്ട്രേഷൻ നമ്പർ 22 പായിപ്പാടൻ 2 പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ്. ഗോവിന്ദ് വിനോദ് ആൻഡ് ദേവൻ ഡി ക്ലബ്ബാണ് ക്യാപ്റ്റൻ. നാലാം ട്രാക്കിൽ രജിസ്ട്രേഷൻ നമ്പർ 20 ഉള്ള മേൽപ്പാടം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് കുപ്പപ്പുറമാണ് തുഴയുന്നത്. സോളി വർഗീസ്, ജോഷുവ ചാണ്ടി എന്നിവരാണ് ക്യാപ്റ്റൻ നൽകുന്നത്. ഞാൻ വിവരണം ബാക്കിക്ക് വേണ്ടി വിനു കെ ജോൺ കൈമാറി.
1: ചുണ്ടൻ വള്ളങ്ങളുടെ മൂന്നാം ഹീറ്റ്സ് മത്സരത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂന്നാം ഹീറ്റ്സിൽ 4 ചുണ്ടൻ വള്ളങ്ങളില്ല, 3 ചുണ്ടൻ വള്ളങ്ങളെ ഉള്ളൂ. 3 ചുണ്ടൻ വള്ളങ്ങളെ പുന്നമടയിൽ എത്തിച്ചിരിക്കുന്ന 3 ക്ലബുകളുടെയും പേര് സമാനമാണ്. PBC പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ രണ്ട് ടീമുകൾ ചേർന്ന് രണ്ടായി മത്സരിക്കുമ്പോൾ മറ്റൊരു PBC പുന്നമട ബോട്ട് ക്ലബ്ബാണ്. 3 ക്ലബുകളുടെയും പ്രത്യേകത ഈ പുന്നമട കായലിൽ തന്നെ പരിശീലനം നടത്തുന്ന ക്ലബുകളാണ്. ഈ നാടിന്റെ ആവേശവും ആഘോഷവും ആരവവും ഏറ്റുവാകുന്ന 3 ക്ലബുകൾ ഒപ്പത്തിനൊപ്പം മത്സരിക്കുന്നു എന്ന വ്യത്യസ്തമായ പ്രത്യേകത കൂടി ഉൾക്കൊള്ളുന്ന ഉജ്ജ്വല പോരാട്ടത്തിനായി ക്ലബുകൾ ഇതാ സ്റ്റാർട്ടിംഗ് പോയിന്റിന്റെ സ്റ്റാർട്ടിംഗ് ബോക്സിനകത്തേക്ക് എത്തിയിരിക്കുകയാണ്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് കൂടെ മത്സരിക്കുന്നവരുടെയും കണ്ടു നിൽക്കുന്നവരുടെയും എല്ലാം പേടി സ്വപ്നമായ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് കഴിഞ്ഞ വർഷം ഏറ്റ മുറിവിന് പകരം വീട്ടുവാൻ, കഴിഞ്ഞ വർഷം ചുണ്ടിനും കപ്പിനും ഇടയിൽ നഷ്ടപ്പെട്ട നെഹ്റു ട്രോഫി എന്ന അതുല്യ കിരീടവും 2 ഹാട്രിക്ക് എന്ന ചരിത്ര നേട്ടവും കൈവിട്ടു പോയതിന്റെ ക്ഷീണം മാറ്റുവാൻ കഴിഞ്ഞ കുറെ കാലമായി കായലിൽ കഠിന പരിശീലനം നടത്തിയതിന്റെ കരുത്തുമായി ഇതാ ഉജ്ജ്വല പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ്. നാലാമത്തെ ട്രാക്കിൽ മേൽപ്പാളം ചുണ്ടനിലായി പള്ളാത്തുരുത്തിക്കാർ, പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബുകാർ ഇതാ മത്സരിക്കുന്നു. മുറിവേറ്റ സിംഹത്തിന്റെ ഗർജനവുമായി, മുറിവേറ്റ സിംഹത്തിന്റെ വലിയ ഗർജനവുമായി ഇതാ വരികയാണ് പള്ളാത്തുരുത്തിക്കാർ. പള്ളാത്തുരുത്തി ക്ലബിന് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ക്ലബിലെ തന്നെ ബി ടീം എന്ന നിലയിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ ബി ടീം ഇതാ മൂന്നാം ട്രാക്കിൽ പായിപ്പാടൻ നമ്പർ 2 വള്ളത്തിൽ മത്സരിക്കുന്നു. ഒരു ക്ലബിനെ തെരഞ്ഞെടുക്കാൻ നടത്തുന്ന സെലക്ഷൻ ട്രയലിൽ 2 ക്ലബിന് വേണ്ട ആളുകൾ എത്തിക്കഴിഞ്ഞപ്പോൾ ക്ലബിനോടുള്ള താല്പര്യം മൂലം ഇതാ 2 ക്ലബുകളായി തിരിഞ്ഞ് ഒരു നാട്ടുകാർ ഒപ്പത്തിനൊപ്പം മത്സരിക്കുന്നു. ക്യാമ്പിലും ട്രാക്കിലുമെല്ലാം ഒപ്പത്തിനൊപ്പം പരിശീലനം നടത്തിയതിന്റെ കരുത്തുമായി പള്ളാത്തുരുത്തിയുടെ മക്കൾ 2 ട്രാക്കുകളിൽ ഏകോദര സഹോദരങ്ങളെ പോലെ ഇതാ 3-ഉം 4-ഉം ട്രാക്കിൽ മത്സരിക്കുമ്പോൾ PBC പുന്നമട കഴിഞ്ഞ നെഹ്റു ട്രോഫി ചരിത്രത്തിൽ 2-ാം സമ്മാനം ആർക്കാണ് എന്നതിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. കഴിഞ്ഞ നെഹ്റു ട്രോഫി കിട്ടാതെ പോയ 2 ക്ലബുകൾ 2-ാം സമ്മാനം വീതിച്ചെടുക്കുകയോ 2-3 സമ്മാനങ്ങളായി മാറ്റപ്പെടുകയോ ചെയ്തതിനെ പറ്റി ഇതുവരെ തീരുമാനമാകാത്ത ഒരു സമ്മാനത്തിന്മേൽ കഴിഞ്ഞ തവണത്തെ കഥകളെല്ലാം പഴങ്കഥകളാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പുന്നമടയുടെ മക്കൾ ഇതാ 2-ാം ട്രാക്കിൽ മത്സരിക്കുന്നു. നടുഭാഗം ചുണ്ടനിൽ തീപാറുന്ന പോരാട്ടത്തിലേക്ക് നെഹ്റു ട്രോഫിയുടെ ഹീറ്റ്സ് മത്സരങ്ങൾ മാറുകയാണ്. 3-ാമത്തെ ഹീറ്റ്സ് ആണ് നിലവിൽ നടന്നതിൽ ഏറ്റവും വലിയ പോരാട്ടം എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കും. 2 കരകളിലും പള്ളാത്തുരുത്തിക്കാരും പുന്നമടക്കാരും ഇതാ നിരന്ന് നിന്ന് ഇരുകരകളിലായി ടീമുകളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ സ്റ്റാർട്ടിംഗ് കഠിനമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ വർഷത്തെ ഫൈനലിൽ മത്സരിച്ച 2 സ്ഥാനങ്ങൾ, 2-ാം സ്ഥാനം ഏകദേശം തുല്യമായി ഡിവൈഡ് ചെയ്ത, അല്ലെങ്കിൽ 2-3 സ്ഥാനങ്ങളിൽ തർക്കം പണ്ടു മുതലേ നിലനിൽക്കുന്ന 2 ക്ലബുകൾ ചരിത്രത്തിന്റെ ചരിത്ര വിജയത്തിനായി മത്സരിക്കുമ്പോൾ ഇതാ സ്റ്റാർട്ടിംഗ് വിസിൽ മുഴങ്ങുകയാണ്, സ്റ്റാർട്ടിംഗ് ഷട്ടർ താഴുകയാണ്. പള്ളാത്തുരുത്തി 4-ാം ട്രാക്കിലൂടെ മേൽപ്പാളം ചുണ്ടനിൽ കുതിരയെ പോലെ കുതിച്ചു ചാടുകയാണ്. തിരകളിൽ ആവേശ തേരോട്ടമായി തിരകളെ കോരിയെറിഞ്ഞ് കിരീടത്തിനായി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് 4-ാം ട്രാക്കിൽ മത്സരിക്കുമ്പോൾ ഇല്ല, പള്ളാത്തുരുത്തിക്കാർക്ക് ഇത്തവണ കപ്പ് വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് പുന്നമട കായലോളങ്ങളിൽ കഴിഞ്ഞ കുറെ കാലമായി പരിശീലനം നടത്തിയതിന്റെ കായലിനെ അറിയാം, കരയെ അറിയാം, കരക്കാരെ അറിയാം എന്ന ഭാവവുമായി ഇതാ പുന്നമട കായലിൽ പുന്നമടയുടെ പൊന്മക്കൾ ഇതാ മത്സരിക്കുകയാണ്. പുന്നമട ബോട്ട് ക്ലബിന്റെ നടുഭാഗം ചുണ്ടൻ 2-2 തവണ മാത്രം നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയ ചുണ്ടൻ ഇതാ 3-ാം കപ്പിന് വേണ്ടി 2-ാം ട്രാക്കിൽ മത്സരിക്കുന്നു. ഉജ്ജ്വല പോരാട്ടം 1-ഉം 2-ഉം 4-ഉം ട്രാക്കിലാണ് മത്സരം. 2-ഉം 4-ഉം ട്രാക്കുകളിൽ തന്നെയാണ് മത്സരം. 3-ാം ട്രാക്കിലെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഇതാ മെയിൻ പ്രധാന ടീമിന് പിന്തുണയുമായി താളമേളങ്ങളോടെ തുഴയെറിഞ്ഞ് ട്രാക്കിൽ അല്പം

0: പിന്നിലേക്ക് പോയെങ്കിലും രണ്ടും നാലും ട്രാക്കിലെ ഉജ്ജ്വല പോരാട്ടത്തിൽ വിജയിക്കുന്നവർ തന്നെ ഉറപ്പായും ഫൈനലിലെത്തുമെന്നതിൽ യാതൊരു തർക്കവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മൈക്ക് ഫിനിഷിംഗ് പോയിന്റിലേക്ക് കൈമാറുന്നു.
1: ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് ഡോക്ടർ പ്രഭു മാത്യു നൽകുന്ന വിവരണം. 1970 മുതൽ പായിപ്പാട് കരക്കാരുടെ സ്വന്തമായിരുന്നു പായിപ്പാടൻ ചുണ്ടൻ. എന്നാൽ 100 വർഷങ്ങൾക്ക് മുൻപ് പായിപ്പാടുകാർക്ക് ഗോപാലകൃഷ്ണൻ എന്ന നാമത്തിൽ ഒരു ചുണ്ടൻ വള്ളം ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ആ വള്ളം വിസ്മൃതിയിൽ ആണ്ടുപോയി എന്ന് പറയുന്നു. ഏതായാലും അപ്പർ കുട്ടനാട്ടിലെ വള്ളംകളിയുടെ കേന്ദ്ര ബിന്ദു പായിപ്പാട് കരയാണ്. കോഴിമുക്ക് നാരായണൻ ആചാര്യാണ് ഈ വള്ളം പായിപ്പാട് വള്ളം നിർമ്മിച്ചത്. പിന്നീട് ഈ വള്ളം വിറ്റ ശേഷം പായിപ്പാട്ടുകാര് പുതിയ ചുണ്ടൻ വള്ളം നിർമ്മിച്ചു. ഉമാ മഹേശൻ ആയിരുന്നു വള്ളത്തിന്റെ ശില്പി. 53.5 കോൽ നീളമാണ് പായിപ്പാടിനുള്ളത്. 2005, 2006, 2007 കുമരകം ടൗൺ ബോട്ട് ക്ലബിൽ ഹാട്രിക്കോട് നെഹ്റു ട്രോഫി നേടിയ പായിപ്പാടൻ ചുണ്ടൻ അങ്ങനെ രണ്ടാമത്തെ ട്രാക്കിലൂടെ മൂന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ ഒന്നാമത്തെ ട്രാക്കിലൂടെ നടുഭാഗം കടന്നു വരുന്നു, നാലാമത്തെ ട്രാക്കിലൂടെ മേൽപ്പാടം കടന്നു വരുന്നു, ഒന്നാമത്തെ ട്രാക്കിൽ വള്ളമില്ല. ഇതാ ഇവിടെ നോക്കുമ്പോൾ പുളിയില കര പുടവ ചുറ്റിയ അങ്ങനെ വെള്ളി വെയിൽ കസവ് ചുറ്റിയ നീലക്കല്ലോലിനിയായി പുന്നമട കായല് ഇത് അഞ്ജന ചോല പോലെ ശോഭിക്കുകയാണ്. ദൃഷ്ടി വായിച്ചാൽ അങ്ങകലെ മണിമുത്തുകൾ പോലെ ജലകണങ്ങളെ വാരി വിതറിക്കൊണ്ട് റോക്കറ്റ് പോലെ കടന്നു വരികയാണ് നടുഭാഗം. പായിപ്പാടൻ മേൽപ്പാടൻ ആവേശത്തിന്റെ അലയുലികള് ഇതാ കണിമലർ കൊന്നകൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഈ സുന്ദരമായ സരോവര തീരമാകെ അക്ഷരാർത്ഥത്തിൽ ജനനിബിഡമാണ്. ഇവിടമാകെ ഇളകി മറിയുകയാണ് ജലരക്ഷങ്ങൾ ആഹ്ലാദ ആരവ തിമിർപ്പുകൾ കൊണ്ട് ഇതാ തുള്ളിച്ചാടുന്നു. പൊരിഞ്ഞ മത്സരം. ഒന്നാ രണ്ടാമത്തെ ട്രാക്കിൽ നടുഭാഗം, മൂന്നാമത്തെ ട്രാക്കിൽ പായിപ്പാടൻ, നാലാമത്തെ ട്രാക്കിൽ മേൽപ്പാടം. എന്തൊരു മത്സരമാണ്! കൊടുമ്പിരി കൊള്ളുന്ന പോരാട്ടം, ഇരമ്പി ആർക്കുന്ന ജനതതി. ആ ഇരമ്പി ആർക്കലിനായി കാതോർത്ത് നിന്നുകൊണ്ട് അനുരാഗ ലോലയായി തിരകളെ ഇളക്കുകയാണ് സുവർണ തരങ്കിണിയായ പുന്നമട കായല്. ഇവിടമാകെ ഉദ്യാനം പോലെ വിരിഞ്ഞു നിൽക്കുന്നു, ഇവിടമാകെ രാജമല്ലി പൂത്തു നിൽക്കുന്നു, ഇവിടമാകെ രാജമല്ലി പൂക്കളെ വർഷിക്കുന്നു. എന്തൊരു ഹർഷോന്മാദം, എന്തൊരു ലഹരി! വനശ്രീ തുളുമ്പി നിൽക്കുന്ന ധീരഭൂമി, രാജഐശ്വര്യത്തിന്റെ പ്രതീകങ്ങളായ 3 ജലരാജാക്കന്മാര്, നടുഭാഗം, പായിപ്പാടൻ, മേൽപ്പാടം, അതിസുന്ദരമായ മത്സരം. അങ്ങനെ ആകാശ ഗോപുര മുകളിൽ ഇരിക്കുന്ന ആദിത്യ ബിംബം പോലും മിഴിയറിഞ്ഞു നിൽക്കുന്നു. പ്രിയമുള്ളവരെ, പുഷ്പശരമേറ്റ കാമിനിയെ പോലെ ആലോല നർത്തനമാടിക്കാണ് പുന്നമട കായല്. നടുഭാഗം കുതിക്കുന്നു, രണ്ടാം ട്രാക്കിലെ നടുഭാഗം, മൂന്നാം ട്രാക്കിലെ പായിപ്പാടന്, നാലാം ട്രാക്കിലെ മേൽപ്പാടം, അല്ല നാലാം ട്രാക്കിലെ മേൽപ്പാടം, നാലാം ട്രാക്കിലെ മേൽപ്പാടം, നാലാം ട്രാക്കിലെ മേൽപ്പാടം കുതിക്കുകയാണ്. രണ്ടിലും നടുഭാഗം, രണ്ടിലും നാലിലും പൊരിഞ്ഞ പോരാട്ടം. പായിപ്പാടം പുറകോട്ട് പോയോ? രണ്ടിലും നാലിലും അത്യുജ്ജ്വലമായ മത്സരം. അത് നടുഭാഗം മേൽപ്പാടവും തമ്മില് അതിസുന്ദരമായ, അല്ല നടുഭാഗം പായിപ്പാടും തമ്മില് സുന്ദരമായ പ്രകടനം. പ്രകൃതിയെ പോലും ധരിപ്പിക്കുന്ന അതിസുന്ദരമായ പോരാട്ടം. ഇതാ ഇഞ്ചുകളുടെ വ്യത്യാസത്തില് നടുഭാഗം പായിപ്പാടും മേൽപ്പാടും. അതെ, 13 നമ്പർ വള്ളം മേൽ നടുഭാഗം ഇല്ല, അത് 20 നമ്പർ വള്ളം മേൽപ്പാടം. അങ്ങനെ നടുഭാഗവും മേൽപ്പാടവും തമ്മിലായിരുന്നു പൊരിഞ്ഞ പോരാട്ടം. ഇവിടമാകെ ആഹ്ലാദ ആരവ തിമിർപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ട് സൃഷ്ടിച്ചുകൊണ്ട് വള്ളംകളിയുടെ മാസ്മരിക ലോകത്ത് അത്ഭുതങ്ങൾ രചിച്ചുകൊണ്ട് അങ്ങനെ രണ്ട് ജലരാജാക്കന്മാർ കടന്നുപോയി. പായിപ്പാടം അല്പം പുറകോട്ട് പോയി, സാരമില്ല. ചരിത്രമുള്ള ചരിത്രത്തിന്റെ ഇതിഹാസത്തിന്റെ താളുകളിൽ അങ്ങനെ സുവർണ ലിപികൾ കൊണ്ട് തങ്ങളുടെ നാമധേയം എഴുതി ചേർത്ത പായിപ്പാടൻ, വള്ളംകളിയുടെ ഈറ്റില്ലവും പോറ്റില്ലവുമായ ഈ പായിപ്പാടൻ എന്ന് വരുന്ന ഈ പായിപ്പാടൻ ചുണ്ടൻ ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം ദൃക്സാക്ഷി വിവരണം തുടരുന്നതായിരിക്കും.
2: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്!
3: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
2: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
3: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗ് ഓൺ ചെയ്യൂ kayarboard.gov.in.
3: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
2: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
4: പ്രിയപ്പെട്ടവരെ, ആവേശകരമായ ചുണ്ടൻ വള്ളങ്ങളുടെ നാലാമത്തെ ഹിറ്റ്സ് മത്സരം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്ന കാഴ്ചയാണ്. മത്സരം ആരംഭിച്ചോ എന്ന് തോന്നുന്നില്ല, പക്ഷേ കഴിഞ്ഞ ഹിറ്റ്സിന്റെ മൂന്നാം ഹിറ്റ്സില് മൂന്നാമതായി തുഴഞ്ഞെത്തുന്ന നമ്മുടെ പായിപ്പാടൻ നമ്പർ 2, അവരും വള്ളത്തിന്റെ ആ വള്ളംകളിയുടെ നദോന്നതയുടെ വഞ്ചിപ്പാട്ടിന്റെ ഒക്കെ ഈരടികൾ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ അല്ലെങ്കിൽ കാഴ്ചക്കാരുടെയൊക്കെ മുന്നിലൂടെ അവതരിപ്പിച്ചുകൊണ്ട് അവരും കഴിഞ്ഞ ഹിറ്റ്സിന്റെ മത്സരം സമർപ്പിച്ചുകൊണ്ട് പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ശ്രോതാക്കൾക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ മുന്നിലൂടെ കടന്നുപോയ കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഏതാണ്ട് ഇവിടെ പുന്നമടക്കായലിൽ 72-ാമത് ജലമാമാങ്കത്തിന്റെ ഈ മത്സര പരമ്പരകളിൽ ചുണ്ടൻ വള്ളത്തിന്റെ 4-ാമത് ഹിറ്റ്സ് മത്സരം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ആരംഭിക്കാൻ ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നതേയുള്ളൂ. ഈ സമയത്ത് ഈ വള്ളങ്ങളൊക്കെ ഇവിടെ 72 വള്ളങ്ങൾ പങ്കെടുക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഈ 72 വള്ളങ്ങൾ, ചുണ്ടൻ വള്ളങ്ങൾ, വെപ്പ് വള്ളങ്ങൾ, ചുരുളൻ വള്ളങ്ങൾ, തെക്കനോടി വള്ളങ്ങൾ, ഇതൊക്കെ പങ്കെടുക്കുവാൻ തയ്യാറായി എത്തിയിട്ടുള്ള സമയത്ത് സ്റ്റാർട്ടിംഗ് പോയിന്റ് നമ്മുടെ ആ വള്ളങ്ങളൊക്കെ തയ്യാറായിട്ട് നിൽക്കുന്ന സമയത്ത് ഏതാണ്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ആവേശകരമായ മത്സരത്തിന്റെ തുടക്കങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ സുന്ദരമായ ആ മത്സരം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ആരംഭിക്കാൻ നിൽക്കുമ്പോൾ സെന്റ് പയസ് 1-ാമത്തെ ട്രാക്കിലൂടെ, കാരിച്ചാൽ 2-ാമത്തെ ട്രാക്കിലൂടെ, ചെറുതന 3-ാമത്തെ ട്രാക്കിലൂടെ, 4-ാമത്തെ ട്രാക്കിലൂടെ ആരോമാ നമ്പർ 1 തുഴഞ്ഞു വരാൻ നിൽക്കുമ്പോൾ അതിന്റെ സ്റ്റാർട്ടിംഗ് രംഗങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് തരുന്നതിന് വേണ്ടി ഞങ്ങളുടെ പ്രിയപ്പെട്ട കമന്റേറ്റർമാരിലേക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് മൈക്ക് കൈമാറുകയാണ്.
5: ചുണ്ടൻ വള്ളങ്ങളുടെ ഹീസ് നമ്പർ 4 അല്പസമയത്തിനും ആരംഭിക്കുന്നതാണ്. 1-ാം ട്രാക്കിൽ രജിസ്റ്റർ നമ്പർ 5 സെൻപൈസ് വള്ളം, 2-ാം ട്രാക്കിൽ രജിസ്റ്റർ നമ്പർ 12 കാരിച്ചാൽ, 3-ാം ട്രാക്കിൽ രജിസ്റ്റർ നമ്പർ 7 ചെറുതന, 4-ാം ട്രാക്കിൽ 10-ാം നമ്പർ ആരോമ വള്ളം. 3-ാം ട്രാക്കിലുള്ള ചെറുതനയും 2-ാം ട്രാക്കിലുള്ള കാരിച്ചാലും തമ്മിലുള്ള മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. ഞാൻ ബാക്കി വിവരണത്തിനായി വിനു കെ ജയണ് തയ്യാറാണ്.
0: നന്ദി ഡോക്ടർ ജി എസ് വിനോദ്. ചുണ്ടൻ വള്ളങ്ങളുടെ 4-ാം ഹീറ്റ്സ് മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. ഉജ്ജ്വല പോരാട്ടത്തിനായി തയ്യാറെടുക്കുന്ന 4 ചുണ്ടൻ വള്ളങ്ങൾ ഇതാ തുഴയിറിഞ്ഞ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സെന്റ് പയസ് 10, കാരിച്ചാൽ, ചെറുതന, അരോമ, എല്ലാ മനസ്സുകളും എല്ലാവരുടെയും കണ്ണുകളും കാതുകളും എല്ലാം പുന്നമടക്കായലിലേക്ക് ഇറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് 2-ാം ട്രാക്കിലേക്കാണ്, കാരിച്ചാൽ ചുണ്ടനിലേക്കാണ്. പക്ഷേ ഇതാ 4-ാം ട്രാക്കിലെ വള്ളം ഇത്തവണ മാത്രം പേര് കേട്ടിട്ടുള്ള അരോമ എന്ന പേര് പലയിടങ്ങളിലായി മാസങ്ങൾക്ക് മുൻപേ കേട്ടു തുടങ്ങിയെങ്കിൽ ഉറപ്പായും നെഹ്റു ട്രോഫിയിൽ ചരിത്രം രചിക്കുവാനായി കഴിഞ്ഞ കുറെ കാലമായി താല്പര്യവും ആഗ്രഹവുമായി നടന്നിരുന്ന ഒരു വ്യക്തി സ്വന്തമായി ചുണ്ടൻ വള്ളം പണിയിപ്പിച്ച് നാട്ടിലെ ഏറ്റവും വലിയ തുഴച്ചിൽക്കാരെ കണ്ടെത്തി കഴിഞ്ഞ 2 മാസത്തോളമായി പരിശീലനം നടത്തി പുന്നമടയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇതാ ഇത് ഉജ്ജ്വല പോരാട്ടം തന്നെയാണ്. സീസണിലെ ആദ്യ മത്സരമായ മൂലം ട്രോഫി കരസ്ഥമാക്കിയതിന്റെ കരുത്തുമായി അരോമ ചുണ്ടൻ 4-ാം ട്രാക്കിൽ ഉജ്ജ്വല പോരാട്ടത്തിൽ അല്പം ലീഡുമായി മുന്നേറുമ്പോൾ ചെറുതന ചുണ്ടൻ, നാടകത്തിന്റെ മക്കൾ, 19 തവണ നെഹ്റു ട്രോഫിയിൽ ഫൈനലിൽ മത്സരിച്ചിട്ടും ഇതുവരെ കപ്പ് കിട്ടാത്ത നാടകങ്കാർ കഴിഞ്ഞ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇത്തവണ 2 കൽപ്പിച്ചുള്ള വരവാണ്. നാടകങ്കാർ കൂട്ടമായെത്തുന്ന ചെറുതന ചുണ്ടനിതാ 3-ാം ട്രാക്കിൽ മത്സരിക്കുമ്പോൾ തെക്കേക്കര ബോട്ട് ക്ലബാണ്, തെക്കേക്കര ബോട്ട് ക്ലബിന്റെ പൊന്നോമനയാണ് ജലരാജാവായ കാരിച്ചാൽ. 16 തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട കാരിച്ചാൽ ചുണ്ടനെ ഇക്കുറി പുന്നമടയിൽ എത്തിച്ചിരിക്കുന്ന തെക്കേക്കര ബോട്ട് ക്ലബിന്റെ ക്യാപ്റ്റൻ ലിനു പാലത്ര. ഒപ്പത്തിനൊപ്പം മത്സരിക്കാൻ സെന്റ് പയസ് 10 ഉണ്ട്. സെന്റ് പയസ് 10 ചുണ്ടൻ, സെന്റ് പയസ് 10 ബോട്ട് ക്ലബ് മങ്കൊമ്പിന്റെ നേതൃത്വത്തിൽ എത്തിയിരിക്കുമ്പോൾ ഉജ്ജ്വല പോരാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആവേശകരമായ മത്സരമാണ്. തുടർന്നുള്ള വിവരങ്ങൾക്കായി ഫിനിഷിംഗ് പോയിന്റിലേക്ക് മൈക്ക് കൈമാറുന്നു
4: മിസ്റ്റർ ബിനു കെ ജോൺ. ആവേശകരമായ ചുണ്ടൻ വള്ളങ്ങളുടെ 4-ാമത് ഹിറ്റ്സ് മത്സരത്തിൽ 1-ാമത് ട്രാക്കിലൂടെ 5-ാം നമ്പർ വള്ളം സെന്റ് പയസ് ടെൻത്ത് ബോട്ട് ക്ലബ് മാങ്കൊമ്പ് തുഴയുന്ന സജി വർഗീസ് ക്യാപ്റ്റനായിട്ടുള്ള, ആന്റണി ജോസഫ് ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള, നമ്മുടെ പ്രിയപ്പെട്ട ബൈജോപ്പൻ എന്ന പേരിൽ അറിയുന്ന ലീഡിംഗ് ക്യാപ്റ്റനെ വെച്ച് സെന്റ് പയസ് 10th 5-ാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ 2-ാമത്തെ ട്രാക്കിലൂടെ 12-ാം നമ്പർ വള്ളം കാരിച്ചാൽ നിരവധി തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട വള്ളം കാരിച്ചാൽ തെക്കേക്കര ബോട്ട് ക്ലബ് TBC മാങ്കൊമ്പിന്റെ കൈക്കരുത്തിൽ 2-ാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ ലിനു പാലത്ര ആൻഡ് നൈഥൻ പാലത്ര അതിന്റെ ക്യാപ്റ്റനാണെങ്കിൽ ശ്യാംകുമാറും അതിന്റെ ലീഡിംഗ് ക്യാപ്റ്റനായിക്കൊണ്ട് 2-ാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ 3-ാമത്തെ ട്രാക്കിലൂടെ ചെറുതന, നിരവധി അനവധി തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടിട്ടുള്ള ചെറുതന, NBC നാടകത്തിൽ സന്തോഷ് ക്യാപ്റ്റനായിക്കൊണ്ട്, റേച്ച സി മാത്യു ലീഡിംഗ് ക്യാപ്റ്റനായിക്കൊണ്ട് 3-ാമത്തെ ട്രാക്കിലൂടെ 7-ാം നമ്പർ വള്ളം കടന്നു വരുമ്പോൾ 10-ാം നമ്പർ വള്ളം ആരോമ നമ്പർ 1 ആരോമ ബോട്ട് ക്ലബ് പറവൂരിന്റെ കൊല്ലത്തുകാരുടെ കൈക്കരുത്ത് വീണ്ടും പുന്നമടയുടെ ഓളങ്ങളിൽ വിളിച്ചറിയിച്ചുകൊണ്ട് കടന്നു വരാൻ കാത്തു നിൽക്കുന്നു. 10-ാം നമ്പർ വെള്ളം, ആരോമ നമ്പർ വൺ, രഞ്ജിത്ത് സജീവ് ക്യാപ്റ്റനാക്കിക്കൊണ്ട് നമ്മുടെ ലീഡിംഗ് ക്യാപ്റ്റൻ ജിതിൻ വർഗീസ് നിർത്തിക്കൊണ്ട് നാലാമത്തെ ട്രാക്കിലൂടെ വരുമ്പോൾ ഏകദേശം ഏതാണ്ട് നാല് ട്രാക്കിലൂടെയും ഒരു ചരട് പിടിച്ചൊന്ന് നോക്കിയാൽ ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് എന്ന് പറയാവുന്ന രീതിയിലുള്ള ആവേശകരമായ മത്സരം കാഴ്ചവെച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ അമരക്കാരും ആ

0: ക്കാരും താളം പിടിക്കുന്നു, അവരം പിടിക്കുന്നു. ആ കൂമ്പിലിരുന്ന് സർക്കസ് അഭ്യാസികളെ പോലെ തുഴഞ്ഞുകൊണ്ട് മൂന്ന് ചുണ്ടൻ വള്ളങ്ങളുടെയും മൂന്ന് ജലരാജാക്കന്മാരുടെയും ആ കൂമ്പിലിരുന്ന് കൊണ്ട് അവരങ്ങനെ കൈക്കരുത്ത് കാണിച്ച് ആവേശത്തോടെ തുഴഞ്ഞു വരുമ്പോൾ ലക്ഷക്കണക്കിന് വള്ളംകളി പ്രേമികൾ ആവശ്യക്കണക്കിന് കയ്യടികളും പ്രോത്സാഹനങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. പ്രകൃതി പോലും ചെറുതായിട്ടൊന്ന് ബാഷ്പകിരണങ്ങൾ നമ്മൾക്ക് ആ വള്ളംകളിക്കാർക്ക് അല്ലെങ്കിൽ ആ തുളച്ചിൽക്കാർക്കൊക്കെ നടക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ആ മഴ ചാറിയാൽ നമുക്ക് ഒരു പക്ഷേ അത് അസ്വസ്ഥതയാകാം. പക്ഷേ തുളച്ചിൽക്കാർക്ക് അത് ആവേശത്ത് ഒരല്പം കൂടി മുന്നോട്ട് കൊണ്ടുവരും. ഇതാ ഒന്നാമത് നാലാമത്തെ ട്രാക്കിലൂടെ പത്താം നമ്പർ വള്ളം ആരോമ നമ്പർ 1 കടന്നുപോയി. രണ്ടാമത്തെ ട്രാക്കിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട ചെറുതന, അതോടൊപ്പം തന്നെ കാരിച്ചാലും ഒക്കെ ഇഞ്ചോടിഞ്ച് പൊരുതിക്കൊണ്ട് മൂന്നും നാലും സ്ഥാനങ്ങൾക്ക് വേണ്ടി ഒന്നും രണ്ടും ട്രാക്കിലെ സെന്റ് പയസ് ടെൻത്തും കാരിച്ചാലും ഉജ്ജ്വലമായൊരു പോരാട്ടം നടത്തിക്കൊണ്ട് ഇതാ കടന്നു വരുമ്പോൾ ഏതാണ്ട് മനോഹരമായൊരു ദൃശ്യവിരുന്ന്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായി സാധാരണഗതിയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഓരോ ഹീറ്റ്സിലും ഒന്നും രണ്ടും സ്ഥാനങ്ങളൊക്കെ കൈവരിച്ചുകൊണ്ട് കടന്നു വരുന്ന വള്ളങ്ങളായിരിക്കും ഒരു പക്ഷേ ഫൈനലിസ്റ്റുകളെന്ന് നമ്മൾ വിശ്വസിക്കും. പക്ഷേ ഇവിടെ കൃത്യമായ സംവിധാനത്തോടെ നമ്മുടെ ഈ സമയമൊക്കെ ക്രമീകരിച്ചുകൊണ്ട് മൾട്ടി സെക്കൻഡുകൾ മൈനൂട്ട് സെക്കൻഡുകളെ പോലും കീറിമുറിച്ചുകൊണ്ട് കൃത്യത പാലിച്ചുകൊണ്ടാണ് ഇവിടെ സമയക്രമം വരുന്നത്. ഏറ്റവും ബെസ്റ്റ് സമയം കണ്ടെത്തുന്ന വള്ളങ്ങളാണ് ഫൈനലിസ്റ്റുകളായിട്ട് പ്രഖ്യാപിക്കപ്പെടുക. അതിന് ടൈമർ വെച്ചിട്ടുള്ള ആ ഫിനിഷിംഗ് സിസ്റ്റവും സ്റ്റാർട്ടിംഗ് സിസ്റ്റവും ഒക്കെ ഇവിടെ കൃത്യമായി നടന്നു വരുന്നു. അപ്പോൾ തീർച്ചയായും ഇവിടെ വളരെ രസകരമായ ഒരു പ്രകൃതി തന്നെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. പണ്ട് ഞങ്ങളൊക്കെ ചെറുപ്പമായിരുന്ന സമയത്ത് കാരണവന്മാർ പറയും, വെയിലും മഴയും ഒരുമിച്ച് വരുമ്പോൾ കുറുക്കൻ്റെ അമ്മയുടെ കല്യാണമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കളിയാക്കുന്നുണ്ട് കാരണന്മാർ. പക്ഷേ ഇവിടെ ഇതിപ്പോൾ ഞങ്ങളിത്തിരി പ്രായമൊക്കെ ആയെങ്കിലും ഞങ്ങൾക്ക് തീർച്ചയായും അത് നേരിട്ട് കാണാൻ കഴിയുന്ന രീതിയിൽ ഉജ്ജ്വലമായ ഒരു അവസ്ഥയാണ്. കുറച്ച് സമയം മുമ്പ് മഴയൊന്ന് ചാറി എല്ലാവരും ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ പള്ളിയിലോ ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ആരാധനയൊക്കെ കഴിയുമ്പോൾ ഒരു ബാഷ്പങ്ങൾ നമ്മുടെ ശരീരത്തിലൊക്കെ തളിയിക്കുന്നത് പോലെ നല്ല രസകരമായിട്ട് പ്രകൃതി ഒന്നൊരു ചാറ്റൽ മഴ തന്നു. തൊട്ടപ്പുറത്ത് ഇതാ നല്ല വെയിൽ കരുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ അടുത്ത ഹിറ്റ്സിനുള്ള ഒരുക്കങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ പൂർണ്ണമായി കൊണ്ടിരിക്കുന്നു. തീർച്ചയായും ഈ സമയത്ത് സ്റ്റാർട്ടിംഗ് സംവിധാനങ്ങളും അടുത്ത ഹിറ്റ്സിൽ മത്സരിക്കുന്ന നമ്മുടെ നിരണം ചുണ്ടൻ പുണ്യാളൻ അങ്ങനെയുള്ള ആ വള്ളങ്ങളുടെ സ്റ്റാർട്ടിംഗിലേക്ക് വേണ്ടി മൈക്ക് ഞാൻ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കൈമാറുകയാണ്.
1: ചുണ്ടൻ വള്ളങ്ങളുടെ അഞ്ചാം ഹീറ്റ്സ് മത്സരം അല്പസമയത്തിനകം ആരംഭിക്കുന്നതാണ്. ഒന്നാം ട്രാക്കിൽ രജിസ്ട്രേഷൻ നമ്പർ 21 നിരണം ചുണ്ടൻ നിരണം ബോട്ട് ക്ലബാണ് തുഴയുന്നത്. കെ ജി എബ്രഹാമാണ് ക്യാപ്റ്റൻ. രണ്ടാം ട്രാക്കിൽ വള്ളമില്ല. മൂന്നാം ട്രാക്കിൽ 11 നമ്പർ വള്ളം പുണ്യാളം നിരണം കുമരകം ടൗൺ ബോട്ട് ക്ലബാണ്. റിന്നി ഫിലിപ്പോസ് ആണ് ക്യാപ്റ്റൻ. നാലാം ട്രാക്കിൽ 17 നമ്പർ വള്ളം ആർപ്പൂക്കര ചുണ്ടൻ ഇമ്മാനുവൽ ബോട്ട് ക്ലബാണ്. രാഹുൽ പ്രകാശാണ് ക്യാപ്റ്റൻ. ഒന്നാം ട്രാക്കിലുള്ള നിരണം ചുണ്ടൻ എപ്പോഴും പറഞ്ഞാൽ 3:36 കൊണ്ട് വിയപുരം ചുണ്ടൻ വിന്നിംഗ് സ്ട്രൈക്കിനിടയ്ക്ക് കള്ളമാണ്. അതേപോലെ തന്നെ മൂന്നാം ട്രാക്കിലുള്ള പുണ്യാളം നിരണം തുഴയുന്നത് കുമരകം ടൗൺ ബ്ലോക്ക് ക്ലബ്. വളരെ പ്രസിദ്ധിയും വളരെ തഴക്കവും പഴക്കമുള്ള ക്ലബ്ബാണ് കുമരകം ടൗൺ ബ്ലോക്ക് ക്ലബ്. അവരെ പറ്റി പറയുകയാണ്, 1998 കോട്ടയത്ത് സ്ഥാപിതമായ ക്ലബ്ബാണ്. അതുപോലെ അവർ 1999 ആലപ്പാടൻ വള്ളത്തിൽ സമ്പത്തിന്റെ നേതൃത്വത്തിൽ നെഹ്റു ട്രോഫി സ്വന്തമാക്കി. ചെറുതന വള്ളത്തിൽ രാജു വടക്കത്തിന്റെ നേതൃത്വത്തിൽ 2004, 2005 പായ്പാടൻ, 2006 പായ്പാടിൽ വീണ്ടും രാജുവിന്റെ നേതൃത്വത്തിൽ അങ്ങനെ ഹാട്രിക് സ്വന്തമാക്കിയ വള്ളമാണ് വള്ളമല്ല ഹാട്രിക് സ്വന്തമാക്കിയ കുമരകം ടൗൺ ബ്ലോക്കപ്പാണ് തുഴയുന്നത് പുണ്യാളം വള്ളം. അതേപോലെ തന്നെ മൂന്നാം ട്രാക്കിലുള്ള ആലപ്പാടൻ ചുണ്ടൻ സെന്റ് ജോർജ് ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്. നാലാം ട്രാക്കിൽ ആനാരിച്ചുണ്ടൻ ചെറുതന പഞ്ചായത്തിന്റെ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ ചെറുതന പഞ്ചായത്തിന്റെ വള്ളമാണ് ആനാരിച്ചുണ്ടൻ. അങ്ങനെ നാല് പ്രസിദ്ധമായ വള്ളങ്ങളാണ് ഈ അഞ്ചാം ഹീറ്റ്സിൽ പങ്കെടുക്കാൻ തുനിയുന്നത്. ഞാൻ ബാക്കി ദൃക്സാക്ഷി വിവരണത്തിനായി എന്റെ സുഹൃത്ത് വിനു കജാണ് ഫോൺ കൈമാറുന്നു, മൈക്ക് കൈമാറുന്നു.
2: നന്ദി ഡോക്ടർ ജി എസ് വിനോദ്. ചുണ്ടൻ വള്ളങ്ങളുടെ അഞ്ചാം ഹീറ്റ്സ് മത്സരത്തിന്റെ പ്രത്യേകത രണ്ട് പുത്തൻ ചുണ്ടങ്ങൾ മത്സരിക്കുന്നു എന്നുള്ളതാണ്. രണ്ട് പുത്തൻ ചുണ്ടൻ വള്ളങ്ങൾ ഈ ഒരു ഹീറ്റ്സിൽ മത്സരിക്കുമ്പോൾ ചുണ്ടൻ വള്ളങ്ങളുടെ ജനപ്രീതി ഓരോ വർഷം കഴിയുന്തോറും ഏറി വരികയാണ് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. ഇത്തവണത്തെ നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ 3 പുത്തൻ ചുണ്ടൻ വള്ളങ്ങളാണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ രണ്ടെണ്ണം മത്സരിക്കുന്ന അഞ്ചാം ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കുന്നു. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഇതാ 3 കളിവള്ളങ്ങളും ഉജ്ജ്വലമായി തുഴയെറിഞ്ഞ് മുന്നേറുകയാണ്. ആവേശത്തോടെ തുഴയെറിയുവാൻ ഒന്നാം ട്രാക്കിൽ നീരണം ചുണ്ടൻ, പത്തനംതിട്ട ജില്ലയിലെ ആദ്യത്തെ ജനകീയ ചുണ്ടൻ വള്ളമായിട്ടുള്ള നീരണം ചുണ്ടൻ. നീരണം ബോട്ട് ക്ലബ് കഴിഞ്ഞ തവണ നാലാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്ന നീരണം ബോട്ട് ക്ലബ് ഇതാ നീരണം ചുണ്ടനുമായി വീണ്ടും വന്ന് മത്സരിക്കുകയാണ്. പുണ്യാളൻ നീരണം, നീരണംകാരുടെ കരക്കാരിൽ നിന്ന് തന്നെ മറ്റൊരു പുതിയ താരോദയമായി പുണ്യാളൻ നീരണം ബോട്ട് ക്ലബുമായി മൂന്നാം ട്രാക്കിൽ മത്സരിക്കുന്നു. മൂന്നാം ട്രാക്കിൽ മത്സരിക്കുന്ന പുണ്യാളൻ നീരണം ബോട്ട് ക്ലബിന് നീരണം ബോട്ട് ക്ലബിന് ഇക്കുറി പുന്നമടയിൽ എത്തിച്ചിരിക്കുന്നത് കുമരകം ടൗൺ ബോട്ട് ക്ലബാണ്. കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ ചരിത്രം പരിശോധിച്ചാൽ 6 തവണ നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയിട്ടുള്ള ചരിത്രം ഉറങ്ങുന്ന ബോട്ട് ക്ലബാണ്. ഇമ്മാനുവൽ ബോട്ട് ക്ലബാണ് ഇക്കുറി ആർപ്പൂക്കര ചുണ്ടനെ പുന്നമടയിൽ എത്തിച്ചിരിക്കുന്നത്. ആർപ്പുവിളികളുടെ നാടായ ആർപ്പൂക്കരയിൽ നിന്നും മധ്യ കേരളത്തിലെ ആദ്യ ജനകീയ ചുണ്ടൻ വള്ളം എന്ന വിളിപ്പേരുമായി സാബു നാരായണൻ ആചാര്യയുടെ 10ാമത്തെ ചുണ്ടൻ വള്ളമായി ആർപ്പൂക്കര ചുണ്ടൻ വള്ളവും മത്സരത്തിന് തയ്യാറായി ട്രാക്കിലൂടെ തുഴയെറിഞ്ഞ് മുന്നേറുകയാണ്. ഉജ്ജ്വല പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന 3 ചുണ്ടൻവള്ളങ്ങളും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുകയാണ്. ഏതാണ്ട് 500 മീറ്റർ ദൂരം പിന്നിടുമ്പോഴും ആരാണ് മുന്നിലെത്തുന്നത് എന്ന് തീരെ പ്രവചിക്കാൻ പറ്റാത്ത വിധത്തിൽ തന്നെയുള്ള ആവേശുജ്വലമായ പോരാട്ടം. ആർപ്പൂക്കര ചുണ്ടൻ പുതിയ ചരിത്രമായി മാറുമോ? പുണ്യാളൻ നിരണത്തിൽ പുതിയ ചരിത്രം രചിക്കപ്പെടുമോ? അല്ലെങ്കിൽ നിരണം ചുണ്ടൻ, മുൻപേയുള്ള നിരണം ചുണ്ടൻ പുത്തൻ ചരിത്രവുമായി മടങ്ങുമോ? കാണാനുള്ള കേൾക്കാനുള്ള സമയം തന്നെയാണിനി. തുടർന്നുള്ള വിവരങ്ങൾക്കായി ഫിനിഷിംഗ് പോയിന്റിലേക്ക് മൈക്ക് കൈമാറുന്നു.
3: ചുണ്ടൻ വള്ളങ്ങളുടെ പ്രാഥമിക മത്സരത്തിലെ 5ാമത്തെ ഹീറ്റ്സ് ആരംഭിച്ചിരിക്കുകയാണ്. 3 വള്ളങ്ങളാണ് ഈ ഹീറ്റ്സിൽ മത്സരിക്കുന്നത്. നിരണം ചുണ്ടൻ, 2ാമത്തെ ട്രാക്കിൽ വള്ളമില്ല. 3ാമത്തേത് പുണ്യാളൻ, 4ാമത്തേത് ആർപ്പൂക്കര ചുണ്ടൻ. ഇങ്ങനെ 3 വള്ളങ്ങളാണ് ചുണ്ടൻ വള്ളങ്ങളുടെ 5ാമത്തെ ഹീറ്റ്സിൽ മത്സരത്തിനെത്തിയിരിക്കുന്നത്. കുതിച്ച് പാഞ്ഞു വരുന്ന 3 കരിമ്പുലികളെന്ന് പറയാം. കരിനാഗങ്ങളെപ്പോലെ ചിറകു വിരിച്ച് ആകാശത്തിലേക്ക് വെള്ളം തെറിപ്പിച്ചുകൊണ്ട് അതിഗംഭീരമായി പുന്നമടയുടെ വിരിമാറിലേക്ക് അവർ അങ്ങനെ തുഴഞ്ഞെത്തുകയാണ്. കഴിഞ്ഞ വർഷം ഫൈനലിലെത്തിയ വള്ളമാണ് 1ാമത്തെ ട്രാക്കിലുള്ള നിരണം ചുണ്ടൻ. 2ാമത്തെ ട്രാക്കിലുള്ള പുണ്യാളൻ ചുണ്ടം കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്. നെഹ്റു ട്രോഫി ജലമേളയുടെ ചരിത്രത്തിൽ ഗംഭീരമായ ചരിത്രമുള്ളവരാണ് കുമരകം ബോട്ട് ക്ലബ്ബ്. എത്രയോ തവണ അവർ ഇവിടെ നിന്ന് നെഹ്റു ട്രോഫി കോട്ടയം ജില്ലയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളത് ചരിത്രമാണ്. ആർപ്പൂക്കര ചുണ്ടൻ തുഴയുന്നത് ഇമ്മാനുവൽ ബോട്ട് ക്ലബ്ബാണ്, അതും കുമരകത്തുള്ള ബോട്ട് ക്ലബ്ബ് തന്നെയാണ്. ഇപ്പൊ 2 കുമരകംകാരുടെ വള്ളങ്ങളാണ് ഈ ഹീറ്റ്സിൽ മത്സരിക്കുന്നത്. ഈ 3 വള്ളങ്ങൾ, നിരണവും പുണ്യാളൻ വള്ളവും ആർപ്പൂക്കരയും, ഏതാണ്ട് ഒരേപോലെയാണ് ഈ പുന്നമടയുടെ വിരിമാറിൽ കൂടി കടന്നു വരുന്നത്. 50 കോൽ വീതിയും 53 അങ്കുലവും 2022 പണിതിറക്കിയ നിരണം ചുണ്ടനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം ഫൈനൽ കളിച്ച വള്ളമാണ് എന്നുള്ള ഒരു ഖ്യാതി കൂടിയുണ്ട്. അതുകൊണ്ട് അവർക്ക് ഇക്കുറി ഈ ജലമേളയിൽ നിന്ന് അല്പം പോലും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല. അതേസമയം കുമരകത്തിന്റെ പ്രൗഢഗംഭീരമായ വള്ളങ്ങളുടെ ചരിത്രം ആവർത്തിക്കുവാനാണ് പുണ്യാളൻ വള്ളത്തില് കുമരകം ബോട്ട് ക്ലബ്ബുകാർ ഇക്കുറി എത്തുന്നത്. ആർപ്പൂക്കര വള്ളത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ കുമരകംകാരുടെ തന്നെ വള്ളമാണ്. വാസ്തവത്തില് നിരണം, പുണ്യാളൻ, ആർപ്പൂക്കര 3 വള്ളങ്ങളും ഏതാണ്ട് ഒരേപോലെ തുഴഞ്ഞു വരികയാണ്. 4ാമത്തെ ട്രാക്കിലുള്ള ആർപ്പൂക്കര, ഇമ്മാനുവൽ ബോട്ട് ക്ലബ്ബ് കുമരകം തുഴയുന്ന പുതുപുത്തൻ ചുണ്ടനായ ആർപ്പൂക്കര 4ാം ട്രാക്കിൽ കൂടി അതിഗംഭീരമായി തുഴഞ്ഞു. ഒപ്പം തന്നെ നിരണം, പുണ്യാളൻ, ചുണ്ടൻ ഒപ്പമുണ്ട്. 1ാമത്തെ ട്രാക്കിലെ കഴിഞ്ഞ വർഷത്തെ ഫൈനൽ കളിച്ച നിരണം വള്ളം 3 വള്ളങ്ങളും ഒരേപോലെ ഒന്നിച്ച് ഒരേ ശ്വാസത്തിൽ ഒറ്റ കുതിപ്പിൽ ഫിനിഷിംഗ് പോയിന്റിനെ സമീപിക്കുന്ന അതിഗംഭീരമായ കാഴ്ചയാണ് പുന്നമടയുടെ വിരിമാറിൽ നടക്കുന്നത്. കരയാകെ ഇളകി തിളച്ച മറിയുകയാണ് 4ാമത്തെ ട്രാക്കിലുള്ള ആർപ്പൂക്കര, 3ാമത്തെ ട്രാക്കിലെ പുണ്യാളൻ. ഇതാ 3 വള്ളം ഒന്നിച്ചായി ക്യാമറ കണ്ണുകളെ പോലും ലജ്ജിപ്പിക്കുന്ന വിധം 3 വള്ളങ്ങളും അതിഗംഭീരമായി തുഴഞ്ഞ് ഫിനിഷിംഗ് ലൈൻ കടന്ന് പോയിരിക്കുകയാണ്. 6ാമത്തെ ഹീറ്റ്സ് ഉള്ള ഒരുക്കങ്ങൾ അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തുടങ്ങിയിട്ടുണ്ട്. 1ാമത്തെ ട്രാക്കില് വള്ളമില്ല. 2ാമത്തെ ട്രാക്കിൽ കരുവാറ്റ, 3ാമത്തെ ട്രാക്കിൽ ആലപ്പാട്, 4ാമത്തെ ട്രാക്കിൽ ആനാറി പുത്തൻചുണ്ട്. അടുത്ത ഹീറ്റ്സിനുള്ള മത്സരങ്ങൾ ആരംഭിക്കുന്നതിനാൽ മൈക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കൈമാറുന്നു.
4: ചുണ്ടൻ വള്ളങ്ങളുടെ 6ാമത്തെ ഹീറ്റ്സ് മത്സരം അല്പസമയത്തിനകം ആരംഭിക്കുന്നതാണ്. 1ാം ട്രാക്കിൽ വള്ളമില്ല. 2ാം ട്രാക്കിൽ രജിസ്ട്രേഷൻ നമ്പർ 2 കരുവാറ്റ ചുണ്ടൻ, ജി എൽ സി ബോട്ട് ക്ലബ് ചെറുതനെയാണ് തുഴയുന്നത്. രാഹുൽ രാമേന്ദ്രനാണ് ക്യാപ്റ്റൻ. മൂന്നാം ട്രാക്കിൽ 18 നമ്പർ വള്ളം ആലപ്പാടൻ ചുണ്ടൻ. സെന്റ് ജോൺസ് ബോട്ട് ക്ലബ് തെക്കേക്കര മങ്കുമ്പാണ് തുഴയുന്നത്. നാലാം ട്രാക്കിൽ രജിസ്ട്രേഷൻ നമ്പർ 6 ആനാരി ബോട്ട് ക്ലബ് ശ്രീ എൻ ജി ഉണ്ണിത്താനാണ് നയിക്കുന്നത്. ആദ്യ രണ്ടാമത്തെ ട്രാക്കിലുള്ള ആലപ്പാടൻ ചുണ്ടനെ പറ്റി പറയുകയാണെങ്കിൽ, നെഹ്റു ട്രോഫി 1997 കെ പി പോൾ നവജീവൻ ബോട്ട് ക്ലബ് ആർപ്പുക്കരയുടെ നേതൃത്വത്തിലും 1999 സമ്പത്ത് കണിയാവരമ്പിലെ നേതൃത്വത്തിൽ കുമരകം ടൗൺ ബോട്ട് ക്ലബിലും നേടിയ വള്ളമാണ്. ആനാരി ചുണ്ടനെ പറ്റി പറയുകയാണെങ്കിൽ, ചെറുതന പഞ്ചായത്തുകാരുടെ വള്ളം, ആലപ്പുഴ ഡിസ്ട്രിക്ടുകാരുടെ വള്ളമാണ് ആനാരി. ആനാരി പായിപ്പാട് കല്ല പിറവം താഴത്തങ്ങാടി കരുവാറ്റ കണ്ണേറ്റ് പല്ലന പ്രസിഡൻഷ്യൽ ട്രോഫി തുടങ്ങിയ പല മത്സരങ്ങളിലും വിജയമായ വള്ളമാണ് ആനാരി. അങ്ങനെ ആനാരി വള്ളത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്രാവശ്യം ട്രോഫി സ്വന്തമാക്കുമെന്ന് ഉറപ്പിച്ചു വന്നിരിക്കുന്ന 3 വള്ളങ്ങളാണ് 6 ട്രാക്കിൽ മത്സരിക്കാൻ ഒരുങ്ങി നിൽക്കുന്നത്. ബാക്കി വിവരണത്തിനായി ഞാൻ എന്റെ സുഹൃത്ത് വിനു കെ ജോണിന് ബൈക്ക് കൈമാറുന്നു.
2: നന്ദി ഡോക്ടർ ജി എസ് വിനോദ്. ചുണ്ടൻ വള്ളങ്ങളുടെ 6 ഹീറ്റ്സ് അഥവാ അവസാന ഹീറ്റ്സ് മത്സരങ്ങളാണ് ഇനി ഇവിടെ നടക്കുന്നത്. 4 ട്രാക്കുകളിൽ 1 ട്രാക്കിൽ വള്ളമില്ല, 1 ട്രാക്കിൽ വള്ളമില്ല. 2-3 ട്രാക്കുകളിൽ ഉജ്ജ്വല പോരാട്ടത്തിന് തയ്യാറെടുക്കുന്ന 3 കളിവള്ളങ്ങൾ ബോക്സിനകത്തേക്ക് തുഴയിറഞ്ഞെത്തുന്നു. ഇത്രയും നേരം ആവേശോജ്വലമായ പൊടിപൂര പോരാട്ടം നടന്നി പുന്നമടയെ തീപിടിപ്പിച്ച നിരവധി ചുണ്ടൻ വള്ളങ്ങൾ കടന്നുപോയതിന്റെ വെളിച്ചത്തിൽ പുന്നമടയെ തണുപ്പിക്കാൻ പ്രകൃതി തീരുമാനിച്ചതുകൊണ്ട് തന്നെ മഴമേഘങ്ങൾ നൂൽമഴയായി പെയ്തിറങ്ങുന്ന സന്ദേശോജ്വലമായ ആവേശജനകമായ കാഴ്ച. നെഹ്റു ട്രോഫി ജലോത്സവം നടക്കുമ്പോൾ ഇടയ്ക്കൊരു പൊടിമഴയും ഇടയിൽ ഒരു പെരുമഴയും ഉണ്ടായി. ഏറ്റവും അവസാനം മഴ തോർന്ന മാനത്തിൽ പുതിയ ചരിത്രം രചിക്കുന്ന രീതി ഇക്കുറിയും മാറ്റമൊന്നുമില്ലാതെ തുടരുകയാണ്. അസ്തമയ സൂര്യന്റെ അരുണകിരണങ്ങളേറ്റ് മയങ്ങിക്കിടക്കുന്ന പുന്നമടയിൽ ഇതാ ഉജ്ജ്വല പോരാട്ടത്തിന് തയ്യാറടങ്ങി നിൽക്കുന്ന 3 കളിവള്ളങ്ങളിൽ ആരൊക്കെയാണ് മത്സരിക്കാൻ എത്തുന്നത് എന്ന് നോക്കിയാൽ, രണ്ടാം ട്രാക്കിൽ കരുവാറ്റ ചുണ്ടനുണ്ട്. ജി എൽ സി ബോട്ട് ക്ലബ് ചെറുതനയുടെ രാഹുൽ രാമചന്ദ്രൻ ക്യാപ്റ്റനായിട്ടുള്ള കരുവാറ്റ ചുണ്ടൻ രണ്ടാം ട്രാക്കിൽ വരുമ്പോൾ, ആലപ്പാട് ചുണ്ടനിതാ 3 ട്രാക്കിലേക്ക് എത്തുന്നു. സെന്റ് ജോർജ് ബോട്ട് ക്ലബ് തെക്കേക്കരയുടെ മങ്കൊമ്പുകാരുടെ സ്വന്തം ബോട്ട് ക്ലബായ സെന്റ് ജോർജ് ബോട്ട് ക്ലബ് തെക്കേക്കരയിൽ ജോഷി തുണ്ടിയിൽ ക്യാപ്റ്റനായിട്ടുള്ള ആലപ്പാട് ചുണ്ടൻ 2 വർഷം മാത്രം നെഹ്റു ട്രോഫി നേടിയ ചരിത്രം ഉള്ള ക്ലബാണ് ചുണ്ടനാണെങ്കിൽ പോലും ഒരുപാട് ഉജ്ജ്വല പോരാട്ടത്തിന്റെ കഥ പറയാനുണ്ട് ആലപ്പാട് ചുണ്ടന്. മത്സരം ആരംഭിക്കുന്നു. 4 ട്രാക്കിൽ 6 നമ്പർ വള്ളം ആനാരി ചുണ്ടൻ. ഹീറ്റ്സിലെ അവസാന മത്സരമാണെങ്കിലും ആവേശത്തിന് ഒരു തരി പോലും കോട്ടം വരാത്ത രീതിയിലുള്ള പോരാട്ടമാണ്. ഇതാ മത്സരം ആരംഭിക്കുന്നു. 4 ട്രാക്കിലെ ആനാരി ബോട്ട് ക്ലബിന്റെ ആനാരി ചുണ്ടൻ സ്റ്റാർട്ടിൽ തന്നെ അല്പം ദൂരം മുന്നിൽ നീങ്ങുകയാണ്. ഉജ്ജ്വല പോരാട്ടത്തിലൂടെ അമരക്കാരുടെ ഇടവയമ്പുകൾ കൊത്തിയെറിയുന്നത് കൊണ്ട് സംഭവിക്കുന്ന ആ ഒരു വേഗത ഇതിനകം ആനാരി ചുണ്ടൻ കൈവരിച്ചു കഴിഞ്ഞു. ഒപ്പത്തിനൊപ്പം മത്സരിക്കാൻ തയ്യാറായെത്തിയ ആലപ്പാട് ചുണ്ടനും കരുവാറ്റ ചുണ്ടനും ആദ്യഘട്ടത്തിൽ തന്നെ അല്പം പിന്നോട്ടിടിയുന്നത് പോലെ തോന്നുകയാണ്. പക്ഷേ മത്സരം ആരംഭിച്ചിട്ടേയുള്ളൂ. മുന്നോട്ടുള്ള ദൂരത്തിൽ ഏത് തരത്തിലുള്ള ചരിത്രവും സംഭവിക്കാം, ഏത് തരത്തിലുള്ള അട്ടിമറിയും സംഭവിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ ആദ്യം ചെറിയ താളത്തിൽ പോകുന്ന കരുവാറ്റയും ആലപ്പാട് ചുണ്ടനും പാതി ദൂരം പിന്നിടുമ്പോൾ താളം മാറ്റി മുന്നേറി ഉജ്ജ്വല പോരാട്ടത്തിലൂടെ 1 സ്ഥാനത്തേക്ക് എത്തും എന്നത് തന്നെയാണ് നമ്മളും കാത്തിരിക്കുന്നത്, എന്നതിനു വേണ്ടി തന്നെയുള്ള കാത്തിരിപ്പാണ്. ഇത് പറയുമ്പോൾ ആനാരി ചുണ്ടൻ അല്പം കൂടി മുന്നേറുകയാണ്, അല്പം കൂടി മുന്നിൽ തുടരുകയാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഫിനിഷിംഗ് പോയിന്റിലേക്ക് മൈക്ക് കൈമാറുന്നു.
5: ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് അഡ്വക്കേറ്റ് ഡോക്ടർ പ്രഭു മാത്യു നൽകുന്ന വിവരണം. കരുവാറ്റ രണ്ടാം ട്രാക്കിൽ, ആലപ്പാട് ചുണ്ടൻ 3 ട്രാക്കിൽ, ആനാരി 4 ട്രാക്കിൽ. 6 നമ്പർ വള്ളം ആനാരി, 18 നമ്പർ വള്ളം ആലപ്പാട്, 2 നമ്പർ വള്ളം കരുവാറ്റ. രാഹുൽ രാമചന്ദ്രൻ നയിക്കുന്ന കരുവാറ്റ, ജോഷി തുണ്ടൻ നയിക്കുന്ന ആലപ്പാട്, എൻ ജി ഉണ്ണിത്താൻ നയിക്കുന്ന ആനാരി, 3 ജല കേസരികൾ അംഗം വെട്ടി കടന്നു വരികയാണ് അങ്ങ് അകലെ. കരുവാറ്റ ജലോത്സവ സമിതിയുടെ വള്ളമാണ് കരുവാറ്റ. കരുവാറ്റ കരക്കാരുടെ ഹെറിറ്റേജ് ആണത്. കരുവാറ്റ കരക്കാരുടെ അഭിമാന ഭാജനമാണ് കരുവാറ്റ. ഏകദേശം 450 ഓഹരി ഉടമകളുള്ള വള്ളം. കരുവാറ്റയിലെ ആബാല വൃദ്ധം ജനങ്ങളുടെയും സ്നേഹഭാജനം. കൊച്ചുകുട്ടികൾ മുതൽ 90 വയസ്സുള്ള പ്രായമുള്ള ആളുകൾ വരെ ഇതിനകത്ത് ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുണ്ട്. ഈ ചുണ്ടൻ വള്ളത്തിന്റെ മുൻ നായകന്മാരായിരുന്നു പ്രശസ്തനായ ശ്രീ പി കെ അച്യുതൻ നായർ, ശ്രീ എൻ പത്മനാഭക്കുറുപ്പ്, രംഗനാഥക്കുറുപ്പ് തുടങ്ങിയിട്ടുള്ളവർ. നെഹ്റു ട്രോഫി മത്സരത്തിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള വള്ളമാണ് ഈ കരുവാറ്റ വള്ളം. FBC ചേതങ്കേരി ആൻഡ് വേണാട്ടുകാട് ടീം തുഴഞ്ഞ് ഇവിടെ ഒന്നാം തരം പ്രകടനം കാഴ്ചവെച്ച കരുവാറ്റ കടന്നു വരുന്നത് രണ്ടാമത്തെ ട്രാക്കിലൂടെ. അങ്ങനെയാണെങ്കിൽ ആലപ്പാട് ഹായ്, എന്തൊരു ഭംഗിയാണ് ആ വള്ളത്തിന്. മലയാള സാഹിത്യത്തിലെ ഇതിഹാസമായ തകഴിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ വെച്ചാണ് ആലപ്പാട് ചുണ്ടൻ നീറ്റിൽ ഇറക്കുന്നത്. 1995 ജൂലൈ 23 ആലപ്പാട് ചുണ്ടൻ നീറ്റിൽ ഇറക്കിയത്. കോഴിമുക്ക് നാരായണൻ ആചാര്യയുടെ മക്കളായ ഉമാമഹേശ്വരൻ, സാബു, സോമൻ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് ഈ വള്ളത്തിന്റെ നിർമ്മാണം നടത്തിയത്. പ്രമുഖ വള്ളംകളി സംഘാടകൻ എടത്തുവ സ്വദേശി മിസ്റ്റർ സുധാകരൻ തിരുതനക്കാരിൽ നിന്നും വിലയ്ക്ക് വാങ്ങിയ ചുണ്ടനാണ് ഈ ജലരാജാവായ ആലപ്പാട്. ആനാരിയോ വേഗതയുടെ പര്യായമാണ്, ഗാംഭീര്യത്തിന്റെ മകുട ഉദാഹരണമാണ്. ചങ്ങങ്കേരി പത്മനാഭനാചാരി 1958 ഈ വള്ളം നിർമ്മിച്ചു. അങ്ങനെ ഈ മൂന്ന് വള്ളങ്ങളും അങ്ങ് അകലെ ചിറക് വെച്ച അരയന്നങ്ങളെ പോലെ കടന്നു വരികയാണ്. കറുത്ത ചിറക് വെച്ച അരയന്നങ്ങളെ പോലെ കുതിച്ച് കടന്നു വരുന്ന മൂന്ന് ജലരാജാക്കന്മാർ, കരുവാറ്റ, ആലപ്പാട്, ആനാരി. മത്സരം ഒരല്പം അയഞ്ഞ താളത്തിലാണ്. മൂന്ന് വള്ളങ്ങളും ഏതാണ്ട് ഒരുപോലെ കടന്നു വരികയാണ്. മത്സരം ഏതാണ്ട് മധ്യഭാഗത്തോട് അടുക്കുകയാണ്. എന്തൊരു രോമാഞ്ചം സമ്മാനിക്കുന്ന മത്സരമാണ്. ഇതാ വീരോളിപ്പട്ട് വീശി തലയിൽ അങ്ങനെ കെട്ടി അങ്കം ചവിട്ടി അങ്ങനെ ആ വള്ളത്തിന്റെ ആളോടിയില് ചവിട്ടുപടിയിൽ നിന്നുകൊണ്ട് അങ്ങനെ താളം ചവിട്ടി പോർ വിളിക്കുകയാണ്. അങ്കക്കലി പൂണ്ടു നിൽക്കുന്ന മൂന്ന് ക്ലബുകളുടെ വീര നായകന്മാര്, ജി എൽ സി ബോട്ട് ക്ലബ് ചെറുതന കരുവാറ്റ ചുണ്ടൻ നയിക്കുന്നു, സെയിന്റ് ജോൺസ് ബോട്ട് ക്ലബ് നയിക്കുന്ന ആലപ്പാട് ചുണ്ടൻ, ആനാരി ബോട്ട് ക്ലബിന്റെ ആനാരി. അങ്ങനെ വേഗതയുടെ മകുടോദാഹരണമായ ഗാംഭീര്യത്തിന്റെ ഭാവമായ മുക്ത സൗന്ദര്യമായ ആനാരിയും ആലപ്പാട് ചുണ്ടനും കരുവാറ്റയും തമ്മിൽ മത്സരിച്ചാൽ ആര് ജയിക്കും പറയാനൊക്കില്ല. അത്ര അത്ര അത്ര സുന്ദരമായ മത്സരം. ഇതാ നോക്കുക, കരിന്തുഴകൾ അങ്ങനെ കൈകളിലേന്തി, കരിന്തുഴകൾ കൊണ്ട് അങ്ങനെ കരിഞ്ചിറകേറി കരയുടെ മാനം കാക്കാൻ അംഗച്ചേകവന്മാർ പുറപ്പെടുന്നത് പോലെ പായിപ്പാടിന് ചുറ്റുമുള്ള ഏഴ് സഹോദര കരകളിൽ നിന്ന് വരുന്ന ഈ ജലരാജാക്കന്മാർ തമ്മിലാണ് ഇപ്പൊ മത്സരം. കരുവാറ്റയും ആലപ്പാടും ആനാരിയും തമ്മിൽ അംഗം വെട്ടിയാൽ ആര് ജയിക്കും? മനക്കരുത്തും മെയ്ക്കരുത്തുമുള്ളവരാണ് അവര്. അവര് തുഴച്ചിൽക്കാരാണ്, അവർക്ക് പരിചയമുണ്ട്, അവർക്ക് അനുഭവ സമ്പത്തുണ്ട്, അവർ യുവ കേസരികളാണ്. അവരങ്ങനെ വീരോചിതമായി പോരാടുകയാണ്. മനോഹരമായ കാഴ്ച, അത്ഭുതകരമായ കാഴ്ച, ആത്മാവിന്റെ ചൈതന്യം നിറയ്ക്കുന്ന സുന്ദരമായ ദൃശ്യം, കർണാനന്ദകരമായ ഈണം, അതിദ്രുതമായ താളം, സുന്ദരമായ അലയുലികൾ. കരുവാറ്റ, ആലപ്പാട്, ആനാരി, മൂന്ന് ചില രാജാക്കന്മാര് ഇതാ അതിസുന്ദരമായ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ഇതാ ഫിനിഷിംഗ് പോയിന്റിലേക്ക് അങ്ങനെ പാഞ്ഞടുക്കുകയാണ്. എയ്ത് വിട്ട അസ്ത്രം പോലെ, അങ്ങനെ മോഹര ബാണം പോലെ പൂത്ത് ഉലഞ്ഞു നിൽക്കുന്ന പുന്നമടയെ പോലും രോമാഞ്ചമണിയിച്ചുകൊണ്ട് ഈ തീരഭൂമിയെ പുളകം കൊള്ളിച്ചുകൊണ്ട് വേഗതയുടെ പര്യായമായ അങ്ങ് മൂന്ന് ജലരാജാക്കന്മാര്, നാലാം ട്രാക്കിൽ ആനാരി മുന്നോട്ട് കുതിക്കുകയാണ്. അത് അത്ഭുതകരമായ ഒരു പ്രകടനം, വിസ്മയകരമായ പോരാട്ടം, ഇന്ദ്രജാല പ്രകടനം. ആ നാല് പങ്കായങ്ങള് മനോഹരമായി വൃത്താകൃതിയിൽ 90 ഡിഗ്രിയിൽ കറക്കെറിയുകയാണ്. ഈ പങ്കായം കറക്കി എറിയുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ നിസ്സാരമായൊരു കാര്യം എന്നാലും വിചാരിക്കരുത്. കാരണം ഇത് അമരമെന്ന് പറയുന്ന ഒരു ചാരികസേരയൊന്നുമല്ല. ഈ അമരത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മമായി തങ്ങളുടെ യുദ്ധധർമ്മം നിർവഹിക്കുന്ന ഒരു സർവ്വസൈന്യാധിപന്റെ ചുമതല നിർവഹിക്കുന്നത് പോലെയാണ് ഈ അമരത്തിൽ നിന്നുകൊണ്ട് പങ്കായം വാരിയെറിയുക. തുഴച്ചിലും ശ്രമകരമായൊരു ദൗത്യമാണ്. പക്ഷെ ആനാരി അങ്ങനെ മുന്നോട്ട് കുതിച്ച് കടന്നു വരികയാണ്. ആ സൂര്യപ്രകാശത്തിന്റെ വെള്ളി വെളിച്ചത്തില് ആനാരിയുടെ പങ്കായങ്ങൾ അങ്ങനെ മിന്നിത്തിളങ്ങുകയാണ്. അതിസുന്ദരമായ പ്രകടനം, കാണികളെ മുഴുവൻ രമിപ്പിച്ചുകൊണ്ട്, കാണികൾക്ക് ഹരം പകർന്നുകൊണ്ട്, കാണികൾക്ക് രോമാഞ്ചം പകർന്നുകൊണ്ട്, കാണികളെ വിസ്മയിച്ചുകൊണ്ട് കേരളത്തിന്റെ അഭിമാന സ്തംഭങ്ങളായ മൂന്ന് ചുണ്ടൻ വള്ളങ്ങളിലെ ആ അഗ്രിമ സ്ഥാനത്ത് നിൽക്കുന്ന ആനാരി ഇതാ മുന്നോട്ട് കുതിച്ച് നാലാം ട്രാക്കിലൂടെ കടന്നു പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടും മൂന്നും ട്രാക്കിൽ മത്സരിക്കുന്ന കരുവാറ്റ ചുണ്ടനും ആലപ്പാട് ചുണ്ടനും, ആലപ്പാടിന് ചരിത്രമുണ്ട്. 1997 1999 നെഹ്റു ട്രോഫി നേടിയ വള്ളമാണ് ഈ ആലപ്പാട് ചുണ്ടൻ. കരുവാറ്റയാണെങ്കിലോ ഹായ്, അഴകുള്ള ജലറാണി, കരുവാറ്റ ദേശത്തിന്റെ വീരപുത്രൻ, മാനസപുത്രൻ. അങ്ങനെ സുന്ദരമായി മത്സരിച്ചത് പട നയിക്കുന്ന ചതുരംഗ പട പോലെ കുതിച്ചു കടന്നു വരുന്ന കരുവാറ്റയുടെ പ്രകടനം എത്ര സുന്ദരമാണ്, എത്ര മനോഹരമാണ്. ഇതാ വിശിഷ്ട അതിഥികൾ പോലും ഈ സുന്ദരമായ ജലമേളയിൽ കരുവാറ്റയുടെ പെർഫോമൻസ്, അത്ഭുതകരമായി പ്രകടനം അങ്ങനെ കാത്തു നിൽക്കുകയാണ്. രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയുള്ള പിടുത്തമാണ് ഇപ്പൊ മത്സരമാണ് നടക്കുന്നത്. കരുവാറ്റയും ആലപ്പാടും തമ്മിൽ മത്സരിച്ചാൽ ആര് ജയിക്കും? ആനാരി സുന്ദരമായി മത്സരിച്ച് കടന്നുപോയി. രണ്ടാം ട്രാക്കിലെ കരുവാറ്റ ചുണ്ടൻ അങ്ങനെ തുഴ കറക്കി എറിഞ്ഞുകൊണ്ട് മനോഹരമായ ഇടിതടിയിൽ നിന്നുകൊണ്ട്, ആളോടിയിൽ നിന്നുകൊണ്ട് അങ്ങനെ തുഴഞ്ഞ് അംഗക്കലി പൂണ്ട ആ കരിനാഗം പോലെ അങ്ങനെ കുതിച്ച് മുന്നോട്ട് കടന്നു വരുന്ന ഇതാ കരുവാറ്റയും ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. സുന്ദരമായ പ്രകടനം, മനോഹരമായ പ്രകടനം, മനംമയക്കുന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്ന 18 നമ്പർ വള്ളം, സോറി, ആലപ്പാട് ചുണ്ടൻ. ആലപ്പാട് മുന്നോട്ട് വന്ന് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. കരുവാറ്റ ഒരല്പം പുറകോട്ട് പോയി. കരുവാറ്റയുടെ
6: നല്ല പ്രകടനമായിരുന്നു. സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി അവരങ്ങനെ പോരാടുകയാണ്. രണ്ടാം സ്ഥാനത്തേക്ക് ആലപ്പാട് കടന്നു വന്നെങ്കിൽ മൂന്നാം സ്ഥാനത്തേക്ക് കരുവാറ്റ. ഈ നെഹ്റു ട്രോഫിയിൽ പങ്കെടുക്കുക എന്നുള്ളതല്ലേ വലുത്, ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ പ്രധാനം. അല്ലാതെ മത്സരിച്ച് ജയിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് അത്ര വലിയ പ്രാധാന്യമൊന്നുമില്ല. ഞങ്ങൾ എത്ര അംഗം കണ്ടിരിക്കുന്നു, ഞങ്ങൾ അങ്ങനെ യുദ്ധത്തിൽ ജലനാവിക യുദ്ധത്തിൽ പങ്കെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ സുവർണ രജത ചുമ്മളകളുള്ള ആ അണിയത്ത് നിൽക്കുന്ന ആ മനോഹരമായ ആ അണിയം അങ്ങനെ വെള്ളി വെളിച്ചത്തിൽ മിന്നിത്തിളങ്ങിക്കൊണ്ട് കരുവാറ്റായും കടന്നുപോയി. തുടർന്നുള്ള ദൃക്സാക്ഷി വിവരണത്തിനായിട്ട്
7: അറിയിക്കുകയാണ്.
6: മൈക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കൈമാറും.
8: ഹലോ, അടുത്തതായി ഓടിവള്ളത്തിന്റെ മത്സരമാണ് നടക്കാൻ പോകുന്നത്. ഓടിവള്ളത്തിനെ കുറിച്ച് പറഞ്ഞാൽ വേഗതയേറിയതും കയറുകളിൽ ശബ്ദമുണ്ടാക്കാതെ സഞ്ചരിക്കാൻ കഴിയുന്നതുമായ പ്രധാന വള്ളങ്ങളാണ്. അതുപോലെ വടക്കനോടി ഇരട്ടൂത്തി ഭാഗം, അതുപോലെ തെക്കനോടി രണ്ടായിട്ടാണ് ഇവ തിരിച്ചിരിക്കുന്നത്. തെക്കനോടി രൂപത്തിന്റെ മുൻഭാഗം ചുരുളൻ വള്ളം പോലെയും പിൻഭാഗം ചുണ്ടൻ വള്ളം പോലെയും കാണപ്പെടുന്നു. വള്ളംകളി മത്സരത്തിൽ പ്രത്യേകിച്ച് ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഇവ ഉപയോഗിക്കാറുണ്ട്. വനിതകളാണ് പ്രധാനമായും തുഴച്ചിൽക്കാർ. ആചാരങ്ങൾക്കും ഘോഷയാത്രയ്ക്കും ഉപയോഗിച്ചിരുന്ന ചെറു ചുണ്ടൻ വള്ളങ്ങളാണ് തെക്കനോടി വള്ളങ്ങൾ. നിർമ്മാണ രീതി അനുസരിച്ച് ഇവയെ തെക്കനോടി തറയെന്നും തെക്കനോടി കെട്ടെന്നും രണ്ടായി തിരിച്ചിരിക്കുന്നു.
2: ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ തെക്കനോടി കെട്ടുവള്ളങ്ങളുടെ അടക്കമുള്ള സകല വള്ളങ്ങളുടെയും രണ്ടാം പാദ മത്സരങ്ങൾക്ക് ഇവിടെ കൊടി ഉയരുകയാണ്. ആവേശ പോരാട്ടത്തിനായി വനിതകൾ വരുമ്പോൾ നാല് ട്രാക്കുകളായി നടക്കുന്ന തെക്കനോടി കെട്ട് വിഭാഗത്തിൽപ്പെട്ട വള്ളങ്ങൾ ഇതാ മത്സരത്തിന് തയ്യാറെടുത്തുകൊണ്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിലെ ബോക്സിനകത്തേക്ക് തുഴയെറിഞ്ഞു തുടങ്ങുകയായി. അല്പസമയത്തിനകം തന്നെ പുരുഷന്മാരുടെ കൈക്കരുത്തിനോളം തന്നെ കരുത്തിന്റെ കാര്യത്തിൽ സ്ത്രീകളും മുൻപന്തിയിൽ തന്നെയാണ് എന്ന് തെളിയിക്കുന്ന തരത്തിൽ ഇതാ കെട്ടുവള്ളങ്ങളുടെ മത്സരമാണ് നടക്കാൻ പോകുന്നത്. നാല് കളിവള്ളങ്ങൾ നാല് വ്യത്യസ്ത ക്ലബ്ബുകളിൽ ഇതാ പുന്നമടയിലെത്തി പുതിയ കരുത്തിന്റെ കവിത രചിക്കുവാനായി തയ്യാറെടുത്ത് നിൽക്കുന്നു. ഒന്നാം ട്രാക്കിൽ കമ്പനി വള്ളം, ചൈതന്യ ബോട്ട് ക്ലബിന്റെ അനുശ്രീ ക്യാപ്റ്റനായിട്ടുള്ള കമ്പനി വള്ളമാണ് ഒന്നാം ട്രാക്കിലൂടെ തുഴയെറിയുവാനായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാം ട്രാക്കിൽ യങ് സ്റ്റാർ ബോട്ട് ക്ലബിന്റെ സുഗന്യ ക്യാപ്റ്റനായിട്ടുള്ള പടിഞ്ഞാറേ പറമ്പൻ വള്ളം, മൂന്നാം ട്രാക്കിൽ ചെല്ലിക്കാടൻ വള്ളം, നാലാം ട്രാക്കിൽ നന്മ സാംസ്കാരിക വേദിയുടെ കാട്ടിൽ തെക്കേ. നാല് കളിവള്ളങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തുഴയെറിഞ്ഞ് ബോക്സിനകത്തേക്ക് എത്തുവാനായി തയ്യാറെടുക്കുമ്പോൾ മഴമേഘങ്ങൾ പുന്നമടയുടെ ആകാശത്ത് പെരുമഴയായി മാറുന്ന സുന്ദരമായ കാഴ്ച ഇരുകരകളിലെയും കാണികൾ ഇത്രയും നേരം ചൂടിനെ അതിജീവിച്ച് അഭിമുഖീകരിച്ചു നിന്നെങ്കിൽ ഇതാ മഴയ്ക്ക് തയ്യാറായി നിൽക്കുന്ന കാണികളെല്ലാം കുടകൾ നിവർത്തി കായൽക്കരയിലേക്ക് നോക്കി നിൽക്കുകയാണ്. എല്ലാ വർഷത്തെ നെഹ്റു ട്രോഫി മത്സരം എടുത്തു നോക്കിയാലും വെയിലും മഴയുമെല്ലാം പ്രകൃതിയിൽ എന്ത് മാറ്റങ്ങൾ വന്നാലും മത്സരത്തിന് യാതൊരുവിധ മാറ്റവുമില്ലാതെ മത്സരം വർദ്ധിച്ച വീര്യത്തോടെയും വാശിയോടെയും തുടരും എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെരുമഴയായി പുന്നമടക്കായലിൽ മഴ തകർത്ത് പെയ്യുകയാണ്. ഉജ്ജ്വല പോരാട്ടത്തിൽ മത്സരിച്ചു വരുന്ന കായിക താരങ്ങളുടെ ശരീര പേശികളെല്ലാം ചൂട് പിടിച്ചെങ്കിൽ അതിനെ തണുപ്പിക്കുവാനായി പ്രകൃതി വരദാനമായി തന്ന മഴ ആസ്വദിച്ചുകൊണ്ട് കായിക താരങ്ങൾ ആഘോഷിക്കുമ്പോൾ ഇരുകരകളിലും ദൂരദേശങ്ങളിൽ നിന്ന് പുന്നമടക്കായലിലെത്തി ഫോട്ടോ എടുക്കുവാനും വീഡിയോ എടുക്കുവാനും റീൽസും സ്റ്റോറിയും ഷോർട്സും ഇടുവാനും വന്നിട്ടുള്ള നിരവധി പേരെല്ലാം കുടകൾ എടുക്കുവാനും ഇരുവശത്തെ വീടുകളുടെ ചായ്പിലേക്കും മേൽക്കൂരയ്ക്കടിയിലേക്കുമെല്ലാം ഓടുന്ന കാഴ്ചകളും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാ പുന്നമടക്കായലിൽ കായലോളപ്പരപ്പുകൾക്ക് തീപിടിക്കാതിരിക്കുവാനായി പുതുമഴ പെയ്യുകയാണ്. ഉജ്ജ്വല പോരാട്ടത്തിന് തയ്യാറെടുക്കുന്ന വനിതകളുടെ വള്ളങ്ങൾ വനിതകളുടെ വള്ളങ്ങളുടെ കടന്നുവരവാണിനി. ഇനിയെല്ലാം ചുണ്ടൻ വള്ളങ്ങളുടെ വിശ്രമ സമയമാണ്. ഇനി നടക്കാൻ പോകുന്നത് ചെറുവള്ളങ്ങൾ, രാവിലെ നടന്ന ചെറുവള്ളങ്ങളുടെ ഫൈനൽ മത്സരങ്ങളായിരിക്കും. കഴിഞ്ഞ കുറെ കാലമായി നെഹ്റു ട്രോഫി എന്ന അതുല്യ നേട്ടം, അതുല്യ മത്സരത്തിൽ പങ്കെടുക്കുവാനായി, ചരിത്രപരമായ ഈ പോരാട്ടത്തിൽ പങ്കെടുക്കുവാനായി പരിശീലനം നടത്തിയിട്ട് ഫൈനലിൽ എത്തിപ്പെടാതെ മടങ്ങിയവർ നിരവധിയുണ്ട്. ഫൈനലിൽ എത്തിപ്പെട്ടവരെല്ലാം ഇനി നടക്കാൻ പോകുന്ന ഇരുട്ടുകുത്തി എ ബി സി ഗ്രേഡുകളുടെ ഫൈനൽ മത്സരത്തിലും വെപ്പ് എ ഗ്രേഡ് വള്ളത്തിന്റെ ഫൈനൽ മത്സരത്തിലും പങ്കെടുക്കുന്നു. അതിനുശേഷമായിരിക്കും ഇപ്പോൾ നടന്ന ആറ് ഹീറ്റ്സുകളിലെയും ചുണ്ടൻ വള്ളങ്ങളുടെ ലൂസേഴ്സ് ഫൈനൽ, 1, 2, 3 ലൂസേഴ്സ് ഫൈനലുകളും ഏറ്റവും ഒടുവിൽ കായിക കേരളം കാത്തിരുന്ന നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ഫൈനൽ മത്സരവും നടക്കുന്നത്. അല്പനേരം ഇടവേളയല്ലെങ്കിലും പെരുമഴ നൽകിയ ഒരു ഇടവേളയിൽ രംഗം അല്പം തണുക്കുകയാണ്. സ്ത്രീകളുടെ വനിതകളുടെ മത്സരം അല്പസമയത്തിനകം തന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ആരംഭിക്കുകയായി. തുടർന്നുള്ള വിവരങ്ങൾക്കായി മൈക്ക് ഫിനിഷിംഗ് പോയിന്റിലേക്ക് കൈമാറുന്നു.
0: വളരെ ആവേശമുള്ള ഒരു മത്സരം നടക്കുകയാണ് നമ്മുടെ പുന്നമട കായലിന്റെ വിരിമാറിൽ. വളരെ നല്ല അന്തരീക്ഷമുള്ള ഒരു മത്സരത്തിന് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ പ്രകൃതി പോലും വേണമെങ്കിൽ ഒന്ന് പിണങ്ങിയതുപോലെ ഇടക്കിടക്ക് ഒരു പനിനീർ മഴ നമ്മൾക്ക് വേണ്ടി സമ്മാനിക്കുകയാണ് പ്രകൃതി. ഈ സമയത്ത് പ്രകൃതി ഇങ്ങനെയൊക്കെ സമ്മാനിക്കുന്നുവെങ്കിലും വളരെ സ്നേഹോഷ്മളമായ ഒരു അന്തരീക്ഷം നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ നമ്മളിപ്പോ പുന്നമടക്കായലിൽ ഇരുട്ടുകുത്തി വള്ളത്തിന്റെയും വെപ്പ് വള്ളത്തിന്റെയും ചുണ്ടൻ വള്ളങ്ങളുടെയും ഒക്കെ മത്സരം കാണുമ്പോൾ ഈ മത്സരത്തിന് വേണ്ടി അവരെടുക്കുന്ന ഒരു എഫർട്ടുണ്ട്. അവരൊരു കൃത്യത പാലിച്ചുകൊണ്ട് 2 മാസക്കാലവും 1 മാസക്കാലവും 2 ആഴ്ചക്കാലവും മുതൽ 10, 15, 20, 25 ആളുകൾ ചേർന്ന് വളരെ കൃത്യതയോടുകൂടി വെളുപ്പിന് 5 മണിക്ക് വിസിൽ കൊടുത്ത് എഴുന്നേൽപ്പിച്ച് ട്രയൽ നടത്തി. ഡ്രില്ലും മാസ്റ്ററിങ്ങും യോഗയും അതോടൊപ്പം തന്നെ ട്രയൽ റണ്ണിങ്ങും ഒക്കെ നടത്തി. ഏതാണ്ട് 100,000 രൂപയുടെ 100,000 രൂപയുടെ ചെലവുകൾ ബാധ്യതകൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഓരോ വള്ളവും ഇവിടെ നെഹ്റു ട്രോഫിയിലെന്നല്ല ഏതു മത്സരത്തിലും പങ്കെടുക്കുവാനായി തയ്യാറായിക്കൊണ്ട് കടന്നു വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, പുന്നമടക്കായൽ പ്രൗഢ ഗംഭീരയായിട്ട് നിൽക്കുകയാണെന്ന്. ലോകത്തിലെമ്പാടും ഒരുപാട് കായലുകളുണ്ട്, ലോകത്തിലെമ്പാടും ഒരുപാട് അന്തരീക്ഷങ്ങളുണ്ട്. പക്ഷേ ലോകത്തിലെ ഏറ്റവും പേരുകേട്ട വള്ളംകളി എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന, ഏവർക്കും നിസ്സംശയം പറയാൻ കഴിയുന്ന ആ മനോഹരമായ വള്ളംകളി ഇത്രയും കൃത്യമായി നടത്തുന്നത് ആവേശകരമായി സുന്ദരമായി ഈ ജലോത്സവത്തിൽ പ്രൗഢ ഗംഭീരമായി നിൽക്കാൻ കഴിയുന്ന ആതിഥേയത്വ സ്ഥാനം ആലപ്പുഴയിലെ പുന്നമടക്കായലിന് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പ്രിയപ്പെട്ടവരെ. ഏതാണ്ട് ഇനി ഫൈനൽ മത്സരങ്ങളിലേക്ക് കടക്കുകയാണ്. ആവേശമുള്ള ഫൈനൽ മത്സരങ്ങൾക്ക് തയ്യാറെടുത്ത് പ്രിയപ്പെട്ട വള്ളങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഒരുങ്ങുകയാണ്. ആവേശമുള്ള മത്സരങ്ങൾ നമുക്ക് സമ്മാനിക്കാൻ അവർ തയ്യാറെടുക്കുമ്പോൾ അടുത്തത് നമ്മുടെ തെക്കനോടി വള്ളങ്ങളുടെ മത്സരമാണ്. തെക്കനോടി വള്ളങ്ങളുടെ മത്സരം എന്ന് പറയുമ്പോൾ വളരെ ആവേശമുള്ള വളരെ സുന്ദരമായ ഒരു വള്ളം മാത്രം പ്രദർശനമായി തുടഞ്ഞു വരുന്ന ഒരു പ്രദർശന മത്സരം എന്ന് വേണമെങ്കിൽ മത്സര സ്വഭാവം എന്ന് പറയാൻ കഴിയില്ല. കാരണം ഒറ്റ വള്ളം മാത്രം നമ്മൾക്ക് വള്ളത്തിന്റെ മനോഹരമായ ദൃശ്യവിരുന്ന് തുഴച്ചിലിന്റെ മനോഹരമായ ചാതുര്യമൊക്കെ കാണിച്ചു തന്നുകൊണ്ട് നമ്മുടെ മുന്നിലൂടെ കടന്നുപോകും. അതിനുശേഷം ഫൈനലുകൾ ആരംഭിക്കുകയായി. ഫൈനലുകൾ അങ്ങനെ ആരംഭിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഇരുട്ടുകുത്തി സീ ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരം, ഇരുട്ടുകുത്തി സീ ഗ്രേഡ് വള്ളങ്ങളുടെ മത്സരത്തിൽ പ്രിയപ്പെട്ട ആദ്യപാദ മത്സരത്തിൽ വളരെ മനോഹരമായി ഏറ്റവും നല്ല സമയം കണ്ടെത്തിയ 4 വള്ളങ്ങൾ ഏതാണ്ട് കേരളത്തിലെ നാട്ടുരാജാക്കന്മാരുടെ ഭരണകാലത്ത് കടൽ കൊള്ളക്കാരെ നേരിടാൻ ഉപയോഗിച്ചിരുന്ന ഒരു വള്ളമാണ് ശരിക്കും ഇരുട്ടുകുത്തി വള്ളം. ആ വള്ളത്തിന്റെ തന്നെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അമരവും അണിയവും ഏതാണ്ട് ലാ എന്ന അക്ഷരത്തെ നമ്മൾക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വള്ളമാണ് ഇരുട്ടുകുത്തി വള്ളം. അങ്ങനെയുള്ള വള്ളത്തിൽ 20 മുതൽ 25 വരെ ആളുകൾ കയറി വലിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട വള്ളമാണ് കേരളത്തിലെ പ്രിയപ്പെട്ട വള്ളമായ ഇരുട്ടുകുത്തി വിഭാഗത്തിൽപ്പെട്ട വള്ളം. അങ്ങനെയുള്ള വള്ളം വളരെ സുന്ദരമായ രീതിയിൽ ആ മത്സരങ്ങൾ വളരെ ദൃശ്യവിരുന്നായ മനോഹാരിത ഉണ്ടാക്കിക്കൊണ്ട് സി ഗ്രേഡിന്റെ ഫൈനൽ മത്സരം നടക്കും. അത് കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ബി ഗ്രേഡ് വള്ളങ്ങളുടെ മത്സരം, 25 മുതൽ 35 വരെ ആളുകൾ കയറി വലിക്കുന്ന ബി ഗ്രേഡ് വിഭാഗത്തിൽപ്പെട്ട വള്ളങ്ങൾ. അതിനുശേഷം തെക്കനോടികളുടെ ഫൈനൽ മത്സരം, വെപ്പ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരം, ഇരുട്ടുകുത്തിയുടെ ഫൈനൽ മത്സരം, അങ്ങനെ നിരവധി അനവധി ഫൈനൽ മത്സരങ്ങൾക്ക് വേണ്ടി പുന്നമടക്കായിൽ അങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ 72-ാമത് നെഹ്റു ട്രോഫി മത്സരം ആവേശകരമായി പുന്നമടക്കായലിൽ അരങ്ങേറി നിൽക്കുമ്പോൾ നേരത്തെ ഞാനൊന്ന് സൂചിപ്പിച്ചു, കാരണം ഏതാണ്ട് ഒരുപാട് 100,000 രൂപയുടെ ചെലവ് സഹിച്ചുകൊണ്ട് ഓരോ ടീമുകളും വരുമ്പോൾ ഇത്തവണ നമ്മുടെ പുതിയ ഗവൺമെന്റ് ആ സംവിധാനത്തെ സത്യത്തിൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇതുവരെ 1 കോടി രൂപ ഗ്രാൻഡായി കൊടുത്തിരുന്ന സ്ഥാനത്ത് ഈ തവണ ടൂറിസം വകുപ്പും ഗവൺമെന്റും ചേർന്ന് ശക്തമായ തീരുമാനമെടുത്തുകൊണ്ട് 2 കോടി രൂപയാണ് ഈ തവണ നമുക്ക് നമ്മുടെ ഈ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മെയിൻ്റനൻസ് ഗ്രാൻഡ് ഉൾപ്പെടെ മുടങ്ങി നിൽക്കുന്ന 1 വർഷത്തെ മെയിൻ്റനൻസ് ഗ്രാൻഡ് ഉൾപ്പെടെ നമ്മുടെ ഈ വള്ളംകളി കഴിഞ്ഞാൽ ഒട്ടും താമസിയാതെ കൊടുക്കുമെന്ന് പ്രിയപ്പെട്ട നെഹ്റു ട്രോഫി റേസ് ബോട്ടിന്റെ സംഘാടക സമിതി അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 5 ലക്ഷം രൂപ 1-ാം സ്ഥാനക്കാർക്ക് പ്രൈസ് കൊടുക്കുന്നിരുന്ന സ്ഥാനത്ത് 5 മടങ്ങ് വർദ്ധിപ്പിച്ചുകൊണ്ട് 25 ലക്ഷം രൂപയാണ് ചുണ്ടൻ വള്ളങ്ങളിൽ മത്സരിച്ച് വിജയിക്കുന്ന 1-ാം സ്ഥാനക്കാർക്ക് കൊടുക്കുന്നത്. 2-ാം സ്ഥാനക്കാർക്ക് 20 ലക്ഷം രൂപയും താരതമ്യേന 15 ലക്ഷം രൂപയും 10 ലക്ഷം രൂപയും 1, 2, 3, 4 സ്ഥാനക്കാർക്ക് വിതരണം ചെയ്യുമ്പോൾ ബോണസ് മണിയിൽ എല്ലാ വള്ളങ്ങളുടെയും ബോണസ് മണിയിൽ 25% വർധന വരുത്തിക്കൊണ്ടാണ് ഇത്തവണത്തെ നെഹ്റു ട്രോഫി ജലോത്സവം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ വള്ളംകളിക്കാരും വള്ളത്തിന്റെ ഉടമകളും പ്രിയപ്പെട്ട തുഴച്ചിൽക്കാരും എല്ലാവരും ആവേശത്തിലാണ്, സന്തോഷത്തിലാണ്. ഗവൺമെന്റിനോടൊന്നല്ല, NTBR ഈ നടത്തിപ്പുകാരോടുൾപ്പെടെ സന്തോഷത്തോടെ അവര് എല്ലാവരും വള്ളംകളിക്കാരനും തുഴച്ചിൽക്കാരനും ക്ലബുകാരും ഒക്കെ നന്ദി അറിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇവിടെ 72-ാമത് നെഹ്റു ട്രോഫി ജലമാമാങ്കത്തിന്റെ ഏതാണ്ട് ആദ്യപാദ മത്സരങ്ങളുടെയൊക്കെ ആ ഫിനിഷിംഗ് കടന്നു പോകുമ്പോൾ ഇനിയും ഫൈനൽ മത്സരങ്ങൾക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെല്ലാവരും കാത്തു നിൽക്കുകയാണ്. സുന്ദരമായ ആ നിമിഷത്തിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രി, അതോടൊപ്പം തന്നെ ടൂറിസം വകുപ്പ് മന്ത്രി, അതോടൊപ്പം തന്നെ KC വേണുഗോപാൽ, ശ്രീ വിഷ്ണുനാഥ്, VD സതീശൻ, രമേശ് ചെന്നിത്തല, ഷാനിമോൾ ഉസ്മാൻ തുടങ്ങിയ ലിജു ഉൾപ്പെടെയുള്ള മന്ത്രിമാരുൾപ്പെടെ കർണാടകയുടെ പ്രിയപ്പെട്ട മന്ത്രി ഉൾപ്പെടെ നമ്മുടെ വേദിയിലെത്തി ഈ നെഹ്റു ട്രോഫി വള്ളംകളി ധന്യമാക്കിക്കൊണ്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ആവേശമുള്ള സുന്ദരമായ ആ നല്ല മത്സരങ്ങൾക്ക് വേണ്ടി ഇനിയും തുടർന്ന് കാത്തിരിക്കുമ്പോൾ തുടർന്നുള്ള ഈ ദൃക്സാക്ഷി വിവരണത്തിന്റെ തുടർന്ന് ഭാഗത്തിന് വേണ്ടി മൈക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക്.
2: ഇവിടെ ആവേശകരമായ മത്സരങ്ങൾക്ക് ശേഷമുള്ള ചെറിയൊരു ഇടവേളയാണിപ്പോൾ പുന്നമടക്കായലിൽ നടക്കുന്നത്. താളമേള കമ്പടിയോടെയുള്ള പലതരത്തിലുള്ള കലാരൂപങ്ങൾ പുന്നമടക്കായലിലൂടെ കടന്നു പോകുമ്പോൾ കാണികളെല്ലാം സന്തോഷത്തോടെ ഈ കാഴ്ചകളെല്ലാം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴ ഇടയ്ക്കിടയ്ക്കായി സ്റ്റാർട്ടിംഗ് പോയിന്റിലും ഫിനിഷിംഗ് പോയിന്റിലും മാറി മാറി പെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലെ മഴ മാറി അസ്തമയ സൂര്യന്റെ കട്ടികൂടിയ ചൂട് ഇതാ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് വന്ന് പതിക്കുകയാണ്. ഇരുകരകളിലും മഴ വന്നപ്പോൾ ഓടി വീടുകളിലേക്ക് പോയ കായിക പ്രേമികളെല്ലാം വീണ്ടും കായൽ കരയിലേക്ക് ഓടിയെത്തിയിരിക്കുകയാണ്. കായൽ കരയിലെ കൽക്കെട്ടിൽ കാലുകൾ വെള്ളത്തിലേക്കിട്ടും അതിന്റെ പിന്നിലായി ഒരു ലെയർ എഴുന്നേറ്റ് നിന്നും അതിന്റെ പിന്നിൽ കായലും കരയും തമ്മിൽ വേർതിരിക്കുന്ന മതിൽക്കെട്ടുകളുടെ മുകളിലിരുന്നും അതിന്റെ പിന്നിൽ കാണുന്ന വീടുകൾക്കകത്തു നിന്നും വീടുകളുടെ മുകളിലും വീടിന്റെ പറമ്പിൽ കാണുന്ന മരങ്ങൾക്ക് മുകളിലും നിന്ന് കാണികളെല്ലാം വള്ളംകളി ആസ്വദിക്കാനായി എത്തിയിരിക്കുകയാണ്. ഇത് പുന്നമടയിൽ മാത്രമുള്ളതാണ്, ഇത് കേരളത്തിൽ മാത്രം സംഭവിക്കുന്നതാണ്. ഇത്രത്തോളം ജലോത്സവ പ്രേമികളുള്ള മറ്റൊരു നാട് വേറെ ഒരിടത്തും ഉണ്ടാകില്ല. ഈ നാടിനെ തേടി വിവിധ രാജ്യങ്ങളിൽ നിന്നും വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്നും നിരവധി മനുഷ്യർ എത്തുന്നുണ്ടെങ്കിൽ അത് കേരളത്തിന്റെ കായിക പാരമ്പര്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ഉജ്ജ്വല പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നു. ആവേശകരമായ പോരാട്ടത്തിന് തിരിതെളിയുവാനായി നടക്കുന്ന ഹീറ്റ്സുകൾക്ക് ശേഷമുള്ള ഒരിടവേളയാണ്. തുടർന്നുള്ള വിവരങ്ങൾക്കായി ഫിനിഷിംഗ് പോയിന്റിലേക്ക് മൈക്ക് കൈമാറുന്നു.
5: അടുത്തത് പ്രദർശന മത്സരമാണ് നടക്കേണ്ടത്. അത് സാരഥി എന്ന ജലയാനം, ഫ്രണ്ട്സ് വനിതാ ബോട്ട് ക്ലബ് പുന്നമടയുടെ വള്ളമാണ് ആ സാരഥി. ആ സാരഥി നയിക്കുന്നത് ഷാനിമോൾ ഷാജി. സാരഥി വള്ളം ഒറ്റയ്ക്ക് തുഴഞ്ഞ് ഈ ജലമേളയിൽ ഒരു പ്രദർശന മത്സരം കാഴ്ചവെക്കുന്ന ദൃശ്യമാണ് ഇവിടെ കാണുന്നത്. അങ്ങകലെ സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ട് നോക്കിയപ്പോൾ
6: സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് നോക്കിയപ്പോൾ മത്സരം ആരംഭിച്ചിട്ടില്ല. മത്സരം ആരംഭിച്ചാൽ നമുക്കറിയാം ആ കേര നികര തോപ്പുകൾ കൊണ്ട് സമർത്ഥമായ ആ തീരഭൂമിയുടെ നിൽക്കുന്ന തീരഭൂമിയിൽ നിൽക്കുന്ന കേരവൃക്ഷങ്ങളുടെ ആന്തോളനം നമ്മൾക്ക് കാണാം. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ അങ്ങനെയൊന്നും കാണുന്നില്ല. സാരഥി ഒറ്റയ്ക്ക് മത്സരിക്കുന്ന വള്ളമാണല്ലോ, അതുകൊണ്ട് വളരെ സാവധാനം മത്സരിച്ചാണ് കടന്നു വരുന്നത്. ഇടവേളയിൽ നടക്കുന്ന ഒരു പ്രദർശന മത്സരമാണ്. ഇപ്പോൾ മത്സരം ആരംഭിച്ചിട്ടില്ല, ഇപ്പോൾ ഒരു ഇടവേളയുടെ സമയമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് വള്ളംകളിയുടെ നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിലേക്ക് ഹിസ്റ്ററിയിലേക്ക് ഒന്ന് പോകാം. ഈ നെഹ്റു ട്രോഫി മത്സരം സത്യത്തിൽ യഥാർത്ഥത്തിൽ നമ്മുടെ ഭാരതത്തിൻ്റെ ഐക്യത്തിൻ്റെയും അഖണ്ഡതയുടെയും ഒരു പ്രതീകമാണ്. വിവിധ ഭാഷ വർണ്ണ വർഗ ഭേദമന്യേ സമസ്ത ജനപഥങ്ങളും നെഹ്റു ട്രോഫിയിൽ പങ്കാളികളാകുകയാണ്. നെഹ്റു ട്രോഫി മഹാനായ പണ്ഡിറ്റ്ജിയുടെ നാമധേയത്തിൽ നടക്കുന്ന ജലമേളയാണ്. കേരളത്തിലെ ജലമേളകളിൽ വെച്ച് ഏറ്റവും അഗ്രിമസ്ഥാനം അലങ്കരിക്കുന്ന ജലമേളയാണ് നെഹ്റു ട്രോഫി ജലമേള. നെഹ്റു ട്രോഫി ജലമേള രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന നേതാക്കന്മാരും പ്രവർത്തകരുമെല്ലാം ഒരുപോലെ പങ്കെടുക്കുന്ന ഒരു ജലമേളയാണ്. കേരളത്തിൽ നിരവധി ജലമേളകൾ നടക്കുന്നുണ്ട്. പായിപ്പാടുണ്ട്, കരുവാറ്റായുണ്ട്, ചമ്പക്കുളം മൂലം വള്ളംകളിയുണ്ട്, അതുപോലെ തന്നെ പല്ലന ജലോത്സവമുണ്ട്, മാന്നാർ മഹാത്മാ ജലോത്സവമുണ്ട്. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ ജലമേളകൾ നടക്കുന്നു. ഈ ജലമേളകളൊക്കെ യഥാർത്ഥത്തിൽ കർഷകനും കർഷക തൊഴിലാളിയും തമ്മിലുള്ള ബന്ധത്തെയാണ് ദ്യോതിപ്പിക്കുന്നത്. കർഷകനും കർഷക തൊഴിലാളിയും തമ്മിലുള്ള ജീവിതത്തിൻ്റെ ഇഴയടുപ്പമാണ് അത് ദ്യോതിപ്പിക്കുന്നത്. കുട്ടനാടിൻ്റെ യുണീക്ക് ഫീച്ചേഴ്സ് ദർശിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയ മഹാനായ പണ്ഡിറ്റ്ജി. മഹാനായ പണ്ഡിറ്റ്ജിയുടെ പാദപത്മങ്ങൾ പതിഞ്ഞ ഈ ത്യാഗഭൂമി, പ്രൗഢഗംഭീരമായ സ്വീകരണത്തെ തുടർന്ന് അദ്ദേഹത്തിന് വേണ്ടി നടത്തപ്പെട്ട ഒരു ജലമേള. ആ ജലമേള ഇത്രത്തോളം ലോകത്തിൻ്റെ മുന്നിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുമെന്ന് ആരും വിചാരിച്ചതല്ല. നെഹ്റു ട്രോഫി മത്സരത്തിന് മുൻപ് പ്രധാനമന്ത്രി ഇന്ത്യ സന്ദർശിച്ചപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥനും സഹായിക്കാനാകാത്ത വിധം അദ്ദേഹം നടുഭാഗമെന്ന ചുണ്ടൻ വള്ളത്തിലേക്ക് ചാടിക്കയറി. ആ നടുഭാഗം ചുണ്ടൻ നിന്നുകൊണ്ട് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ നെഹ്റുജി തുള്ളിച്ചാടി. അദ്ദേഹത്തിൻ്റെ പാവനമായ സ്മരണകളാണ് യഥാർത്ഥത്തിൽ ഈ നെഹ്റു ട്രോഫിയിൽ യഥാർത്ഥത്തിൽ സ്ഫുരിക്കുന്നത്. ഇതാ ജനലക്ഷങ്ങൾ ഇവിടെ ആവേശഭരിതരായി നിൽക്കുകയാണ്. ജലമേള മുൻ വർഷങ്ങളെക്കാൾ ഗംഭീരമായി ഇത്തവണ നടത്തപ്പെട്ടു. തിരുക്കൊച്ചി സന്ദർശനം കഴിഞ്ഞ് ഇവിടെ നിന്ന് ഡൽഹിയിലെത്തി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നമ്മെ മറന്നില്ല. അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പോടുകൂടി ഇന്ത്യ കേരളത്തിന് സമ്മാനിച്ച, ആലപ്പുഴയ്ക്ക് സമ്മാനിച്ച, പുന്നമടയ്ക്ക് സമ്മാനിച്ചതാണ് ഈ നെഹ്റു ട്രോഫി. 1955 മുതലാണ് നേരത്തെ പറഞ്ഞതുപോലെ നെഹ്റു ട്രോഫി മത്സരം ആരംഭിച്ചത്. അന്ന് മുതൽ ആകാശവാണി AIR ഈ നെഹ്റു ട്രോഫി പ്രക്ഷേപണം കൃത്യമായി മുടങ്ങാതെ തന്നെ ഈ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ നെഹ്റു ട്രോഫി യഥാർത്ഥത്തിൽ ഇതിനെ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ചെലവുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ചുണ്ടൻ വള്ളങ്ങൾ സംഘടിപ്പിച്ച് കൊണ്ടുവരിക, ചുണ്ടൻ വള്ളങ്ങൾ നിർമ്മിക്കുക എന്ന് പറഞ്ഞാലും അതിലും ശ്രമകരമായൊരു ദൗത്യമാണ്. മുൻപ് പറഞ്ഞതുപോലെ 65 ലക്ഷം രൂപ ഇല്ലെങ്കിൽ ഒരു ചുണ്ടൻ വള്ളം ഇന്ന് നിർമ്മിച്ച് നീറ്റിലിറക്കാൻ സാധിക്കുകയില്ല. തച്ച് ശാസ്ത്രജ്ഞന്മാരുടെ മനോമുഗിരത്തിൽ രൂപം കൊള്ളുന്ന ചുണ്ടൻ വള്ളം പിന്നീട് തടിയിൽ പിറവി കൊള്ളുകയാണ്, പിന്നീട് അതൊരു രാജശില്പമായി മാറുകയാണ്. കരിന്തുഴ, ഒരു തുഴ എന്ന് പറഞ്ഞാൽ ഒരു തുഴയ്ക്ക് 500 രൂപ വില വരും, ഒരു പങ്കായത്തിന് 5000 രൂപ വില വരും. അങ്ങനെ 100, 100, 100, 110 തുഴച്ചിക്കാരുള്ള ഒരു ചുണ്ടൻ വള്ളത്തിൽ 500 രൂപ വിലയുള്ള തുഴ, അതുപോലെ തന്നെ 5000 രൂപ വിലയുള്ള അടപങ്കായം ഉൾപ്പെടെയുള്ള പങ്കായം, ഇതൊക്കെ പിന്നീട് മീനെണ്ണ നെയ്യ് ഇതൊക്കെ ചേർത്ത് ചുണ്ടൻ വള്ളത്തിൻ്റെ തടി സ്നിഗ്ധമാക്കപ്പെടേണ്ട സിറ്റുവേഷൻ ഉണ്ട്. ഇതിനൊക്കെ വലിയ സാമ്പത്തിക ചിലവാണ്. 30 ദിവസത്തെ ട്രെയിനിങ് എങ്കിലും കുറഞ്ഞത് നെഹ്റു ട്രോഫി മത്സരത്തിന് വേണം. അതുകൊണ്ട് തന്നെ ഈ മത്സരം യഥാർത്ഥത്തിൽ ലാഭമാണോ എന്ന് ചോദിച്ചാൽ വള്ളംകളി പ്രേമികളുടെ ജീവിതത്തിലെ യഥാർത്ഥ നഷ്ടം തന്നെയാണ് നെഹ്റു ട്രോഫി, അതേസമയം ഏറ്റവും വലിയ ലാഭവുമാണ്. ഇതിൽ നിന്ന് ലാഭം കൊയ്യുക എന്ന് പറഞ്ഞാൽ അസാധ്യമായ ഒരു കാര്യമാണ്. ഈ ചുണ്ടൻ വള്ളങ്ങളോടൊപ്പം വെപ്പുവള്ളങ്ങളും ചെറുവള്ളങ്ങളും അതുപോലെ തന്നെ ഇരുട്ടുകുത്തി വള്ളങ്ങളും, ഇരുട്ടുകുത്തി തന്നെ രണ്ട് വിഭാഗത്തിൽപ്പെട്ട വള്ളങ്ങളുണ്ട്. എ ഗ്രേഡ് വള്ളമുണ്ട്, ബി ഗ്രേഡ് വള്ളമുണ്ട്. ഇരുട്ടുകുത്തി എ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത തുഴച്ചിൽക്കാരുടെ എണ്ണത്തിനനുസരിച്ച് അതിനെ എ ഗ്രേഡെന്നും അതിനെ ബി ഗ്രേഡെന്നും തരംതിരിച്ചിരിക്കുകയാണ്. തുഴച്ചിൽക്കാരുടെ എണ്ണം കൂടുതലാണെങ്കിൽ അത് എ ഗ്രേഡും, തുഴച്ചിൽക്കാരുടെ എണ്ണം കുറവാണെങ്കിൽ അത് ബി ഗ്രേഡുമായിട്ട് തരംതിരിക്കപ്പെടുകയാണ്. ബി ഗ്രേഡിൽ ചുണ്ടൻ വള്ള പിന്നെ ഇരുട്ടുകുത്തി വള്ളത്തിൽ തുഴച്ചിൽക്കാരുടെ എണ്ണം കുറവാണ്. ഓടിവള്ളം എന്ന് ഇതിന് പറയും. പണ്ട് കായംകുളം കായലിൽ തസ്കര വീരന്മാർ പലരും ഈ ഓടിവള്ളം ഉപയോഗിച്ച് കൊള്ള നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. കാലക്രമേണ അത് മത്സരത്തിന്റെ ഭാഗമായി മാറി സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് മൈക്ക് കൈമാറും.
7: രണ്ടാം ട്രാക്കിൽ 68 നമ്പർ വെള്ളം പടിഞ്ഞാറേ പറമ്പൻ, മൂന്നാം ട്രാക്കിൽ 69 നമ്പർ വെള്ളം ചെല്ലിക്കാടൻ, നാലാം ട്രാക്കിൽ 67 നമ്പർ വെള്ളം കാട്ടിൽത്തക്കൻ. ഇപ്പോൾ മത്സരം തുടങ്ങി. നാലാം ട്രാക്കിൽ പോകുന്ന കമ്പനി വള്ളം അല്പം മുൻപിലാണെന്ന് തോന്നുന്നു. മത്സരങ്ങളുടെ ബാക്കി ദൃക്സാക്ഷി ഉണ്ടായി ഞാൻ എന്റെ സുഹൃത്ത് വിനു കെ ജോണിന് മൈക്ക് കൈമാറുന്നു.
2: നന്ദി ഡോക്ടർ ജി എസ് വിനോദ്. തെക്കനോടി കെട്ടുവള്ളങ്ങളുടെ ഫൈനൽ മത്സരം ഇതാ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് 100 മീറ്റർ ദൂരം പിന്നിടുമ്പോൾ ആവേശകരമായ പോരാട്ടത്തിനായി വനിതകളുടെ ഉജ്ജ്വലമായ ഒരു കായിക പോരാട്ടത്തിനാണ് പുന്നമടയുടെ കരകൾ വേദിയാകുന്നത്. ഇതാ 100 മീറ്റർ ദൂരം പിന്നിടുമ്പോൾ തന്നെ 3-4 ട്രാക്കുകളിലെ ചെല്ലിക്കാടനും കാട്ടിത്തക്കേതും ഉജ്ജ്വലമായ ലീഡ് കൈവരിച്ചിരിക്കുകയാണ്. ആവേശകരമായ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് കമ്പനി വള്ളവും പടിഞ്ഞാറേ പറമ്പനും ഉജ്ജ്വല പോരാട്ടത്തിലൂടെ ലീഡ് തിരിച്ചുപിടിച്ച് ഇത്തവണത്തെ നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ തെക്കനോടി കെട്ടുവള്ളങ്ങളിൽ ഏറ്റവും മികച്ച പ്രകടനവുമായി നെഹ്റു ട്രോഫിക്ക് തുല്യമായ കപ്പുമായി സ്വന്തം തട്ടകത്തിലെത്തുവാനായി കഴിഞ്ഞ കുറെ കാലമായി നടത്തിയ പരിശീലനവുമായി ഇതാ 4 കളിവള്ളങ്ങൾ മത്സരിക്കുകയാണ്. ഉജ്ജ്വല പോരാട്ടം നടത്തുന്ന 4 കളിവള്ളങ്ങളിലെ ഏതാണ്ട് ഒരു വള്ളത്തിൽ 35 മുതൽ 40 വരെ തുഴച്ചിൽക്കാർ വരുന്ന വനിതകൾ മത്സരിക്കുന്ന ചരിത്രത്തിന്റെ ഭാഗമാകുവാനായി കഴിഞ്ഞ കുറെ കാലമായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ആവേശകരമായ പോരാട്ടം. കമ്പനി വള്ളവും അതുപോലെ തന്നെ പടിഞ്ഞാറേ പറമ്പനും അല്പം പിന്നോട്ടിടിയുമ്പോൾ ചെല്ലിക്കാടനും കാട്ടിത്തക്കേതും ഇതാ മുന്നിലേക്ക് ആഞ്ഞാഞ്ഞു കുതിക്കുകയാണ്. ചെല്ലിക്കാടനാകുമോ കാട്ടിൽത്തക്കേതാകുമോ, ചെല്ലിക്കാടനോ കാട്ടിൽത്തക്കേതോ, കാട്ടിൽത്തക്കേതോ ചെല്ലിക്കാടനോ, ഉജ്ജ്വല പോരാട്ടത്തിൽ ആരാണ് മുന്നിലെന്ന് നിർണയിക്കാനാവാത്ത വിധം ആവേശകരമായ മത്സരം ഇതാ ഫിനിഷിംഗ് പോയിന്റിനോടടുക്കുന്നു. തുടർന്നുള്ള വിവരങ്ങൾക്കായി മൈക്ക് ഫിനിഷിംഗ് പോയിന്റിലേക്ക് കൈമാറുന്നു.
3: നന്ദി ശ്രീ വിനു വി ജോൺ. തറവള്ളങ്ങളുടെ തെക്കനോടി കെട്ട് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ തുഴയുന്ന വള്ളങ്ങളുടെ മത്സരമാണ് നടക്കുന്നത്. ഒന്നാമത്തെ ട്രാക്കിൽ കമ്പനി വള്ളമാണ്, ചൈതന്യ ബോട്ട് ക്ലബ്ബ്, അനുശ്രീ ബി ആണ് ക്യാപ്റ്റൻ. രണ്ടാമത്തെ ട്രാക്കിൽ പടിഞ്ഞാറേ പറമ്പൻ യങ്സ്റ്റാർ ക്ലബ്ബ് നയിക്കുന്നു, എൻ സുഗന്യാണ് അതിന്റെ ക്യാപ്റ്റൻ. മൂന്നാമത്തെ ട്രാക്കിൽ ചെല്ലിക്കാടൻ ജനിത മെമ്മോറിയൽ ബോട്ട് ക്ലബ്ബ്, ബിന്ദു വിനോദ് ക്യാപ്റ്റനായുള്ള വള്ളമാണ്. നാലാമത്തെ ട്രാക്കിൽ കാട്ടിൽ തെക്കേത് നന്മ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ സിന്ധു എൻ എം ക്യാപ്റ്റനായുള്ള കാട്ടിൽ തെക്കേത് വള്ളം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ 4 വള്ളങ്ങളും ഏതാണ്ട് ഒരേ ദിശയിൽ തുഴഞ്ഞു വരുന്നതായിട്ടാണ് തോന്നുന്നത്. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം, സ്ത്രീകൾ തുഴയുന്ന വള്ളങ്ങൾ 4 ട്രാക്കിലും വള്ളങ്ങളാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്. കാരണം വള്ളംകളി എന്ന് പറയുന്ന ജലമാമാങ്കം പുരുഷന്മാരുടെ കുത്തകയായി മാറുന്ന ഒരു കാലത്ത് 4 വള്ളങ്ങൾ തെക്കനോടി വിഭാഗത്തിൽ തെക്കനോടി കെട്ട വിഭാഗത്തിലെ 4 വള്ളങ്ങളാണ് മത്സരിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ആചാരപരമായ കാര്യങ്ങൾക്കും ഘോഷയാത്രയ്ക്കുമാണ് സാധാരണയായി തെക്കനോടി വള്ളങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. ചെറിയ ചുണ്ടൻ വള്ളങ്ങൾ എന്ന് വേണമെങ്കിൽ ഇവയെ പറയാം. ആകൃതിയിലും പ്രകൃതിയിലും അതുമായി വളരെ സാദൃശ്യമുണ്ട്. 30 മുതൽ 45 വരെ ആളുകൾക്കാണ് ഈ വള്ളത്തിൽ കയറാൻ കഴിയുക. സ്ത്രീകൾ തുഴയുന്ന ഈ വള്ളത്തിലും ഏതാണ്ട് 30-45 ഇടയ്ക്കുള്ള സ്ത്രീകളാണ് ഈ വള്ളം തുഴയുന്നത്. അമരക്കാരും താളക്കാരും പുരുഷന്മാരാണ്. നിർമ്മാണത്തിലെ പ്രത്യേകതയാണ് തറ കെട്ട് എന്ന വിഭജനത്തിന് അടിസ്ഥാനം. പലകകൾ ഇരുമ്പ് ചെമ്പ് ആണികളും പശയും ഉപയോഗിച്ച് ചേർത്ത് വെച്ച് യോജിപ്പിച്ചാണ് തറവള്ളം. അതേസമയം കെട്ടുവള്ളമാവട്ടെ, കനം കൂടിയ പലകകൾ കയറുകൊണ്ട് കെട്ടി ആ കയറുകൾക്കിടയിലുള്ള വിടവ് ഒഴിവാക്കാൻ അതിൽ ചകിരിച്ചോറ് നിറച്ച് വളരെ കൃത്യമായി യാതൊരു രീതിയിലുള്ള അപകടങ്ങളും ഉണ്ടാകാതെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ടാണ് ഈ തക്കനോടി വള്ളങ്ങൾ കെട്ടുവള്ളങ്ങൾ ഉണ്ടാവുന്നത്. തറവള്ളങ്ങളെ അപേക്ഷിച്ച് കെട്ടുവള്ളങ്ങൾക്ക് വീതിയും ഭാരവും കൂടുതലാണ്. അതിനർത്ഥം തെക്കനോടി കെട്ട വള്ളങ്ങൾ സാധാരണഗതിയിൽ വളരെ സുരക്ഷിതത്വം നൽകുന്ന വള്ളങ്ങളാണ് എന്നുള്ളതാണ്. ഈ നെഹ്റു ട്രോഫി ജലമേളയുമായി ബന്ധപ്പെടുത്തി പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഈ കെട്ട തറവള്ളങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം

0: അവരുടെ മനസ്സിന് നല്ല നിശ്ചയദാർഢ്യമുണ്ട്. ആ നിലയിൽ കുട്ടനാട്ടിലെ സ്ത്രീകളുടെ കൈക്കരുത്ത് ഒട്ടുമേ കുറവല്ല എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഈ തെക്കനോടി കെട്ട് വള്ളങ്ങൾ നാല് ട്രാക്കുകളിൽ വരുന്നത്. ഒന്നാമത്തെ ട്രാക്കിൽ വരുന്ന കമ്പനി വള്ളം, രണ്ടാമത്തെ ട്രാക്കിൽ വരുന്ന പടിഞ്ഞാറേപ്പറമ്പൻ, മൂന്നാമത്തെ ട്രാക്കിലെ ചെല്ലിക്കാടൻ വള്ളം, നാലാമത്തെ ട്രാക്കിലെ കാട്ടിൽ തെക്ക്. ഈ നാല് വള്ളങ്ങളിലും തുഴയുന്ന സ്ത്രീകൾ കുട്ടനാട്ടിൽ ജനിക്കുകയും വളരുകയും ഒപ്പം തന്നെ ഇവിടെയുള്ള പാടശേഖരങ്ങളിൽ പണിയെടുക്കുകയും എന്ന് മാത്രമല്ല കാര്യമിന്റെ കരുത്തുള്ള മനസ്സും അതുപോലെ നിശ്ചയദാർഢ്യമുള്ള ഒരു വഴക്കവുമൊക്കെ സ്വീകരിച്ചിരിക്കുന്ന സ്ത്രീകളാണ്. ജനഹ്റു ട്രോഫി ജലമേളയുടെ ഭാഗമായി നടത്തുന്ന വഞ്ചിപ്പാട്ട് മത്സരത്തിലും സ്ത്രീകളുടെ പ്രകടനം അത്യുദാത്തമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. വഞ്ചിപ്പാട്ട് സംഘങ്ങൾ സ്ത്രീകളുടേതായി ധാരാളം ഈ കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലകളിലുണ്ട്. അവർ വളരെ ഭംഗിയായി അത് അവതരിപ്പിച്ച് അതിന്റെ താളമേള പെരുക്കങ്ങളിൽ കൂടി സദസ്സരെ കൈയെടുത്ത ചരിത്രമാണ് ഇപ്രാവശ്യത്തെ വള്ളംകളിക്ക് പറയാനുള്ളത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇപ്പോൾ മൂന്നാമത്തെ ട്രാക്കിൽ വരുന്ന ജനിത മെമ്മോറിയൽ ബോട്ട് ക്ലബ്ബ് നേതൃത്വം കൊടുക്കുന്ന ബിന്ദു വിനോദ് ക്യാപ്റ്റനായുള്ള ചെല്ലിക്കാടൻ വള്ളം ഏതാ അല്പം മുൻപിലാണ് എന്ന് തോന്നുന്നുണ്ട്. രണ്ട് മൂന്ന് ട്രാക്കുകളിലെ സ്ത്രീകൾ തുഴയുന്ന വള്ളങ്ങൾ പടിഞ്ഞാറേപ്പറമ്പനും ചെല്ലിക്കാടനും മത്സരിച്ച് ഫിനിഷിംഗ് ലൈനിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരെ തോർത്ത് ചുഴറ്റിക്കൊണ്ട് അതിനൊപ്പം തന്നെ പങ്കായം കോരിയെറിയുന്ന പുരുഷന്മാരുടെ മിടുക്കില് അവരങ്ങനെ മിടുക്കെന്ന് പറയാൻ സാധിക്കില്ല, അവരുടെ സാന്നിധ്യത്തിൽ വനിതകള് വളരെ ഭംഗിയായിട്ട് വളരെ ആവേശം ഈ കരയിലെ ഇരുകരകളിലുമുള്ള ആളുകൾ ഈ ഫിനിഷിംഗ് ലൈനിലേക്ക് വരുന്ന രണ്ട് വള്ളങ്ങളെ വളരെ ഗംഭീരമായി പ്രോത്സാഹിപ്പിക്കുകയാണ്. അവരാഞ്ഞു തുഴയുകയാണ്. അവരുടെ തുഴച്ചിലിനൊരു താളമുണ്ട്, അവരുടെ തുഴച്ചിലിനൊരു പെരുക്കമുണ്ട്, അതിനൊരു മേളമുണ്ട്. രണ്ടും മൂന്നും ട്രാക്കുകളിലെ വള്ളങ്ങൾ ഏതാണ്ട് ഒരേ രീതിയിൽ, അതെ, ഏതാണ്ട് മൂന്നാമത്തെ ട്രാക്കിലെ വള്ളം ഒന്നാമതായി ഫിനിഷ് ചെയ്യുന്ന കാഴ്ച നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം. ഇത് കണ്ണുകൾക്ക് അതീതമാണ്. ഇത് വിലയിരുത്തേണ്ടത് ജഡ്ജസ് ആണ്. അവരുടെ വിധി നിർണയമാണ് പ്രധാനപ്പെട്ടത്. ഇതിന് പുറകിലായി രണ്ട് വള്ളങ്ങൾ വീണ്ടും മത്സരിച്ച് മൂന്നും നാലും സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്ന രണ്ട് സ്ത്രീകൾ തുഴയുന്ന വള്ളങ്ങളുണ്ട്. വർണ്ണാഭമായ വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് അവരും ഇങ്ങനെ തുഴയുകയാണ്. തുഴത്താളം എവിടേക്കോ നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ കരുതേണ്ടതില്ല. ഒന്നാം സ്ഥാനത്തെ കഴിഞ്ഞുമുപരി നാല് വള്ളങ്ങൾ ഈ ജലോത്സവത്തിൽ മത്സരിക്കാൻ എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രൗഢഗംഭീരമായ ഒരു നേട്ടം. അത് ചേർത്ത് വെച്ച് പറയുന്നത്, പണ്ട് ഈ നെഹ്റു ട്രോഫി ജലമേളയിൽ വിദ്യാർത്ഥികൾ മത്സരിക്കാനെത്തുമായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറേയധികം കാലമായി വിദ്യാർത്ഥികളുടെ സാന്നിധ്യം ഇല്ല. ആലപ്പുഴ എസ് ടി കോളേജിലെയും എടത്വ സെന്റ് അലോഷ്യസ് കോളേജിലെയും ഒക്കെ വിദ്യാർത്ഥികൾ തുഴയുന്ന വള്ളങ്ങളെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്ന ജലോത്സവമാണ് നെഹ്റു ട്രോഫി. പക്ഷേ നിർഭാഗ്യവശാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികളും കോളേജ് വിദ്യാർത്ഥികളും ഇത്തരത്തിലുള്ള വള്ളം തുഴയാനായിട്ട് മുൻപിലോട്ട് വരുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ്. ആ സമയത്താണ് അപലകളെന്ന് പൊതുസമൂഹം വിശേഷിപ്പിക്കുന്ന, പാവങ്ങളെന്ന് വിശേഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ കരയാൻ മാത്രം അറിയാവുന്നവരെന്ന് പൊതുവെ വിശേഷിപ്പിക്കുന്ന സ്ത്രീകൾ ചങ്കൂറ്റത്തോടുകൂടി ഈ പുന്നമടയുടെ വിരിമാറി പണ്ട് വളരെ പണ്ട് പകുതി ദൂരമായിരുന്നു സ്ത്രീകൾക്ക് തുഴയാനായി സംവരണം ചെയ്തിരുന്നത്. ഇന്നിപ്പോൾ ചുണ്ടൻ വള്ളങ്ങളും ചുരുളൻ വള്ളങ്ങളും തുഴയുന്ന അതേ നീളം 1400 അടി നീളമുള്ള ട്രാക്കിൽ അവരേതാണ്ട് 6 മിനിറ്റ് സമയമെടുത്തുകൊണ്ടാണ് വള്ളം തുഴഞ്ഞ് ഫിനിഷിംഗ് ലൈനിലേക്ക് എത്തിച്ചിരിക്കുന്നത്. വിധികർത്താക്കളുടെ ഫലമാണ് അന്തിമമായി വരുന്നത്. അത് ആകാശവാണി അടുത്ത ഹിറ്റ്സോട്ടിലെ സമയത്തോടുകൂടി അത് റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്ത മത്സരം തെക്കൻ ഉള്ള വള്ളങ്ങളുടെ മത്സരമാണ് ആരംഭിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് മൈക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കൈമാറുന്നു.
1: ഇരട്ടൂത്തിന്റെ ഫൈനൽ മത്സരം അല്പസമയത്തിനും ആരംഭിക്കാൻ പോവുകയാണ്. ഒന്നാം ട്രാക്കിൽ 59ാം നമ്പർ വള്ളം ചെറിയ പണ്ഡിതൻ മഞ്ഞനങ്ങാട് ബി സി ബോട്ട് ക്ലബിന്റെയാണ്. രണ്ടാം ട്രാക്കിൽ 53ാം നമ്പർ വള്ളം ജിബി തട്ടകൻ. മൂന്നാം ട്രാക്കിൽ തുരുത്തിപ്പറമ്പ് തട്ടകത്തമ്മ വള്ളം. നാലാം ട്രാക്കിൽ 57ാം നമ്പർ വള്ളം ഇളമുറത്തമ്പുരാൻ പമ്പാവാസൻ. അങ്ങനെ നാല് ഇരട്ടൂത്തി വള്ളങ്ങൾ റെഡിയായിട്ട് നിൽക്കുകയാണ് അടുത്ത മത്സരത്തിനായി. ഇരട്ടൂത്തി വള്ളത്തിനെ കുറിച്ച് പറയുവാണെങ്കിൽ രണ്ട് അഗ്രഭാഗവും ചുരുണ്ടിരുന്ന് ചരവേഗത്തിൽ സൗണ്ട് കുറഞ്ഞ് പായുവാൻ കഴിയുന്ന വള്ളമാണ് ഇരട്ടൂത്തി വള്ളം. ഇരട്ടൂത്തി വള്ളത്തിന്റെ ഈ മത്സരം ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരങ്ങൾക്കുമുള്ള ശാന്തതയെ ഭഞ്ജിക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഇതിന്റെ ബാക്കി ദൃക്സാക്ഷി വരണത്തിനായി എന്റെ സുഹൃത്ത് ശ്രീ വിനു കെ ജോൺ കൈമാറുകയാണ്.
2: നന്ദി ഡോക്ടർ ജി എസ് വിനോദ്. ഇരുട്ടിനെ കീറിമുറിച്ച് ഇതാ ആവേശം വാരി വിതറുവാൻ തയ്യാറായി നിൽക്കുന്ന നാല് ഇരുട്ടുകുത്തി വള്ളങ്ങൾ. പണ്ടുകാലം മുതലേ രാജാക്കന്മാർക്ക് അകമ്പടി പോകുന്ന പട്ടാളത്തിന്റെ വള്ളം എന്നറിയപ്പെടുന്ന ശരവേഗത്തിൽ മുൻപിലേക്കും പിൻപിലേക്കും മുൻഭാഗവും

0: പിൻഭാഗവും ഒരുപോലെയിരിക്കുന്ന വള്ളം ഏത് നിമിഷവും ഏത് സമയത്തും മുൻപോട്ടും പിൻപോട്ടും തുഴഞ്ഞു പോകാൻ പറ്റുന്ന തരത്തിലുള്ള നിർമ്മാണ രീതി, ഇരുട്ടിനെ കീറിമുറിക്കുന്ന വേഗത, വെള്ളങ്ങളെ ഓളപ്പരപ്പുകൾക്ക് താഴെ കൂടി സഞ്ചരിക്കുന്നത് പോലെ ഒറ്റനോട്ടത്തിൽ തോന്നുന്ന വിധത്തിലുള്ള വള്ളം, ഒഴുക്കിനെതിരെ തുഴയുമ്പോൾ ഏത് നിമിഷവും മുങ്ങിത്താഴാനുള്ള സാധ്യതയുള്ള വള്ളം, ഒരുപാട് സാഹസികതകൾ നിറഞ്ഞ പേടിപ്പെടുത്തുന്ന പ്രത്യേകതകളുള്ള ചരിത്രത്തിന്റെ ഭാഗമായ ഇരുട്ടുകുത്തി വള്ളത്തിന്റെ ഫൈനൽ മത്സരം രാവിലെ നടന്ന 4 ഹീറ്റ്സുകളിൽ 1st place കരസ്ഥമാക്കിയ 4 ഇരുട്ടുകുത്തി വള്ളങ്ങൾ 25 തുഴച്ചിൽക്കാർ ആവേശുജ്വലമായ പൊടിപൂരത്തിന് ഇതാ തേര് തെളിച്ച് മുന്നേറുകയാണ്. 4 ട്രാക്കുകളിലെയും വള്ളങ്ങളെ നോക്കിയാൽ 59th വള്ളമായി 1st track മത്സരിക്കുന്നത് ചെറിയ പണ്ഡിതൻ ഇത് പറയുമ്പോൾ ഉജ്ജ്വലമായ ലീഡ് കരസ്ഥമാക്കുവാനായി മുന്നേറുമ്പോൾ ഇല്ല, ചെറിയ പണ്ഡിതിന് ലീഡ് വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജിബി തട്ടകൻ 2nd track മത്സരിക്കുന്നു. തട്ടകത്തമ്മ 3rd track മത്സരിക്കുമ്പോൾ ഇളമുറ തമ്പുരാൻ പമ്പാവാസനിത 4th track മത്സരിക്കുന്നു. ഇത്തുടക്കം മുതൽ ഏതാണ്ട് 300 meter ദൂരം പിന്നിടുമ്പോൾ വരെ 4 കളിവള്ളങ്ങളും ഒപ്പത്തിനൊപ്പം മത്സരിക്കുന്ന ഇതാണ് ഫൈനൽ, ഇത് തന്നെയാണ് ഫൈനൽ. ഇരുട്ടുകുത്തി സി ഗ്രേഡിന്റെ ഉജ്ജ്വലമായ ഫൈനലാണിപ്പോൾ പുന്നമടക്കായലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറെ കാലമായി നടത്തിയ പരിശീലനത്തിന്റെ എല്ലാം ആകെത്തുകയാണ് ഇവിടെ സംഭവിക്കുന്നത്. 1 കൊല്ലം 1 വർഷക്കാലം ക്ലബ്ബുകൾക്ക് സന്തോഷിക്കുവാൻ ഇരുട്ടുകുത്തി സി ഗ്രേഡിന്റെ കപ്പ് സ്വന്തം തട്ടകത്തിലേക്ക് എത്തിക്കുവാൻ തയ്യാറായി വന്നിട്ടുള്ള ജിബി തട്ടകനും ഇത് ഇളമുറ തമ്പുരാന്റെ കാലമാണ്, പമ്പാവാസനൊപ്പമാണ് വിജയം എന്ന് പറഞ്ഞുകൊണ്ടിതാ പമ്പാവാസൻ മത്സരിക്കുമ്പോൾ തട്ടകത്തമ്മയുടെ തട്ടകത്തിൽ ഒരു ജിബി തട്ടകനും വാഴില്ല എന്ന് പറഞ്ഞുകൊണ്ട് തട്ടകത്തമ്മയും ചെറിയ പണ്ഡിതനാണെങ്കിലും പണ്ഡിതൻ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പണ്ഡിതനെ മത്സരിക്കുന്നു. തുടർന്നുള്ള വിവരങ്ങൾക്കായി ഫിനിഷിംഗ് പോയിന്റിലേക്ക് മൈക്ക് കൈമാറുന്നു.
1: താങ്ക് യു മിസ്റ്റർ ബിനു കെ ജോൺ. ഇവിടെ നമ്മുടെ 72nd നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ഫൈനൽ മത്സരങ്ങളിൽ ഇരുട്ടുകുത്തി സി ഗ്രേഡിലേക്കുള്ള ഫൈനൽ മത്സരമാണ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ആരംഭിച്ച് ഏതാണ്ട് 1150 meter ദൈർഘ്യമുള്ള ഈ വാട്ടർ ട്രാക്കിലൂടെ ആ 4 ജലറാണിമാര് അങ്ങനെ കുതിച്ചു പാഞ്ഞ് ഏതാണ്ട് 200, 300, 400 meter ദൈർഘ്യത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏതാണ്ട് ഇഞ്ചുകളുടെ വ്യത്യാസം പറഞ്ഞുകൊണ്ടാണ് 4 വള്ളങ്ങളും വളരെ തുല്യമായി മത്സരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആവേശമുള്ള മത്സരങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് 1st track 59th വള്ളം ചെറിയ പണ്ഡിതൻ മഞ്ഞനക്കാട് ബോട്ടുകളപ്പ് ഞാറക്കൽക്കാര് അതിനെ കൈക്കരുത്തിൽ വളരെ മനോഹരമായി തുഴകളെറിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ബിബീഷ് KK അതിന്റെ ക്യാപ്റ്റനാണ്, നിമേഷ് M അതിന്റെ ലീഡിംഗ് ക്യാപ്റ്റനായിക്കൊണ്ട് 1st track കടന്നു വരുമ്പോൾ 2nd track ജിബി തട്ടകൻ ടിപ്പു വാരിയേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് തൃപ്രയാർ നയിക്കുന്ന ഷാഹിദ് അബ്ദുൾ ഖാദർ അതിന്റെ ക്യാപ്റ്റനാണെങ്കിൽ ജെയിംസ് EJ അതിന്റെ ലീഡിംഗ് ക്യാപ്റ്റനായിക്കൊണ്ട് ജിബി തട്ടകൻ 2nd track കടന്നു വരുമ്പോൾ 3rd track 61st വള്ളം തട്ടകത്തമ്മ തിരുത്തിപ്പുറം ബോട്ട് ക്ലബ്ബ് വളരെ ആവേശകരമായി തുഴഞ്ഞുകൊണ്ട് സുന്ദരമായി കടന്നുകൊണ്ട് കടന്നു വരുമ്പോൾ ഇളമുറ തമ്പുരാൻ പമ്പാവാസൻ 57th വള്ളം 4th track BBC ഇല്ലിക്കലിന്റെ കൈക്കരുത്തിൽ കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം ഞങ്ങൾക്കൊന്ന് സ്റ്റുഡിയോയിലേക്ക് പോകേണ്ടതുണ്ട്. തീർച്ചയായും
2: എനിക്ക് കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
3: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
2: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളുമുണ്ട്.
3: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kyrboard.gov.in.
3: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
2: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
1: വളരെ ആവേശകരമായ സി ഗ്രേഡ് ഇരുട്ടുകുത്തിയുടെ ഫൈനൽ മത്സരത്തിൽ ഏതാണ്ട് പകുതിയിലധികം ദൂരം ഏതാണ്ട് 750-800 meter ദൈർഘ്യം തുഴഞ്ഞു കഴിഞ്ഞപ്പോൾ ചെറിയ പണ്ഡിതനും ജിബി തട്ടകനും തട്ടകത്തമ്മയും ഇളമുറ തമ്പുരാൻ പമ്പാവാസനും ഏതാണ്ട് മധ്യ കേരളത്തിന്റെ ജലകേസരികളായ ആവേശമുള്ള സുന്ദരമായ മത്സരങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മധ്യ കേരളത്തിൽ വിജയത്തിന്റെ സോപാനത്തിലേക്ക് ഒരുപാട് തിളക്കമാർന്ന വിജയങ്ങൾ കൈവരിച്ചിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട വള്ളങ്ങൾ ചെറിയ പണ്ഡിതൻ, ജിബി തട്ടകൻ, തട്ടകത്തമ്മ, ഇളമുറ തമ്പുരാൻ പമ്പാവാസൻ, മഞ്ഞലക്കാട് ബോട്ട് ക്ലബ്ബും ടിപ്പു വാരിയേഴ്സും തിരുത്തിപ്പുറം ബോട്ട് ക്ലബും ബി ബി സി ഇല്ലിക്കലും തമ്മിൽ മത്സരിക്കുമ്പോൾ ഇതാ ക്യാപ്റ്റന്മാര് തമ്മില് ബിബീഷും ഷാഹിദും വിജിത്തും അനിൽ കെ എനും തമ്മിൽ മത്സരിക്കുന്നു. വളരെ മനോഹരമായി സുന്ദരമായി ഏതാണ്ട് ആവേശത്തിന്റെ മുത്തുമണികൾ വാരി വിതറുന്ന മത്സരങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് പൊന്നമടയുടെ ഓടങ്ങളെ കീറിമുറിച്ചുകൊണ്ട് എന്തൊരു മത്സരമാണ് നാലാമത്തെ ട്രാക്കിലൂടെ പമ്പാവാസൻ അങ്ങനെ ഇളമുറ തമ്പുരാൻ വീണ്ടും വിജയം ആവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് കുതിച്ചു പാഞ്ഞു കടന്നു പോകുമ്പോൾ ഈ ഫൈനൽ മത്സരത്തിന്റെ രണ്ടാം സ്ഥാനത്തിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ചെറിയ പണ്ഡിതൻ ജിബി തട്ടകൻ, ഇതാ ചെറിയ പണ്ഡിതൻ ഇതാ ഫിനിഷിംഗ് പോയിന്റ് കടന്നുപോയി. തൊട്ടു പിന്നാലെ ജിബി തട്ടകനും അതോടൊപ്പം തന്നെ വളരെ തട്ടകത്തമ്മയും മനോഹരമായ ദൃശ്യ വിരുന്ന് കാഴ്ചവെച്ചുകൊണ്ട് കടന്നുപോയപ്പോൾ പ്രിയപ്പെട്ടവരെ അടുത്ത മത്സരം ആരംഭിക്കുവാൻ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ശേഷം തുടർന്നുള്ള വിവരണത്തിന് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക്.
4: ഇരുട്ടൂത്തി ബി ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരം അല്പസമയത്തിനകം ആരംഭിക്കുകയാണ്. ഒന്നാം ട്രാക്കിൽ 38 നമ്പർ വള്ളം ഗിരിഡൻ കെ ബി സി കുറുങ്കോട്ടയാണ് അവരുടെ നയിക്കുന്നത്. ഫിലോമിന തോമസ് ക്യാപ്റ്റൻ. രണ്ടാം ട്രാക്കിൽ 40 നമ്പർ വള്ളം ഗോത്രത്ത് പുത്രൻ അജിത് കെ എൻ ആണ് നയിക്കുന്നത്. പൈനൂർ ദേശം ബോട്ട് ക്ലബ്. മൂന്നാം ട്രാക്കിൽ 39 നമ്പർ വള്ളം പുത്തൻപറമ്പിൽ പി ബി സി പൊന്നാനിയാണ് നയിക്കുന്നത്. നാലാം ട്രാക്കിൽ താന്നി ആൻഡ് ദ ഗ്രേറ്റ് കുറുമ്പത്തുരത്ത് ബി സി ആണ്. ശ്രീ മിൻഹ അഹിലാണ് ക്യാപ്റ്റൻ. അങ്ങനെ 4 ഹീറ്റ്സിലുള്ള ഇരുട്ടൂത്തി ബിരിയുടെ മത്സരയുടെ വള്ളങ്ങൾ ഇപ്പൊ അല്പസമയത്തിനകം തന്നെ പുറപ്പെടാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഈ പൊന്നമടയുടെ സായം സമയത്ത് മത്സരത്തിനായി തയ്യാറെടുക്കുന്ന 4 ജല കേസരികൾ ഇരുട്ടൂത്തി ബിരിയുടെ തയ്യാറായിട്ട് നിൽക്കുന്ന ഈ അവസരത്തിൽ ഞാൻ ബാക്കി ദൃക്സാക്ഷി വരണത്തിനായി എന്റെ സുഹൃത്ത് ശ്രീ വിനു കെ ജയണ്ണ കൈമാറുകയാണ്.
0: നന്ദി ഡോക്ടർ ജി എസ് വിനോദ്. ഇരുട്ടുകുത്തി ബി ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരം ഇതാ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആരംഭിക്കുകയായി. സ്റ്റാർട്ടിംഗ് പോയിന്റിലെ ബോക്സിനകത്തേക്ക് 4 കളിവള്ളങ്ങളും തുഴഞ്ഞ് അകത്ത് കയറി നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇരുകരകളിലുമുള്ള കാണികൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇരുട്ടുകുത്തിയിലെ 30 തുഴച്ചിൽക്കാർ കയറുന്ന ബി ഗ്രേഡ് വള്ളം രാവിലെ നടന്ന 4 ഹീറ്റ്സ് മത്സരങ്ങളിൽ ഒന്നാമതെത്തിയതിന്റെ കരുത്തുമായി, ഒന്നാമതെത്തിയതിന്റെ ആത്മവിശ്വാസവുമായി ഇതാ ഫൈനൽ മത്സരത്തിന് തയ്യാറായി സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിൽക്കുമ്പോൾ ഗരുഡനാണ് ഒന്നാം ട്രാക്കിൽ നിൽക്കുന്നത്. കുറുങ്കോട്ടയുടെ പുത്രൻ ഫിലോമിന തോമസ് ക്യാപ്റ്റൻ ആയിട്ടുള്ള ഗരുഡൻ ഒന്നാം ട്രാക്കിൽ മത്സരിക്കുമ്പോൾ ഗോതുരുത്തിന്റെ പുത്രൻ ഇതാ പൈനൂർ ദേശം ബോട്ട് ക്ലബ് പുന്നമടയിൽ എത്തിച്ചിരിക്കുന്നു. നാലാം ട്രാക്കിലേക്ക് പോയാൽ താണിയനുണ്ട്, താണിയൻ ദി ഗ്രേറ്റ്. മധ്യ കേരളത്തിലെ ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ മത്സരങ്ങളിൽ നിരവധി അനവധി കിരീടങ്ങൾ കരസ്ഥമാക്കിയതിന്റെ കരുത്തുമായി താണിയൻ നാലാം ട്രാക്കിൽ നിൽക്കുമ്പോൾ മൂന്നാം ട്രാക്കിലെ വള്ളത്തിന് പ്രാധാന്യമുണ്ട്. മൂന്നാം ട്രാക്കിലെ തുഴച്ചിൽക്കാർക്കും പ്രത്യേകതയുണ്ട്. മത്സരം ആരംഭിക്കുമ്പോൾ പുത്തൻപറമ്പിലാണ് മൂന്നാം ട്രാക്കിൽ. പൊന്നാനിയിൽ നിന്ന് വന്ന ഒരു സംഘം പേരിതാ പുന്നമടയിൽ കിരീട പോരാട്ടത്തിനിറങ്ങുന്നു. കിരീടം കന്നിക്കിരീടം ഉന്നം വെച്ച് പൊന്നാനിയിൽ നിന്നും പുന്നമടയിലെത്തിയ പൊന്നാനിക്കാർ മധ്യ കേരളത്തിന്റെ മത്സരാവേശത്തിൽ മലബാറിന്റെ സാന്നിധ്യം എന്താണ് എന്ന് കാണിച്ചു തരുന്നതിന് വേണ്ടി പുത്തൻപറമ്പിൽ മത്സരിക്കുന്നു. 4 കളിവള്ളങ്ങളും 100 മീറ്റർ ദൂരം പിന്നിടുമ്പോൾ നൂൽ ചരട് കോർത്തതുപോലെ ഒപ്പത്തിനൊപ്പം മുന്നേറുന്ന ഉജ്ജ്വല കാഴ്ച. ഇത് തന്നെയാണ് ഫൈനലിൽ പ്രതീക്ഷിക്കുന്നത്. ഇത് തന്നെയാണ് ഫൈനൽ. ഒരു തരത്തിലും ആര് വിജയിക്കുമെന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഉരുക്കിനെ വെല്ലുന്ന ശരീര വടിവോടെ ആഞ്ഞ് തുഴയെറിഞ്ഞ് ജലകണികകളെ പറപ്പിച്ച് തരിപ്പണമാക്കുന്ന ഉജ്ജ്വല പോരാട്ടം നടത്തുന്ന 4 കളിവള്ളങ്ങൾ ഗരുഡനാവുമോ, ഗോതുരുത്ത് പുത്രനാവുമോ, പുത്തൻ പറമ്പിലാകുമോ, താണിയൻ ദി ഗ്രേറ്റ് ആകുമോ, ആരാണ് ഇക്കുറി നെഹ്റു ട്രോഫി കരസ്ഥമാക്കുന്നത് എന്ന് കണ്ടെത്തുന്നതിനുള്ള നേരമാണ്. തുടർന്നുള്ള വിവരങ്ങൾക്കായി ഫിനിഷിംഗ് പോയിന്റിലേക്ക് മൈക്ക് കൈമാറുന്നു.
5: പോയിന്റിൽ നിന്ന് ഡോക്ടർ പ്രഭു മാത്യു മാന്യ ശ്രോതാക്കൾക്ക് വിവരണം നൽകുന്നു. ഇപ്പോൾ നടക്കുന്നത് ഇരുട്ടുകുത്തി ബി ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരമാണ്. ഒന്നാമത്തെ ട്രാക്കിലൂടെ ഗരുഡൻ കെ ബി സി കൊറുങ്കോട്ട ഫിലോമിന തോമസ് നയിക്കുന്ന ഗരുഡൻ കടന്നു വരുമ്പോൾ രണ്ടാമത്തെ ട്രാക്കിലൂടെ അജിത് കെ എൻ നയിക്കുന്ന പൈനൂർ ദേശം ബോട്ട് ക്ലബിന്റെ ഗോതുരുത്ത് പുത്രൻ കടന്നു വരുന്നു. മൂന്നാമത്തെ ട്രാക്കിലൂടെ ശ്യാംലാൽ എം പി പി ബി സി പൊന്നാനി നയിക്കുന്ന പുത്തൻപറമ്പിൽ കടന്നു വരുന്നു. നാലാമത്തെ ട്രാക്കിലൂടെ മിൻഹ അഖിൽ നയിക്കുന്ന കുറുമ്പതുരുത്ത് ബോട്ട് ക്ലബിന്റെ താണിയൻ ഡി ഗ്രേറ്റ് കടന്നു വരുന്നു. ഈ ഓടിവള്ളങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഇത് ബി ഗ്രേഡ് ഓടിവള്ളമാണ്. ഏറ്റവും വേഗതയേറിയ വള്ളങ്ങളാണിവ. ഇരുട്ടുകുത്തി എന്നും ഇതിന് പേരുണ്ട്. 24-ലേറെ ഇരുട്ടുകുത്തി വള്ളങ്ങൾ, ഓടിവള്ളങ്ങൾ നമുക്കുണ്ട്. അവയെ നേരത്തെ പറഞ്ഞതുപോലെ എ ബി എന്നിങ്ങനെ രണ്ടായി തരം തിരിച്ചിട്ടുണ്ട്. പല തസ്കര വീരന്മാരും കായംകുളം കായലു പോലുള്ള നിളകൾ, നദികളിൽ ഈ വേഗതയുള്ള ഈ വള്ളങ്ങൾ ഉപയോഗിച്ച് സഞ്ചരിച്ച് കൊള്ളയടിക്കാറുണ്ട് എന്ന് ചരിത്രം പറയുന്നു. ഇതിന്റെ വേഗത കണ്ടിട്ടാണ് കൊള്ളക്കാർക്ക് ഈ വള്ളത്തോട് ആകർഷണമുണ്ടായത്. തന്നെയുമല്ല, ചെറിയ തിരകളെയൊക്കെ പ്രതിരോധിച്ച് തിരകളെ കീറി മുറിച്ച് കടന്നു പോകാനുള്ള ശേഷി മറ്റ് വള്ളങ്ങളെക്കാൾ കൂടുതൽ ഇതിന്റെ സ്ട്രക്ചറൽ സ്പെഷ്യാലിറ്റി കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ നിർമ്മാണ പ്രത്യേകത കൊണ്ട് ഓടിവള്ളത്തിനുണ്ട്. പിന്നീടുള്ളത് ചുരുളൻ വള്ളമാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ചുരുളൻ വള്ളങ്ങളും പങ്കെടുക്കുന്നുണ്ട്. ചുരുളൻ വള്ളങ്ങൾ യഥാർത്ഥത്തിൽ നാട്ടുപ്രമാണിമാരുടെ ആഠ്യത്വത്തിന്റെ അന്തസ്സിന്റെ ഒക്കെ പ്രതീകമായി ഒരു കാലഘട്ടത്തിൽ ഉപയോഗിക്കപ്പെട്ട വള്ളങ്ങളാണ്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഗരുഡനും ഗോതുരുത്തുപുത്രനും പുത്തംപറമ്പലും താനിയന്റെ ഗ്രേറ്റും തമ്മിൽ അതിസുന്ദരമായി മത്സരിച്ച് കടന്നു വരികയാണ്. നാല് കൊച്ചു ചില രാജാക്കന്മാർ, കിരണൻ ഒന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നു, ഗോതുരുത്തുപുത്രൻ രണ്ടാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നു, പുത്തൻ പറമ്പിൽ മൂന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നു, താനിയൻ നാലാം ട്രാക്കിലൂടെ കടന്നു വരികയാണ്. കൊച്ചു ചില രാജാക്കന്മാരുടെ ഉജ്ജ്വലമായ പോരാട്ടം. കിരണൻ ജയിക്കുമോ, ഗോതുരുത്തുപുത്രൻ ജയിക്കുമോ, പുത്തംപറമ്പ് ജയിക്കുമോ, താനിയൻ ദ ഗ്രേറ്റ് ജയിക്കുമോ? താനിയന്റെ പേരിനോടൊപ്പം നാമധേയത്തോടൊപ്പം ദി ഗ്രേറ്റ് എന്നും കൂടി ചേർത്തിട്ടുണ്ട്. ഏഴ് മഹാചക്രവർത്തിമാരാണ് ഭാരതം ഭരിച്ചത് എന്ന് ചരിത്രം പറയും. മഹാനായ ചന്ദ്രഗുപ്ത മൗര്യൻ ഉൾപ്പെടെ, വിക്രമാദിത്യൻ ഉൾപ്പെടെ, അക്ബർ ദ ഗ്രേറ്റ് ഉൾപ്പെടെ എന്ന് പറഞ്ഞതുപോലെ ദി ഗ്രേറ്റ് എന്ന പ്രയോഗം ഈ താനിയൻ എന്ന വള്ളത്തിന്റെ പേരോടുകൂടി ചേർത്തിരിക്കുന്നു. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമല്ല എങ്കിൽ പോലും നല്ല ഒരു പേരാണ് താനിയൻ ദ ഗ്രേറ്റ്. പുത്തൻപറമ്പിൽ ഒന്നാന്തരം പേര്, ഗോതിരുത്തുപുത്രൻ നല്ല പേര്, ഗരുഡൻ പറക്കുന്നു എന്ന് ദ്യോതിപ്പിക്കുകയാണ്. ഗരുഡനും ഗോതുരുത്തുപുത്രനും പുത്തംപറമ്പനും താനിയന്ത ഗ്രേറ്റും തമ്മിൽ ഏതാണ്ട് തുല്യ ശക്തികളെ പോലെ മത്സരിച്ചിതാ കടന്നു വരികയാണ്. നാല് കൊച്ചു ചില രാജാക്കന്മാര്, ഇത് അംഗക്കച്ച മുറുക്കിയ അംഗക്കലി പൂണ്ട നായകന്മാരെ പോലെ കടന്നു വരികയാണ് നാല് ചില രാജാക്കന്മാര്. ഗരുഡൻ, ഗോതുരുത്തുപുത്രൻ, പുത്തൻപറമ്പിൽ, താനിയന്ത ഗ്രേറ്റ്, എന്തൊരു ഉജ്ജ്വലമായ മത്സരം! പ്രകൃതി പോലും സ്തംഭിച്ചു നിൽക്കുകയാണ്. ഇവിടെ ആകെ നീലിമയിൽ ഉറങ്ങിക്കിടക്കുകയാണ്. ഇവിടെ നീലോൽപ്പന്നങ്ങൾ പൂത്തുറഞ്ഞു നിൽക്കുകയാണ്. ഇതാ നാലാം ട്രാക്കിലെ താനിയന്ത ഗ്രേറ്റ് കുതിച്ച് മുന്നോട്ട് കയറുകയാണ്. അവസാന നിമിഷം മൂന്ന് എതിരാളികളെ പിന്നിലാക്കിക്കൊണ്ട് താനിയൻ ദ ഗ്രേറ്റ് കുറുമ്പതുരുത്ത് ബോട്ട് ക്ലബിന്റെ മിൻഹാനിൽ നയിക്കുന്ന താനിയൻ ദ ഗ്രേറ്റ് ഇതാ മുന്നോട്ട് കുതിക്കുകയാണ്. രണ്ടാം സ്ഥാനത്തിന് വേണ്ടി ഇതാ താനിയൻ ദ ഗ്രേറ്റ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. രണ്ടാം സ്ഥാനത്തിന് വേണ്ടി പുത്തൻപറമ്പനും ഗോതുരുത്തുപുത്രനും ഗരുഡനും തമ്മിൽ ഉഗ്രൻ പ്രകടനം. 38-ാം നമ്പർ വള്ളം ഗരുഡൻ ഫിനിഷ് ചെയ്തു. അങ്ങനെ ഗരുഡനും ഗോതിരുത്തുപുത്രനും പുത്തൻപറമ്പനും താനിയൻ ദ ഗ്രേറ്റും ഈ നെഹ്റു ട്രോഫി മത്സരത്തിൽ മനോഹരമായി മത്സരിച്ച് കടന്നു വന്നിരിക്കുകയാണ്. അതിമനോഹരമായ പ്രകടനം, തികച്ചും ആവേശജ്വലമായ ഒരു പോരാട്ടമാണ് ഈ നാല് കൊച്ചു ചില രാജാക്കന്മാരും കാഴ്ചവെച്ചത്. തുടർന്നുള്ള ദൃക്സാക്ഷി വിവരണത്തിന് മൈക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കൈമാറും.
4: വെപ്പുവെള്ളങ്ങളുടെ ബി ഗ്രേഡ് മത്സരമാണ് അടുത്തതായി ആരംഭിക്കാനുള്ളത്. ഒന്നാം ട്രാക്കിൽ രജിസ്റ്റർ നമ്പർ 31-ാമത് വള്ളം, ചിറമേൽ തോട്ടുകടവൻ, സായി NCOE സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ പുന്നമടയാണ് തുഴയുന്നത്. ക്യാപ്റ്റൻ അക്ഷയ് ബി. രണ്ടാം ട്രാക്കിൽ 29-ാം നമ്പർ വള്ളം PG കരിപ്പുഴ, കണവാർ സിറ്റി ബോട്ട് ക്ലബ്, സക്കീർ ഹുസൈനാണ് ക്യാപ്റ്റൻ. മൂന്നാം ട്രാക്കിൽ 28-ാം നമ്പർ വള്ളം പുന്നത്ര പുരയ്ക്കൽ, കൊണ്ടാക്കൽ ബോട്ട് ക്ലബ്ബാണ് നടുഭാഗമാണ് തുഴയുന്നത്. എബ്രഹാം വർഗീസാണ് ക്യാപ്റ്റൻ. നാലാം ട്രാക്കിൽ 30-ാം നമ്പർ വള്ളം ചാമ്പ്യൻ ഗ്യാങ്ങോ ഭജനമഠം റോവേഴ്സ് ക്ലബ്, രാകേഷ് NM ആണ് ക്യാപ്റ്റൻ. വെപ്പുവള്ളങ്ങളെ കുറിച്ച് പറഞ്ഞാൽ കേരളത്തിന്റെ പരമ്പരാഗത ജലോത്സവങ്ങളിലും ചരിത്രത്തിലും ഉപയോഗിച്ചു വരുന്ന ഒരു ചെറിയതരം വള്ളമാണ് വെപ്പുവള്ളം. പണ്ടുകാലത്ത് യുദ്ധത്തിന് പോകുന്ന പടയാളികൾക്കും ചുണ്ടൻ വള്ളങ്ങളെ തുഴയുന്നവർക്കും ആവശ്യമായ ഭക്ഷണ സാധനങ്ങളും മറ്റ് വിഭവങ്ങളും പാകം ചെയ്യാനും കൊണ്ടുപോകാനും ഒക്കെ ഉപയോഗിച്ചിരുന്ന വള്ളമാണ് ഇതിന്റെ പ്രത്യേകത. 30-40 തുഴച്ചിൽക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വള്ളമാണ്. അങ്ങനെ അവർ ഫൈനലിലേക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ അണിനിരന്നുകൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ വിജയപ്രതീക്ഷ 72-ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ മാറ്റൊരുക്കാൻ അവർ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ബാക്കി ദൃക്സാക്ഷി വിവരണത്തിനായി എന്റെ സുഹൃത്തെ വിനുക്ക് ജനന ഞാൻ മൈക്ക് കൈമാറുന്നു.
0: നന്ദി ഡോക്ടർ GS വിനോദ്. വെപ്പ് ബി ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരത്തിന് ഇതാ തിരി തെളിയുകയാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് നാല് കളിവള്ളങ്ങളും തുഴയെറിഞ്ഞ് സ്റ്റാർട്ടിംഗ് ബോക്സിനകത്ത് എത്തിയിരിക്കുന്നു. ഇനി അല്പസമയത്തിനകം തന്നെ, നിമിഷങ്ങൾക്കകം തന്നെ വെപ്പ് ബി ഗ്രേഡ് വള്ളങ്ങളുടെ സ്റ്റാർട്ട് സംഭവിക്കുന്നതാണ്. റെഡ് സോണിലേക്ക് കയറിയ വള്ളങ്ങളെ പിന്നിലേക്ക് പിടിപ്പിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കായൽക്കരയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ട് വള്ളങ്ങൾ റെഡ് സോണിലേക്ക് കയറിയതിന്റെ പേരിൽ അതിനെ വൈറ്റ് സോണിലേക്ക് മാറ്റുന്നു. നാല് വള്ളങ്ങളും ഒപ്പത്തിനൊപ്പമാകുന്ന സമയം നോക്കി കൃത്യമായി ഒരു വള്ളത്തിന് പ്രാധാന്യം ഇല്ലാത്ത രീതിയിൽ നാല് വള്ളങ്ങളും ഒപ്പത്തിനൊപ്പം എത്തി നിൽക്കുമ്പോൾ സ്റ്റാർട്ട് സംഭവിക്കുന്ന വിധത്തിലുള്ള ക്രമീകരണങ്ങൾ ഇതുവരെ വളരെ ഗംഭീരമായി, വളരെ ഭംഗിയായി, വളരെ അച്ചടക്കത്തോടെ നടത്തി വരുന്ന ചീഫ് സ്റ്റാർട്ടറെ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. സന്തോഷപൂർവ്വം മത്സരത്തിൽ തുഴയറിയാനെത്തിയിരിക്കുന്ന നാല് കളിവള്ളങ്ങളിലെ കായിക താരങ്ങളെ നോക്കിയാൽ ഉജ്ജ്വല പോരാട്ടത്തിന് തയ്യാറെടുക്കുന്ന ഒന്നാം ട്രാക്കിലെ വള്ളം ചിറമേൽ തൊട്ടുകടവിനെ ഇക്കുറി പുന്നപടയിൽ എത്തിച്ചിരിക്കുന്നത് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. നിരവധി കായിക താരങ്ങളെ രാജ്യത്തിന് സംഭാവന ചെയ്ത സംവിധാനങ്ങളിൽ നിന്നും ഇതാ പുന്നമടയിലെ കായിക താരങ്ങൾക്കൊപ്പം കരുത്ത് തെളിയിക്കുവാനായെത്തിയിരിക്കുന്നു. സായിയുടെ പുന്നമടയിലേക്ക് എത്തിയിരിക്കുന്ന താരങ്ങൾ, എൻ സി ഒ ഇയുടെ സായി താരങ്ങൾ ഒന്നിക്കുമ്പോൾ ചിറമേൽ തോട്ടുകടവൻ ബി ഗ്രേഡ് വെപ്പ് വള്ളങ്ങളിൽ ഒന്നാമതെത്തുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. അത് പറയാൻ കാര്യം, സായിയുടെ താരങ്ങൾ എതിർവശത്ത് മത്സരിച്ചാലും പി ജി കരീപ്പുഴയും പുന്നത്രപ്പുരക്കനും ചാമ്പ്യൻ വള്ളവുമുള്ളപ്പോൾ ചാമ്പ്യനാകുന്നത് ഏത് വള്ളമാണ് എന്ന് നിർണയിക്കുവാൻ തീരെ നിവൃത്തിയില്ലാത്ത സാഹചര്യം തന്നെയാണ്. കാരണം നാല് കളിവള്ളങ്ങളും ഒപ്പത്തിനൊപ്പം പരിശീലനം നടത്തിയതിന്റെ കരുത്തുമായി തന്നെയാണ് പുന്നമടക്കായലിലെത്തിയിരിക്കുന്നത്. ഗാങ് ഓഫ് ഭജനമടം റോവേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ചാമ്പ്യൻ നാലാം ട്രാക്കിൽ ചാമ്പ്യനാകാൻ വേണ്ടി മത്സരിക്കുമ്പോൾ കൊണ്ടാക്കൽ ബോട്ട് ക്ലബ് നടുഭാഗത്തിന്റെ പുന്നത്രപ്പുരക്കൽ 28-ാം നമ്പർ വള്ളം മൂന്നാം ട്രാക്കിൽ മത്സരിക്കാൻ ഒരുങ്ങി നിൽക്കുന്നു. കവണാർ സിറ്റി ബോട്ട് ക്ലബിന്റെ പി ജി കരീപ്പുഴ 29-ാം നമ്പർ വള്ളം രണ്ടാം ട്രാക്കിലേക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തുഴയെറിയുവാൻ തയ്യാറായി നിൽക്കുമ്പോൾ സായിയുടെ താരങ്ങൾ ഒന്നിക്കുന്ന ചിറമേൽ തോട്ടുകടവനും നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ തയ്യാറായി നിൽക്കുന്നു. ചിട്ടയായ കായിക പരിശീലനം വർഷങ്ങളോളം ലഭിക്കുന്ന സായി താരങ്ങൾക്കൊപ്പം ജീവനും ജീവിതവും വെള്ളത്തിലും വള്ളത്തിലുമായ നാടൻ താരങ്ങൾ നിരവധിയായി മത്സരിക്കുന്നു എന്നുള്ള പ്രത്യേകതയും ഇതിനുണ്ട്. അതാണ് പുന്നമടയുടെ ആവേശം, അത് തന്നെയാണ് പുന്നമടയുടെ സന്തോഷം. ഇവിടെ ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്കെല്ലാം അപ്പുറം എല്ലാവരുടെയും ഉള്ളിൽ ഉള്ളം നിറയെ വെള്ളിക്കിരീടമോഹവുമായി താളം തുള്ളുന്ന വെള്ളത്തെ തള്ളിമാറ്റി വള്ളങ്ങളെല്ലാം കൊള്ളിയാനാവുന്ന കാഴ്ച കാണുവാനായി എത്തിയിരിക്കുന്ന കായിക താരങ്ങൾ തന്നെയാണ്, കായിക പ്രേമികൾ തന്നെയാണ് പുന്നമടയുടെ ആവേശം. ഇത് പറയുമ്പോഴും ഭീകരേഡ് വള്ളങ്ങളുടെ സ്റ്റാർട്ട് സംഭവിച്ചിട്ടില്ല. ചില വള്ളങ്ങൾ റെഡ് സോണിലേക്ക് കടന്നു കയറിയതിന്റെ പേരിൽ ആ വള്ളങ്ങളെയെല്ലാം പിന്നിലേക്ക് പിടിപ്പിക്കുകയാണ് സ്റ്റാർട്ടർ. സ്റ്റാർട്ടർ എന്ത് പറഞ്ഞാലും അത് അക്ഷരം പ്രതി അനുസരിക്കാൻ തയ്യാറായി നിൽക്കുന്ന അച്ചടക്കമുള്ള കായിക താരങ്ങളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒന്നാം ട്രാക്കിലെ ചിറമേൽ തോട്ടുകടവൻ വള്ളം അല്പം മുന്നിലേക്ക് നീങ്ങിയതുകൊണ്ട് വള്ളത്തെ പിന്നിലേക്ക് പിടിപ്പിക്കുകയാണ് താരങ്ങൾ, സ്റ്റാർട്ടർ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചുണ്ടൻ വള്ളങ്ങളുടെ തേർഡ് ലൂസേഴ്സ് ഫൈനലും സെക്കൻഡ് ലൂസേഴ്സ് ഫൈനലും ലൂസേഴ്സ് ഫൈനലും ഫൈനലും എന്നിങ്ങനെ നാല് ഫൈനൽ ഹീറ്റ്സുകളിലായി 16 വള്ളങ്ങളുടെ പോരാട്ടത്തിനായി പുന്നമട ഒരുങ്ങുകയാണ്. ഈ ഹീറ്റ്സുകളിൽ വിജയിച്ച് മികച്ച സമയം കാഴ്ചവെച്ച 16 ചുണ്ടൻ വള്ളങ്ങൾ 22-16 ചുരുങ്ങുമ്പോൾ അതിന് തയ്യാറായ, അതിന് അവസരമൊരുങ്ങിയ, അതിന് അനുമതി ലഭിച്ച വള്ളങ്ങളെല്ലാം ഇതാ ട്രാക്കിന് പുറത്തുകൂടി സ്റ്റാർട്ടിംഗ് പോയിന്റ് ലക്ഷ്യമാക്കി ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് വളരെ ശാന്തമായി തുഴയെറിയുകയാണ്. ഇത് ഒരു ശാന്തതയുടെ അവസാനമാണ്. ഇനി അങ്ങോട്ട് ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരത്തിന് വേദി ഒരുങ്ങുകയാണ്. അതിന് തൊട്ട് മുന്നോടിയായി ആവേശം ഒരു തരി പോലും താഴ്ന്നു പോകാത്ത വിധം വെപ്പ് ബി ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരമാണ്. ഇതുവരെ ഫൈനൽ ആരംഭിച്ചിട്ടില്ല, കാരണം ഇത് ഫൈനൽ മത്സരമാണ്. ഒരു വള്ളം പോലും ഒരു തരി വ്യത്യാസത്തിൽ മുൻപന്തിയിൽ സ്റ്റാർട്ടിംഗ് സമയത്ത് വരാൻ പാടില്ല എന്നുള്ളത് സ്റ്റാർട്ടർക്ക് നിർബന്ധമാണ്, അത് ഈ സംഘടനാ സംവിധാനങ്ങൾക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും പരാതികൾക്ക് വഴിയില്ലാത്ത രീതിയിൽ വളരെ ചിട്ടയോടുകൂടി മത്സരം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്റ്റാർട്ടറെ നമുക്കിവിടെ കാണാം. പലതരത്തിൽ പറഞ്ഞ് വള്ളങ്ങളെ പിന്നോട്ട് നയിക്കുന്നു, ആക്ഷനിലൂടെ വള്ളങ്ങളെ പിന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഒപ്പം പല ഇടങ്ങളിൽ നിന്നുള്ള കായിക താരങ്ങളെല്ലാം പിന്നോട്ട് വള്ളങ്ങളെ ഒപ്പത്തിനൊപ്പം നിർത്താനായി പ്രേരിപ്പിക്കുന്ന സ്റ്റാർട്ടറോട് കൂടെ നിൽക്കുന്ന ഇതാ മത്സരം ആരംഭിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വള്ളങ്ങൾ ഒപ്പത്തിനൊപ്പം വരുമ്പോൾ, ഒപ്പത്തിനൊപ്പം വള്ളം എപ്പോ എത്തിയാലും ഇതാ ഷട്ടറുകൾ താഴും, മത്സരം ആരംഭിക്കും. നാല് കളിവള്ളങ്ങൾ പറഞ്ഞു തീരും മുൻപേ ഒന്നാം ട്രാക്കിലെ ചിറമേൽ തോട്ടുകടവൻ. സായിയുടെ താരങ്ങൾ ഒരു പടി മുന്നിലാണ്. ഇല്ല, സായിയുടെ താരങ്ങൾക്ക് ഒപ്പത്തിനൊപ്പം എത്താൻ മൂന്നാം ട്രാക്കിലെ പുന്നത്ര പുരക്കൻ, പുന്നത്ര പുരക്കനും ചിറമേൽ തോട്ടുകടവനും ഒന്നും മൂന്നും ട്രാക്കുകൾ തമ്മിലാണ് മത്സരം. ആരംഭിച്ചപ്പോൾ തന്നെ, ആരംഭഘട്ടത്തിൽ തന്നെ രണ്ട് വള്ളങ്ങളും ശരവേഗത്തിൽ ഉജ്ജ്വല പോരാട്ടത്തിനായി ഇതാ മുന്നേറുകയാണ്. സായിയുടെ താരങ്ങളെ പരാജയപ്പെടുത്തി വിജയം കരസ്ഥമാക്കിയാൽ ഇതൊരു ചരിത്രമാകും. സായിയുടെ താരങ്ങൾ വിജയം കരസ്ഥമാക്കിയാലും ഇത് മറ്റൊരു ചരിത്രമാകും. ചരിത്രം എന്തു തന്നെയായാലും അത് സംഭവിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ളൂ. ഇതാ ഫിനിഷിംഗ് പോയിന്റിലേക്ക് മൈക്ക് കൈമാറുന്നു.
6: നന്ദി ശ്രീ വിനു ബി ജോൺ. വെപ്പ് ബി ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരം ആരംഭിച്ചിരിക്കുകയാണ്. ചിറമേൽ തോട്ടുകടവൻ, പി ജി കരിപ്പുഴ, പുന്നത്ര പുരയ്ക്കൽ ചാമ്പ്യൻ എന്നിങ്ങനെ നാല് വള്ളങ്ങളാണ് ഈ ഫൈനൽ മത്സരത്തിൽ മത്സരിക്കുന്നത്. പുന്നമടയെ സംബന്ധിച്ചിടത്തോളം ജലത്തെ രോമാഞ്ചമണിയിപ്പിച്ച സമയങ്ങളാണ് കടന്നുപോയത്. ആകാശം ചെറുതായി ഒന്ന് ഇരുണ്ടു തുടങ്ങിയിട്ടുണ്ട്. മഴ ഇടയ്ക്കെല്ലാം അതിന്റെ വരവ് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മഴയോ ഈ വെയിലോ ഒന്നും തന്നെ മത്സരങ്ങളുടെ ആവേശത്തെ തെല്ലുമേ ബാധിച്ചിട്ടില്ല. എത്രയോ രസകരമായി, എത്രയോ ആവേശകരമായിട്ടാണ് തുഴയറിഞ്ഞുകൊണ്ട് വെപ്പ് ബി ഗ്രേഡ് വിഭാഗത്തിലെ വള്ളങ്ങൾ ഫിനിഷിംഗ് പോയിന്റിനെ ലക്ഷ്യമാക്കി തുഴയുന്നത്. അതിലൊരു പ്രത്യേകതയുണ്ട്. ചിറമേൽ തോട്ടുകടവൻ എന്ന വള്ളം, വെപ്പ വള്ളം, ഒന്നാം ട്രാക്കിൽ വരുന്ന വള്ളം സായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിലെ പുന്നമടയിലെ കുട്ടികളാണ് തുഴയുന്നത്. എനിക്ക് തോന്നുന്നു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജല മത്സരങ്ങൾക്ക് വേണ്ടി, കനോയിങ് കയാക്കിംഗ് തുടങ്ങിയ മത്സരങ്ങൾക്ക് വേണ്ടി ദേശീയ തലത്തിൽ പരിശീലിപ്പിച്ചെടുക്കുന്ന സായിയിലെ കായിക താരങ്ങളാണ് ഈ ചിറമേൽ തോട്ടുകടവൻ വള്ളത്തിൽ തുഴയുന്നത്. അക്ഷയ് ബി ബാലമുരളിയാണ്, അക്ഷയ് ബി ആണ് അതിന്റെ ക്യാപ്റ്റൻ. ലീഡിംഗ് ക്യാപ്റ്റൻ ബാലമുരളി എം ജെ ആണ്. വസ്തുവിലെ മത്സര ദൂരം പകുതി വരെ, പകുതി ദൂരം പിന്നിട്ട് കഴിയുമ്പോൾ ഒന്നാമത്തെ ട്രാക്കിലെ സായിയുടെ വള്ളം തന്നെയാണ് മുൻപിൽ നിൽക്കുന്നത്. അവരോട് മത്സരിച്ചുകൊണ്ട് രണ്ടും മൂന്നും നാലും ട്രാക്കുകളിലെ പി ജി കരിപ്പുഴ, പുന്നത്ര പുരയ്ക്കൽ, ചാമ്പ്യൻ എന്നീ വള്ളങ്ങളുമുണ്ട്. വെപ്പുവള്ളങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കുട്ടനാടിന്റെ ചരിത്രത്തിലും തെക്കൻ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലും വലിയ പ്രാധാന്യമുള്ള വള്ളങ്ങളാണ്. അവ വെപ്പ് എന്നുള്ള പേര് തന്നെ ഭക്ഷണം പാകം ചെയ്തുകൊണ്ട് യുദ്ധ സാഹചര്യങ്ങളിലോ അല്ലെങ്കിൽ അതുപോലെ സമാനമായ സാഹചര്യങ്ങളിലോ എത്തിച്ചേരുന്ന വള്ളങ്ങളാണിത്. അവയുടെ ആകൃതിയിലും പ്രകൃതിയിലും അത്തരത്തിലുള്ള ചില വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും വള്ളം അതിവേഗത്തിൽ ഓടിപ്പോകുന്ന വള്ളങ്ങളാണ് വെപ്പ് വള്ളങ്ങൾ. വെപ്പ് വള്ളങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് ജനജീവിതത്തിന്റെ ഭാഗം കൂടിയായിരുന്നു അത്തരം വള്ളങ്ങൾ. ആ വള്ളങ്ങൾ കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ജനങ്ങൾ സാമാന്യമായി ഉപയോഗിച്ചിരുന്നവയാണ്. പക്ഷെ ഇന്ന് അവ നാമാവശേഷമാകുകയും മത്സര വള്ളംകളികളിലേക്ക് മാത്രമായി അത് ചുരുങ്ങിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. സായിയിലെ കുട്ടികൾ തുഴയുന്ന വള്ളം വളരെ മുൻപിലാണ്. അതെന്തുകൊണ്ട് നമുക്ക് സന്തോഷകരമായ ഒരു അനുഭവം കൂടിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെറുപ്പക്കാരുടെ, വിദ്യാർത്ഥികളുടെ വള്ളങ്ങൾ ഒഴിവായി പോകുന്ന സമയത്ത്, മത്സരിക്കാൻ വിദ്യാർത്ഥികൾ എത്താതെ വരുന്ന സാഹചര്യത്തിൽ സായിയിലെ കുട്ടികൾ, അവർ ആലപ്പുഴ നഗരത്തിലെ പല പല കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികളാണ്. അവര് ആ നിലയിൽ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭാഗമായി ഈ വള്ളംകളി ആരവത്തിൽ പങ്കെടുക്കുന്നു എന്നത് തന്നെ സന്തോഷമാണ്. അവരുടെ കായികമായിട്ടുള്ള ശേഷിയും അവരുടെ മെയ്ക്കരുത്തുമൊക്കെ ഈ വളരെ ഊർജ്ജസ്വലമായി ഈ വള്ളം തുഴയാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നുണ്ട്. കാരണം ഇത് യുവതയുടെ സമയമാണ്. യുവതയാണ് നാടിന്റെ എല്ലാ ഭാവി ഭാഗതേയങ്ങളിലും വലിയ തീരുമാനങ്ങളെടുക്കും. അങ്ങനെ ഒരു തീരുമാനത്തിന്റെ ഭാഗമാകുവാൻ സായിയിലെ കുട്ടികൾ തയ്യാറായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്നാമത്തെ ട്രാക്കിൽ വരുന്ന ചിറമേൽ തോട്ടുകടവൻ, അക്ഷയ് ബി നയിക്കുന്ന ചിറമേൽ തോട്ടുകടവനും ഒപ്പം തന്നെ മൂന്നാമത്തെ ട്രാക്കിലെ പുന്നത്ര പുരയ്ക്കൽ, കൊണ്ടാക്കൽ ബോട്ട് ക്ലബ്ബ് നടുഭാഗം വരുന്ന പുന്നത്ര പുരയ്ക്കൽ ബോട്ട് ക്ലബ്ബും ഏതാണ്ട് ഒപ്പത്തിനൊപ്പം മത്സരിക്കും. ഒന്നും സംശയിക്കേണ്ടതില്ല, ഒന്നാമത്തെ ട്രാക്കിലെ നമ്മുടെ കുട്ടികളുടെ വള്ളം, സായിയിലെ കുട്ടികളുടെ വള്ളമാണ് ഇപ്പോൾ ഏറ്റവും മുന്നിലേക്ക് കടന്നു വന്നത്. ഫിനിഷിംഗ് ലൈനെ സമീപിക്കുന്നതിൽ ഒന്നാം ട്രാക്കിലെ ചിറമേൽ തോട്ടുകടവൻ ഒരേപോലെ ഒന്നിച്ച് ഒന്നായി ഒറ്റ ശ്വാസത്തിൽ അവർ ഫിനിഷിംഗ് ലൈനിലെ ഇപ്പോൾ ഈ നിമിഷം തൊടും. അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ ഈ നെട്ടായത്തിൽ ഇരു കരകളിലുമുള്ള ജനസഹസ്രങ്ങളുണ്ട്. 31 നമ്പർ വണ്ണം ചിറമേൽ തോട്ടുകടവൻ ഒന്നാമതായി ഫിനിഷ് ചെയ്തിരിക്കുന്നു. തൊട്ട രണ്ടാം ട്രാക്കിൽ വരുന്ന പി ജി കരിപ്പുഴ 29 നമ്പർ വള്ളവും അതിന് തൊട്ടൊപ്പം തന്നെ പുന്നത്ര പുരയ്ക്കൽ 28 പുന്നത്ര പുരയ്ക്കൽ രണ്ടാമതായി ഫിനിഷ് ചെയ്യുന്നു. മൂന്നാമത്തെ ട്രാക്കിലെ വള്ളം പി ജി, രണ്ടാമത്തെ ട്രാക്കിലെ വെള്ളം പി ജി കരിപ്പുഴ ഫിനിഷ് ചെയ്തിരിക്കുന്നു. ഏറ്റവും നാലാമത്തെ ട്രാക്കിൽ വരുന്ന വെള്ളം ചാമ്പ്യൻ വള്ളം രാകേഷ് നയിക്കുന്ന വള്ളം അല്പം പുറകിലാണെങ്കിൽ പോലും വള്ളംകളി ആരവത്തിന്റെ ഭാഗമാകാനുള്ള അവരുടെ ധൈര്യത്തെ നമ്മൾ അഭിനന്ദിച്ചേ മതിയാവുകയുള്ളൂ. ആ വള്ളം വള്ളപ്പാടുകൾക്ക് പിന്നിലായിട്ടാണ് വരുന്നത്. പക്ഷേ വളരെ ആവേശകരമായി ഒരേപോലെ തന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇപ്പോഴും പങ്കായം കുത്തിയെറിയുന്ന ഒന്ന് ഏറ്റവും മുന്നിലേക്ക് കുതിക്കാനുള്ള ഒരു ആവേശം അവർ കാണിക്കുന്നുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ മറ്റ് മൂന്ന് വള്ളങ്ങളും ഫിനിഷിംഗ് ലൈൻ കടന്നുപോയി കഴിഞ്ഞു. ഉടൻ തന്നെ ചാമ്പ്യൻ വള്ളവും അതിന്റെ ഒപ്പത്തെ വരുമെന്ന് വിചാരിക്കാം. ഗ്യാങ് ഓഫ് പതിനമഠം റോവേഴ്സ് ക്ലബാണ് ഈ വള്ളം തുഴയുന്നത്. ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളാണ് വള്ളം തുഴയുന്നത്. അതും വളരെ സന്തോഷകരമായ കാര്യമാണ്. ഏതായാലും ഒന്നാമതായിട്ട് ചിറമേൽ തോട്ടുകടവൻ സായിലെ കുട്ടികൾ തുഴഞ്ഞ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചിറമേൽ തോട്ടുകടവൻ ബാലമുരളി എം ജെ ക്യാപ്റ്റനായുള്ള വള്ളം ഒന്നാമതായി ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. പി ജി കരിപ്പുഴയും ഉന്നത്തരപ്പുരയ്ക്കലും കഴിഞ്ഞു. നാലാമത്തെ വള്ളം, നാലാമത്തെ ട്രക്കിൽ വരുന്ന ചാമ്പ്യൻ 30-ാം നമ്പർ വള്ളം ഫിനിഷിംഗ് പോയിന്റിലേക്ക് കടന്നു വരികയാണ്. വള്ളംകളി ആരംഭത്തിൽ അവര് അവരുടെ പങ്ക് വഹിച്ചുകൊണ്ട് അവളെ അവരെ വള്ളംകളി പ്രേമികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവര് ഏറ്റവും അവസാനമായി ഫിനിഷ് ചെയ്തതോടുകൂടി വെപ്പ് ബി ഗ്രേഡ് വള്ളങ്ങളുടെ മത്സരം അവസാനിക്കുകയാണ്. തുടർന്നുള്ള ദൃക്സാക്ഷി വിവരണത്തിന് വേണ്ടി മൈക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കൈമാറുന്നു.
4: ഇരട്ടൂർത്തി എ ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. ഒന്നാം ട്രാക്കിൽ രജിസ്റ്റർ നമ്പർ 34-ാമത് വള്ളം മൂന്ന് തൈക്കൻ പുളുങ്കുന്ന ടൗൺ ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്. അജോ മാത്യു ആണ് ക്യാപ്റ്റൻ. രണ്ടാം ട്രാക്കിൽ 32-ാം രജിസ്റ്റർ നമ്പർ വള്ളം പി ജി കർണൻ ശ്രീ ശബരി ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്. അമൽ ആന്റണിയാണ് ക്യാപ്റ്റൻ. മൂന്നാം ട്രാക്കിൽ 38-ാമത് വള്ളം തുരുത്തിത്തറ. ഇതാ മത്സരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വൈ എസ് ബി സി ആണ് 33-ാം നമ്പർ വള്ളം തുഴയുന്നത്. നാലാം ട്രാക്കിൽ വള്ളമില്ല, മത്സരം ആരംഭിച്ചു. ബാക്കിയുള്ള വിവരണത്തിനായി ഞാൻ എന്റെ സുഹൃത്തെ വിനു കെ ജോണിന്.
0: നന്ദി ഡോക്ടർ ജി എസ് വിനോദ്. ഇരുട്ടുകുത്തി എ ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരം, ഇരുട്ടുകുത്തി വിഭാഗത്തിലെ ഏറ്റവും നീളം കൂടിയ, ഏറ്റവും കൂടുതൽ തുഴച്ചിൽക്കാരെ ഉൾക്കൊള്ളാൻ പറ്റിയ വലിയ വള്ളങ്ങളിലൊന്നായ ഇരുട്ടുകുത്തിയിലെ ഏറ്റവും വലിയ വള്ളങ്ങളുടെ ഫൈനൽ മത്സരം, ഉജ്ജ്വല പോരാട്ടത്തിന് തയ്യാറൊരുക്കി തയ്യാറായി നിൽക്കുന്ന മൂന്ന് കളിവള്ളങ്ങളിലെ ഏതാണ്ട് ഒരു കളിവള്ളത്തിൽ 45 മുതൽ 50 വരെ തുഴച്ചിൽക്കാരുമായി നീങ്ങുന്ന 150-ഓളം കായിക താരങ്ങളുടെ കായിക പോരാട്ടമാണ് ഇപ്പോൾ പുനവടക്കാലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മൂന്ന് തൈക്കലാണോ, പി ജി കർണനാണോ, തുരുത്തിത്തറയാണോ, ഇരുട്ടുകുത്തി എ ഗ്രേഡിന്റെ ചാമ്പ്യൻ പട്ടവുമായി മടങ്ങുന്നത് എന്ന് കണ്ടെത്താനുള്ള മത്സരം. ഉജ്ജ്വല പോരാട്ടത്തിന് വേദിയൊരുങ്ങുന്നു പുന്നമട. തുടർന്നുള്ള വിവരങ്ങൾക്കായി ഫിനിഷിംഗ് പോയിന്റിലേക്ക് മൈക്ക് കൈമാറുന്നു.
5: ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് ഡോക്ടർ പ്രഭു മാത്യു മാന്യ ശ്രോതാക്കൾക്ക് വിവരണം നൽകുന്നു. ഇപ്പോൾ ഇരട്ടുകുത്തി എ ഗ്രേഡ് വിഭാഗത്തിന്റെ മത്സരം നടക്കുകയാണ്. ഒന്നാം ട്രാക്കിൽ മൂന്ന് തൈക്കൽ, പുളിങ്കുന്ന ടൗൺ ബോട്ട് ക്ലബിന്റെ മൂന്ന് തൈക്കൽ, അജോ മാത്യു, ജെയ്സൺ വർഗീസ് എന്നിവർ നയിക്കുന്ന മൂന്ന് തൈക്കൽ. രണ്ടാമത്തെ ട്രാക്കിൽ 32-ാം നമ്പർ വള്ളം പി ജി കർണൻ, ശ്രീ ശബരി ബോട്ട് ക്ലബിന്റെ അമൽ ആന്റണി നയിക്കുന്ന പി ജി കർണൻ, തോബിദാസ് ആന്റണി നയിക്കുന്ന വൈ എസ് ബി സി പഴവീടിന്റെ തുരുത്തിത്തറ. നാലാം ട്രാക്കിൽ വള്ളമില്ല. അങ്ങനെ നാല് ഇരുട്ടുകുത്തി എ ഗ്രേഡ് വിഭാഗത്തിൽപ്പെട്ട വള്ളങ്ങൾ ഒരുപോലെ മത്സരിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് കടന്നു വരികയാണ്. വഞ്ചിപ്പാട്ടിന്റെ ചാരുശീലുകൾ ഇതാ പുന്നമട കായലിൽ മുഴങ്ങുകയാണ്. ഈ വഞ്ചിപ്പാട്ടിൽ പരസ്പരം അംഗീകരിക്കലിന്റെ ഒരു അംശമുണ്ട്. പിൻപാട്ടുകാരും മുൻപാട്ടുകാരുമുണ്ട്. ഉച്ചം, സച്ചം, ഷഡ്ജം, പഞ്ചമം എന്നിവയിൽ ഏത് താളത്തിലാണോ തുടങ്ങുന്നത് അതനുസരിച്ചാണ് തുഴച്ചിലിന്റെ വേഗം. ഭക്തി, അർത്ഥം, സ്ഫുടത, താളം എന്നിവയുടെ സമന്വയമാണ് ഈ വള്ളപ്പാട്ട്. തുഴച്ചിലിന്റെ താളവും പാട്ടിന്റെ താളവും ഒരുപോലെ കൃത്യമായ മാത്രയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു സംയോജിത വൃത്തമാണ് ഈ നദോന്നത. മറ്റൊന്ന് വാദ്യമേളങ്ങളില്ലാതെ പാടുന്ന സംഘഗാനങ്ങളാണ് ഈ വഞ്ചിപ്പാട്ടുകൾ. ഒരാൾ പാടിക്കൊടുക്കുന്നു, മറ്റുള്ളവർ ഘട്ടം തിരിച്ച് ഏറ്റുപാടുന്നു. ഓരോ ഈരടിയും മുമ്മൂന്ന് ഘട്ടങ്ങളിലാണ് പാടി തീർക്കുന്നത്. മറ്റൊരു രസകരമായ വസ്തുത, ലഘുഗാനങ്ങളിൽ നിന്നും ദീർഘ കാവ്യ കഥാകാവ്യങ്ങളിലേക്കുള്ള പരിവർത്തനമാണ് ഈ വഞ്ചിപ്പാട്ടുകളിൽ കാണുന്നത്. സംഗീതശാസ്ത്രമനുസരിച്ച് സമയിടത്തിൽ ചതുശ്ര നടയിലാണ് ഈരടികൾ പാടി ഫലിപ്പിക്കുന്നത്. എട്ടക്ഷരകാലം വേണ്ടിവരും ഒറ്റ പ്രാവശ്യം തുഴയൽ. ഒറ്റ വരി വഞ്ചിപ്പാട്ട് മേൽപ്പറഞ്ഞ രീതിയിൽ പാടാൻ 45 സെക്കൻഡ്സ് ആണ് ടൈമിംഗ്. ശാസ്ത്രീയമായി പറയുന്നത്, നദോന്നതയിൽ വഞ്ചിപ്പാട്ട് പാടുമ്പോൾ അല്പം മുമ്പോട്ട് തുഴക്കാർ കുനിഞ്ഞിരുന്ന തോളത്തിൽ തുഴയിടുമ്പോൾ മറ്റൊരു ഗാനരീതിയായ വെച്ചുപാട്ടിലാണെങ്കിൽ നടുനിവർന്നിരുന്ന തുഴ മുന്നോട്ടാഞ്ഞ് പെട്ടെന്ന് താഴ്ത്തി പിന്നോട്ട് പിറകോട്ട് വെള്ളം വലിച്ചു തള്ളും. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഈ വെച്ചുപാട്ടും ഈ വഞ്ചിപ്പാട്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ്. കായിക വിനോദം എന്ന നിലയിലേക്ക് വള്ളംകളി മാറ്റപ്പെടുവാനോ പാട്ട് വേണമെന്നോ നിർബന്ധമൊന്നുമില്ല. വളരെ മനോഹരമായ ഈ വഞ്ചിപ്പാട്ടിന്റെ ചാരിശീലികൾ ഈ ആറന്മുളയിൽ കേൾക്കാം. നമ്മൾ പലപ്പോഴും വഞ്ചിപ്പാട്ട് പാടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി മനസ്സിലായിട്ടുള്ളത്, ഈ വഞ്ചിപ്പാട്ട് കേവലം മൂന്നോ നാലോ നൊട്ടേഷൻ നോട്ട്സ്, സംഗീതത്തിലെ മൂന്നോ നാലോ നൊട്ടേഷൻസ് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ഒരുപാട് നൊട്ടേഷൻസ് ഒന്നുമില്ല, പക്ഷേ ശ്രുതി വളരെ പ്രധാനമാണ്. ഫോർ എക്സാമ്പിൾ, ഉദാഹരണത്തിന് പറഞ്ഞാൽ വഞ്ചിപ്പാട്ട് പാടുമ്പോൾ പറഞ്ഞു

0: ഇങ്ങനെ അങ്ങ് പാടി പോവുകയാണ് ഈ വഞ്ചിപ്പാട്ട് എന്ന് പറയുന്നത്. കാരണം ഇതിനകത്ത് മൂന്ന് നൊട്ടേഷൻസേ ഉള്ളൂ, അല്ലാതെ നമ്മള് സ്കൂൾ ഗാനങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് പറഞ്ഞ തങ്ങനെ തന്നെ പാതിരാവായല്ലോ പത്നി, അങ്ങനെ വഞ്ചിപ്പാട്ട് പാടുന്നില്ല. ഇതാണ് ഇതിന്റെ ശാസ്ത്രീയമായ വ്യത്യാസം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മൂന്ന് തൈക്കലും പി ജി കർണനും തുരുത്തിത്തറയും ഇങ്ങനെ സുന്ദരമായി മത്സരിച്ച് കടന്നു വരികയാണ്. കൊച്ചു ജലയാനങ്ങൾ, ഇതാ ഇന്ദ്രജാപം പോലെ കാണപ്പെടുകയാണ് ആ മൂന്ന് വള്ളങ്ങളുടെ അമരങ്ങൾ. സുമധുരമായ ആ അമരങ്ങൾ, മനോഹരമായ അമരങ്ങൾ, കൊച്ചു വെള്ളിക്കുമളകൾ ചാർത്തിയിരിക്കുന്ന സുന്ദരമായ കളിയോടങ്ങൾ. ഇതാ സൂര്യപ്രകാശമേറ്റ്, സൂര്യാംശമേറ്റ്, ദിനകര ബിംബത്തിന്റെ പ്രഭയേറ്റ്, പ്രഭാപൂർണനായ ആ പ്രകൃതിയുടെ പ്രഭയേറ്റ് ഇതാ മൂന്ന് വള്ളങ്ങളും ഇതാ ഈ മനോഹരമായ ഈ പൊന്നമടക്കായലിന്റെ പശ്ചാത്തലത്തില് മിന്നിത്തിളങ്ങുകയാണ്. ഇതാ 34 നമ്പർ വള്ളവും 32 നമ്പർ വള്ളവും 33 നമ്പർ വള്ളവും തമ്മിലുള്ള മത്സരമാണ്. മൂന്ന് തൈക്കൽ പി ജി കർണൻ തുരുത്തിത്തറ, 34 നമ്പർ വള്ളം മൂന്ന് തൈക്കൽ അല്ല, 33 നമ്പർ തുരുത്തിത്തറ ഒന്നാം ട്രാക്കിലെ മൂന്ന് തൈക്കൽ മുന്നോട്ട് കുതിക്കുന്നു. അതിമനോഹരമായ പ്രകടനം, മാസ്മരികമായ പ്രകടനം, അത്യുജ്ജലമായ പ്രകടനം. 34 നമ്പർ വള്ളം മൂന്ന് തൈക്കൽ സംശയങ്ങൾക്ക് യാതൊരു ഇടയും കൊടുക്കാതെ അതിമനോഹരമായ ഇതാ ഫിനിഷിംഗ് പോയിന്റിൽ കടന്നു പോവുകയാണ്. രണ്ടാം സ്ഥാനത്തിന് വേണ്ടി മൂന്ന് തൈക്കൽ കടന്നുപോയിരിക്കുന്നു. ഇതാ രണ്ടാം സ്ഥാനത്തിന് വേണ്ടി പി ജി കർണനും തുരുത്തിത്തറയുന്നുള്ള മത്സരം. ഇതാ പി ജി കർണൻ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. മറ്റേ വള്ളം വളരെ സാവധാനം അലമാല കൈകളിൽ അങ്ങനെ ആലോല നർത്തനമാടി സുന്ദരമായ ഈ പൊന്നമട കോയിലിൽ നടക്കുന്ന നെഹ്റു ട്രോഫിയെ കുറച്ചുകൂടി കമനീയമാക്കിക്കൊണ്ട് അവരും കടന്നു വരികയാണ്. തുടർന്നുള്ള ദൃക്സാക്ഷി വിവരണത്തിന് മൈക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കൈമാറും.
1: വെപ്പ് എ ഗ്രേഡ് മത്സരങ്ങളുടെ ഫൈനലാണ് അടുത്തതായി ഉള്ളത്. ട്രാക്ക് നമ്പർ 1 24 നമ്പർ വള്ളം ഷോർട്ട് പുളിക്കത്തറ ജയശ്രീ ബി സി വെളിയനാടാണ് അതിൻ്റെ ഇത്. രണ്ടാമത്തെ ട്രാക്കിൽ 23 നമ്പർ വള്ളം പട്ടേരിപ്പുരക്കിൽ തെക്കേക്കര ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്. ടിനോ ജോസഫാണ് ക്യാപ്റ്റൻ. മൂന്നാം ട്രാക്കിൽ 27 നമ്പർ വള്ളം മണലി നെടുമുടി ടൗൺ ബോട്ട് ക്ലബ്ബാണ് മനീഷ് വി എസ് ആണ് ക്യാപ്റ്റൻ. നാലാം ട്രാക്കിൽ 26 നമ്പർ വള്ളം നെപ്പോളിയൻ ഡി ബി സി കൊച്ചിൻ ടൗണാണ് സന്തോഷ് തൃക്കാക്കരയാണ്. ഷോർട്ട് വള്ളത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എടത്വ മാലിയിൽ പുളിക്കത്തറ തറവാട്ടിൽ നിന്ന് 1926 നിരണിഞ്ഞ പുളിക്കത്തറ വള്ളമാണ്. അതുപോലെ തുടക്കം ചരിത്ര പ്രസവമായ റെക്കോർഡ് 1952 നടന്ന ആദ്യ മത്സരത്തിൽ 4.4 മിനിറ്റിന് ഫിനിഷ് ചെയ്ത വള്ളമാണ് ഷോർട്ട് വള്ളം. അതേപോലെ തന്നെ നെപ്പോളിയനും ചരിത്രം കുറിച്ച വള്ളം തന്നെയാണ്. ഞാൻ ബാക്കി ദൃശ്യാക്ഷി വിവരണത്തിനായി എന്റെ സുഹൃത്ത് വിനു കെ ജോണിന് ഫോൺ
2: വിനോദ്. വെപ്പ് എ ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരം നടക്കുകയാണ്. ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരങ്ങൾക്ക് മുന്നോടിയായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ആവേശം നിറഞ്ഞ മറ്റൊരു ഫൈനൽ മത്സരം കൂടി പുന്നമടക്കായൽ അരങ്ങേറുകയാണ്. വെപ്പ് എ ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ. ഉജ്ജ്വല പോരാട്ടത്തിന് തയ്യാറെടുക്കുവാനായി ഒരുങ്ങി നിൽക്കുന്ന 4 കളിവള്ളങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലെ ബോക്സിനകത്ത് ഇതിനകം ലോക്ക് ചെയ്യപ്പെടുകയാണ്. ഇതാ സ്റ്റാർട്ടിംഗ് പോയിന്റിലെ ബോക്സിനകത്ത് നിന്ന് ഒരേ ഒരു ലക്ഷ്യം മാത്രം, മുന്നിലേക്ക് നോക്കി നിന്ന് തുഴ താഴ്ത്തി ആഞ്ഞ് തുഴയെറിഞ്ഞ് വെപ്പ് എ ഗ്രേഡ് വിഭാഗത്തിലെ കിരീടം സ്വന്തം ക്ലബിലേക്ക് എത്തിക്കുവാൻ, സ്വന്തം ദേശത്തെത്തിക്കുവാനായി കാത്തിരിക്കുന്ന കായിക താരങ്ങൾ ഇതാ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ സ്റ്റാർട്ടിനായി തയ്യാറെടുക്കുകയാണ്. ഉജ്ജ്വല പോരാട്ടത്തിനായി തയ്യാറെടുക്കുന്ന കളിവള്ളങ്ങൾ ഇതാ മത്സരത്തിൽ പങ്കെടുക്കുവാനായി സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തുകയാണ്. ഒന്നാം ട്രാക്കിൽ നോക്കുമ്പോൾ ഷോർട്ട് പുളിക്കത്തറ നിൽക്കുന്നു. രണ്ടാം ട്രാക്കിൽ പട്ടേരിപ്പുരക്കൽ വരുന്നു. മൂന്നാം ട്രാക്കിൽ മണലി വരുന്നു. നാലാം ട്രാക്കിൽ നെപ്പോളിയൻ എത്തുന്നു. 4 കളിവള്ളങ്ങളുടെയും ആവേശകരമായ പോരാട്ടം ഇതാ ഇതാരംഭിക്കുകയായി. വെപ്പ് എ ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരം ഇതാ ആരംഭിക്കുകയായി. 4 കളിവള്ളങ്ങളും പട്ടേരിപ്പുരക്കലാണോ, ഷോർട്ട് പുളിക്കത്തറയാണോ, മണലിയാണോ, നെപ്പോളിയനാണോ, 4 കളിവള്ളങ്ങളും പേരുകേൾപ്പിച്ച ചരിത്രമുറങ്ങുന്ന നിരവധി വിജയ കഥകൾ പറയുവാനുള്ള, വിജയ ചരിത്രം എഴുതുവാനുള്ള ഉജ്ജ്വല പോരാട്ടത്തിന് തയ്യാറെടുക്കുന്ന കളിവള്ളങ്ങൾ ഇതാ ആവേശപൂരത്തിനായി ഇതാ പുന്നമടക്കായലിൽ കരുത്തിന്റെ കവിത രചിക്കുവാൻ തയ്യാറെടുത്തുകൊണ്ട് തുഴയെറിയുകയാണ്. ഉജ്ജ്വല പോരാട്ടത്തിൽ രണ്ടാം ട്രാക്കിലെ പട്ടേരിപ്പുരക്കൽ, പട്ടേരിപ്പുരക്കൽ അല്പം പിന്നിലേക്ക് ഇടിഞ്ഞു പോയോ എന്ന് സംശയം തോന്നും വിധത്തിലുള്ള പോരാട്ടം. കളിവള്ളങ്ങളെല്ലാം ഉജ്ജ്വലമായി തുഴയെറിഞ്ഞ് ഫിനിഷിംഗ് പോയിന്റിലേക്ക് നീങ്ങുകയാണ്. തുടർന്നുള്ള വിവരങ്ങൾക്കായി മൈക്ക് ഫിനിഷിംഗ് പോയിന്റിലേക്ക് കൈമാറുന്നു.
3: താങ്ക് യു മിസ്റ്റർ വിനു കെ ജോൺ. ഏതായാലും 72-ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ മറ്റൊരു മനോഹരമായ ദൃശ്യവിരുന്ന് കാണികൾക്ക് സമ്മാനിച്ചുകൊണ്ട് വളരെ ആവേശമുള്ള വെപ്പ് എ ഗ്രേഡ് ഫൈനൽ മത്സരം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ആരംഭിച്ച് ഏതാണ്ട് പകുതിയിലധികമുള്ള ദൂരം കടന്നു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്നാമത്തെ ട്രാക്കിൽ 24-ാം നമ്പർ വള്ളം ഷോട്ട് പുളിക്കത്തറ ജയശ്രീ ബോട്ട് ക്ലബ്ബ് വെളിയനാടിന്റെ കൈക്കരുത്തിൽ ലജീബ് എൽ എൽ തോമസ് ആന്റണി ക്യാപ്റ്റനും ലീഡിംഗ് ക്യാപ്റ്റനുമായി ഒന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ പട്ടേരി പുരക്കൽ 23-ാം നമ്പർ വള്ളം തെക്കേക്കര ബോട്ട് ക്ലബിന്റെ ടി ബി സിയുടെ കൈക്കരുത്തിൽ 2-ാം നമ്പർ ട്രാക്കിലൂടെ തിരോ ജോസഫ് പേരൂക്കര ഉദയപ്പൻ നൂറുപറച്ചിറ ക്യാപ്റ്റനും ലീഡിംഗ് ക്യാപ്റ്റനുമായി കൊണ്ട് 2-ാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ 3-ാമത്തെ ട്രാക്കിലൂടെ മണലി നെടുമുടി ടൗൺ ബോട്ട് ക്ലബിന്റെ കൈക്കരുത്തിൽ മനീഷ് എൻ എസ് അനിൽ കെ എസ് ക്യാപ്റ്റനും ലീഡിംഗ് ക്യാപ്റ്റനുമായി നെടുമുടി ടൗൺ ബോട്ട് ക്ലബിന്റെ കൈക്കരുത്തിൽ കടന്നു വരുമ്പോൾ 27-ാം നമ്പർ വള്ളം 3-ാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നു. 4-ാമത്തെ ട്രാക്കിൽ 26-ാം നമ്പർ വള്ളം നെപ്പോളിയൻ ഡി ബി സി കൊച്ചിൻ ടൗണിന്റെ കൈക്കരുത്തിൽ വളരെ ആവേശമുള്ള സതീഷ് തങ്കപ്പൻ ക്യാപ്റ്റനും റിച്ചു മാത്യു രതീഷ് കെ ആർ ലീഡിംഗ് ക്യാപ്റ്റനുമായി കൊണ്ട് കടന്നു വരുന്ന ആവേശമുള്ള ഒരു മത്സരം നടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ പുന്നമടക്കായലും ഈ കുട്ടനാടും ആലപ്പുഴയുമൊക്കെ ആതിഥേയത്വത്തിന്റെ കാര്യത്തിൽ വളരെ സന്തോഷമുള്ള സ്നേഹമുള്ളവരാണെന്ന് തെളിയിക്കുന്ന ഒരുപാട് അനുഭവങ്ങളെ കൊണ്ട് ഞങ്ങളിവിടെ നിൽക്കുകയാണ്. ചില സമയത്ത് ഇവിടെ മഴ പെയ്യുന്നു, ചില സമയത്ത് ശക്തമായ വെയിൽ വരുന്നു. വെയിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ഇവിടുത്തെ ഹരിത കർമ്മസേനയുടെ പ്രിയപ്പെട്ട ചേച്ചിമാർ പോലും അവരണിഞ്ഞിരുന്ന തൊപ്പിയെടുത്ത് ഞങ്ങളുടെ തലയിൽ ചൂടി തരികയാണ്. കാരണം നിങ്ങൾ വെയിൽ കൊണ്ട് കഷ്ടപ്പെടരുത് എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. അതോടൊപ്പം തന്നെ വെള്ളം തരുന്നു, കട്ടൻ ചായ കിട്ടുമെങ്കിൽ കട്ടൻ ചായ കൊണ്ടെത്തരുന്നു. കാരണം ഇവിടെ ഈ കുട്ടനാട് പ്രദേശത്ത് ഒരു ജലോത്സവത്തിൽ പങ്കെടുക്കാൻ വന്ന നിങ്ങൾ, അല്ലെങ്കിൽ കമന്ററി പറയാൻ പങ്കെടുക്കാൻ വന്ന നിങ്ങൾ കഷ്ടപ്പെടരുത്. കാരണം ഞങ്ങളാണ് ആതിഥേയര്. ആ ആതിഥേയരായിട്ടുള്ള ഞങ്ങളുടെ ആതിഥേയത്വത്തിൽ നിങ്ങൾ സന്തുഷ്ടരായിട്ട് ഇവിടെ നിന്ന് മടങ്ങിപ്പോണമെന്നവർക്ക് വളരെയധികം തൃപ്തികരമായ ആശയുണ്ട്, അഭിലാഷമുണ്ട് എന്ന് വിളിച്ചറിയിക്കുന്ന നല്ല സ്നേഹമുള്ള പെരുമാറ്റം ഈ ചുറ്റുപാടു നിന്ന് കിട്ടുമ്പോൾ പ്രിയപ്പെട്ടവരെ, പ്രകൃതി പോലും സുന്ദരമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ കാത്തു നിൽക്കുമ്പോൾ നമ്മുടെ വെപ്പ് എ ഗ്രേഡ് ഫൈനൽ മത്സരത്തിന്റെ ആ മത്സരം ഏതാണ്ട് ഫിനിഷിംഗ് പോയിന്റിലേക്ക് അടുക്കുംതോറും 1-ഉം 2-ഉം 3-ഉം ട്രാക്കിലുള്ള വള്ളങ്ങൾ ഉജ്ജ്വലമായ പോരാട്ടം, ഒരു ചരട് പിടിച്ച് അതൊന്ന് അളന്ന് നോക്കാൻ പറ്റിയാൽ ഒറ്റക്ക് ഒരേ അളവിൽ തന്നെ കൃത്യമായി കുതിച്ചു പാഞ്ഞ് കടന്നു വരുന്ന തുഴച്ചിൽ അണിയക്കാരനും അമരക്കാരനുമൊക്കെ കൃത്യമായി എഴുന്നേറ്റ് നിന്നുപോലും അവരുടെ നെടുമങ്കായങ്ങളെ കൊണ്ട് ആകാശം മുട്ട ജലഗണങ്ങളെ കുത്തിയെറിയുന്ന മനോഹരമായ ദൃശ്യവിരുന്ന് പ്രിയപ്പെട്ട വള്ളംകളി പ്രേമികൾക്ക് കാട്ടിക്കൊടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങ് ആകാശത്തിൽ നമ്മുടെ റമദ ഹോട്ടലിന്റെ പരിസരത്ത് കൂടി ഒരുമിച്ച് പറന്നു പോകുന്ന പറവുകൾ പോലും ഒരു നിമിഷമൊന്ന് പതറി നിന്ന് നോക്കി. കാരണം ഇവിടെ എന്താണ് നടക്കുന്നത്? ഇവിടെ വലിയൊരു ആഘോഷം നടക്കുകയാണല്ലോ, അതൊന്ന് എത്തി നോക്കിയിട്ട് പോയാലോ എന്ന് പശ്ചിമാംബരനായ സൂര്യൻ പോലും തെല്ലൊന്നും അടിച്ചു നിൽക്കുന്നത് പോലെ തോന്നുകയാണ്. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇവിടത്തെ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം, വെപ്പ് ഗ്രേഡ് എ ഗ്രേഡിന്റെ മത്സരം ഒക്കെ ആവേശം പകരുന്ന ഉജ്ജ്വലമായ സുന്ദരമായ ആവേശം തുളുമ്പുന്ന മത്സരം കാഴ്ചവെച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത്. ഈ സമയത്ത് പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്ന ഷോട്ട് പുളിക്കത്തറയും 2-ാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്ന പട്ടേരി പുരക്കലും മണലയും നെപ്പോളിയനും ഒക്കെ ഒന്നിച്ച് ഒരേ താളത്തിൽ ഇതാ കടന്നു വരുമ്പോൾ 4-ാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട നെപ്പോളിയൻ കുതിച്ചു പാഞ്ഞ് ഫിനിഷിംഗ് പോയിന്റിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മുടെ 3-ാമത്തെ ട്രാക്കിലൂടെ മനോഹരമായ ഒരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് മണലിയും ഇതാ 1-ാമത്തെ ട്രാക്കിലൂടെ ഷോട്ട് പുളിക്കത്തറ ഉജ്ജ്വലമായ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് കടന്നു വരുന്നു. 4-ാമത്തെ ട്രാക്കിൽ നേരെ പറഞ്ഞതുപോലെ നമ്മുടെ ആ വഞ്ചിപ്പാട്ടിന്റെ ഈണവും കുട്ടനാടിന്റെ വഞ്ചിപ്പാട്ടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതോടൊപ്പം തന്നെ മധ്യകേരളത്തിന്റെ വള്ളംകളിയുടെ പാട്ടിന് തന്നെ പ്രത്യേകതയുണ്ട്. അതോടൊപ്പം കേരളത്തിൽ എവിടെയാണ് വള്ളംകളിയില്ലാത്തത്? കേരളത്തിൽ എവിടെയാണ് വള്ളങ്ങളില്ലാത്തത്? പക്ഷേ ചില വ്യത്യസ്തമായ രീതികൾ എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. കാരണം കുട്ടനാടൻ പ്രദേശത്ത് നമ്മുടെ ചുണ്ടൻ വള്ളങ്ങൾക്കും വെപ്പ് വള്ളങ്ങൾക്കും ഒരുപാട് പ്രാധാന്യമുണ്ടെങ്കിൽ അങ്ങ് മധ്യ കേരളത്തിലേക്ക് ചെല്ലുമ്പോൾ ഇരുട്ടുകുത്തി വള്ളങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അങ്ങ് കാസർഗോഡും കണ്ണൂരുമൊക്കെ എല്ലാ വള്ളങ്ങളും ഒരു ആളുകൾ കയറി വലിക്കുന്ന ഒരു കൃത്യത മാത്രം നോക്കിക്കൊണ്ട് ഇനം തിരച്ചിൽ കാര്യമായിട്ട് ശ്രദ്ധിക്കാതെ മത്സരം നടത്തുന്ന പ്രദേശങ്ങളുമുണ്ട്. ഏതായാലും പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനോഹരമായ വെപ്പ് എ ഗ്രേഡിന്റെ ഫൈനൽ മത്സരത്തിന്റെ റിസൾട്ട് ഔദ്യോഗികമായി ജഡ്ജസ് നിങ്ങൾക്ക് പ്രഖ്യാപിക്കും. ഏതായാലും ആവേശമുള്ള ആ വള്ളങ്ങൾ, മനോഹരമായ ഒരു ദൃശ്യമിരുന്ന് മൂന്ന് വള്ളങ്ങളും കടന്നുപോയി. പക്ഷേ നമ്മുടെ രണ്ടാമത്തെ ട്രാക്കിലൂടെ വരുന്ന വള്ളം ഒന്ന് പതുക്കെ ഈ വള്ളംകളിയൊക്കെ ഒന്ന് ആസ്വദിച്ച് വള്ളംകളിയുടെ പാട്ടുകൾ കുട്ടനാടിന്റെയും മധ്യ കേരളത്തിന്റെയും അങ്ങ് വടക്കൻ കേരളത്തിന്റെയും ഒക്കെ മനോഹാരിതയൊക്കെ ആഘോഷിച്ചുകൊണ്ട് അവരങ്ങനെ പതുക്കെ പതുക്കെ അങ്ങനെ കടന്നു വരികയാണ്. എന്തായാലും വളരെ സുന്ദരമായി ഈ തുടച്ചിൽ കാണുമ്പോൾ, സാധാരണഗതിയിൽ വള്ളം ഫൈനൽ മത്സരത്തിലൊക്കെ പങ്കെടുത്ത് തിരിച്ചു പോകുമ്പോഴാണ് ഇത്തരത്തിൽ പതുക്കെയൊക്കെ തുഴഞ്ഞ് കടന്നു വരുന്നത്. പക്ഷെ ഇവര് ആ ഫൈനൽ മത്സരത്തിൽ പങ്കെടുത്ത് നാലാമത് കടന്നു വരികയാണെങ്കിൽ പോലും, ആ നാലാമതായാൽ പോലും ഞങ്ങൾക്ക് ഈ പൊന്നമടക്കാരാണ്, ഈ കുട്ടനാട്ടുകാരാണ്, സ്വാഭാവികമായി ഞങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കുമ്പോൾ ഒരു സ്വർഗീയമായ സുഖം കിട്ടുന്നുണ്ട്, ഒരു ഉത്സവത്തിന്റെ ലഹരി കിട്ടുന്നുണ്ട്. ആ ലഹരി അനുഭവിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ തീർച്ചയായും അവരും സന്തോഷവാന്മാരാണ്. 23-ാം നമ്പർ വള്ളം ബട്ടേരി പുരക്കലും വളരെ സുന്ദരമായി ഫിനിഷിംഗ് പോയിന്റ് കടന്നുപോയിരിക്കുന്നു. സ്വാഭാവികമായും ഇനിയും അടുത്ത മത്സരങ്ങൾ നടക്കേണ്ടതുണ്ട്. അടുത്ത മത്സരം എ ഗ്രേഡിന്റെ ഫൈനൽ മത്സരം കഴിഞ്ഞു, അതോടൊപ്പം തന്നെ എ ഗ്രേഡ് വെപ്പിന്റെ മത്സരം കഴിഞ്ഞ് ഇനി അടുത്ത മത്സരം നടക്കേണ്ടതുണ്ട്. തുടർന്നുള്ള വിവരണത്തിന് വേണ്ടി, അടുത്ത മത്സരത്തിന്റെ തുടർന്നുള്ള വിവരണത്തിന് മൈക്ക് ഞാൻ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കൈമാറുന്നു.
1: തേർഡ് ലൂസേഴ്സ് ഫൈനലാണ് അല്പം സമയത്തിനകം ആരംഭിക്കാൻ പോകുന്നത്. ഒന്നാം ട്രാക്കിൽ ആയാപറമ്പ് വലിയ ദിവാഞ്ചി, അതായത് ഹീറ്റ്സിൽ 14-ാം സ്ഥാനത്തെത്തിയ വള്ളം വലിയ ദിവാഞ്ചി ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്. റെനി വർഗീസ് ആണ് ക്യാപ്റ്റൻ. രണ്ടാം ട്രാക്കിൽ വെള്ളംകുളങ്ങര, ഹീറ്റ്സിൽ 13-ാമത് സ്ഥാനത്തെത്തിയ വള്ളമാണ് SHBC കൈനഗിരിയാണ് അത് തുഴയുന്നത്. ടോണി ജോസഫ് ക്യാപ്റ്റൻ. മൂന്നാം ട്രാക്കിൽ ജവഹർ തായങ്കരി, ഹീറ്റ്സിൽ 15-ാം സ്ഥാനത്തെത്തിയ വള്ളമാണ് നാട്ടകം ടൗൺ ബോട്ട് ക്ലബ്ബാണ് സന്തോഷാണ് ക്യാപ്റ്റൻ. നാലാം ട്രാക്കിൽ പായ്പാടൻ 2, ഹീറ്റ്സിൽ 16-ാം സ്ഥാനത്തെത്തിയ വള്ളമാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്. ഗോവിന്ദ് വിനോദാണ് ക്യാപ്റ്റൻ. തേർഡ് ലൂസേഴ്സ് ഫൈനൽ അല്പസമയത്തിനകം ആരംഭിക്കും. പുന്നമടക്കായലിൽ വളരെ സുന്ദരമായ കാലാവസ്ഥയിൽ തുഴച്ചിലിനായി ശരവേഗത്തിനായി കാത്തിരിക്കുന്ന തേർഡ് ലൂസേഴ്സ് ഫൈനലിന്റെ ദൃക്സാക്ഷി വിവരണത്തിനായി ഞാൻ ബാക്കി എന്റെ സുഹൃത്തെ വിനു കെ ജോണിന് കൈമാറുകയാണ്.
2: നന്ദി ഡോക്ടർ ജി എസ് വിനോദ്. ശാന്തമായി നിൽക്കുന്ന പുന്നമടക്കായൽ, ഒഴുക്കു നിലച്ച പുഴ പോലെ നിശ്ചലമായി കിടക്കുന്ന പുന്നമടക്കായലിന്റെ മുകളിലൂടെ ഇതാ ചുണ്ടൻ വള്ളങ്ങളുടെ ആദ്യപാദ മത്സരങ്ങളിൽ മൈക്രോ സെക്കൻഡുകളുടെയും സെക്കൻഡുകളുടെയും അടിസ്ഥാനത്തിൽ പിന്നിലായി പോയ വള്ളങ്ങളെല്ലാം ഒരു വിജയം, ഒരൊറ്റ വിജയം മാത്രം നേടി സ്വന്തം തട്ടകത്തിലേക്ക് മടങ്ങിപ്പോകുവാനായുള്ള ഈ വർഷത്തെ ഈ സീസണിലെ അവസാന ചാൻസിന്റെ മുനമ്പിൽ നിൽക്കുകയാണ്. ഇതാ ചുണ്ടൻ വള്ളങ്ങളുടെ തേർഡ് ലൂസേഴ്സ് ഫൈനൽ, മൂന്നാം ലൂസേഴ്സ് ഫൈനൽ മത്സരം. ആദ്യഘട്ട മത്സരത്തിൽ 13, 14, 15, 16 സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയവർ നാലു പേരും ചേർന്ന് ഇതിലൊരൊന്നാം സ്ഥാനക്കാരെ കണ്ടെത്തിയാൽ ആ ഒരു ഒന്നാം സ്ഥാനം മതി ഒരായുസ് മുഴുവൻ ആഘോഷിക്കാൻ. ആ ഒരു ഒന്നാം സ്ഥാനത്തിന്റെ കളർ മതി, ആ ഒരു ഒന്നാം സ്ഥാനത്തിന്റെ ഓർമ്മ മതി വരും നാളുകളിൽ ജലോത്സവത്തോടുള്ള ഇഷ്ടവും സ്നേഹവും വർദ്ധിക്കാൻ എന്ന മട്ടിൽ നിൽക്കുന്ന നാല് കളിവള്ളങ്ങൾ. നാല് കളിവള്ളങ്ങളും സ്റ്റാർട്ടിംഗ് ബോക്സിനകത്ത് ലൈനപ്പ് ചെയ്തിരിക്കുന്നു. കളിവള്ളങ്ങളുടെ അമരം ഭാഗം മാഗ്നറ്റിക് സംവിധാനം ഉപയോഗിച്ച് നിശ്ചലമാക്കി നിൽക്കുന്നു. ഏത് നിമിഷവും സ്റ്റാർട്ട് സംഭവിക്കാം, ഏത് നിമിഷവും ഷട്ടറുകൾ വെള്ളത്തിനടിയിലേക്ക് പുന്നമടയുടെ അടിത്തട്ടിലേക്ക് താഴ്ന്നു വീഴാം. ആ ഒരു നിമിഷം കാത്തു നിൽക്കുന്ന നാല് കളിവള്ളങ്ങളിലെ 400-ഓളം വരുന്ന കായിക താരങ്ങൾ ഇല്ല, സ്റ്റാർട്ട് ആരംഭിച്ചിട്ടില്ല. രണ്ടാം ട്രാക്കിലെ വെള്ളംകുളങ്ങര റെഡ് സോട്ട് യെസ് സ്റ്റാർട്ട് ആരംഭിച്ചു കഴിഞ്ഞു. ഇതാ നാല് കളിവള്ളങ്ങളും ഒപ്പത്തിനൊപ്പമായ സമയം. അയാപറമ്പ് വലിയ ദിവാഞ്ചിയും വെള്ളംകുളങ്ങരയും ജവഹർ തായങ്കരിയും പായിപ്പാടൻ 2 ഉജ്ജ്വല പോരാട്ടത്തിനായി ഇതാ മൂന്നാം ലൂസേഴ്സ് ഫൈനലിന്റെ പടിവാതിൽക്കൽ പടുകൂറ്റം പ്രകടനം കാഴ്ചവെക്കുവാനായി അണഞ്ഞിരിക്കുകയാണ്. ഇതാ മത്സരം ആരംഭിച്ച് 100 മീറ്റർ ആയില്ല, 100 മീറ്റർ ആകുന്നതിന് മുൻപ് തന്നെ നാലാം ട്രാക്കിലെ പായ്പാടൻ നമ്പർ 2 രണ്ട് തുഴപ്പാടുകൾ മുന്നേറുകയാണ്. ഈ മുന്നേറ്റമൊന്നും ഒരു മുന്നേറ്റമല്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ജവഹർ തായങ്കരിയും നാട്ടകം ഫാൻസ് ബോട്ട് ക്ലബിന്റെ ജവഹർ തായങ്കരിയും വെള്ളംകുളങ്ങരയും ആയാപറമ്പ് വലിയ ദിവാഞ്ചിയും ഉജ്ജ്വലമായ പോരാട്ടം കാഴ്ചവെച്ചുകൊണ്ട് ഈ ലൂസേഴ്സ് ഫൈനൽ, ഈ തേർഡ് ലൂസേഴ്സ് ഫൈനൽ ഒരു ഫൈനലാക്കി ഞങ്ങൾ മാറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ആവേശജനകമായ പോരാട്ടം കാഴ്ചവെക്കുകയാണ്. ഇതാ തുടർന്നുള്ള വിവരങ്ങൾക്ക് മൈക്ക് ഫിനിഷിംഗ് പോയിന്റിലേക്ക് കൈമാറുന്നു.
4: നന്ദി ശ്രീ വിനു കെ ജോൺ. 72nd നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ 3rd ലൂസേഴ്സ് ഫൈനൽ ആരംഭിച്ചു കഴിഞ്ഞു. വള്ളംകളി ആരവത്തിന്റെ അതിമധുരത്തിലേക്കാണ് പുന്നമടക്കായലും കുട്ടനാട് നിവാസികളും ഇതിന്റെ ഇരുകരകളിലും തടിച്ചുകൂട്ടിയിരിക്കുന്ന ജനസഹസ്രങ്ങളും. കരകൾ നെയ്ത കരളുറപ്പിന്റെ കവിത രചിക്കാൻ 22 ചുണ്ടൻ വള്ളങ്ങൾ മത്സരിച്ച നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ ആദ്യ 16 സ്ഥാനക്കാരാണ് ഫൈനൽ മത്സരത്തിൽ ഇറങ്ങുന്നത്. അതില് ഏറ്റവും അവസാനമായി ഫിനിഷ് ചെയ്ത സമയത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും അവസാനമായി ഫിനിഷ് ചെയ്ത 4 വള്ളങ്ങളാണ് ഈ തേർഡ് ലൂസേഴ്സ് ഫൈനലിൽ മത്സരിക്കുന്നത്. 1st ട്രാക്കിൽ ആയപറമ്പ് വലിയ ദിവാഞ്ചി, 2nd ട്രാക്കിൽ വെള്ളംകുളങ്ങര, 3rd ട്രാക്കിൽ ജവഹർ തായങ്കരി, 4th ട്രാക്കിൽ പായിപ്പാട് 2. ഈ 4 വള്ളങ്ങളെ സംബന്ധിച്ചും വളരെ ദീർഘമായ ദൈർഘ്യമേറിയ ആവേശകരമായ ചരിത്രമാണ് പുന്നമടയിലെ ഓളങ്ങൾക്ക് പറയാനുള്ളത്. കരയാകെ പടരുന്ന ആ തുഴത്താളം, ഒപ്പം തന്നെ പൊലിമേളം ആരംഭിച്ചിട്ടുണ്ട്. കരകളിലൊക്കെ തന്നെ ആര് വിജയിക്കുമെന്നുള്ള ലൂസേഴ്സ് ഫൈനലിൽ മാത്രമല്ല, ഇക്കുറി നെഹ്റുവിന്റെ വെള്ളിക്കപ്പ് ഏത് കരയിലേക്ക് പോകും, ഏത് ക്ലബിലേക്ക് പോകും, ഏത് വള്ളത്തിനാവും എന്നുള്ള ആശങ്ക ഇങ്ങനെ തീ പോലെ പടരുമ്പോഴാണ് 3rd ലൂസേഴ്സ് ഫൈനൽ ആരംഭിച്ചിരിക്കുന്നത്. 1st ട്രാക്കിലെ ആയാപറമ്പ് വലിയ ദിവാഞ്ചി 79th നിങ്ങൾ ആലോചിക്കണം, BBC ആണ് തുഴഞ്ഞത്. 81st ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബാണ് തുഴഞ്ഞത്. 79th 81st നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയ ചരിത്രമുള്ള വള്ളമാണ് ഇക്കുറി അത് വലിയ ദിവാഞ്ചി ബോട്ട് ക്ലബ്ബ് ആയാപറമ്പ്. റെന്നി വർഗീസ് ക്യാപ്റ്റനായുള്ള ക്ലബ്ബാണ് ഇക്കുറി അത് തുഴയുന്നത്. അവരെ ഹീറ്റ്സിൽ 5.47.826 സമയത്തിനാണ് ഫിനിഷ് ചെയ്തത്. വെള്ളംകുളങ്ങര വള്ളം, വെള്ളംകുളങ്ങര വള്ളം ചരിത്രത്തിന്റെ, വള്ളംകളിയുടെ ചരിത്രത്തിന്റെ താളുകളിൽ ഇടം പിടിച്ച വള്ളമാണ്. പഴയ നെപ്പോളിയൻ വള്ളമാണ്. ഒരു കാലത്ത് വള്ളംകളി പ്രേമികളെ ആകമാനം ത്രസിപ്പിച്ചിരുന്ന ചുണ്ടനാണ് നെപ്പോളിയൻ ചുണ്ടൻ. അത് രൂപവും ഭാവവും ഒക്കെ മാറി വെള്ളംകുളങ്ങരയായി. 88th 2002 അവര് നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയവരാണ്. SH ബോട്ട് ക്ലബ്ബ് കൈനകരിയാണ് അത് തുഴയുന്നത്. ടോണി ജോസഫ് ക്യാപ്റ്റനും ഫാദർ ബിനീഷ് ചാക്കോ ലീഡിംഗ് ക്യാപ്റ്റനുമായിട്ടുള്ള വള്ളമാണത്. 5.47 സെക്കൻഡുകൾക്കാണ് ഹീറ്റ്സിൽ അവരുടെ പ്രകടനം കാഴ്ചവെച്ചത്. ജവഹർ തായങ്കരി ചരിത്രത്തിൽ വളരെ താല്പര്യമുള്ള സ്വാധീനമുള്ള വള്ളം. 77, 78, 85, 2010, 2015 വർഷങ്ങളിൽ നാടകം ഫാൻസ് ബോട്ട് ക്ലബ്ബ് തുഴയുന്ന വെള്ളംകുളങ്ങര ചാമ്പ്യന്മാരായിരുന്നു. സന്തോഷ് വലയിലാണ് ക്യാപ്റ്റൻ. PG സലീമാണ് ലീഡിംഗ് ക്യാപ്റ്റൻ. തേർഡ് ലൂസേഴ്സ് ഫൈനലില് അവര് 3rd ട്രാക്കിലാണ് മത്സരിക്കുന്നത്. 4th ട്രാക്കില് പായിപ്പാടൻ 2, വള്ളാതുരുത്തി ബോട്ട് ക്ലബ്ബ് കുപ്പപ്പുറം. അവർക്ക് 2 വള്ളങ്ങളാണ് ഉള്ളത്. അവര് വളരെ ഭംഗിയായി മത്സരിച്ചുകൊണ്ടിരിക്കും. വള്ളാതുരുത്തി ബോട്ട് ക്ലബിന്റെ പായിപ്പാടൻ 2 വള്ളം. ഗോവിന്ദ് വിനോദ് ക്യാപ്റ്റനായുള്ള, ദേവൻ രാജേഷ് ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള വള്ളം. എന്തായാലും ഏതാണ്ട് മത്സര വള്ളംകളി ഫിനിഷിംഗ് ലൈനിനോട് അടുത്ത് തുടങ്ങിയിട്ടുണ്ട്. 4th ട്രാക്കിൽ വരുന്ന ആയാപറമ്പ് ദിവാഞ്ചി, ആയാപറമ്പ് വള്ളം ഈ മത്സര വള്ളംകളിയുടെ തുടക്കം മുതൽക്ക് തന്നെ, ഈ ലൂസേഴ്സ് ഫൈനലിന്റെ തുടക്കം മുതൽക്ക് തന്നെ അല്പം മുന്നിലായിരുന്നു. അതിനെ തൊട്ട് ചേർന്ന് പിടിക്കുന്നത് 2nd ട്രാക്കിലുള്ള വെള്ളംകുളങ്ങര വള്ളമാണ്. 3rd ട്രാക്കിലെ ജവഹർ തായങ്കരി. എനിക്ക് തോന്നുന്നു 4 വള്ളങ്ങളും ഏതാണ്ട് ഒറ്റയ്ക്കായി തുഴഞ്ഞു വരികയാണ്. ഒരേ ശ്വാസത്തിൽ തുഴഞ്ഞ് ഫിനിഷിംഗ് ലൈനിലോട് അടുക്കുകയാണ്. 4, 3, 2 ട്രക്കുകളിലുള്ള വള്ളങ്ങൾ ഏതാണ്ട് ഒപ്പത്തിനൊപ്പം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവയുടെ ഉയരുന്ന പങ്കായങ്ങൾ മാത്രമാണ് ഇവിടെ ഒന്ന് നോക്കിയാൽ കാണുക. തുഴയിൽ നിന്ന് തെറിച്ചുയരുന്ന ജലകണങ്ങൾ ഈ പുന്നമടയാകെ ത്രസിപ്പിക്കുന്ന പോരാട്ട ചൂടിലേക്ക് മാറുകയാണ്. 2, 3, 4 ട്രക്കുകളിലുള്ള 1, 2, 3 ട്രാക്കുകളിൽ ആയാപറമ്പ് ദിവാഞ്ചി, വെള്ളംകുളങ്ങര, ജവഹർ തായങ്കരി, ഇല്ല 4th ട്രാക്കിലെ പായിപ്പാടൻ ഒപ്പം തന്നെയാണ്. നഗ്ന നേത്രങ്ങൾക്ക് വിധി നിർണയിക്കുവാൻ കഴിയാത്ത രീതിയിൽ 4 വള്ളങ്ങൾ ഒരു ഫൈനലിനെ അനുസ്മരിപ്പിക്കുന്ന വിധം ഫിനിഷിംഗ് ലൈനിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു. 4th ട്രാക്കിൽ വരുന്ന പായിപ്പാടൻ 2, പള്ളാതുരുത്തി ബോട്ട് ക്ലബ്ബ് പുന്നമടയുമായി അഭേദ്യ ബന്ധമുള്ള പള്ളാതുരുത്തി ബോട്ട് ക്ലബ്ബ്, 4th ട്രാക്കിലെ പായിപ്പാടൻ 2 ആഞ്ഞു തുഴഞ്ഞു കുതിച്ച് ഫിനിഷിംഗ് ലൈനോട് അടുക്കുന്നു. ഒപ്പം തന്നെ 2nd ട്രാക്കിലെ വെള്ളംകുളങ്ങര, 1st ട്രാക്കിലെ ആയാപറമ്പ് ദിവാഞ്ചി, വള്ളങ്ങൾ പതുക്കെ കടന്നു പോകുന്നു. ഒന്നാം ട്രാക്കിൽ വരുന്ന ആയാപറമ്പ് വലിയ ദിവാൻജിയാണോ ഒന്നാം സ്ഥാനത്ത് എത്തിയത് എന്നറിയണമെങ്കിൽ ഇനി ജഡ്ജസിന്റെ അന്തിമ വിധി വരേണ്ടിയിരിക്കുന്നു. അവര് അവരുടെ ഫലമാണ് അന്തിമമായിട്ടുള്ളത്. അടുത്ത ഹീറ്റ്സിന് അടുത്ത ലൂസേഴ്സ് ഫൈനൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആരംഭിക്കുവാൻ വള്ളങ്ങളൊക്കെ തന്നെ നിരന്നു കഴിഞ്ഞു. അതിനവിടെ നിന്ന് വിവരണം നൽകുന്നതിന് വേണ്ടി മൈക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കൈമാറുന്നു.
1: സെക്കൻഡ് ലൂസേഴ്സ് ഫൈനൽ മത്സരം അല്പസമയത്തിനകം ആരംഭിക്കുന്നതാണ്. ഒന്നാം ട്രാക്കിൽ സെന്റ് പൈസ് ടെൻത്ത്, ഹീറ്റ്സിൽ പതിനൊന്നാം സ്ഥാനത്തെത്തിയ വള്ളം. രണ്ടാം ട്രാക്കിൽ തലവിടി ചുണ്ടൻ ഹീസ് ഒമ്പതാം സ്ഥാനത്തെത്തിയ വള്ളം. വില്ലേജ് ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്, ബിനു എച്ച് പുതുവേൽ ക്യാപ്റ്റൻ. മൂന്നാം ട്രാക്കിൽ ചമ്പക്കുളം, ഹീറ്റ്സിൽ പന്ത്രണ്ടാം സ്ഥാനത്തെത്തിയ വള്ളമാണ് ചമ്പക്കുളം ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്, ജോസി ജോൺ ക്യാപ്റ്റൻ. നാലാം സ്ഥാനത്ത് കാരിച്ചാൽ, ഹീറ്റ്സിൽ പത്താം സ്ഥാനത്തെത്തിയ വള്ളം. തെക്കേക്കര ബോട്ട് ക്ലബ് ലിനു പാലത്രയാണ് ക്യാപ്റ്റൻ. അങ്ങനെ വളരെ പ്രഖ്യാതമായ നാല് വള്ളങ്ങൾ സെക്കൻഡ് ലൂസേഴ്സിൽ പങ്കെടുക്കാൻ തയ്യാറാകുകയാണ്. കാരിച്ചാലിനെ കുറിച്ച് പറഞ്ഞാൽ നിരവധി ഹാട്രിക്കുകൾ സ്വന്തമാക്കിയ വള്ളമാണ്. അതേപോലെ തന്നെ ചമ്പക്കുളമാണെങ്കിലും രണ്ട് നെഹ്റു ട്രോഫിയുടെ റെക്കോർഡ് സൃഷ്ടിച്ച രണ്ട് വള്ളങ്ങൾ മൂന്നാമതും നാലാമതും ട്രാക്കിൽ മത്സരിക്കുകയാണ്. അങ്ങനെ ഒരു ചരിത്രം രേഖപ്പെടുത്താനായി സെക്കൻഡ് ലൂസേഴ്സ് ഫൈനൽ മത്സരം അല്പസമയത്തിനകം ആരംഭിക്കുകയാണ്. സ്റ്റാർട്ടറുടെ വിസിലിനായി കാതോർത്ത് നിൽക്കുന്ന നാല് വള്ളങ്ങൾ കുതിക്കാൻ വെമ്പിൽ നിന്ന നാല് വള്ളങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബാക്കി ദൃക്സാക്ഷി വർണ്ണത്തിനായി ഞാൻ എന്റെ സുഹൃത്ത് വിനുക്ക് ജോണിനെ നയിക്ക് കൈമാറും.
2: നന്ദി ഡോക്ടർ ജി എസ് വിനോദ്. ചുണ്ടൻ വള്ളങ്ങളുടെ രണ്ടാം ലൂസേഴ്സ് ഫൈനൽ മത്സരം ഉടൻ തന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആരംഭിക്കുകയാണ്. സ്റ്റാർട്ടർ വെള്ളപ്പതാക വീശുന്നതോടുകൂടി ഇതാ വെള്ളത്തിലേക്ക് താഴാൻ തയ്യാറായി നിൽക്കുന്ന ഷട്ടറുകൾ. നാല് കളിവള്ളങ്ങളിലെയും 400-ഓളം വരുന്ന തുഴച്ചിൽക്കാരെല്ലാം ഷട്ടർ താഴുന്ന നിമിഷത്തിനായി കാത്തിരിക്കുകയാണ്. നാല് കളിവള്ളങ്ങളിലേക്ക് കടന്നു ചെന്നാൽ ഒന്നാമത്തെ ട്രാക്കിൽ സെന്റ് പയസ് ടെൻത്ത് ഉണ്ട്. സെന്റ് പയസ് ടെൻത്ത് ബോട്ട് ക്ലബിന്റെ സജി വർഗീസ് ക്യാപ്റ്റനായിട്ടുള്ള സെന്റ് പയസ് ടെൻത്ത് ചുണ്ടൻ ഒന്നാം ട്രാക്കിൽ മത്സരിക്കുമ്പോൾ വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരിയുടെ തലവെടിച്ചുണ്ടൻ രണ്ടാം ട്രാക്കിൽ മത്സരിക്കുന്നു. കഴിഞ്ഞ തവണ ചരിത്ര വിജയം കരസ്ഥമാക്കിയ തലവെടിച്ചുണ്ടൻ, ചരിത്ര വിജയം വിപ്ലവ പോരാട്ടത്തിലൂടെ കരസ്ഥമാക്കിയ വില്ലേജ് ബോട്ട് ക്ലബ്, ഇതാ വില്ലേജ് ബോട്ട് ക്ലബ് അല്പം ഒന്ന് പതറിപ്പോയെങ്കിലും വലിയൊരു തിരിച്ചുവരവിനുള്ള ശ്രമമാണ് ഈ ഒരു മത്സരത്തിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. തലവടിച്ചുണ്ടനും ചമ്പക്കുളം ചുണ്ടനും കാരിച്ചാലും സെന്റ് പയസ് ടെൻത്തും തമ്മിലുള്ള ഉജ്ജ്വല പോരാട്ടം. ആദ്യ റൗണ്ടുകളിൽ നഷ്ടപ്പെട്ടത്, ആദ്യ മത്സരങ്ങളിൽ കിട്ടാതെ പോയത് വീണ്ടെടുക്കുവാൻ ഈ വർഷം തിരിച്ച് സ്വന്തം ക്ലബ്ബുകളിലേക്ക് മടങ്ങുമ്പോൾ, നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ആശ്വസിക്കാനായി, ആലോചിച്ച് മനസ്സിൽ താലോലിക്കുവാനായി ഒരു വിജയം, ഒരൊറ്റ മിന്നും വിജയത്തിനായി കാത്തിരിക്കുന്ന കായിക താരങ്ങൾ ഇതാ ഉജ്ജ്വല പോരാട്ടം നടത്തി വെള്ളത്തിൽ തുഴയെറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തുടർന്നുള്ള വിവരങ്ങൾക്കായി ഫിനിഷിംഗ് പോയിന്റിലേക്ക് മൈക്ക് കൈമാറുന്നു.
3: താങ്ക് യു മിസ്റ്റർ വിനു കെ ജോൺ. ആവേശകരമായ 72-ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ രണ്ടാമത് ലൂസേഴ്സ് ഫൈനൽ മത്സരം, സെക്കൻഡ് ലൂസേഴ്സ് ഫൈനൽ മത്സരമാണ് ഇപ്പോൾ ട്രാക്കിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആവേശകരമായ 1150 മീറ്റർ ദൈർഘ്യമുള്ള ഈ പുന്നമടക്കായലിന്റെ വാട്ടർ ട്രാക്കിൽ ഏതാണ്ട് 400, 450, 500 മീറ്റർ ദൂരം തുഴകളെറിഞ്ഞ് നാല് ചുണ്ടൻ വള്ളങ്ങൾ മനോഹരമായി ഒരു പക്ഷേ ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ, സെക്കൻഡുകളുടെ വ്യത്യാസം, മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ആദ്യ പാദ മത്സരങ്ങളിൽ ഒരു പക്ഷെ പിന്നോട്ട് പോയെങ്കിലും ഇതാ സെക്കൻഡ് ലൂസേഴ്സ് ഫൈനൽ മത്സരത്തിൽ ഒന്നാമത്തെ ട്രാക്കിലൂടെ അഞ്ചാം നമ്പർ വള്ളം സെന്റ് പയസ് ടെൻത്ത് ബോട്ട് ക്ലബ് മാങ്കൊമ്പ്, അതിന്റെ കൈക്കരുത്തിൽ സജി വർഗീസും ആന്റണി ജോസഫും ലീഡിംഗ് ക്യാപ്റ്റനും ക്യാപ്റ്റനുമായി അതിനെ നയിച്ചുകൊണ്ട് വരുമ്പോൾ രണ്ടാമത്തെ ട്രാക്കിലൂടെ ഒന്നാം നമ്പർ വള്ളം തലവടി ചുണ്ടൻ വില്ലേജ് ബോട്ട് ക്ലബ് ബിനു എച്ച് പുതുവേൽ കൈനകരി അതിന്റെ ക്യാപ്റ്റനും ജോസ് പുതിയ തറ കൈനകരി ശരത് അതിന്റെ ലീഡിംഗ് ക്യാപ്റ്റന്മാരുമായി നിന്ന് അവരുടെ വില്ലേജ് ബോട്ട് ക്ലബിന്റെ കൈക്കരുത്തിൽ മത്സരിച്ച് ആവേശത്തോടെ കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ മൂന്നാമത്തെ ട്രാക്കിൽ ചമ്പക്കുളം ബോട്ട് ക്ലബിന്റെ ചമ്പക്കുളം 80-ലും 91-ലും 94-ലും 95-ലും 96-ലും 98-ലും 2009-ലും 2014-ലും നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട് ചമ്പക്കുളം. ജോസി ജോൺ ക്യാപ്റ്റനായി, പ്രസന്നകുമാർ, കുര്യാക്കോസ്, തോമസ് ബെൻസി ലീഡ് ടീം ക്യാപ്റ്റനുമായിക്കൊണ്ട് ചമ്പക്കുളം ബോട്ട് ക്ലബിന്റെ കൈക്കരുത്തിൽ കടന്നു വരുമ്പോൾ നാലാമത്തെ ട്രാക്കിൽ 12 നമ്പർ വള്ളം കാരിച്ചാൽ ജലചക്രവർത്തി കാരിച്ചാൽ 74 75 76 80 82 83 84 86 87 2000 2013 2008

സെന്റ് പയസ് 10th ഒരല്പം പിന്നോട്ട് പോയോ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ രണ്ടാം ട്രാക്കിലൂടെ വരുന്ന തലവടി ചുണ്ടൻ വിട്ടുകൊടുക്കുന്നില്ല. ഒന്നാമത്തെ ട്രാക്കിലൂടെ കുതിച്ചു പാഞ്ഞുകൊണ്ട് ആവേശത്തോടെ കൈക്കരുത്ത് മുറുക്കിക്കൊണ്ട് തുഴകളൊന്ന് മുറുക്കി ഏതാണ്ട് നദോന്നതയും വഞ്ചിപ്പാട്ടും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് കുതിര ശക്തിക്ക് മാറ്റി വർദ്ധിപ്പിച്ചുകൊണ്ട് ഉജ്ജ്വലമായ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് രണ്ടാമത്തെ ട്രാക്കിലൂടെ തലവടി ചുണ്ടൻ കടന്നു വരുമ്പോൾ ചമ്പക്കുളവും കാരിച്ചാലും മൂന്നും നാലും ട്രാക്കിൽ ഉജ്ജ്വല വിജയത്തിന് വേണ്ടി, ആധികാരിക വിജയത്തിന് വേണ്ടി ഞങ്ങൾക്ക് ചുണ്ടൻ വള്ളത്തിന്റെ ഈ സെക്കൻഡ് ലൂസേഴ്സ് ഫൈനൽ മത്സരത്തിൽ ആവേശത്തിന്റെ കുതിപ്പില് തുടിപ്പില് വിജയത്തിന്റെ കൈക്കരുത്ത് ഞങ്ങൾക്ക് തന്നെ ഉന്നമനത്തിലേക്ക് കടന്നു വരാൻ സാധിക്കണം. പക്ഷേ രണ്ടാമത്തെ ട്രാക്കില് തലവടി ചുണ്ടൻ ഉജ്ജ്വലമായൊരു പ്രകടനം. താളക്കാര്, വിസിലുകാര്, നിലക്കാര് എല്ലാവരും ശക്തമായ മത്സരം കാഴ്ചവെച്ചുകൊണ്ട് കുതിച്ച് കുതിച്ച് പറന്ന് പറന്ന് പറന്ന് ഇതാ ഫിനിഷിംഗ് പോയിന്റിലേക്ക് കടന്നു വരുമ്പോൾ ഒന്നാം നമ്പർ വള്ളം തലവടി ചുണ്ടൻ ഫിനിഷിംഗ് പോയിന്റിന് കടന്നുകൊണ്ട് കടന്നു പോകുമ്പോൾ ഇതാ ആ സെക്കൻഡ് ലൂസേഴ്സ് ഫൈനൽ മത്സരത്തിന്റെ രണ്ടും മൂന്നും നാലും സ്ഥാനങ്ങൾക്ക് വേണ്ടി ഏതാണ്ട് ട്രാക്കുകളിൽ തീ അർപ്പിച്ചുകൊണ്ട് തീ പിടിപ്പിച്ചുകൊണ്ട് ഉജ്ജ്വലമായ മത്സരം കാഴ്ചവെച്ചുകൊണ്ട് മൂന്ന് വള്ളങ്ങളും ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് പൊരുതിക്കൊണ്ട് സെൻഫയസ് 10th ചമ്പക്കുളം കാരിച്ചാൽ മൂന്ന് വള്ളങ്ങളും

0: രണ്ടാം ട്രാക്കിൽ നിരണം വള്ളം, ഹീറ്റ്സിൽ ആറാം സ്ഥാനത്തെത്തിയ വള്ളമാണ്. നിരണം ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത് കെ ജി എബ്രഹാമിന്റെ നേതൃത്വത്തിൽ. രണ്ടാം ട്രാക്കിൽ പുണ്യാളൻ നിരണം, കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബാണ്, റിനി ഫിലിപ്പോസ് ആണ് ക്യാപ്റ്റൻ. മൂന്നാം ട്രാക്കിൽ ചെറുതന, ഹീറ്റ്സിൽ അഞ്ചാം സ്ഥാനത്തെത്തിയ വള്ളമാണ്. നാട്ടകം ബോട്ട് ക്ലബ്ബാണ് അതിന്റെ തുഴയുന്നത്, സന്തോഷ് കുമാർ ക്യാപ്റ്റൻ. നാലാം ട്രാക്കിൽ ആർപ്പൂക്കര ചുണ്ടൻ ഏഴാം സ്ഥാനത്തെത്തിയ വള്ളമാണ്. ഇമ്മാനുവൽ ബോട്ട് ക്ലബ്ബാണ്, രാഹുൽ പ്രകാശ് ആണ് ക്യാപ്റ്റൻ. നമ്മൾ ഇതിൽ രണ്ടാമത്തെ ട്രാക്കിലുള്ള പുണ്യാള നിരണം വള്ളത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ തനതായ ശൈലി സൃഷ്ടിച്ചുകൊണ്ട് നിരവധി നെഹ്റു ട്രോഫികൾ സ്വന്തമാക്കിയ വള്ളം. 1998 തുടങ്ങിയ ക്ലബ്ബാണിത്. 1999 ആലപ്പാടനിൽ തുടങ്ങി ചെറുതണയിൽ, 2004 പായപ്പാട് വള്ളത്തിൽ 2005-6-7 ഹാട്രിക്, 2010 ജവഹർ താങ്കരിയിൽ ജോസഫ് ഫിലിപ്പിന്റെ നേതൃത്വത്തിൽ. ആ വള്ളവിതാവൽ മത്സരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ബാക്കി ദൃക്സാക്ഷിവരണത്തിനായി ഞാൻ എന്റെ സുഹൃത്ത് വിനു ജോൺ കൈമാറും.
1: നന്ദി ഡോക്ടർ ജി എസ് വിനോദ്. ചുണ്ടൻ വള്ളങ്ങളുടെ ഉജ്ജ്വല പോരാട്ടത്തിന് ഇതാ തിരിതെളിയുകയാണ്. ആവേശകരമായ ലൂസേഴ്സ് ഫൈനൽ മത്സരം. ഹീറ്റ്സിൽ 5-6-7-8 സ്ഥാനങ്ങളിലായിപ്പോയ വള്ളങ്ങൾ ഉജ്ജ്വല പോരാട്ടത്തിലൂടെ ഒരു കര മുഴുവൻ കാത്തിരിക്കുന്നത് ഇവരുടെ വിജയത്തിന് വേണ്ടിയാണ്. ഇതാ നാല് കളിവള്ളങ്ങൾക്കും പറയുവാൻ ഒരു പിടി ചരിത്രമുണ്ട്. ഈ വർഷം നീറ്റിലിറങ്ങിയ രണ്ട് പുത്തൻ വള്ളങ്ങളടക്കം നാല് കളിവള്ളങ്ങൾ മത്സരിക്കുന്നു. നിരണം ചുണ്ടനും പുണ്യാളൻ നിരണവും ഒരു നാട്ടിലെ രണ്ട് കരകളിലുള്ള രണ്ട് വള്ളങ്ങൾ അടുപ്പിച്ച് ഏകോദര സഹോദരങ്ങളെ പോലെ രണ്ട് ട്രാക്കുകളിൽ മത്സരിക്കുന്നു. ഒപ്പം ചെറുതല ചുണ്ടൻ നാട്ടകം ബോട്ട് ക്ലബ്ബ് കഴിഞ്ഞ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ദു ചൂടൻ തിരിച്ചു വന്നിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ നാട്ടകം ബോട്ട് ക്ലബ്ബിന്റെ തിരിച്ചു വരവാണിത്. 19 തവണ ഫൈനൽ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇതുവരെ നെഹ്റു ട്രോഫി കരസ്ഥമാക്കാൻ പറ്റാതെ പോയ നാട്ടകം ബോട്ട് ക്ലബിന്റെ ശക്തമായ തിരിച്ചുവരവ് മൂന്നാം ട്രാക്കിൽ നടക്കുമ്പോൾ ആർപ്പുവിളികളുടെ നാട്ടിൽ നിന്നും ആർപ്പൂക്കരയിൽ നിന്നും പുന്നമടയിൽ വിസ്മയം തീർക്കാൻ എത്തി നിൽക്കുന്ന ആർപ്പൂക്കര ചുണ്ടൻ ആലപ്പുഴ ജില്ലയിൽ നടക്കുന്ന പുന്നമട കായലിൽ നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ ആലപ്പുഴ ജില്ലയിലെ ഒരു ടീം എത്തിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. പത്തനംതിട്ട ജില്ലയും കോട്ടയം ജില്ലയും തമ്മിൽ ആലപ്പുഴ ജില്ലയുടെ പുന്നമടക്കായലിൽ ഏറ്റുമുട്ടുന്ന ലൂസേഴ്സ് ഫൈനൽ മത്സരമാണ്. ഉജ്ജ്വല പോരാട്ടത്തിൽ നാല് കളിവള്ളങ്ങളും ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ചായി ഒരു ഫൈനൽ മത്സരത്തെ അനുസ്മരിപ്പിക്കുമാറ് ഇതാ ഫിനിഷിംഗ് പോയിന്റിലേക്ക് കടന്നെത്തുകയാണ്, തുഴയറിഞ്ഞെത്തുകയാണ്. തുടർന്നുള്ള ദൃക്സാക്ഷി വിവരങ്ങൾക്കായി ഫിനിഷിംഗ് പോയിന്റിലേക്ക് മൈക്ക് കൈമാറുന്നു.
2: 72nd നെഹ്റു ട്രോഫി ജലമേളയുടെ അവസാന ഘട്ടത്തിലേക്ക് പുന്നമട നട്ടായം കടന്നിരിക്കുകയാണ്. ലോകമാകെയുള്ള ജലോത്സവ പ്രേമികളുടെ എല്ലാം ശ്രദ്ധ ഇന്ന് ഈ നട്ടായത്തിലേക്കാണ്. ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഒരു ഫൈനൽ മത്സരത്തിന് മുന്നോടിയായുള്ള രണ്ടാം സ്ഥാനത്തേക്ക് വന്ന മത്സരം, അല്ലെങ്കിൽ 5 മുതൽ 9 വരെ സ്ഥാനങ്ങൾ നേടിയ മത്സര വള്ളങ്ങളുടെ മത്സരമാണ് ലൂസേഴ്സ് ഫൈനൽ. ഒരു ലൂസേഴ്സ് ഫൈനലിൽ മത്സരിക്കുന്നത് നിരണം, പുണ്യാളൻ, ചെറുതന, ആർപ്പൂക്കര എന്നിങ്ങനെ നാല് ചുണ്ടൻ വള്ളങ്ങളാണ്. ആലപ്പുഴ ജില്ലയിലുള്ള വള്ളങ്ങൾക്കപ്പുറം ഇത് പത്തനംതിട്ട ജില്ലയിൽ നിന്നും കോട്ടയം ജില്ലയിൽ നിന്നുള്ള നിരണം ചുണ്ടൻ, പുണ്യാളൻ നിരണം, ആർപ്പൂക്കര, ഒപ്പം തന്നെ ആലപ്പുഴ ജില്ലയിലെ ചെറുതന കരക്കാരുടെ ചുണ്ടൻ വള്ളവുമുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വള്ളങ്ങളുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ലൂസേഴ്സ് ഫൈനലും ഫൈനലും അത്യധികമായ ആവേശം നീന്തി തുടിക്കുന്ന ഒന്നായി മാറുകയാണ്. ഈ കളിവള്ളങ്ങളെ സംബന്ധിച്ച്, കളിക്കാരെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ജന്മിത്തത്തിനെതിരെ തൊഴിലാളികൾ വിപ്ലവം നയിച്ച മണ്ണിൽ ഇപ്പോൾ നടക്കുന്നത് കളിവള്ളങ്ങൾ ജലപ്പരപ്പിൽ പോരിനിറങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. പനത്തൊടി ചീകയൊരുക്കിയ തുഴകൾ ജലപ്പരപ്പ് തുളച്ചു കീറി വാരിക്കുന്തങ്ങളാകുമ്പോൾ ദാ നാലു വള്ളങ്ങൾ ഫിനിഷിംഗ് പോയിന്റിന് ഇനി ഏതാണ്ട് 200 മീറ്റർ മാത്രമാണ് അകലത്തെ. 1150 അടി നീളമുള്ള ആ ട്രാക്കിൽ എത്ര മനോഹരമായി, ആവേശകരമായി കരക്കാരുടെ, ക്ലബ്ബുകാരുടെ, ജനങ്ങളുടെ, വള്ളംകളി പ്രേമികളുടെ ഒക്കെ ആവേശം ഏറ്റെടുത്തുകൊണ്ട് ഒന്നാമത്തെ ട്രാക്കിൽ നിരണം ചുണ്ടൻ പുണ്യ, രണ്ടാമത്തെ ട്രാക്കിൽ നിരണത്തു തന്നെയുള്ള പുണ്യാളൻ നിരണം, കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബാണ് പുണ്യാളൻ ചുണ്ടൻ തുഴയുന്നത്. കുമരകം ടൗൺ ബോട്ട് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം പുന്നമടയിൽ വന്ന് പാലക്കുറി നെഹ്റു ട്രോഫി കാരിച്ചാലിലും വലിയ ദിവാഞ്ചിയിലും ഒക്കെ വാങ്ങിയ വള്ളമാണ്. മൂന്നാമത്തെ ട്രാക്കിൽ ചെറുതന NBC നാടകം ബോട്ട് ക്ലബ്ബ് തുഴയുന്ന ചെറുതന ഈ ഓളപ്പരപ്പില് വിസ്മയങ്ങൾ തീർക്കുമെന്നാണ് തോന്നുന്നത്. നാലു ട്രാക്കുകളിൽ വരുന്ന വള്ളങ്ങളിൽ 2, 3, 4 ട്രാക്കുകളിലെ വള്ളങ്ങൾ ഏതാണ്ട് ഒപ്പത്തിനൊപ്പം നമുക്ക് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് വീക്ഷിക്കാവുന്നതിനപ്പുറം അത്രമേൽ ഇഞ്ചോടിഞ്ച്

0: ചോദിക്കുന്നത്. ഒന്നാം തുഴക്കാരൻ, അമരക്കാരൻ, അണിയം ഒക്കെയും ഒരേപോലെ ഒറ്റ ശ്വാസത്തിൽ ഒരേ ഉടലായി നാല് ട്രാക്കുകളിലും. അയ്യോ, ഇതൊരു ഫൈനലിനെ അനുസ്മരിപ്പിക്കും. എന്തൊരു വൈബാണോ ഇത്! ഇതാണ് വള്ളംകളി, ഇതാണ് ജലോത്സവം. ജലോത്സവ പ്രേമികൾക്ക് എക്കാലവും ഓർത്ത് വെക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ലൂസേഴ്സ് ഫൈനൽ. ഫൈനലിനെ അനുസ്മരിപ്പിക്കുന്ന വിധം നിരണം, പുണ്യാളൻ, ചെറുതന, ആർപ്പൂക്കര, നാല് വള്ളങ്ങൾ ഫിനിഷിംഗ് ലൈനിലൂടെ കടന്നു പോകുന്നു. ഒന്നാമത്തെ ട്രാക്കിൽ വന്ന നിരണമാണോ, രണ്ടാമത്തെ ട്രാക്കിലെ പുണ്യാളനാണോ, മൂന്നാമത്തെ ട്രാക്കിലെ ചെറുതനയാണോ, നാലാമത്തെ ട്രാക്കിലെ ആർപ്പൂക്കരയാണോ? വിധികർത്താക്കൾക്ക് വേണ്ടി വിടുകയാണ് ഇനി ഈ പുന്നമട കായൽ. ആരാണ് ജലരാജാവെന്ന് അറിയാനുള്ള അതിതീവ്ര ശ്രമത്തിലാണ്. ജലരാജാവിനെ തീരുമാനിക്കാനുള്ള വള്ളംകളിയുടെ ഏറ്റവും അവസാനത്തെ ലാപ്പിലേക്ക് ഈ നെട്ടായം ഓടി എത്തുകയാണ്. നാല് ചുണ്ടൻ വള്ളങ്ങളാണ്: മേൽപ്പാടം, വീയപുരം, ആരോമ, നടുഭാഗം. കുട്ടനാട്ടിലെ തലയെടുപ്പുള്ള നാല് ചുണ്ടൻ വള്ളങ്ങൾ. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്, കൈനകരി യു ബി സി കൈനകരി, ആരോമ ബോട്ട് ക്ലബ്, പുന്നമട ബോട്ട് ക്ലബ്, ഇവ തമ്മിൽ മത്സരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ വള്ളംകളിയുടെ തീരുമാനിക്കുന്ന മത്സരം ആരംഭിക്കുകയാണ്. അതിന്റെ പ്രാഥമിക ദൃക്സാക്ഷി വിവരണത്തിന് വേണ്ടി മൈക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കൈമാറുന്നു.
1: 72-ാമത് നെഹ്റു ട്രോഫി മത്സരത്തിന് ഈ പുന്നമടയിൽ ജലത്തിന് തീപിടിക്കാൻ തുടങ്ങുകയാണ്. ഫൈനൽ മത്സരത്തിൽ ഒന്നാം ട്രാക്കിൽ മേൽപ്പാടം, ഹീറ്റ്സിൽ ഒന്നാം സ്ഥാനത്തെത്തിയ വള്ളം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്, സബീഷ് കുമാർ ക്യാപ്റ്റൻ. രണ്ടാം ട്രാക്കിൽ വീയപുരം, ഹീറ്റ്സിൽ മൂന്നാം സ്ഥാനത്തെത്തിയ വള്ളം യു ബി സി കൈനകരി, പത്മകുമാർ ക്യാപ്റ്റൻ. മൂന്നാം സ്ഥാനത്ത് ആരോമ വൺ, ഹീറ്റ്സിൽ നാലാം സ്ഥാനത്തെത്തിയ വള്ളം ആരോമ ബി സി കൊല്ലം, രഞ്ജിത് സജീവ് ക്യാപ്റ്റൻ. നാലാം ട്രാക്കിൽ നടുഭാഗം, ഹീറ്റ്സിൽ രണ്ടാം സ്ഥാനത്തെത്തിയ വള്ളം പള്ളാത്തുരുത്തി പുന്നമട ബോട്ട് ക്ലബ് എൻ സി എഫ് സി ആണ്, ആൻ ആൽബർട്ട് ആണ് ക്യാപ്റ്റൻ. സുഹൃത്തുക്കളെ, ഈ ഫൈനലിന് ദൃക്സാക്ഷി വിവരണം ചെയ്യുക എന്നുള്ളത് അസാധ്യം തന്നെയാണ്. നടുഭാഗം വള്ളത്തിനെ കുറിച്ച് പറഞ്ഞാൽ, നാലാം ട്രാക്കിലെ നടുഭാഗം 1952 നെഹ്റു ട്രോഫിയുടെ ചരിത്രം കുറിച്ച് ചാക്കോ മാമൻ, ചാക്കോ മാപ്പിള മാട്ടുവിന്റെ നേതൃത്വത്തിൽ നടുഭാഗം ബോട്ട് ക്ലബ് ഒന്നാം സ്ഥാനം നൽകുകയുണ്ടായി. അങ്ങനെയാണ് നെഹ്റു ട്രോഫിയുടെ ഉത്ഭവം തന്നെ പറയാം. 1952 ശേഷം 2019 നെഹ്റു ട്രോഫി നേടിയ വള്ളമാണ് നടുഭാഗം. അതേപോലെ വിയപുരം, വിയപുരം വള്ളം നമുക്ക് പറയുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഫോട്ടോ ഫിനിഷ് നമുക്ക് എല്ലാവരുടെയും ഓർമ്മയിലുള്ളതാണ്. അത് തുഴയുന്നത് ഈ കുട്ടനാടിന്റെ പുന്നോമനക്കൽ യു ബി സി കൈനേരിയാണ്. യു ബി സി കൈനേരിയെ കുറിച്ച് പറഞ്ഞാൽ നെഹ്റു ട്രോഫിയുടെ ഉയരത്തിൽ 12 തവണ നിരവധി ഹാട്രിക്കുകൾ സ്വന്തമാക്കിയ ക്ലബാണ്. 1964 പി കെ തങ്കച്ചന്റെ നേതൃത്വത്തിൽ, 65 വീണ്ടും പാർത്ഥസാരഥിയിൽ, 1968 പാർത്ഥസാരഥിയിൽ, 70 കല്ലുപറമ്പിൽ, 76 കാരിച്ചാലിൽ, 79 ആയാപറമ്പിൽ, അങ്ങനെയാണ്. 89, 90, 91 ഹാട്രിക് ചമ്പക്കുളത്തിൽ എ കെ ലാൽസിന്റെ നേതൃത്വത്തിൽ, 93 കല്ലുപറമ്പിൽ, 2014 ചമ്പക്കുളത്തിൽ. അങ്ങനെ രജത രേഖ രചിക്കാൻ തയ്യാറായി നിൽക്കുന്ന വള്ളമാണ്, ക്ലബാണ് യു ബി സി കനകരി. അങ്ങനെ പുന്നമട കായലിന്റെ ഈ തിരശീല വീഴാൻ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തിരശീല വീഴുമ്പോൾ ഈ നാല് പടക്കുതിരകൾ പായാനായിട്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ സ്റ്റാർട്ടറുടെ വിസിലിനായി കാത്തിരിക്കുകയാണ്. നമ്മുടെ സ്ഥിരകളെ ത്രസിപ്പിക്കുന്ന ഒരു മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണം നൽകാൻ ബാക്കി ഭാഗത്തിനായി ഞാൻ എന്റെ സുഹൃത്ത് വിനുക്ക് ജോണിന് കൈമാറുകയാണ് മൈക്ക്.
2: നന്ദി ഡോക്ടർ ജി എസ് വിനോദ്. എല്ലാവരും കാത്തിരുന്ന സുന്ദര നിമിഷത്തിനിതാ പുന്നമടക്കായൽ വേദി ഒരുങ്ങുകയാണ്. രാവിലെ മുതൽ തുടങ്ങിയ മത്സരം, മാസങ്ങളോളം നടന്ന കഠിനമായ പരിശീലനം, ഇതെല്ലാത്തിന്റെയും അവസാനം ശുഭപര്യവസായി എന്നെഴുതി കാണിക്കുന്ന ഒരു സന്തോഷം നിറഞ്ഞ ചിത്രത്തിന്റെ അവസാനം പോലെ ഇതാ സുന്ദരമായ ഒരു സമാപനത്തിനായി, വളരെ മനോഹരമായ ഒരു സമാപനത്തിനായി തിരിതെളിയുകയാണ്. കാട്ടരുവികളും കായലോളങ്ങളും കാവും കുളവും നിറഞ്ഞ കേരളനാടിന്റെ കീർത്തി കൊടുമുടികൾക്കപ്പുറം എത്തിച്ച കായൽ പരപ്പിലെ കായിക മാമാങ്കത്തിന്റെ കലാശപ്പോരിന് കായൽക്കരയിലെ കാണികൾ കണ്ണും കാതും കൂർപ്പിച്ചിരിക്കുമ്പോൾ ഇതാ നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ഫൈനൽ മത്സരം. ഒന്നാം ട്രാക്കിൽ മേൽപ്പാടം, രണ്ടാം ട്രാക്കിൽ വീയപുരം, മൂന്നാം ട്രാക്കിൽ അരോമ, നാലാം ട്രാക്കിൽ നടുഭാഗം. വീയപുരത്തിനും നടുഭാഗത്തിനും പറയാൻ രണ്ട് നെഹ്റു ട്രോഫികൾ ഉണ്ടെങ്കിൽ മേൽപ്പാടത്തിനും അരോമയ്ക്കും ഇക്കുറി നേടാൻ പോകുന്നത് ആദ്യത്തെ നെഹ്റു ട്രോഫി ആയിരിക്കും. ചരിത്രമുറങ്ങുന്ന നാല് ബോട്ട് ക്ലബ്ബുകൾ ഇഞ്ചോടിഞ്ച് മത്സരിക്കുന്നു. ചരിത്ര പ്രസിദ്ധമായ നാല് കളിവള്ളങ്ങൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുന്നു. ഒരേപോലെ ഒന്നിച്ചൊന്നായി മുന്നേറുന്ന പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് കഴിഞ്ഞ വർഷമേറ്റ മുറിവിന് ഇത്തവണ മധുര പ്രതികാരം നൽകുവാനായി ഇതാ ഒന്നാം ട്രാക്കിലൂടെ ആവേശുജ്ജലമായ പോരാട്ടം നടത്തുന്ന പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടത് ഇക്കുറി ചരിത്ര വിജയമായി മാറ്റാനായി പള്ളാത്തുരുത്തിയും കഴിഞ്ഞ കുറച്ചു കാലമായി കപ്പില്ലാതെ നടക്കുന്നവർ എന്ന പേരുമായി നടക്കുന്നവർ ഇതാ യു ബി സി കൈനഗരി നെഹ്റു ട്രോഫി ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയ ബോട്ട് ക്ലബ്ബായ യു ബി സിയുടെ വലിയ തിരിച്ചുവരവാകുമോ? അതോ അരോമയുടെ ഇക്കുറി നെഹ്റു ട്രോഫിയിൽ മുത്തമിടാനായി മാത്രം കച്ചകെട്ടിറങ്ങിയ ഒരുപറ്റം പേരുടെ തിരിച്ചുവരവാകുമോ, ചരിത്രമാകുമോ? പി ബി സി പുന്നമട കഴിഞ്ഞ തവണ മൈക്രോ സെക്കൻഡിന്റെ ബലത്തിൽ രണ്ടാം സമ്മാനം കരസ്ഥമാക്കേണ്ടി വന്ന പുന്നമടയുടെ സ്വന്തം പുലുക്കുട്ടികളുടെ വിജയമാകുമോ? എന്താണെങ്കിലും ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ത് തന്നെയാണെങ്കിലും അത് ചരിത്രമാകും, തങ്കലിപികളാൽ എഴുതപ്പെടാൻ പോകുന്ന ചരിത്രമാകും. തുടർന്നുള്ള വിവരങ്ങൾക്കായി ഫിനിഷിംഗ് പോയിന്റിലേക്ക് മൈക്ക് കൈമാറുന്നു.
3: ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് അഡ്വക്കേറ്റ് ഡോക്ടർ പ്രഭു മാത്യു മാന്യ ശ്രോതാക്കൾക്ക് വിവരണം നൽകുന്നു. തണുത്തുറഞ്ഞു നിൽക്കുന്ന പ്രകൃതി മേൽപ്പാടും വീയപുരവും അരോമായും നടുഭാഗവും തമ്മില് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുകയാണ്. കരിങ്കുഴലിയെ പോലെ കാണപ്പെടുകയാണ് പുന്നമട കായൽ, കാമിനിയെ പോലെ കാണപ്പെടുകയാണ് പുന്നമട കായൽ, മാനസ നന്ദിനിയെ പോലെ കാണപ്പെടുകയാണ് ഈ തടാകം കണ്ടാൽ. ഇതാ അല്ലയോ കാവ്യ ദേവതേ, നീ ഒരു വനമോഹിനിയാണോ, ദേവാംഗനയാണോ, കാവ്യ ദേവതയാണോ എന്ന് തോന്നിപ്പോവുകയാണ്. ഇതാ മദനൻ പുഷ്പശരം, മദന്റെ പുഷ്പശരം പോലെ അങ്ങനെ കടന്നു വരുന്ന ജലരാജാക്കന്മാരുടെ സ്പർശനം കൊണ്ട് നിന്റെ നീലോൽപ്പലമിഴി കൂമ്പിപ്പോയോ, നിന്റെ നീലോൽപ്പലമിഴി അടഞ്ഞു പോയോ? ഇല്ല, മേൽപ്പാടവും വീയപുരവും അരോമായും നടുഭാഗവും തമ്മിൽ യു ബി സി കൈനഗിരിയുടെ വീയപുരവും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടവും അരോമ ബോട്ട് ക്ലബിന്റെ അരോമായും പി ബി സി പുന്നമടയുടെ നടുഭാഗവും തമ്മിൽ ഈ ഫൈനൽ മത്സരത്തിൽ 2026 നെഹ്റു ട്രോഫി മത്സരത്തിൽ അന്തിമ മത്സരത്തിൽ പൊരിഞ്ഞ പോരാട്ടം നടക്കുകയാണ്. പ്രിയമുള്ളവരെ, ഏത് ജലരാജാവിന്റെ കഴുത്താടയിലാണ് ഈ സ്വർണവാല്യം ചാർത്തുക പുന്നമട കായലെ? അതെ, കളഹംസങ്ങൾ പോലെ കടന്നു വരുന്ന ചുണ്ടൻ വള്ളങ്ങൾ, സ്വപ്ന വരവർണ്ണിനിയായ ഈ സരോവരം, ഒന്നാം ട്രാക്കിലുള്ള മേൽപ്പാടം, രണ്ടാം ട്രാക്കിൽ വീയപുരം, മൂന്നാം ട്രാക്കിൽ അരോമ, നാലാം ട്രാക്കിൽ നടുഭാഗം, നാല് വള്ളങ്ങൾ ഒരുപോലെ കടന്നു വരികയാണ്. സ്വർണ പ്രഭയിൽ മുങ്ങിക്കുളിച്ച് സ്വപ്ന സുന്ദരിമാരെ പോലെ, സ്വപ്ന റാണിമാരെ പോലെ, സ്വപ്ന കുമാരിമാരെ പോലെ വർദ്ധിത വീരത്തോടെ കടന്നു വരുന്ന നാല് ജല രാജാക്കന്മാര്, ചരിത്രമുള്ള ജല രാജാക്കന്മാര്, മേൽപ്പാടം, വീയപുരം, അരോമ, നടുഭാഗം, ഒന്നാം ട്രാക്കിൽ മേൽപ്പാടം, രണ്ടാം ട്രാക്കിൽ വീയപുരം, മൂന്നാം ട്രാക്കിൽ അരോമ, നാലാം ട്രാക്കിൽ ചരിത്രമുള്ള നടുഭാഗം. 1952 ഇതംപ്രഥമമായി പ്രധാനമന്ത്രിയിൽ നിന്ന് ട്രോഫി നേടിയ നടുഭാഗമേ നീ ചരിത്രം സൃഷ്ടിക്കുമോ? ഇതാ ഇങ്ങ് എത്തിക്കഴിഞ്ഞു. പ്രകൃതി പോലും സ്തംഭിച്ചു നിൽക്കുന്നു. ഇവിടെ ആകെ നീലിമയിൽ ഉറങ്ങിക്കിടക്കുന്നു. അതിസുന്ദരമായ പോരാട്ടം, ചുണ്ടൻ വള്ളങ്ങളുടെ ചാലക ശക്തി, സുവർണ ചഷകം പോലെ ഇതാ നെഹ്റു ട്രോഫി. ഈ സുവർണ ചഷകം ആരാണ് ചുണ്ടോട് ചേർത്ത് പിടിക്കുക? മേൽപ്പാടം, വീയപുരം, അരോമ, നടുഭാഗം, ഉഗ്രൻ പോരാട്ടം, ഉജ്ജ്വലമായ മത്സരം. പ്രകൃതി പോലും തണുത്തുറഞ്ഞു നിൽക്കുകയാണ്. രാസ്യ നർത്തന ഭാവമൊക്കെ മാറിക്കഴിഞ്ഞു. അൽപാടം, വീയപുരം മുന്നോട്ട്, അല്ല മേൽപ്പാടം, അല്ല അരോമ, അല്ല നടുഭാഗം, വീയപുരം, നടുഭാഗം, അല്ല അരോമ, നടുഭാഗം, വീയപുരം. പറയാനൊക്കത്തില്ല. സുന്ദരമായ, അതിമനോഹരമായ നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തില് ഇത്ര സുന്ദരമായ ഒരു മത്സരം നടന്നിട്ടില്ല. കമന്റേറ്റർമാരെ പോലും അത്ഭുതപ്പെടുത്തിയ പ്രകടനം, അത്ര സുന്ദരമായിരുന്നു. ഇതിന്റെ തുടർന്നുള്ള വിവരണത്തിന് എന്റെ സുഹൃത്ത് ശ്രീ ഭദ്രൻ വടക്കുപറമ്പിന് മൈക്ക് കൈമാറുന്നു.
4: ആവേശകരമായ, സുന്ദരമായ ഒരു ജലയുദ്ധത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് പുന്നമട കായലിന്റെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ ആവേശത്തിന്റെ ഊസ്മരിക മാസ്മരിക അന്തരീക്ഷത്തിലേക്ക് പ്രിയപ്പെട്ട എല്ലാ വള്ളംകളി പ്രേമികളും അന്തം വിട്ടുപോകുന്ന പ്രകടനമാണ് നമ്മൾ കണ്ടത്. ഉജ്ജ്വലമായ പ്രകടനം. മേൽപ്പാടവും വീയപുരവും ആരോമ നമ്പർ വണ്ണും നടുഭാഗവും, ഇതിലാരാണ് വിജയിയെന്ന് ജഡ്ജസ് തന്നെ തീരുമാനിക്കണം. ടൈമർ വെച്ച് തന്നെ തീരുമാനിക്കണം. മൈക്രോ സെക്കൻഡ് വെച്ച് തീരുമാനിക്കണം. അത്രയ്ക്ക് മനോഹരമായ ഒരു ദൃശ്യ വിരുന്ന് സമ്മാനിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, 72 നെഹ്റു ട്രോഫിയുടെ ജലമാമാങ്കത്തിന് ഇവിടെ തിരശ്ശീല വീഴാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം. ഇനി നമ്മുടെ പ്രിയപ്പെട്ട അതിഥികൾ ഉൾപ്പെടെ ഇവിടെ കാത്തു നിൽക്കുന്നു. വിജയികൾക്ക് സമ്മാനദാനം നൽകുന്നു. നല്ലൊരു ജലയുദ്ധം, നല്ലൊരു ജലമാമാങ്കം കണ്ട് സ്നേഹത്തോടെ ആവേശത്തോടെ സന്തോഷത്തോടെ അവരവരുടെ വീടുകളിലേക്ക് മടങ്ങുന്ന പ്രിയപ്പെട്ട വള്ളംകളി പ്രേമികൾ. തീർച്ചയായും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇതാ നമ്മുടെ പ്രിയപ്പെട്ട ആ ജലചക്രവർത്തിമാരുടെ ഫിനിഷിംഗ് പോയിന്റ് ടൈം ഇവിടെ എഴുതി കാണിക്കുന്നു. അരോമ നമ്പർ 1 ഉൾപ്പെടെയുള്ള ടീമുകളുടെ ആ ടൈമിംഗ്, ആ റിസൾട്ട്, ആ ദൃശ്യ വിരുന്ന് നമുക്ക് സ്ക്രീനിൽ തെളിഞ്ഞ് കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മത്സര വിജയികൾക്കുള്ള നെഹ്റു ട്രോഫിയുടെ സമ്മാനദാന ചടങ്ങ് വേദിയിൽ ആരംഭിക്കും. ഏതായാലും പ്രിയപ്പെട്ടവരെ, 72 വള്ളങ്ങൾ പങ്കെടുത്ത 72 നെഹ്റു ട്രോഫി ജലമാമാങ്കം ഇവിടെ പൂർണ്ണമാകുകയാണ്. തീർച്ചയായും ഒരുപാട് സ്നേഹത്തോടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഈ വിവരങ്ങൾ ഞങ്ങൾക്ക് എത്തിച്ചു തരാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. സ്നേഹത്തോടെ ഞങ്ങൾ ആ ദൗത്യം നടപടിയോടുകൂടി ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് സ്നേഹത്തോടെ, ഒരുപാട് സന്തോഷത്തോടെ ഈ ജലോത്സവത്തിൽ പങ്കെടുത്ത സ്വദേശികളും വിദേശികളുമായിട്ടുള്ള പ്രിയപ്പെട്ടവര് ഇവിടെ റിസൾട്ട് എഴുതി കാണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒന്നാമത് കാണിച്ചിരിക്കുന്നത് അരോമയാണ്, നടുഭാഗമുണ്ട് രണ്ടാമത്, നെയ്യപുരമുണ്ട് മൂന്നാമത്, മേൽപ്പാടം ചുണ്ടനുണ്ട് നാലാമത്. അതിന് 4:23 328 മൈക്രോ സെക്കൻഡുമായി അരോമ നമ്പർ 1 നിൽക്കുന്നു. തൊട്ടടുത്ത സ്ഥാനങ്ങളിലായി പ്രിയപ്പെട്ടവർ നിൽക്കുമ്പോൾ ആകാശവാണി നിങ്ങൾക്ക് വേണ്ടി സ്നേഹത്തോടെ ഈ നല്ല ജലോത്സവത്തിന്റെ ദൃശ്യവിരുന്ന് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. തീർച്ചയായും അതിൽ ഞങ്ങളും ഒപ്പം നിങ്ങളും കൃതാർത്ഥരെന്ന് വിശ്വസിക്കുന്നു. ആവശ്യത്തിന്റെ അധികമായി സ്നേഹത്തോടെ ഇനിയും നിങ്ങളിലേക്ക് എത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇനിയും 2027 ജലമേളയിൽ നമുക്ക് കാണേണ്ടതുണ്ട്. തീർച്ചയായും വരും വർഷങ്ങളിൽ ഇതിനേക്കാൾ സന്തോഷമായ രീതിയിൽ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. നല്ല മത്സര വള്ളംകളി ഇനിയും ഒരുപാട്. ലോകത്തിലെ ഏറ്റവും വലിയ ജലമാമാങ്കമാണ് നെഹ്റു ട്രോഫി. ആ നെഹ്റു ട്രോഫിക്ക് പര്യവസാനം കുറിച്ച ഈ നിമിഷത്തിൽ പ്രിയപ്പെട്ടവരെല്ലാവരും വളരെയധികം ആനന്ദത്തിലാണ്, സന്തോഷത്തിലാണ്. കാരണം വളരെ മനോഹരമായ ഒരു ജലയുദ്ധമാണ് നമ്മൾക്ക് മുന്നിലൂടെ പ്രിയപ്പെട്ട വള്ളങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് കടന്നുപോയത്. ആവേശത്തിന്റെ മുത്തുമണികൾ വാരിയെറിഞ്ഞ നല്ല മനോഹരമായ ദൃശ്യവിരുന്ന് നമുക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട ടീമുകൾക്കും, നല്ല അന്തരീക്ഷം നമുക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട നമ്മുടെ വള്ളങ്ങൾക്കും ഒരുപാട് സന്തോഷമറിയിക്കുമ്പോൾ ഇവിടെ റിസൾട്ട് നമുക്ക് സ്നേഹത്തോടെ എത്തിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഔദ്യോഗികമായിട്ടുള്ള റിസൾട്ട്, സ്വാഭാവികമായിട്ട് ഫൈനൽ മത്സരങ്ങൾ 3 നടന്നത്, അതായത് സെക്കൻഡ് ലൂസേഴ്സ്, തേർഡ് ലൂസേഴ്സ്, ലൂസേഴ്സ് ഫൈനലുകൾ, ഏതാണ്ട് എല്ലാം ഒരു ജലയുദ്ധം. കാരണം 400 കായിക താരങ്ങൾ 4 വള്ളങ്ങളിലായി സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഫിനിഷിംഗ് പോയിന്റ് വരെ അങ്ങനെ തുഴഞ്ഞു വരുന്ന ആ കാഴ്ച ഏതാണ്ട് ഭൂമി കുലുക്ക അനുഭവപ്പെടുന്നത് പോലെയുള്ള പ്രതീതിയാണ് ഇവിടെ നിന്ന് കണ്ട കാണികൾക്ക് അനുഭവപ്പെട്ടത്. തീർച്ചയായും ആ നല്ല അനുഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും തുടർന്ന് നമുക്ക് തുടർന്നുള്ള 2027 ജലമാമാങ്കത്തിന് ഒരിക്കൽ കൂടി ഒത്തുകൂടാമെന്നുള്ള വിശ്വാസത്തോടെ ഞങ്ങൾ തിരിച്ച് ശ്രോതാക്കളെ ഞങ്ങൾ സ്റ്റുഡിയോയിലേക്ക് പോകുന്നു. പ്രിയപ്പെട്ട ഞങ്ങളോടൊപ്പം സഹകരിച്ച ഞാൻ ഭദ്രൻ വടക്കുംപുറം, അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് പ്രഭു മാത്യു, ബിച്ചു എക്സ് മലയിൽ ബിനു കെ ജോൺ, അതോടൊപ്പം ഡോക്ടർ വിനോദ് ഉൾപ്പെടെയുള്ള ആളുകൾക്കും, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ടെക്നീഷ്യന്മാർ, ഞങ്ങളുടെ റേഡിയോ നിലയത്തിന്റെ പ്രിയപ്പെട്ട തിരുവനന്തപുരം ആകാശവാണിയുടെ പ്രിയപ്പെട്ട പ്രോഗ്രാം എക്സിക്യൂട്ടീവ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട സന്തോഷ് സാർ, ഉണ്ണികൃഷ്ണൻ സാറ്, അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട എല്ലാ ഷിബു സാറ് ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചുവന്നു. ഒപ്പം തീർച്ചയായും ഒരിക്കൽ കൂടി 2027 വീണ്ടും കാണാമെന്നുള്ള വിശ്വാസത്തോടെ തൽക്കാലം വിട പറയുന്നു. തിരിച്ച് സ്റ്റുഡിയോയിലേക്ക്.
5: ആലപ്പുഴ പുന്നമടക്കായലിൽ നടന്ന 72 നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണമാണ് ഇപ്പോൾ കേട്ടത്.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേരും ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നതുകൊണ്ട് കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
5: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
4: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
6: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പുന്നമടക്കായലിൽ ചരിത്രം എഴുതിയ അരോമ. 72nd നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജേതാക്കളായി കൊല്ലത്തിന്റെ അരോമ ചുണ്ടൻ. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ റഷ്യൻ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്തെ ജില്ലാ ജനറൽ ആശുപത്രികളിൽ എല്ലാ ദിവസവും 24 മണിക്കൂറും സ്പെഷ്യാലിറ്റി ചികിത്സാ സേവനങ്ങൾ ലഭ്യമാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഓണത്തെ വരവേൽക്കാനൊരുങ്ങിയ മലയാളികൾ. ഓണസമൃദ്ധി, കർഷക ചന്തകൾക്ക് തുടക്കം. ഓണം വാരാഘോഷത്തിന് പകിട്ടുകൂട്ടാൻ തലസ്ഥാന നഗരി നാളെ മുതൽ ദീപാലംകൃതമാകും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. ആലപ്പുഴ പുന്നമടക്കായലിൽ നടന്ന 72nd നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ അരോമ ചുണ്ടൻ ജേതാവായി. നടുഭാഗത്തിനാണ് 2nd സ്ഥാനം. ബിയപുരം 3rd സ്ഥാനവും നേടി. 4:23, 328 മൈക്രോ സെക്കൻഡാണ് അരോമ ചുണ്ടന്റെ ഫിനിഷിംഗ് സമയം. തൊട്ടുപിന്നിൽ 4:23, 448 മൈക്രോ സെക്കൻഡിൽ നടുഭാഗവുമെത്തി. 4:23, 770 മൈക്രോ സെക്കൻഡിൽ ബിയപുരം 3rd എത്തി. വിശദാംശവുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
7: പുന്നമടക്കായലിനെ കീറിമുറിച്ച് ജലരാജക്കന്മാർ കുതിച്ചുവാഞ്ഞപ്പോൾ ഇരുകരകളിലും നിറഞ്ഞിരുന്ന ജനക്കൂട്ടം ആവേശത്താൽ ആർപ്പുവിളികൾ മുഴക്കി. ചുണ്ടന്മാർ പ്രാഥമിക തലത്തിൽ മുതൽ തീ പാർന്ന പോരാട്ടം കാഴ്ചവെച്ചപ്പോൾ ആർപ്പുവിളികളും വഞ്ചിപ്പാട്ടും മുഴക്കി വള്ളംകളി പ്രേമികൾ തുറച്ചിൽക്കാർക്ക് കരുത്തുപകർന്നു. നിമിഷങ്ങളുടെ വ്യത്യാസത്തിലായിരുന്നു ഫിനിഷിംഗ്.
8: പള്ളാതുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടവും UBC കനകിരിയുടെ വിയപുരവും കൊല്ലം അരോമ ബോട്ട് ക്ലബിന്റെ അരോമയും പുന്നമട PBCയും NCFC ബോട്ട് ക്ലബും തുടങ്ങിയ നടുഭാഗവും തീ പാർന്ന പോരാട്ടത്തിലൂടെയാണ് ഫൈനലിലെത്തിയത്. ചെറുവള്ളങ്ങളുടെ വിഭാഗത്തിലും കടുത്ത മത്സരമാണ് ഉണ്ടായത്.
6: രാജ്യത്തിന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ പ്രധാന വള്ളംകളിയാണ് നെഹ്റു ട്രോഫിയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. 72nd നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഈ മത്സരം മലയാളികൾക്ക് ഒന്നിച്ചുകൂടാനുള്ള വലിയൊരു അവസരമാണെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കർണാടകയും കേരളവും സഹോദര സംസ്ഥാനങ്ങളാണെന്നും മഹത്തായയും ജലമേളയിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്നും ചടങ്ങിൽ മുഖ്യ അതിഥിയായ കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ പറഞ്ഞു. ഇത്തവണത്തെ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയാകും. ഈ മാസം 30 ഉത്രട്ടാതി വള്ളംകളി. ജലോത്സവത്തിന് മികച്ച രീതിയിൽ തയ്യാറെടുപ്പുകൾ നടത്തുമെന്ന് ആറന്മുളയിൽ ചേർന്ന അവലോകന യോഗത്തിൽ മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി നാളെ റഷ്യയിലേക്ക് തിരിക്കും. വ്യാപാരം, സാമ്പത്തികം, ശാസ്ത്രം, സാങ്കേതികവിദ്യ, സംസ്കാരം എന്നിവയുമായി ബന്ധപ്പെട്ട ഇന്തോ റഷ്യൻ അന്തർ സർക്കാർ കമ്മീഷന്റെ 27th യോഗത്തിൽ അദ്ദേഹം സഹ അധ്യക്ഷത വഹിക്കും. സന്ദർശനത്തിനിടെ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി ഡോ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ ജില്ലാ ജനറൽ ആശുപത്രികളിൽ എല്ലാ ദിവസവും 24 മണിക്കൂറും സ്പെഷ്യാലിറ്റി ചികിത്സാ സേവനങ്ങൾ ലഭ്യമാക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. 6 മാസത്തിനുള്ളിൽ ഇത് നടപ്പാക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ആദ്യഘട്ടമായി എല്ലാ ജില്ലകളിലും ഓരോ ആശുപത്രിയിൽ സേവനം ആരംഭിക്കും. ശേഷം ഘട്ടംഘട്ടമായി വ്യാപിപ്പിക്കും. ഇതോടെ മെഡിക്കൽ കോളേജുകളിലെ അമിതമായ നിരക്ക് നിയന്ത്രിക്കാനാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേന കേരള പോലീസ് ബാൻഡ് യൂണിറ്റിലേക്ക് നിയമനം ലഭിച്ച ആദ്യ ബാച്ചിലെ 126 പോലീസ് കോൺസ്റ്റബിൾമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് പേരൂർക്കട SAP പരേഡ് ഗ്രൗണ്ടിൽ നടന്നു. പരേഡിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിച്ചു. കേരള പോലീസിന് ഇത് ചരിത്രപരവും അഭിമാനകരവുമായ മുഹൂർത്തമാണെന്നും സമൂഹത്തോടെ എപ്പോഴും മാന്യമായും സഹാനുഭൂതിയോടെയും പെരുമാറുക എന്നത് ഓരോ പോലീസ് ഉദ്യോഗസ്ഥന്റെയും കടമയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഓണക്കാലത്തെ വിലക്കയറ്റവും സാധനങ്ങളുടെ ക്ഷാമവും തടയാൻ സംസ്ഥാനത്തുടനീളം 2000 ഓണസമൃദ്ധി കർഷക ചന്തകൾ പ്രവർത്തനം ആരംഭിച്ചു. പൊതുവിപണിയേക്കാൾ 30% വരെ വിലക്കുറവിൽ ഈ ചന്തകളിലൂടെ ജനങ്ങൾക്ക് ലഭ്യമാകുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദീഖ് അറിയിച്ചു. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും തിരുവനന്തപുരം കുടപ്പനക്കുന്ന് കൃഷിഭവനിൽ മന്ത്രി നിർവഹിച്ചു. ഹോട്ടൽ കോർപ്പ് വഴി കർഷകർക്ക് നൽകാനുണ്ടായിരുന്ന 2,73,00,000 രൂപയുടെ കുടിശ്ശിക വിതരണം ആരംഭിച്ചതായും VFPCK വഴിയുള്ള കുടിശ്ശിക ഈ മാസത്തിനകം കൊടുത്തു തീർക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ടൂറിസം ഓണം വാരാഘോഷത്തിന്റെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലേക്ക്. മറ്റന്നാൾ വൈകിട്ട് 5:30 നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ വാരാഘോഷം ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 30 വരെ നടക്കുന്ന ഓണം വാരാഘോഷത്തിൽ തലസ്ഥാനത്ത് മാത്രം 35 വേദികളിൽ 340+ കലാപരിപാടികളാണ് അരങ്ങേറുക. 3000+ കലാകാരന്മാർ അരങ്ങിലും അണിയറയിലുമായി എത്തും. സംസ്ഥാന ഓണാഘോഷങ്ങൾക്ക് മാറ്റിക്കൂട്ടി കോവളത്ത് നിന്ന് ആരംഭിച്ച പതാക ഘോഷയാത്ര തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലെയും പര്യടനത്തിന് ശേഷം നാളെ കനകക്കുന്നിൽ സമാപിക്കും. വൈകുന്നേരം 6 മന്ത്രി PC വിഷ്ണുനാഥ് കനകക്കുന്നിൽ ഓണപതാക ഉയർത്തുന്നതോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകും. തുടർന്ന് നഗരത്തിലെ വൈദ്യുതാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം മന്ത്രി K.മുരളീധരൻ നിർവഹിക്കും. ഇതോടെ കാവടിയാർ മുതൽ കിഴക്കേക്കോട്ട വരെയുള്ള പ്രധാന വീഥികളും സർക്കാർ മന്ദിരങ്ങളും ദീപപ്രഭയിൽ അലങ്കൃതമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
9: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
6: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ഇടുക്കി മൂന്നാർ മാട്ടുപെട്ടി ഡാമിൽ മാസങ്ങളായി നിർത്തിവച്ചിരുന്ന ബോട്ടിംഗ് വീണ്ടും ആരംഭിച്ചു. വെള്ളമില്ലാതെ നിലച്ച ബോട്ടിംഗ് പുനരാരംഭിച്ചതോടെ ഓണാഘോഷത്തിന് മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിലും വർധനവുണ്ടാവും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
10: മാട്ടുപെട്ടിയുടെ കാഴ്ചകൾ ഇനി വെള്ളത്തിലൂടെയും ആസ്വദിക്കാം. മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് മാട്ടുപെട്ടി ഡാമും ഇവിടുത്തെ ബോട്ടിംഗ് സൗകര്യങ്ങളും. ശാന്തമായ ജലാശയത്തിലൂടെയുള്ള ബോട്ട് യാത്രയിൽ ചുറ്റുമുള്ള പച്ചപ്പും മലനിരകളുടെ മനോഹര കാഴ്ചകളും ആസ്വദിക്കാം. ബോട്ടിംഗ് വീണ്ടും തുടങ്ങിയതോടെ മാട്ടുപെട്ടിയിൽ സഞ്ചാരികളുടെ തിരക്കിനും ആവേശത്തിനും വീണ്ടും ചൂടേറി. നാളുകളായി കാത്തിരുന്ന ബോട്ടിംഗ് തിരിച്ചെത്തിയതിന്റെ സന്തോഷത്തിലാണ് സഞ്ചാരികളും. മാട്ടുപെട്ടിയുടെ വിനോദസഞ്ചാര ഭൂവളത്തിൽ വീണ്ടും ബോട്ടിംഗ് സജീവമാകുമ്പോൾ സഞ്ചാരികൾക്കും ഇനി യാത്രയുടെ ആസ്വാദനം ഇരട്ടിയാകും.
6: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ മുതൽ ഈ മാസം 25 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്നും നാളെയും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. FIS ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകുന്നേരം 7:30 മത്സരം. പാകിസ്ഥാനെ 5-3 പരാജയപ്പെടുത്തി ഇന്ത്യ പൂൾ ഡിയിൽ 2 സ്ഥാനത്താണ്. ഓണം പൂജയ്ക്കായി ശബരിമല ക്ഷേത്ര നട മറ്റന്നാൾ വൈകിട്ട് തുറക്കും. ഈ മാസം 28 വരെയാണ് ഓണം പൂജകൾ. ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് ഈ ദിവസങ്ങളിൽ ഓണസദ്യയും ഒരുക്കുന്നുണ്ട്. ഓണക്കിറ്റ് വിതരണം, ഓണം ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണം, അരി വിതരണം എന്നിവ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് നാളെയും ഈ മാസം 25 റേഷൻ കടകൾക്ക് പ്രവൃത്തി ദിവസങ്ങളാണ്. പകരം ഓഗസ്റ്റ് 27, സെപ്റ്റംബർ 2 തീയതികൾ അവധിയായിരിക്കും. ഓണത്തോടനുബന്ധിച്ച് വിപണിയിലെത്തുന്ന പാലിന്റെ ഗുണമേന്മ ഉറപ്പാക്കാൻ ക്ഷീര വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന ശക്തമാക്കി. ഇതിന്റെ ഭാഗമായി പട്ടത്തുള്ള ജില്ലാ ക്വാളിറ്റി കൺട്രോൾ ഓഫീസിൽ ആരംഭിച്ച ഇൻഫർമേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി നിർവഹിച്ചു. പുന്നമടക്കായലിൽ ചരിത്രമെഴുതി അരോമ. 72nd നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജേതാക്കളായി കൊല്ലത്തിന്റെ അരോമ ചുണ്ടൻ. കേന്ദ്ര വിദേശകാര്യമന്ത്രി S.ജയശങ്കറിന്റെ റഷ്യൻ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്തെ ജില്ലാ ജനറൽ ആശുപത്രികളിൽ എല്ലാ ദിവസവും 24 സ്പെഷ്യാലിറ്റി ചികിത്സാ സേവനങ്ങൾ ലഭ്യമാക്കുമെന്ന് മന്ത്രി K.മുരളീധരൻ. ഓണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാളികൾ. ഓണസമൃദ്ധി കർഷക ചന്തകൾക്ക് തുടക്കം. ഓണം വാരാഘോഷത്തിന് പകിട്ട് കൂട്ടാൻ തലസ്ഥാന നഗരി നാളെ മുതൽ ദീപാലങ്കൃതമാകും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

കണ്ണൻ കാലുകളെ തെളിച്ച് യമുനാ തീരത്തുകൂടെ എന്നും വനത്തിലേക്ക് പോവും. ബലരാമൻ നിഴല് പോലെ പിന്നാലെ ഉണ്ടാകും. ഏറെ സമയവും കണ്ണൻ ഗോപാലന്മാരോടൊത്ത് ഉല്ലസിച്ച് നടക്കും. ഒരു ദിവസം കണ്ണനും ബലരാമനും കൂട്ടുകാരും കാലുകളെ തെളിച്ച് യമുനാ തീരത്തെത്തി. ആ സമയത്താണ് ഒരു ബാലൻ പറഞ്ഞത്, കണ്ണ, ഇവിടെ അടുത്തൊരു വനമുണ്ട്, താലവനമെന്നാണ് ആ കാടിനെല്ലാവരും വിളിക്കുക. മധുരഫലങ്ങളോടെ പനകൾ അവിടെ തല ഉയർത്തി നിൽക്കുന്നുണ്ട്. അവിടെ ധേനകൻ എന്നൊരു ഭീകരനാണ് ഈ വനത്തിന്റെ നായകൻ. മനുഷ്യരെ കൊന്ന് മാംസം പാകം ചെയ്ത് ഭക്ഷിക്കുന്നവരാണെന്നാണ് കേൾവി. നശിച്ചുപോയാലും പനമ്പഴം അവൻ ആർക്കും കൊടുക്കുകയില്ല. തരം കിട്ടുമ്പോൾ കണ്ണ, അവൻ വന്ന് നമ്മുടെ പശുക്കളെ കൊണ്ടുപോകും. പശുക്കള് മാത്രമല്ല, യാദവ സ്ത്രീകളെയും അവൻ അപഹരിക്കാറുണ്ട്. കണ്ണൻ പറഞ്ഞു, നിങ്ങളാരും ഭയക്കരുത്, നമുക്ക് താലവനത്തിലേക്ക് പോവാം. ഭയമില്ലാത്തവർ മാത്രം എന്റെ കൂടെ വന്നാൽ മതി. കുറച്ചു ബാലന്മാർ പോകാൻ തയ്യാറായി. കണ്ണനും ബലരാമനും തെരഞ്ഞെടുത്ത ബാലന്മാരുമൊത്ത് താലവനത്തിലെത്തി. മനോഹരമായ താലവനം. ബലരാമൻ പനയിൽ കയറി, വൃക്ഷം കുലുക്കി, ആലിപ്പഴം വീഴും പോലെ പനങ്കായകൾ പൊഴിഞ്ഞു. ധേനുകന്റെ അധീനതയിലുള്ള പൂങ്കാവനമാണെന്ന സത്യം പോലും കുട്ടികൾ വിസ്മരിച്ചു. ധേനുകൻ ഒരു കഴുതയുടെ രൂപത്തിൽ താലവനത്തിലേക്ക് ഓടി വന്നു. ഭീകരമായ രൂപമായിരുന്നു കഴുതയുടേത്. കഴുത ആദ്യം എത്തിയത് ബലരാമന്റെ അടുത്തായിരുന്നു. കംസന്റെ സുഹൃത്തായ ധേനുകൻ രാമനെ തുഴിക്കുവാൻ മുതിർന്നു. ബലരാമൻ ഒരു വശം ഒഴിഞ്ഞ് കഴുതയുടെ പിൻകാലിൽ പിടിച്ചു പൊക്കി പനയിൽ ആഞ്ഞൊരടി കൊടുത്തു. താഠനമേറ്റ് പന ഒടിഞ്ഞു. അത് മറ്റൊരു പനയിൽ വീണു. അതുമൊടിഞ്ഞ് പനകൾ ഒന്നൊന്നായി ഒടിയുന്ന ശബ്ദം, പക്ഷികളുടെ ഭയന്നുള്ള കോലാഹലം അന്തരീക്ഷമാകെ ഭീഷണമായി. ധേനുകൻ ചാടിയെഴുന്നേറ്റു, ബലരാമന്റെ നേർ കണഞ്ഞു. പിന്നെയും കഴുതയുടെ കാലിൽ പിടിച്ച് തല തറയിൽ കൊള്ളുമാറ് ശക്തിയായി അടിച്ചു. അവന്റെ ശരീരം ചിതറി. ധേനുകൻ മരിച്ചത് കണ്ടപ്പോൾ ഏതാനും അസുരന്മാർ വന്നു. അവരെ രാമനും കൃഷ്ണനും കൂടെ കൊന്നൊടുക്കി. ദിവസങ്ങൾ പിന്നെയും കൊഴിഞ്ഞു വീണു. വൃന്ദാവനവും പരിസരവും സന്തോഷത്തിൽ കുളിച്ചു നിന്നു. ചിരിച്ചും കളിച്ചും യമുനയിൽ കുളിച്ചും ജലധാര തൂവി രസിച്ചും അവർ വിലസുന്നതിനിടയിൽ പുല്ലുമേഞ്ഞുകൊണ്ടിരുന്ന പശുക്കുട്ടികൾ അകലെയുള്ളൊരു ഗുഹയിലേക്ക് പതുക്കെ നീങ്ങിപ്പോയിക്കൊണ്ടിരുന്നു. ഇരുട്ടു നിറഞ്ഞ ഗുഹ. കാലിക്കിടാങ്ങളും കാലികളും ആ ഗുഹയിലേക്ക് അജ്ഞാത പ്രേരണ കൊണ്ടെന്ന പോലെ പോയിക്കൊണ്ടേയിരുന്നു. ബാലന്മാരിൽ ഭയവും സംഭ്രമവും തുടിച്ചു നിന്നു. കണ്ണൻ പറഞ്ഞു, ധേനുക്കൾ അകലെ പോയി കാണാം, നിങ്ങൾ ഭയക്കുകയും മറ്റും വേണ്ട, നമുക്കവയെ കണ്ടുപിടിക്കാം. കണ്ണനും ബലരാമനും ഗോവർദ്ധനത്തിന്റെ താഴ്വാരത്തിലേക്ക് നടന്നു. വനാന്തര ഭാഗത്തു നിന്നും മടങ്ങി യമുനയുടെ കരയിലെത്തി. ഇവിടെ ഗോപാലന്മാർ ധേനുക്കളെയും ബാലന്മാരെയും കാണാതെ വൃന്ദാവനത്തിലേക്ക് എങ്ങനെ മടങ്ങും? കൃഷ്ണന്റെ മനസ്സിലേക്ക് ഒരു ദൃശ്യം വന്നു. ഒരു വലിയ ഗുഹ, അതിനകത്ത് വിശാലമായ തടപ്രദേശം. ധേനുക്കളിൽ ചിലവ ആർത്തിയോടെ തിന്നുന്നു. ബാലന്മാരും തൊട്ടടുത്ത് തന്നെയുണ്ട്. ഗോക്കളെയും ഗോപാലന്മാരെയും ഗോപ്യമായി വച്ചത് എന്തിനാണ്? ആരാണ്? ധേനുക്കളും പൂവാലിക്കുട്ടികളും ബാലന്മാരും യമുനയുടെ തീരത്ത് ആവിർഭവിച്ചു. ഏതേത് ഭവനത്തിൽ നിന്നാണോ അവരെല്ലാം വന്നത്, ഓരോരുത്തരും അതാത് രൂപം കൈക്കൊണ്ട്. പശുക്കളും അങ്ങനെ തന്നെ. ദിവസങ്ങൾ കടന്നുപോയി. ഗോപവാടത്തിലെ ആരും സംഭവങ്ങളൊന്നും അറിഞ്ഞില്ല. ബാലന്മാരുടെ കുസൃതികൾ കുറഞ്ഞതായും അവർക്ക് സ്നേഹഭാവം വർദ്ധിച്ചതായും മനസ്സിലാക്കി. കാലം ഇത്രയായിട്ടും കേശവന്റെ ഭാഗത്തുനിന്ന് ഒരന്വേഷണവും വരാതെയായപ്പോൾ ബ്രഹ്മാവ് അതിശയിച്ചു. അഹങ്കാരിയായ ഒരു സർപ്പമായിരുന്നു കാളിയൻ. ആരെയും കാളിയൻ ആദരിച്ചിരുന്നില്ല. ഗോകുലവാസികൾക്ക് കാളിയൻ ഒരു പേടിസ്വപ്നമായിരുന്നു. കാളിയൻ വസിക്കുന്ന കാളിന്ത്യയിലെ കയത്തിന്റെ ഏഴു വിളിപ്പാടകലെ പോലും ഗോപാലന്മാർ പോവുകയില്ലായിരുന്നു. ഋഷഭാനുവിന്റെ മുതുമുത്തശ്ശന്റെ കാലത്താണ് ഈ കരിനാഗം കാളിന്തിയിൽ വാസമാരംഭിച്ചത്. അവന്റെ വിഷജ്വാലയേറ്റ് കാളിന്തിയുടെ കരയിൽ നിൽക്കുന്ന സസ്യലതാദികൾ ഉണങ്ങിക്കരിഞ്ഞു. പക്ഷികൾ പോലും ജലം കുടിക്കാതെയായി. അറിയാതെ കുടിച്ചാലോ അപ്പോൾ തന്നെ ചത്തുവീഴുകയായി. നദിയുടെ മുകൾ പരപ്പിൽ താണുപറക്കുന്ന പറവകൾ പോലും വിഷജ്വാലയിൽ മയങ്ങി വീണു ചത്തു. ഗോപന്മാർ ആ വഴിക്ക് വരാറേയില്ല. ഗോപാലന്മാർ ചോദിക്കും, ആരാണ് ഈ കാളിയൻ? എന്തിനാണ് അവൻ ഇവിടെ തന്നെ തങ്ങുന്നത്? പണ്ട് ബ്രഹ്മാവിന്റെ പൌത്രനും മരീചിയുടെ പുത്രനുമായ കശ്യപന് കദ്രു എന്ന ഭാര്യയിൽ ജനിച്ചത് നാഗങ്ങളായിരുന്നു. ശേഷൻ, വാസുകി, ഐരാവതൻ, തക്ഷകൻ, കാർക്കോടകൻ, കാളിയൻ എന്നിങ്ങനെ ആയിരം നാഗങ്ങളാണ് ജന്മമെടുത്തത്. കശ്യപന് വിനിത എന്നു പേരുള്ള ഒരു ഭാര്യ കൂടി ഉണ്ടായിരുന്നു. വിനിതയ്ക്ക് രണ്ട് മക്കൾ.
ഇളയവൻ ഗരുഡൻ. വിനിതയും കദ്രുവുമായുള്ള ഒരു പന്തയത്തിൽ കദ്രുവിനോട് വിനിത പരാജയപ്പെട്ടു. ഗരുഡൻ ദേവലോകത്തുനിന്ന് അമൃത് കൊണ്ടുവന്നാണ് അമ്മയുടെ ശാപം മാറ്റിയത്. ഗരുഡനും നാഗങ്ങളും പരസ്പര വിരോധത്തിലാണ് കഴിഞ്ഞു വന്നിരുന്നത്. സർപ്പങ്ങളെ കിട്ടുമ്പോഴെല്ലാം പിടിച്ചു

0: തുടങ്ങിയില്ല.
1: കൃഷ്ണകഥാമൃതം ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.

സരസമശ്രണമപി മലയജപങ്കം പച്യതി വിഷമിവപുഷി സശങ്കം സരസമശ്രണമപി മലയജപങ്കം പച്യതി വിഷമിവപുഷി സശങ്കം.

0: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
1: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം. അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടൂ വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുകുന്ന് മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
3: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
2: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
3: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ്, ഗ്രാൻഡ് ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
2: ഫോൺ 9496.

0: 4200880 8111 933 600.
1: സിഎം വിസ്താര,
2: സിഎം വിസ്താര നെല്ലൂന്നി.
3: ഓണാശംസകളോടെ ന്യൂ സ്റ്റൈൽ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് ഉരുവച്ചാൽ വിലക്കുറവിലും ഗുണമേന്മയിലും എന്നും മുന്നിൽ. 13 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം, ഓണക്കോടികൾക്ക് വമ്പിച്ച വിലക്കുറവുമായി ന്യൂ സ്റ്റൈൽ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് ഉരുവച്ചാൽ.

0: ഓണം നബിദിന ആശംസകളോടെ സ്റ്റിച്ച്വെൽ ബ്യൂട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999-447-6836, 9447-371-836, 8078-502-836.
1: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747-018-037.

0: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
2: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
1: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
2: ഫോൺ നമ്പർ 9656120022.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

0: പ്രധാന വാർത്തകൾ. പുന്നമടയിലെ ജലരാജാക്കന്മാരായി അരോമ ചുണ്ടൻ. കൊല്ലം ക്ലബ് നെഹ്റു ട്രോഫി സ്വന്തമാക്കുന്നത് ഇതാദ്യമായി. പ്രത്യേക ലോകദാലത്തിന്റെ ഭാഗമായി ഒറ്റ ദിവസം 400-ലധികം കേസുകൾ തീർപ്പാക്കി സുപ്രീംകോടതി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ റഷ്യൻ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. നവംബർ 8 ദീപാവലി ദിനമായി ആഘോഷിക്കാൻ പ്രമേയം പാസാക്കി അമേരിക്കയിലെ കാലിഫോർണിയ അസംബ്ലി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യത. ഇന്ത്യ ശ്രീലങ്ക പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം നാളെ മുതൽ കൊളംബോയിൽ. വാർത്തകൾ വിശദമായി. ആലപ്പുഴ പുന്നമടക്കായലിൽ നടന്ന 72-ാം നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ അരോമ ചുണ്ടൻ ജേതാവായി. ഇതാദ്യമായാണ് കൊല്ലം അരോമ ക്ലബ് നെഹ്റു ട്രോഫി സ്വന്തമാക്കുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശനാണ് നെഹ്റു ട്രോഫി വള്ളംകളി ഉദ്ഘാടനം ചെയ്തത്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
1: ജലചക്രവർത്തി സ്ഥാനത്തെത്തിയ കൊല്ലം പറവൂർ അരോമ ബോട്ട് ക്ലബിന്റെ അരോമ ചുണ്ടനും 2-ാം സ്ഥാനത്തെത്തിയ പുന്നമട പി ബി സിയുടെ നടുഭാഗവും 3-ാമതെത്തിയ യു ബി സി കൈനികളുടെ വിയപുരവും തമ്മിൽ മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലായിരുന്നു ഫിനിഷ് ചെയ്തത്. ചെറുവള്ളങ്ങളുടെ മത്സരത്തിൽ പോലും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നു. വനിതകൾ തുഴഞ്ഞ തെക്കനോട് വിഭാഗത്തിൽ പടിഞ്ഞാറേ പറമ്പൻ ജേതാവായി. ഇരുട്ടൂത്തി എ ഗ്രേഡ് വിഭാഗത്തിൽ 3 തൈക്കിലും ബി ഗ്രേഡ് വിഭാഗത്തിൽ താണിയൻ ഡി ഗ്രേറ്റും സി ഗ്രേഡ് വിഭാഗത്തിൽ ഇളമുറ തമ്പുരാനും ജേതാവായി. വെപ്പ് എ ഗ്രേഡ് വിഭാഗത്തിൽ നെപ്പോളിയനും ബി ഗ്രേഡ് വിഭാഗത്തിൽ ചിറമേൽ തൊട്ടുകടവനും വിജയിച്ചു.
0: ഇത്തവണത്തെ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയാകും. ഈ മാസം 30-നാണ് ഉത്രട്ടാതി വള്ളംകളി. പ്രത്യേക ലോകദാലത്തിന്റെ ഭാഗമായി ഒറ്റ ദിവസം 400-ലധികം കേസുകൾ തീർപ്പാക്കി സുപ്രീംകോടതി. സമാധാൻ സമാരോഹ സംരംഭത്തിന്റെ ഭാഗമായാണ് 3 ദിവസത്തെ പ്രത്യേക ലോകദാലത്ത് സംഘടിപ്പിച്ചത്. പ്രത്യേക ലോകദാലത്തിൽ 600-ലധികം കേസുകളാണ് പരിഗണനയ്ക്ക് വന്നത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ റഷ്യൻ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. വ്യവസായം, സാമ്പത്തികം, ശാസ്ത്രം, സാങ്കേതികം, സാംസ്കാരിക സഹകരണം എന്നിവ സംബന്ധിച്ച ഇന്ത്യ റഷ്യ അന്തർ സർക്കാർതല കമ്മീഷന്റെ 27-ാം സെഷനിൽ അദ്ദേഹം സഹ അധ്യക്ഷനാകും. സന്ദർശനവേളയിൽ ജയശങ്കർ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി കൂടിക്കാഴ്ച നടത്തും. സമയബന്ധിതമായി പ്രവർത്തിക്കുന്ന നീതിന്യായ വ്യവസ്ഥ ആഗോളതലത്തിൽ വിശ്വാസ്യത വളർത്തുമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. രാജ്യത്തെ നിക്ഷേപത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും ഇത് കൂടുതൽ സഹായകമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ 11-ാമത് ബ്രിക്സ് നിയമഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു ജസ്റ്റിസ് സൂര്യകാന്ത്. നീതിന്യായ നിർവഹണ വ്യവസ്ഥ ഉൾപ്പെടെയുള്ള ശക്തമായ സ്ഥാപനങ്ങളാണ് സാമ്പത്തിക വളർച്ചയുടെ അടിത്തറയെന്നും നിയമവാഴ്ചയോടുള്ള ഉറച്ച പ്രതിജ്ഞാബദ്ധതയിലൂടെ അത് വിശ്വാസ്യതയും സ്ഥിരതയും നൽകുമെന്നും ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കി.
2: The enormous growth that our nations are expected to sustain cannot solely arrive by the luck of geography or the accident of resources. It is built deliberately out of institutions strong enough to be trusted. The BRICS and associate nations today are home to more than 40% of humanity and account for something close to 40% of the world's output measured by purchasing power, larger by that metric than the G7.
0: ബ്രിക്സ് യുവജനകാര്യ മന്ത്രിമാരുടെയും കായിക മന്ത്രിമാരുടെയും യോഗങ്ങൾക്ക് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നു. കായിക മന്ത്രിമാരുടെ യോഗം നാളെയാണ്. ഈ വർഷം നവംബർ 8 ദീപാവലി ദിനമായി ആചരിക്കാനുള്ള പ്രമേയം പാസാക്കി അമേരിക്കയിലെ കാലിഫോർണിയ സ്റ്റേറ്റ് അസംബ്ലി. മേഖലയിലുടനീളമുള്ള ജനങ്ങളോട് ആഘോഷങ്ങളിൽ പങ്കുചേരാനും പ്രമേയം ആഹ്വാനം ചെയ്തു. നേരത്തെ നിരവധി അമേരിക്കൻ സംസ്ഥാനങ്ങൾ ഓഗസ്റ്റ് 15 ഇന്ത്യ ദിനമായി ആചരിക്കുന്നതിനും പ്രത്യേക പ്രഖ്യാപനങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. പശ്ചിമബംഗാളിലെ മലയോര മേഖലയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായി മുൻ IPS ഉദ്യോഗസ്ഥൻ പങ്കജ് സിംഗിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സമിതി രൂപീകരിക്കാൻ തീരുമാനമായി. സിലിഗുരിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന മലയോര മേഖലയിലെ വിവിധ പ്രതിനിധികളുടെ യോഗത്തിലാണ് തീരുമാനം.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഓണക്കാലത്തെ വിലക്കയറ്റവും ക്ഷാമവും തടയാൻ സംസ്ഥാനത്തുടനീളം 2000 ഓണസമൃദ്ധി കർഷക ചന്തകൾ പ്രവർത്തനമാരംഭിച്ചു. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും മന്ത്രി ടി സിദ്ദിഖ് തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ടൂറിസം ഓണം വാരാഘോഷത്തിന്റെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലേക്ക്. മറ്റന്നാൾ വൈകിട്ട് 5:30 നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ വാരാഘോഷം ഉദ്ഘാടനം ചെയ്യും. ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് ഓണാശംസകൾ നേർന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ജാതി മത വർണ്ണവിവേചനങ്ങളെ ഭേദിക്കുന്ന കാലത്തിനതീതമായ സന്ദേശമാണ് ഓണം നൽകുന്നതെന്ന് ആശംസാ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു.
4: പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മൈ ഹാർട്ടിയസ്റ്റ് ഓണം ഗ്രീറ്റിംഗ്സ് ടു ദ പീപ്പിൾ ഓഫ് കേരള ആൻഡ് ടു മലയാളീസ് ഓൾ ഓവർ ദ വേൾഡ്. ഓണം ട്രാൻസെൻഡ്സ് ഓൾ ബാരിയേഴ്സ് ഓഫ് കാസ്റ്റ്, ക്രീഡ് and religion, carrying forward its timeless messages of equality, harmony and a vision of just and beautiful world.
0: ഓണക്കിറ്റ് വിതരണം, ഓണം ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണം, അരി വിതരണം എന്നിവ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് നാളെയും ഈ മാസം 25 റേഷൻ കടകൾക്ക് പ്രവൃത്തി ദിവസങ്ങളാണ്. പകരം ഈ മാസം 27 സെപ്റ്റംബർ 2 തീയതികൾ അവധിയായിരിക്കും. കുട്ടികളിലെ ജലദോഷം, പനി, അലർജി ലക്ഷണങ്ങൾ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം. ക്ലോർ ഫെനിറമീൻ മേലിയേറ്റ്, ഫിനൈൽ അഫ്രീൻ ഹൈഡ്രോക്ലോറൈഡ് എന്നിവയടങ്ങിയ സംയുക്തങ്ങളുടെ നിർമ്മാണം, വിൽപ്പന, വിതരണം എന്നിവയിലാണ് നിയന്ത്രണങ്ങൾ. വിശദാംശങ്ങളിലേക്ക്.
5: 4 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഫിക്സ്ഡ് ഡോസ് കോമ്പിനേഷൻ ഉപയോഗിക്കരുത് എന്ന മുന്നറിയിപ്പ് മരുന്നിന്റെ ലേബലിലും പാക്കറ്റിലും വ്യക്തമായി പ്രദർശിപ്പിക്കാൻ സർക്കാർ മരുന്ന് നിർമ്മാതാക്കളോട് നിർദ്ദേശിച്ചു. അത്തരം സംയുക്തങ്ങളുടെ ഉപയോഗം 4 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് അപകട സാധ്യത വർദ്ധിപ്പിച്ചേക്കാം. സുരക്ഷിതമായ മറ്റു മാർഗങ്ങൾ ലഭ്യമാണെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. കുട്ടികളുടെ ആരോഗ്യവും സുരക്ഷയും മുൻനിർത്തിയാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ സുപ്രധാന നടപടി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ മുതൽ ഈ മാസം 25 കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്നും നാളെയും കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മധ്യപ്രദേശിൽ കാലവർഷം സജീവം. നിരവധി ജില്ലകളിൽ കനത്ത മഴ തുടരുകയാണ്. ചക്രവാത ചുഴിയും ന്യൂനമർദ്ദവും മധ്യപ്രദേശിനെ സാരമായി ബാധിച്ചിട്ടുണ്ട്. നിരവധി നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. 12 ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പുണ്ട്. ഇന്ത്യ ശ്രീലങ്ക പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം നാളെ മുതൽ കൊളംബോയിൽ. പരമ്പരയിലെ ആദ്യ കളിയിൽ ഇന്ത്യ ജയിച്ചിരുന്നു. പുരുഷ ലോകകപ്പ് ഹോക്കിയിൽ ഇന്ത്യ ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടുന്നു. പൂൾ ഡിയിൽ നിലവിൽ 2 സ്ഥാനത്താണ് ഇന്ത്യ. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ വനിതാ ഡബിൾസ് ടീമിന് വെങ്കലം. ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദ് സഖ്യം സെമിഫൈനലിൽ ചൈനീസ് സഖ്യത്തോട് പരാജയപ്പെടുകയായിരുന്നു. കൊച്ചി കപ്പൽ നിർമ്മാണശാലയുടെ 3rd ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റായ മാംഗ്രോൾ ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറി. ആഴം കുറഞ്ഞ കടൽ മേഖലകളിൽ അന്തർവാഹിനികളെ കണ്ടെത്താനും പ്രതിരോധിക്കാനും ഉപയോഗിക്കുന്ന ഈ യുദ്ധക്കപ്പലിൽ 80% തദ്ദേശീയ സാങ്കേതികവിദ്യയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കേരളത്തിലെ ജില്ലാ ജനറൽ ആശുപത്രികളിൽ എല്ലാ ദിവസവും 24 മണിക്കൂറും സ്പെഷ്യാലിറ്റി ചികിത്സാ സേവനങ്ങൾ ലഭ്യമാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. 6 മാസത്തിനുള്ളിൽ ഇത് നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെ മെഡിക്കൽ കോളേജുകളിലെ അമിതമായ തിരക്ക് നിയന്ത്രിക്കാനാവുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഓണം പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ വൈകിട്ട് തുറക്കും. ഈ മാസം 28 ഓണം പൂജകൾ. ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് ഈ ദിവസങ്ങളിൽ ഓണസദ്യയും ഒരുക്കുന്നുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പുന്നമടയിലെ ജലരാജാക്കന്മാരായി അരോമ ചുണ്ടൻ. കൊല്ലം ക്ലബ് നെഹ്റു ട്രോഫി സ്വന്തമാക്കുന്നത് ഇതാദ്യമായി. പ്രത്യേക ലോകദാലത്തിന്റെ ഭാഗമായി ഒറ്റ ദിവസം 400 കേസുകൾ തീർപ്പാക്കി സുപ്രീംകോടതി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 റഷ്യൻ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. നവംബർ 8 ദീപാവലി ദിനമായി ആഘോഷിക്കാൻ പ്രമേയം പാസാക്കി അമേരിക്കയിലെ കാലിഫോർണിയ അസംബ്ലി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യത. ഇന്ത്യ ശ്രീലങ്ക പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം നാളെ മുതൽ കൊളംബോയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: സ്ത്രീതരംഗം, പെൺകരുത്തിന്റെ ഉൾക്കരുത്ത്.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ സ്ത്രീതരംഗത്തിലേക്ക് സ്നേഹസ്വാഗതം. സ്ത്രീതരംഗത്തിൽ ഇന്ന് സാമൂഹ്യ പരിഷ്കർത്താവും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്ന കമലാദേവി ചതോപാധ്യയെ കുറിച്ച് കേൾക്കാം. സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്ത്യൻ സ്ത്രീകളുടെ സാമൂഹിക സാമ്പത്തിക നിലവാരം ഉയർത്തുന്നതിനായി ഇന്ത്യൻ കരകൗശല വസ്തുക്കൾ, കൈത്തറി, നാടകം എന്നിവയുടെ പ്രോത്സാഹനത്തിനായി പ്രവർത്തിച്ച ഒരു ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു കമലാദേവി ചതോപാധ്യായ. മദ്രാസ് നിയോജക മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഇന്ത്യയിലെ ആദ്യ വനിത കൂടിയായിരുന്നു കമലാദേവി ചതോപാധ്യായ. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെയും സംഗീത നാടക അക്കാദമിയുടെയും തലവയായിരുന്നു അവർ. 1974 ഇന്ത്യയുടെ നാഷണൽ അക്കാദമി ഓഫ് മ്യൂസിക്, ഡാൻസ് ആൻഡ് ഡ്രാമയായ സംഗീത നാടക അക്കാദമി നൽകുന്ന പരമോന്നത ബഹുമതിയായ സംഗീത നാടക അക്കാദമി ഫെല്ലോഷിപ്പ് അവർക്ക് ലഭിച്ചു. 1955 1987 ഇന്ത്യാ ഗവൺമെന്റ് അവർക്ക് പത്മഭൂഷണും പത്മവിഭൂഷണും നൽകി ആദരിച്ചു. April 3 കർണാടകയിലെ മംഗളൂരുവിൽ ഒരു സരസ്വത ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച കമലാദേവി മാതാപിതാക്കളുടെ നാലാമത്തെയും ഇളയതുമായ മകളായിരുന്നു. മംഗലാപുരം ജില്ലാ കലക്ടറായിരുന്നു അവരുടെ പിതാവ് അനന്തയ്യ ധരേശ്വർ. സ്വതന്ത്ര പാരമ്പര്യമായി ലഭിച്ച അമ്മ ഗിരിജാബായ് തീരദേശ കർണാടകയിലെ ഒരു ഭൂവുടമസ്ഥയായ ചിത്രാപൂർ സരസ്വത ബ്രാഹ്മണ കുടുംബത്തിലെ അംഗമായിരുന്നു. കമലാദേവിയുടെ പിതൃമുത്തശ്ശി പുരാതന ഇന്ത്യൻ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും നല്ല അറിവുള്ള ആളായിരുന്നു. കൂടാതെ ഗിരിജാബായിയും നല്ല വിദ്യാഭ്യാസം നേടിയിരുന്നു. കൂടുതലും വീട്ടിൽ തന്നെയായിരുന്നു പഠിപ്പിച്ചിരുന്നത്. വീട്ടിലെ അവരുടെ സാന്നിധ്യം കമലാദേവിക്ക് ഉറച്ച അടിത്തറ നൽകുകയും അവരുടെ ബുദ്ധിശക്തിയെയും ശബ്ദത്തെയും ബഹുമാനിക്കുന്നതിനുമുള്ള മാനദണ്ഡങ്ങൾ നൽകുകയും ചെയ്തു. ഇത് ഭാവിയിൽ അവർ അറിയപ്പെടാൻ കാരണമായി. കമലാദേവി ഒരു അസാധാരണ വിദ്യാർത്ഥിനിയായിരുന്നു. ചെറുപ്പം മുതലേ ദൃഢനിശ്ചയത്തിന്റെയും ധൈര്യത്തിന്റെയും ഗുണങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. മഹാദേവ് ഗോവിന്ദ് റാനഡെ, ഗോപാലകൃഷ്ണ ഗോഖലെ തുടങ്ങിയ നിരവധി പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനികളെയും ബുദ്ധിജീവികളെയും, രമാബായി റാനഡെ, ആനി ബസന്റ് തുടങ്ങിയ വനിതാ നേതാക്കളെയും അവരുടെ മാതാപിതാക്കൾ സൗഹൃദത്തിലാക്കി. ഇത് യുവ കമലാദേവിയെ സ്വദേശി ദേശീയ പ്രസ്ഥാനത്തിന്റെ ആദ്യകാല ആവേശക്കാരിയാക്കി. കേരളത്തിലെ പുരാതന സംസ്കൃത നാടക പാരമ്പര്യം കുറ്റിയാട്ടം അതിന്റെ ഏറ്റവും വലിയ ഗുരുവും അഭിനയ അധികാരിയുമായ നാട്ടാചാര്യ പത്മശ്രീ മണി മാധവ ചാക്യാരിയിൽ നിന്ന് കിള്ളിക്കുറിശ് മംഗലത്തെ ഗുരുവിന്റെ വീട്ടിൽ താമസിച്ച് പഠിച്ചു. 1917 14 അവർ വിവാഹിതരായി. പക്ഷേ 2 ശേഷം വിധവയുമായി. ചെന്നൈയിലെ ക്യൂൻ മേരി കോളേജിൽ പഠിക്കുമ്പോൾ സഹപാഠിയും സരോജിനി നായിഡുവിന്റെ ഇളയ സഹോദരിയുമായ സുഹാസിനി ചതോപാധ്യയെ അവർ പരിചയപ്പെട്ടു. പിന്നീടവർ കമലാദേവിയെ അവരുടെ പ്രതിഭാധനനായ സഹോദരൻ ഹരിൻ എന്ന ഹരീന്ദ്രനാഥിനെ ചതോപാധ്യയ്ക്ക് പരിചയപ്പെടുത്തി. ഹരിൻ അന്ന് പ്രശസ്ത കവിയും നാടകകൃത്തും നടനുമായിരുന്നു. കമലാദേവിയുടെയും ഹരിൻ്റെയും കലകളോടുള്ള അവരുടെ പരസ്പര താല്പര്യമാണ് ഇരുവരെയും ഒന്നിപ്പിച്ചത്. ഒടുവിൽ 20 കമലാദേവി ഹരിനെ വിവാഹം കഴിച്ചു. അക്കാലത്തെ യാഥാസ്ഥിതിക സമൂഹത്തിന്റെ എതിർപ്പിനെ അതിജീവിച്ച് വിധവാ വിവാഹത്തിന് ഇപ്പോഴും എതിർപ്പുണ്ടായിരുന്നിട്ടും ഹരിനും കമലാദേവിയും പൊതുവായ സ്വപ്നങ്ങൾ പിന്തുടരാൻ ഒരുമിച്ച് താമസിച്ചു. അല്ലാത്ത പക്ഷം അത് സാധ്യമാകുമായിരുന്നില്ല. നിരവധി ബുദ്ധിമുട്ടുകൾക്കിടയിലും നാടകങ്ങളും സ്കിറ്റുകളും നിർമ്മിക്കാൻ അവർക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. പിന്നീട് മാന്യമായ കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് അഭിനയം അനുയോജ്യമല്ലെന്ന് കണക്കാക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ അവർ ചില സിനിമകളിലും അഭിനയിച്ചു. ആദ്യ സിനിമകളിൽ കന്നഡ സിനിമാ മേഖലയിലെ ആദ്യത്തെ നിശബ്ദ ചിത്രമായ 1931 പുറത്തിറങ്ങിയ മൃതകഥിക അല്ലെങ്കിൽ വസന്തസേന ഉൾപ്പെടെ രണ്ട് നിശബ്ദ ചിത്രങ്ങളിൽ അഭിനയിച്ചു. ശൂദ്രകയുടെ പ്രശസ്ത നാടകത്തെ അടിസ്ഥാനമാക്കിയുള്ളതും ഏനാക്ഷി രാമറാവു അഭിനയിച്ചതും കന്നഡ സംവിധായകൻ മോഹൻ ദയാറാം ഭവാനി സംവിധാനം ചെയ്തതുമായ മൃതകഥിക അഥവാ വസന്തസേന എന്ന ചിത്രവും ഇതിൽ ഉൾപ്പെടുന്നു. 1943 രണ്ടാം സിനിമയിൽ കെ എൽ സൈഗാൾ, ഖുർഷിദ് എന്നിവർ അഭിനയിച്ച താൻസൻ എന്ന ഹിന്ദി ചിത്രത്തിലും, തുടർന്ന് 1943 ശങ്കർ പാർവതി, 1945 ധന ഭഗത് എന്നീ ചിത്രങ്ങളിലും അവർ അഭിനയിച്ചു. വിവാഹത്തിന് തൊട്ടു പിന്നാലെ ഹരിൻ തന്റെ ആദ്യ വിദേശയാത്രയിൽ ലണ്ടനിലേക്ക് പോയി. ഏതാനും മാസങ്ങൾക്ക് ശേഷം കമലാദേവി അദ്ദേഹത്തോടൊപ്പം ചേർന്നു. അവർ അവിടെ ലണ്ടൻ സർവകലാശാലയിലെ ബെഡ്ഫോർഡ് കോളേജിൽ ചേർന്നു. പിന്നീട് സോഷ്യോളജിയിൽ ഡിപ്ലോമ നേടി. ലണ്ടനിൽ ആയിരിക്കുമ്പോൾ തന്നെ 1923 മഹാത്മാഗാന്ധിയുടെ നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് കമലാദേവി അറിഞ്ഞു. താമസിയാതെ ഇന്ത്യയിലേക്ക് മടങ്ങി. സാമൂഹിക ഉന്നമനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി രൂപീകരിച്ച ഒരു ഗാന്ധിയൻ സംഘടനയായ സേവാദളിൽ ചേർന്നു. താമസിയാതെ ദളിന്റെ വനിതാ വിഭാഗത്തിന്റെ ചുമതല അവർക്ക് ലഭിച്ചു. അവിടെ ഇന്ത്യയിലുടനീളമുള്ള എല്ലാ പ്രായത്തിലുമുള്ള പെൺകുട്ടികളെയും സ്ത്രീകളെയും സേവിക എന്ന സന്നദ്ധ പ്രവർത്തകരാക്കി മാറ്റുന്നതിനായി റിക്രൂട്ട് ചെയ്യുന്നതിലും പരിശീലിപ്പിക്കുന്നതിലും സംഘടിപ്പിക്കുന്നതിലും അവർ പങ്കാളികളായി. 1926 ഓൾ ഇന്ത്യ വിമൻസ് കോൺഫറൻസിന്റെ സ്ഥാപകയായ മാർഗരറ്റ് ഇ കസിൻസിനെ അവർ കണ്ടുമുട്ടി. മദ്രാസ് പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് മത്സരിക്കാൻ അവർക്കിത് പ്രചോദനമായി. അങ്ങനെ അവർ ഇന്ത്യയിൽ ഒരു നിയമസഭാ സീറ്റിലേക്ക് മത്സരിക്കുന്ന ആദ്യ വനിതയായി. കുറച്ചു ദിവസങ്ങൾ മാത്രമേ അവർക്ക് പ്രചാരണം നടത്താൻ കഴിഞ്ഞുള്ളൂവെങ്കിലും 55 വോട്ടുകളുടെ ചെറിയ വ്യത്യാസത്തിൽ അവർ പരാജയപ്പെട്ടു. അടുത്ത വർഷം അവർ അഖിലേന്ത്യാ വനിതാ സമ്മേളനത്തിന്റെ സ്ഥാപക അംഗമായി, അതിന്റെ ആദ്യത്തെ ഓർഗനൈസിംഗ് സെക്രട്ടറിയായി. തുടർന്നുള്ള വർഷങ്ങളിൽ AIWC രാജ്യമെമ്പാടും ശാഖകളും സന്നദ്ധ പരിപാടികളും നടത്തിക്കൊണ്ടും നിയമനിർമ്മാണ പരിഷ്കാരങ്ങൾക്കായി അചഞ്ചലമായി പ്രവർത്തിച്ചുകൊണ്ടും പ്രശസ്തി നേടിയ ഒരു ദേശീയ സംഘടനയായി വളർന്നു. അവരുടെ ഭരണകാലത്ത് അവർ പല യൂറോപ്യൻ രാജ്യങ്ങളിലും വ്യാപകമായി യാത്ര ചെയ്യുകയും നിരവധി സാമൂഹിക പരിഷ്കരണ കമ്മ്യൂണിറ്റി ക്ഷേമ പരിപാടികൾ ആരംഭിക്കാനും സ്ത്രീകൾക്കു വേണ്ടിയും സ്ത്രീകൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും പ്രചോദനം ഉൾക്കൊണ്ടു. ന്യൂഡൽഹിയിൽ ലേഡി ഇർവിൻ കോളേജ് ഫോർ ഹോം സയൻസിന്റെ രൂപീകരണത്തിന് ഇത് കാരണമായി. പിന്നീട് ബോംബെ ബീച്ച് ഫ്രണ്ടിൽ ഉപ്പിനെ തയ്യാറാക്കുന്നതിനായി മഹാത്മാഗാന്ധി പ്രഖ്യാപിച്ച 1930 പ്രസിദ്ധമായ ഉപ്പു സത്യാഗ്രഹത്തിൽ 7 നേതൃസംഘത്തിൽ അവർ ഭാഗമായിരുന്നു. ടീമിലെ മറ്റൊരു വനിതാ വളണ്ടിയർ അവന്തികാബായ് ഗോഖലെ ആയിരുന്നു. പിന്നീട് ഞെട്ടിപ്പിക്കുന്ന ഒരു നീക്കത്തിൽ കമലാദേവി അടുത്തുള്ള ഒരു ഹൈക്കോടതിയിൽ പോയി അവിടെ ഉണ്ടായിരുന്ന ഒരു മജിസ്ട്രേറ്റിനോട് താൻ തയ്യാറാക്കിയ ഫ്രീഡം സാൾട്ട് വാങ്ങാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. 1930 ജനുവരി 26 ഒരു സംഘർഷത്തിൽ ഇന്ത്യൻ ത്രിവർണ പതാക സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി അവർ വ്യാപകമായ മാധ്യമശ്രദ്ധ നേടി. രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ കമലാദേവി ഇംഗ്ലണ്ടിലായിരുന്നു. ഇന്ത്യയുടെ സാഹചര്യം മറ്റു രാജ്യങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിനും യുദ്ധാനന്തര സ്വാതന്ത്ര്യത്തിനായുള്ള പിന്തുണ ശേഖരിക്കുന്നതിനുമായി അവർ ഉടൻ തന്നെ ഒരു ലോക പര്യടനം ആരംഭിച്ചു. ഈ പര്യടനത്തിൽ അവർ തെക്കൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലൂടെ സഞ്ചരിച്ചു. 1941 അവർ ഒരു ഒറ്റപ്പെട്ട ട്രെയിനിൽ യാത്ര ചെയ്യുകയുണ്ടായി. ലൂസിയാനയിൽ വെള്ളക്കാരായ യാത്രക്കാർക്കായി നീക്കിയിരുന്ന ഒരു കാറിൽ നിന്ന് അവളെ മാറ്റാൻ ഒരു കണ്ടക്ടർ ശ്രമിച്ചു. അവൾ ഒരു കറുത്ത അമേരിക്കക്കാരിയല്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ കണ്ടക്ടർ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന ആശയക്കുഴപ്പത്തിലാകുകയും അവൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് അവളോട് ചോദിക്കുകയും ചെയ്തു. ന്യൂയോർക്ക് എന്ന അവളുടെ ആദ്യ ഉത്തരത്തിന് ഏത് നാട്ടിൽ നിന്നാണ് വരുന്നത് എന്നറിയാൻ അയാൾ ശ്രമിച്ചു. അതിന് അവൾ മറുപടി നൽകിയതായി റിപ്പോർട്ടുണ്ട്. ഞാൻ വ്യക്തമായും ഒരു നിറമുള്ള സ്ത്രീയാണ്. നിങ്ങൾ എന്നെ ശല്യപ്പെടുത്തേണ്ട ആവശ്യമില്ല, കാരണം എനിക്കിവിടെ നിന്ന് മാറാൻ ഉദ്ദേശമില്ല. കണ്ടക്ടർ അവളെ ആ ട്രെയിൻ കാറിൽ ഇരുത്തി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം അതിന്റെ പശ്ചാത്തലത്തിൽ വിഭജനം കൊണ്ടുവന്നു. അഭയാർത്ഥികളുടെ പുനരധിവാസത്തിൽ അവർ മുഴുകി. പുനരധിവാസത്തിന് സഹായിക്കുന്നതിനായി ഇന്ത്യൻ സഹകരണ യൂണിയൻ സ്ഥാപിക്കുക എന്നതായിരുന്നു അവരുടെ ആദ്യ ദൗത്യം. യൂണിയൻ വഴി സഹകരണ രീതിയിൽ ഒരു ടൗൺഷിപ്പിനായി അവർ പദ്ധതികൾ തയ്യാറാക്കി. ഒടുവിൽ സംസ്ഥാന സഹായം ആവശ്യപ്പെടരുതെന്ന വ്യവസ്ഥയിൽ ജവഹർലാൽ നെഹ്റു മനസ്സിലാ മനസ്സോടെ അവർക്ക് അനുമതി നൽകി. അതിനാൽ വളരെയധികം പോരാട്ടങ്ങൾക്ക് ശേഷം ഡൽഹിയുടെ പ്രാന്തപ്രദേശത്ത് ഫരീദാബാദ് ടൗൺഷിപ്പ് സ്ഥാപിക്കപ്പെട്ടു. വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിൽ നിന്നുള്ള 50,000-ലധികം അഭയാർത്ഥികളെ പുനരധിവസിപ്പിച്ചു. അഭയാർത്ഥികൾക്ക് പുതിയ വീടുകളും പുതിയ തൊഴിലുകളും സ്ഥാപിക്കാൻ സഹായിക്കുന്നതിൽ അവർ അക്ഷീണം പ്രവർത്തിച്ചു. ഇതിനായി അവർക്ക് പുതിയ കഴിവുകളിൽ പരിശീലനം നൽകി. പുതിയ പട്ടണത്തിൽ ആരോഗ്യ സൗകര്യങ്ങൾ സ്ഥാപിക്കുന്നതിലും അവർ സഹായിച്ചു. അങ്ങനെ ജനങ്ങളുടെ പുനരധിവാസത്തിനായുള്ള അവരുടെ ജീവിതത്തിലെ രണ്ടാം ഘട്ടം ആരംഭിച്ചു. അതുപോലെ തന്നെ അവരുടെ നഷ്ടപ്പെട്ട കരകൗശല വസ്തുക്കളുടെ പുനരധിവാസത്തിനും സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ ഇന്ത്യൻ കരകൗശല വസ്തുക്കളുടെയും കൈത്തറിയുടെയും മഹത്തായ പുനരുജ്ജീവനത്തിന് അവർ ഒറ്റയ്ക്ക് ഉത്തരവാദിയായി കണക്കാക്കപ്പെട്ടു. കൂടാതെ ആധുനിക ഇന്ത്യയിലേക്കുള്ള അവരുടെ ഏറ്റവും വലിയ പൈതൃകമായും ഇത് കണക്കാക്കപ്പെടുന്നു. ആയിരത്തി 1950-കളിൽ ഇന്ത്യയുടെ വികസനത്തിനായുള്ള നെഹ്റുവിന്റെ ദർശനത്തിന്റെ ഭാഗമായി ഫാക്ടറി അധിഷ്ഠിത വൻതോതിലുള്ള ഉൽപ്പാദനത്തിന്റെ പാശ്ചാത്യ രീതികൾ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത് പരമ്പരാഗത കരകൗശല വിദഗ്ധരെ, പ്രത്യേകിച്ച് അസംഘടിത മേഖലകളിലെ സ്ത്രീകളെ ബാധിക്കുമോ എന്ന സാധ്യതയെക്കുറിച്ച് അവർ ആശങ്കാകുലരായി. തദ്ദേശീയ അറിവുകളുടെ ഒരു കലവറയായി വർത്തിച്ച ഇന്ത്യയുടെ തദ്ദേശീയ കലകളും കരകൗശല വസ്തുക്കളും സൂക്ഷിക്കുന്നതിനും ശേഖരിക്കുന്നതിനുമായി അവർ നിരവധി കരകൗശല മ്യൂസിയങ്ങൾ സ്ഥാപിച്ചു. ഇതിൽ ഡൽഹിയിലെ തിയേറ്റർ ക്രാഫ്റ്റ്സ് മ്യൂസിയവും ഉൾപ്പെടുന്നു. കമലാദേവി കലയും കരകൗശലവും പ്രോത്സാഹിപ്പിച്ചു. മാസ്റ്റർ കരകൗശല വിദഗ്ധർക്കുള്ള ദേശീയ അവാർഡുകൾ ഏർപ്പെടുത്തി. രാജ്യമെമ്പാടും സെൻട്രൽ കോട്ടേജ് ഇൻഡസ്ട്രീസ് എംപോറിയം സ്ഥാപിച്ചു. 1964-ൽ അവർ ഭാരതീയ നാട്യ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ബാംഗ്ലൂരിൽ നാട്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കഥക് ആൻഡ് കോറിയോഗ്രാഫി ആരംഭിച്ചു. കമലാദേവി ചതോപാധ്യ ഓൾ ഇന്ത്യ ഹാൻഡിക്രാഫ്റ്റ്സ് ബോർഡ് സ്ഥാപിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. കൂടാതെ അതിന്റെ ആദ്യ ചെയർപേഴ്സണും ഇവർ ആയിരുന്നു. ഡൽഹി ക്രാഫ്റ്റ് കൗൺസിൽ ഓഫ് ഇന്ത്യ, വേൾഡ് ക്രാഫ്റ്റ്സ് കൗൺസിൽ എന്നിവ സ്ഥാപിക്കാൻ അവർ സഹായിച്ചു. WCC ഏഷ്യ പസഫിക് മേഖലയുടെ ആദ്യ പ്രസിഡന്റായിരുന്നു കമലാദേവി ചതോപാധ്യായ. കൂടാതെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ചെയർമാനുമായിരുന്നു. പിന്നീട് സംഗീത നാടക അക്കാദമിയുടെ തലവനുമായിരുന്നു. കൂടാതെ യുനെസ്കോയിലെ അംഗവുമായിരുന്നു. അവരുടെ ആത്മകഥയായ ഇന്നർ റിസസ് ആൻഡ് ഔട്ടർ സ്പേസസ് മെമ്മോയർ 1986 പ്രസിദ്ധീകരിച്ചു. 1988 ഒക്ടോബർ 29 ബോംബെയിൽ വച്ച് 85 വയസ്സുള്ളപ്പോൾ അവർ അന്തരിച്ചു. ഇന്ത്യ ഗവൺമെന്റ് അവർക്ക് പത്മഭൂഷണും 1987 പത്മവിഭൂഷണും നൽകി ആദരിച്ചു. ഇവ ഇന്ത്യയിലെ ഏറ്റവും ആദരണീയമായ സിവിലിയൻ അവാർഡുകളിൽ ഒന്നാണ്. കമ്മ്യൂണിറ്റി ലീഡർഷിപ്പിന് 1966 അവർക്ക് റാമോൺ മാക്സസെ അവാർഡും ലഭിച്ചു. 1974 അവരുടെ ജീവിതകാലത്തെ പ്രവർത്തനങ്ങളെ മാനിച്ച് രത്നസദസ്യ എന്ന സംഗീത നാടക അക്കാദമി ഫെല്ലോഷിപ്പ് അവർക്ക് ലഭിച്ചു. ഇന്ത്യയുടെ നാഷണൽ അക്കാദമി ഓഫ് മ്യൂസിക് ഡാൻസ് ഡ്രാമയായ സംഗീത നാടക അക്കാദമിയുടെ ഏറ്റവും ഉയർന്ന അവാർഡാണ് ഫെല്ലോഷിപ്പ്. കരകൗശല വസ്തുക്കളുടെ പ്രോത്സാഹനത്തിന് നൽകിയ സംഭാവനകൾക്ക് 1977 യുനെസ്കോ അവരെ ഒരു അവാർഡ് നൽകി ആദരിച്ചു. ശാന്തിനികേതൻ അവരുടെ പരമോന്നത ബഹുമതിയായ ദേശീ കോത്തമ നൽകി ആദരിച്ചു. 2018 ഏപ്രിൽ 3 അവരുടെ 115 ജന്മദിനമാകുമായിരുന്ന സമയത്ത് ഗൂഗിൾ അവരുടെ ഹോം പേജിൽ ഒരു ഡൂഡിൽ നൽകി അവരെ ആദരിച്ചു. പ്രിയ ശ്രോതാക്കളെ, സാമൂഹ്യ പരിഷ്കർത്താവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന കമലാദേവി ചതോപാധ്യയെക്കുറിച്ചായിരുന്നു ശ്രോതാക്കൾ സ്ത്രീതരംഗത്തിലൂടെ ഇതുവരെ കേട്ടത്.

0: മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവ ബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
1: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.

0: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
1: ആഴ്ച വൃത്താന്തം ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ. ഒരാഴ്ചക്കാലത്തെ പ്രധാന സംഭവങ്ങൾ ശ്രോതാക്കളുടെ കാതോരം എത്തുകയാണ് ആഴ്ച വൃത്താന്തം. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ചോദ്യക്കടലാസുകളിൽ വ്യാപക പിഴവുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് 3 വിഷയങ്ങളിലെ UGC നെറ്റ് പരീക്ഷകൾ വീണ്ടും നടത്താൻ ദേശീയ പരീക്ഷാ ഏജൻസി തീരുമാനിച്ചു. ജൂണിൽ നടന്ന 87 വിഷയങ്ങളിലെ പരീക്ഷകളിൽ ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നിവയാണ് വീണ്ടും നടത്തുക. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ കൈമാറാതെ പ്രധാനമന്ത്രി താരിഖ് റഹ്മാൻ ഇന്ത്യ സന്ദർശിക്കില്ലെന്ന് ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. സെപ്റ്റംബർ 12-13 തീയതികളിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിലേക്ക് ഇന്ത്യ താരിഖ് റഹ്മാനെ ക്ഷണിച്ചിരുന്നു. സംസ്ഥാനത്ത് വീട്ടിലെത്തിയുള്ള ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് സെപ്റ്റംബർ 1 തുടങ്ങാനിരിക്കെ ആരോഗ്യമുള്ള ഗുണഭോക്താക്കൾ അവസരം ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ കർശന നടപടി. തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർ സാക്ഷ്യപ്പെടുത്തി കൈമാറുന്ന ഗുണഭോക്താക്കളുടെ വീട്ടിൽ മാത്രമായിരിക്കും അക്ഷയ കേന്ദ്രം അധികൃതർ മസ്റ്ററിംഗ് നടത്തുക. ആരോഗ്യ പ്രശ്നമില്ലാത്ത ഒട്ടേറെ പേർ മുൻപ് അക്ഷയ സംരംഭകരെ വീട്ടിലേക്ക് വിളിച്ചുവരുത്തി മസ്റ്ററിംഗ് നടത്തിയ സാഹചര്യത്തിലാണ് ഇത്. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർ, കിടപ്പുരോഗികൾ, വയോജനങ്ങൾ തുടങ്ങിയ അക്ഷയ കേന്ദ്രത്തിൽ നേരിട്ടെത്താൻ പ്രയാസമുള്ളവർക്കാണ് വീട്ടിൽ മസ്റ്ററിംഗ്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ഓണസദ്യയും മറ്റ് ഭക്ഷണപ്പൊതികളും വിതരണം ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ പരിശോധന ശക്തമാക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. വിതരണ കേന്ദ്രങ്ങളിൽ സൂക്ഷിക്കുന്ന അസംസ്കൃത വസ്തുക്കളുടെയും പാക്ക് ചെയ്ത ഭക്ഷ്യവസ്തുക്കളുടെയും ഗുണനിലവാരം, സംഭരണ സാഹചര്യങ്ങൾ, കാലാവധി കഴിഞ്ഞതോ കേടായതോ ആയ ഉൽപ്പന്നങ്ങളുടെ സാന്നിധ്യം, ലേബലിംഗ്, ബാച്ച് വിവരങ്ങൾ എന്നിവ പരിശോധിക്കും. ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യയിലെയും സംസ്ഥാന ബാർ കൌൺസിലുകളിലെയും ഉന്നത പദവികളിൽ ഒരേ വ്യക്തി ദീർഘകാലം തുടരുന്നതിനെതിരെ സുപ്രീംകോടതിയിൽ ഹർജി. 2014 നവംബർ മുതൽ BCI അധ്യക്ഷനായി തുടരുന്ന മനൻകുമാർ മിശ്ര കഴിഞ്ഞ ദിവസം ഇറക്കിയ വിവാദ ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് ഹർജി. കേരളത്തിലെ PSC പരീക്ഷാക്രമക്കേടിൽ ഗവർണർ രാജേന്ദ്ര ആർലേർക്കർ ഇടപെടുന്നു. 100 പരാതികൾ ഉയർന്നതിനാൽ രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് ചെയ്യാനാണ് നീക്കം. PSC ഭരണഘടനാപരമായ സ്ഥാപനമായതിനാൽ നടപടിയെടുക്കാൻ രാഷ്ട്രപതിക്ക് അധികാരമുള്ളൂ. കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന ഉള്ളടക്കം നിർബന്ധമായും റിപ്പോർട്ട് ചെയ്യാൻ സാമൂഹിക മാധ്യമ ഇടനിലക്കാർക്ക് നിർദ്ദേശം നൽകണമെന്ന ഹർജിയിൽ സുപ്രീംകോടതി കേന്ദ്രത്തിന്റെ മറുപടി തേടി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ട് BJP നേതാക്കൾ അടിച്ചുമാറ്റിയെന്ന ദേശീയ കൌൺസിൽ അംഗം PC ജോർജിന്റെ ആരോപണം വിവാദത്തിൽ. എന്നാൽ പ്രസംഗം വിവാദമായതോടെ തന്നെ ചിലർ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും ഒരു പൈസ പോലും ആരും തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ നിന്ന് വകമാറ്റിയിട്ടില്ലെന്നും ജോർജ് തിരുത്തി. സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കാത്തതിന് സംസ്ഥാന സർക്കാരിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട വനിതാ സംവരണ ഭേദഗതി ബില്ലിൽ പ്രതിപക്ഷ പാർട്ടികളുടെ സഹകരണം തേടിക്കൊണ്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭ്യർത്ഥന നാടകമെന്ന് കോൺഗ്രസ്. വനിതാ സംവരണം നടപ്പാക്കുകയല്ല മറിച്ച് മോദിയെ സംരക്ഷിക്കലാണ് ബില്ലിന്റെ ലക്ഷ്യമെന്ന് AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പരിഹസിച്ചു. റെയിൽവേ സ്റ്റേഷനുകളിലെ കുടിവെള്ളം ഗുരുതരമായ ആരോഗ്യ ഭീഷണിയാകുന്നുവെന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട്. പാലക്കാട്, കോയമ്പത്തൂർ ഉൾപ്പെടെയുള്ള സ്റ്റേഷനുകളിലെ പ്ലാറ്റ്ഫോമുകളിലെ ടാപ്പുകളിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകളാണ് പരിശോധിച്ചത്. വാട്ടർ കൂളറുകളിലെ വെള്ളത്തിൽ പോലും ഈ കോളി ബാക്ടീരിയ കണ്ടെത്തി. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ സുരക്ഷിതമായ കുടിവെള്ളം ഉറപ്പാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് നിർദ്ദേശം നൽകി. വിവിധ സ്റ്റേഷനുകളിലെ വാട്ടർ കൂളറുകളിൽ ഈ കോളി ഉൾപ്പെടെയുള്ള ഹാനികരമായ ബാക്ടീരിയകളുടെ സാന്നിധ്യമുണ്ടെന്ന കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടിന് പിന്നാലെയാണ് നടപടി.
3: വന്ദേമാതരത്തിന്റെ 6 ചരണങ്ങൾ പൂർണ്ണമായി ആലപിക്കണമെന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ തീരുമാനത്തോട് എതിർപ്പ് പ്രകടിപ്പിച്ച കോൺഗ്രസ് പാർട്ടിയുടെ ആസ്ഥാനത്ത് ആലപിച്ചത് സമ്പൂർണ്ണ വന്ദേമാതരം. കോൺഗ്രസ് ആസ്ഥാനത്തെ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ ഉന്നത നേതാക്കൾ അസ്വസ്ഥരായി ഇടപെടാൻ ശ്രമിച്ചെങ്കിലും പുറമേ നിന്നുള്ള ഗായകസംഘം പാടി പൂർത്തിയാക്കി. വന്ദേമാതരത്തിന്റെ ആദ്യ രണ്ടു ചരണങ്ങൾ മാത്രം പാടുന്നതായിരുന്നു 1937 മുതൽ പാർട്ടിയിലെ പതിവ്. സ്വാതന്ത്ര്യം നേടി 8 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ രാജ്യം ഒട്ടേറെ വെല്ലുവിളികളെ അതിജീവിച്ചെന്നും എന്നാൽ ഇനിയും ഏറെ ചെയ്യാനുണ്ടെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. രാജ്യത്തിന്റെ ഭാവി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ യുവ അഭിഭാഷകരും നിയമബിരുദധാരികളും സജ്ജരാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സുപ്രീംകോടതി ബാർ അസോസിയേഷൻ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഖനനാനുമതിക്ക് സംസ്ഥാനങ്ങൾ നികുതിയോ സെസ്സോ ഈടാക്കുന്നത് നിയന്ത്രിക്കാൻ കേന്ദ്രത്തിന് അധികാരം നൽകുന്ന പുതിയ ഭേദഗതി ബിൽ നിയമക്കുരുക്കിലേക്ക്. ഭരണഘടനാ പ്രകാരം സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചു കിട്ടിയ അധികാരത്തെയാണ് വെറുമൊരു നിയമനിർമ്മാണത്തിലൂടെ മറികടക്കാൻ കേന്ദ്രം ശ്രമിക്കുന്നതെന്നാണ് വാദം. മുഖ്യമന്ത്രിയുടെ 2026 പോലീസ് മെഡലുകൾക്ക് കണ്ണൂർ സിറ്റി റൂറൽ ജില്ലകളിലായി 22 പോലീസ് ഉദ്യോഗസ്ഥർ അർഹരായി. വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെയാണ് പട്ടിക പുറത്തുവിട്ടത്. യുദ്ധത്തിൽ ഇറാനെ പരാജയപ്പെടുത്തിയാലുടൻ തന്ത്രപ്രധാന ചരക്കിടനാഴിയായ ഹോർമൂസ് കടലെടുക്ക് അമേരിക്കൻ ഭൂപ്രദേശമായി പ്രഖ്യാപിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ന്യൂയോർക്കിൽ നടന്ന രാഷ്ട്രീയ റാലിക്കിടെയാണ് ഞെട്ടിക്കുന്ന പ്രഖ്യാപനം. നിലവിൽ കടലെടുക്കിനുമേൽ പൂർണ്ണ നിയന്ത്രണം യുഎസിനാണെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ ഹോർമൂസിന്റെ കാര്യത്തിൽ മനക്കോട്ട കെട്ടേണ്ടെന്ന് ഇറാൻ വ്യക്തമാക്കി. ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘടനയായ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് തെക്കൻ ലെബനനിൽ ശനിയാഴ്ച രാവിലെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 11 പേർ കൊല്ലപ്പെട്ടു. ജൂണിൽ ഇസ്രയേലും ലെബനനും തമ്മിൽ വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷമുണ്ടാകുന്ന ഏറ്റവും മാരകമായ ആക്രമണമാണിത്. ഇന്തോനേഷ്യയിലെ ഫ്ലോഷ് ദ്വീപിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ 47 പേർ മരിച്ചു, ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. പ്രാദേശിക സമയം ശനിയാഴ്ച രാവിലെ 5 മേഖലയിൽ കനത്ത നാശം വിതച്ച് ഭൂചലനമുണ്ടായത്. സർക്കാർ ജീവനക്കാർക്കുള്ള ബോണസും ഓണക്കാല ഉത്സവ ഭത്തയും മുൻവർഷത്തെ പോലെ തന്നെ. ബോണസ് 4,500 രൂപ. ഇതിന് അർഹതയില്ലാത്തവർക്ക് 3,000 രൂപ ഉത്സവ ഭത്ത. തിരിച്ചുപിടിക്കുന്ന അഡ്വാൻസായി മുൻവർഷത്തെ പോലെ പരമാവധി 20,000 രൂപ ലഭിക്കും. ഉച്ചഭക്ഷണ പാചക തൊഴിലാളികൾ 1,550 രൂപ, ആശാവർക്കർമാർ 1,450, കരാർ ജീവനക്കാർ 1,460, സ്കൂൾ കൌൺസിലർമാർ 1,390, പ്രേരക് അംഗൻവാടി ജീവനക്കാർ 1,250 എന്നിവർക്കും മുൻവർഷത്തെ പോലെ ഉത്സവ ഭത്ത ലഭിക്കും. പോലീസിലെ ഗർഭിണികളായ ഉദ്യോഗസ്ഥകൾക്ക് ഡ്യൂട്ടി സമയത്ത് യൂണിഫോമിന് പകരം കാക്കി ചൂരിദാറും ഷാളും ധരിക്കാൻ അനുമതി. ഷൂസിന് പകരം ചെരുപ്പും ഉപയോഗിക്കാം. മൈസൂരു ചാമരാജ്നഗർ വനത്തിലുണ്ടായ ഏറ്റുമുട്ടലിൽ വനം ഉദ്യോഗസ്ഥരുടെ വെടിയേറ്റ് 3 പേർ മരിച്ചു. ശനിയാഴ്ച പുലർച്ചെ 5 കാവേരി വന്യജീവി സങ്കേതത്തിലെ ഹനൂർ വന്യജീവി ഡിവിഷനുകളിൽ ഹാഗ്യ പരിധിയിലുള്ള ഹോളേമുരതട്ടി വനത്തിലാണ് സംഭവം. വെടിവെപ്പിൽ ഒരു വനം വകുപ്പ് ഉദ്യോഗസ്ഥനും പരിക്കേറ്റിട്ടുണ്ട്. ഓണാഘോഷത്തിന്റെ ഭാഗമായി നഗരങ്ങളിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടാകാനിടയുള്ള ഗതാഗത കുരുക്കും ക്രമസമാധാന പ്രശ്നങ്ങളും ഒഴിവാക്കാൻ സമഗ്രമായ ട്രാഫിക് മാനേജ്മെന്റ് പ്ലാൻ നടപ്പിലാക്കും. തിരക്കേറിയ സമയങ്ങളിൽ പൊതുജന സഞ്ചാരത്തിന് തടസ്സമുണ്ടാക്കുന്ന പൊതുയോഗങ്ങളോ പ്രകടനങ്ങളോ അനുവദിക്കില്ല. ഓണക്കാലത്ത് നഗരത്തിൽ സുഗമമായ യാത്ര ഉറപ്പാക്കാൻ പൊതുജനങ്ങൾ പോലീസുമായി പൂർണ്ണമായി സഹകരിക്കണമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ BV വിജയഭാരത് റെഡ്ഡി അറിയിച്ചു. ഓണത്തിന് വിഷരഹിത നാടൻ പച്ചക്കറികൾ ന്യായവിലയ്ക്ക് നൽകാൻ കൃഷിവകുപ്പ് ജില്ലയിൽ 154 ഓണച്ചന്തകൾ തുടങ്ങും. ഉത്രാടം വരെയാണ് ഓണച്ചന്തകൾ പ്രവർത്തിക്കുക. കേരളത്തിൽ റോഡ് നികുതി അടക്കാതെ സർവീസ് നടത്തുന്ന അന്തർസംസ്ഥാന ടൂറിസ്റ്റ് ബസ്സുകൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടി തുടങ്ങി. 72 വാഹനങ്ങളുടെ പേരിൽ കേസെടുത്തു. നികുതി ഇനത്തിൽ മാത്രം 1 കോടിയിലധികം രൂപ അടക്കുന്നതിന് ഈ വാഹനങ്ങൾക്ക് നോട്ടീസ് നൽകി.
1: ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
4: പാകിസ്ഥാൻ ചാരസംഘടനയായ ISI പിന്തുണയുള്ള ഷഹസാദ് ഭട്ടി ഭീകര ശൃംഖലയിലെ 254 അറസ്റ്റ് ചെയ്ത് കേന്ദ്ര സുരക്ഷാ ഏജൻസികൾ. അറസ്റ്റിലായവരിൽ 2 കേരളത്തിൽ നിന്നാണ്. സ്വാതന്ത്ര്യദിനം ലക്ഷ്യമിട്ട് ആസൂത്രണം ചെയ്ത വൻ ഭീകര ആക്രമണ പദ്ധതിയാണ് സുരക്ഷാ ഏജൻസി തകർത്തതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എക്സ് പോസ്റ്റിൽ അറിയിച്ചു. 14 റെയ്ഡ് നടന്നത്. ഏറ്റവും അധികം പേർ അറസ്റ്റിലായത് ഉത്തർപ്രദേശിൽ നിന്നാണ്. ഉദ്യോഗാർത്ഥികളുടെ കടുത്ത പ്രക്ഷോഭങ്ങൾക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞ് ജാർഖണ്ഡ് സർക്കാർ. പരീക്ഷാ നടത്തിപ്പിലെ ക്രമക്കേടുകളിലും ചോദ്യപേപ്പർ ചോർച്ചയിലും വിവാദത്തിലായ JSSC CGL പരീക്ഷ റദ്ദാക്കുമെന്ന് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ പ്രഖ്യാപിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച് ഡൽഹിയിൽ ജന്തർമന്ദറിൽ ആഞ്ഞടിച്ച പാറ്റ സമരത്തിന് തൊട്ടുപിന്നാലെയാണ് ജാർഖണ്ഡിലും സമരം തുടങ്ങിയിരുന്നത്. നേതൃതലത്തിൽ വൻ അഴിച്ചുപണിയുമായി BJP. പുതുമുഖങ്ങളെയും മുഖ്യധാരയിൽ നിന്ന് വിട്ടുനിന്ന ചില നേതാക്കളെയും ഉൾപ്പെടുത്തി. പുനഃസംഘടനയ്ക്ക് പിന്നാലെ വൈകാതെ മന്ത്രിസഭ അഴിച്ചുപണിയുമുണ്ടായേക്കും. സർക്കാർ ആശുപത്രികളിൽ ഡ്യൂട്ടിയിലുള്ള ഡോക്ടർമാരുടെ പേരും ഓഫീസ് സമയവും ബോർഡിൽ വ്യക്തമായി പ്രദർശിപ്പിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശിച്ചു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ താലൂക്ക് ആശുപത്രി വരെ എല്ലായിടത്തും ഇത് നടപ്പിലാക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. ഭൂനിയമങ്ങളിൽ ഭേദഗതി വരുത്തി രണ്ടാം ഭൂപരിഷ്കരണത്തിന് സർക്കാർ തുടക്കമിടുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങൾ തുറക്കാൻ നടപടിയെടുക്കും. അവിടെ കാർഷിക വ്യവസ്ഥയ്ക്കും പരിസ്ഥിതിക്കും കോട്ടം തട്ടാത്ത രീതിയിൽ ടൂറിസം, മൾട്ടിക്രോപ്പിംഗ് എന്നിവ പ്രോത്സാഹിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനതല കർഷക ദിനാഘോഷം കളമശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. എല്ലാ പഴുതുകളും അടച്ചു വേണം പരീക്ഷകൾ സംഘടിപ്പിക്കാനെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. മുഴുവൻ പരീക്ഷാ നടപടികളെക്കുറിച്ചും വിശദ പരിശോധന നടത്താനും തിരുത്തൽ നടപടികളെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനും എൻ ടി എയോട് നിർദ്ദേശിച്ചു. യു ജി സി നെറ്റ് പരീക്ഷയിലെ 3 വിഷയങ്ങളിൽ പുനഃപരീക്ഷ പ്രഖ്യാപിച്ചതിനു പിന്നാലെ ഉന്നതതല യോഗം വിളിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഉയർന്ന വിമാന നിരക്കുകൾ ഉൾപ്പെടെയുള്ള വിഷയം കൈകാര്യം ചെയ്യാനുള്ള ചട്ടങ്ങൾ 3 തയ്യാറാക്കുമെന്ന് കേന്ദ്രം സുപ്രീംകോടതിയിൽ. എയർ ഇന്ത്യ ഗ്രൂപ്പിന്റെ 2 പൈലറ്റുമാർ ലഹരി പരിശോധനയിൽ കുടുങ്ങിയതായ റിപ്പോർട്ട്. ഓഗസ്റ്റ് 4 ഫുക്കറ്റിൽ നിന്ന് ഡൽഹിയിലെത്തിയ വിമാനം യാത്രമധ്യേ പൊടുന്നനെ 300 താഴത്തേക്ക് പതിച്ചതിന്റെ അന്വേഷണത്തിൽ പൈലറ്റ് ഇൻ കമാൻഡ് കഞ്ചാവ് ഉപയോഗിച്ചതിനു പിന്നാലെ ഏർപ്പെടുത്തിയ നിർബന്ധിത പരിശോധനയിൽ 2 പൈലറ്റുമാർ പരാജയപ്പെട്ടെന്നാണ് വിവരം. മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് സ്പോൺസർമാരായ റിപ്പോർട്ട് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി വിദേശത്തേക്ക് കൈമാറിയ പണത്തിന് ജി എസ് ടി അടച്ചില്ലെന്ന കേസിൽ തുടർ നടപടി സ്വീകരിക്കാതിരുന്ന 3 ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ള സംബന്ധിച്ച അന്വേഷണം വേഗം പൂർത്തിയാക്കണമെന്ന് എസ് ഐ ടിയോട് സുപ്രീംകോടതി. അന്വേഷണ പുരോഗതി വ്യക്തമാക്കി 2 തലസ്ഥിതി റിപ്പോർട്ട് നൽകാനും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് ആവശ്യപ്പെട്ടു. ഷോട്ട്പുട്ടെറിയാൻ കഴിയില്ലെങ്കിൽ എങ്ങനെ പോലീസിലെടുക്കുമെന്നും ശാരീരിക സൗന്ദര്യം എന്നാൽ ശാരീരിക ക്ഷമതയാണെന്നും ഹൈക്കോടതി. പോലീസിൽ നിയമനം നൽകാൻ സർക്കാർ തീരുമാനിച്ച ബോഡി ബിൽഡർമാരുടെ കാര്യത്തിൽ അതില്ലെന്ന് തെളിഞ്ഞെന്നും ജസ്റ്റിസ് എ ബദറുദ്ദീൻ പറഞ്ഞു. കേരളം എന്ന പേരുമാറ്റത്തിന് ഔദ്യോഗിക അംഗീകാരമായി. സംസ്ഥാനത്തിന്റെ പേര് കേരള എന്നത് കേരളം എന്നാക്കുന്ന ബില്ലിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഒപ്പുവച്ചു. ഇനി ഭരണഘടനാ അനുച്ഛേദം 3 പ്രകാരം ഭരണഘടനയുടെ 1 ഷെഡ്യൂളിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തുന്നതോടെ ഇത് ഔദ്യോഗികമായി പ്രാവർത്തികമാകും. പട്ടയം ലഭിച്ച ഭൂമി മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് അനുമതി തേടേണ്ട നടപടിക്രമങ്ങൾ വിശദമാക്കി റവന്യൂ വകുപ്പിന്റെ മാർഗരേഖ. കാർഷികാവശ്യത്തിനും മറ്റും പതിച്ചു കിട്ടിയ ഭൂമി, വീട്, കട, മറ്റ് ആവശ്യങ്ങൾ എന്നിവക്ക് ഉപയോഗിക്കുന്നതിനാണ് അനുമതി നൽകുക. 2024 ജൂൺ 7 അനുവദിച്ച പട്ടയങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കും.
1: ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
2: കാട്ടാനകൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുന്നത് തടയാൻ വനാതിർത്തിയിലെ പ്ലാവുകളിലെ ഇടിച്ചക്കകൾ പറിക്കാൻ പദ്ധതിയുമായി വനം വകുപ്പ്. ചക്ക പഴുക്കുമ്പോൾ മണം പിടിച്ചാണ് ആനക്കൂട്ടങ്ങൾ വനാതിർത്തിയിലേക്ക് എത്തുന്നതെന്നും ചക്ക തീരുന്നതോടെ ഇവ നാട്ടിലേക്ക് ഇറങ്ങുകയാണ് പതിവെന്നും വനം വകുപ്പ് വിലയിരുത്തൽ. ഇന്ത്യൻ ബഹിരാകാശ യാത്രികർക്ക് പരിശീലനത്തിന് ഇനി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരില്ലെന്ന റിപ്പോർട്ടുകൾ. ഭാവി യാത്രികരെ പരിശീലിപ്പിക്കുന്നതിനും സജ്ജമാക്കുന്നതിനും ശ്രീഹരിക്കോട്ടയിൽ ISRO പരിശീലന കേന്ദ്രം നിർമ്മിക്കും. ഗഗൻയാത്രി നിവാസ് എന്ന പേരിലാണ് പ്രത്യേക ക്രൂ ഐസൊലേഷൻ കേന്ദ്രം വരുന്നത്. ഇതിനുള്ള ടെൻഡർ ക്ഷണിച്ചു. 26 കോടിയാണ് ചെലവ്. തൃണമൂൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും പശ്ചിമബംഗാളിലെ മുൻ മന്ത്രിയും ഡെപ്യൂട്ടി സ്പീക്കറുമായ ആശിഷ് ബാനർജിയെ പാർട്ടി ഓഫീസിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. എല്ലാ മതങ്ങളും അതിൽ തെറ്റായി വരുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ തിരുത്തണമെന്നും നവോത്ഥാനത്തിന് ശ്രമിക്കണമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കേരള നദ്വത്തുൽ മുജാഹിദ്ദീൻ സംസ്ഥാന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അഭിഭാഷകൻ അതിവേഗ ഓട്ടക്കാരനല്ലെന്നും ദീർഘദൂര ഓട്ടക്കാരനെ പോലെ സ്ഥിരവും നിരന്തരവുമായ നൈപുണി വികസനത്തോടെ മുന്നേറണമെന്നും ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. തലശ്ശേരി വ്യാപാരി വ്യവസായി വെൽഫെയർ സഹകരണ സംഘം തട്ടിപ്പ് കേസ് അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ സാധ്യത. 2 കോടിയോളം രൂപയുടെ തട്ടിപ്പ് സംബന്ധിച്ച് പരാതി വന്നതോടെയാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നത്. US സൈനികരെ കൊല്ലുകയോ പിടികൂടുകയോ ചെയ്യുന്നവർക്ക് $30,000 ഏകദേശം 2,800,000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് ഇറാൻ സൈന്യം. വനിതകളാണ് ഈ ദൌത്യം നിർവഹിക്കുന്നതെങ്കിൽ ഇരട്ടി പാരിതോഷികം നൽകുമെന്നും ഇറാൻ അറിയിച്ചു. ഇന്തോനേഷ്യയിലെ ഫ്ലോർസ് ദ്വീപിലുണ്ടായ ഭൂകമ്പത്തിൽ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് 4 മൃതദേഹങ്ങൾ കൂടി രക്ഷാപ്രവർത്തകർ വീണ്ടെടുത്തു. ഇതോടെ മരിച്ചവരുടെ എണ്ണം 51 100 പേർക്ക് പരിക്കുണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഓസ്ട്രേലിയൻ മണ്ണിൽ ചരിത്ര വിജയം നേടി ബംഗ്ലാദേശ്. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ 9 വിക്കറ്റിനാണ് ബംഗ്ലാദേശ് ഓസ്ട്രേലിയയെ തോൽപ്പിച്ചത്. പരീക്ഷാ നടത്തിപ്പിൽ വൈദഗ്ധ്യം ആർജിച്ച യു പി എസ് സിയെ എൻ ഡി എയ്ക്കും മാതൃകയാക്കാവുന്നതാണെന്ന് കേന്ദ്രത്തോട് സുപ്രീംകോടതി. പരീക്ഷാ നടത്തിപ്പുകൾ പരിഷ്കരിക്കാൻ കെ രാധാകൃഷ്ണൻ, നന്ദൻ നിലേകനി എന്നിവരുടെ സമിതികൾ നൽകിയ ശുപാർശകൾ എത്രത്തോളം നടപ്പാക്കിയെന്ന് ജസ്റ്റിസ് പി എസ് നരസിംഹ അധ്യക്ഷനായ ബെഞ്ച് ചോദിച്ചു. ഓസ്ട്രേലിയൻ മിഷണറി ഗ്രഹാം സ്റ്റെയിൻസിനെയും രണ്ട് മക്കളെയും ജീവനോടെ ചുട്ടുകൊന്ന കേസിൽ ജീവപര്യന്തം തടവുശിക്ഷ അനുഭവിക്കുന്ന മുഖ്യപ്രതി ദാരാസിംഗിന്റെ ജയിൽമോചന അപേക്ഷയിൽ തീരുമാനമെടുക്കാതെ ഒഡീഷ സർക്കാരിനെ വിമർശിച്ച് സുപ്രീംകോടതി. നിങ്ങൾ തീരുമാനമെടുത്തില്ലെങ്കിൽ ഞങ്ങളത് ചെയ്യുമെന്നും ജസ്റ്റിസ് മനോജ് മിശ്ര അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. ഓഗസ്റ്റ് 19-നകം തീരുമാനമെടുക്കാൻ ജൂലൈ 14-ന് സുപ്രീംകോടതി ആവശ്യപ്പെട്ടിരുന്നു. കോഴിക്കോട് കൊടുവള്ളിയിൽ വാച്ച് മോഷ്ടിച്ചെന്നാരോപിച്ച് കൊടുവള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കിഴക്കോത്ത് 12 വയസ്സുകാരനായ വിദ്യാർത്ഥിക്കു നേരെ ബന്ധുക്കളുടെ ക്രൂരപീഡനം. കൈകാലുകൾ കൂട്ടിക്കെട്ടി ക്രൂരമായി മർദ്ദിച്ച ശേഷം മുറിവുകളിലും സ്വകാര്യ ഭാഗങ്ങളിലും മുളക് പുരട്ടുകയും കണ്ണിൽ മുളകുവെള്ളമൊഴുകുകയുമായിരുന്നു. സംഭവം കോഴിക്കോട് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അന്വേഷണം നടത്തി നടപടിയെടുക്കാൻ റൂറൽ എസ് പിക്ക് നിർദ്ദേശം നൽകി. കുട്ടിക്കും കുടുംബത്തിനും കൌൺസിലിംഗ് നൽകിയ ശേഷം കുട്ടിയെ DWCയുടെ താൽക്കാലിക സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി.
1: ആഴ്ചവൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
3: പ്രവാസി ഇന്ത്യക്കാർക്ക് വിദേശ കറൻസിയിൽ ഇളവുകളോടെ ഇന്ത്യൻ ബാങ്കുകളിൽ നിക്ഷേപിക്കാനുള്ള റിസർവ് ബാങ്കിന്റെ പ്രത്യേക ഫോറക്സ് സ്വാപ്പ് പദ്ധതി പ്രഖ്യാപിച്ചതിലും നേരത്തെ നിർത്തുന്നു. പുതിയ FCNR അക്കൌണ്ട് നിക്ഷേപങ്ങൾ ഇളവുകളോടെ സ്വീകരിക്കാനുള്ള സമയപരിധി ഓഗസ്റ്റ് 31 അവസാനിപ്പിക്കുകയാണെന്ന് റിസർവ് ബാങ്ക് അറിയിച്ചു. നേരത്തെ സെപ്റ്റംബർ 30 വരെ സമയപരിധിയിലാണ് പദ്ധതി തുടങ്ങിയതെങ്കിലും വിദേശ നാണയ നിക്ഷേപ വരവ് ഉയർന്നതോടെ നേരത്തെ നിർത്താൻ തീരുമാനിക്കുകയാണെന്ന് RBI വ്യക്തമാക്കി. ബാലികയെ ലൈംഗികമായി പീഡിപ്പിച്ച യുവാവിനെ മുത്തശ്ശി വടിവാളുകൊണ്ട് വെട്ടിവീഴ്ത്തി. 10 മുറിവേറ്റ 31-കാരൻ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തമിഴ്നാട്ടിൽ കരൂർ ജില്ലയിലെ കുഴിത്തലയിലാണ് സംഭവം. കാലവർഷക്കെടുതിയിൽ സർക്കാർ പ്രഖ്യാപിച്ച സഹായധനം വിതരണം ചെയ്യുന്നതിൽ കാലതാമസം. വീടുകളിൽ വെള്ളം കയറി ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും അഭയം തേടിയവർക്ക് വീടുകൾ വൃത്തിയാക്കാൻ അനുവദിച്ച 10,000 രൂപ ഒരാൾക്ക് പോലും ലഭിച്ചില്ല. റേഷൻ കാർഡ് 1 10,000 രൂപ വീതം നൽകുമെന്ന് ദുരന്ത നിവാരണ വകുപ്പാണ് ഉത്തരവിറക്കിയത്. ദുരിതാശ്വാസ ക്യാമ്പിൽ താമസിക്കുന്നവർക്കും വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സഹായം ലഭിക്കുമെന്ന് സൂചനയുണ്ടായെങ്കിലും ഇത് നടപ്പിലാക്കുന്നത് സംബന്ധിച്ച വ്യവസ്ഥകളൊന്നും ഉത്തരവിൽ വ്യക്തമല്ല. 20% എഥനോൾ ചേർത്തിറക്കിയ E20 പെട്രോളിൽ പൊറുതിമുട്ടി വാഹന ഉപഭോക്താക്കൾ. വാഹനങ്ങളുടെ ഫ്യുവൽ പമ്പുകൾക്കും കാർബറേറ്ററുകൾക്കും നിരന്തരം തകരാറ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ആരോപണം. ഇന്ധനക്ഷമതയും വാഹനത്തിന്റെ കരുത്തും കുറയുന്നതിന് പുറമെ പെട്രോളിൽ ക്ലോറിനും ഈർപ്പവും കലർന്നതുമൂലം എഞ്ചിനുകൾക്കുണ്ടാകുന്ന തേയ്മാനവും വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖം റിംഗ് റോഡിന് സ്ഥലമേറ്റെടുക്കുന്നതിന് 3,200 കോടി രൂപ അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. അതിവേഗത്തിൽ സ്ഥലമേറ്റെടുക്കലും മറ്റ് ജോലികളും പൂർത്തിയാക്കും. വിഴിഞ്ഞത്ത് അനുബന്ധമായി വ്യവസായ പാർക്കുകളും മറ്റ് സൌകര്യങ്ങളും ഒരുക്കുന്നതിനുള്ള സ്ഥലമേറ്റെടുക്കുന്നതിനും വ്യവസായ വകുപ്പ് നടപടി തുടങ്ങിയതായും അദ്ദേഹം പറഞ്ഞു. തുറമുഖത്തിന്റെ ആഭ്യന്തര കയറ്റിറക്കുമതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊച്ചി കപ്പൽശാലയ്ക്ക് കൊച്ചി രാമൻദുരത്തിൽ 18.16 ഏക്കർ പാട്ടത്തിന് നൽകും. ഷിപ്പ് ബ്ലോക്ക് നിർമ്മാണ യൂണിറ്റ് തുടങ്ങാനാണിത്. 5,000 കോടി രൂപയുടെ നിക്ഷേപമാണ് ഉദ്ദേശിക്കുന്നത്. നീറ്റ് UGക്ക് പിന്നാലെ UGC നെറ്റിലും പുനഃപരീക്ഷ നടത്തേണ്ടി വന്നതോടെ വമ്പൻ അഴിച്ചുപണികളുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. നിലവിലുള്ള പരീക്ഷാ സംഘത്തെ അപ്പാടെ പൊളിച്ചുപണിയാനാണ് നീക്കം. 600 വിഷയവിദഗ്ധരെ മാറ്റാൻ തീരുമാനിച്ചു. പുതിയ അധ്യാപകരെ ഉൾപ്പെടുത്തുന്നതിന് നടപടികളും ആരംഭിച്ചു. വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടികൾ. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ കോവിഡ് മഹാമാരിക്കാലത്ത് കേന്ദ്ര സർക്കാർ ആരംഭിച്ച PM CARES ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചത് 0.01% തുക മാത്രം. 8,452.06 കോടി രൂപയാണ് അക്കൌണ്ടിലുള്ളത്. ചെലവഴിച്ചത് 87 ലക്ഷം രൂപ മാത്രം. 2024-25 സാമ്പത്തിക വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം 2025 മാർച്ച് 31 ബാക്കിയുള്ള തുകയുടെ കണക്കാണിത്. സാമൂഹിക മാധ്യമങ്ങളിലെ ഉള്ളടക്കം നീക്കം ചെയ്യാൻ കേന്ദ്ര സർക്കാർ സജീവമായി ഉത്തരവിടുന്നുണ്ടെന്ന് റിപ്പോർട്ട്. ജന്തർ മന്ദിറിലെ വിദ്യാർത്ഥി പ്രക്ഷോഭമുണ്ടായ കാലയളവ് ഉൾപ്പെടെ കഴിഞ്ഞ 5 ഓൺലൈൻ ഉള്ളടക്കം നീക്കാൻ 1.95 ലക്ഷത്തോളം ഉത്തരവുകളാണ് സർക്കാർ പുറപ്പെടുവിച്ചതെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. മാർച്ച് മുതൽ ജൂലൈ വരെയുള്ള കണക്കാണിത്. ശരാശരി ഓരോ മിനിറ്റിലും ഒരു ഉത്തരവ് എന്ന തരത്തിലാണ് വിലക്കാൻ ആവശ്യപ്പെട്ടതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. നീറ്റ് പ്രക്ഷോഭത്തിനിടെ ഡൽഹിയിൽ പോലീസ് നടത്തിയ അതിക്രമങ്ങൾ റിട്ടയർഡ് സുപ്രീംകോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഉന്നത സമിതി അന്വേഷിക്കും. പെൺകുട്ടികൾക്ക് നേരെ നടന്ന ലൈംഗിക അതിക്രമം, ഓൺലൈൻ ഭീഷണി തുടങ്ങിയവ അന്വേഷണ പരിധിയിൽ വരും. ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ്, വിരമിച്ച IPS ഓഫീസർ എന്നിവരുമടങ്ങുന്ന സമിതി പോലീസുകാർക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളും പരിശോധിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ബെഞ്ച് ഉത്തരവിൽ പറഞ്ഞു. അമേരിക്കയിൽ കൂടുതൽ കർശനമായ തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ വേണമെന്ന തന്റെ വാദത്തിന് ബലം നൽകാൻ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ പുകഴ്ത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയിൽ വോട്ടർമാർക്കുള്ള തിരിച്ചറിയൽ കാർഡ് ചൂണ്ടിക്കാട്ടിയാണ് പരാമർശം. ആനകളുടെ ക്ഷേമം ഉറപ്പാക്കാൻ നൂതന സൌകര്യങ്ങളുള്ള ക്ലിനിക്കുകൾ സ്ഥാപിച്ച് കൃത്യമായ ചികിത്സ ഉറപ്പാക്കണമെന്ന് സുപ്രീംകോടതി. ആനകൾക്കെതിരായ ക്രൂരത തടയണമെന്നാവശ്യപ്പെട്ട് 2014 സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയിലാണ് ഉത്തരവ്.
1: ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
2: കേരള സ്റ്റേറ്റ് ബെവറേജസ് കോർപ്പറേഷനിലെ ജീവനക്കാർക്ക് ഓണത്തിന് ബോണസ് എക്സ്ഗ്രേഷ്യ ഇനത്തിൽ 1.05 ലക്ഷം രൂപ നൽകാൻ തീരുമാനം. കഴിഞ്ഞ വർഷത്തേക്കാൾ 2500 രൂപയുടെ വർധന. മുൻകൂർ ഇനത്തിൽ 50,000 രൂപ നൽകും. ബീഹാറിൽ സ്കൂളിൽ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ ഉപ്പിന് പകരം അബദ്ധത്തിൽ സോപ്പ് പൊടിയിട്ടതിനെ തുടർന്ന് 40 വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യ വിഷബാധ. ബീഹാറിലെ നാളന്ദ ജില്ലയിൽ പരസി മിഡിൽ സ്കൂളിലാണ് സംഭവം. അഹമ്മദാബാദിൽ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ചോദ്യം ചെയ്യുന്നതിനിടെ വിദേശ പൌരൻ കുഴഞ്ഞു വീണ് മരിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിൽ നിന്നുള്ളയാളാണ് എന്ന് സംശയിക്കുന്ന 45-കാരനാണ് മരിച്ചത്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെയും ഇടത് സംഘടനകളുടെയും സമരപരിപാടികളിൽ വിദ്യാർത്ഥികൾ പങ്കാളികളാകുന്നത് തടയുന്നതിന് ഏകോപിത നടപടി വേണമെന്നാവശ്യപ്പെട്ടുള്ള തമിഴ്നാട് സർക്കാരിന്റെ ഉത്തരവ് പ്രതിഷേധം ഉയർന്നപ്പോൾ പിൻവലിച്ചു. സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരത്തിന് VD സവർക്കറെക്കുറിച്ച് ചോദ്യം തയ്യാറാക്കിയതുമായി ബന്ധപ്പെട്ട് അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത നടപടി ഹൈക്കോടതി 1 മാസത്തേക്ക് സ്റ്റേ ചെയ്തു. കേരളത്തിൽ കാട്ടാനെ ആക്രമണങ്ങൾ കൂടുതലുള്ള 214 വില്ലേജുകളുടെ പട്ടിക തയ്യാറായി. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലുള്ള പ്രോജക്ട് എലിഫന്റ് വിഭാഗവും വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും ചേർന്നാണ് പട്ടിക തയ്യാറാക്കിയത്. പരീക്ഷാ ചോർച്ചകൾക്ക് പിന്നാലെ സുരക്ഷ കൂട്ടാൻ തീരുമാനിച്ച നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ആസ്ഥാനം ഡൽഹി നഗരമധ്യത്തിലേക്ക് മാറ്റുന്നു. നിലവിൽ തെക്കുകിഴക്കൻ ഡൽഹിയിലെ ഓഖ്ലയിലാണ് NTA ആസ്ഥാനം. ജാർഖണ്ഡിൽ വിവിധ സർക്കാർ തസ്തികകളിലേക്കുള്ള നിയമന പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കെതിരെ ഉദ്യോഗാർത്ഥികൾ നടത്തിവന്ന 26 ദിവസത്തെ സമരം താൽക്കാലികമായി നിർത്തിവച്ചു. വഖഫ് ബോർഡിൽ 2 അമുസ്ലിം അംഗങ്ങൾ അടക്കമുള്ള 3 ഒഴിവുകൾ നികത്താൻ സർക്കാർ നിയമപരമായ നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി. ഇതിനായി 6 ആഴ്ച അനുവദിച്ചു. ജമ്മുകശ്മീർ യാത്രയ്ക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ കർശന മുന്നറിയിപ്പുകൾ പുനഃപരിശോധിക്കുമെന്ന് ഇന്ത്യയിലെ US സ്ഥാനപതി സെർജിയോ ഗോർ വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരും മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരും കശ്മീരിൽ സുരക്ഷിത അന്തരീക്ഷം ഒരുക്കാൻ മികച്ച നടപടികൾ കൈക്കൊണ്ടുവെന്ന് അദ്ദേഹം പറഞ്ഞു. ജമ്മുകശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമെന്ന് US സ്ഥാനപതി. 7.5 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ ജെമിനി സർക്കസിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങൾക്ക് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് തുടക്കമായി. ചടങ്ങിന്റെ ഉദ്ഘാടനം മന്ത്രി PC വിഷ്ണുനാഥ് നിർവഹിച്ചു. സർക്കാർ സ്പോൺസർഷിപ്പിൽ വിദേശത്തെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും വിദ്യാർത്ഥികൾ കേരളത്തിൽ കോളേജ് പഠനത്തിന് എത്തുമെന്ന് റിപ്പോർട്ട്. ഇതിനായി ലോകം കേരളത്തിലെ ക്യാമ്പസിലേക്ക് എന്ന പേരിലുള്ള പഠന പരിപാടിയുടെ പണിപ്പുരയിലാണ് സർക്കാർ. കുട്ടികൾ കുറഞ്ഞതിനെ തുടർന്ന് സ്കൂളുകളിൽ അധ്യാപകരുടെ തസ്തിക നഷ്ടം രൂക്ഷമായതോടെ നിലവിൽ അസാധുവായ ആധാർ സാധുവാക്കി ആ കുട്ടികളുടെ വിവരങ്ങൾ കൂടി സമർപ്പിക്കാൻ വീണ്ടും സമയം അനുവദിച്ചു. 6ാം പ്രവൃത്തി ദിനത്തിൽ ആധാർ അസാധുവായത് സാധൂകരിച്ച് സമന്വയ പോർട്ടലിൽ സമർപ്പിക്കാൻ 24 വരെ സമയം അനുവദിച്ചാണ് സർക്കാർ ഉത്തരവ്. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി +2 വരെ വ്യാപിപ്പിക്കാൻ സർക്കാർ സന്നദ്ധമാണെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ. ഓണം സ്പെഷ്യൽ അരി വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് വനവൃക്ഷാവരണം വർദ്ധിപ്പിക്കാനും അതിന്റെ ഗുണനിലവാരം ഉയർത്താനുമായി 2014 മുതൽ നടപ്പാക്കിയ ഹരിത ഇന്ത്യ മിഷനിൽ കേരളത്തിലുണ്ടായത് ഗുരുതര വീഴ്ചയെന്ന റിപ്പോർട്ടുകൾ. സംസ്ഥാനത്ത് 22,960 ഹെക്ടർ വനാവരണം ഉയർത്താനാണ് ലക്ഷ്യമിട്ടതെങ്കിലും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ കണക്കിൽ കേരളത്തിൽ കൂടിയത് 12,297 ഹെക്ടർ മാത്രമെന്നും റിപ്പോർട്ടിൽ പറയുന്നു.
1: ആഴ്ച വൃത്താന്തം.
4: ആനത്താരകൾക്ക് തടസ്സമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ പാടില്ലെന്നും ഇക്കാര്യം പരിശോധിക്കാൻ രാജ്യവ്യാപക സർവേ നടത്തണമെന്നും സുപ്രീംകോടതി. ജനജീവിതത്തിനും കൃഷിക്കും തടസ്സമാണെന്ന് പറഞ്ഞ് ആനകളുടെ വഴിമുടക്കരുത്. ആനക്കൂട്ടങ്ങൾ ദീർഘദൂരം സഞ്ചരിക്കുന്നവരാണെന്നും അവയുടെ വഴിമുടക്കാൻ സംസ്ഥാനങ്ങൾക്ക് സാധിക്കില്ലെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. കണ്ണൂർ സർവകലാശാല പാലയാട് ക്യാമ്പസിൽ SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷ് പങ്കെടുക്കുന്ന പരിപാടിക്ക് കണ്ണൂർ സർവകലാശാല അനുമതി നിഷേധിച്ചു. വിലക്ക് വകവെക്കാതെ SFI നയിക്കുന്ന ക്യാമ്പസ് യൂണിയൻ ഐഷി ഘോഷിനെ പങ്കെടുപ്പിച്ച് പരിപാടി നടത്തി. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മുഖ്യപ്രതി ഡോക്ടർ MK രാമന് രക്ഷപ്പെടാൻ സാഹചര്യമൊരുക്കിയ അന്വേഷണ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യാത്തതിൽ രൂക്ഷ വിമർശനം തുടർന്ന് ഹൈക്കോടതി. അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP സുധീർ കല്ലൻ സർവീസിൽ തുടരുന്നത് ആഭ്യന്തരവകുപ്പിന്റെ സമ്പൂർണ്ണ പരാജയമാണെന്ന് ജസ്റ്റിസ് A ബദറുദ്ദീൻ വിമർശിച്ചു. പുതിയ തലമുറയെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കുന്നതിനായി സ്കൂളുകളിൽ കതിർ കാർഷിക ക്ലബ്ബുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി T സിദ്ദിഖ് പറഞ്ഞു. ഈ ക്ലബ്ബുകളുടെ ഭാഗമായി കതിർ സഞ്ചാരം എന്ന പേരിൽ കാർഷിക പഠനയാത്രകൾ സംഘടിപ്പിക്കും. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെടുത്തി കതിർ മാർക്കറ്റുകളും നടത്തും. ക്ലബ്ബുകളിൽ സജീവമായി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകും. കളമശ്ശേരിയിൽ നടന്ന സംസ്ഥാന കർഷക ദിനാഘോഷത്തിലും സംസ്ഥാന കർഷക അവാർഡ് വിതരണ ചടങ്ങിലും അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സർവകലാശാല വൈസ് ചാൻസലർമാർ രാഷ്ട്രീയ സംഘടനാ പരിപാടികളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M ജോൺ. ഇത്തരം നിലപാടുകൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഭൂഷണമല്ലെന്നും പദവിയുടെ മഹത്വം കാത്തുസൂക്ഷിക്കണമെന്നും മന്ത്രി പറഞ്ഞു. വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് മണ്ണിൽ പണിയെടുക്കുന്നവരെ ചേർത്ത് പിടിക്കുകയും അവരെ മാതൃകയാക്കുകയുമാണ് സമൂഹം ചെയ്യേണ്ടതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പും ആറളം ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് എടൂരിൽ നടത്തിയ കർഷക ദിനാഘോഷം ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. മലയാളികളുടെ സ്വന്തം ക്രിക്കറ്റ് കാർണിവലായ KCL സീസൺ 3 ടീം ലോഞ്ച് ആവേശമായി. കോവളം ലീലാ റാവിസിൽ ആവേശമലയടിച്ച വർണ്ണാഭമായ ചടങ്ങിൽ ടൂർണമെന്റിൽ മാറ്റൊരുക്കുന്ന 6 ഫ്രാഞ്ചൈസികളെയും ഔദ്യോഗികമായി അവതരിപ്പിച്ചു.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
5: തലശ്ശേരി പോസ്റ്റൽ ഡിവിഷൻ കണ്ണൂർ ഡിവിഷനോട് ചേർത്ത് ഇല്ലാതാക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് ഷാഫി പറമ്പിൽ MP കേന്ദ്ര കമ്മ്യൂണിക്കേഷൻസ് മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് നൽകിയ കത്തിൽ ആവശ്യപ്പെട്ടു. കണ്ണൂർ ജില്ലയിലെ മികച്ച ഹൈസ്കൂളിനുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പെർഫോമൻസ് പുരസ്കാരം ചാവശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ലഭിച്ചു. സ്കൂളിലെ വിവിധ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് പുരസ്കാരം. പഴശ്ശി കനാൽ തകർച്ചയുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളിലുണ്ടായ ആശങ്ക അകറ്റണമെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആവശ്യപ്പെട്ടു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കൊട്ടിയൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മയക്കുമരുന്ന് ലഹരിമുക്ത കൊട്ടിയൂർ കാമ്പയിൻ തുടങ്ങി. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ തലശ്ശേരി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട നടപടി ഹൈക്കോടതി ഒരു മാസത്തേക്ക് സ്റ്റേ ചെയ്തു. ദേവസ്വം കമ്മീഷണർ സർക്കാരിന് നൽകിയ റിപ്പോർട്ടിനെ തുടർന്നാണ് പിരിച്ചുവിട്ടത്. മലയാള സിനിമയിലെ ആദ്യകാല വിതരണ കമ്പനികളിലൊന്നായ ജിയോ പിക്ചേഴ്സിന്റെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന നിർമ്മാതാവ് NG ജോൺ അന്തരിച്ചു. ദീർഘകാലം ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഭാരവാഹിയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് തീരദേശ സുരക്ഷയും കടൽ രക്ഷാപ്രവർത്തനങ്ങളും കാര്യക്ഷമമാക്കാനും കടൽ മത്സ്യസമ്പത്ത് നിലനിർത്താനുമായി 9.5 കോടി രൂപയുടെ പദ്ധതികളുമായി ഫിഷറീസ് വകുപ്പ്. ദുബായിലേക്ക് 3.49 ലക്ഷം ദിർഹം മാറ്റിയെന്നതിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ T വീണയ്ക്കെതിരെ വിദേശനാണ്യ വിനിമയ നിയന്ത്രണ ചട്ടപ്രകാരം ED പ്രത്യേക കേസ് രജിസ്റ്റർ ചെയ്യും. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്നും സ്ഥലവും രൂപകൽപ്പനയും തമിഴ്നാടിന് തീരുമാനിക്കാമെന്നും ദക്ഷിണമേഖലാ കൌൺസിൽ യോഗത്തിൽ കേരളം നിർദ്ദേശിച്ചു. പുതിയ അണക്കെട്ടിന്റെ ചെലവ് വഹിക്കാൻ കേരളം തയ്യാറാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. മുഴുവൻ വെള്ളവും തമിഴ്നാടിന് ഉപയോഗിക്കാം. പ്രതിരോധ ചരിത്രത്തിൽ ആദ്യമായി ആണവായുധ ശേഷിയുള്ളതടക്കം തന്ത്രപ്രധാന മിസൈലുകളുടെയും ബോംബുകളുടെയും നിർമ്മാണം സ്വകാര്യ മേഖലയിലേക്ക്. പ്രതിരോധ ഉൽപാദന മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനാണ് നിർണായക നീക്കം. DRDO വികസിപ്പിക്കുന്ന മിസൈലുകൾ അടക്കമുള്ള പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ ചുമതല പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് എന്നിവയ്ക്ക് മാത്രമായിരുന്നു. സംസ്ഥാനത്ത് ലഹരിക്കെതിരെയുള്ള പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ 78 ദിവസം പിന്നിടുമ്പോൾ മൊത്തം അറസ്റ്റിലായവരുടെ എണ്ണം 10,000 ലേക്ക്. ഇതുവരെ 8.24 കിലോ MDMA 979 കിലോ കഞ്ചാവും പിടിച്ചെടുത്തിട്ടുണ്ട്. ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ 9,213 കേസുകളിലായി 9,941 അറസ്റ്റുകളാണ് നടന്നത്. തുടർച്ചയായുള്ള വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും പിന്നാലെ സ്ഥിര നിയമനങ്ങൾക്കായി നടപടി സ്വീകരിക്കാൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തീരുമാനം. കരാറടിസ്ഥാനത്തിൽ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നത് 3 മാസത്തിനകം അവസാനിപ്പിക്കാൻ നടപടിയെടുക്കുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ പറഞ്ഞു. 20-ലേറെ സ്ഥിരം തസ്തികകളിലേക്ക് നിയമന പ്രക്രിയകൾ ആരംഭിച്ചിട്ടുണ്ട്. ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയ റിക്രൂട്ട്മെന്റ് പരീക്ഷകൾ റദ്ദാക്കിയ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് ജാർഖണ്ഡ് ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തു. കേന്ദ്ര യുവജനക്ഷേമ കായിക മന്ത്രാലയം സംഘടിപ്പിച്ച വികസിത് ഭാരത് ചർച്ചയുടെ അവലോകനത്തിന് തട്ടമിട്ട വിദ്യാർത്ഥിനികൾ വേണമെന്ന നിർദ്ദേശം വിവാദമായി. തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ സംഘടിപ്പിച്ച വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് 2026 പരിപാടിയിലാണ് വിവാദങ്ങൾ ഉണ്ടായത്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലെ പ്രസാദമെന്ന പേരിൽ സാധാരണ പലഹാരങ്ങൾ ഓൺലൈനിൽ വിൽക്കാൻ അനുവദിച്ചതിന് ആമസോണിന് 1,00,000 രൂപ പിഴ. ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയായ CCPA നടപടി. കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. മുട്ടിൽ മരം വിൽപ്പന കേസിൽ അഗസ്റ്റിൻ സഹോദരങ്ങളെ രൂക്ഷമായി വിമർശിച്ച് ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതി. കേസിൽ 1-ാം പ്രതി റോജി അഗസ്റ്റിൻ മാത്രമാണ് ഹാജരായിരുന്നത്. ഉത്തർപ്രദേശിലെ ഗുണ്ട സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം സാധുതയില്ലാത്തതാണെന്ന് സുപ്രീംകോടതി. കുറ്റകൃത്യങ്ങൾ ഏതെന്ന് വ്യക്തമാക്കാതെ ഒരാളെ ഗുണ്ടയെന്ന് മുദ്രകുത്തി ശിക്ഷിക്കുന്നത് 1986 നിയമമെന്നും ജസ്റ്റിസുമാരായ JB പർദിവാല, കെ വിനോദ് ചന്ദ്രൻ എന്നിവരുടെ ബെഞ്ച് പറഞ്ഞു. തെലങ്കാന നൽഗൊണ്ടയിൽ ബൈക്ക് വാങ്ങാനുള്ള പണമുണ്ടാക്കാൻ 2 12-ാം ക്ലാസുകാർ ആസൂത്രണം ചെയ്ത കവർച്ച ചെന്നെത്തിയത് സ്വന്തം സ്കൂളിലെ പ്രിൻസിപ്പലിന്റെ ദാരുണാന്ത്യത്തിലേക്ക്. തനിച്ച് താമസിക്കുന്ന 50-കാരിയായ പ്രിൻസിപ്പലിന്റെ വീട്ടിൽ നിന്ന് 2,50,000 രൂപ കവർന്നത് പുറത്തിറങ്ങുന്നതിനിടെ അവർ തിരിച്ചറിഞ്ഞതോടെ വിദ്യാർത്ഥി ആക്രമിച്ചു. കത്തികൊണ്ടുള്ള 27 കുത്തുകളേറ്റാണ് പ്രിൻസിപ്പൽ മരിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കി. മോഷ്ടിച്ച തുകയ്ക്ക് പുറമെ പ്രിൻസിപ്പലിന്റെ വില കൂടിയ മൊബൈൽ ഫോണും എടുത്താണ് പ്രതി രക്ഷപ്പെട്ടത്. വ്യവസായത്തിന്റെ നിർവചനത്തെ കൂടുതൽ തൊഴിലാളി സൌഹൃദമാക്കി വിപുലീകരിച്ച 1978 വിധി കഴിഞ്ഞ വർഷം നിലവിൽ വന്ന 2020 വ്യാവസായിക റിലേഷൻസ് കോഡിന് ബാധകമല്ലെന്ന് സുപ്രീംകോടതിയുടെ 9-അംഗ ബെഞ്ച് വ്യക്തമാക്കി. 2013 ബലാത്സംഗ കേസിൽ 10 വർഷത്തെ കഠിന തടവ് വിധിച്ച ബോംബെ ഹൈക്കോടതിയുടെ വിധി ചോദ്യം ചെയ്ത് തെഹൽക്ക മുൻ എഡിറ്റർ തരുൺ തേജ്പാൽ സുപ്രീംകോടതിയെ സമീപിച്ചു.
1: ആഴ്ചവൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
6: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി ഇത് റേഡിയോ മലബാർ 89.6 FM.
1: കേൾക്കാം ആർദ്രഗീതങ്ങൾ.

ചാരു കസേല. പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരു കസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരു കസേല

0: അശ്വിനി,
1: ഓ,
0: നമ്മുടെ ചാരുകസേരയുടെ നേരമായി. കഥ ഏതാണെന്നും പറയണ്ടല്ലോ.
1: വേണ്ട,
0: കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഏത് കഥ പറയുന്നു.
1: അതെ, ഹരിശ്ചന്ദ്രന്റെ കഥ പറയുന്നല്ലേ പറഞ്ഞത്.
0: ആ, അപ്പൊ നമുക്കത് കേൾക്കാൻ പോവണ്ടേ?
1: ആ,
0: പോകാ.
1: ആ
0: മാഷേ,
2: നമ്മൾ രാമായണ കഥ പറയുമ്പോൾ സൂചിപ്പിച്ച ഒരു കഥയാണ് ഹരിശ്ചന്ദ്ര രാജാവിന്റെ കഥ. അത് പിന്നീട് ഒരിക്കൽ പറയാമെന്ന് പറഞ്ഞു വെച്ചിരുന്നു നമ്മളല്ലേ.
0: അതെ.
2: അപ്പൊ നമുക്ക് ഹരിശ്ചന്ദ്രൻ ഒരുപക്ഷെ പുരാണത്തിൽ വളരെയധികം അറിയപ്പെടുന്ന ഒരു കഥാപാത്രമാണ്. ഇത്രയധികം അറിയപ്പെടാൻ എന്തായിരിക്കും കാരണം? അതെ, ധാരാളം സിനിമകൾ ഹരിശ്ചന്ദ്രനെ കുറിച്ചുണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തിന്റെ ഒരു വലിയ നാഴികക്കല്ല് തന്നെ രാജ ഹരിശ്ചന്ദ്ര എന്ന ഒരു സിനിമയാണ്. ആ സിനിമ നിർമ്മിച്ച, സംവിധാനം ചെയ്ത ദന്തുരാജ് ഗോവിന്ദ ഫാൽക്കെ, അദ്ദേഹമാണ് ഇന്ത്യൻ സിനിമയുടെ കുലപതി എന്നൊക്കെ അറിയപ്പെടുന്നത് അല്ലെ. 1913 ആ സിനിമ ഇറങ്ങിയത്. പിന്നെ ഒരുപാട് ഭാഷകളിൽ ആദ്യമായിട്ട് ഒന്നിലധികം ഭാഷകളിൽ ഇറങ്ങിയ സിനിമയും രാജ ഹരിശ്ചന്ദ്രയാണ്. മലയാളത്തിലുണ്ടായിരുന്നല്ലോ ഒരു സിനിമ
0: ഹരിശ്ചന്ദ്ര.
2: അതെ, അതിൽ ഹരിശ്ചന്ദ്രനായിട്ട് ആരായിരുന്നു? തിക്കുറിശ്ശി സുകുമാരൻ നായർ. അന്ന് ആ കാലത്ത് നായക പരിവേഷമുള്ളൊരു നടനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ വളരെ വിഖ്യാതമായൊരു ഗാനമുണ്ടല്ലോ, തിരുനയനാർ കുരിശിയുടെ
0: ആത്മവിദ്യാലയമേ.
2: അതെ, ആത്മവിദ്യാലയമേ എന്നുള്ള പാട്ട് ചുടലക്കളത്തിൽ വെച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ആ സിനിമ ഇറങ്ങിയ കാലത്തും പിന്നീട് കുറേ വർഷങ്ങളോളം കാണുന്ന ഒരു ഭക്തി ഭരിതമായൊരു സിനിമയാണ് രാജ ഹരിശ്ചന്ദ്ര. അത് ഇറങ്ങുന്നത് 1955. അപ്പോഴത്തേക്കും 1932 മറാത്തയിലും ഹിന്ദിയിലും ഇറങ്ങിയിരുന്നു, 1935 തെലുങ്കിൽ ഇറങ്ങിയിരുന്നു. മിക്കവാറും എല്ലാ ഇന്ത്യൻ ഭാഷകളിലും പുറത്തിറങ്ങിയ ഒരു സിനിമയാണ് രാജ ഹരിശ്ചന്ദ്ര, ഹരിശ്ചന്ദ്ര രാജാവിൻ്റെ കഥ. യഥാർത്ഥത്തിൽ ഹരിശ്ചന്ദ്രൻ്റെ കഥ മഹാഭാരതത്തിലുണ്ട്, രാമായണത്തിലുണ്ട്. കാരണം രാമായണത്തിലെ ശ്രീരാമൻ്റെ സൂര്യവംശ രാജ പരമ്പരയിൽപ്പെട്ട ഒരു രാജാവാണ് ഹരിശ്ചന്ദ്രൻ. അതുകൂടാതെ മറ്റ് പുരാണങ്ങളിൽ, മാർക്കണ്ഡേയ പുരാണം തുടങ്ങിയ പുരാണങ്ങളിലും വിഷ്ണു പുരാണത്തിലൊക്കെ ഹരിശ്ചന്ദ്രൻ്റെ കഥ വരുന്നുണ്ട്. മഹാഭാരതത്തിൽ പുരാണ കഥകളൊക്കെ യുധിഷ്ഠിരനെ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് അല്ലേ. ആരാണ് യുധിഷ്ഠിരൻ്റെ കഥ പറഞ്ഞു കൊടുക്കുക?
0: നാരദമുനിയാണ്.
2: പല സമയങ്ങളിലായിട്ട് രാമായണ കഥ തന്നെ യുധിഷ്ഠിരനെ കേൾപ്പിക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെ നാരദർ പറയുന്ന ഒരു കഥയാണ്. ഒരുപക്ഷെ യുധിഷ്ഠിരൻ ഹരിശ്ചന്ദ്രൻ്റെ കഥ കേട്ടതിന് ശേഷമായിരിക്കാം, അല്ലെങ്കിൽ അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഈ സത്യം, അഹിംസ തുടങ്ങിയ വിശ്വാസങ്ങൾ ബലപ്പെടാൻ കാരണം അല്ലേ.
0: പക്ഷേ ഗാന്ധിജിയും കണ്ട സിനിമയാണ് ഇതെന്ന് പറയുന്നുണ്ടല്ലോ.
2: ഗാന്ധിജി കണ്ട ഒരേയൊരു സിനിമ ഹരിശ്ചന്ദ്രയാണെന്ന് പറയുന്നുണ്ട്. അതിന് കൃത്യമായ തെളിവുകളില്ലെങ്കിൽ കൂടി അദ്ദേഹം ഈ സിനിമ കണ്ടിരുന്നു. ഒരുപക്ഷെ ആ സിനിമ അദ്ദേഹത്തെ വലിയ തോതിൽ സ്വാധീനിച്ചു. കാരണം ഗാന്ധിജിയുടെ രണ്ട് സമരായുധങ്ങൾ എന്തൊക്കെയായിരുന്നു?
0: അഹിംസയും സത്യവും.
2: അഹിംസയും സത്യവുമാണ്. നമുക്ക് ഇന്നും ഈ സിനിമ സമൂഹത്തെ, ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു വിനോദ ഉപാധിയാണല്ലേ. അതുകൊണ്ടാണ് ഒരുപക്ഷെ പുതിയ കാലത്തെ കുട്ടികളിൽ അവരുടെ അക്രമവാസനയും അനുസരണക്കേടും അവരുപയോഗിക്കുന്ന ഭാഷകളിലൊക്കെ ഉണ്ടാകുന്ന മാറ്റം, അത് പുതിയ കാല സിനിമകളുടെ സ്വാധീനമാണെന്നൊക്കെ നമ്മൾ പറയാൻ കാരണം. ഏതായാലും ഹരിശ്ചന്ദ്ര എന്ന് കേൾക്കുമ്പോൾ, രാജാവ് ഹരിശ്ചന്ദ്രനെ കുറിച്ചുള്ള കഥകൾ നമ്മുടെ ശ്രോതാക്കൾക്കെല്ലാം അറിയാവുന്ന കഥയാണ് എങ്കിലും നമുക്ക് ആ ഹരിശ്ചന്ദ്രൻ്റെ കഥ ഒന്ന് ഈ ചാരുകസേനയിലൂടെ വിശദമാക്കാം. ഹരിശ്ചന്ദ്രൻ ഓരോ രാജാക്കന്മാരും അല്ലെങ്കിൽ ഓരോ കഥാപാത്രങ്ങളും ഓരോ കാര്യങ്ങളിലായിരിക്കും പ്രസിദ്ധരാവുക. ഹരിശ്ചന്ദ്രന്റെ പ്രസിദ്ധി എന്തിലാണ്? സത്യസന്ധതയിലാണ് ഹരിശ്ചന്ദ്രന്റെ പ്രസിദ്ധി, സത്യനിഷ്ഠനാണ്. ഹരിശ്ചന്ദ്രന്റെ കഥയിലെ രണ്ട് മഹർഷിമാർ തമ്മിലുള്ള പോരാട്ടമാണ്, വിശ്വാമിത്രനും വസിഷ്ഠനും തമ്മിലുള്ള പോരാട്ടമായിട്ടാണ് ഹരിശ്ചന്ദ്രന്റെ ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങളൊക്കെ ഉണ്ടാവുന്നത്. സൂര്യവംശ രാജാവാണ് ത്രിശങ്കു, അദ്ദേഹത്തിന് സത്യവ്രതൻ എന്നുകൂടി പേരുള്ള ഒരു രാജാവ്. ത്രിശങ്കുവിനെ കുറിച്ച് നമ്മൾ ചാരുകസയിൽ പറഞ്ഞിരുന്നു അല്ലേ. സത്യവ്രതൻ പിന്നീട് ത്രിശങ്കു ആവുകയാണ്. ത്രിയാരുണൻ അല്ലെങ്കിൽ അരുണൻ എന്ന രാജാവിൻ്റെ മകനാണ് ത്രിശങ്കു. ഈ മകൻ അഥവാ സത്യവ്രതൻ, ആദ്യം ത്രിശങ്കു ആയിട്ടില്ല, സത്യവ്രതൻ അത്ര അനുസരണശീലമുള്ളൊരു മകനായിരുന്നില്ല, ദുർമാർഗിയായ രാജകുമാരനായിരുന്നു. ഒരു ദിവസം ഈ സത്യവ്രതൻ, പേരിൽ മാത്രമേ സത്യമുള്ളൂ, സത്യത്തെ വ്രതമായി കൊണ്ട് നടക്കുന്നയാളെന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അല്ലേ. അങ്ങനെ പേരിൽ മാത്രം സത്യവും അഹിംസയൊക്കെ ഉണ്ടായിട്ടും സ്വഭാവത്തിൽ അതില്ലാത്തവരൊക്കെ ധാരാളം ഉണ്ടാവും. ഒരു ബ്രാഹ്മണന്റെ വിവാഹത്തിന് പങ്കെടുത്തു സത്യവ്രതൻ. അവിടെ മണ്ഡപത്തിൽ പ്രവേശിച്ച വധുവിനെ വരൻ വരണമാല്യം ചാർത്ത മുമ്പേ എന്ത് ചെയ്തു സത്യവ്രതൻ? തട്ടിക്കൊണ്ടുപോയി കളഞ്ഞു. രാജകുമാരനായ വളരെ കുരുത്തക്കട്ട രാജകുമാരനാണ്, ദുർമാർഗിയാണ്. ആ ബ്രാഹ്മണ വധുവിനെ അപഹരിച്ചു കൊണ്ടുപോയി കളഞ്ഞു സത്യവ്രതൻ. ഇത് രാജാവ് പറഞ്ഞു, കാരണം ഒരു ബ്രാഹ്മണന്റെ കന്യകയാണ് അപഹരിച്ചിരിക്കുന്നത്. ക്ഷത്രിയകുമാരന്മാരെയാണ് സാധാരണ രാജകുമാരന്മാരെ വിവാഹം കഴിക്കുക. ഇത് ശുദ്ധ തോന്നിയസാണ്. രാജാവ് ആ കുറ്റം ചെയ്തത് മകനായിരുന്നിട്ട് കൂടി അവനെ ശിക്ഷിക്കാൻ തയ്യാറായി. എന്ത് ചെയ്തു രാജാവ്? മകനെ
0: പുറത്താക്കി,
2: കൊട്ടാരത്തിന് പുറത്താക്കി. അങ്ങനെ കൊട്ടാരത്തിന് പുറത്ത് പോയി പല സ്ഥലങ്ങളിലും അലഞ്ഞു നടക്കുകയാണ് നമ്മുടെ സത്യവ്രതൻ. ഒരു ചണ്ടാളനെ പോലെയാണ് കാട്ടിലേക്ക് പോകുന്നത്. ഈ സമയത്ത് തൻ്റെ മകനെ, രാജകുമാരനാവേണ്ട മകനാണ് സത്യവ്രതൻ, അവനെ പുറത്താക്കേണ്ടി വന്നു. അവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അങ്ങനെ. ഇത് രാജാവിന് വലിയ പശ്ചാത്താപമുണ്ടായി. ത്രയ്യാരുണനെന്നും അരുണനെന്നുമാണ് ഈ രാജാവ് അറിയപ്പെടുന്നത്. അദ്ദേഹം തൻ്റെ കുലഗുരുവായ വസിഷ്ഠനെ രാജ്യമേൽപ്പിച്ചിട്ട് വനവാസത്തിന് പോയി, തപസ് ചെയ്യാൻ കൊണ്ടുപോയി. അപ്പം ഇതോടുകൂടി നമ്മുടെ സത്യവ്രതന് വല്ലാത്ത ദേഷ്യം. ആരോട്? അച്ഛനോട് മാത്രമല്ല, വസിഷ്ഠനോട്. കാരണം താൻ ഇരിക്കേണ്ടിടത്താണ് ആരിയിരിക്കുന്നത്? ഇപ്പം
0: വസിഷ്ഠൻ.
2: കാരണം അച്ഛന് ശേഷം താനാണല്ലോ രാജാവാകേണ്ടത്. അതിനു പകരം ഈ വസിഷ്ഠ മുനിയെ രാജാവാക്കിയതിൻ്റെ പേരിൽ അച്ഛനോടും അതിലേക്കാളേറെ വസിഷ്ഠനോടും വലിയ കോപമാണ്. നമ്മുടെ സത്യവ്രതന് ഒരു ചണ്ടാളനെ പോലെ, ഒരു കാട്ടാളനെ പോലെ കാട്ടിൽ അലഞ്ഞു നടക്കുകയാണ് നമ്മുടെ കഥാനായകനായ സത്യവ്രതൻ. ഈ സമയത്ത് രാജാവില്ല, രാജകുമാരനില്ല, നാട്ടിൽ വലിയ ദുരന്തങ്ങളുണ്ടായി. 12 വർഷക്കാലം മഴ പെയ്തില്ലത്രേ. അതൊരു അതിശയോക്തിയായിരിക്കും അല്ലേ?
0: അതുകൊണ്ട് 12 കൊല്ലം മഴ പെയ്തിട്ടില്ലെങ്കിൽ ആ നാട് ഉണ്ടാവില്ലല്ലോ.
2: അല്പം അതിശയോക്തിയാണെന്നാലും ഈ വരൾച്ച, നമുക്കറിയാം അതിവൃഷ്ടിയും അനാവൃഷ്ടിയൊക്കെ ഉണ്ടാവുന്നത് ഭരിക്കുന്നവരുടെ പിടിപ്പുകേട് കൊണ്ടാണ്, അവരുടെ കർമ്മദോഷം കൊണ്ടാണെന്നൊക്കെയാണ് പണ്ടത്തെ ഒരു വിശ്വാസം. ഏതായാലും അവിടെ ആ നാട്ടിൽ, നമ്മുടെ ത്രയ്യാരുണ രാജാവിൻ്റെ നാട്ടിൽ കുറേ കാലത്തേക്ക് മഴ പെയ്തേയില്ല. രൂക്ഷമായ ക്ഷാമമുണ്ടായി. ഈ സമയത്ത് വിശ്വാമിത്രമോനി ഉണ്ടല്ലോ, നമ്മുടെ മഹർഷി, ദേവശ്രീയാണ്, രാജശ്രീയാണ് വിശ്വാമിത്രൻ. അദ്ദേഹം തപസ് ചെയ്യാൻ പോയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഭാര്യയും 3 മക്കളുണ്ട്. ഇവരും ആഹാരമില്ലാതെ ഇങ്ങനെ വല്ലാതെ കഷ്ടപ്പെടുകയാണ്. മഹർഷിമാർ കാട്ടിലാണ്, തപോവനത്തിലാണ് ആശ്രമം കെട്ടി തപസ്സും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക. നമ്മുടെ കാട്ടിൽ തന്നെയാണ് ആരും കഴിയുന്നത്? സത്യവ്രതൻ അല്ലേ, ചണ്ടാളനായിട്ട്. ഒരു ദിവസം അവിടെ കാണുന്നത് ഒരു അമ്മയെയും 3 മക്കളെയാണ്. അവർക്ക് ആഹാരമില്ല. അങ്ങനെ അമ്മ എന്ത് ചെയ്യുന്നു? മക്കളിൽ ഒരാളെ വിൽക്കാൻ തയ്യാറാണ്. മൂത്തതിനെയും ഇളയതിനെയും അവിടെ വെച്ച് 2-ാമത്തെ കുഞ്ഞിനെ വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ആഹാരം കഴിക്കാൻ വേണ്ടിയാണ് തയ്യാറാവുന്നത്. അങ്ങനെ ചന്തയിൽ കുഞ്ഞിനെ വിൽക്കാൻ വേണ്ടി പോകുമ്പോഴാണ് നമ്മുടെ സത്യവ്രതൻ ചോദിക്കുന്നുണ്ട്, എന്താണ് കാര്യം? വിശ്വാമിത്രമുനിയുടെ ഭാര്യയാണ്, മക്കളാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ കുട്ടിയെ വിൽക്കണ്ട, നിങ്ങൾക്ക് എല്ലാ ദിവസവും ഞാൻ ആഹാരം എത്തിച്ചു തരാം. അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ടവർ കുഞ്ഞിനെ വിൽക്കാതെ ആശ്രമത്തിൽ കഴിഞ്ഞു. എല്ലാ ദിവസവും സത്യവ്രതൻ ഒരു മാവിൻ്റെ മേലെ, ഒരു മരത്തിൻ്റെ മേലെ ഭക്ഷണം എത്തിച്ചു കൊടുക്കും. പലതരത്തിലുള്ള ഭക്ഷണം എത്തിച്ചു കൊടുക്കും. അങ്ങനെ ഒരു ദിവസം ഒന്നും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. തൃശങ്കു എന്ന കഥ പറയുമ്പോൾ ഇതൊക്കെ പറഞ്ഞിരുന്നു, എന്നാലും വളരെ ഹരിശ്ചന്ദ്രനിലേക്ക് എത്താൻ വേണ്ടി പറയുന്നതാണ്. ഒന്നും കിട്ടിയില്ല. ഒരു കാരണം, താൻ കഴിച്ചില്ലെങ്കിലും താൻ കാരണം മരിക്കാതെ കഴിയുന്ന 4 പേരുണ്ട്, 4 ജീവാത്മാക്കളുണ്ടല്ലോ. അങ്ങനെ സത്യവ്രതൻ ഒരു പശുവിനെ കണ്ടു. അത് സാധാരണ പശുവായിരുന്നില്ല, അവരുടെ വസിഷ്ഠൻ്റെ പശുവാണ്. വസിഷ്ഠൻ്റെ വളരെ ദിവ്യത്വമുള്ള പശുവിനെ പിടിച്ച് കൊന്ന് അതിൻ്റെ മാംസം കുറേ ചണ്ടാളനെ കഴിച്ചു. ബാക്കി ആർക്ക് കൊടുത്തു? വിശ്വാമിത്ര മഹർഷിയുടെ ഭാര്യയ്ക്കും മക്കൾക്കും കൊടുത്തു. ഇതറിഞ്ഞ് ആര് വന്നു? വസിഷ്ഠൻ വന്നു. പിന്നെ പറയാനല്ലോ അല്ലേ. 2-3 കാര്യങ്ങളാണ് വസിഷ്ഠൻ ഈ ചണ്ടാളനിൽ ആരോപിച്ചത്, സത്യവ്രതനിൽ ആരോപിച്ചത്. 1, ഗോവധം. ഒരു പശുവിനെ കൊന്നു വിശപ്പകറ്റാൻ വേണ്ടി. 2, ദാരാഹരണം. പരദാരമാണ്. ആരാണ്? വിശ്വാമിത്രൻ്റെ ഭാര്യയെയും മക്കളെയും സംരക്ഷിക്കുന്ന ചുമതല ഏറ്റെടുത്തു. അത് അദ്ദേഹത്തിനുണ്ടാകുന്ന മോഹം കൊണ്ടാണ്. 3, പിതൃകോപം. അച്ഛൻ്റെ കോപം കൊണ്ടാണല്ലോ കാട്ടിൽ അലയേണ്ടി വന്നത്. അപ്പം ഇങ്ങനെ ത്രിദോഷങ്ങൾ, വിശപ്പ്, മോഹം, കോപം, ഗോവധം, ദാരാഹരണം, പിതൃകോപം, 3 ദോഷങ്ങൾ, 3 ആണികൾ തൻ്റെ ജന്മത്തിൽ, തൻ്റെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് നിന്നെ ത്രിശങ്കു എന്നറിയപ്പെടുമെന്ന് ആര് പറഞ്ഞു?
0: വസിഷ്ഠൻ
2: ശപിച്ചു.
0: ത്രിശങ്കു എന്നറിയപ്പെടാൻ മറ്റൊരു കാരണം കൂടിയില്ലേ?
2: തീർച്ചയായിട്ടും നമുക്ക് ത്രിശങ്കു സ്വർഗം എന്നാണ് പറയുക അല്ലേ. ആ ത്രിശങ്കു സ്വർഗം, അതിൽ അകപ്പെടേണ്ടി വന്നതിൻ്റെ കഥയാണ് ഇങ്ങനെ പേര് വരാൻ എന്നുകൂടി കഥയുണ്ട്, നമുക്കത് പറയാം. ഈ സമയത്ത് വസിഷ്ഠ മുനിന്ന് വലിയ ശാപമാണ് കിട്ടുന്നത്. അപ്പം ഇനി അദ്ദേഹം എന്ത് ചെയ്തു? ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. വലിയ അഗ്നിക്കൂട്ടി അതിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങിയപ്പോൾ അവിടെ ദേവി പ്രത്യക്ഷപ്പെട്ടു. ദേവി പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, മരിക്കണ്ടപ്പം രാജ്യം തിരിച്ചു കിട്ടും, ഈ ചണ്ടാളൻ്റെ കോലങ്ങളൊക്കെ മാറും, വലിയ ആളായി മാറും. അങ്ങനെ ശാപത്തോടുകൂടി തന്നെ, ത്രിശങ്കു എന്ന പേരോടുകൂടി തന്നെ, ദേവിയാൽ കിട്ടിയ ശാപമോക്ഷത്തോടുകൂടി തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. അവിടെ രാജ്യം ഭരിക്കുകയാണ് അവർ, ത്രിശങ്കു എന്ന സത്യവ്രതൻ. ഈ സമയത്ത് ത്രിശങ്കുവിന് ഒരു മകൻ പിറന്നു. മകന്റെ പേര്
0: ഹരിശ്ചന്ദ്രൻ.
2: ത്രിശങ്കുവിന്റെ മകനാണ് ഹരിശ്ചന്ദ്രൻ. അധിക കാലം കഴിയും മുമ്പ് തന്നെ, കാരണം ദേവി പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത് മരിക്കരുത്, കൊട്ടാരത്തിലേക്ക് പോകണം, രാജ്യത്തിന്റെ പരമ്പര തുടരണം, അല്ലെങ്കിൽ അവിടെ അനാഥമായി പോകലോ. അങ്ങനെ അതുകൊണ്ട് മാത്രം ഒരുപാട് തിന്മകൾ ചെയ്ത ആ ഒരു പശ്ചാത്താപം ഈ ത്രിശങ്കുവിന് സത്യവ്രതനുണ്ട്. അപ്പം കൊട്ടാരത്തിൽ പോയി വിവാഹം കഴിച്ചു, ഒരു മകൻ ജനിച്ച്, അധികം താമസിയാതെ തന്നെ അദ്ദേഹം രാജ്യഭാര മകനെ ഏൽപ്പിച്ച് ഉടലോട് സ്വർഗത്തിൽ പോകാൻ വേണ്ടി യാഗം നടത്തി. ഈ യാഗം വസിഷ്ഠനോടാണ് ആവശ്യപ്പെട്ടത്, കുലഗുരുവിലെ വസിഷ്ഠൻ യാഗം ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ വസിഷ്ഠൻ എന്ത് പറഞ്ഞു?
0: ചെയ്യില്ല,
2: സാധ്യമല്ല എന്ന് പറഞ്ഞു. ഉടനെ തന്നെ വിശ്വാമിത്രൻ ഇതിന് തയ്യാറായി. കാരണം വിശ്വാമിത്രൻ അറിയാം തന്റെ ഭാര്യയും മക്കളെയും കുറേ കാലം കാത്തുരക്ഷിച്ചത് ഈ ത്രിശങ്കുവാണ്, സത്യവ്രതനാണ്. അതുകൊണ്ട് വിശ്വാമിത്രൻ പറഞ്ഞു, ഞാൻ തയ്യാറാണ്, നീ യാഗം നടത്തിക്കൊള്ളൂ, ഉടലോട് സ്വർഗത്തിലേക്ക് ഞാൻ നിന്നെ അനുവദിക്കാം. അങ്ങനെ വിശ്വാമിത്രന്റെ സഹായത്തോടുകൂടി യാഗം നടത്തി. അപ്പുറത്ത് വസിഷ്ഠൻ അതിശക്തമായ എതിർപ്പുമായിട്ടുണ്ട്. യാഗാവസാനത്തിൽ ഉടലോട് സ്വർഗത്തിലേക്ക് ഉള്ള യാത്ര ആരംഭിച്ചു. പക്ഷേ സ്വർഗ കവാടം ത്രിശങ്കുവിന് മുമ്പിൽ തുറന്നില്ല, അടഞ്ഞു കിടന്നു. താഴോട്ടേക്ക് വരാനും പറ്റില്ല. ഭൂമിക്കും സ്വർഗത്തിനിടയിലായിപ്പോയി ആരാ ത്രിശങ്കു. വിശ്വാമിത്രൻ തപശക്തി കൊണ്ട് എന്ത് ചെയ്തു? ഒരു കൃത്രിമ സ്വർഗം അവിടെ ഉണ്ടാക്കി. അപ്പൊ ഭൂമിക്കും സ്വർഗത്തിനോടെയുള്ള കൃത്രിമ സ്വർഗത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? ത്രിശങ്കു സ്വർഗം എന്ന് പറയാം. അങ്ങനെ ഏതായാലും നമ്മുടെ ത്രിശങ്കുവിന്റെ സത്യവ്രതന്റെ കാലം കഴിഞ്ഞു. ഇനി സത്യനിഷ്ഠനായ ഹരിശ്ചന്ദ്രന്റെ കാലമാണ് വരുന്നത്. ഹരിശ്ചന്ദ്രൻ ശിബിയുടെ മകൾ ചന്ദ്രമതിയാണ് വിവാഹം കഴിക്കുന്നത്. സിനിമയിൽ കാണാം ചന്ദ്രമതി. യഥാർത്ഥത്തിൽ ഹരിശ്ചന്ദ്രന് 100 ഭാര്യമാരുണ്ട്, പക്ഷേ മക്കളില്ല. ഒരേ ഒരു മകനേ ഉള്ളൂ. മകന്റെ പേരെന്താണ്?
0: രോഹിതാശ്വൻ.
2: രോഹിതാശ്വൻ, രോഹിതാക്ഷൻ എന്നും രോഹിതാശ്വൻ എന്നും പറയുന്നുണ്ട്. അത് ചന്ദ്രമതിയിൽ പിറന്ന മകനാണ്. മറ്റു ഭാര്യമാരിലൊന്നും മക്കളില്ല. മറ്റു ഭാര്യമാരെ കുറിച്ചൊന്നും പുരാണങ്ങളിൽ പറയുന്നില്ല, ചന്ദ്രമതിയെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ഒരു ദിവസം ഹരിശ്ചന്ദ്രൻ വസിഷ്ഠൻ, കുലഗുരുവായ വസിഷ്ഠന്റെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ഗംഗാതടത്തിൽ വരുണന് തപസ് ചെയ്യുകയാണ്. തപസ് ചെയ്യുന്നത് മകനുണ്ടാകും മുൻപാണ്. 100 ഭാര്യമാരുണ്ടായിട്ടും ഒരു മകൻ പോലുമില്ല, രാജ്യം അനാഥമായി പോകും. അങ്ങനെയാണ് ഗുരുവിന്റെ ഉപദേശപ്രകാരം വരുണനെ തപസ് ചെയ്യുന്നത്. വരുണൻ പ്രത്യക്ഷപ്പെട്ടു. വരുണൻ പറഞ്ഞു, ഒരു കുഞ്ഞിനെ തരാം, പക്ഷെ എന്ത് വേണം? യജ്ഞപ്പശുവായി തിരിച്ചു നൽകണം. യജ്ഞപ്പശു എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം യജ്ഞത്തിലൊരു ബലിമൃഗം ഉണ്ടാവും, ബലി നൽകാനുള്ള ഒരു വസ്തുവായിട്ട് നിന്റെ മകനെ എനിക്ക് തരണം, എങ്കിൽ പുത്രഭാഗ്യം അനുഗ്രഹിക്കാം. അങ്ങനെ തയ്യാറായി, മകനുണ്ടായി. മകൻ ജനിച്ച് 1-ാമത്തെ മാസം തന്നെ ശിശുവിനെ വരുണന് കൊടുക്കണമെന്നാണ് കരാർ. വരുണനെ യാഗത്തിൽ യജ്ഞപ്പശുവായിട്ട്, അതായത് ബലിമൃഗമായിട്ട് കൊടുക്കണം. പക്ഷെ ആര് തയ്യാറായില്ല?
0: ഹരിശ്ചന്ദ്രൻ
2: തയ്യാറായില്ല. 11-ാമത്തെ വയസ്സ് വരെ കാത്തിരിക്കാൻ വേണ്ടി പറഞ്ഞു. 11-ാമത്തെ വയസ്സിൽ തരാം, കുറച്ചും കൂടി വളരട്ടെ എന്ന് പറഞ്ഞു. 11-ാമത്തെ വയസ്സിൽ ഉപനയനമാണ്. ആ സമയത്ത് വരുണൻ പ്രതീക്ഷിച്ചിരിക്കലാണ്. ആരെ?
0: ഹരിശ്ചന്ദ്രൻ
2: പ്രതീക്ഷിച്ചിരിക്കലാണ്. പക്ഷേ 11-ാമത്തെ വയസ്സിൽ ഉപനയനത്തിന്റെ സമയത്ത് വരുണന് കൊടുക്കാമെന്ന വാക്ക് പാലിക്കാൻ പറ്റിയില്ല. കാരണം ആ സമയത്ത് മകനില്ല. മകൻ കാട്ടിലേക്ക് പോയി കളഞ്ഞിരുന്നു. രാത്രി തന്നെ രാജകുമാരൻ ഒളിച്ചോടിപ്പോയി. വരുണൻ ഉടനെ തന്നെ അടുത്തെന്തായിരിക്കും കേട്ടോ? ശാപം അല്ലേ? രാജാവിനെ ശപിച്ചു. ഒരു രോഗമാണ് ശപിച്ചത്, ജലോദരം എന്ന് പറയും. ജലരോഗം, ജലദോഷം നമുക്ക് വിചാരിക്കാം. വരുണൻ സമുദ്ര രാജാവല്ലേ, ജലോദരം ഭവിക്കട്ടെ എന്ന് ശാപമാണ്. അപ്പം അസഹ്യമായൊരു പ്രത്യേക അസുഖമാണ് ജലരോഗം. ഇത് കാട്ടിലുള്ള മകൻ അറിഞ്ഞു. അങ്ങനെ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി കാട്ടിൽ നിന്ന് തിരിച്ചു വരാൻ വേണ്ടി തയ്യാറായി. പക്ഷേ അവിടെ രോഹിതാശ്വരനോട് ആര് പറഞ്ഞു പോകരുതെന്ന്? ഇന്ദ്രൻ പറഞ്ഞു, ഇപ്പം പോകണ്ട, പോകാറായിട്ടില്ല, അച്ഛൻ കുറച്ച് അസുഖമൊക്കെ ഭേദമാവട്ടെ, അസുഖം ഭേദമായിക്കൊള്ളു എന്ന് പറഞ്ഞിട്ട് അവിടെ തടഞ്ഞു. ഈ സമയത്ത് വസിഷ്ഠനോടാണ് കുലഗുരുവിനോട് ഹരിശ്ചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, വരുണന് നൽകിയ വാക്ക് ഏത് വിധേനയും പാലിക്കണം. വരുണനാണ് തനിക്ക് ഒരു പുത്രനെ
0: സമ്മാനിച്ചത്,
2: വരമായിട്ട് നൽകിയത്. അതുകൊണ്ട് എങ്ങനെയാണ് ആ വാക്ക് പാലിക്കുക? വസിഷ്ഠ ഗുരുവാണ്, കുലഗുരുവാണ്. അദ്ദേഹം പറഞ്ഞു, കുട്ടികളെ വില കൊടുത്ത് വാങ്ങാം. വില കൊടുത്ത് വാങ്ങിയാൽ ആ കുട്ടിയെ നമുക്ക് എന്ത് ചെയ്യാം? വരുണനെ കൊടുക്കാം. നിന്റെ കുഞ്ഞായിട്ട് ദത്തെടുക്കാന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെ പണം കൊടുത്തൊരു കുട്ടിയെ നമുക്ക് സമ്പാദിക്കാം. ആ കുഞ്ഞിനെ യജ്ഞപ്പശുവായിട്ട് ബലിമൃഗമായിട്ട് വരുണനെ നൽകാം, വാക്ക് പാലിക്കാം. അങ്ങനെ കുട്ടിയെ തേടി രാജാവിന്റെ, ഹരിശ്ചന്ദ്രന്റെ കിങ്കരന്മാരും മന്ത്രിമാരും രാജ്യം മുഴുവനും സഞ്ചരിച്ചു. ഒരു ബ്രാഹ്മണ കുമാരനെ കിട്ടി. ബ്രാഹ്മണന്റെ പേര് അജീകർത്തൻ എന്നാണ്. എന്താണ് പേര്?
0: അജീകർത്തൻ.
2: ഈ ബ്രാഹ്മണന്റെ മകന്റെ പേര് ഒരുപക്ഷെ വേദകഥകളിലൊക്കെ സുപരിചിതമാണ്, ശുനസേഫൻ. എന്താണ്
0: ശുനസേഫൻ?
2: ആ ശുനസേഫൻ ഒരു പ്രത്യേക പേരാണല്ലേ.
0: അതെ.
2: അജീകർത്തൻ തന്റെ മകനായ ശുനസേവനെ വിൽക്കാൻ തയ്യാറായി. പകരം എന്താ കൊടുത്തത് വിലയെന്നറിയോ? 100 പശുക്കളെ. 100 പശു സമം ഒരു മനുഷ്യക്കുഞ്ഞ് അല്ലേ, പണ്ടത്തെ സാധന കൈമാറ്റ വ്യവസ്ഥയാണ്. അങ്ങനെ ശുനസേഫൻ കൊട്ടാരത്തിൽ വന്നു. ഈ സമയത്ത് ശുനസേഫനെ കൊട്ടാരത്തിൽ കൊണ്ടുവരുന്നത് എന്തിനാണ്? അവിടെ വളർത്താനാണോ രാജാവാക്കാനാണോ? എന്തിനു വേണ്ടി മാത്രമാണ്?
0: വരുണന്
2: ബലിയായിട്ട് കൊടുക്കാനാണ്, കഴുത്തറത്ത് കൊല്ലും അല്ലെ, ബലിയായിട്ട് നൽകാനാണ്. അപ്പൊ ഇത് ആർക്കിഷ്ടപ്പെട്ടില്ല. മറ്റൊരു മഹർഷി, നമ്മുടെ വസിഷ്ഠന്റെ പ്രതിയോഗിയായിട്ടൊരു മഹർഷി ഉണ്ടല്ലോ, അത്
0: വിശ്വാമിത്രൻ.
2: വിശ്വാമിത്രൻ കൊട്ടാരത്തിൽ വന്നിട്ട് പറഞ്ഞു, ഈ കുഞ്ഞിനെ ബലി കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല, വരുണന് കൊടുക്കണ്ട, ഒന്നും അറിയാത്ത കുഞ്ഞിനെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് വസിഷ്ഠൻ തടഞ്ഞു. അപ്പൊ കുഞ്ഞിനെ കൊടുത്തില്ലെങ്കിൽ യാഗം മുടങ്ങും, യാഗം മുടങ്ങിയാലും വരുണനോടുള്ള വാക്ക് പാലിക്കാൻ പറ്റില്ല, ആകെ പ്രതിസന്ധിയായി. ഏതുവിധേനയും കുഞ്ഞിനെ കൊടുക്കാൻ ഞാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെങ്കില് യാഗം തുടരാൻ തന്നെ അവർ തീരുമാനിച്ചു. ഈ സമയത്ത് വിശ്വാമിത്രൻ കുഞ്ഞിന് ഒരു മന്ത്രം, വരുണമന്ത്രം ഉപദേശിച്ചു കൊടുത്തു. വരുണമന്ത്രം എന്ന് പറഞ്ഞാൽ ഈ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മന്ത്രമാണ്. അങ്ങനെ ബലിക്കല്ലിൽ ഈ കുഞ്ഞിനെ കടത്തുന്നു. യജ്ഞ പശുവായിട്ട് അല്ലെങ്കിൽ ബലിമൃഗമായിട്ട് ആ യാഗത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അതിനെ തലയെറുക്കാൻ വേണ്ടി വാള് ഉയർത്തിയപ്പോൾ ഈ കുഞ്ഞ് വിശ്വാമിത്രൻ നൽകിയ മന്ത്രം അങ്ങോട്ട് ഉരുവിട്ടു. അപ്പം എന്തായി? രക്ഷപ്പെട്ടു. അവർക്ക് ഈ കുഞ്ഞിനെ ബലി നൽകാൻ
0: സാധിച്ചില്ല,
2: കുഞ്ഞ് രക്ഷപ്പെട്ടു. ഈ സമയത്ത് നമ്മുടെ എന്തിനാണ് വരുണനെ പ്രസാദിപ്പിക്കുന്നത് കാര്യമായിട്ട്? വരുണനോടൊരു വാക്ക് പറഞ്ഞിരുന്നത് പാലിക്കാൻ പറ്റിയില്ല, മകൻ നാടുവിട്ടു. നാടുവിട്ട് വാക്ക് പാലിക്കാൻ പറ്റാത്തതുകൊണ്ട് വരുണൻ എന്ത് ചെയ്തു? ഹരിശ്ചന്ദ്രന് ശാപം കൊടുത്തു, രോഗം അല്ലേ, ജലോദരം, ജലരോഗം കൊടുത്തു. വരുണൻ ഈ സമയത്ത് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, അസുഖം മാറ്റാം, കാരണം ഒരു കുഞ്ഞിനെ ബലി കൊടുക്കാൻ തയ്യാറായല്ലോ. ഒരു കുഞ്ഞിനെ വില കൊടുത്ത് വാങ്ങുന്നു, ബലി കൊടുക്കാൻ തയ്യാറായി. കുഞ്ഞിനെ വിശ്വാമിത്രനെ രക്ഷിച്ചു, അത് കുഴപ്പമില്ല. അങ്ങനെ ഹരിശ്ചന്ദ്രന്റെ അസുഖമെല്ലാം മാറി. ഈ സമയത്ത് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ശുനസേഫൻ കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നമ്മുടെ വേദങ്ങളിലെ കഥയാണ്. ആരാണ് തൻ്റെ അച്ഛൻ, പിതാവെന്നാണ് ചോദിക്കുന്നത്. അജീകർത്തനാണോ? അജീകർത്തനാണ് യഥാർത്ഥ പിതാവ്. പക്ഷെ അദ്ദേഹത്തെ പിതാവ് എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല?
0: കുഞ്ഞിനെ ബലി കൊടുക്കാൻ,
2: ആ കുഞ്ഞിനെ വിറ്റു. മക്കളെ വിൽക്കുന്ന ഒരാള് പിതാവെന്ന് ഒരിക്കലും പറയാൻ പാടില്ല. അതുകൊണ്ട് അദ്ദേഹം എന്റെ അച്ഛനല്ല. പിന്നെ ഹരിശ്ചന്ദ്രനാണോ? ഹരിശ്ചന്ദ്രൻ വില കൊടുത്ത് വാങ്ങുന്നു അല്ലേ, പൈസ കൊടുത്ത് വാങ്ങിയ ഒരാളെ പിതാവെന്ന് വിളിക്കാൻ പറ്റുമോ?
0: ഇല്ല.
2: മാത്രമല്ല വില കൊടുത്ത് വാങ്ങുകയും ചെയ്തു, ബലി കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്തു. അതുകൊണ്ട് ഹരിശ്ചന്ദ്രൻ ഒരിക്കലും പിതാവെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ആരാണ്? വരുണനാണ്. വരുണനാണെങ്കിൽ ഈ ബലി വേണമെന്ന് ആവശ്യപ്പെടാൻ പാടില്ലല്ലോ. വരുണനുമല്ല. ശുനസേഫൻ തന്നെ പറയാണ്, പുത്രനെ വിറ്റ പിതാവ് പിതാവല്ല, രൂപത്തിൽ കെട്ടിയിട്ട ഹരിശ്ചന്ദ്രനും പിതാവല്ല, അഭയം കൊടുത്തത് കൊണ്ട് മാത്രം വരുണനുമല്ല. എന്നെ രക്ഷിച്ചത് ആരാണ്?
0: വിശ്വാമിത്രനാണ്.
2: വരുണമന്ത്രം

0: ഉപദേശിച്ച് രക്ഷിച്ച വിശ്വാമിത്രനാണ് യഥാർത്ഥത്തിൽ തൻ്റെ പിതാവെന്ന് നമ്മുടെ ശുനസേഫൻ പറയുകയാണ്. വിശ്വാമിത്രന് വളരെ സന്തോഷമായി, മകനെയും കൂട്ടി, പെട്ടെന്ന് കിട്ടിയൊരു മോനല്ലേ, ശുനസേഫനെയും കൂട്ടി തൻ്റെ ആശ്രമത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. തൽക്കാലം ആ കഥ നമുക്ക് അവിടെ നിൽക്കാം. ഈ സമയത്ത് കാട്ടിലേക്ക് ഒളിച്ചോടി പോയ ആള് തിരിച്ചു വരുന്നുണ്ട്, അത്
1: രോഹിദാസൻ.
0: കാരണം എന്താണ്, തന്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടല്ലോ. ഇനി കൊട്ടാരത്തിൽ വന്നാലും ബലി കൊടുക്കാൻ വേണ്ടി അച്ഛൻ മുതിരില്ല, വരണം നിർബന്ധിക്കുകയില്ല. കൊട്ടാരത്തിലേക്ക് വരുന്നു, വസിഷ്ഠനെ ഗുരുവാക്കി യാഗങ്ങളൊക്കെ നടത്തി അങ്ങനെ നന്നായിട്ട് രാജ്യം ഭരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് തൽക്കാലം സ്വർഗത്തിലേക്ക് പോകാം. അവിടെ ഒരു തർക്കം നടക്കുകയാണ്. നമ്മള് രാജാ ഹരിശ്ചന്ദ്ര എന്ന മലയാള സിനിമയിൽ തുടക്കം തന്നെ അങ്ങനെയാണ്, സ്വർഗലോകത്ത് വെച്ച് ഒരു നൃത്ത രംഗത്തിന് ശേഷം വസിഷ്ഠനും വിശ്വാമിത്രനും തമ്മിൽ കലഹം. ഭൂമിയിൽ ഏറ്റവും സത്യസന്ധനായ രാജാവ് ആരെന്നുള്ള കാര്യത്തിലാണ് തർക്കം. അങ്ങനെ സ്വർഗത്തിൽ വസിഷ്ഠനും വിശ്വാമിത്രനും തമ്മിൽ ഈ തർക്കം. അവിടെ സ്വർഗലോകത്ത് പുരാണത്തിൽ പറയുന്നത് എങ്ങനെയാണ്, നമ്മുടെ സിനിമയിൽ അവർ നേരിട്ട് തർക്കുകയാണെങ്കിലും കൂടി നാരദനാണ് തർക്കത്തിന് ഏഷണി കൂട്ടുന്നത്. ഇവിടെ സ്വർഗലോകത്തിൽ വസിഷ്ഠന് കുറച്ച് ആദരവ് കൂടുതൽ ലഭിച്ചു. ചിലർക്ക് അങ്ങനെ ഉണ്ടല്ലോ, ആദരവ് കൂടുതൽ ലഭിക്കും. വിശ്വാമിത്രനേക്കാൾ ആദരവ് ലഭിച്ചത് വസിഷ്ഠനാണ്, രണ്ടുപേരും. അപ്പോൾ വിശ്വാമിത്രനത് ഇഷ്ടപ്പെട്ടില്ല, കാരണം വസിഷ്ഠനോളം തന്നെ യജ്ഞശക്തിയുള്ള തപശക്തിയുള്ള ഒരു മുനിവര്യനാണ് അവർ, വിശ്വാമിത്രൻ ഒരു രാജർഷി കൂടിയാണ്. എന്താണ് എനിക്കില്ലാത്ത ഒരു ഗുണം, ഒരു പ്രത്യേകത നിങ്ങൾക്ക് എന്നൊരു ചോദ്യം വന്നു. ഈ സമയത്ത് വസിഷ്ഠൻ എന്താണ് പറയുന്നത്, ഞാൻ ഹരിശ്ചന്ദ്ര മഹാരാജാവിൻ്റെ പുരോഹിതനാണ്, കുലഗുരുവാണ്. ഹരിശ്ചന്ദ്രൻ രാജസൂയയാഗം നടത്തി, എൻ്റെ പൗരോഹിത്യത്തിലാണ് രാജസൂയം നടത്തിയത്. അദ്ദേഹം സത്യപാലനാണ്, ലോകത്തിൽ അദ്ദേഹത്തെ പോലെ സത്യനിഷ്ഠനായ ഒരു രാജാവ് വേറെയില്ല. അതാണ് നിങ്ങളെക്കാൾ കൂടുതൽ എനിക്കുള്ള മേന്മ, മികവ്. വിശ്വാമിത്രൻ സൈക്കോ? വിശ്വാമിത്രൻ പറഞ്ഞു, ഏത് ഹരിശ്ചന്ദ്രൻ? ഹരിശ്ചന്ദ്രൻ സത്യവാദിയൊന്നുമില്ല, ഒരു മനുഷ്യനാണെങ്കിൽ അയാൾ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കും, അത് മനുഷ്യ സഹജമാണ്. അയാൾക്ക് സത്യം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ ഒരിക്കലും സാധ്യമല്ല. ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അദ്ദേഹം സത്യത്തെ വ്യതിചലിക്കാതിരിക്കില്ല എന്ന് വാശി പിടിച്ച് പറഞ്ഞു വിശ്വാമിത്രൻ. പക്ഷെ വസിഷ്ഠൻ വിടുവോ? ഒരു കാരണവശാലും എൻ്റെ ശിഷ്യൻ, എൻ്റെ രാജാവ് അങ്ങനെ സത്യനിഷ്ഠയിൽ നിന്ന് വ്യതിചലിക്കില്ല എന്ന്. പിന്നെ ആ തർക്കം ഒടുവിലെന്തായി, പന്തയമായിട്ട് മാറുകയാണ്. തെളിയിക്കൻ വസിഷ്ഠൻ പറഞ്ഞു, സത്യനിഷ്ഠയിൽ നിന്ന് വ്യതിചലിക്കുന്നില്ല എന്ന് ഞാൻ തെളിയിക്കാം. വിശ്വാമിത്രൻ എന്താണ് വാദം? വ്യതിചലിക്കും അല്ലേ, സത്യം പറയാതിരിക്കും, അല്ലെങ്കിൽ സത്യനിഷ്ഠ പാലിക്കാൻ അദ്ദേഹത്തിന് സാധിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും, അത് ഞാൻ തെളിയിക്കുമെന്ന് വിശ്വാമിത്രനും തമ്മിൽ പന്തയത്തിലായി. ഇനി നടക്കുന്നത് കൊട്ടാരത്തിലേക്കാണ്. ഒരുപക്ഷെ നാടകങ്ങളിലും ഹരിശ്ചന്ദ്ര നാടകമുണ്ട്, സിനിമകളിലൊക്കെ നമ്മുടെ ആളുകൾ കണ്ട കഥയാണ് നമ്മുടെ വരുന്നത്. ഹരിശ്ചന്ദ്രൻ ഒരു ദിവസം കാട്ടിൽ നായാട്ടിന് പോയല്ലോ, മൃഗയ വിനോദത്തിന് പോയപ്പോൾ ഒരു സ്ത്രീ കരയുന്നത് കാണുന്നുണ്ട്. സ്ത്രീ പറഞ്ഞു, ഞാൻ സിദ്ധരൂപിണിയാണ്, എന്നെ തട്ടിയെടുക്കാൻ വേണ്ടി വിശ്വാമിത്രൻ ഇനി തപസ് ചെയ്യുന്നുണ്ട്, എന്നെ രക്ഷിക്കണം. രാജാവ് പറഞ്ഞു, നീ പിടിക്കേണ്ട, ഞാൻ രക്ഷിക്കാം. അങ്ങനെ ഹരിശ്ചന്ദ്രൻ വിശ്വാമിത്രനോട് വളരെ ബഹുമാനത്തോടുകൂടി പറഞ്ഞു, മഹാരാജാവേ, അങ്ങ് ഈ തപസ് നിർത്തണം. അങ്ങ് തപസ് ചെയ്തുകൊണ്ട് അതിൻ്റെ കാഠിന്യം കൊണ്ട് ഒരുപാട് പേർക്ക് അസഹ്യമായ ചൂടാണ്, ഒരുപാട് ശല്യങ്ങളുണ്ടാവുന്നുണ്ട്, സ്വസ്ഥത കിട്ടുപോകുന്നുണ്ട്. പ്രത്യേകിച്ചും സിദ്ധരൂപിണിയായ ഒരു യുവതി കരയുകയാണ്, അവരും അങ്ങയുടെ തപശക്തിയിൽ വശംവതിയായി പോകുമെന്ന് ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങ് ഉടൻ തപസ് മതിയാക്കണമെന്ന് വിശ്വാമിത്രനോട് ഹരിശ്ചന്ദ്രൻ അപേക്ഷിച്ചു. അദ്ദേഹം സ്വീകരിക്കും അത്? വിശ്വാമിത്രൻ അത് സ്വീകരിച്ചില്ല. പിന്നീട് രാജാവ് ആ അഭ്യർത്ഥനയും വിശ്വാമിത്രന് മുന്നിൽ വെച്ച് എന്തെങ്കിലും അദ്ദേഹം ഇത് തപസ് അവസാനിപ്പിക്കുമെന്ന് പ്രതീക്ഷയോടുകൂടി കൊട്ടാരത്തിലേക്ക് പോവാണ്. അങ്ങനെ നാട്ടിൽ കൊട്ടാരത്തിൽ രാജാവ് എത്തി. ഒരു ദിവസം വിശ്വാമിത്രൻ ഇങ്ങനെ ആലോചിച്ചു, കാരണം വിശ്വാമിത്രന്റെ പ്രതിജ്ഞ നിറവേറ്റണമല്ലോ. അദ്ദേഹം ഒരു അസുരനെ തൻ്റെ മന്ത്രശക്തി കൊണ്ട് പന്നിയാക്കി മാറ്റി കൊട്ടാരത്തിലെ ഉദ്യാനത്തിലേക്ക് അയച്ചു. ഹരിശ്ചന്ദ്രൻ്റെ കൊട്ടാരത്തിലെ ഉദ്യാനത്തിൽ എല്ലാ ചെടികളിലും മറ്റൊക്കെ പന്നി കുത്തി കിളച്ച് നശിപ്പിക്കലായി. ആളുകൾ ഓടി വന്നു, ഇങ്ങനെ ഒരു കാട്ടുമൃഗം വന്ന് നശിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഹരിശ്ചന്ദ്രൻ പെട്ടെന്ന് ഇറങ്ങി വന്നു, അദ്ദേഹം തന്നെ രഥത്തിൽ കയറി അമ്പും വില്ലും എടുത്ത് പന്നിയുടെ പിന്നാലെ പോയി. പന്നി രഥം കണ്ട ഉടനെ തന്നെ ഓട്ടമായി, പിന്നാലെ രാജാവും രഥത്തിലാണ് പോകുന്നത്. അങ്ങനെ ബഹുദൂരം സഞ്ചരിച്ചു, പിന്നെ കാട്ടിലെ കൊടുങ്കാട്ടിൽ അകപ്പെട്ടു പോയി. പന്നി പിന്നെ കാണാനില്ല, കാരണം പന്നി പന്നിയായിരുന്നില്ല, ആരായിരുന്നു? കാട്ടാളനായിരുന്നു. ആര് സൃഷ്ടിച്ച കാട്ടാളൻ?
1: വിശ്വാമിത്രൻ
0: സൃഷ്ടിച്ച കാട്ടാളനായതുകൊണ്ട് തന്നെ പിന്നെ പന്നിയെ കണ്ടില്ല. ഹരിശ്ചന്ദ്രൻ കൊടുങ്കാട്ടിൽ അകപ്പെട്ടു, എവിടെയും പുറത്തു വരാൻ പറ്റുന്നില്ല, വഴിതെറ്റി, കൂടെ ആരുമില്ല. ഈ സമയത്ത് ഒരു നദിക്കരയിൽ തൻ്റെ കുതിരകൾക്ക് വെള്ളമൊക്കെ കൊടുക്കാൻ വേണ്ടി, വെള്ളം കുടിക്കാൻ വേണ്ടി അവിടെ നിൽക്കുമ്പോഴാണ് ഒരു വൃദ്ധ ബ്രാഹ്മണൻ അതുവഴി വരുന്നത്. ഈ വൃദ്ധ ബ്രാഹ്മണൻ

0: യഥാർത്ഥത്തിൽ വിശ്വാമിത്രൻ തന്നെയാണ്. അദ്ദേഹം ചോദിച്ചു, ആരാണ് നിങ്ങൾ? അപ്പോൾ ഹരിശ്ചന്ദ്രൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ബ്രാഹ്മണൻ പറഞ്ഞു, പേടിക്കണ്ട, കാട്ടുന്ന പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴി ഞാൻ കാണിച്ചു തരാം. അങ്ങനെ വൃദ്ധ ബ്രാഹ്മണൻ മുന്നിലും രാജാവ് കുതിരപ്പുറത്ത് പുറകിലുമായിട്ട് അയോധ്യയിലേക്ക്, തൻ്റെ കൊട്ടാരത്തിലേക്ക് ഹരിശ്ചന്ദ്രൻ പോവുകയാണ്. രാജാവിന് വളരെയധികം സന്തോഷമായി. ഒരുപക്ഷെ കാട്ടിനകത്ത് ക്ഷുദ്രജീവികളാൽ കൊല്ലപ്പെടുമായിരുന്നു. രാജാവ് പറഞ്ഞു, അല്ലേ ബ്രാഹ്മണ, അങ്ങേക്ക് എന്താണ് വേണ്ടത്? എങ്ങനെയാണ് ഞാൻ അങ്ങയെ സഹായിക്കേണ്ടത്? അതുപോലെ എനിക്കൊന്നും വേണ്ട, പക്ഷെ എൻ്റെ മകൻ്റെ വിവാഹമാണ്. വിവാഹം നടത്താൻ ആവശ്യമായ പണമൊന്നും എൻ്റെ കയ്യിലില്ല. എൻ്റെ മകനെ കാണണ്ടേ എന്ന് പറഞ്ഞിട്ട് ഉടൻ തന്നെ മകനെയും മകൻ്റെ വിവാഹം കഴിക്കാൻ പോകുന്ന വധുവിനെയും അവിടെ കൊണ്ടുപോകുന്നു. ഇതൊക്കെ മന്ത്രശക്തിയാലാണ്, യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണ്. ബ്രാഹ്മണൻ വിശ്വാമിത്രനാണല്ലോ. രാജാവ് കാണുന്നു വൃദ്ധ ബ്രാഹ്മണൻ, അരികിലും മകൻ വിവാഹം കഴിക്കാൻ പോകുന്ന ബ്രാഹ്മണ വധുവൊക്കെ അവിടെയുണ്ട്. ഇവരുടെ വിവാഹം കഴിക്കാൻ വേണ്ട പണം മാത്രം തന്നാലും മതി എന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞു, തീർച്ചയായിട്ടും അങ്ങ് എന്ത് ആവശ്യപ്പെട്ടാലും ഞാൻ തരാം. അപ്പോൾ ബ്രാഹ്മണൻ മെല്ലെ പറഞ്ഞു, എന്താവശ്യപ്പെട്ടാലും തരാൻ പറ്റുമെങ്കിൽ മാത്രം അങ്ങ് പറഞ്ഞാൽ മതി. ഹരിശ്ചന്ദ്രൻ ഒരു വാക്ക് മാത്രമേ ഉള്ളൂ, വാക്ക് പറഞ്ഞാൽ അത് പാലിച്ചിരിക്കും, എങ്കിൽ അങ്ങയുടെ രാജ്യം എനിക്ക് വേണം. അപ്രതീക്ഷിതമായിട്ടൊരു ചോദ്യം വന്നു. രാജാവ് സത്യം പാലിക്കാതിരിക്കാൻ പറ്റുമോ? രാജ്യം മുഴുവനും കൊടുത്തു. അതിനുശേഷം പറഞ്ഞു, 2.5 ഭാരം കനകം, സ്വർണം കൂടി വേണം. അപ്പോൾ ഈ സ്വർണം എങ്ങനെ ഉണ്ടാക്കും? രാജ്യം മുഴുവനും രാജ്യത്തിൻ്റെ എല്ലാ സമ്പത്തും കൊടുത്തു കഴിഞ്ഞല്ലോ. അപ്പോൾ രാജാവ് പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ സംഘടിപ്പിച്ചു തരാം, പെട്ടെന്ന് തന്നെ അങ്ങേക്ക് തരാമെന്ന് പറഞ്ഞു, പിന്നീട് തന്നുകൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ രാജാവും ഭാര്യയുടെ പേരെന്താണ്?
1: ചന്ദ്രമതി.
0: ചന്ദ്രമതിയും ലോഹിതാസനും കൊട്ടാരം വിട്ടിറങ്ങിയാണ്. കാരണം കൊട്ടാരമൊക്കെ അദ്ദേഹത്തിന് ബ്രാഹ്മണനെ കൊടുത്തല്ലോ. കൊട്ടാരം വിട്ടിറങ്ങുന്നു, കാശിയിൽ ചെന്നു. അപ്പം ബ്രാഹ്മണനെപ്പോഴും വന്നുകൊണ്ടിരിക്കും, ആ 2.5 ഭാരം സ്വർണം അത് കിട്ടിയിട്ടില്ലെന്ന് പറയും. അങ്ങനെ ഭാര്യയെ വിൽക്കാൻ തീരുമാനിക്കുന്നു. അവിടെ ഒരു ചന്തയിൽ, കാശിയിലൊരു ചന്തയിൽ വെച്ച് എൻ്റെ ഭാര്യ ആർക്കെങ്കിലും വേണോ എന്ന് പറഞ്ഞിട്ട് വിൽക്കുകയാണ്. പണത്തിന് വേണ്ടി അങ്ങനെ ഒരു ബ്രാഹ്മണന് ഭാര്യ വിൽക്കുന്നു. ഭാര്യയുടെ കൂടെ ചെറിയ മകനും കൂടി പോകുന്നുണ്ട്. അങ്ങനെ ബ്രാഹ്മണൻ്റെ കടം വീട്ടുകയും ചെയ്തു. പിന്നെ അതിനുശേഷം കുറച്ചും കൂടി പൈസക്ക് ആവശ്യപ്പെട്ടു. കാരണം 2.5 ഭാരം സ്വർണം തികഞ്ഞിട്ടില്ല, ഇനി ഒരു മാർഗം മാത്രമേ ഉള്ളൂ, തന്നെ തന്നെ വിൽക്കുക. അങ്ങനെ ഹരിശ്ചന്ദ്രൻ തന്നെ തന്നെ വിൽക്കാൻ തയ്യാറാവുന്നു. അയാൾ ഏത് ജോലിയാണ്? ഒരു ചണ്ടാളൻ വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു ജോലിക്കാരൻ വേണം. എന്താണ് എൻ്റെ ജോലി? ചുടലക്കളത്തിൽ ശവങ്ങൾ ദഹിപ്പിക്കുക. രാജാവാണ്, ജോലി എന്തോ ചെയ്തല്ലേ പറ്റൂ, കാരണം പൈസ കൊടുക്കണ്ടേ. അങ്ങനെ ആ ജോലി ചെയ്യുകയും മുൻകൂറായിട്ട് കൂലി വാങ്ങിച്ച് നമ്മുടെ ബ്രാഹ്മണന് കൊടുത്ത് കടം വിട്ടു. ഈ ചണ്ടാളൻ്റെ പേര് പ്രവീരൻ എന്നാണ്. പ്രവീരൻ യഥാർത്ഥത്തിൽ ചണ്ടാളനല്ല, യമദേവൻ തന്നെയാണ് ചണ്ടാളൻ്റെ രൂപത്തിൽ വരുന്നത്. എല്ലാവരും വരുന്നത് എന്തിനാണ്?
1: പരീക്ഷിക്കാൻ,
0: ഹരിശ്ചന്ദ്രനെ പരീക്ഷിക്കാനാണ്. അങ്ങനെ പ്രവീരൻ ഹരിശ്ചന്ദ്രനെ വിലക്ക് വാങ്ങി അവിടെ ശ്മശാനത്തിൽ ശവങ്ങൾ ദഹിപ്പിക്കുന്ന ജോലിയാണ്. അവിടെയാണ് നമ്മുടെ ഹരിശ്ചന്ദ്രയിലെ പാട്ട്, ഏത് പാട്ട്?
2: ആത്മവിദ്യാലയമേ.
0: ഈ സമയത്താണ് ചന്ദ്രമതി ഒരു ബ്രാഹ്മണനാണ് വിറ്റത്. ആ ബ്രാഹ്മണനാണെങ്കിൽ, യജമാനനാണെങ്കിൽ അങ്ങേയറ്റം പണിയെടുപ്പിക്കും, എല്ലാ വീട്ടുവേലയും ചെയ്യിപ്പിക്കും. ബ്രാഹ്മണനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും വേണ്ട എല്ലാ കാര്യങ്ങളും, തുണിയലക്കുക, വറകുക, അങ്ങനെയെല്ലാം. ലോഹിദാസനാണെങ്കിൽ അവനെ കൊണ്ട് ചെയ്യുന്ന പണികളും എടുപ്പിക്കും. പശുക്കൾ മേയ്ക്കാനൊക്കെ കാട്ടിലേക്ക് പറഞ്ഞേക്കും. അങ്ങനെ ഒരു ദിവസം പശുക്കൾ മേയ്ക്കാൻ പോയ ലോഹിദാസൻ കാട്ടിൽ വെച്ച് പാമ്പ് കടിയേറ്റ് മരിച്ചു. അപ്പം എല്ലാവരും തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ലോഹിദാസനെ കാണുന്നില്ല. ബ്രാഹ്മണന് പ്രശ്നമില്ല, കാരണം ഒരു വേലക്കാരിയുടെ മകനല്ലേ. അവിടെ ചന്ദ്രമതി പറഞ്ഞു, എനിക്ക് അയ്യോ പോകണം, എൻ്റെ മോനെ കൊണ്ടുവരണം, പോകാനൊന്നും പറ്റില്ല, എല്ലാ ജോലികളും തീർന്നിട്ട് പോയാൽ മതി. എല്ലാ ജോലികളും തീർത്തു, ഒടുവിൽ ബ്രാഹ്മണരെ കാല് തിരുമ്മി കൊടുക്കണം, അതും ചെയ്തു. അങ്ങനെ അർദ്ധരാത്രിയാണ്, ആ ശരി നീ പോയിക്കോളൂ എന്ന് പറഞ്ഞു. അർദ്ധരാത്രി കൊടുങ്കാട്ടിലേക്ക് ചന്ദ്രമതി മകനെ തേടി പോവുകയാണ്. അങ്ങനെ മകൻ മരിച്ച് കിടക്കുന്ന സ്ഥലം കാണുന്നു, മകനെ കോരിയെടുത്തു. രാജകുമാരിയും രാജകുമാരനാണ് അല്ലേ ഈ ഒരു അവസ്ഥയിലേക്ക് വന്നത്. അങ്ങനെ മകനെ എങ്ങനെയെങ്കിലും ദഹിപ്പിക്കണ്ടേ. അങ്ങനെ ദഹിപ്പിക്കാൻ വേണ്ടി മകനെ എടുത്തു പോകാൻ നേരം ഒരു കൂട്ടം കാട്ടാളന്മാർ അതുവഴി വന്നു, ഈ സ്ത്രീയാണ് ഈ കുഞ്ഞിനെ കൊന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞ് സ്ത്രീയെ കൊല്ലണം, കുഞ്ഞിനെ കൊന്നത് സ്ത്രീയാണ്, സ്ത്രീയെ കൊല്ലണമെന്ന് പറയും. സ്ത്രീയെയും കൂട്ടി എവിടത്തേക്ക് കൊണ്ടുപോകും? ഈ കൊല്ലണ്ട ചുമതലയൊക്കെ ചണ്ടാളനാണ്, നമ്മുടെ ചുടലക്കളം കാവൽക്കാരനായ ഹരിശ്ചന്ദ്രനാണ്. കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഈ സ്ത്രീ ഒരു വലിയ പാപം ചെയ്തു, ഒരു കുഞ്ഞിനെ, സ്വന്തം കുഞ്ഞിനെ കൊന്നു കളഞ്ഞു, അതുകൊണ്ട് ഈ സ്ത്രീയെ തലയേറത്ത് കൊല്ലണം. ആദ്യം മനസ്സിലായില്ലേ, കാരണം ഹരിശ്ചന്ദ്രൻ ഇപ്പൊ ആ വേഷത്തിലല്ലോ, രാജാവിന്റെ വേഷത്തിലല്ലോ. ചന്ദ്രമതിയും അങ്ങനെയല്ല, പരസ്പരം അവർക്ക് മനസ്സിലായിട്ടേ ഇല്ല. മരിച്ചു കിടക്കുന്ന കുഞ്ഞ് തങ്ങളുടെ കുഞ്ഞാണെന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ചന്ദ്രമതി പറഞ്ഞിട്ടുണ്ട്, എന്നെ കൊന്നോളൂ, പക്ഷെ അതിനു മുമ്പ് എനിക്ക്

0: എൻ്റെ കുഞ്ഞിനെ ദഹിപ്പിക്കണം, സംസ്കരിക്കണം. ആ സംസ്കരിക്കാനാവശ്യമായ പണം ചോദിക്കുന്നുണ്ട്. പണമില്ലാത്തതിന്റെ പേരിൽ സ്വന്തം വസ്ത്രം അഴിച്ചു കൊടുക്കുന്ന ഒരു ഘട്ടം വരെ എത്തുന്നുണ്ട് ഒരു കഥയിൽ. മറ്റൊരു കഥയിൽ ഈ ചന്ദ്രമതി തന്റെ ഭാര്യയാണെന്ന് പിന്നീട് തിരിച്ചറിയുന്നുണ്ട്. കുറെ സമയം കഴിഞ്ഞപ്പോഴേക്കും തിരിച്ചറിയുന്നുണ്ട്. ചന്ദ്രമതി വാവിട്ട് കരയിലാണ് തന്റെ ദുർഗതിയോർത്ത്. ഈ സമയത്താണ് ഹരിശ്ചന്ദ്രൻ ഇത് തന്റെ ഭാര്യയാണെന്നും തന്റെ ഒരു മകനാണെന്നും അവൻ മരിച്ചു കിടക്കുകയാണെന്നൊക്കെ അറിയുന്നത്. പക്ഷെ ആ അറിവുണ്ടായിട്ടും സത്യത്തിൽ നിന്ന് വ്യതിചലിക്കാൻ പറ്റുന്നില്ല. കാരണം സത്യവ്രതനല്ലേ. അപ്പോൾ കൂടെയുള്ള കാട്ടാളന്മാരൊക്കെ നിർബന്ധിക്കുന്നുണ്ട്, വധിക്കണം, വധശിക്ഷയാണ്. അങ്ങനെ ഒരു വലിയ പാറയുടെ തല വെച്ച് ഇങ്ങനെ കിടക്കണം ചന്ദ്രമതി. വലിയ വാള് കൊണ്ട് ചന്ദ്രമതിയുടെ കഴുത്ത് വെട്ടാൻ നോക്കുന്ന നേരം എന്ത് സംഭവിക്കും?
1: പ്രത്യക്ഷപ്പെടും.
0: ആ വാള് പൂമാലയായിട്ട് മാറും. അരികിലുള്ളവരൊക്കെ യഥാർത്ഥ രൂപത്തിലേക്ക് വരും. അവിടെ വിശ്വാമിത്രൻ, യഥാർത്ഥ വിശ്വാമിത്രൻ വരുന്നു, യമദേവൻ വരുന്നു, ശിവപാർവതിമാർ വരുന്നു, വസിഷ്ഠൻ വരുന്നു, എല്ലാവരും വന്നിട്ട് പറഞ്ഞു
1: നീ പാസായി, പരീക്ഷണത്തിൽ നിന്ന് പാസായി,
0: പരീക്ഷയിൽ പാസായിരിക്കുന്നു. അപ്പം വിശ്വാമിത്രൻ തന്റെ തോൽവി സമ്മതിച്ചു. ഇദ്ദേഹത്തെ ഒരിക്കലും സത്യത്തിൽ നിന്ന് വ്യതിചലിക്കാൻ സാധ്യമല്ല. അവസാനത്തെ ഒരു കഥയിൽ മാത്രമാണ് ഒരു രണ്ട് ഭേദങ്ങളുള്ളത്. ഒന്ന്, ചന്ദ്രമതിയെ കൊല്ലാൻ നേരമാണ് പ്രത്യക്ഷപ്പെടുന്നത്. എല്ലാവരും തടഞ്ഞിട്ടും എന്തിനാണ് നിങ്ങളുടെ ഈ സ്ത്രീയെ കൊല്ലുന്നതെന്നൊക്കെ പറഞ്ഞു. സ്ത്രീവധം ഞാൻ ചെയ്യില്ലെന്ന് പറഞ്ഞിട്ടും തന്റെ ജോലി അങ്ങനെ സ്ത്രീയാണോ പുരുഷനാണോ നോക്കില്ല, തെറ്റുകാരാണെങ്കിൽ കൊല്ലലാണ്, അങ്ങനെയാണ് ചെയ്യുന്നത്. രണ്ടാമത്, മകനെ ദഹിപ്പിക്കാൻ വേണ്ടി തന്റെ ഭാര്യയോട് പണം ആവശ്യപ്പെടുകയും പണമില്ലെന്ന് പറഞ്ഞപ്പോൾ തന്റെ കയ്യിൽ വാല്യുള്ള മൂല്യമുള്ള ഒരേ ഒരു വസ്തു വസ്ത്രം മാത്രം, ആഭരണങ്ങളൊന്നുമില്ലല്ലോ. ഈ വസ്ത്രം അഴിച്ച് കൊടുക്കുമ്പോൾ വാങ്ങുമ്പോഴാണ് പ്രത്യക്ഷപ്പെടുന്നത് എന്ന രണ്ട് വേർഷനുണ്ട്. ഏതായാലും ഹരിശ്ചന്ദ്രൻ ഇതോടുകൂടി സത്യത്തിന്റെ ഒരു പര്യായ പദമായിട്ട് ഹരിശ്ചന്ദ്രൻ മാറുകയാണ്. ഉടലോടെ അദ്ദേഹത്തിന് സ്വർഗത്തിലേക്ക് പോകുന്നുണ്ട്. ഈ ഉടലോടെ സ്വർഗത്തിലെത്തിയ ഒരേ ഒരു രാജാവ് ഹരിശ്ചന്ദ്രൻ എന്നാണ് നാരദമുനി യുധിഷ്ഠിരനോട് ഹരിശ്ചന്ദ്രനെ കഥ പറയുന്നത്. നമുക്കിന്നും ഈ സത്യം പറയുന്നവരെ പറഞ്ഞ പേരാണെന്ത്? ഓ, അയാള് വലിയ ഹരിശ്ചന്ദ്രൻ. രോഹിതാക്ഷൻ ഹരിശ്ചന്ദ്രന് ശേഷം രാജാവായി. അദ്ദേഹത്തിന്റെ പരമ്പരയാണല്ലോ, നമ്മുടെ ശ്രീരാമനിൽ എത്തിച്ചേരുന്ന പരമ്പര അങ്ങനെ വരുന്നതാണ്. രാജാവാണ് രോഹിതാക്ഷൻ, രോഹിതാക്ഷൻ മാത്രമേ മക്കളുള്ളൂ, രോഹിതാക്ഷന്റെ മക്കളാണ് പിന്നീട് രാജാവാകുന്നത്. അങ്ങനെ പരമ്പര തുടരുകയാണ്. അതായത് ചന്ദ്രമതിയെ വധിക്കാനോകുന്ന സമയത്താണ് ഇവരെല്ലാവരും പ്രത്യക്ഷപ്പെട്ട് യഥാർത്ഥ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും രാജാവിന് രാജ്യം തിരിച്ചു കൊടുക്കുന്നു, ചന്ദ്രമതിക്ക് തന്റെ ആഭരണങ്ങളും എല്ലാ സൗഭാഗ്യങ്ങളും തിരിച്ചു കൊടുക്കുന്നു. മരിച്ച് ശവമായി കിടക്കുന്ന രോഹിതാക്ഷൻ എഴുന്നേറ്റ് ജീവനോടെ തിരിച്ചു വരുന്നു. അതാണ് എല്ലാം പരീക്ഷകളായിരുന്നു, പരീക്ഷകളെ അതിജീവിച്ചു ഹരിശ്ചന്ദ്രൻ. നമുക്ക് ഹരിശ്ചന്ദ്രന്റെ ഒരു പ്രത്യേകതയുള്ള ഒരാള് ഇന്ത്യയിലുണ്ടായിരുന്നു എന്ന് മഹാകവി വള്ളത്തോള് പറഞ്ഞിട്ടുണ്ട്. ആരാണത്? പലരുടെയും സ്വഭാവ ഗുണവിശേഷങ്ങളിൽ ഒരു ഗുണവിശേഷം ഹരിശ്ചന്ദ്രന്റെ സത്യനിഷ്ഠയാണ്. ശ്രീഹരിശ്ചന്ദ്രനുള്ള സത്യയും മുഹമ്മദിൻ സ്ഥൈര്യവും ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധന്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രന്തിദേവന്റെ ദയാവായ്പും ശ്രീഹരിശ്ചന്ദ്രനുള്ള സത്യവും മുഹമ്മദിൻ സ്ഥൈര്യവും ഒരാളിൽ ചേർന്ന് കാണണമെങ്കിൽ ചില്ലുവിൻ എവിടത്തേക്കാണ് പോകേണ്ടത്? ഭഗവാൻമാർ എന്റെ ഗുരുവിന്റെ നികിടത്തിൽ. എന്റെ ഗുരുനാഥൻ എന്ന കവിതയാണ്. അല്ലായെങ്കിൽ അവിടുത്തെ ചരിത്രം വായിക്കുവിൻ. ഗാന്ധിജിയെ കുറിച്ച് വള്ളത്തോൾ എഴുതിയതാണ്. ഗാന്ധിജിയിൽ ഹരിശ്ചന്ദ്രന്റെ ഈ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ വിശേഷങ്ങളുണ്ടെന്നാണ് കവി പറയുന്നത്. കാരണം ഗാന്ധിജിയുടെ രണ്ട് സമരായുധങ്ങൾ എന്തൊക്കെയാണ്? അഹിംസയും സത്യസന്ധതയുമായിരുന്നു.
1: മാഷെ, ഇപ്പൊ സത്യം പറയുന്ന നിർബന്ധം പിടിച്ചോണ്ടല്ലേ ഭാര്യയും കുഞ്ഞിനെയല്ലേ ഉപേക്ഷിക്കേണ്ടി വന്നത്?
0: അതെ അതെ. അപ്പൊ ഇത്രമാത്രം സത്യനിഷ്ഠനാവണോ ഒരാൾ എന്നാണ് നമ്മുടെ സംശയം അല്ലേ? അങ്ങനെയാണ്. ചിലപ്പോൾ നമുക്ക് അങ്ങനെയും ഇതിനെ വിശകലനം ചെയ്യാം. കാരണം ഒരു സ്ത്രീ അനുഭവിക്കാവുന്നതിൽ അങ്ങേയറ്റത്തെ ദുരിതം അനുഭവിക്കുക, തന്റെ മകൻ പറക്കമുറ്റാത്ത മകനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് കാണേണ്ടി വരിക, മകൻ പാമ്പ് കടിയേറ്റ് മരിച്ചിട്ടും അവനെ കാണാൻ പോലും അനുവദിക്കാതിരിക്കുക, അങ്ങേയറ്റത്തെ കഷ്ടപ്പാടൊക്കെ സഹിക്കുന്നത് എന്തിനു വേണ്ടി? ഭർത്താവിന്റെ ഒരു ശീലം നിലനിർത്താൻ വേണ്ടി അല്ലേ? സത്യനിഷ്ഠത നിലനിർത്താൻ വേണ്ടി. ഇനി രാജാവാണെങ്കിലോ, അയോധ്യ എന്നുള്ള വലിയ രാജ്യത്തിന്റെ രാജാവാണ്, സൂര്യവംശ രാജാവാണ്. ആ രാജാവ് ഒരു കാര്യമില്ലാതെ ഒരു ബ്രാഹ്മണന് തന്റെ മക്കളുടെ വിവാഹത്തിന് വേണമെന്ന് പറഞ്ഞിട്ട് പൈസ കൊടുക്കാം, വിവാഹത്തിന് രാജ്യം മുഴുവനും ആവശ്യമില്ലല്ലോ. എന്തും തരാമെന്ന് വാക്ക് പാലിക്കാൻ വേണ്ടി രാജ്യം തന്നെ കൊടുത്തു. രണ്ടര ഭാരം സ്വർണത്തിന് വേണ്ടി ഭാര്യയെ വിറ്റു. ഭാര്യ വിൽക്കാൻ പാടുണ്ടോ? ഇങ്ങനെ ഒരു നന്മ നിലനിർത്താൻ വേണ്ടി ഒരുപാട് തിന്മകൾ ചെയ്യേണ്ടി വന്നു എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം. പക്ഷേ ഹരിശ്ചന്ദ്രൻ പുരാണത്തില് ഒരു സിംബോളിക്കാണ്. എന്തിന്റെ പ്രതീകം? സത്യത്തിന്റെ. നമ്മള് വേദങ്ങളിൽ പറയും, സത്യം പ്രിയാൽ പ്രിയം ബ്രൂയാൽ ന ബ്രൂയാൽ സത്യമപ്രിയം. ഇതിൽ സത്യത്തിൽ നിന്ന് അല്പം മാറിക്കൊണ്ടാണ് പറയുന്നത്. നമ്മൾ സത്യം പറയണം, പക്ഷേ പ്രിയം പറയണം. എന്തു പറയാൻ പാടില്ല? അപ്രിയമായ സത്യങ്ങൾ
1: പറയാൻ
0: പാടില്ല. അപ്പോൾ നമ്മൾ മുഖത്ത് നോക്കിയിട്ട് വളരെ ബാലിശമായിട്ട് അങ്ങനെ ഒറ്റ കണ്ണടച്ച് മുഖമടച്ച് ചില അപ്രിയമായ സത്യങ്ങൾ പറയുമ്പോൾ കേൾവിക്കാരനിൽ കേൾക്കുന്നയാൾക്കുണ്ടാകുന്ന മാനസികാവസ്ഥ കൂടി നമ്മൾ നോക്കണം. പക്ഷേ അതുകൊണ്ടും ആപത്തുണ്ടാവും. എന്ത്? അപ്രിയമായ സത്യങ്ങൾ പറയാതിരുന്നാലും പ്രശ്നമാണ്. ആർക്കാപത്തുണ്ടായി?
1: നമ്മുടെ ശകുന്തളക്ക്.
0: ആ, നമ്മുടെ ശകുന്തളക്ക്. കാരണം അനസൂയ പറയാൻ തുടങ്ങുമ്പോഴാണ് ആര് തടഞ്ഞത്?
1: പ്രിയംവധ.
0: കാരണം പ്രിയംവധ എന്ന് പറഞ്ഞാൽ പ്രിയം പറയുന്നവളാണ്. അന്ന് അനസൂയ പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ റിംഗ് എക്സ്ചേഞ്ചിലൂടെ ദുഷ്യന്തൻ കൊടുത്ത മോതിരം എവിടെയെങ്കിലും ഭദ്രമായിട്ട് സൂക്ഷിക്കാമായിരുന്നു അല്ലേ? മാലിന്യനദിയിൽ കൈകഴുകുമ്പം അവിടെ
1: നഷ്ടപ്പെടുമായിരുന്നില്ല.
0: ആ മുദ്രമോതിരം കാണിച്ചിരുന്നെങ്കിൽ ദുഷ്യന്തന് ഇത് തന്റെ ഭാര്യയാണെന്നും ഓർമ്മ വരുമായിരുന്നു. അപ്പൊ അങ്ങനെ അപ്രിയമാണെങ്കിലും സത്യം പറയാതിരിക്കരുത്. പക്ഷേ സത്യത്തിന് ചില നീക്കപ്പോക്കുകളിലൂടെ നമ്മൾ സത്യനിഷ്ഠരായിരിക്കണം എന്ന് തന്നെയാണ് ഹരിശ്ചന്ദ്രന്റെ കഥ പറയുന്നത്. നമുക്ക് എല്ലാവരും സത്യസന്ധരായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്
1: ഇന്നത്തെ ചാരുവേശര ഇവിടെ നിർത്താം. നന്ദി, നമസ്കാരം.
2: ചാരുകസേല, പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല.

കെ ഡോർസ്, എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേ സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോർസ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോർസ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോർസ്, എഫ് ആർ പി ഡോർസ്, പി വി സി ആൻഡ് യു പി വി സി ഡോർസ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 SK Doors, Talasheri Road, Mattanur.

ഓണാശംസകളോടെ ന്യൂ സ്റ്റൈൽ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് ഉരുവച്ചാൽ വിലക്കുറവിലും ഗുണമേന്മയിലും എന്നും മുന്നിൽ. 13 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം, ഓണക്കോടികൾക്ക് വമ്പിച്ച വിലക്കുറവുമായി ന്യൂ സ്റ്റൈൽ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് ഉരുവച്ചാൽ.

റേഡിയോ മലബാറിന്റെ ഓണാഘോഷത്തിൽ ഇന്ന് അതിഥിയായെത്തുന്നു ടെലിവിഷൻ സീരിയലുകളിലൂടെ മലയാളികളുടെ മനം കവർന്ന അഭിനേതാവ് സുർജിത് പുരോഹിത്.

0: മലയാള ടി വി സീരിയലുകളിലെ പ്രമുഖനായ നടൻ, നമ്മുടെ നാട്ടുകാരൻ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സുർജിത് പുരോഹിതാണ് ഇപ്പോൾ നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത്. സുർജിത്തിനെ നേരത്തെ തന്നെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് സീരിയലുകളിൽ സുർജിത്തിനെ നേരിട്ടറിയുന്നവരായിരിക്കും നമ്മുടെ ശ്രോതാക്കളെന്നറിയാം. എങ്കിലും ഒരിക്കൽ കൂടി സുർജിത്തിനെ അറിയാത്തവർക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ്. മട്ടന്നൂരിനടുത്തുള്ള എളമ്പാറ സ്വദേശിയായ സുർജിത്ത് നാട്ടിലെ നാടക കലാരംഗത്ത് വളരെ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അഭിനയമോഹവുമായി വെള്ളിത്തിരയിലേക്കുള്ള പ്രയാണം മനസ്സിൽ സ്വപ്നം കണ്ടുകൊണ്ടാണ് സുർജിത്തിൻ്റെ യാത്ര. ആ യാത്ര ഏറെക്കുറെ പൂർത്തീകരിക്കുന്ന നിലയിലേക്ക് ഇപ്പോൾ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഏറെ അഭിമാനത്തോടെ നമ്മുടെ ശ്രോതാക്കൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് സുർജിത് പുരോഹിത്.
1: താങ്ക് യു സോ മച്ച്.
0: സുർജിത്തിന് ഈ ഓണനാളിൽ ഒരുപാട് അനുഭവങ്ങൾ, ബാല്യകാലം മുതലുള്ള അനുഭവങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവെക്കാനുണ്ടാകും. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കുട്ടിക്കാലത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം.
1: ഓണം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിട്ട്, നമ്മളെ നാടിനെ സംബന്ധിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു പട്ടണത്തിലൊന്നുമല്ല, ഒരു ഗ്രാമത്തിലായിരുന്നല്ലോ. നമ്മൾ എളമ്പാറ എന്ന് പറഞ്ഞൊരു ചെറിയൊരു നാട്ടിലാണ്. ചിക്കൻ വാങ്ങുന്നത്, മട്ടൺ വാങ്ങുന്നത് ഓണത്തിൻ്റെയും വിഷുവിൻ്റെയും സമയത്താണ്. പുറത്തുള്ള ആൾക്കാരോട് പറഞ്ഞത് വിശ്വസിക്കില്ല. കാരണം സദ്യ കഴിക്കുന്ന കാലത്ത്, നമ്മളെ കുട്ടിക്കാലത്ത് ഇറച്ചി കഴിക്കുന്നത് ഓണവും വിഷുവും വരുമ്പോഴാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മളെ ആ കുട്ടിക്കാലം ഈ പറഞ്ഞതുപോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ഇല്ലാത്തൊരു കാലത്തായിരുന്നു. നമ്മളെ ആ ഒരു സമയത്തുള്ള ഓണം എന്ന് പറഞ്ഞത് ഓണം വരാൻ വേണ്ടി കാത്തു നിൽക്കുകയും കുടുംബക്കാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബസ്സിലെല്ലാം യാത്ര ചെയ്ത് വരികയും ബന്ധു വീടുകളിൽ പോയി. ഇന്നിപ്പോൾ നമുക്ക് അതിനോടൊന്നും താല്പര്യമില്ലല്ലോ. പൂക്കളെല്ലാം ഇൻസ്റ്റൻ്റായിട്ട് കിട്ടുന്നു. കുറേ നടന്നു പോയിട്ട് മൂർക്കമ്പറമ്പിലും വെള്ളിയാമ്പറമ്പിലും പോയിട്ട് പൂക്കൾ ശേഖരിച്ച് കൊണ്ടുവന്നിട്ട് വീട്ടിൽ പൂക്കളിടുക. പിന്നെ അതുപോലെ തലേന്ന് ഇലയെല്ലാം മുറിച്ച് വെച്ച് നാളെ പൂക്കളിടാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ. പക്ഷേ ഇപ്പം അതൊന്നും എൻ്റെ ലൈഫിലില്ല, എൻ്റെ മോള് അത് അറിയുന്നുമില്ല. ഈ ഒരു രണ്ട് കാലഘട്ടം നമ്മൾ മനസ്സിലാക്കിയതാണ്. കാര്യം ഈ മൊബൈലൊന്നും ഇല്ലാത്തൊരു കാലത്ത് ഓണാഘോഷിച്ചു. ഇപ്പം മൊബൈലും ഈ ടി വിയും AI കാലത്തും നമ്മൾ ഓണാഘോഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലുള്ള മറ്റ് ഉത്സവങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ മാറ്റം തീർച്ചയായും നമുക്ക് മനസ്സിലാവും. നമ്മളൊരു ജനറേഷനെ മനസ്സിലാവും അന്ന് എങ്ങനെയായിരുന്നു ഇന്നെങ്ങനെയായിരുന്നു എന്നുള്ളത്. ഭയങ്കര നൊസ്റ്റാൾജിയ. ഇനി നമുക്ക് അവിടെ തിരിച്ചു പോകാനോ അല്ലെങ്കിൽ അതുപോലുള്ളൊരു സാധനം സൃഷ്ടിക്കാനോ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
0: അത് ഓരോ കാലഘട്ടത്തിലും ഓരോ തലമുറ ആ ഒരു വ്യത്യാസം അനുഭവിച്ചുകൊണ്ട് തന്നെയായിരിക്കും മുന്നോട്ട് പോയിട്ടുണ്ടാവുക. നമുക്ക് മുമ്പേയുള്ള തലമുറ ആ വ്യത്യാസം അനുഭവിച്ചവരായിരിക്കും. നമ്മൾ അറിയാത്തൊരു വ്യത്യാസം അവരനുഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു വ്യത്യാസം അനുഭവിച്ചു. ഇനി വരാനിരിക്കുന്ന ഒരു തലമുറ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും മിക്കവാറും അവർക്കുണ്ടാവുക.
1: ഉണ്ടാവുമായിരിക്കും. കാര്യം നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കും. കാരണം മൊബൈൽ ഇങ്ങനെ കടന്നു വരുന്നു, അതിൻ്റെ പല പല അപ്ഡേഷൻസുകൾ ഇങ്ങനെ സംഭവിക്കുന്നു. അത് നമ്മളെ ലൈഫിനെ എത്രത്തോളം മാറ്റുന്നു നമുക്ക് അന്നത് അറിയില്ലായിരുന്നു. ആദ്യം മറ്റേ കീപാഡ് ഫോൺ വന്നു,
0: അതെ,
1: സാധനങ്ങൾ മാറി വന്നു. പിന്നെ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഫോൺ വന്നു, അത് മാറി സ്മാർട്ട് ഫോണായി. ഇന്നെല്ലാം അപ്പം അങ്ങനെ കാലഘട്ടത്തിൽ ഈ എല്ലാ തരത്തിലും മാറി. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ജനറേഷൻ അടുത്ത ജനറേഷനിലേക്ക് കടക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ അവർക്ക് അനുഭവിക്കാൻ പറ്റുമായിരിക്കും.
0: യഥാർത്ഥത്തിൽ കുട്ടിക്കാലം ഓർമ്മിച്ചെടുക്കുമ്പോൾ ഒരുപാട് സുഹൃത്തുക്കളോടൊപ്പം ഉള്ള ഒരു കുരുത്തംകെട്ട ബാല്യം ഉണ്ടായിരുന്നു.
1: തീർച്ചയായിട്ടും അതാണല്ലോ നമ്മൾ ഇങ്ങനെ എത്തിയത്. കുരുത്തക്കേടില്ലാത്ത ഒരു വ്യക്തി ആക്റ്റീവായിരിക്കോ?
0: ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, സുർജിത്തിൻ്റെ ബാല്യവും ഇപ്പം സുർജിത്തിൻ്റെ കുട്ടി, ആ സുർജിത്ത് വളരുന്ന ആ കാലഘട്ടത്തിൻ്റെ ഓർമ്മ വെച്ച് സുർജിത്തിൻ്റെ കുട്ടിയൊന്ന് നോക്കി കാണുമ്പോൾ എന്തുമാത്രം ആ തരത്തിലുള്ള കുരുത്തക്കേടുകളൊന്നും ഇല്ലാതെ വീട്ടിനുള്ളിൽ ഒതുങ്ങി, അല്ലെ, ആ ഒരു അന്തരീക്ഷത്തിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടാവും ഇപ്പോൾ.
1: ഇല്ല,
0: അതേ ബാല്യത്തിൻ്റെ
1: അതേ സെറ്റപ്പിലല്ല വരുന്നത്. നമ്മൾ ചിലപ്പോൾ നമ്മളെ ആ വിദ്യാഭ്യാസത്തിൻ്റെയും നമ്മളെ ആ ഒരു കാലത്തുള്ള സമൂഹത്തിൻ്റെ ഇടപെടൽ കാരണം നമുക്കായ ഒരു പൊതുവിൽ എല്ലാത്തിനോടൊരു റെസ്പെക്റ്റ്, ഒരു ഭയം എന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനെ കുരുത്തക്കേട് കളിക്കുമ്പോൾ മാഷ് വരുമ്പോൾ മാഷെ കണ്ടാൽ മാഷ് മുമ്പെന്ന് ചെയ്യാൻ പാടില്ല. കുരുത്തക്കേട് അടി കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നമ്മളെക്കാൾ മുതിർന്ന ഒരാൾ വരുന്ന സമയത്ത് നമ്മളധികം കുരുത്തക്കേട് കളിക്കില്ല, അല്ലെങ്കിൽ പറഞ്ഞാൽ മതി. പക്ഷേ എൻ്റെ മോളെ സംബന്ധിച്ചിട്ട് അവർക്ക് അതൊന്നൊരു വിഷയമല്ല. കുരുത്തക്കേട് കളിക്കുമ്പോൾ ആര് പറഞ്ഞാലും അത് പ്രശ്നമല്ല. അത് തീരുന്നതവർ അങ്ങനെ ആയിരിക്കും. കാരണം ഇപ്പോഴത്തെ ഒരു കിഡ്സുകൾ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്.
0: ഞാൻ ഉദ്ദേശിക്കുന്നത് വിശാലമായ ഒരു ഏരിയ നമ്മുടെ ബാല്യകാലത്ത് നമുക്ക് പരിധികൾ നിശ്ചയിക്കാത്ത അത്രയും വലിയ ഏരിയകൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മൂർക്കം പറമ്പിൽ പോയി പൂപ്പറിക്കാൻ പോയി,
1: നീന്താൻ പോകുന്നു, ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നു, പൂപ്പറിക്കാൻ പോകുന്നു.
0: അതെ, ഇതൊക്കെ നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്ന ആ ഒരു വീട്ടിൻ്റെ അന്തരീക്ഷത്തിലേക്ക് ഉൾവലിഞ്ഞുകൊണ്ട് ഈ ഫോണിലൂടെയും മറ്റും വിശാലത കണ്ടെത്തുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. രണ്ട് ഒരു വ്യത്യസ്തതയാണല്ലോ അത്. ആ തരത്തിൽ നമ്മളെ ഒരു കൺവട്ടത്തിന് അപ്പുറത്തേക്ക് പോവാതെ ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള കുരുത്തക്കേടായിരിക്കും മിക്കവാറും വീടുകളിൽ ഇപ്പോൾ കുട്ടികൾ നടത്തുന്നത്.
1: തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ വിശാലത കുറവാണ്.
0: അതെ, അപ്പോൾ ആ തരത്തിൽ വീട്ടിനകത്തും നമ്മൾ നമ്മളോടൊക്കെ ഈ കുരുത്തക്കേട് കളിക്കുക എന്നല്ലാതെ അവരുടെ ആ ഒരു വലിയ കൂട്ടുകെട്ടിനുള്ളിൽ മതിക്കാൻ പറ്റുന്നില്ല. ശരിക്കും അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാം?
1: ഇല്ല, അത് ഭയങ്കര വ്യത്യാസമാണ്. അത് നമ്മളെ സ്വഭാവ രൂപീകരണത്തിനും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഈ പറയുന്ന. നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഒന്ന്, വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒന്ന്, പക്ഷേ അതിനെല്ലാം അപ്പുറത്തേക്ക് നമ്മൾ എന്താവണമെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ചുറ്റിലുള്ള നമ്മുടെ സൗഹൃദങ്ങളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് വലിയ മാറ്റങ്ങൾ വരുത്തുന്നത് നമ്മുടെ സൗഹൃദങ്ങൾക്കിടയിലാണ്. അപ്പം ഇന്ന് അത്രത്തോളം സൗഹൃദങ്ങൾ ഡീപ്പാകുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്.
0: ഇപ്പോൾ നമ്മൾ ആ ഒരു പ്രായത്തിൽ ഒരു ഓർമ്മയിലൂടെ കടന്നു പോകുമ്പോൾ സുർജിത്തിൻ്റെ ആ ഒരു കുട്ടിക്കാലത്തിൽ സുർജിത്ത് കടന്നു ചെന്ന കുന്നും മലകളും ഇന്ന് നമ്മൾ ടൂറ് പോകുമ്പോൾ കുട്ടികളെ കൂട്ടി പോകാമെന്നല്ലാതെ അവർ സ്വന്തമായ ഒരു നാട്ടിൻപുറത്തെ ഒരു കുന്നു കയറി പോകുന്നുണ്ടോ?
1: ഇല്ല,
0: ഒരു പൂ പറിക്കാൻ പോകാൻ പറ്റുന്നില്ല അവർക്ക്.
1: ഇല്ല, അവർക്കത് അറിയില്ല. അവർ കാണുന്ന പൂ പറിച്ചു കൊണ്ടുവന്ന് ഇടുന്ന പൂവല്ലല്ലോ, ഈവൻ പറിക്കുന്നത് പോലും വീട്ടിന്റെ മുറ്റത്തുള്ള പൂവുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്ന് പൂവാണല്ലോ ഇടുന്നത്.
0: അതെ, അപ്പൊ ഈ സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കാത്തതല്ലേ യഥാർത്ഥത്തിൽ? അവർക്ക് ആ തരത്തിൽ നമ്മൾ കൂടെ കൂട്ടി പോവുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അവരെ
1: ശരിക്കും
0: നമ്മളെ തിരക്ക്
1: ആയിരിക്കും.
0: അങ്ങനെ അങ്ങനെയുള്ള ഒരു മാറ്റവും കാരണമല്ലേ?
1: കാരണം പക്ഷേ ഈ കുറച്ചു കാലമായിട്ട് എല്ലാവരും അങ്ങനെ ചുരുങ്ങിയല്ലോ, എല്ലാവരും അങ്ങനെ ചുരുങ്ങി. അന്ന് പക്ഷെങ്കിലും ഈ പറഞ്ഞാലോ രണ്ടോ മൂന്നോ നാലോ കുട്ടികളല്ല, ഒരു കൂട്ടം കുട്ടികളാണ്. ഒരു ഒരു അഞ്ച് പത്ത് വീടുകളിലെ കുട്ടികളെല്ലാം ഒരുമിച്ചാണ് ഈ പറഞ്ഞതുപോലെ പറമ്പുകളിലെല്ലാം പോയിട്ട് പൂവെല്ലാം ശേഖരിച്ച് കൊണ്ടുവന്നിട്ട് പിറ്റേന്ന് പൂക്കളെല്ലാം ഇടുന്നത്, ഷെയർ ചെയ്തിട്ടൊക്കെ ഇടുന്നത്. എൻ്റെ പൂക്കളാണോ നിന്റെ പൂക്കളാണോ നല്ലതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതങ്ങനെ സംഭവമില്ല. ശരിക്കും നമ്മൾ അതിനൊരു കാരണക്കാർ തന്നെ ആയിരിക്കും. നമ്മളെ തിരക്ക് കൊണ്ടും അല്ലെങ്കിൽ നമുക്ക് അതൊന്നും വേണ്ട, ഇതെല്ലാം അഡ്വാൻസ് ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളത്.
0: ഒന്ന്, പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി അയൽപക്കങ്ങളുമായിട്ടുള്ള ബന്ധം കുറഞ്ഞു. നാട്ടുമ്പുറത്ത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടാവും.
1: പൊതുവെ നമുക്ക് മറ്റുള്ളവരുടെ ലൈഫിൽ എത്തി നോക്കേണ്ട ആവശ്യമില്ല. മീൻസ് നമുക്ക് നമ്മളെ കാര്യം നോക്കി പോയാൽ മതി.
0: അങ്ങനെ മാറി
1: ചെയ്തോട്ട്, അങ്ങനെ ആയി തീർച്ചയായും. ഞാനിപ്പം നമ്മളെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതലും പുറത്താണല്ലോ. അപ്പോൾ ഫ്ലാറ്റിൽ താമസിക്കുന്ന അപ്പുറത്തെ ഫ്ലാറ്റിലെ ആളെ ആരാന്ന് ഇപ്പം 4 കൊല്ലമായിട്ട് എനിക്കറിയില്ല.
0: അതാണ് അത്രമാത്രം നമ്മളിലേക്ക് ഒതുങ്ങി.
1: ആ അറിയില്ല, ഇവരെല്ലാം കാണുന്ന ചിലപ്പോൾ ഈ ഓണാഘോഷ പ്രോഗ്രാം എന്തെങ്കിലും ആ ഫ്ലാറ്റിൻ്റെ ഒരു 1 ഇയർ ആഘോഷങ്ങളെല്ലാം വരുന്ന സമയത്താണ് എല്ലാവരും താഴെ വരുമ്പോഴാണ് നമുക്കറിയില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈനെ കൊണ്ട് കാണിക്കുന്നല്ലാതെ ഇവരൊന്നും ആരാന്ന് പോലും അറിയില്ല. കാരണം പലരും വരുന്നത് പല സമയത്താണ്. നമ്മളിപ്പോൾ ഷൂട്ട് കഴിഞ്ഞിട്ട് പോകുന്നത് 10-11 മണി കഴിഞ്ഞിട്ടായിരിക്കും. അവരവരെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുന്നത് അതിലും നേരത്തെ വന്നിട്ടുണ്ടാവും, അതിലും നേരം വൈകി വരുന്നവരുണ്ടാവും, നേരത്തെ പോകുന്നവരുണ്ടാവും. അപ്പോൾ ആ ഒരു ഇത് നമ്മളെ മെല്ലെ മെല്ലെ നമ്മൾക്കും അത് വന്നു. നമ്മൾ എന്തിനാണ് നമ്മൾ നമ്മളെ കാര്യം നോക്കി നടന്നാൽ പോരെ? നമുക്ക് നമ്മളെ കാര്യം തന്നെ തീർക്കാൻ നമുക്ക് സമയമില്ല. പിന്നെ എന്തിനാണ് മറ്റുള്ളവരെ? അത് ഗ്രാജുവലി നമ്മളെ ലൈഫിലേക്കും മെല്ലെ മെല്ലെ എല്ലാവരിലേക്കും അത് വന്നു.
0: അതേസമയത്ത് നമ്മൾ ജീവിച്ച ആ ഒരു പഴയ കാലത്തിൽ എളമ്പാറയിൽ നിന്ന് മെയിൻ റോഡിൽ നിന്ന് നിങ്ങളുടെ റോഡിലേക്ക് ഒരാൾ കടന്നു ചെല്ലുമ്പോൾ ഒരു 1 കിലോമീറ്റർ ദൂരം മുന്നോട്ട് പോകുമ്പോൾ എത്ര പേര് ചോദിച്ചിട്ടുണ്ടാവും, എവിടെയാ പോകുന്നു, ആരാ, എന്താ? മുഴുവൻ അന്വേഷണങ്ങളും കടന്ന് നമ്മൾ എത്തുന്നത്.
1: ഒരു കാലത്ത് ഞാൻ തന്നെ മനസ്സിലാക്കിയ സംഭവം വെച്ചാൽ, നമ്മൾ ഞാൻ പെയിന്റിങ്ങിന്റെ പണി എടുത്ത ആളാണ്. പ്ലസ് ടു പഠിക്കുന്ന മുതലേ പെയിന്റിങ്ങിന്റെ പണിക്കെല്ലാം പോവുകയും, കാരണം നമ്മൾ പൈസ എന്നുള്ളതിലുപരി പല സ്ഥലത്ത് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ബസ് കയറി പോവും, ആ ബസ് നമ്മൾ പിന്നെ ബൈക്കിൽ പോകുന്ന അപ്ഡേഷൻസ് ഉണ്ടായിരുന്നു. ബസ് കയറി പണിക്ക് പോവും, എത്രയോ സ്ഥലത്ത് പണിക്ക് പോയിട്ടുണ്ട്. പെയിന്റിങ്ങിന്റെ പണിക്ക് ഇരിട്ടിയിലും കൂത്തുപറമ്പും പല പല സ്ഥലത്ത് നമ്മൾ പോയിട്ടുണ്ട്. നമ്മളെ മേസ്രീന്റെ കീഴിൽ നമ്മൾ അത് ഒന്നോ രണ്ടോ ആളല്ലല്ലോ, ഒരുപാട് ആൾക്കാരുണ്ട്. അത് നമ്മൾ ഞാൻ എൻ്റെ ലൈഫിൽ ഭയങ്കര എൻജോയ് ചെയ്തൊരു സംഭവമാണ്. ഭയങ്കര എൻജോയ് ചെയ്ത് ഭയങ്കര രസമായിരുന്നു ആ സംഭവം. അങ്ങനെ ഉള്ള സമയത്ത് ഈ പറഞ്ഞതുപോലെ എവിടെയാ പോകുന്നു എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഓനെവിടെയാ പോകുന്നു, ഇടുന്ന വരുന്നു എല്ലാവർക്കും അറിയാം. ഇന്ന് ഞാൻ നാട്ടിൽ വന്നാൽ അറിയില്ല ആരും. നിങ്ങൾ തന്നെ എന്നെ വിളിച്ചു ചോദിക്കില്ലേ നീ നാട്ടിലുണ്ടോ? നിങ്ങള്, കാരണം എന്നെ കൺവട്ടത്തില്ലാതെ നിങ്ങൾ ചോദിക്കുന്നു. എൻ്റെ അയൽവക്കത്തുള്ളവർക്കും അറിയില്ല ഞാൻ നാട്ടിലുണ്ടോ, ഞാൻ വീട്ടിലുണ്ടോ, വന്നിട്ടുണ്ടോ. കാരണം നമ്മൾ അങ്ങനെ ആയിട്ട് മാറി. അത് അവരെ കുറ്റമല്ല, ചിലപ്പോൾ നമ്മളെ കുറ്റമായിരിക്കും. പണ്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ നാട്ടിലെ ഒരു കല്യാണം, മരണം, വീട്ടുകൂടല്, പേര് വിളി, എന്ത് വന്നാലും നമ്മൾ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. ഒരു 3 ദിവസം അവിടുത്തെ മൊത്തം പരിപാടി നമ്മൾ നോക്കും. ഇന്നൊരു മരണം നടന്നു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്.
0: ആ ഒരു വ്യത്യാസം കൂടി ഉണ്ട്. അന്ന് മരണം നടന്നു എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ അവിടെ എത്തി.
1: ഇത്തരം മാത്രമല്ല, കുളിപ്പിക്കല് എല്ലാ പരിപാടിയും, കുഴിയിലെ അവസാനത്തെ പരിപാടി എല്ലാ സംഭവം കഴിഞ്ഞ് സെറ്റായി വന്നിട്ട് പിന്നെയും 2 ദിവസം അവിടെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടല്ല.
0: പക്ഷെ ഇന്നത്തെ വ്യത്യാസം എന്താ? ഒരു മരണ വിവരം അറിഞ്ഞ ഫോണിൽ വിളിച്ചു പറയുകയാണല്ലോ ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം എത്ര മണിക്കാ ബോഡി എടുക്കും?
1: ആ സമയത്തിനനുസരിച്ച് പോയാൽ,
0: സമയത്തിനനുസരിച്ച് പോകുള്ളൂ. അപ്പൊ ആ നിലയിലേക്ക് നമ്മൾ മാറി
1: മാറി.
0: അപ്പൊ യാത്ര ഭയങ്കര ഇഷ്ടമാണ്, എൻജോയ് ചെയ്ത് യാത്ര ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞല്ലോ. യാത്രയിൽ പാട്ട് കേൾക്കാൻ ഇഷ്ടമായിരിക്കുമല്ലോ.
1: പിന്നെ തീർച്ചയായിട്ടും
0: ഈ യാത്രയിൽ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. ഒരു ഇഷ്ടപ്പെട്ട പാട്ട് കേട്ടുകൊണ്ട് നമുക്കൊരു യാത്ര ചെയ്യാം.
1: ഇഷ്ടമുള്ളൊരു പാട്ട് എന്ന് പറയുമ്പോൾ നമ്മളെ ജോൺസൺ മാഷിന്റെ സംഗീതത്തിൽ നമ്മളെ ലാലേട്ടൻ അഭിനയിച്ചിട്ടുള്ള കളിപ്പാട്ടം എന്ന് പറഞ്ഞ സിനിമയിൽ അതിലൊരു വരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് പാടാൻ അറിയില്ല എന്നാലും അല്ലാത്ത ഒരു വരി, അതായത് കളിപ്പാട്ടമായി കൺമണി, അതിനകത്ത് അനുപല്ലവിന്റെ എൻഡിലാണ് തോന്നുന്നു. ഉയർപ്പൈങ്കിളി എന്നു മീ യാത്രയിൽ നിൻ നിഴൽപ്പാട് ഞാനല്ലയോ. ഈ വരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കളിപ്പാട്ടമായി കൺമണി നിന്റെ മുന്നിൽ മനോ

0: ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സീരിയലുകൾ ഏതൊക്കെയാ?
1: ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏഷ്യാനെറ്റിലെ ടീച്ചറമ്മ.
0: ടീച്ചറമ്മ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടൊരു,
1: തീർച്ചയായിട്ടും അതിൻ്റെ പേര് തന്നെ ഭയങ്കര ശ്രദ്ധയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സീരിയലിൻ്റെ പാറ്റേൺ ബ്രേക്ക് ചെയ്യണം. അവർക്കൊരു സീരിയൽ എന്ന് പറയുമ്പോൾ മനസ്സിലുണ്ടാകുന്ന സാധനം എന്താണോ അത് നമ്മൾ ബ്രേക്ക് ചെയ്യും. അത് മേക്കിങ്ങിലും ബ്രേക്ക് ചെയ്യും, നമ്മളെ പെർഫോമൻസിലും ബ്രേക്ക് ചെയ്യും, ഡയലോഗുകളിലും ബ്രേക്ക് ചെയ്യും. അത് ആ തരത്തിലാണ് നമ്മളത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കുന്നു. കാര്യം സാധാരണ നമ്മൾ മറ്റ് ഭാഷകളിൽ ഹിറ്റായിട്ടുള്ള സീരിയലുകളാണ് ഇങ്ങോട്ടേക്ക് റീമേക്ക് ചെയ്യുന്നത്. മീൻസ് അവിടുത്തെ 1500 എപ്പിസോഡായ സീരിയൽ ഹിറ്റാണ്, തെലുങ്കിലോ കന്നഡയിലോ വേറെ ഏതെങ്കിലും ലാംഗ്വേജിൽ. അത് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സീരിയലുകളും അങ്ങനെ തന്നെയാണ്, എല്ലാ ചാനലുകളിലും. പക്ഷേ ഇത് നമ്മുടെ സ്വന്തം കഥയാണ്. ടീച്ചറമ്മ എന്ന് പറയുന്ന കഥ നമ്മൾ ഉണ്ടാക്കുന്ന കഥയാണ്.
0: ശരി, അപ്പം അതാണ് അതിൻ്റെ ഏറ്റവും വലിയ വ്യത്യാസം.
1: ഏറ്റവും വലിയ വ്യത്യാസം നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം കഥയാണ് ഈ ടീച്ചറമ്മ. അത് മറ്റു ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യാൻ വേണ്ടി പോകുന്നു. കന്നഡയിലേക്ക് ചിത്രാക്ഷയനായി അതിൻ്റെ പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു.
0: അപ്പം ആദ്യമായി ഒരു കഥ ഇങ്ങനെ അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ
1: തീർച്ചയായിട്ടും
0: ഇപ്പോൾ ഒരു അവാർഡ് കിട്ടിയില്ലേ?
1: യെസ്,
0: അത് ടീച്ചറമ്മയിലല്ലേ?
1: ടീച്ചറമ്മയിലെ
0: മികച്ച നാടൻ,
1: മികച്ച നാടൻ.
0: അതേക്കുറിച്ചുള്ള കുറച്ച് അനുഭവങ്ങൾ എന്ന് പറഞ്ഞു.
1: നമ്മൾ ഈ നാടകത്തിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് തന്നെ എനിക്കിപ്പം നായകൻ അങ്ങനത്തെ നിർബന്ധമൊന്നും എനിക്കില്ല. എനിക്ക് അഭിനയിക്കാൻ കിട്ടിയാൽ മതി. വെറുതെ ഉണ്ട് എന്ന് പറയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. എനിക്ക് പെർഫോം ചെയ്യാനുള്ള സാധനം, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എനിക്കത് കിട്ടണം. അപ്പോൾ ടീച്ചർമേലെ ഈ ഒരു കഥാപാത്രത്തിനെ സംബന്ധിച്ച് ഒരുപാട് ഷെയ്ഡുകളൊരു കഥാപാത്രമാണ്. ആൾക്കാർക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാൻ പറ്റില്ല. ടീച്ചർ മകനാണ്, ടീച്ചർ അങ്ങനെ ഉപദ്രവിക്കുന്ന ഒരു കഥാപാത്രമാണ്. അപ്പം ഒരുപാട് സാധനമുണ്ട്. നേരെ വെച്ച് കോമഡിയാണ്, വുമണൈസറാണ്, വൈഫിനെ പേടിയാണ്, അമ്മയെ പേടിപ്പിക്കും, അങ്ങനത്തെ എല്ലാ തരത്തിലുള്ളൊരു സാധനങ്ങൾ എനിക്ക് പറന്ന് നടന്ന് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. അപ്പം അതിൻ്റെ സംവിധായകൻ പൂർണ്ണമായിട്ടും എന്നെ വിട്ടു തന്നിട്ടുണ്ട്. നിന്റെ സൗകര്യത്തിന് ചെയ്തോ കാര്യം. ഈ ക്യാരക്ടർ നമുക്ക് അങ്ങനെ പറഞ്ഞു കൊടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് അറിഞ്ഞു ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. എന്ത് വേണം, കാരണം ഇന്ന് ഈ കഥാപാത്രം എന്ത് ചെയ്യുമെന്ന് നിനക്കറിയാം. അതുപോലെ ചെയ്തോ എന്ന് പറഞ്ഞാൽ നമ്മളെ നിശാന്ത് ആണ് അതിൻ്റെ ഡയറക്ടർ, കൊല്ലം ചാത്തന്നൂരാണ്. നിശാന്ത് ഏട്ടനും നാടകക്കാരനാണ്.
0: അത് ശരി.
1: ടീച്ചർമ്മ സീരിയൽ ഒരുപാട് നാടകക്കാരുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള വർക്കാണ്. ഒന്ന് ഞാൻ പോകുന്ന വർക്കെല്ലാം മിക്കവാറും നാടകക്കാരുമായിട്ട് ഭയങ്കര ബന്ധമുള്ളായിരിക്കും. കന്യാദാനം നാടകക്കാരുമായിട്ടുള്ള വർക്കാണ്. ഓ മാധവൻ സാറ്, നമ്മുടെ MLA മുകേഷ് സാറിൻ്റെ അച്ഛൻ ഓ മാധവൻ സാർ ഉണ്ടാക്കിയാണ് കാളിദാസ കലാകേന്ദ്രം കൊല്ലം. പ്രത്യേകിച്ച് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല.
0: അതെ അതെ,
1: ഫുൾ നാടകക്കാരാണ്. എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ചാൽ കേരളത്തിലെ ഒരുപാട് നാടകക്കാരുടെ കൂടെ ഞാൻ സ്ക്രീനിൽ അഭിനയിച്ചു. അത് ഭയങ്കര അനുഭവമാണ്, ഭയങ്കര ഒരു എനർജിയാണ് എന്നെ സംബന്ധിച്ച്. അപ്പോൾ ഈ അവാർഡിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു അവാർഡ് തിരുവനന്തപുരം സ്നേഹസ്പർശം ഫൗണ്ടേഷൻ്റെ അവാർഡാണ്. അപ്പോൾ അവർ പരിഗണിച്ചു. ഈ പറഞ്ഞതുപോലെ കുറേ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് അവർ കണ്ട ഒരു കാര്യം. അപ്പോൾ അത് വളരെ സന്തോഷമുണ്ട്. അതിനൊപ്പം തന്നെ വേറൊരു അവാർഡും കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വാങ്ങാൻ വേണ്ടി പോകാൻ പറ്റിയിട്ടില്ല. അത് മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ അവാർഡ് ഉണ്ടായിരുന്നു. ഈ ഫംഗ്ഷൻ നടക്കുന്ന അന്ന് എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. അത് ഒരു തരത്തിലും തെറ്റാൻ പറ്റുന്നില്ല. സോ എനിക്ക് ആ പരിപാടിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ രണ്ട് അവാർഡ് ഈ ഒരു മാസം എനിക്ക് കിട്ടിയിട്ടുണ്ട്.
0: അപ്പോൾ വളരെയധികം പ്രത്യേകതയുള്ള ഒരു മാസമാണ്
1: ഇപ്പം കടന്നത്. അതിൻ്റെ കൂടെ ഓണവും വരുന്നു. വളരെ വളരെ സന്തോഷം.
0: ഇങ്ങനെ ഈ ഷൂട്ടിൻ്റെ ഇടവേളകളിൽ നിങ്ങളെല്ലാവരും ഈ നാടകക്കാരായ അഭിനേതാക്കളും അണിയറ പ്രവർത്തകരൊക്കെ ചേർന്ന് ആടിപ്പാടി തിമർക്കുന്ന സന്ദർഭങ്ങളുണ്ടാവുമല്ലോ?
1: എല്ലാം ഉണ്ട്. അത് ഈ പറഞ്ഞതുപോലെ നമ്മൾ കലാകാരന്മാരാണല്ലോ, നമ്മളാണ് മറ്റുള്ളവരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നത്. അപ്പം ആ നമുക്ക് നമ്മളെപ്പോഴും എൻ്റർടൈൻ ചെയ്യുമല്ലോ.
0: ആ സമയത്ത് അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു പാട്ട് ഇപ്പം നമുക്ക് ഒന്നുകൂടി ഒന്ന്,
1: ഉറപ്പായിട്ടും. അത് പറയുന്ന സമയത്ത് ഞാൻ കുടുംബശ്രീ ശാരദ എന്ന് പറയുന്ന സീരിയൽ ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ വളരെ സീനിയർ ആയിട്ടുള്ള അയ്യപ്പൻ ചേട്ടൻ, മുൻഷി അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ അറിയാം, മുൻഷിനത് കഷൻ്റെ ആയിട്ടുള്ള അയ്യപ്പൻ ചേട്ടൻ. അപ്പം ഭയങ്കര സുഹൃത്തുക്കളാണ്, ഭയങ്കര സുഹൃത്തുക്കൾ. അപ്പം അയ്യപ്പൻ ചേട്ടൻ പാട്ട് പാടും. നമ്മൾ ഇതേപോലെ ഇരിക്കുന്ന സമയത്ത് അയ്യപ്പൻ ചേട്ടനും നമ്മളെല്ലാവരും കൂടി പാടുന്നത്, അയ്യപ്പൻ ചേട്ടനാണ് തുടങ്ങുന്നത്. പാട്ടാണ് നമ്മളെ മരിച്ചുപോയ പി ജയചന്ദ്രൻ സാറ് പാടിയിട്ടുള്ള ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ എന്നോ മലുറക്കമായി ഉണർത്തരുതേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ. ഈ പാട്ട് ഇത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ ആ ഒരു വൈബിൽ നിന്ന് കഴിഞ്ഞാൽ വേറെ രസമാണ്. നമ്മൾ ഞാൻ ഇത്രയും കാലം കഴിച്ചാൽ അതൊരു സിനിമ പാട്ടാണെന്നാണ്. അത് സിനിമ കാണാനല്ല, അത് ലളിത കാണാനായിരുന്നു പിന്നെ മനസ്സിലായത്.

0: നേരത്തെ പറഞ്ഞു പൂർണ്ണ സ്വാതന്ത്ര്യം തന്നു, വളരെ ആസ്വദിച്ച് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ടീച്ചറമ്മയിൽ. ഒരു സീരിയൽ നടൻ എന്ന നിലയിൽ ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ടോ? അതായത് ഇതിങ്ങനെ തുടർച്ചയായിട്ട് ഷൂട്ട് ചെയ്യുകയും അതിൻ്റെ ഭാഗമായി കഥാപാത്രമായി നിലനിൽക്കുകയും ചെയ്യുമ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ മറ്റാവശ്യങ്ങൾക്കൊക്കെ, ഇപ്പോൾ ഒരു അവാർഡ് വാങ്ങാൻ പോലും പോകാൻ പറ്റാത്ത തരത്തിലേക്കൊക്കെ നമ്മൾ ആ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നുണ്ടോ?
1: ഇല്ല, ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. കാരണം എൻ്റെ ജോലിയല്ലേ, അങ്ങനെ ഞാൻ ആ ജോലി ഇഷ്ടപ്പെടുന്നു. പിന്നെ അവാർഡ് ഇതുള്ളത് കൊണ്ടാണല്ലോ അവാർഡ് കിട്ടുന്നത്. അപ്പോൾ അതിനിപ്പം അന്നത് വാങ്ങാൻ പറ്റിയില്ല, പോട്ടെ, ഇനിയിപ്പം നെക്സ്റ്റ് ടൈം അതെന്തെങ്കിലും വരുമായിരിക്കും, അത് നമ്മൾ നോക്കുന്നില്ല. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ ജോലിയാണിത്, അതാണ് നമ്മുടെ ദൈവം, അത് നമ്മൾ ചെയ്യുക, ബാക്കിയെല്ലാം അതിൻ്റെ ബാക്കിൽ വന്നോളൂ. പിന്നെ സ്വാതന്ത്ര്യം അങ്ങനെ ഹനിക്കപ്പെടുന്ന സംഭവങ്ങളൊന്നുമില്ല, ഇതെല്ലാം നമ്മൾ തീരുമാനിക്കുന്ന പോലെയാണ്. ഇത് വേണോ വേണ്ടേ, ഇതിൻ്റെ കൂടെ അതെങ്ങനെ ചെയ്യാം, അതൊന്നും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ മൂന്ന് സീരിയൽ ചെയ്യുന്നു പറയുമ്പോൾ അതിനനുസരിച്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ, ഡേറ്റുകൾ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ.
0: അത് നമ്മൾ ആദ്യമേ നിശ്ചയിക്കുക, ഒരു മാസത്തിൽ ഇത്ര തീയതി
1: ഇതിങ്ങനെ ഡേറ്റുകൾ ഇടും. കാരണം ചിലപ്പോൾ 1-15 ഒരു ഷെഡ്യൂള്, 15-30 അടുത്ത ഷെഡ്യൂള്. അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് 2 എണ്ണം എടുക്കുന്ന കുഴപ്പമില്ല. അപ്പോൾ ഈ നമുക്ക് ത്രൂ ഔട്ട് ഷൂട്ട് ഉണ്ടാവുന്ന നിർബന്ധമൊന്നുമില്ല. അപ്പൊ ഈ ഡേറ്റ് വരുന്ന സമയത്ത് ഈ ഡേറ്റ് അപ്പുറത്ത് കൊടുക്കും, ഇന്ന ഡേറ്റുകൾ ഇപ്പുറത്തുണ്ട്. അപ്പൊ അവരനുസരിച്ച് അപ്പുറത്ത് നോക്കിയിട്ട് സെറ്റ് ചെയ്ത്
0: അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും.
1: നമ്മൾ ഇതിന്റെ കൺട്രോളർമാരെല്ലാം അവർ തമ്മിൽ കണക്ഷൻ ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും ഇതേപോലെ ക്രിട്ടിക്കൽ ആയിട്ട് കിട്ടിയേ പറ്റും എന്നുള്ള സമയത്ത് അവർ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇപ്പുറത്ത് ചെയ്തിട്ട് അപ്പുറം പോയി ചെയ്തിട്ട് തിരിച്ചിപ്പുറത്ത് വന്നിട്ടുണ്ട്.
0: അപ്പൊ അങ്ങനെ വരുമ്പോ എല്ലാ സീരിയലിലും കഥാപാത്രത്തിന്റെ രൂപം ഏതാണ്ട് ഒരുപോലെ വേണ്ടി വരില്ലേ? കാരണം ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുമ്പോൾ, ഇപ്പോൾ മുടിയൊക്കെ ഒരു പ്രത്യേക രീതിയിൽ ഷേപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ മറ്റതിലേക്ക് പോകുമ്പോൾ അത് ആ ഒരു കണ്ടിന്യൂറ്റി.
1: ചില കഥാപാത്രങ്ങൾക്ക് അത് അങ്ങനെയുണ്ട്. പിന്നെ നമ്മളൊന്നും ചെയ്യുന്ന അങ്ങനത്തെ സാധനങ്ങൾ ഏകദേശം ഒരേ ഇതുള്ള കഥാപാത്രം ആയതുകൊണ്ട് കുഴപ്പമില്ല, അതിനെ മേക്ക് ഓവറായിട്ട് ചെയ്യേണ്ടി വരുന്നില്ല.
0: വരുന്നില്ല,
1: ഇല്ല.
0: പിന്നെ നമ്മളിപ്പോൾ ഒരു തുടർച്ചയായി ഒരുപാട് എപ്പിസോഡുകൾ ഇങ്ങനെ പരമ്പരകൾ ഇങ്ങനെ പോകുമ്പോൾ നമ്മളെപ്പോഴും ആ ഒരു ശാരീരികാവസ്ഥ നിലനിർത്താൻ ബാധ്യസ്ഥരാണല്ലോ.
1: ഉറപ്പായിട്ടും.
0: അപ്പോൾ അതൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ന് ഇങ്ങനെ നടന്നു, നാളെ എനിക്ക് മറ്റൊരു ഷേപ്പിൽ വേണമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല.
1: അത് പറ്റില്ല, അത് നമ്മൾ കൊടുക്കുന്ന ഒരു കമ്മിറ്റ്മെൻ്റ് അല്ലേ. തീർച്ചയായും നമ്മളിപ്പോൾ ഒരു നാടകം ചെയ്യുമ്പോഴാണെങ്കിൽ അങ്ങനെ തന്നെയല്ലേ. ഇപ്പോൾ നാടകത്തിന് മുട്ടയടിച്ച് നിൽക്കുകയാണെങ്കിൽ നാടകം കഴിയുന്നത് വരെ മുട്ടയടിച്ച് നിൽക്കുക, താടി വെച്ചിട്ടാണെങ്കിൽ താടി വെച്ച് നിൽക്കുക എന്നുള്ളത് തന്നെ. ഇത് അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന കമ്മിറ്റ്മെൻ്റ് ആണ്, നമുക്ക് അതിനോട് എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് അതിനനുസരിച്ചിട്ട്.
0: അതാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളെ ചുറ്റുവട്ടം നമ്മൾ ഈ ഒരു ഷൂട്ട് നടക്കുമ്പോൾ ഒരുപാട് ആളുകൾ പല ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്. അതിനിടയിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങളോ മറ്റ് പ്രയാസങ്ങളോ വരുമ്പോൾ അത് നമ്മളെ അഭിനയത്തിനെയും ഈ ഒരു ഈ എല്ലാത്തിനെയും ബാധിക്കില്ലേ? അത്ര സന്ദർഭങ്ങൾ
1: ഉറപ്പായിട്ടും ബാധിക്കും. തീർച്ചയായിട്ടും അത് രാമാടിന് നന്നായിട്ട് അറിയായിരിക്കും. കാര്യം നാടകത്തിലാണെങ്കിലും നമുക്ക് നമ്മൾ

0: ലൈഫിലെ ഇമോഷൻസ് മൊത്തം ബ്ലോക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഇപ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നമ്മൾ അത്രയും ഭയങ്കരമായിട്ട് ഇത് കട്ട് ചെയ്തിട്ട് കയറാൻ പറ്റുന്ന ഒരാളായിരിക്കണം. ജഗതിയൊക്കെ അങ്ങനെയുള്ള ഒരാളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു സൈഡിൽ ക്രൂഷ്യൽ പ്രഷർ നടക്കുന്ന സമയത്ത് ആ പ്രശ്നത്തിൽ നിന്ന് ഇപ്പുറത്തെത്തുമ്പോഴത്തേക്ക് മാറി കോമഡി ചെയ്യുന്ന സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. അത് ലൈവായിട്ട് കണ്ടവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ അത്രത്തോളം ഒന്നും എത്തില്ല. പക്ഷെ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് ആസ് എൻ ആർട്ടിസ്റ്റ് എന്നുള്ള ലെവലിൽ. നമ്മളെ മറ്റ് കാര്യങ്ങൾ നമ്മളെ ബാധിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കും. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും മനസ്സാണല്ലോ. അങ്ങനത്തെ സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ നമ്മളെ പുറത്തുള്ള കാര്യങ്ങൾ ബാധിക്കുന്ന നമ്മളെ പേഴ്സണലി ഉള്ള സാധനങ്ങൾ നമ്മൾ സീനിൽ നിൽക്കുമ്പോൾ നമുക്ക് സീനിൽ നമുക്ക് മൈൻഡ് കിട്ടൂല. നമുക്ക് പൂർണ്ണമായിട്ടും അതിൻ്റെ നിൽക്കാൻ, കാരണം അത് ഡയറക്ടർക്ക് മനസ്സിലാവും. സ്ക്രീനിൽ നോക്കുമ്പോൾ നമ്മളെ മുഖം നോക്കുമ്പോൾ മനസ്സിലാവും നമ്മളത് ഏത് സിറ്റുവേഷനാണ്, നമ്മൾ ആ സീനിൽ നിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഔട്ടാണോ എന്നുള്ളത് അവർക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ
1: അത്തരം സന്ദർഭങ്ങൾ എന്ത് ചെയ്യും, അത് മാറ്റി വെക്കുമോ അല്ലെങ്കിൽ തുടരുമോ?
0: ബ്രേക്ക് വേണം തോന്നുന്ന സമയത്ത് മാറ്റി വെക്കും. ചില സമയത്ത് ഉപയോഗിക്കുന്ന ചില പൊടിക്കൈകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ ഈ ആക്ടിങ് ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്ന കുറേ സാധനങ്ങൾ വെച്ചിട്ട് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ
1: അപ്പോൾ അത്തരം പ്രയാസങ്ങളൊക്കെ മാറ്റിവെച്ച് ഇതൊക്കെ ഒരു അഭിനേതാവ് എന്ന നിലയിൽ, അതായത് ഒരു വ്യക്തി എന്ന നിലയിൽ നിന്ന് അഭിനേതാവ് എന്ന നിലയിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മാറ്റമൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു പാട്ട് പറയും.
0: തമിഴില് റെട്രിവാൽ കുരുവി എന്ന് പറഞ്ഞ പടത്തിൽ ദാസേട്ടൻ പാടിയിട്ടുള്ള രാജരാജസോഴൻ എനയാളും കാതൽ ദേശം നീതാ പൂവേ കാതൽ ദീപേ, ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ്.

0: ടെലിവിഷൻ സീരിയലുകളിലെ സുപരിചിത മുഖം സുർജിത് പുരോഹിത് ആണ് തന്റെ ഓണവിശേഷങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവെക്കുന്നത്.
1: വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. എൻ്റെ അഭിനയത്തിൽ എനിക്ക് കിട്ടിയ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റേജിൽ അഭിനയിക്കുന്ന സമയത്ത് നമുക്ക് കുറേ ഒരുപാട് അനുഭവങ്ങളുണ്ടാവും. മറ്റെവിടെ കിട്ടുന്നതിനെക്കാട്ടും കൂടുതൽ സ്റ്റേജിലായിരിക്കും നമുക്ക് ഒരു ആർട്ടിസ്റ്റിന് കിട്ടുന്ന ഏറ്റവും വലിയ മൊമെൻറ്റുകൾ ഉണ്ടാവുക. അത് ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്നായിരിക്കും. അതിൽ കൂടുതൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കഥാപാത്രമായിട്ട് നമുക്ക് നിൽക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന കുറേ ചേഞ്ചുകളുണ്ട്. നമ്മൾ ഇപ്പം രാമാട്ടൻ അഭിനയിക്കുന്ന ഒരു കഥാപാത്രമായി കഴിഞ്ഞാൽ പിന്നെ രാമാട്ടനല്ലല്ലോ ഞാൻ അഭിനയിക്കുമ്പം, പിന്നെ ഞാനല്ല, ഞാൻ ആ കഥാപാത്രമായിട്ടാണല്ലോ. അങ്ങനെ അല്ലാത്ത പോയിട്ട് ബിഹേവ് ചെയ്യുന്നത് ഒരു ആർട്ടിസ്റ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതായത് പോയിട്ട് ഇങ്ങനെ ചെയ്ത് പോകുന്നത്, അപ്പം നമ്മളതിൻ്റെ ഇൻവോൾവ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കത് കട്ടായി പോകും. അപ്പോൾ അങ്ങനെ ഒരു സംഭവിച്ചൊരു എനിക്ക് കിട്ടിയ ഭയങ്കരമായിട്ടൊരു ബ്ലെസ്ഡ് മൊമെൻറ്റ് ടീച്ചറമ്മേനെ എനിക്കുണ്ടായിരുന്നു. ഇത്രയും കാലത്തെ അനുഭവത്തിൻ്റെ ഇടയിൽ എനിക്കത് അത് എൻ്റെ ലൈഫിൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ചേഞ്ചസ് ഉണ്ടാക്കിയെന്ന് പിന്നെ എനിക്ക് മനസ്സിലായി. നമ്മളെ ഒരാൾക്ക് ഒരു മനുഷ്യന് മാറാൻ പറ്റും കുറേ സംഗതികളുണ്ടായിരുന്നു നമ്മൾ അറിയാണ്ട് സംഭവിച്ചത്. അതായത് ഞാൻ പുലർച്ചെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഷൂട്ട് നടക്കുക, പുലർച്ചെ 4 മണി 3:30 4 മണിൻ്റെ ഇടയിലാണ് ഷൂട്ട് നടക്കുന്നത്. മോർച്ചറിയാണ് ഷൂട്ട് ചെയ്യുന്നത്. ഈ മോർച്ചറി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടീച്ചറമ്മ മരിച്ചു, ബോഡി ഞാൻ തിരിച്ചറിയുന്ന ഒരു സീനാണ്. അതൊരു 1, 2, 3 ടേക്ക് നമ്മളെടുത്തു. 3 ടേക്ക് എടുത്തു എന്ന് പറയുന്ന സമയത്ത് ടെക്നിക്കലി ഉള്ള പ്രശ്നം ഫോക്കസിൻ്റെയും പിന്നെ 1, 2 വർഷം കൊണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി റിലേ പോയി കിടക്കുന്നുണ്ട്. ഞാൻ എന്താ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ആ ചിത്രാഞ്ജലി സ്റ്റുഡിയോനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുട്ടത്ത് നടന്നുകൊണ്ട് ഇവർ അന്വേഷിക്കുന്നുണ്ട് ഇവൻ എവിടെ പോയി എന്നുള്ളത്. അപ്പോൾ ഇവരെന്നെ വിളിക്കുന്നു. അപ്പോൾ ഞാൻ പോകുന്നു, സീനിൽ നിൽക്കുന്നു. പിന്നെ ഇങ്ങനെ എന്താണെന്നൊന്നും നമ്മളടുത്ത് പറഞ്ഞു തന്നിട്ടില്ല. സീൻ ഞാൻ പറഞ്ഞേ നിൻ്റെ ഇഷ്ടത്തിന് ചെയ്തോ എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചതുപോലെ ചെയ്യുന്നതാണെങ്കിൽ അത് നമ്മൾ വിചാരിച്ച സെറ്റപ്പിലേക്ക് വരില്ല. ഞാൻ എന്താണോ ചെയ്യുന്നത് അവർ അതെടുത്തോളും. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ 4th ടേക്ക് പോകുന്നു. 4th ടേക്ക് പോകുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ എന്താണ് സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ മുമ്പിലുള്ള ഒരു സാധനം ഞാൻ കാണുന്നില്ല. ഞാൻ മോർച്ചറിക്കകത്താണ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് സെറ്റിട്ടാണ്, മോർച്ചറിയല്ല. സെറ്റിടുന്നു, ഇവർ ഈ സാധനം വിളിച്ചു തുറന്നു. പിന്നെ ഞാൻ ആടെ നടത്തിയിട്ടില്ല ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കരച്ചിലാണ്. കരയുക എന്നുള്ള സാധനം സ്ക്രിപ്റ്റിലില്ല. അപ്പൊ ഞാൻ കരയുന്നു, കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. സീൻ കട്ട് ചെയ്തു, കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല.
2: ശരി,
1: 15 മിനിറ്റോളം ഞാൻ എനിക്ക് ഈ സാധനം കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് ഞാൻ കരഞ്ഞ്
2: പൂർണ്ണമായും കഥാപാത്രമായി,
1: ഫുൾ കരഞ്ഞ് ആകാ എന്ന് പറയുമ്പോൾ അവരെല്ലാം പേടിച്ചു പോയി. കാര്യം ഒരു കുട്ടി കരയെന്ന് പറഞ്ഞാൽ ഞാൻ ഫുൾ, അതായത് എത്ര പറഞ്ഞിട്ടും ഇവരെന്ത് വന്ന് പറഞ്ഞിട്ടും എനിക്ക് ഈ സാധനം നിർത്താൻ പറ്റുന്നില്ല. ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. അത് ഭയങ്കര ഇതായിട്ട് ഇമോഷണലി പ്രശ്നമായി. പിന്നെ ഇവരെ ഡയറക്ടറെല്ലാം വന്ന് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ എടാ കമോൺ കം ബാക്ക്, ഇത് ഷൂട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, നീ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇത്രയും നേരം അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അത് കഴിഞ്ഞു. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എത്രയോ സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. അതെനിക്ക് എൻ്റെ ലൈഫിൽ സംഭവിച്ച വലിയൊരു അനുഗ്രഹമാണ്. നമുക്ക് അങ്ങനെ അപൂർവമായിട്ട് സംഭവിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു മൊമെൻ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് നമ്മളെ മാനസികമായിട്ടുള്ള നമ്മളെ മൊത്തത്തിലുള്ള ഒരു ചുറ്റുപാടിലും മാറ്റുന്നു. ഒരു സ്പിരിച്വലി സംഭവിക്കുന്ന ഒരു സംഗതിയാണ്. കാരണം ഞാനത് പിന്നെ അതിനെപ്പറ്റി ഞാൻ സെർച്ച് ചെയ്തു, എന്താണ് ആക്ച്വലി ഇതൊക്കെ എന്താണ് എങ്ങനെയൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്താണ് മനസ്സിലാകുന്നത് അതൊരു മൊമെൻ്റാണ് ലൈഫിൽ. അത് സ്പിരിച്വലി ആത്മീയമായിട്ടൊക്കെ സംഭവിക്കുന്നത് അത് എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കണമെന്നില്ല, പല മൊമെൻറ്റുകളിലും നമുക്കത് കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ബ്ലെസ്സാണ് എന്നത് അറിഞ്ഞിട്ട്. പിന്നെ നമുക്ക് ഈ പറയുന്ന കാണുന്നതും നമ്മൾ വായിക്കുന്നതും എല്ലാം നമുക്ക് അങ്ങനെയുള്ള കുറച്ചും കൂടി ഇതായിട്ടുള്ള ആ പഴയ കളികളൊക്കെ മാറും. പഴയ നമ്മളെ കുറേ കളികളും കുറേ സംഭവങ്ങളും വെറുതെ ഇങ്ങനെ ഫോണിൽ സമയങ്ങളും അങ്ങനത്തെ മാറി കുറച്ചും കൂടി നമ്മൾ സീരിയസ് ആയി, കുറച്ചും കൂടി നമുക്ക് കാണുന്നത്, കുറച്ചും കൂടി സംസാരിക്കുന്നത്, ആൾക്കാരെല്ലാം മാറി. അങ്ങനത്തെ ഒരു
2: ശരിക്കും ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ
1: വന്നിട്ടുണ്ട്, എനിക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട്. ഞാൻ മുമ്പുണ്ടായിരുന്നതിൻ്റെ അതിനുള്ള എനിക്ക് എന്താ മാറ്റം എന്നുള്ളത് എനിക്ക് കിട്ടുന്നുണ്ട്.
2: അപ്പോൾ നമുക്ക് ഒരു പാട്ട് കൂടി കേൾക്കണം. ഇപ്പോൾ പ്രത്യേക മൂഡിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ ആ മൂഡിൽ നിന്ന് ഒരു ചേഞ്ച് ആവട്ടെ.
1: അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും ലാലേട്ടൻ്റെ തന്നെ അടിപൊളി പാട്ട് വിളിക്കാം.
2: ഓക്കെ,
1: എല്ലാം കുറച്ച് ബാക്കോട്ടുള്ള പാട്ടാണ് ഞാൻ പറഞ്ഞത്, 90s പാട്ടാണ്. തീരത്ത് ചായുന്ന നാറു പൂഞ്ചില്ല ഞാനൊന്നു ലച്ചു, പൂമാരി പെയ്യുമ്പോൾ അറിഞ്ഞാരാമമാകുന്നു രാവിൽ. തീരത്ത് ചായുന്ന നാറു പൂഞ്ചില്ല ഞാനൊന്നു ലച്ചു, പൂമാരി പെയ്യുമ്പോൾ അറിഞ്ഞാരാമമാകുന്നു രാവിൽ. വെള്ളി നീലാവിൻ വെൺപട്ടു ചൂടും ആറിൻ പൂമാണി മാറിൽ, അല്ലികൾ കൂമ്പിയ വെള്ളാമ്പൽ പൂവുകൾ പാതി പൂമിഴി നിർത്തുമ്പോ, നാടൻ കാറ്റിൽ നറുമണം

0: ടെലിവിഷൻ സീരിയലുകളിലെ സുപരിചിത മുഖം സുർജിത് പുരോഹിത് ആണ് തന്റെ ഓണവിശേഷങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവെക്കുന്നത്.
1: മോഹൻലാൽ ഫാൻ ആണെന്ന് വെച്ചാൽ തുടക്കത്തിൽ എന്നെ ആകർഷിച്ചത്, എനിക്ക് അഭിനയിക്കണം, എനിക്കും ഇതുപോലെ ആകണം എന്ന് തോന്നിപ്പിച്ചത് ലാലേട്ടൻ്റെ സിനിമകളാണ്. ലാലേട്ടനെ കണ്ടിട്ടാണ് എനിക്ക് അങ്ങനെ ചെയ്യണം, അതുപോലെ ആവണം എന്നൊരു നടനാവണം എന്നെല്ലാം തോന്നി. തീർച്ചയായിട്ടും ലാലേട്ടൻ്റെ പടങ്ങൾ കണ്ടിട്ടാണ്. പിന്നെ അതിനുശേഷം നമ്മളതിനെപ്പറ്റി കൂടുതൽ കൂടുതൽ അഭിനയവും അതും ഇതുമെല്ലാം ശ്രദ്ധിച്ചു പോകുന്ന സമയത്ത് ഇപ്പം അങ്ങനെ ഒരു നടനുള്ളതല്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയത് നെടുമുടി വേണമാണ്. നെടുമുടി വേണു എന്ന് പറയുന്ന കാരണം പണ്ട് നമ്മൾ നായകന്മാരെ മാത്രമേ കാണുന്നുള്ളൂ. അതെ, ഇപ്പം രജനീകാന്ത്, മോഹൻലാൽ, മമ്മൂട്ടി, വിജയ്, അത് നായകന്മാരെ കാണുന്നുള്ളൂ. അത് നമ്മൾ അന്നത്തെ കാലത്ത്. പിന്നെ നമ്മളിത് കണ്ട് കുറച്ചും കൂടി നമ്മളും കൂടി അഭിനയിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഇതൊന്നും കൂടി ഇതിൻ്റെ അത് ഇറങ്ങി നോക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കുറേ നടന്മാരുണ്ട്. കൊച്ചു ഖനീഫ, ജഗതി, അതിലേറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് മോഹൻലാലിനേക്കാൾ മമ്മൂട്ടിയേക്കാൾ അഭിനയത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഒരു സംഭവമായി തോന്നിയത് നെടുമുടി വേണു. കാര്യം ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് കാണുമ്പോൾ നെടുമുടി വേണുവിന് 70 വയസ്സാണ്. എന്റെ ചെറുപ്പകാലത്ത്, എന്റെ കുട്ടിക്കാലത്ത് കാണുമ്പോൾ നെടുമുടി വേണു എന്ന് പറയുന്ന മനുഷ്യൻ ഞാൻ സ്ക്രീനിൽ കാണുമ്പോൾ 7 വയസ്സുണ്ട്, മരിക്കുമ്പോൾ 73 വയസ്സാണ്. ആലോചിച്ചോക്കിയേ,
2: ചെറിയ പ്രായത്തിലും
1: ഇന്നൊരു കാരണം അന്നത്തെ കാലത്ത് മോഹൻലാലിന്റെ അച്ഛനായിട്ട് അഭിനയിക്കുമ്പോൾ മോഹൻലാലിന്റെ ആ ചെറിയ വ്യത്യാസം ഇവർ തമ്മിലുണ്ടാവുള്ളൂ. അച്ഛനായിട്ട് അഭിനയിക്കുന്നു, ഏട്ടനായിട്ട് അഭിനയിക്കുന്നു, ഭരതത്തിലൊക്കെ ഏട്ടനായിട്ട് അഭിനയിക്കുന്നു. ഇവർ നെടുമുടി വേണു എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്യാത്ത സാധനങ്ങൾ ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഏത് റോളും പ്രായം, അന്ന് മേക്കപ്പിന് പരിധിയുണ്ട്. ഇന്ന് പ്രോസ്തറ്റിക് മേക്കപ്പും ഇന്ന് ഏത് തരത്തിലുള്ള മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ പോലും ഇല്ലാത്ത സാധനം ഒരു സിമ്പിൾ മേക്കപ്പിൽ ഈ ഒരു 30-35 വയസ്സേ അന്ന് ഉണ്ടാവുള്ളൂ. 30-35 വയസ്സുള്ള ആളാണ് 70-72 വയസ്സുള്ള ആള് ചെറിയ മേക്കപ്പിൽ ചെയ്യുന്നത്. ആലോചിക്കുക, അന്ന് കണ്ട പല പടങ്ങളിലും നമ്മളിപ്പം ഹിസൈനെ അബ്ദുള്ളയിൽ എടുത്ത് കഴിഞ്ഞാൽ അന്നേരം നമ്മൾ വിചാരിക്കുന്നത് ഇയാൾക്ക് ഇത്ര പ്രായമുണ്ട് എന്നാ.
2: ശരിയാണ്
1: അല്ലേ? അന്നേരം 30-35-40 വയസ്സ് താഴെ ഉള്ളൂ. അന്നേരം ഇയാൾ 70-75-80 വയസ്സുള്ള കഥാപാത്രം ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല ഇത് മേക്കപ്പ് ഇട്ടിട്ട് ഒരു 30 വയസ്സുള്ള ഒരാൾ ചെയ്ത സാധനമാണെന്ന് തോന്നില്ല.
2: അതുകൊണ്ട് മാത്രമല്ലോ അതിന്റെ എല്ലാ
1: തരത്തിലും എല്ലാ സംഭവത്തിലും പുള്ളി അങ്ങനെയാണ്. പിന്നെ എൻ്റെ ഒരു ഭാഗ്യം എന്ന് വെച്ചാൽ ഞാൻ നെടുമുടി സാറിന്റെ വീടിനടുത്ത് ഏകദേശം ഒരു 1.5 വർഷം താമസിച്ചിട്ട് തൊട്ടയൽവക്കം കുടുംബശ്രീശാരദന്റെ ഷൂട്ട്, ബന്ധുവില്ല, മീൻസ് വീടിന്റെ പേര് തമ്പ്. തമ്പിന്റെ നേരെ നെക്സ്റ്റ് വീട് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത് ഗസ്റ്റ് ഹൗസ് ആയിരുന്നു. അത് സ്ഥിരം കാണുന്ന ഒരു സംഭവമായിരുന്നു വട്ടിയൂർക്കാവിൽ.
2: അപ്പോൾ നേരത്തെ മോഹൻലാൽ അഭിനയിച്ച് വലിപ്പിച്ച അല്ലെ ഏറെ സന്തോഷിപ്പിച്ച ഒരു പാട്ടായിരുന്നു. പിന്നെ നെടുമുടി വേണുവിൻ്റെ ഒരു പാട്ട് കൂടി ആയാലോ?
1: നെടുമുടി വേണു സാറിൻ്റെ പാട്ടാണെങ്കിൽ കാവാലത്തിൻ്റെ മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ച് കെട്ടിത്ത കെട്ടിത്ത കെട്ടിത്ത കാടും പടലും പറിച്ച് കെട്ടിത്ത
2: നെടുമുടി വേണു സമ്പന്നമാക്കിയ ഒരു പാട്ട്.
1: ആ പിന്നെ ആ പാട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എൻ്റെ ചെറുപ്പകാലത്തിൽ നമുക്ക് അറിയില്ലായിരുന്നു, ഞാൻ പിന്നെ ഇത് കേട്ടത് നെടുമുടി വേണു സാറ് പാടിയിട്ടുള്ള പാടിയതന്നെ. അതായത് കുമ്മാട്ടി കുമ്മാട്ടി

0: കിട്ടിയ കുമ്മാട്ടി നെടുമുടി വേണു സാറ് പാടുന്ന സമയത്ത് നമ്മള് പുള്ളി ഗായകനാണ്. പുള്ളിയും കാവാലും അവരെ സെറ്റപ്പിലുണ്ടായത് കുറേ സാധനങ്ങളുണ്ട്. ഭയങ്കര സാർ
1: മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത കാടും പടലും പറിച്ചു കെട്ടിത്ത ഊഹോ മാനോടും മയിലാടും മഞ്ചാടിക്കുന്നിന്റെ കാടും പടലും പറിച്ചു കെട്ടിത്ത കാടും പടലും പറിച്ചു കെട്ടിത്ത ഊഹോ മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത കാടും പടലും പറിച്ചു കെട്ടിത്ത പറിച്ചു കെട്ടിത്ത കെട്ടിത്ത തിത്ത തത്തകുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടി.

കടും പടലം പറിച്ചു കെട്ടിട്ട പറിച്ചു കെട്ടിട്ട കെട്ടിട്ട തിട്ട തത്തകുത്തി തിരുതാളി കാടും പടലം പറിച്ചു

0: ചെമ്പു താലം ലം ലം ലം.
1: ഇപ്പോ ഓണക്കാലത്ത് നമ്മൾ കുറെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു വരുന്നതിനിടയിൽ വീട്ടുകാരെ പരിചയപ്പെടുത്തിയില്ലേ?
2: വീട്ടുകാരെ, അച്ഛൻ, അമ്മ. അച്ഛൻ്റെ തറവാട് കാരയിലാണ്, മട്ടന്നൂർ എയർപോർട്ടിനടുത്ത് കാരയിലാണ്. രാജൻ എന്നാണ് അച്ഛൻ്റെ പേര്. അമ്മേൻ്റെ വീടാണ് ഇളമ്പാറ. ഗീത അമ്മ വീട്ടിൽ തന്നെയാണ്. പിന്നെ വീട്ടിൽ അമ്മമ്മയുണ്ട്, അനിയനുണ്ട്, അനിയൻ ശ്രീത്ത്. വൈഫ് ഷിജന. വൈഫിൻ്റെ വീട് നെല്ലൂന്നിയാണ്, നെല്ലൂന്നി പള്ളീനടുത്താണ് വീട്. പിന്നെ മോള് നദൈൻ, അവള് ഇപ്പം പ്ലേ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നു.
1: അപ്പോൾ മോളോടൊപ്പം ചിലവഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷ നിമിഷത്തിൽ മോൾക്ക് വേണ്ടി പാടുന്നൊരു പാട്ട്.
2: മോൾക്ക് വേണ്ടി പാടുന്ന പാട്ടാണെങ്കിൽ എൻ്റെ മോൾക്ക് മാത്രമല്ല എല്ലാ മക്കൾക്കും വേണ്ടിയിട്ടായിക്കോട്ടെ.
1: അതെ
2: അല്ലേ?
1: അതെ.
2: അപ്പോൾ എല്ലാ മക്കൾക്കും വേണ്ടിയിട്ട് നമുക്കൊരു ഓണപ്പാട്ടായിക്കോട്ടെ.
1: തീർച്ചയായും
2: അല്ലേ? എല്ലാ മക്കൾക്കും, ഈ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും, ഒപ്പം എൻ്റെ മോൾക്കും വേണ്ടിയിട്ടുള്ള നല്ലൊരു ഓണപ്പാട്ട്.
1: അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുഴുവൻ ശ്രോതാക്കൾക്കും വേണ്ടി ഓണാശംസകൾ കൂടി നേർന്നുകൊണ്ടായിക്കോട്ടെ ഈ പാട്ട്.
2: അപ്പോൾ റേഡിയോ മലബാറിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെയും റേഡിയോ മലബാറിൻ്റെയും നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു. ഹാപ്പി ഓണം. താങ്ക് യു സോ മച്ച്.
3: പൂവിളി പൂവിളി പൊന്നോണമായി, നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവയലിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവിളിയിൽ. നീ വരൂ വാനമ്പാടി.

0: ഒരുപാട് തിരക്കുകൾക്കിടയിലും ഈ ഓണം ആഘോഷിക്കാനായി നമ്മോടൊപ്പം സമയം കണ്ടെത്തിയ സുർജിത്തിന് റേഡിയോ മലബാറിൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ശ്രോതാക്കൾക്കൊപ്പം ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിക്കാൻ കാണിച്ച ഈ സന്മനസ്സിന് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട്
1: താങ്ക് യു സോ മച്ച്. ഒരു കലാകാരന് ഏതൊരു വ്യക്തി ആയിക്കോട്ടെ ഏറ്റവും വലിയ പിന്തുണ എന്ന് പറയുന്നത് കൂടെ ഉള്ളവരാണ്, കൂടെ നടക്കുന്നവരാണ്. നമുക്ക് അതൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു മടുപ്പ് വരും. അപ്പോൾ നമുക്കൊരു സ്പേസ് കിട്ടുക, നമ്മൾ പറയുന്നത് കേൾക്കാൻ ആൾക്കാരുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ അങ്ങനെ ഒരു അവസരം തന്നതിന് ഈ ഓണക്കാലത്ത് അങ്ങനെ കിട്ടുന്ന ഓരോ അവസരങ്ങളും അതിന് ഞാൻ ഭയങ്കര വാല്യൂ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതേ അർത്ഥത്തിൽ ഞാൻ നിങ്ങളോട് തിരിച്ചും എൻ്റെ സ്നേഹം സന്തോഷം അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.
2: റേഡിയോ മലബാറിന്റെ ഓണാഘോഷത്തിൽ ഇത്രയും നേരം കൂടെയുണ്ടായിരുന്നത് ടെലിവിഷൻ സീരിയലുകളിലെ സുപരിചിത മുഖം സുർജിത്.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിന് വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണം നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേവ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗരന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONV കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനുവേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ചേകവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ 83 എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണിജയർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്ര ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഗ്രാമ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1202 ചിങ്ങമേഴ്, ഹിജ്റാവർഷം 1448 റബി ഉൽ അവൽ 10, ശകവർഷം 1948 ഭാദ്രം 1, 2026 ഓഗസ്റ്റ് 23 ഞായറാഴ്ച. റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് FM ബാൻഡിൽ 89.6 മെഗാ ഹെഡ്സിൽ ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റും 2 സെക്കൻഡും.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ കേൾക്കാം പ്രഭാത ഗീതങ്ങൾ.